0: നമ്മളെ ഒരു മാതാപിതാക്കളിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഒരു നഫ്സ് ആദമിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് നമ്മുടെ മാതാവിനെ സൃഷ്ടിച്ചത്, അതിൽ നിന്നാണ് ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു തആല ലോകത്ത് വിന്യസിച്ചത്. ആ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. അവനോടാണ് നമുക്ക് ചോദിക്കാനും പറയാനുമുള്ളത്. സഹോദരങ്ങളെ, കുടുംബബന്ധത്തെയും നമ്മൾ സൂക്ഷിക്കണം. എല്ലാം മുകളിൽ നിന്ന് അള്ളാഹു നോക്കിക്കാണുന്നുണ്ട്. വിശ്വാസികളെ, നല്ലത് മാത്രം സംസാരിക്കുക, എങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി കിട്ടും, നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നമ്മളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടവരാണ്. ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ നാം നിർബന്ധിതരാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് വിചാരണയ്ക്ക് വിധേയമാകാൻ നാം സ്വയം തയ്യാറെടുക്കുക. സത്യസന്ധമായ വാക്കുകൾ, നേരായ പ്രവർത്തനങ്ങൾ, ഏതവസ്ഥയിലും നേരിനെയും സത്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എങ്കിൽ ഉറപ്പാണ് നമുക്ക് വിജയം. അതോടൊപ്പം നാം നമ്മളെ തന്നെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. നാളെ പരലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഓരോ ചെറിയ പ്രവർത്തനങ്ങളെയും അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ മുമ്പ് സ്വയം നാം തെറ്റുകൾ തിരുത്താൻ വിചാരണ ആവശ്യമാണ്. ഒരു സ്വയം വിചാരണ നാം നടത്തണം. അള്ളാഹു നമുക്ക് നമ്മുടെ മാർഗദർശനമായി ഒരു ഗ്രന്ഥം ഇറക്കിത്തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ നാം എപ്പോഴും മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യണം. അതിൽ അള്ളാഹു തആല കുറേ കാര്യങ്ങൾ ചേർത്ത് പിടിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് കാണാം: അല്ലദീന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാ വലാ യൻഖുളൂന അൽമീസാഖ്. അള്ളാഹുവുമായുള്ള കരാറുകൾ പാലിക്കുന്നവർ, ഉടമ്പടികൾ ലംഘിക്കാത്തവർ. വിശ്വാസികളെപ്പറ്റി അള്ളാഹു പറയുന്നത് അങ്ങനെയാണ്. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസൽ, ചേർത്ത് പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചുവോ അതൊക്കെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ. വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സൂ അൽ ഹിസാബ്, തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും ചീത്തയായ വിചാരണ ഉണ്ടാവുന്നതിന് അതിനെ പേടിക്കുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന സബറുബത്തിഖാ അബജിഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന ആളുകൾ. വഅഖാമുസ്സല, നമസ്കാരം നിർവഹിക്കുകയും വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറം വഅലാനിയ, നാം അവർക്ക് നൽകിയ സമ്പത്ത് രഹസ്യമായി കൊടുക്കേണ്ടയിടത്ത് രഹസ്യവും പരസ്യമാക്കേണ്ടയിടത്ത് പരസ്യവുമായി ധർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. വയദ്റഊന ബിൽ ഹസനത്തി സയ്യഅ, തിന്മയെ കണ്ടുമുട്ടുമ്പോൾ നന്മ കൊണ്ട് അതിനെ തടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഉലാഇക്കലഹും ഉഖബദ്ദാർ, അവർക്കാണ് പരലോകത്തെ അന്ത്യവിജയം. ജന്നാത്തു അദ്നിയദ്ഖുലൂനഹ, അവർ കടന്നു ചെല്ലുന്ന ആ നിത്യവാസത്തിൻ്റെ സ്വർഗം അവർക്കാണുള്ളത്. ഒമൻ സലഹമിൻ അബാഇഹിം വ അസ്വാജിഹിം വ ദുരിയ്യാത്തിഹിം, അവരുടെ കൂട്ടത്തിൽ നല്ല മാതാപിതാക്കൾ, നല്ല മക്കൾ, നല്ല ഇണകൾ, ഭാര്യാഭർത്താക്കന്മാർ, അവർക്കൊക്കെയും ഈ തരത്തിലുള്ള ഒരു ജീവിതമുണ്ടായിരിക്കും. വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിൽ കൂടിയും അത്തരം സജ്ജനങ്ങളുടെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് മലക്കുകൾ കയറി വന്നിട്ട് പറയും: സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങൾക്കിതാ സമാധാനമുണ്ടായിരിക്കുന്നു. ഫനിഅമ ഉഖബദ്ദാർ, ആ അന്ത്യ ലോകത്തിൻ്റെ അന്ത്യഭവനത്തിൻ്റെ ആ അവസ്ഥ എത്രയോ നല്ലതാണ്. സഹോദരങ്ങളെ, നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ ഒരു സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നിങ്ങളെ ആ സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. ആ വിളിക്കുത്തരം ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ആ ഒരു സ്വർഗത്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നത്. ആരാണ് അങ്ങനെ കർമ്മം ചെയ്യാനുള്ളത് നമ്മളുടെ കൂട്ടത്തിൽ? ആ ഒരു സ്വർഗം ലഭിക്കാനാണ് ചേർത്ത് പിടിക്കേണ്ട നന്മകളോടുകൂടി ചേർത്ത് പിടിക്കേണ്ടതിന് ചേർത്ത് പിടിക്കണം അള്ളാഹു പഠിപ്പിച്ചത്. ആരാണ് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ചേർത്തു പിടിക്കാനുള്ളത്, സൽക്കർമ്മം ചെയ്യാനുള്ളത്, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ആരാണുള്ളത്, അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയപ്പെടുന്നവർ ആരൊക്കെയാണുള്ളത്, ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുക. നമ്മളിൽ അതുണ്ടോ? ആ തരത്തിലുള്ള ഒരു നന്മ വിചാരം, എന്ത് തിന്മകളുണ്ടെങ്കിലും അതിനെയെല്ലാം തട്ടിമാറ്റി നന്മകളിൽ ഉറച്ചു നിൽക്കാൻ, ക്ഷമിച്ചു നിൽക്കാൻ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവഗണിച്ച് അതിജീവിച്ച് നന്മകളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ ആർക്കൊക്കെയാണുള്ളത്? കുടുംബബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും പുതുക്കാൻ ആർക്കൊക്കെ കഴിയും? സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ട ഫുഖറാഉകൾ, മസാക്കീനുകൾ, അവർക്കൊക്കെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം ശ്രമിക്കണം. മാതാപിതാക്കളോട് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് നാം ജീവിക്കണം. അതുപോലെ കഴിയുന്നത്ര തിന്മകൾ, തോന്നിവാസങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് തിന്മകളിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും നന്മകൾ കൽപ്പിക്കുന്ന ദയവുകളിൽ മുൻകടക്കുകയും ചെയ്യാൻ സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ജനങ്ങളെ തെറ്റിൽ നിന്ന് തിരുത്താനും നന്മകൾ ചെയ്യാനും നാം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കണം. എല്ലാവർക്കും അത് ബാധ്യതയാണ് സഹോദരങ്ങളെ. മഹാനായ ഇമാം സഅദി കഴിഞ്ഞ നേരത്തെ ഓതിയ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും, കുടുംബജീവിതത്തിൽ, ആരാധനാപരമായ കാര്യങ്ങളിൽ, റസൂലുമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധം, സമൂഹത്തിനോടുള്ള ബന്ധം, എല്ലാ കാര്യത്തെയും ബാധിക്കുന്നതാണ് ഈ കൽപ്പനകൾ എന്ന് ഇമാം സഅദി വ്യാഖ്യാനിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ ഭയപ്പെടുക, വിചാരണ ദിവസത്തെ എപ്പോഴും പേടിക്കുക, അള്ളാഹു കൽപ്പിക്കാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു നിരോധിച്ച തിന്മകൾ ചെയ്യുന്നതിനെ വെറുക്കുന്നതോടൊപ്പം ആ തിന്മകൾ ചെയ്യാനുള്ള ധൈര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രീ ശിക്ഷ ഭയന്ന്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും നാം മാറി നിൽക്കുക, നാളേക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക. തീർച്ചയായും അതിൻ്റെ ഗുണം അവിടെ വെച്ച് നമ്മൾക്ക് കാണാം. ഈ ജീവിതത്തിൻ്റെ അന്ത്യമായ മരണം, അതിനെ നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. മരണത്തിൻ്റെ ശേഷമുള്ള ഒരു ജീവിതം, ദീർഘമായ ജീവിതമുണ്ട്. അന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ആ ആഹ്റത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കുക. നമ്മുടെ രേഖ ഒരിക്കലും തിന്മ നിറഞ്ഞ ഇരുണ്ട രേഖകളായിരിക്കരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ. അതിൽ സൽക്കർമ്മങ്ങളുടെ വെളിച്ചമുണ്ടാവണം. നമ്മുടെ രേഖയിൽ സൽക്കർമ്മങ്ങളുണ്ടാവണം. ആരും നാളേക്ക് വേണ്ടി നീട്ടിവെക്കാതിരിക്കുക. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവരെക്കൊണ്ടാവുന്നത് അപ്പോൾ അവർ ചെയ്യുന്നവരായിരിക്കും, നീട്ടിവെക്കുന്നവരായിരിക്കുകയില്ല. അള്ളാഹു എല്ലാ കറകളിൽ നിന്നും, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് കാത്തുരക്ഷിച്ച് നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, റബ്ബുമായുള്ള ബന്ധം നാം നിലനിർത്തണം. അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ഇബാദത്തുകൾ ചെയ്യണം. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും തക്ബീറുകളും നന്ദിവാക്കുകളും നാം എപ്പോഴും പറയണം, നാം ചൊല്ലിക്കൊണ്ടിരിക്കണം. ദാനധർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ലോകത്തിനിന്ന് തന്നെ ദാനധർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹു താല പകരം കൊടുക്കും. അള്ളാഹു താല അവർക്ക് നന്മ നൽകും. ഈ ലോകം നാളേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. ഈ ലോകത്തെ ജീവിതത്തിൽ നിന്ന് നാളേക്ക് വേണ്ടി നാം സമ്പാദിച്ചെടുക്കുക. രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. ജോലിത്തിരക്കുകൊണ്ട് തിരിയാനും അറിയാനും വരാ കഴിയാത്ത ഒരു കാലം വരുന്നതിൻ്റെ മുമ്പ് ഒഴിവ് സമയങ്ങൾ നാം പരമാവധി നന്മയിൽ വിനിയോഗിക്കുക. ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യത്തെ, നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സൗകര്യങ്ങളെയും നാം ഗുണപരമായി ഉപയോഗപ്പെടുത്തുക. മനുഷ്യന് അള്ളാഹു നൽകുന്ന കാലം, ആയുസ് അത് തിരിച്ചും മറിച്ചും വരും. ചിലപ്പോൾ ആരോഗ്യം, രോഗം, ധനം, ദാരിദ്ര്യം ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. എപ്പോഴും അള്ളാഹുവിൻ്റെ ഏത് ഘട്ടത്തിലായിരുന്നാലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം, അള്ളാഹുവിൻ്റെ നേങ്ങളിൽ നിന്നുള്ള നേരെ ചൊവ്വയുള്ള വിചാരം, ചിന്താഗതി, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. പാപങ്ങളിൽ നിന്ന് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അല്ലാഹു നമ്മളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്പൊ എനിക്ക് നല്ല ശരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം, അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വഖാൻ യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കണേൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പൊ ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
5: നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഡകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ള ഒരു കാര്യമുള്ളൂ, എൻ്റെ ഈമം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
4: അതെ. അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നഉ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
5: അതെ.
4: എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
5: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി.
4: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ആ ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ലെ ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം. അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത്, അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി, ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
5: അതിന്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
4: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത
5: അതെ
4: ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
5: അതെ,
4: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിനെ അദ്ദേഹം സ്വീകരിക്കാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറേ സുഖങ്ങൾ മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ്, എൻ്റെ സ്വർഗവും എൻ്റെ
5: പിന്നെ ജന്നതീവ ബുസ്താനി ഫീ സദരി,
4: അതെ
5: എൻ്റെ സ്വർഗവും എൻ്റെ പൂന്തോപ്പും ഒക്കെ എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ
4: എവിടെ
5: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിലിരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ.
4: അതെ,
5: നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എൻ്റെ അർത്ഥം.
4: ഇൻ റഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി, അതായത് ഞാൻ എവിടെ പോയാലും അതെൻ്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന് വീട്ടിലിങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ആസ്വാദനാണ്
5: ശരിക്കും. നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അധികാരം ചൊല്ലാന് ഒക്കെ ഉള്ള ഒരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനെതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ED വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ തഹ്മീദിൻ്റെ തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ് അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
4: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
5: പറ്റുന്നുണ്ടാകും, പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്,
4: അല്ലല്ല
5: അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖെ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ
4: ഇരുമ്പുവാതിലുകളുണ്ട്,
5: ആ ഇരുമ്പുവാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അത് തുറന്നു തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക, ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കുന്നത്, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എന്താ ഷെയ്ഖ് നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശുയുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്ത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ശംസുൽ ഉലമ ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പം അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
4: ശരിക്ക് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശരിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖത്തു അമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറയുന്നത് ടേസ്റ്റ്, അത് അനുഭവിക്കാരാ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് ഒന്ന് ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ജീവിതത്തിൽ. അപ്പൊ ആ ടേസ്റ്റ് വരുമ്പോ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്ക്. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടോ, പരിഹാസം ഉണ്ടോ, ബഹിഷ്കരണം ഉണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാണ് ദാക്ക തുഴമൽ ഈമാൻ അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
5: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ജീവിതത്തിന്റെ ഏറ്റവും സുഗമമായ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പടച്ചവനിൽ ഭരമേൽപ്പിക്കുവാനും കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അത്ഭുതകരമായ ഭാഗ്യവും തൗഫീഖും തന്നെയാണ്. ആ തൗഫീഖ് നേടിയെടുക്കാൻ നാഥൻ നമ്മെ തുണക്കട്ടെ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അൻസാരിയോടൊപ്പം, ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 10 വെള്ളിയാഴ്ച.

0: ഹസനൻ സാരി മറ്റൊരു സുദിനം വെള്ളിയാഴ്ച.
1: അതെ,
0: അതിന്റെ എല്ലാ പവിത്രതകളോടൊപ്പവും നമ്മള് ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്.
1: തീർച്ചയായും
0: വെള്ളിയാഴ്ചയിലെ മഹത്വങ്ങളും സുന്നത്തുകളും ഒക്കെ നിർവഹിക്കപ്പെടുവാനും അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ദിവസത്തിന് നൽകിയ പരിഭാവനത്തും ഹുർമത്ത് കാത്തു സൂക്ഷിക്കുവാനും നാഥൻ നമ്മെ തുണക്കട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പുതുപ്രഭാതത്തിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരുപാട് നന്മകൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇൻഷാല്ലാ അതിൻ്റെ ഒരു മഹത്വം അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാതം ക്രമീകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
0: നമുക്ക് ഇൻഷാല്ല നമ്മുടെ പതിവ് പരിപാടികളിലേക്ക് പ്രവേശിക്കാം. റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ.

0: والبغي يعظكم لعلكم تذكرون.
1: മാഷാഅല്ലാ, ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർത്തത്. മിഷാരി റാഷിദ് അലാഫാസിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഇവിടെ ഏറ്റവും ഹൃദ്യമായ ഒരു പാരായണം മിഷാരി റാഷിദ് അലാഫാസിയുടേതായി ഇന്ന് ഏറ്റവും ആദ്യമായി മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തു. മിഷാരി റാഷിദ് അലാഫാസിയും അദ്ദേഹം കുവൈത്തിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഹെഫല് പൂർത്തിയാക്കുന്നുണ്ട്. ശേഷം പ്രഗത്ഭരായ ഉസ്താദുമാരുടെ കീഴിൽ അദ്ദേഹം ഖുർആൻ, ഇൽമു തഫ്സീർ, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ആഴമേറിയ പഠനം നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ പള്ളികളിലും ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോകത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് ഖുർആൻ പാരായകൻ എന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, അതല്ലെങ്കിൽ ഗാനാവിഷ്കാരങ്ങളിലൂടെ. മുമ്പൊക്കെ ഒരു ബ്ലോഗ് തന്നെ മിഷാരി റാഷിദ് അലാഫാസിക്കായി നമുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാനരംഗത്തുകൂടി അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രസിദ്ധ പാട്ടുകളും നിങ്ങൾക്കറിയാവുന്ന ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കൾ കമൻറ്റിൽ വരുമല്ലോ, ഈ ഒരു ഗാനത്തെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഈ ഒരു ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് എൻ്റെ കുടുംബം ഒന്നിച്ച് ഞാൻ യാത്ര ചെയ്യുമ്പോൾ മിഷാരി റാഷിദ് അലാഫാസിയുടേതായി വന്ന ധാരാളം ഗാനങ്ങൾ, അറബി ഗാനങ്ങൾ വിത്തൗട്ട് മ്യൂസിക് നമ്മൾക്ക് ഹൃദ്യമായതുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഹൃദ്യമായൊരു പാട്ട് എനിക്കുണ്ട് ഇൻഷാല്ലാ. ഓരോ നമ്മുടെ ശ്രോതാക്കളും പ്രതികരണ പേജിൽ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരു അറബി സോങ്, മിഷാരി റാഷിദിൻ്റെതായ ഒരു അറബി സോങ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറ നഹലിലെ 90-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യാനും നന്മ ചെയ്യാനും കൽപ്പിക്കുന്നു. വ ഇതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി. കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി, നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്.
1: തീർച്ചയായും
2: പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നന്മകളുടെയും എല്ലാ തിന്മകളുടെയും നിദാനമടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമാണ് നമ്മളിവിടെ ഊതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. ഒന്നാമത്തേത് അദിലിനെ കുറിച്ചാണ്,
1: നീതിയെക്കുറിച്ചാണ്
2: അള്ളാഹു സംസാരിച്ചത്. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈകൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏത് കാര്യത്തിലും, സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, നീതിപാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവനു മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് അത് വമ്പിച്ച അനീതിയാകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. മഹാനവറുകളോട് നീതിയെക്കുറിച്ച് വിശദീകരിച്ച് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവ്, വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും, അതേപ്രകാരം തന്നെ സ്ത്രീകളോടുമായിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാനടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേഷ്യനിമിത്തം ഒരാളെയും ഒരറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായി തീരും എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്കും നീതി പാലിക്കുക എന്നാൽ എല്ലാവരോടും തുല്യമായും സത്യസന്ധമായും പെരുമാറുക എന്നാണ് അർത്ഥം.
2: തീർച്ചയായും
1: ന്യായം നടപ്പിലാക്കുക, പക്ഷപാതം കാണിക്കാതിരിക്കുക, അർഹമായത് നൽകുക എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നീതി പാലിക്കേണ്ടത് അത്യാവശ്യം.
2: അതേപോലെ തന്നെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു തആലയെ ആയത്തിലൂടെ പറഞ്ഞത് ഇഹ്സാനിനെ കുറിച്ചാണ്, നന്മ ചെയ്യുക അഥവാ പുണ്യം ചെയ്യുക എന്നുള്ളത്. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിലുൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്ക്.

0: പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഈതാ ഇതിൽ കുറുബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കലാണ്. ഇത് വാസ്തവത്തിൽ നേരെ മുമ്പ് പറഞ്ഞ രണ്ട് കൽപ്പനകളിൽ പെട്ടതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതിൻ്റെ പ്രാധാന്യമാണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങളെ അള്ളാഹു ഈ വചനത്തിൽ വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നെന്താണ്? ഫഹ്ഷ ആണ്. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ നീചവൃത്തികളാണ്. തൻ്റെ ഇച്ഛകൾക്ക്, വികാരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞത് മുൻകറാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ ദീനിൻ്റെ വിഷയത്തിൽ നിഷിദ്ധമായതും അതേപോലെ തന്നെ ജനങ്ങളുടെ മധ്യത്തിൽ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകളെല്ലാം വെറുക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ മുൻകറാത്തിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം ബഗീനെക്കുറിച്ചാണ്, അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചിലുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടാനില്ല. നമ്മൾ മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ അവസാനം സൂചിപ്പിച്ചതാണ്. യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത്.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഹൃദ്യമായ ഖുർആൻ പാരായണവും ഏറ്റവും ആഴത്തിലേറിയ ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. നമ്മുടെ മോർണിംഗ് ലൈവ് ഷോയിൽ ധാരാളം ആളുകൾ സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അവരിലേക്ക് നമ്മൾ പ്രവേശിക്കും, അവരിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാ വരാം. അതിനു മുമ്പ് നമ്മൾ പീസ് ടൈമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പീസ് ടൈമിൽ, പീസ് ടൈം എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളുടേതായി വരുന്ന ടൈമാണ്. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുത്തു വായിക്കുന്ന ഒരു സ്ലോട്ടാണ്. അപ്പം അത് നിങ്ങളുടെ സ്ലോട്ടാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ഇൻഷാല്ല രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലെ പീസ് ടൈമിൽ വായിക്കുന്നത്. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണം വായിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: മക്കൾ നല്ല കാര്യങ്ങൾ കേട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് പീസ് റേഡിയോ വലിയൊരു സഹായമാണ്. പീസ് റേഡിയോ കേൾക്കുമ്പോൾ അറിവ് മാത്രമല്ല ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടും നമുക്ക് മാറും എന്ന ഒരു മനോഹരമായ പ്രതികരണത്തിനാണ് നമ്മൾ ഇന്ന് പീസ് ടൈമിൽ കാതോർത്തത്.
0: സലഫി, ഇന്ന് നമ്മൾ പിന്നെ ശ്രോതാക്കളൊരു അത്ഭുതത്തിൽ നിൽക്കുന്നുണ്ടാകും. എന്താണ് നമ്മൾ ഒരാളെപ്പോലും പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാരണം നമുക്ക് വെളിപ്പെടുത്താമെന്നാണ് തോന്നുന്നത്.
1: തീർച്ചയായും അത് സ്വാഭാവികമായ ഒരു കാരണമാണ്. അത് സാങ്കേതിക തടസ്സം തന്നെയാണ്.
0: അതെ,
1: നമ്മുടെ PRMS ബന്ധപ്പെട്ട് അതിലാണല്ലോ പ്രതികരണ പേജ് മറ്റൊക്കെ കാണുന്ന ഒരു സംവിധാനം. താത്കാലികമായി അത് നിശ്ചലമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ടെക്നിക്കൽ ടീം അതിന്റെ പുറകിൽ തന്നെയുണ്ട്. അവരത് ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഫിക്സ് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം തുടർന്നു പോകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മോർണിംഗ് ലൈവ് ഷോയുടെ ഈ ഒരു നിമിഷങ്ങളിൽ നമ്മൾ പ്രവേശിക്കുന്നത് പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ് പതിവ് പോലെ നമ്മോട് സംസാരിക്കുന്നത്. സംസാരിക്കും മുമ്പ് മൂന്ന് ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ നാവാണ് മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഒരുപക്ഷെ അതിലൊരു ആശ്വാസവും അതേപോലെ തന്നെ ഞാൻ വല്ലാതെ പ്രയാസപ്പെടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് നമ്മൾ അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിലപ്പുറം നമ്മുടെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി കളയുന്ന, നമുക്ക് ധാരാളം തിന്മകളെ നേടിത്തരുന്ന നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. ഇത് പ്രത്യേകം പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ആളുകൾക്ക് നിയന്ത്രിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണല്ലോ വൈകാരികതകൾ. തൻ്റെ സ്വകാര്യതകൾ മനുഷ്യന് നിയന്ത്രണ വിധേയമാക്കുന്നത്, ലൈംഗികമായിട്ടുള്ള മനുഷ്യൻ്റെ താല്പര്യങ്ങൾ, അത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലുമൊക്കെ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രമകരമായി നടത്തുന്ന ഒരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നാവിൻ്റെ കാര്യം. ഈ ലൈംഗികമായ ആസ്വാദനങ്ങളെപ്പോലെ തന്നെ മനുഷ്യന് ആസ്വാദനം നൽകുന്ന ഒന്നാണ് ഈ സംസാരം എന്നാണ്. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഫോണൊക്കെ ചെയ്ത് മണിക്കൂറുകളോളം സംസാരിക്കും, നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ആ സംസാരത്തിൽ ഒരാശ്വാസം കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സന്തോഷം കാണുന്നുണ്ട്. ഒരുപക്ഷേ നീണ്ട സംസാരങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണോ പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ. അതുകൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ മിനിമം നമ്മൾ ആലോചിക്കണം. നമ്മളോടൊരാൾ പറയുകയാണ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് നമ്മളൊരാൾ പറയുകയാണെങ്കിൽ, ആവട്ടെ, നീ പറയുന്ന കാര്യം സത്യമാണോ? നീ എന്നോട് പറയാൻ പോകുന്ന കാര്യം ഉള്ളതാണോ? പലപ്പോഴും നമ്മൾ പറയുന്ന സംസാരങ്ങളിൽ വലിയൊരു ശതമാനം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നുണ പറയല്ലേ? നുണ പറയാന്നുള്ള എത്രമാത്രം കുറ്റകരമായ കാര്യമാണ്. അത് യഹുദിയിലെ നാറാണ്, നരകത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അധർമ്മമാണ്, അധർമ്മം നരകത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസി കളവ് പറയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അപ്പോൾ പറയില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ മനഃപൂർവ്വം ഒരു കാര്യം കളവാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അങ്ങനത്തെ കളവാണ് ഈ പറയണത്. ഇപ്പോൾ സംസാരങ്ങളിൽ ഒരു വലിയ ഭാഗം കളവാണ്. അപ്പോൾ കളവ് സംസാരിക്കണം തീരുമാനിച്ചാൽ നമ്മൾ സാഗ സംസാരിക്കുന്നതിൻ്റെ വളരെ വലിയൊരു ശതമാനം ഒരു പക്ഷേ ഒഴിവാകും. രണ്ടാമത് ഇപ്പോൾ അയാളോട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞ കാര്യം നല്ലതാണോ? ഒരു നല്ല കാര്യം നിങ്ങൾ പറയുന്നത് ഒരു നല്ല കാര്യമാണോ? എനിക്കെന്തെങ്കിലും നല്ലൊരു ഉപദേശം, അതല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും നിലക്ക് പിന്നെ ഒരു നല്ല വാർത്ത, ഒരാളെക്കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാക്കുന്ന ഒരു സംസാരം നല്ലതാണോ എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് ഒരു നല്ല കാര്യമാണോ? നല്ല കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഫലിയക്കുൽ ഹൈറൻ, നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പോൾ നല്ലതേ പറയൂ എന്നൊരാൾ തീരുമാനിച്ചാൽ മറ്റൊരാൾക്ക് ദോഷം വരാത്ത, മറ്റൊരാളുടെയൊക്കെ അപവാദമാവാത്ത, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാത്ത നല്ല കാര്യമേ പറയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നല്ലതല്ലാത്തൊക്കെ ഒഴിവാക്കിയാൽ തന്നെ സംസാരത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് ആവശ്യമുണ്ടാവില്ല. മൂന്നാമത്തെ നമ്മുടെ ചോദ്യം എന്താണ്? നിങ്ങൾ എന്നോടൊരു കാര്യം പറയാൻ പോവാണല്ലോ, ആ പറയാൻ പോകുന്ന കാര്യത്തിൽ എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ? നിങ്ങളത് പറഞ്ഞു, ഞാനത് കേട്ടു, എനിക്കതുകൊണ്ട് എന്തൊരു പ്രയോജനമാണ് ഉണ്ടാവാൻ പോകുന്നത്? അതാണ് മൂന്നാമത്തെ കാര്യം. നമുക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം നമ്മളെന്തിനു കേൾക്കണം? മറ്റൊരാൾക്ക് പ്രയോജനമില്ലാത്ത കാര്യം അയാളുടെ സമയവും അയാളുടെ അവസ്ഥയും ഉപയോഗപ്പെടുത്തി നമ്മളെന്തിനാണ് അയാളോട് പറയണത്? അയാൾക്ക് എന്തൊക്കെ ജോലികളുണ്ടായിരിക്കും? ആ ജോലികൾക്കിടയിൽ അയാളെ പിടിച്ചു നിർത്തി നമ്മൾ അയാളുടെ സംസാരിക്കുന്നതും കേൾക്കുന്നതും അയാൾക്കൊരു ഉപകാരവുമില്ലെങ്കിൽ, ഉപകാരമില്ലെന്ന് മാത്രമല്ല അത് ദോഷം കൂടെ ആവുകയാണെങ്കിലും, നമ്മളെ കേട്ട് നിൽക്കുന്ന അയാൾക്ക് കുറ്റം കൂടെ ആകുന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയ ദുരന്തമാണത്. അതുകൊണ്ട് സംസാരങ്ങളെ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വളരെ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ പറയുന്ന കാര്യം സത്യമാണോ? ആ പറയുന്നത് നല്ലൊരു കാര്യമാണോ? ആ പറയുന്ന കാര്യം കേൾക്കുന്നവരെ എന്ത് ഉപകാരം ചെയ്യും എന്നാലോചിച്ചിട്ട് ഇനി സംസാരിക്കും നമ്മൾ തീരുമാനിച്ച് നോക്കും. നിങ്ങൾ തീർച്ചയായും നമ്മുടെ സംസാരങ്ങൾക്ക് നിയന്ത്രണം വരും, നമ്മുടെ സംസാരങ്ങളിൽ സൂക്ഷ്മത വരും, നമ്മുടെ സംസാരങ്ങൾ നല്ലതായിത്തീരും. അപ്പോൾ ഇനി നല്ലതാണ് നമ്മൾ പറയണതെങ്കിലോ, നല്ല സംസാരങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് പറയും. ആ പറയുന്ന വാക്കിൽ ആ നന്മയുടെ ഉദ്ദേശമല്ലാത്ത മറ്റൊരു ദുഷിച്ച ലക്ഷ്യങ്ങൾ, ഒരാളെ അപമാനിക്കാനോ ശാസിക്കാനോ മറ്റൊരാളെ ഒന്നുമില്ല. സദീദ്, നമ്മൾ എന്താണോ പറയേണ്ടത് ആ പറയേണ്ട കാര്യം നല്ല നിലക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറയാം. യൂസ്ലിഹലക്കും ആമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും. വയാഫിർ ലദുക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അള്ളാഹു പറയുന്നതാണ്. അപ്പോൾ നല്ലത് പറയാം, നല്ലതല്ലാത്തത് നമ്മൾ ഒഴിവാക്കുമ്പോൾ നല്ലതായിരിക്കും നമ്മൾ പറയുന്നതെല്ലാം. നല്ലത് പറയുമ്പോൾ കിട്ടുന്ന പ്രയോജനം ഇത്ര വലുതാണ്. അതുകൊണ്ട് നല്ലത് പറയാനും നല്ലതല്ലാത്തത് പറയാതിരിക്കാനും എന്ത് പറയാനൊരുങ്ങുമ്പോഴും ഈ മൂന്ന് ചോദ്യം നാം നമ്മോട് ചോദിക്കുക. ഞാൻ പറയുന്നത് സത്യമാണോ? ഞാൻ പറയുന്നത് നല്ലതാണോ? ഞാൻ പറയുന്നത് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാണോ എന്ന് ചിന്തിക്കുക. നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.
1: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ പീസ് റേഡിയോ CEO ഹാരിസ് മൊലിവ് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. സലഫി, ഈ ഹാരിസ് മൊലിവിയുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയൊരു ഭാഗം ഷെയർ ചെയ്യാണ്.
2: തീർച്ചയായും.
1: അതായതിപ്പോ നമ്മൾ ഈ സെൻസസിന് വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, ടീച്ചർമാര്, അധ്യാപികമാര്,
2: നിങ്ങളെപ്പോലുള്ള ആളുകൾ.
1: അതെ. അപ്പോ വീട്ടിലേക്ക് വന്നു, എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോ നമ്മളും ഡ്യൂട്ടിയിലാണല്ലോ. അപ്പൊ ഞാൻ പിന്നെ കുടുംബത്തോട് പറഞ്ഞിരുന്നു, ആര് സെൻസസിന് വന്നാലും നമ്മളത് സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുണ്ട്, അതിന്റെ 12 ID ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നെ വാട്സപ്പിലേക്ക് കൊടുത്തിരുന്നു. ഞങ്ങൾ അവരെ കൊണ്ട് എന്യൂമറേഷൻ ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ പിന്നെ ഇതേപോലെ കുടുംബം പിന്നെ ഇവര് വന്ന സമയത്ത് ഇത് പറഞ്ഞു, ഇത് ഞങ്ങൾ സെൽഫ് എന്യൂമറേഷൻ നടത്തിയതാണെന്നുള്ളത്. അപ്പോ അവരത് പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് അവർ പറയണത് പിന്നെ കുടുംബനാഥനോട് പ്രത്യേകം ഒരു താങ്ക്സ് പറയണം കേട്ടോ. അപ്പൊ അവർക്കത് പറയേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം അവരുടെ ജോലി ഒരുപാട്. കാരണം 35 ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഒറ്റ മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചെങ്കിൽ ആ ഒരു വർത്തമാനം ഞങ്ങളുടെ പിന്നെ രാത്രി ഭക്ഷണമേശയിൽ ചർച്ചയായി. ആ ടീച്ചറുടെ ഒരു താങ്ക്സ്, അതായത് അവര് ഒരു വാക്കിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ അപ്പൊ ഇങ്ങനെ ആലോചിച്ച ഒരു വിഷയം,
2: കാരണം അവര് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും എടുക്കേണ്ടത് 2 മിനിറ്റ് കൊണ്ട് അവസാനിച്ചു. ഇവിടെ എനിക്കൊരു കൂട്ടിച്ചേർക്കാനുള്ളത്, എനിക്കും ഇതുപോലെ നമ്മൾ എനിമറേറ്റർ ആണല്ലോ, അപ്പൊ നമുക്കിതുപോലെ 1-2 വീടുകളിൽ അനുഭവം ഉണ്ടായി. പക്ഷേ അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് കിട്ടാത്ത ആളുകളാണ്. അപ്പോ നമ്മൾ നിങ്ങളും ഒക്കെ നിങ്ങൾ എനിമറേറ്റർ ആയതുകൊണ്ട് നിങ്ങൾ സെൽഫ് എനിമറേഷൻ ചെയ്തപ്പോ അത് കൃത്യമായ ഉത്തരങ്ങളാണ് കൊടുത്തത്. പക്ഷെ പൊതുജനങ്ങൾ അവര് സെൽഫ് എനിമറേഷൻ ചെയ്തപ്പോൾ ലഭ്യമായ വീടിന്റെ ഫ്ലോറ്, മേൽക്കൂര, അതേപോലെ തന്നെ ചുമര് എന്നുള്ളടത്ത്, ഉദാഹരണം പറഞ്ഞ ചുമര് എന്നുള്ളിടത്ത് ഒരു ചോദ്യമുണ്ട്. ആ ഭാഗത്ത് സ്റ്റോൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കല്ല്, കരിങ്കൽ അല്ലെങ്കിൽ വെട്ടുകല്ല്. പക്ഷെ അവിടെ കൊടുക്കേണ്ട ഉത്തരം എന്താണ്? പാക്ക് ചെയ്ത തേച്ച കല്ല് എന്നാണ് കൊടുക്കേണ്ടത്, തേച്ച വീടാണെങ്കിൽ. പക്ഷെ അത് കൊടുത്തിട്ടില്ല. പക്ഷെ ഒരിക്കൽ പറഞ്ഞാല് ചില വീടുകളിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ, സെൽഫായിട്ട് ചെയ്ത വീടുകളിലേക്ക് ചെന്നാലും നമ്മൾ അതൊന്നുകൂടി എഡിറ്റ് ചെയ്ത് ഓരോന്നും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ വീട്ടിലേക്ക് വന്ന ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു റാഹത്താവാനുള്ള കാരണം നിങ്ങളത് കൃത്യമായി ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ താങ്ക്സിന്റെ ആ ഒരു മൂല്യം.
1: അതെ. അത് ഞാൻ അവിടെ അത് പിന്നെ പറയാൻ കാരണം, നമ്മുടെയൊക്കെ വർത്തമാനങ്ങളിൽ ഒരാളോട് പറയാണ് നിങ്ങള് താങ്ക്സ്, നമ്മളെ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സന്തോഷമുണ്ട് അയാളോടൊരു നന്ദി പറയാം. അതിൽ നമ്മളിൽ നിന്നൊരു അബദ്ധം വന്നാൽ ക്ഷമിക്കണം കേട്ടോ, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഇത് പറയുമ്പോൾ ദയവായി നിങ്ങൾ അതൊന്ന് പ്ലീസ് എനിക്കന്ന് തരൂ, ഇങ്ങനെയുള്ള വളരെ ഒരു പൊളൈറ്റിൻ്റെ വാക്കുകൾ, താഴ്മയുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് കേൾക്കുന്ന ആളിൽ വളരെ എന്താവും, ഭയങ്കരമായ സന്തോഷം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഹാരിസ് മൊലിയുടെ, അതെ, ഈ ഹാരിസ് മൊലിയുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അതിനൊന്നിപ്പോ നമുക്ക് എന്തെങ്കിലും ചെലവുണ്ടോ? ഒരു ചെലവുമില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മുടെ പിന്നെ ഒരു പിന്നെ രഹസ്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അതായത് ഒരാൾ നമ്മളോട് പറഞ്ഞ, അതായത് വളരെ സീക്രട്ടായിട്ട് നമ്മളെ വിശ്വസിച്ച്, ചിലപ്പോൾ അയാൾ ഒരു ഇൻട്രോ പറഞ്ഞിട്ടില്ല, ഇത് വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അയാളുടെ മനസ്സിലെന്താണ്, നമ്മളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് പുറത്തു പോവില്ല എന്നുള്ളതാണ് അയാൾ വിശ്വസിക്കുന്നത്.
2: അതിനിടയ്ക്ക് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, ഇൻഷാല്ലാ ക്വിസ് ഉണ്ട്, ഏകദേശം 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇൻഷാല്ലാ ലൈവ് ക്വിസ് തുടങ്ങുന്നതാണ്, എല്ലാവരും ഒന്ന് ഒരുങ്ങിയിരിക്കണം.
1: അതെ. അതേപോലെ തന്നെ നമ്മൾ പിന്നെ നല്ല വാക്കുകൾ, ഇപ്പോൾ ഹാരിസ് മൊലിവ് പറഞ്ഞല്ലോ, നല്ല നല്ല വാക്കുകൾ, അതേപോലെ തന്നെ നമ്മൾ വർത്തമാനം പറയുമ്പോൾ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് സംസാരിക്കുക. ആ സന്ദർഭത്തിന് ആപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊക്കെ പിന്നെ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പിന്നെ ഒരു ഉസ്താദ് പറഞ്ഞെന്ന ഒരു ഒരു ഒരു വാചകമുണ്ട്, ഒരിക്കലും മരണവാർത്ത ഇപ്പം നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ചിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു മരണവാർത്ത പറയാൻ പോകുന്ന ആൾ ഒരിക്കലും ചിരിച്ചിട്ടല്ലല്ലോ മരണവാർത്ത പറയരുത്. അപ്പോൾ സാഹചര്യവും സന്ദർഭവും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ കോപിക്കുക, വർത്തമാനത്തിൽ വരുന്ന വീഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ പരിഹാസവും അപമാനവും ഒഴിവാക്കുക. അതേപോലെ തന്നെ മൃദുവായ ഭാഷ, അതൊക്കെ ഇപ്പോൾ ആര്യസ്മൂലയിൽ പറഞ്ഞ എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ സത്യം പറയുക, വർത്തമാനങ്ങളിൽ സത്യമേ ഉൾപ്പെടാൻ പാടുള്ളൂ. അതേപോലെ തന്നെ വർത്തമാനം പറയുമ്പോൾ ശരി മറ്റൊരാളെ നമ്മൾ കേൾക്കാൻ പഠിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് ഈ സംസാരം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ മനസ്സിൽ നമ്മൾ കയറി കൂടുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സലഫി, നമ്മൾ പിന്നെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ തന്നെ ഒരു ഏറ്റവും നല്ല ഒരു ഹൃദ്യമായൊരു സെഷൻ അല്ലേ, ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള സമയമായി എന്നുള്ള അറിയിപ്പ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്.
2: ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൈവ് ക്വിസ് മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് സാങ്കേതികമായി ചില തകരാറുകൾ നേരിടുന്നുണ്ടെങ്കിലും ക്വിസ് നടത്തുന്നതിൽ പ്രശ്നമില്ല ഇൻഷാല്ലാ. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ തീർച്ചയായും ഫീഡ്ബാക്കിലൂടെ അയക്കണം. അത് ഇൻഷാല്ലാ നമ്മൾ സിസ്റ്റം തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് തെരഞ്ഞെടുക്കുന്നതാണ് 13 ആളുകളെ. അപ്പോ അതിന്റെ ഒരു പ്രൊസീജിയറുകൾ നമ്മൾ ഒരു ആവർത്തി പറയാണ്. ഏകദേശം അതിന്റെ സമയം അടുത്തിട്ടുണ്ട്. 3 തവണയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പീസ് റെഡി ആപ്ലിക്കേഷൻ തുറങ്ങുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ ഏറ്റവും താഴെയുള്ള 3-ാമത്തെ ഓപ്ഷനായ ഫീഡ്ബാക്ക് ഓപ്ഷൻ അമർത്തുക. ശേഷം വരുന്ന പേജിൽ ഏറ്റവും മുകളിലായി പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളത് പ്രസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പീസ് റേഡിയോയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് താഴെയുള്ള കമന്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ കോഡ് ലെറ്ററുകൾ AOR BOR COR D എന്നത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം
1: ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദ് നബവി, ഓപ്ഷൻ ബി മസ്ജിദ് ഖുബ, ഓപ്ഷൻ സി മസ്ജിദുൽ ഹറാം, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഖിബ്ലത്തൈൻ.
2: ചോദ്യം 2-ാമത് ആവർത്തിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരങ്ങൾ ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദുൽ ഖുബ, ഓപ്ഷൻ സി മസ്ജിദുൽ ഹറാം, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഖിബ്ലത്തൈൻ.
1: 3-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്ഷൻ എ മസ്ജിദുൻ നബവി, ഓപ്ഷൻ ബി മസ്ജിദ് ഖുബ, ഓപ്ഷൻ സി മസ്ജിദുൽ ഹറാം, ഓപ്ഷൻ ഡി മസ്ജിദു ഖിബ്ലത്തൈൻ.
2: ബിപ് സൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 25 സെക്കൻഡ് ബിപ് സൗണ്ടിനകത്ത് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കണം. ഉത്തരങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രൊസീജിയറുകൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്.
1: പ്രകാരം
2: തന്നെ നിങ്ങൾ അയക്കണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഉടനെ നമ്മൾ 13 വിജയികളെ പ്രഖ്യാപിക്കുന്നതാണ്. ഏതായാലും സമയം അവസാനിച്ചു
1: കഴിഞ്ഞു. അപ്പൊ നമുക്ക്

0: അല്ലേ, നമ്മള് പള്ളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഇപ്പോ മസ്ജിദു ആദ്യത്തെ പള്ളി ഏതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു സജീവമായ ചർച്ച നമ്മളുടെ ഒരു പിന്നെ ലൈവിൽ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. മാത്രമല്ല മിക്കവാറും ആളുകൾക്കൊക്കെ അത് അറിയാമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ആശയക്കുഴപ്പമുണ്ട്. ആശയക്കുഴപ്പം എന്ന് പറയുന്നത് മൂന്ന് പള്ളികളിലേക്കേ നമ്മൾ സിയാറത്ത് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഏതായിരിക്കും സെലക്ട് ആവുക എന്നുള്ളത് ശ്രോതാക്കൾക്ക് അതിലൊരു ടാസ്ക് അതിലുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്
1: വൺ മിനിറ്റ് ടോക്കിലേക്കാണ്. നമ്മൾ പ്രവേശിക്കുന്നത് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക് വാക്കുകൾ സൂക്ഷിക്കുക എന്ന വിഷയത്തിൽ ഷമീർ മദീനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സമീപനങ്ങളുമൊക്കെ സമൂഹത്തിൽ ഏത് വിധേനയുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ജാഗ്രതയും ശ്രദ്ധയും നമുക്ക് വേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം പ്രചരിച്ച ആധുനികമായ സൗകര്യങ്ങൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിച്ച സംസാരത്തിൻ്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറ്റിയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാകുമ്പോൾ പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ഉപദ്രവിച്ച, വിശ്വാസികളെ ആകെ പ്രയാസം സൃഷ്ടിച്ച അബ്ദുല്ലാഹിബിന് ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന കപട വിശ്വാസിയുടെ നേതാവിനെ വകവരുത്തുവാൻ വേണ്ടി സഹാബികളിൽ പലരും പ്രവാചകനോട് അനുവാദം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഹമ്മദ് തൻ്റെ കൂടെയുള്ളവരെ കൊന്നുകളയുന്നവനാണ് എന്ന് ആളുകൾ പറയുന്നതിന് ഞാൻ ഭയക്കുന്നു എന്നാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണകളെ സൂക്ഷിക്കുക, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ ശ്രവിച്ചത് വൺ മിനിറ്റ് ടോക്ക്. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ വാക്കുകൾ സൂക്ഷിക്കുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ഷമീർ മദീനി നടത്തിയ സംസാരമാണ് നമ്മൾ കാതോർത്തത്.

0: പിന്നെ നമ്മുടെ ഇന്നത്തെ പുലരിവട്ടവും വൺ മിനിറ്റ് ടോക്കും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്.
1: തീർച്ചയായും
0: അല്ലേ? സംസാരമാണ് ഹാരിസ് മൊലി പറഞ്ഞതെങ്കിൽ ഒന്നുകൂടി ഒരു മൈനൂട്ടായി താഴേക്ക് ഇറങ്ങി വാക്കുകളെ സൂക്ഷിക്കുക, വാക്കുകളിൽ നിന്നാണല്ലോ സംസാരങ്ങൾ ഉണ്ടാവുന്നത്, അതിനെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംസാരമാണ് ബഹുമാന്യനായ ഷമീർ മദീനി നടത്തിയത്. മാത്രമല്ല അതിൽ ചരിത്രത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞു. അപ്പൊ നമുക്ക് ഏറെ അത് ഹൃദ്യമായി തീരും നമ്മുടെ അനുഭവങ്ങളിൽ, കാരണം അങ്ങനത്തെ ഒരു വാക്കാണ് അദ്ദേഹം പിന്നെ പ്രവാചകനെതിരെ ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വൺ മിനിറ്റ് ടോക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഫ്രണ്ട്സിൻ്റെ അതേപോലെ തന്നെ സ്റ്റാറ്റസായി വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ദിവസവും വരുന്ന പുതിയ വൺ മിനിറ്റ് ടോക്കുകൾ വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 5:24 ഇത് നമുക്ക് കേൾക്കാൻ കഴിയും. അതേപോലെ തന്നെ നേർവഴി കേൾക്കാൻ കഴിയും. ശേഷം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ റിവൈൻഡ് ഓപ്ഷനും നമുക്ക്
1: ഉപയോഗിക്കാവുന്നതാണ്
0: എന്നത് ഈ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നെ സലഫി, നമുക്ക് പിന്നെ
1: ഒരു മനോഹരമായ
0: ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം നമ്മുടെ യുവാക്കൾക്ക് എപ്പോഴും മാതൃകയായിട്ട് നമ്മൾ പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് സുഹൈബ് റൂമി. അപ്പൊ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ചരിത്രം നമുക്ക് വലിയ ആവേശം നൽകുന്ന ഒരു ഭാഗമാണ് ഉള്ളത്.
1: ഒരു ചെറിയ ഒരു ആഡിങ് അവിടെ നടത്താനുള്ളത്, നമ്മുടെ ഈ പ്രതികരണ പേജും ഒരു പക്ഷേ താൽക്കാലികമായ ഒരു നിശ്ചലത്തിലാണ്. അപ്പം അത് കൊണ്ട് സാധാരണ നമ്മളിങ്ങനെ PRMS ടെക്നിക്കൽ എറർ വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അയക്കാൻ ഒരു വാട്സപ്പ് നമ്പർ നൽകാറുണ്ട്. ആ നമ്പറിലേക്കാണ് ഇപ്രാവശ്യവും നിങ്ങൾ അയക്കേണ്ടത്. ആ നമ്പർ ഇപ്രകാരമാണ്: 90 20 840 840. ഐ റിപ്പീറ്റ്: 90 20 840 840. സാങ്കേതികമായ ഒരു തകരാറ് നേരിട്ട സാഹചര്യത്തിൽ മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക്, 90 20 840 840 എന്ന നമ്പറിലേക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.
0: അപ്പൊ നമ്മൾ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീണ്ടും. അതായത് സുഹൈബ് റൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹം അറബിയാണ്, റോമക്കാരനല്ല. പിന്നെ എങ്ങനെ റൂമി എന്ന് വരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മാതാവ് പിന്നെ ഒരു യാത്രക്കിടയിൽ, ഇപ്പോൾ ഇറാഖിലോ മറ്റോ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ വെച്ച് ഈ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നുള്ളതാണ്. റോമക്കാരായ ആളുകൾ അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് അവിടുത്തെ അടിമച്ചന്തയിൽ വിൽക്കുകയാണ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അറബിയാണ് പക്ഷേ നിങ്ങളുടെ ഭാഷ എന്താണ്? അജ്നബിയാണ് എന്ന് പറയുന്നൊരു വാക്കും നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ ആ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു ഹൈലൈറ്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത്. എല്ലാവരും മദീനത്തേക്ക് ഹിജറ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി മദീനത്തേക്ക് തങ്ങളുടെ ഈമാനുമായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പം യാത്ര പുറപ്പെടുന്ന വേളയിലൊന്നും സുഹൈബ് റൂമിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനത്തെ കണ്ണിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? മദീനത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴൊന്നും പോകാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു സഹാബി വര്യൻ പിന്നീട് മദീനത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചരിത്രത്തിലെ ഒരു ഹൈലൈറ്റ്. അപ്പൊ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ പറയാണ്, സുഹൈബെ നീ ഇവിടെ നിന്നാണ് സമ്പാദിച്ചത്, ഇവിടെ നിന്നാണ് നിനക്ക് ഇപ്പൊ ഉള്ള എല്ലാ സംഗതികളും ഉണ്ടായത്.
1: അവർ പറയുന്ന ഒരു വാക്ക് അറബിയിൽ ഹദീസിൽ എനിക്ക് ഓർമ്മ
0: വരുന്നത്
1: അത്രയും നിന്ദനായിട്ടാണ്, മാനസികമായിട്ട് അങ്ങോട്ട് തളർത്തണ വാക്കാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പോ ഏറ്റവും നിസാരനായിരുന്നു, മക്കത്ത് വരുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടാണ് നിങ്ങൾ ധനികനായത്, എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയത് എന്നവർ പറയുന്ന ആ ഒരു മാഷ.
0: അങ്ങനെ അത് പറയുമ്പോ സുഹൈബ് റൂമിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അദ്ദേഹം അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്നെ മദീനത്തേക്ക് പോകാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം മദീനത്തേക്ക് എത്തുന്നത്, താൻ എല്ലാം സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം മക്കയിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എവിടെ എത്തുന്നത്, മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബാ പള്ളിയിൽ വെച്ചുകൊണ്ട് ആരെ കാണുകയാണ്, സുഹൈബ് റൂമിയെ കാണുകയാണ്. അപ്പൊ കണ്ട മാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റൂമിയോട് പറയുന്നത്, ഏറ്റവും ലാഭകരമുള്ള കച്ചവടമാണ് അങ്ങ് നടത്തിയത്, അങ്ങയുടെ കച്ചവടത്തിൽ ലാഭമാണ് ഉണ്ടായത് എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വഹയിലൂടെ ഈ വിഷയം അറിയിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രത്തിൻ്റെ ഒരു ശകലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ, ത്യാഗികളാണ് സ്വർഗത്തിൻ്റെ ഉടമസ്ഥർ അല്ലെ, അങ്ങനെയല്ല ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ വില പിടിച്ചതെല്ലാം അള്ളാഹുവിന് ഹദിയ ചെയ്തുകൊണ്ട് അവർ സ്വർഗം നേടിയെങ്കിൽ, നമുക്ക് ഹദിയയായിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ഉള്ളത്, നമുക്കൊരു ഹദിയ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗം പകരം വാങ്ങാൻ നമ്മുടെ കൈകളിൽ എന്താണുള്ളത് എന്നുള്ള ഒരു ചിന്തക്ക് ഈ ഒരു ചരിത്രം ഒരു തുടക്കമാകട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രേരണയാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു ഹൈലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ശരിക്കും സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്, സുഹൈബാണ് ഏറ്റവും വലിയ ലാഭം നേടിയ വ്യക്തി, ദീനിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള മനോഹരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചേർത്തുപിടിക്കൽ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ ചെറുതല്ല. ജീവിതത്തിൽ അത്തരത്തിലുള്ള മൂല്യങ്ങളായ ഒരു മികവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മുടെ പുനരിവട്ടത്തെക്കുറിച്ച് ഇബ്രാഹിം അൽനൂർ ടെക്സ്റ്റ് ഉള്ള ആൾ അദ്ദേഹം പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, മാഷാഅല്ലാ പുനരിവട്ടം നല്ലൊരു മെസ്സേജാണ് തന്നത് ഉസ്താദ്, കേൾക്കുന്ന നമ്മൾ എല്ലാവർക്കും അത് ജീവിതത്തിൽ ഉപകാരപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തുന്നത്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇന്നത്തെ പുനരിവട്ടവും അൺമ്യൂട്ട് ടോക്കും ഒരേ വിഷയമാണ് സംസാരിച്ചത്. കഴിവിൻ്റെ പരമാവധി വാക്കുകൾ നന്നാക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നാണ് റംല എന്ന നമ്മുടെ ഒരു ശ്രോതാവ് കമൻ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ടും നമ്മുടെ സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, ചരിത്രം കേട്ടു, എത്ര കേട്ടാലും മതിയാവൂല, എല്ലാ ചരിത്രത്തിൽ നിന്നും നല്ല നല്ല അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്, അൽഹംദുലില്ലാ, അറിവുകൾ വർദ്ധിപ്പിക്കണം എന്ന ഒരു പ്രതികരണം തന്നെയാണ് അവരും നമ്മോടൊപ്പം ചേർന്ന് നടത്തുന്നത്. അതോടൊപ്പം സലാം അറിയിച്ച് നമ്മോടൊപ്പം ചേരുന്ന മറ്റൊരുപാട് സഹോദരങ്ങൾ ഉണ്ട്. സഹൽ എൻ്റെ, അതേപോലെ തന്നെ സഹൽ പി എടപ്പലം സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളടുത്ത ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.

0: أكرمكم عند الله أتقاكم إن الله عليم خبير.
1: ما شاء الله. വളരെ മനോഹരമായ ഖുർആൻ പാരായണത്തിനാണ് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ സാക്ഷിയായത്.
2: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പരിചയമുള്ള ഒരു സൂറയിലെ ആയത്താണ് കേട്ടത്.
1: അതോടൊപ്പം അൻസാരി, നമ്മുടെ ഫീഡ്ബാക്ക് സെഷൻ പി ആർ എം എസിലൂടെ ഫീഡ്ബാക്ക് നൽകുക എന്നുള്ളത് ഒരു സാങ്കേതിക തകരാറ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജുകൾ നമുക്കും വാട്സപ്പ് നമ്പറിൽ നൽകിയ 90 20 840 എന്ന നമ്പറിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കുമ്പോൾ പരമാവധി നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ പേരും സ്ഥലവും ഉൾപ്പെടുത്തണം. കാരണം പി ആർ എം എസ്സിലുള്ളത് പോലെ വാട്സപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും കാണൂല. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിൽ ഒരു തവണ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ അവിടെ വായിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. റുഷ്ദ കാളികാവ് സലാം അറിയിച്ചു നമ്മുടെ കൂടെയുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സലഫി ദുറൂസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:00. അതേപോലെ തന്നെ പിന്നീട് റിവൈൻഡ് ഓപ്ഷനിൽ നമുക്കത് കേൾക്കാൻ കഴിയും. ബഹുമാനനായ അബൂബക്കർ സലഫിയാണ് ക്ലാസുകൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് നുബൂവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിൻ്റെ സമഗ്ര അധ്യാപനങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ അബൂബക്കർ സലഫി നടത്തുന്ന സംസാരമാണ് നമ്മൾ കാതോർക്കുന്നത്.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബക്കറയിലെ അവസാനത്തെ ഭാഗം 2 ജൂസ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയം ഒരു 4 ആയത്തുകളിലായി വന്നിട്ടുണ്ട്. ആ 4 ആയത്തുകളും ചെലവഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് ഇങ്ങനെയാണ്: മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്. 57 സനാമിൽ, ആ ധാന്യമണി 7 ഇതളുകളെ അത് മുളപ്പിച്ചു. ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ആ 7 ഇതളുകൾ കതിരുകൾ, അതിലെല്ലാം ഓരോന്നിലും 100 വീതം മണികളുണ്ട്. വല്ലാഹു യുളായിഫു ലിമൈ യശാ, അല്ലാഹുവൻ ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു അങ്ങേയറ്റം വിശാലമായി നൽകുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ മഹത്വം ഒരു ഉദാഹരണ സഹിതം പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുകയാണ്. അതൊരുപാട് ഇരട്ടി ഇരട്ടിയായി അതിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടും. യുളായിഫു ലിമൈ യശാ, അവനുദ്ദേശിക്കുന്നവർക്ക് അവന് വീണ്ടും ഇരട്ടിയായി നൽകും. സാധാരണ ഗതിയിൽ ഒരു നന്മക്ക് 10 ഇരട്ടി എന്നാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാര്യം. പിന്നെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് 700 അതിൻ്റെയൊക്കെ മുകളിൽ പോകും. അതിൻ്റെ മുകളിൽ പോകുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ പറ്റും. മൻ തസദ്ദഖ ബിഇദിലി തംറത്തിൻ, ഒരു തംറത്തിൻ്റെ അത്ര ഒരാൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്ര ഉള്ളൂ, ചെറു പാവപ്പെട്ട ആളായിരിക്കാം. എങ്ങനെയാണ്? ഈ റബ്ബിൻ്റെ വഴിയിലാണ് ചെലവഴിച്ചതെങ്കിൽ, അത് ഹലാലായ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അതിനെ അവന് വേണ്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, വളർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് ഉഹുദ് മലയോളം ആകും. അപ്പോൾ ഒരു കാരക്കയുടെ അത്ര ചെലവഴിക്കുന്നവനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അത് ചെലവഴിക്കുന്നവൻ്റെ മാനസികാവസ്ഥ നോക്കിയിട്ടാണ് അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കുക. പിന്നെ അവൻ്റെ അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ട്, അപ്പോൾ അത് 700 ഇരട്ടിയുടെ എത്രയും മുകളിൽ ആകും എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കാരക്ക പിന്നെ ഉഹുദുമലയുടെ വലിപ്പം നമ്മൾ താരതമ്യം ചെയ്താൽ അത് 700 ഇരട്ടിയല്ലല്ലോ ഉള്ളത്. അപ്പം ഈ ചെലവഴിക്കുന്നവർ, അവരുടെ വിശേഷണങ്ങൾ വീണ്ടും ഇതേ വചനത്തിൽ തന്നെ അതിന് തൊട്ടു താഴെ പറയുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് 262-ാമത്തെ ആയത്തിൽ. ആദ്യം പറഞ്ഞത് 261-ാണ്. അവർ ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം ഒരു ധാന്യമണി പോലെ, അതിന് 7 കതിരുകൾ, ഓരോന്നിലും 100 വീതം മണികൾ, അപ്പോൾ 700. പിന്നെ അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ ചെലവഴിക്കുന്നത് കൊണ്ട് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകപ്പെടുന്നത് ആരാണത്? അവരുടെ വിശേഷണം എന്താണ്? അതാണ് തൊട്ട് താഴെ, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ധനം ചെലവഴിക്കുന്നവർ. അപ്പം ഇവരങ്ങനെ റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കും. അങ്ങനെയുള്ളവർ സുമ്മല യുത്ബിയോന അംഫഖു മന്നം വല അത, പിന്നെ അവർ ചെലവഴിച്ചതിനോട് അവർ ഉപദ്രവത്തെ അതിലെ എടുത്തു പറയലിനെ തുടർത്തുകയില്ല. അവർക്ക് ലഹും അജുർഹും ഇന്ദ റബ്ബിയും, അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർക്കുള്ള പ്രതിഫലമുണ്ടായിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല. അപ്പം ഇവിടെ റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അതിന് വേറെ ചിലത് അള്ളാഹു തുടർത്തി പറയുന്നുണ്ട്. അങ്ങനെ ചെലവഴിച്ച് പിന്നെ അത് എടുത്തു പറയുന്നവരുണ്ടാകും, ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. വേറെ ചിലർ വല്ലതും അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയം അങ്ങനെ ചെലവഴിച്ചിട്ട് പിന്നെ അതിങ്ങനെ എടുത്തു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ വല്ല പാവങ്ങൾക്കും അവർ വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പാവങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടാകും. അപ്പം അവിടെ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാം, അവർ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയല്ല, മറിച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ചെലവഴിച്ചതിനെ തുടർത്തുന്നത് ഉപദ്രവം, അതുപോലെ എടുത്തു പറയൽ ചെയ്തത് എടുത്തു പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അയാൾ അള്ളാഹുവിന് വേണ്ടിയല്ല ചെയ്തത്. അപ്പം ഇവിടെ നമ്മുടെ അമലുകൾ, ഇവിടെ പറയുന്നത് നമ്മുടെ ദാനം, അത് നിർബന്ധ ദാനമാണെങ്കിലും സക്കാത്താണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഐച്ഛിക ദാനമാണെങ്കിലും അതൊക്കെ അതിൻ്റെ അടിത്തറ അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനനിവാര്യമാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല. റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന അമലുകൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ ഇത്തരം ദുഷ്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പരിഗണന കിട്ടാനും മറ്റുള്ള ആൾക്കാരുടെ പ്രശംസ കിട്ടാനും ഒക്കെയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അവർക്ക് പരലോകത്ത് ഗുണം കിട്ടുമെന്നൊരിക്കലും അവർ വിചാരിക്കേണ്ടതില്ല. തുടർത്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കൗലും മഅറൂഫ് വ മഗ്ഫിറത്തുൻ ഖൈറു മിൻ സദഖത്തിൻ യത്ബഉഹ അദ വല്ലാഹു ഗനിയ്യുൻ ഹലീം. നല്ല വാക്ക് പറയുക, അതുപോലെ പുറത്തു കൊടുക്കുക. ആരെങ്കിലും നമ്മോട് വല്ല തിന്മയും തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? മാപ്പാക്കുക, പുറത്തു കൊടുക്കുക. ഇതുപോലെ നല്ല വാക്ക് പറയുക, ഇതാണ് ഖൈറു മിൻ സദഖത്തിൻ യത്ബഉഹ അദൻ. ഉപദ്രവത്തെ തുടർത്തുന്ന അല്ലെങ്കിൽ ഉപദ്രവം തുടർന്ന് വരുന്ന ദാനത്തേക്കാൾ നല്ലത്. അപ്പം ചിലർ ദാനം ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമില്ലാതെയാണ് അയാൾക്ക്, മാത്രമല്ല ആ ദാനം ആർക്കാണോ കിട്ടിയത് അവർക്കതൊരു ശല്യമായി വരും. കാരണം ഇയാളുടെ ഉപദ്രവം ഭയന്നിട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നുകൂടായികയില്ല. അപ്പോൾ ഏതായാലും ആ ഉപദ്രവം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അതുപോലെ ചെയ്തത് എടുത്തു പറയുന്നത് ചെറിയ രൂപത്തിലായാലും വലിയ രൂപത്തിലായാലും, അങ്ങനെ അതിനു വേണ്ടി ദാനം ചെയ്യുന്നവർ ആ ദാനത്തേക്കാൾ അവർക്ക് നല്ലത്. നല്ല വാക്ക് പറയുക, ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക, അത്തരം കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ചെലവഴിക്കുമ്പോൾ അത് ഏത് കർമ്മത്തെപ്പോലെയും, എല്ലാ കർമ്മവും അള്ളാഹുക്ക് വേണ്ടി മാത്രമേ ചെയ്യാവൂ. ഇന്നമല്ലാമാലും പിന്നിയാ, അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഹദീസ് വളരെ സുവിദിതമാണ്. അപ്പോൾ ഏതൊരു അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസ് അനിവാര്യമാണ്. ഇവിടെ ചെലവഴിക്കുന്ന വിഷയമാണല്ലോ പറഞ്ഞത്, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ഏഴ് കൂട്ടരെ പറ്റി പറഞ്ഞപ്പോൾ, അർശിൻ്റെ തണൽ കിട്ടുന്ന, മഹ്ശറാ ലോകത്ത് തണൽ കിട്ടുന്ന ഏഴ് കൂട്ടരെ പറഞ്ഞതിൽ ഒരു വിഭാഗം അവർ ചെലവഴിക്കും. ഇങ്ങനെ ഹത്താല താലം ഷിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അവൻ്റെ വലത് കൈ ചെലവഴിക്കുന്നത് അവൻ്റെ ഇടത് കൈ അറിയാത്ത രൂപത്തിൽ, അത്ര രഹസ്യമായി. അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി, അവൻ്റെ അടുത്തുനിന്നുള്ള പ്രശംസ മാത്രം മതി, അതല്ലാത്തതൊന്നും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല. ആ ലക്ഷ്യം അതിൽ അമൽ ചെയ്യുന്നവർ അവർക്കാണിങ്ങനെ ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഉദാഹരണമാണ് നിങ്ങൾ കേട്ടത്. ഇനി അതിൻ്റെ ഉടനെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അതും ചെലവഴിക്കുന്ന വിഷയം തന്നെ ഒക്കെ അതുമായി ബന്ധമുള്ളതാണ്. പിന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാത്തിക്കും ബിൽ മന്നി വൽ അദാ, നിങ്ങളുടെ ദാനങ്ങളെ നിങ്ങൾ ബാത്തിലാക്കരുത്. ബിൽ മന്നി വൽ അദാ, മന്ന് എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയുക, ചെയ്തത് എടുത്തു പറയുക, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിങ്ങനെ പറയാം. അപ്പം അത് മറ്റുള്ളവരറിയണം എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അയാൾ റബ്ബിനു വേണ്ടി മാത്രമല്ല അവിടെ ആ ദാനം ചെയ്യുന്നത്, അതുപോലെ അയാൾ ഉപദ്രവിക്കുന്നുണ്ട് മറ്റുള്ളവർ. അവർക്ക് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ അവർ അയാളെ ആദരിക്കണം, ബഹുമാനിക്കണം, അതുപോലെ ഇയാൾ പറയുന്നതൊക്കെ കേൾക്കണം. അങ്ങനെ ഇയാളൊരു യജമാനൻ്റെ അവസ്ഥയിൽ മറ്റുള്ളവരൊക്കെ തന്നേക്കാൾ താഴെയുള്ളവർ എന്നൊക്കെയുള്ള രൂപത്തിൽ ഉപദ്രവിക്കുന്നവരുണ്ടാകും, അതുപോലെ എടുത്തു പറയുന്നവരുണ്ടാകും. അപ്പം ഇത്തരക്കാർ കല്ലതി യുൻഫിഖുന അലഹുരി ആ അന്നാസ്, അവരുടെ ഉദാഹരണം ഒരുത്തനെ പോലെയാണ്. അവൻ തൻ്റെ ധനം ചെലവഴിക്കുന്നു, അത് മാലോകരെ കാണിക്കാനാണ്. അത്തരക്കാർ വലാ യുഅ്മിനുബില്ല വല്യോമില്ലാഹ്, അവർ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ചെലവഴിക്കുന്നവരെ പോലെയായിരിക്കും ഇവർ.
2: സലഫി നമ്മൾ പിന്നെ പ്രക്ഷേപണം ചെയ്തത് സലഫി ദുറൂസ്, നമ്മളതിൻ്റെ പിന്നെ
1: എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്കാണ് നമ്മളത് പ്രക്ഷേപണം ചെയ്യാറുള്ളത്. പിന്നീട് 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും നമുക്കത് ലഭ്യമാണ്.
2: അതെ,
1: ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അബൂബക്കർ സലഫിയാണ് നമ്മോടൊപ്പം ചേർന്നത്. നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിന്റെ സമഗ്ര അധ്യാപകനങ്ങൾ എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ഒരു അൽഹംദുലില്ലാ, ഒരു റാഹത്തോടുള്ള സംസാരം പറയാൻ, ഒരു അനുഭവം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ PRMS, നമ്മുടെ ഫീഡ്ബാക്ക് സംവിധാനം ശരിയായിട്ടുണ്ട് അൽഹംദുലില്ലാ. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് ഇനി വേണ്ടതില്ല. നമ്മുടെ സാധാരണ പീസ് റേഡിയോയുടെ പ്രതികരണ പേജിലൂടെ തന്നെ, ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ അയക്കാവുന്നതാണ്. ഇൻഷാല്ലാ നമ്മളൊരു തുടക്കം എന്ന പോലെ നിങ്ങളെ എല്ലാവരെയും പരിഗണിക്കുന്നതാണ്.
2: ഇൻഷാല്ലാം പറഞ്ഞിട്ടുണ്ട്. ബഷീർ തൂത ചോദിച്ചിട്ടുണ്ട്, ലൈവ് ക്വിസിൽ ABCD എന്ന ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ പോരെ, സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ABCD മാത്രം,
1: എയോ ബിയോ സിഒ ഡിഒ മാത്രം ചെയ്താൽ മതി, മറ്റേത് ചെയ്യണ്ട. മറ്റേത് ചെയ്താല് സിസ്റ്റം തിരഞ്ഞെടുക്കാതിരിക്കുകയാണ് ചെയ്യാം.
2: ജംഷീർ മുട്ടിൽ സലാം പറഞ്ഞിട്ടുണ്ട്, സുഹൈബായും വളപട്ടണം അൽഹംദുലില്ല, അധികാരിലൂടെ തുടങ്ങിയ എല്ലാ പരിപാടിയും ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു. ചരിത്രവും സലഫി ദുറൂസും ഒരേ വിഷയത്തെ ഉൾക്കൊള്ളിച്ചായിരുന്നു. എന്നും ഈ സംരംഭം അള്ളാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു ദീർഘമായ മെസ്സേജാണ് അവർ നൽകിയിട്ടുള്ളത്. ഷൈനി നവാസ് മുടിക്കൽ, സലീമ ഒതുക്കങ്ങൽ, റുക്സാന, ഷെറീന അത്താണിക്കൽ, മൈമുന ചീക്കിലോട്, ചരിത്ര ചിന്തയിലൂടെ നമുക്കേകുന്ന ത്യാഗമാണ് സ്വർഗത്തിനാധാരം. നാഥ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കണമേ ആ സ്വർഗമാ പൂന്തോട്ടം എന്ന് മൈമുന ചീക്കിലോട് പറഞ്ഞിട്ടുണ്ട്. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ പുലരിവട്ടം, നല്ലൊരു മെസ്സേജാണ് ഉസ്താദ് നൽകിയത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സൗദാമുട്ടം, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, തസ്നീം ഷാജി കൊല്ലം, നസറു മഞ്ഞപ്പെട്ടി, നൌഫലിസ് ചുങ്കം പാലക്കാട്, മിസുരിയ കുഞ്ചത്തൂർ, ഉമ്മു ഹംന അത്തോളി, അബ്ദുൽ ഹമീദ് CK അഴിയൂർ, ഖദീജ സാലിഹ് കൊപ്പം, ഇമ്രാൻ എൻവി കുമരനല്ലൂർ, ചോദ്യം എളുപ്പം ഉത്തരം ഈസി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സലഫി നമ്മൾ അടുത്തൊന്ന് റെഡി ആയിട്ടിരിക്കണം, ചോദ്യം എളുപ്പമാണ് ഉത്തരം ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖദീജ AK കൂത്തുപറമ്പ്, ഉത്തരം സംശയമായതുകൊണ്ട് എഴുതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കൈപ്പമംഗലം, നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ തെറ്റാണ്, നമ്മൾ പിന്നെ നിങ്ങൾ പ്രോഗ്രാം എന്നുള്ളത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്, ശരിക്ക് ലൈവ് ക്വിസാണ് സെലക്ട് ചെയ്യേണ്ടത്. ഷഹന റഷീദ് മേലാറ്റൂർ, സിമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, ചോദ്യം വളരെ എളുപ്പമായി. ജമീല VK പുനൂർ, ഈസി ഉത്തരം. മിനിയ മറിയം സലാം പറഞ്ഞിട്ടുണ്ട്. ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ ലൈവ് ക്വിസിൻ്റെ ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ബഷേരി അബു തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. ജമാൽ വിളത്തൂർ, ഇന്നത്തെ പുലരിവട്ട പരിപാടി എന്നെന്നും മനസ്സിലുണ്ടായിരുന്നാൽ വളരെ നന്നായിരിക്കും എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുമ്പിടി, അബ്ദുൽ കബീരിയും തൂമിനാട്. നാദിറ അടിമുഴിക്കൽ കുളിരുള്ള ഈ പ്രഭാതത്തിൽ മനസ്സിന് കുളിര് പകർന്ന മധുരം ഖുർആനും അതിൻ്റെ അർത്ഥവും കേട്ടു അൽഹംദുലില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബ എം വളപട്ടണം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, ജമീല വി കെ പൂനൂർ, ജമീല വി പി കാളികാവ്, മാഷാല്ലാ ഖുർആൻ പരിഭാഷയും പുലരിവട്ടവും വളരെ ഉഷാറായി, ബാറക്കല്ലാഹു ഫീക്കും എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറ, ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ, ജമീല വി കെ പൂനൂർ, റംല പി സി ചിങ്ങപുരം, ആസിയ കെ തിരുവേഗപ്പുറ, റുക്സാന എം ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, സെഫിയ കെ തിരൂരങ്ങാടി, അബൂബക്കർ സുലൈമാൻ അസ്സലാമു അലൈക്കും, ഹാരിസ് ഉസ്താദിൻ്റെ പുലരിവട്ടം മാഷാ അല്ലാ സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അമൽ ഹമീദ് നോർത്ത് പറവൂർ, നഫീസ പി എ താമരശ്ശേരി, അലഹമ്മദില്ല എത്ര നല്ല കാര്യമാണ് പറഞ്ഞത്, നമ്മുടെയൊക്കെ സംസാരം സൂക്ഷിക്കാൻ വേണ്ടി ഇത് ഒറ്റ കാര്യം കേട്ടാൽ മതി, അള്ളാഹു ഉസ്താദിന് നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന്, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു, നല്ലൊരു ക്ലാസ്, ബറക്കല്ലാഹു ഫീക്ക് ഉസ്താദിന്, അള്ളാഹു കരുണ ചെയ്യട്ടെ എന്നാണ് പുലരിവട്ടത്തെക്കുറിച്ച് അവർ കമൻറ്റ് നടത്തിയിട്ടുള്ളത്. ഷാജിദ വീട്ടി വല്ലപ്പുഴം, വല്ലപ്പുഴ, മാഷാല്ലാ ഇന്നത്തെ മധുരം ഖുർആനിൻ്റെ അർത്ഥവും അൻസാരിയുടെ നേർവഴിയും എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട് മാഷാല്ലാ. ഖദീജ സാലിഹിക്കൊപ്പം സലാം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ പി വി രാമനാട്ടുകര, അസ്മാ ബി കെ പാലക്കാഴി, മുഹമ്മദ് കയ്പമംഗലം, സബീന പാലാങ്കോണം. ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഒരു വെറുപ്പുണ്ടാകും എന്നാണ് തോന്നുന്നത് ഇങ്ങനെ വായിക്കുന്നതുകൊണ്ട്, കാരണം ഇത് നമ്മളിപ്പോഴാണ് ഫീഡ്ബാക്ക് കിട്ടിയത്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളൊരു ഒരു മിനിറ്റ് നേരം നിങ്ങൾ ക്ഷമിക്കുക, അവരൊന്ന് വായിച്ച് കഴിഞ്ഞോട്ടെ. ഹനീന സുൽഫി കൊട്ടാരക്കര, കൊല്ലം റസിയ മാളിയേക്കൽ, സഫിയ എടപ്പാൾ, ഇംതിയാസ് തിരുവമ്പാടി, ഇടക്ക് കട്ടാവുന്നുണ്ട് എന്ന് സഫിയ എടപ്പാളും ഇംതിയാസ് തിരുവമ്പാടിയും, അതൊക്കെ കഴിഞ്ഞു മാഷാല്ലാ. നഫീസ പി എ താമരശ്ശേരി, സുബൈദ ഇസ്മായിൽ, സഹില കെ പാറ, ഞാൻ ഉമ്മയുമായി ഹോസ്പിറ്റലിലാണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സലഫി.
1: അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാ.
2: ആയിഷ കെ ഇരിക്കൂർ, സൈനബ ചിറമനങ്ങാട് തൃശൂർ, ഉമ്മു ഫർഹീൻ കരിപ്പോൾ, സമീറ കെ എം താനൂർ, റുബീന താനൂർ, റുക്സാന എം, ഷാജഹാൻ തിരുപ്പൂർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയട്ടെ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സെറീന ചമൽ, താമരശ്ശേരി യാസീൻ ഷെരീഫ്, നറമരുദൂർ, സഫിയ അടപ്പാൾ, ജാസ്മിൻ, ചോദ്യം എന്തായിരുന്നു കേൾക്കാൻ പറ്റിയില്ല, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
1: പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ് എന്നതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഓപ്ഷനുകൾ: എ മസ്ജിദുൻ നബവി, ബി മസ്ജിദുൽ ഖുബ, സി മസ്ജിദുൽ ഹറാം, ഡി മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നതായിരുന്നു ചോദ്യം. സമയം കഴിഞ്ഞിട്ടുണ്ട്.
2: അമീർ ടി അടുത്തനാട്ടുകാരെ പറഞ്ഞുള്ള ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ എന്തോ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നത് പോലെയാണ്, ഇപ്പോൾ എന്തായാലും ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സുലേഖ തിരുവാലി, സിനിജ ആലപ്പുഴ, മുഹമ്മദ് കയ്പമംഗലം, ഉമൈബ കല്ലടിക്കോട്, ഹലീമ കെ മുഹമ്മദ് പാങ് സഫിയ എടപ്പാൾ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞിട്ടുണ്ട്.
1: നമുക്കിനി അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് തന്നെയാണ് തിരുമൊഴികൾ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: എത്ര വലിയ നന്മയും സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാകണമെന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. عن عائشة أم المؤمنين رضي الله عنها قالت قلت لرسول الله صلى الله عليه وسلم إن ابن جدعان في الجاهلية كان يقري الضيف ويحسن الجوار ويصل الرحم فهل ينفعه ذلك؟ قال لا إنه لم يقل يوما قط اللهم اغفر لي خطيئتي يوم الدين. برشدك لي صحيح بن هبان الوندفلا ഒരു വചനമാണ് വായിച്ചത്. സ്വഹി മുസ്ലിമിലും ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഈ ഹദീസ് നമുക്ക് കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നമുക്കറിയാം അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്, സ്വഹാബികളിലെ വലിയ പണ്ഡിതയാണ്, ദീനീ വിഷയങ്ങളിൽ അവഗാഹമുള്ള മഹാവ്യക്തിത്വം. എത്രയോ സ്വഹാബികൾ നബിയുടെ മരണശേഷം. സംശയ ദൂരീകരണത്തിന് മതം പഠിക്കാൻ അവരെ സമീപിച്ചിരുന്നു, അവരോട് ചോദിച്ചിരുന്നു, പഠിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. 2210 ഹദീസുകളാണ് അവർ നിവേദനം ചെയ്തത്. ഹിജ്റ 58 റമദാനിലാണ് അവർ ഈ ദുനിയാവിനോട് വിട പറയുന്നത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഇന്ന ഇബ്നു ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്റി ലൈഫ് വയുഹ്സനുൽ ജിവാറ വയസ്ലു റഹീമ ഫഹൽ യൻഫഉഹു ദാലിക്. റസൂലേ, ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ അതിഥിയെ നന്നായി സൽക്കരിച്ചിരുന്നവനാണ്, അയൽപക്ക ബന്ധം നന്നായി കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്, കുടുംബബന്ധം ചേർത്തിരുന്നവനാണ്. അതിൻ്റെ വല്ല പ്രയോജനവും അവന് ലഭിക്കുമോ, അദ്ദേഹത്തിന് പരലോകത്ത് ലഭിക്കുമോ എന്നതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. അതാണ് അവർ പറയുന്നത്, ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു ഇങ്ങനെ എന്ന്. ഇബ്നു ജുദ്ആൻ, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിക്കുന്നത്. ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ അത്തൈമി എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. ബനു തൈമബിനു മുറയിൽപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രമല്ല, ഖുറൈശികളിലെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ജാഹിലിയ കാലഘട്ടത്ത് എന്ന് കാണാം. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പിതാവ്, അബൂ ഖുഹൈഫ റളിയല്ലാഹുവിന്റെ പിതൃവ്യപുത്രനാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനാണ് എന്നർത്ഥം. വലിയ ധർമ്മിഷ്ഠനൊക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്ത് മുഅ്മിനായിട്ടില്ല. ഒരുപാട് നന്മകൾ, ഇസ്ലാം പ്രത്യേകമായി പറയുന്ന വിശേഷിപ്പിച്ച നന്മയുടെ ഏറ്റവും മുന്തിയ നന്മകളായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് അതിഥിയെ സൽക്കരിക്കുക, ആദരിക്കുക എന്നത്. ഒരു മുഅ്മിനിന്റെ ഈമാനിന്റെ ഭാഗമാണല്ലോ. അപ്രകാരം അയൽക്കാരെ വയു ഹസീനുൽ ജിവാർ യഖീരി അല്ലൈഫ് എന്നാണ്, ഖറാ യഖീരി എന്നാണ് വാക്ക്. അതിഥിയെ ആദരിക്കുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക. വയു ഹസീനുൽ ജിവാർ, ജാർ ജിവാർ അല്ലെ, അയൽക്കാരനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക, ഇഹ്സാൻ ചെയ്യുക. വയസ്സുലു റഹിം, കുടുംബബന്ധം ചേർക്കുക. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു നബിയെ ജാഹിലിയ കാലഘട്ടത്തിൽ. ഫഹൽ യൻഫഉഹു ദാലിക, അതിന് അദ്ദേഹത്തിന് വല്ല പ്രയോജനവും ലഭിക്കുമോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ലാ, ഇല്ല. ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത്, അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലാഹു മഗ്ഫിർലി ഖതിയത്തി യൗമദ്ദീൻ, അല്ലാഹുവേ എന്റെ പാപങ്ങൾ നാളെ വിചാരണ നാളിൽ എന്റെ പാപങ്ങളൊക്കെ നിനക്ക് നീ പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ പോലും പറയാത്തൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നന്മകളൊന്നും അദ്ദേഹത്തിന് നാളെ പ്രയോജനം ചെയ്യില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം വയുത്തഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നുവല്ലോ എന്നാണ് വന്നിട്ടുള്ളത്. നബി പറഞ്ഞത് ലാ യൻഫഉഹു എന്നാണ്, അദ്ദേഹത്തിനത് ഉപകാരം ചെയ്യില്ല. ലം യഖുൽ യൗമൻ റബ്ബി ഗഫ്റലി ഖതിയത്തി യൗമദ്ദീൻ, പ്രതിഫല നാളിന്റെ ദിവസത്തിൽ എന്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഹദീസിന്റെ ആശയം വളരെ വ്യക്തമാണ്. എത്ര വലിയ നന്മയും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ വിശ്വാസിയാകണം, വിശ്വാസം നന്നാക്കണം, വിശ്വാസം ശരിയാക്കണം. കുഫർ ചെയ്യുന്നവന് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവന് ഒരിക്കലും അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും മോശമല്ല. ഏറ്റവും ഇസ്ലാം വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞ, ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട, പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് അവയൊക്കെ തന്നെ. മനുഷ്യബന്ധങ്ങളെ അടുപ്പിക്കുന്ന, സ്നേഹം വർദ്ധിപ്പിക്കുന്ന, പരസ്പരം കാരുണ്യം ചൊരിയുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം ചെയ്ത നന്മകൾ. പക്ഷെ അതൊന്നും പരലോകത്തേക്ക് ഗുണമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനത് കാരണമല്ല. കാരണം കുഫറിലൂടെ ആ ശിക്ഷക്ക് അർഹനായിട്ടുണ്ടവൻ, അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. അള്ളാഹു വിശ്വസിച്ചവനാണെങ്കിൽ എന്റെ റബ്ബേ എന്ന് വിളിച്ച്, അള്ളാഹുവേ എന്ന് വിളിച്ച് അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയാതിരിക്കില്ല. അള്ളാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ എന്ന വിശ്വാസം അവനില്ല. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാത്തത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു മഗ്ഫിർലി ഖതിയത്തി യൗമദ്ദീൻ എന്ന് മനസ്സറിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്തേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം മറ്റു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകൾ പോലും മുസ്ലിമായതിനു ശേഷവും പ്രതിഫലം ലഭിക്കും എന്നത്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകളുടെ പ്രതിഫലം പോലും അവനത് അള്ളാഹു നിലനിർത്തിക്കൊടുക്കും മുസ്ലിമായതിനു ശേഷവും. ആ പ്രതിഫലം അവൻ വിശ്വാസിയല്ലാത്ത കാലത്ത് ചെയ്തതാണല്ലോ എന്ന നിലക്ക് അത് തട്ടിക്കളയില്ല എന്ന വലിയ സന്തോഷവാർത്ത റസൂലുള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ അവൻ വിശ്വാസിയായിട്ടില്ല എങ്കിൽ, യഥാർത്ഥ ഈമാൻ അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, പരലോക വിശ്വാസം അവനില്ല എങ്കിൽ, പിന്നെ അവന്റെ നന്മകൾക്കൊന്നും നാളെ പരലോകത്ത് ഒരു ഫലവും ഉണ്ടാകില്ല. ഒരു വേള അവൻ ചെയ്ത നന്മകൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം എന്ന നിലക്ക് അവൻ ആശ്വാസവും സൗകര്യങ്ങളും ഒക്കെ കൂടുതൽ നൽകിയേക്കാം. നാളെ പരലോകത്തേക്ക് ഒരു നന്മയും ബാക്കിയാവില്ല എന്നർത്ഥം. അത് ലഭിക്കുക വിശ്വാസികൾക്ക് മാത്രമാണ്. അപ്പൊ ഏതൊരു കർമ്മവും അള്ളാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അവന്റെ വിശ്വാസം നന്നാകണം. അള്ളാഹു അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരലോകം ഉദ്ദേശിച്ചു, അതായത് ഇഖ്ലാസോടുകൂടി ഒരു കാര്യം ചെയ്തു, അത് ചെയ്യേണ്ട രൂപത്തിൽ മാതൃകയനുസരിച്ച്, പ്രവാചക മാതൃകയനുസരിച്ച് ചെയ്തു. എന്നാൽ അവൻ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവന്റെ അമലുകളൊക്കെ അള്ളാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ് എന്നതാണ് അള്ളാഹുവും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈമാൻ അടിസ്ഥാനമാണ്. ആ വിശ്വാസത്തിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. എങ്ങനെയാണോ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കണം. ആരാധനകൾ അവന് മാത്രമായിരിക്കണം. അവന്റെ പ്രത്യേകതകളും സവിശേഷതകളും മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ എന്നും അമലുകൾ എത്ര വലിയ നന്മകളാണെങ്കിലും സ്വീകാര്യമല്ല എന്ന തിരിച്ചറിവുണ്ടാവണം. അങ്ങനെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി വിശ്വാസം നന്നാക്കി സൽപ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായ ഒരു വിഷയവുമായി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി.
2: അള്ളാഹു ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്നാണ് സീനത്ത് പാലക്കാട് കമന്റ് നടത്തിയിട്ടുള്ളത്. ജമീല വി കെ പുനൂർ, തിരുമൊഴി എന്ന് വളരെ നല്ല ക്ലാസ് ആയിരുന്നു, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന കമന്റ് നടത്തിയിട്ടുണ്ട്. ഫാത്തിമ മുഹമ്മദ് കയ്പമംഗലം സലാം അറിയിച്ചിട്ടുണ്ട്. സാജിയ ചിറക്കൽപ്പടി, അസ്സലാമു അലൈക്കും, ആ ഉമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കട്ടെ എന്ന കമന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് വിഷമമുണ്ടായിരുന്നു, ഇപ്പോൾ മാറി അൽഹംദുലില്ലാ എന്ന് നഫീസ പി എ താമരശ്ശേരി. അബ്ദുൽ കരീം തുമിനാട്, ഇന്നത്തെ പുലരിവട്ടം കേൾക്കാൻ പറ്റിയില്ല, ചായ കുടിച്ച് വരുമ്പോൾ ലേറ്റായി എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും ഫീഡ്ബാക്ക്.

0: വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ പിന്നെ തിരുമൊഴി കേട്ടാൽ അൽഹംദുലില്ലാഹ് എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് സഫിയ കെ തിരങ്ങാടി. മാഷാ അല്ലാ, എന്നത്തെയും പോലെ ഇന്നും കെ വി ഉസ്താദ് പറഞ്ഞ നല്ലൊരു ഗുണപാഠം കിട്ടിയ വിവരണമാണ് ഇന്ന് കിട്ടിയത് എന്ന്. അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അമീർ ടി അടുത്തനാട്ടുകര, അറിവുള്ള മൊഴികൾ മാത്രം ചൊല്ലുക നീ, അസത്യങ്ങൾ നാവിലും അരുതൊരിക്കലും, അഴകുള്ള നന്മകൾ മാത്രം പകരുക നീ, അപരൻ്റെ മനസ്സിനെ നോവിക്കാതെ അല്പം പ്രയോജനം ഉണ്ടായെന്നോർക്കുക, അനാവശ്യമായി സമയം കളയാതെ അർത്ഥവത്തായ വാക്കുകൾ നൽകും വെളിച്ചം, അനുവാദം ചോദിക്കും ചിന്തകൾ മുന്നിൽ, അതിരുകൾ കടക്കാതെ കാക്കുക നാവേ, അമൃതായി മാറട്ടെ വാക്കുകൾ താനെ, അറിഞ്ഞു സംസാരിച്ചാൽ ജീവിതം സുന്ദരം, അലങ്കാരമാകും നിൻ വാക്കും എപ്പോഴും എന്ന് അമീർ ടി അടുത്തനാട്ടുകരയുടെ കവിത ഇവിടെ സൂചിപ്പിക്കുന്നു. അതിഥികളെ ആദരിക്കുക, കുടുംബ ബന്ധങ്ങൾ ഉറപ്പിക്കുക, അയൽപ്പക്ക ബന്ധങ്ങൾ ഉണ്ടാവുക, പരലോക മുൻനിർത്തിയായിരിക്കുക എന്ന് റുക്സാന എം കമൻ്റ് നടത്തിയിട്ടുണ്ട്. ജുമൈലത്ത് തുറക്കൽ, അബു ഫാത്തി പട്ല മാംഗ്ലൂർ, കുട്ടി അഹമ്മദ് പേരശന്നൂർ ഇവരെല്ലാവരും നമ്മളോട് സലാം അറിയിച്ച് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. കെ വി ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ എന്നും നല്ല അറിവുകൾ തരുന്നതാണ്. അൽഹംദുലില്ലാഹ് ഉസ്താദിനും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നാണ് സഫിയ എടപ്പാൾ നമ്മളോട് കമൻ്റ് നടത്തിയിട്ടുള്ളത്. സലഫി, അടുത്തൊരു പ്രോഗ്രാമിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: തീർച്ചയായും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ, മഴയും കാറ്റും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മഴയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് കാതോർക്കാം.
2: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും, കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടിവരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ sdma.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല.

0: മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക sdma.kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB യെ അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കൽ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകളെ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. sdma.kerala.gov.in.
1: ശക്തമായ മഴയും കാറ്റും അതിശക്തമായി കൊണ്ടിരിക്കുമ്പോൾ പീസ് റേഡിയോ നൽകുന്ന മുന്നറിയിപ്പുകളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. അതോടൊപ്പം പീസ് റേഡിയോ അപ്ഡേറ്റുകൾ ഒന്ന് പറയേണ്ടതുണ്ട്. 516th മൊഡ്യൂൾ 39th ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 10 മണിക്ക് 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിന്റെ 16th മൊഡ്യൂൾ April 13 ആരംഭിച്ചിട്ടുള്ളത്. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബഖറ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങളാണ് ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് 500 പഠന കോഴ്സ് സമ്മാനിച്ചിട്ടുള്ളത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് 500 നമ്മൾ എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ പുതിയ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യുമല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്കതിൽ എൻറോൾ ചെയ്യാവുന്നതുമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 500 ബന്ധപ്പെട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9747845845.
2: സഫിയ കെ തിരൂരങ്ങാടി, അമീർ അടത്തനാട്ടുകരയുടെ കവിത സൂപ്പറായി, അൽഹംദുലില്ല, അദ്ദേഹത്തിന് അറിവുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, ഇത്ര മനോഹരമായ കവിത എന്ന് അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറഞ്ഞിട്ടുണ്ട്. അൽ അമീൻ അവരെ സ്ഥലം വെക്കണം. പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പിന്നിൽ തോണ്ടിയോ തൊട്ടോ ജമാഅത്തായി നമസ്കരിക്കാൻ പാടുണ്ടോ? ഒരുപക്ഷെ നമ്മളെ ഒരാൾ പിന്തുടരാൻ ശ്രമിച്ചാൽ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈകാര്യം ചെയ്യാൻ നമുക്കൊരു പിന്നെ ഏരിയ തന്നെയുണ്ട്. അലി ജാബ സംശയ നിവാരണമാണ്. നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്താൽ ഈ 2 മണിക്കൂർ അതിനുവേണ്ടി മാത്രമായി തീരും എന്നുള്ളത് കൊണ്ട്
1: നല്ലൊരു ചോദ്യം തന്നെ
2: അത് അലി ജാബയിലേക്ക് തന്നെ നിങ്ങൾ ചോദിക്കുകയായിരിക്കും നന്നാവുക.
1: നമുക്കത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം.
2: ആയിഷ കരിമ്പിൽ, അസ്സലാമു അലൈക്കും. ഇന്നും എന്നത്തെയും പോലെ തുടക്കത്തിൽ തന്നെ കൂടാൻ സാധിച്ചു, അൽഹംദുലില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. നജ്മ തൃശൂർ, ഞങ്ങളുടെ ഉമ്മ ഒരു സർജറി കഴിഞ്ഞു ഹോസ്പിറ്റലിലാണ്, വേഗം ഷിഫയാക്കാൻ ദുആ ചെയ്യുക എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
1: ഉപ്പക്കും സുഖമില്ലാതെ കിടപ്പിലാണ് എന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മക്ക് ഉപ്പക്കും ഷിഫയും സമാധാനവും റാഹത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
2: അതേപോലെ തന്നെ റിൻഷാദ്, ആലപ്പുഴയിൽ നിന്ന് തിരൂരേക്കുള്ള യാത്രയിലാണ്, കാറിൽ തനിച്ചാണ് യാത്ര, എന്നാൽ പീസ് റേഡിയോ കൂട്ടിനുണ്ട്. മോർണിംഗ് ലൈവ് സമയത്ത് ഹസൻ അൻസാരിയും സലഫിയും കൂടെയുള്ള ഫീൽ. മാഷാല്ലാ, കാറ് ഓടിക്കുന്ന സമയത്ത് ഇത് ടൈപ്പ് ചെയ്യണമെങ്കിലേ അത് നിർത്തിയിട്ടായിരിക്കാണോ ചെയ്തിട്ടുണ്ടാവുക.
1: ചെറുപ്പളശ്ശേരിയും ബഷീർ അബു തലശ്ശേരിയും സലാം അറിയിച്ചു കൂടെയുണ്ട്.
2: ആമിന കാരക്കുന്ന് മാളികപ്പറമ്പിൽ നിന്ന്, മാഷാല്ലാ, മഴയെക്കുറിച്ചുള്ള ഓരോ മുന്നറിയിപ്പും നല്ലതുപോലെ വിവരിച്ചു തന്നു, അൽഹംദുലില്ല. ഇതുപോലെ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ എന്നൊരു കമന്റാണ് അവർ നടത്തിയിട്ടുള്ളത്. സലഫി, നമ്മുടെ അടുത്തൊരു പ്രോഗ്രാമിന്റെ അലർട്ട്,
1: തീർച്ചയായും നമ്മളൊരു മനോഹരമായ ഗാനം ഇന്നത്തെ സ്വരത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ്. റിയ എടവണ്ണയാണ് ആരാധ്യൻ അല്ലാഹ് എന്ന ഈരടികൾക്ക് ശബ്ദം നൽകി നമ്മോടൊപ്പം ചേരുന്നത്.

0: അൽഹംദുലില്ല. വളരെ ഇമ്പമാർന്ന സ്വരമാധുരിയോടുകൂടിയ ആശയസമ്പുഷ്ടമായ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഗാനം തന്നെയാണ് ഇന്നത്തെ സ്വരത്തിലൂടെ റിയ എടവണ്ണ നമ്മോടൊപ്പം ചേർന്ന് പങ്കുവെച്ചത്.
1: നമ്മുടെ മോർണിംഗ് ലൈവിന്റെ ആൻസറും വിജയികളെയും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പിന്നെ മെസ്സേജുകൾ കൂടി വായിക്കാം.
0: തീർച്ചയായും.
1: അസ്സലാമു അലൈക്കും. നമ്മുടെ കുടുംബത്തിലെ സുഖമില്ലാതെ കിടക്കുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകുമാറാകട്ടെ എന്നാണ് സഫിയ കെ തിരൂരങ്ങാടി. സുലേഖ തിരുവാലി, മഴ കൂടിയാൽ വലിയ പേടിയാണ്, എന്റെ താത്താന്റെ വീട് വെള്ളത്തിലാകാറുണ്ട്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് അവര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാഷാ അല്ലാ, സ്വരം സൂപ്പർ, അർത്ഥവത്തായ വരികളാൽ മനോഹരമായ ശബ്ദത്തിൽ കേൾക്കാൻ കഴിഞ്ഞു എന്ന് നൗഫലസ് ചുങ്ക പാലക്കാട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. ആമീൻ. സ്വരം അതിമനോഹരം എന്ന് സീനത്ത് പാലക്കാട്. ജാസ്മിൻ വയനാട്, നല്ലൊരു സോങ്, ഉമ്മുകുൽസു ചിറമംഗലം, കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്, നല്ല വോയിസ് മാഷാ അല്ലാ. അതേപോലെ തന്നെ സഫിയ എടപ്പാൾ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് വിളിച്ചോതുന്ന മനോഹര ഗാനം റിയമുൾ ശ്രുതി മധുരമായി പാടി എന്ന് പറയുന്നുണ്ട്. ഷുഹൈബായം, വളപട്ടണം, സ്വരം സൂപ്പർ മാഷാ അല്ലാ. ആകാശഭൂമിയും പ്രകൃതിയും സൃഷ്ടിച്ച പടച്ചനാഥന്റെ കുദരത്തിനെ പറ്റിയുള്ള നല്ല അർത്ഥവത്തായ ഗാനം റുക്സാനായ മനോഹരമായി പാടിയ റിയമുൾക്ക് അഭിനന്ദനങ്ങൾ. ജസാക്കല്ലാ. ജമീല വി കെ, പുനൂർ, മനോഹരമായ പാട്ട്, മോൾക്ക് ഇനിയും പാടാൻ കഴിയട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ബഷീരി അബു തലശ്ശേരി, അടിപൊളി സോങ് പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ ആയിഷ കരിമ്പിൽ, സ്വരം സൂപ്പർ, അൽഹംദുലില്ലാ, നല്ല ശബ്ദം മോൾ, ബാറക്കല്ലാ ഫീക്കും എന്നൊരു കമൻറ്റ്. അതേപോലെ തന്നെ റുഷ്ദ കാളികാവ്, മാഷാ അല്ലാ, സ്വരം സൂപ്പർ, അതിമനോഹരമായ ഗാനം എന്ന് പറഞ്ഞ റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, നല്ല ഗാനം മാഷാ അല്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സലഫി, നമ്മുടെ അലർട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ വിജയികളെ പ്രഖ്യാപിക്കുകയും ഉത്തരം പറയുകയും ചെയ്യേണ്ടുന്ന സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്.
0: തീർച്ചയായും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഓഫ്കോഴ്സ്, തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്, മസ്ജിദുൽ ഖുബയാണ്.
1: ശിഷ്യൻ തെരഞ്ഞെടുത്ത 13 വിജയികളെ
0: ഉടനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്.
1: നമ്മുടെ അടുത്ത പ്രോഗ്രാമിന്റെ അലർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയിൽ നിന്ന്, അസ്സലാമു അലൈക്കും, എല്ലാം നല്ല പ്രോഗ്രാമുകളാണ്, മഴ മുന്നറിയിപ്പ് വളരെ ഉപകാരപ്രദം എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റീഹാന ബാനു തോട്ടശ്ശേരി അറ സലാം അസ്സലാം അറിയിച്ചിട്ടുണ്ട്, നല്ല ഗാനം മാഷാ അല്ലാ എന്നൊരു കമൻറ്റ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രോഗ്രാമിൻ്റെ ഒരു സമയത്തിലേക്ക്, വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ വഴിവിളക്ക് 2589 നമ്പർ വഴിവിളക്കാണ്.
0: വഴിവിളക്ക് എന്നത് നമ്മൾ സാധാരണ ഒരുപാട് ഭാഷകളിൽ വാട്സപ്പുകളിലൂടെയും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രക്ഷേപണം ചെയ്യുന്ന ഒരു മഹത്തരമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. ഒരുപാട് ഭാഷകളിൽ നമ്മൾ ഈ ഒരു വഴിവിളക്ക് നൽകാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉർദു, കന്നഡ, തെലുഗു, നേപ്പാളി, ബംഗ്ല, മറാഠി, ടെഗലോക്ക് എന്നീ ഭാഷകളിൽ നമുക്ക് ഈ ഒരു വഴിവിളക്കിൻ്റെ പോസ്റ്റർ ലഭ്യമാണ്. പലപ്പോഴും പല നാടുകളിലും പല ഏരിയകളിലും നമുക്ക് സുഹൃത്ത് വലയങ്ങളുണ്ടാകാം, കുടുംബ ബന്ധങ്ങളുണ്ടാകാം, നമ്മുടെ സഹപാഠികൾ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടാകാം പല ഭാഷകളിലായിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏതു ഭാഷയിലുള്ള ആളാണെങ്കിലും നമുക്ക് അവരിലേക്ക് ഈ ഒരു ആശയത്തെ എത്തിക്കുവാൻ കഴിയുക എന്നുള്ളത് ഏറെ ഒരു ഹൃദ്യമായ ഒരു സംഗതി തന്നെയാണ്.
1: ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിൽ പിന്നെ ഈ അന്യ അല്ലെ, അന്യ സംസ്ഥാനക്കാരെന്നല്ല പറയാം, അവരെ കുറിച്ച്
0: അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയാം,
1: ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അവർ നമ്മുടെ പള്ളികളിലും അതേപോലെ തന്നെ ഹുത്തുബകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരിലേക്ക് നമുക്കിത് ഓരോ ദിവസവും വരുന്ന ഈ ഒരു കാര്യം നമുക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
0: ശരി, ഇന്നത്തെ വഴിവിളക്ക് 2588 നമ്പർ വഴിവിളക്ക് നമ്മൾ വായിക്കുകയാണ്. അത് അതിന്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്, ഇവ പരസ്പര പൂരകങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇമാം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. സത്യവിശ്വാസവും ലജ്ജാശീലവും പരസ്പര പൂരകങ്ങളാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേതും ഉയർത്തപ്പെടും. ലജ്ജാശീലവും സത്യവിശ്വാസവും പരസ്പര പൂരകങ്ങളാണ്. ലീമാനും ഒസ്വബറും രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേതും നീങ്ങിപ്പോകും, ഉയർത്തപ്പെടും എന്ന ഒരു മനോഹരമായ വകവിളക്കാനാണ് നമ്മൾ ഇന്ന് സാക്ഷിയായത്.
1: ഉമ്മു ഹംന അത്തോളി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഖിസ്ഇന്റെ ഉത്തരം പറഞ്ഞോ എന്നുള്ളതാണ്.
0: ഉത്തരം പറഞ്ഞു. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ്?
1: അതെ,
0: ഉത്തരം ഓപ്ഷൻ ബി ആണ്, മസ്ജിദുൽ ഖുബയാണ്. മസ്ജിദുൽ ഖുബയെ പറ്റിയും നമ്മൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട്.
1: അവിടെ പോയി എന്നുള്ള നിലക്ക് നമുക്കൊരു കണ്ട രൂപത്തിൽ നമുക്കൊന്ന് പറയാൻ പറ്റുമോ?
0: മസ്ജിദുൽ ഖുബ ഒരു തൂവെള്ള കൊട്ടാരം പോലെ നമ്മുടെ കണ്ണിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ഖുബ. നമ്മളവിടെ കയറുമ്പോൾ തന്നെ അതിൻ്റെ മുറ്റം എന്തൊരു മനോഹാരിതയാണ്, ഒരല്പം ഉയരത്തിലേക്ക് കയറുന്ന ഒരു ഫീലിങ്ങിൽ ആ ഒരു മസ്ജിദുൽ ഖുബയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയുടെ ഒരു പ്രാധാന്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിൽ നിന്ന് വുളു നിർവഹിച്ച് ഖുബ പള്ളിയിലെത്തി രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ഉംറ ചെയ്ത പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ട്. ഇപ്പം നമ്മുടെ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ മസ്ജിദ് ഖുബ സന്ദർശിച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകാം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത്തരത്തിൽ ഒന്നിലധികം തവണ മസ്ജിദ് ഖുബ സന്ദർശിക്കാൻ തൗഫീഖ് ലഭിക്കപ്പെട്ട ആളെന്ന നിലക്ക്, അതോടൊപ്പം അതിൻ്റെ ആ ചരിത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മസ്ജിദ് ഖുബയുടെ ആ നിർമ്മാണത്തിൻ്റെ തുടക്കമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്ന ആ ഘട്ടത്തിൽ ഖുബയിലെ ആളുകളുമായി കൂടിയാലോചിച്ച് നടത്തുകയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ആദ്യത്തെ യോഗം അവിടെ നടക്കുകയും ആ യോഗത്തിൽ ഒരു പള്ളി ഉണ്ടാകണമെന്ന തീരുമാനമുണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ പള്ളിക്ക് ആദ്യമായി കല്ലിടുന്നത്. കല്ലിടാൻ വേണ്ടി അവിടുന്ന് തൻ്റെ നെഞ്ചിലേക്ക് ഭാരമുള്ള കല്ല് ചേർത്ത് പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ആ പള്ളിയുടെ നിർമ്മാണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയാകുന്നത്. അപ്പോൾ അത് കണ്ട് സ്വഹാബികൾ ഓരോരുത്തരും അതിൽ ഇടപെടുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലെടുത്ത് താങ്ങി നടക്കുമ്പോൾ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് താങ്ങി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവരോരോരുത്തരും ആ പള്ളിയുടെ നിർമ്മാണത്തിൽ അവർ പങ്കാളികളാവുകയാണ്. പ്രിയപ്പെട്ടവരെ, മസ്ജിദുൽ ഖുബ എന്നും വിശ്വാസികൾക്കൊരു വികാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നു മുതൽ ആവേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷവും ഇടയ്ക്കിടെ അദ്ദേഹം ഖുബയിലേക്കെത്തി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയും സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്‌വ, തഖ്‌വയുടെ മേൽ പണിതുയർത്തപ്പെട്ട പള്ളിയാണ് ആ മസ്ജിദുൽ ഖുബ. ഖുബയുടെ വിശേഷങ്ങൾ എത്ര പങ്കുവെച്ചാലും മതിയാവുകയുമില്ല.
1: തീർച്ചയായും നമുക്ക് നല്ല ഒരു അല്ലേ, നമ്മുടെ ഇന്നത്തെ ഒരു ആൻസറുമായി ബന്ധപ്പെട്ട നല്ലൊരു വിശദീകരണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ പിന്നെ സൗജ കുളക്കാട് പറയുന്നത് എൻ്റെ ഉത്തരം ശരിയാണ്, ഞാൻ ഖുബ പള്ളിയിൽ പോയിട്ടുണ്ട്. സുലൈഹ തിരുവാലി ഇന്ന് വഴിവിളക്ക് എത്തിയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലത്തെ വഴിവിളക്കാണ് ഇന്ന് സാന്ദർഭികമായിട്ട് നമുക്കും ആ ഒരു വിഷയമുണ്ട്. അതേപോലെ തന്നെ ഖുബ പള്ളിയിൽ ഒരു പ്രാവശ്യം പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ജമീല വി കെ പൂനൂർ പറയുന്നു. മറിയം ഷാഫി പട്ടിൽ അസ്സലാമു അലൈക്കും കൂടെയുണ്ട്, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കമൻറ്റ് നടത്തുന്നു. അൽഹംദുലില്ലാ, രണ്ട് ദിവസം മുമ്പാണ് ഞാൻ മസ്ജിദുൽ ഖുബയിൽ നിസ്കരിച്ചത്. മാഷാ അല്ലാ, ഷഹന റഷീദ് മേലാറ്റൂരാണ് കമൻറ്റ് നടത്തിയിട്ടുള്ളത്.
0: ഷാമില ഷംസുദ്ദീൻ ഒരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. ഞാൻ വിന്നറായി, പക്ഷെ ഓപ്ഷൻ അടിച്ചപ്പോൾ ബി എന്നത് മലയാളത്തിലായിപ്പോയി എന്നാണ് അവരുടെ ഒരു പ്രയാസം. തീർച്ചയായും അതൊരു പ്രയാസം തന്നെയാണ്, കാരണം സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിലെ ബി ആണ്, സിസ്റ്റം തെരഞ്ഞെടുക്കുള്ളൂ.
1: ഐഷായം കരുവാരക്കുണ്ട്, നാളെ എന്റെ മോളുടെ വിവാഹം, എന്റെ നാളെ എന്റെ മോന്റെ വിവാഹമാണ്, പി ആർ ഫാമിലിയുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പറയുന്നു. സൗദാമുട്ടമുത്തരം ശരിയാണ്. അസ്മാ ബി കെ പാലക്കാഴി, ഇന്നലത്തെ വഴിവിളക്കല് നമ്മൾ പറഞ്ഞു. സുലേഖ തിരുവാലി, മാഷാല്ലാ, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പാട്ട്. മനസ്സിന് എത്ര തളർന്നാലും പീസ് റേഡിയോയിൽ ഒരു പ്രോഗ്രാമുകളും കേൾക്കുമ്പോൾ എല്ലാം മറന്നുപോകും. ഉമ്നു ഉമ്മു ഹംന അത്തോളി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കിസിൻ്റെ ഉത്തരം പറഞ്ഞു, നമ്മൾ വിശദീകരിച്ചു. റുക്കിയാവി കാക്കയങ്ങാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബറകാത്തു, എൻ്റെ ഉത്തരം ശരിയാണ്. മുഹാഫ് ചമ്മാട്, നല്ല ഗാനം. പീസ് റേഡിയോ ഓഡിയോ ടീം എച്ച് ഒ ഡി അഫ്സലിനോട് അന്വേഷണം പറയുക. മുഹാഫ് ചമ്മാട്, അഫ്സൽ കേൾക്കുന്നുണ്ട്. ജമീല വി കെ പൂനൂർ, ഉത്തരം ശരിയായി. സിസ്റ്റം തെരഞ്ഞെടുപ്പിലില്ലെങ്കിലും സാരമില്ല, ശരിയായല്ലോ. അൽഹംദുലില്ല എന്ന കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഉത്തരം ശരിയാണ് പറഞ്ഞിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറ, ഉത്തരം ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി അഹമ്മദ് പേരശന്നൂർ, ആൾ പ്രോഗ്രാം സാർ ഗോയിങ്സ് വെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്തി നഫീസ പി എ താമരശ്ശേരി, ഉത്തരം ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സുലൈമാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സിനിജ ആലപ്പുഴ, എത്ര അർത്ഥവത്തായ വരികൾ ഈ ഗാനത്തിന്റെ വരികൾ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തിയ മുൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സഫി അടപ്പാൾ, എന്റെ ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സഫിയാക്കി തിരങ്ങാടി കുബാപ്പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാടും കാണാൻ സാധിച്ചു എന്നൊരു കമന്റ്
0: ഇന്നലെ
1: പറഞ്ഞിട്ടുണ്ട്.
0: കുബാപ്പള്ളിയിൽ നമസ്കരിച്ചു എന്ന്,
1: അതന്നെ ഷെഹന റഷീദ് മേലാറ്റൂർ.
0: ശരി, നമുക്ക് ഈ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
1: അതെ,
0: ഇന്നത്തെ മനോഹരമായൊരു ചിന്ത എന്താണെന്ന് നമുക്ക് നോക്കാം.
1: ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പിന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു സംഗതിയാണ്. അതായത്, ചിലരുടെ മുദ്ര എന്ന് പറയുന്നത് അത് ജ്ഞാനമാണ്, അറിവാണ്. ചിലരുടെ മുദ്ര എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. മറ്റു ചിലരുടെ മുദ്ര വിവേകമാണ്. എന്നാൽ സൽസ്വഭാവം ഈ എല്ലാ ഗുണങ്ങളെയും ഒരുമിപ്പിക്കുന്നതാണ്. അതിനാൽ നീ എന്തു ചെയ്യണം? സൽസ്വഭാവത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ ഒരിക്കലും മായാത്ത ഒരു നല്ല അടയാളം ഈ ലോകത്തിൽ നിനക്ക് അവശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ നീ ഉയർച്ച പ്രാപിക്കുകയും സുന്ദരമായ ആത്മാവുള്ള ഒരു ഉത്തമ മനുഷ്യനായി മാറുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു ചിന്തയായിട്ട് ശ്രോതാക്കളോട് പങ്കുവെക്കുക.
0: തീർച്ചയായും. അപ്പോൾ നീ ഒരു അറിവുള്ളവനാകട്ടെ, സത്യസന്ധനാകട്ടെ, വിവേകിയാകട്ടെ, നിന്റെ ജീവിതത്തിൽ സൽസ്വഭാവം കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുകയുള്ളൂ എന്ന മനോഹരമായ ചിന്തയാണ് നമ്മിലേക്ക് എത്തിച്ചത്. ബറക്കല്ലാഹു ഫീക്കും.
1: മാഷാല്ലാ, എൻ്റെ ഉത്തരം ശരിയാണ് എനിക്കേറെ ഇഷ്ടമുള്ള ഗാനം എന്ന് ഫൗസിയ മമ്മു കൊയിലാണ്ടിയിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കണക്കിന് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇന്ന് നടത്തി.
0: നമുക്കത് അങ്ങോട്ട് പറയാലേ, ആളുകളെ വിജയികൾ അങ്ങോട്ട് പറയാം.
1: അതെ അതെ,
0: അതാണ് തോന്നുന്നത്.
1: അതെ,
0: 13 പേർ വിജയികളിൽ 13 പേർ.
1: അതെ,
0: സജ്ജിന
1: അബ്ദുൽ വഹാബ് പി, അലി പൂക്കോടൻ, ഉമ്മു റുമാൻ വല്ലപ്പുഴ, സലീമ ഒതുക്കുങ്ങൽ, ആമിർ രണ്ടത്താണി, റസിയ മാളിയേക്കൽ അരീക്കോട്, ഫൗസിയ കെ പി രണ്ടത്താണി, ഹനീൻ അൻസാരി തൃപ്പനച്ചി, റാബിയ മീത്തൽ മങ്ങാട്, ജമീല വടശ്ശേരിക്കോണം വർക്കല, ഉമ്മു ഹംന അത്തോളി, സബീന മജീദ് വടുതല.
0: 13 പേരിൽ സജിന, അബ്ദുൽ വഹാബ് പി, അലി പൂക്കോടൻ, പിന്നീട് വരുന്ന ഉമ്മു റുമാൻ വല്ലപ്പുഴ, സലീമ ഒതുക്കുങ്ങൽ, ആമിർ രണ്ടത്താണി, റസിയ മാളിയേക്കൽ, ഫൗസിയ കെ പി രണ്ടത്താണി, ഹനീൻ അൻസാരി തൃപ്പനച്ചി, റബിയ മീത്തൽ മാങ്ങാട് കാസർഗോഡ്, ജമീല വടശ്ശേരി കോണം വർക്കല, ഉമ്മു ഹംന അത്തോളി, സബീന മജീദ് വടുതല. ഇതിൽ വന്ന ആദ്യത്തെ മൂന്ന് പേർ, ആദ്യത്തെ മൂന്ന് പേരെ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടില്ല. ഒന്ന് സജ്ജിനയാണ്, രണ്ട് അബ്ദുൽ വഹാബാണ്, മൂന്ന് അലി പൂക്കോടൻ സ്ഥലപ്പേര് ഉണ്ട്. രണ്ടാളത് അബ്ദുൽ വഹാബും സജ്ജിനയും ആദ്യത്തെ രണ്ട് സ്ഥാനക്കാരാണ്.
1: സഫിയ അടപ്പാളിന്റെ കൂടെ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതേപോലെ തന്നെ ഉമ്മു ഹംന അത്തോളി, എന്റെ പേര് വന്നു, അൽഹംദുലില്ലാ, ഭയങ്കര സന്തോഷം എന്ന് കമന്റ് നടത്തിയിട്ടുണ്ട്.
0: ഒരുപാട് കാലത്തെ, എനിക്ക് തോന്നുന്നു ഉമ്മു ഹംനയൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത്രയും അവർ അത്രയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്.
1: അബ്ദുൽ ഹമീദ് സി കഴിയൂർ കുബാ പള്ളിയിൽ പലവട്ടം പോകാൻ സാധിച്ചിട്ടുണ്ട്, ഇനിയും പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ വഹാബ് കടമ്പഴിപ്പുറം,
2: മാഷാല്ലാ,
1: അബ്ദുൽ വഹാബ് കടമ്പഴിപ്പുറാണോ ഈ ആൻസർ അയച്ചത്?
2: വഹാബിനൊക്കെ ഇമ്പോസിഷൻ കൊടുക്കണം അല്ലേ, കാരണം പേര് വെക്കാണ്ടൊക്കെ ആൻസർ ചെയ്താൽ അല്ലേ,
0: സ്ഥലം വെക്കണം, സ്ഥലം വെക്കണം എന്ന്
1: പറഞ്ഞിരുന്നു.
0: നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറയാറുള്ളത്
1: ഇമ്പോസിഷൻ മാത്രമല്ല, ശരിക്ക് പിന്നെ ഫൈൻ അടപ്പിക്കണം, ഫൈസറോടിയൊക്കെ ഒരു ഫൈൻ കൊടുക്കണം.
0: അബ്ദുൽ വഹാബ്
1: കടമ്പഴിപ്പുറം അത് ചെയ്യണം നിർബന്ധമായിട്ടും. ശുഹൈബായും വളപട്ടണം, ഞാൻ ഇന്നും വിജയി ഐസിച്ചം പരിഗണിച്ചില്ലെങ്കിലും ജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. റാബിയ മീത്തൽ മങ്ങാട്, മാഷാല്ല ഞാൻ വിജയിയായി എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയുണ്ട്. അബ്ദുൽ വഹാബ് കടമ്പഴിപ്പുറന്ന് വീണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യുമ്പോൾ ഈ പേര് വെക്കാത്തതെന്നാണ് ചോദിച്ചതിന്റെ മായന അല്ലേ? അല്ലെ സലഫി,
0: രണ്ടാം സ്ഥാനം കിട്ടും ചെയ്തു,
1: രണ്ടാം സ്ഥാനം.
0: ഇനി നമുക്ക് സിസ്റ്റത്തിനോട് പറയണം, സ്ഥലം വെക്കാത്തവർക്ക് സമ്മാനമില്ല. കാരണം ഈ അബ്ദുൽ വഹാബിനെ പോലുള്ളവര് കയറി വരുന്നുണ്ട്, ഒരിക്കലും കയറി വരാൻ പാടില്ലാത്ത ആളാണ്. കാരണം സ്ഥലം വെക്കാതെ അബ്ദുൽ വഹാബിനെ പോലെ ഒരാള് കയറി വരാൻ
1: പാടില്ല.
0: സാധാരണക്കാരെ ഓക്കെ
1: പറഞ്ഞു, വഹാബിന് വരുന്നല്ലേ, ഈ പരിസരത്ത് കൂടി തന്നെ വരില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ല എല്ലാ വിജയികൾക്കും അഭിനന്ദനം എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിന്റെ അലർട്ടിലേക്ക്. ഞാൻ വിജയി ആയിട്ടുണ്ടോ എന്ന് ഷഹന റഷീദ് മേലാറ്റൂർ ചോദിക്കുന്നു. ഷഹന റഷീദിന്റെ പേര് നമ്മൾ വായിച്ചോ?
0: നോക്കാം ഇൻഷാല്ലാ. നമുക്ക് അടുത്ത ഒരു സ്ലോട്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. അറിയാം ഒരു നന്മ, ഇന്ന് നമ്മൾ അറിയുന്നത് അല്ലജാബ എന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ വളരെ ഗൗരവകരമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മഹത്തരമായ എപ്പിസോഡ് തന്നെയാണ് അൽ ഇജാബ. അൽ ഇജാബ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബിനെയൊക്കെ ഓർക്കുകയാണ്. അതിൻ്റെ അവതാരകരിൽ വളരെ പ്രധാനിയാണ് അദ്ദേഹം. അതോടൊപ്പം ഒരുപാട് പണ്ഡിതന്മാരുടെ കൂടെ ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കുവാനും അവരുമായി സംവദിക്കുവാനും ഒക്കെ നമ്മോടൊപ്പം ചേർന്ന ഒരുപാട് ആളുകൾ. പീസ് റേഡിയോ പ്രൊഡക്ഷൻ മീറ്റിങ്ങുകളിൽ പലതിലും പങ്കെടുത്തു വ്യക്തി എന്നുള്ള നിലക്ക് അല്ലിജാബ എന്ന പ്രോഗ്രാമിന് നമ്മളെ ഒരു പി ആർ ഫാമിലി നൽകുന്ന, പി ആർ പ്രൊഡക്ഷൻ ടീമും അതിൻ്റെ സ്റ്റാഫും നൽകുന്ന ഒരു പ്രാധാന്യം അത് അത്രമാത്രം വലുത് തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ വൈയക്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക, വൈവാഹിക മേഖലകളെയൊക്കെ ടച്ച് ചെയ്ത് ഓരോരുത്തരുടെയും സംശയങ്ങൾക്ക് ദൂരീകരണം പ്രമാണബദ്ധമായി നൽകുന്ന ഒരു മനോഹരമായ സംവിധാനം തന്നെയാണ് അല്ലിജാബ. അപ്പോൾ നമ്മുടെ ഈ അല്ലിജാബ എന്ന സംവിധാനത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ ആ സംവിധാനങ്ങളിലൂടെ തങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം ലഭിച്ച ആയിരങ്ങൾ ഒരു പക്ഷേ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം.
1: തീർച്ചയായും.
0: ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടെ പേര് വെളിപ്പെടുത്താതെ പോലും ചോദ്യങ്ങൾ ചോദിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ സംശയങ്ങൾ ചോദിച്ച്, കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ നിലക്ക് സംവദിച്ച്, അതല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ അതിലൂടെ സംസാരിച്ച്, ഒരു ഏറ്റവും മനോഹരമായ ഒരു അനുഭവം ഈ സന്ദർഭത്തിൽ അല്ലിജാബയുമായി ബന്ധപ്പെട്ട് ഓർത്തു പോവാണ്.
1: മാഷാല്ലാ.
0: ഭാര്യയും ഭർത്താവും ഒരുപോലെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, പക്ഷെ അവര് തമ്മ തമ്മിൽ പരസ്പരം അറിയുന്നില്ല ചോദിച്ചത്. ഭാര്യ ചോദിച്ചിട്ടുണ്ട് അവരുടേതായ ചോദ്യം, ഭർത്താവും അവരുടെ ആ ചോദ്യം ഏകദേശം ഒന്നാണ്. പക്ഷെ അതിന്റെ ഉത്തരം പീസ് റേഡിയോ അല്ലിജാബയിലൂടെ വരുമ്പോഴാണ് അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ വളരെ രസകരമായ, ആവേശഭരിതമായ, ഏറ്റവും നല്ല നല്ല മുഹൂർത്തങ്ങൾ അല്ലിജാബക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരിക്കൊരു എൻസൈക്ലോപീഡിയ പോലെയാണ് പീസ് റേഡിയോയുടെ അല്ലിജാബ സംവിധാനം. അത് ഒന്നുകൂടി അതിൻ്റെ ബൃഹത്തായ സംവിധാനത്തിലേക്ക് ഇൻഷാല്ലാ നീങ്ങാൻ വേണ്ടിയുള്ള കൂലങ്കഷമായ ചർച്ചയും അതിൻ്റെ തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരുപാട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ലഭ്യമാണ് ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി. മലയാളത്തിൽ പ്രത്യേകിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നൽകുന്ന ഒരു മഹത്തായ സംവിധാനം തന്നെയാണ് അൽ ഇജാബ. അൽ ഇജാബ നമ്മൾ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നേരിട്ട് നമുക്ക് സംശയം ചോദിക്കാനുള്ള ഒരു ലൈവ് സെഷൻ അൽ ഇജാബയുടെ ഒരു എപ്പിസോഡുണ്ട്. അതൊരു ലൈവാണ്, നമുക്ക് ഫോം വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ അൽ ഇജാബ പ്രക്ഷേപണം ചെയ്യാറുമുണ്ട്. ഇപ്പം നമ്മൾ പീസ് റേഡിയോ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും അൽ ഇജാബയുടെ സ്ഥിര ശ്രോതാവാകാൻ പരിശ്രമിക്കണം.
1: അതിൽ പിന്നെ അസ്സലാമു അലൈക്കും എപ്പോൾ ചോദ്യം ചോദിച്ചാലും മറുപടി ലഭിക്കുന്നതാണ് അൽഹംദുലില്ലാ, അനുഭവമുള്ളതാണ് എന്നാണ് സിഫിയ കെ തിരുവരങ്ങാടി കമൻറ്റ് നടത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, അബ്ദുൽ വഹാബ് കടമ്പഴിപ്പുറം നമ്മുടെ യൂത്ത് ജില്ലാ ട്രഷററാണോ എന്ന് ചെറിയൊരു സംശയം എന്ന് കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
0: ചെറിയൊരു സംശയമല്ല,
1: വലിയ സംശയം തന്നെയാണ് അല്ലേ? വലിയ സംശയം എന്നാണ്, സംശയം ഇല്ല എന്നുള്ളതാണ്. അതെ, അബ്ദുൽ കരീം തൂമിനാട് എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഉമ്മു ഉമ്മു ഹംന നജീബ പൂമംഗലമാണോ എന്ന് ഫൗസിയ മമ്മു കൊയിലാണ്ടിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഉമൈബ കല്ലടിക്കോട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സഫിയടപ്പാൾ, ഫൈൻ അടക്കേണ്ടത് ഡൊണേറ്റ് വഴിയാണെന്ന്
0: അങ്ങനെ
1: തന്നെയാണ് അടക്കേണ്ടത്. ഇൻഷാല്ലാ നമ്മുടെ പിന്നെ വിജയികൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സജന.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ച ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മസ്ജിദ് ഖുബ. വിജയികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ സജിന, അബ്ദുൽ വഹാബ് പി, അലി പൂക്കോടൻ, ഉമ്മുറുമാൻ വല്ലപ്പുഴ, സലീമ ഒതുക്കുങ്ങൽ, ആമിർ രണ്ടത്താണി, റസിയ മാളിയക്കൽ അരീക്കോട്, ഫൗസിയ കെ പി രണ്ടത്താണി, ഹനീൻ അൻസാരി തൃപ്പനച്ചി, റബിയ മിത്തൽ മാങ്ങാട് കാസർഗോഡ്, ജമീല ഒടശ്ശേരിക്കോണം വർക്കല, ഉമ്മു ഹംന അത്തോളി ആൻഡ് സബീന മജീദ് വടുതല. ഞങ്ങൾ നേരത്തെ വായിച്ച ഒരാള്, ഞാൻ വിജയിൽ ഉൾപ്പെട്ടോ എന്ന് ചോദിച്ച ഒരാൾ വന്നിട്ടില്ലല്ലോ. അദ്ദേഹം മഞ്ചേരിത്ത് ഒരാൾ ചോദിച്ചിരുന്നു.
1: ഇനി സലഫി, നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്നുള്ളതാണ്. അതിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം.
3: ഇടതു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിസ്കരിക്കാമോ എന്നാണ്.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് കൈവച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ യലഹുൽ യുംന അലൽ യുസ്റ അല സദരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇടത് കൈയിന്റെ മുകളിലായി വലത് കൈ നെഞ്ചത്ത് വെക്കാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ നെഞ്ചത്ത് വെക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഇല്ലത്ത് ഹേതു എന്താണ് എന്ന് ചില പണ്ഡിതന്മാർ അതിൻ്റെ ഹേതു അന്വേഷിച്ചു പോവുകയും അതിൻ്റെ ഭാഗമായി അഅലമുൽ അഅലാ ഖൽബ് അഥവാ അവയവങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്തമായ മഹത്വമുള്ള അവയവം അത് ഹൃദയമാണ് എന്നതാകാം നെഞ്ചത്ത് കൈവക്കുവാൻ പറഞ്ഞ കാരണം. അങ്ങനെയാണെങ്കിൽ ഹൃദയം അത് നിലകൊള്ളുന്നത് നെഞ്ചിൻ്റെ ഇടതുഭാഗത്താണ് എന്നതിനാൽ ഇടതുഭാഗത്താണ് കൈകൾ വെക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ കൈകെട്ടുക എന്നത് തഅബ്ബുദി അഥവാ അതൊരു ആരാധനയുടെ ഭാഗമാണ്. അതിൻ്റെ യഥാർത്ഥ ഹേതു എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഇല്ലത്ത് നമുക്ക് കൃത്യമാക്കി തരാത്തത് കൊണ്ട് തന്നെ അത് ആ രൂപത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റിക്കെട്ടുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചത്തായിരുന്നു കൈവച്ചിരുന്നത് എന്ന് സ്ഥിരപ്പെട്ടത് കൊണ്ട് തന്നെ നെഞ്ചത്ത് കൈവെക്കുക എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അത് വലത്തോട്ടോ ഇടത്തോട്ടോ ആക്കാതിരിക്കുകയുമാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനനായ ഷബീബ് സ്വലാഹി നടത്തിയ സംസാരമാണ് നമ്മൾ കേട്ടത്. ഉമ്മു ഹംന അത്തോളിയിൽ നിന്ന് നജീബ തന്നെ എന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഹഫ്സ ബീവി കാക്കനാട്, കിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യമായി നിർമ്മിച്ച പള്ളി ഏതായിരുന്നു എന്നാണ് ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിൽ മസ്ജിദ് ഖുബ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഫഹ്മ ഫാദില, ഫഹ്മ ഫദീല സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലീമ ഒതുക്കുങ്ങൽ പറഞ്ഞിട്ടുള്ളത് കുബ പള്ളിയിൽ ഞാനും പോയിട്ടുണ്ട് അൽഹംദുലില്ല, വർഷങ്ങൾ കുറേയായി എന്ന് മാത്രം. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മളോട് ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പിന്നെ സലഫി ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ചില മനുഷ്യന്മാർ അതിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ചില മനുഷ്യന്മാരുടെ മുഖമുദ്ര അത് സത്യസന്ധതയാണ്.
0: അതെ അതെ,
1: ചില ആൾക്കാരുടേത് ദാനമാണ്,
0: ചിലത് അറിവാണ്,
1: ചില ആൾക്കാരുടേത് അറിവാണ്. അപ്പം ഇതെല്ലാം കൂടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു മുദ്രയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഹുസ്നുൽ ഖുൽക്ക്. അപ്പോൾ അതിലെല്ലാം ഈ നന്മയിലെല്ലാം ഈ ഹുസ്നുൽ ഖുലി സ്വഭാവത്തിൽ എല്ലാം സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു മുഖമുദ്രയാക്കാൻ സൽസ്വഭാവം എന്നുള്ള മുഖമുദ്ര പിന്നെ ആക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഒരു ഏരിയയിൽ അയാൾ നല്ല പിന്നെ ദാനധർമ്മിയാണ്, നല്ല അറിവാളനാണ്, അതേപോലെ തന്നെ നല്ല സത്യസന്ധതനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളോട് അടുത്തിഴപഴകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ആ ആളുകൾക്കൊക്കെയും നമ്മളെ ഓർത്തു വെക്കാനുള്ള ഒരു മുദ്രയായിട്ട് അയാൾ നല്ലൊരു ഒരു വ്യക്തിയാണ്, നല്ലൊരു പെരുമാറ്റ മര്യാദയുള്ള ഒരാളാണ്, പെരുമാറാൻ പറ്റിയ ആളാണ്. ചില ആളുകളെക്കുറിച്ച് നമ്മൾ പിന്നെ അങ്ങനെയാണ് പറയുക, ഏത് അയാൾ നല്ല പെരുമാറാൻ പറ്റുന്ന ആളാണ് എന്നാണ് പറയുക. ആ നല്ല പെരുമാറ്റത്തിൽ ഇപ്പം നേരത്തെ നമ്മൾ വിശദീകരിച്ച എല്ലാ മുദ്രകളും വന്നു. അപ്പം നമ്മളാകെ ഹൈലൈറ്റ് ചെയ്യേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റം ഹൃദ്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ പിന്നെ ഈ ലോകത്ത് തന്നെ ഒരു നല്ലൊരു അടയാളം മാറ്റിവെച്ചിട്ടാണ് പോവുക. അപ്പം നമ്മൾ ഈ സൽസ്വഭാവം നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, എപ്പോഴും നമ്മൾ സത്യം പറയുക, സത്യസന്ധത അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് വിനയത്തോടു കൂടി അഹങ്കാരമില്ലാതെ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കരുണ, മറ്റുള്ളവരുടെ ദുഃഖവും പ്രയാസവും മനസ്സിലാക്കി സഹായിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് തെറ്റ് ചെയ്തവരോട് പ്രതികാരം ചെയ്യാതെ പൊറുക്കാൻ നമുക്കാവുക എന്നുള്ളതാണ്, ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമയോടെ നിലകൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. ആരോടും പക്ഷപാതമില്ലാതെ നീതിപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മുതിർന്നവരെയും ഇളയവരെയും ഒരുപോലെ ആദരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുകയും വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ സൗമ്യമായി സംസാരിക്കുകയും എല്ലാവരോടും നല്ല രൂപത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൽസ്വഭാവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യമാണ്. അറിവും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ മനുഷ്യനെ ഉയർത്താം, ഉന്നതികളിലേക്ക് എത്തിക്കാം. എന്നാൽ സൽസ്വഭാവമാണ് അവനെ ജനഹൃദയങ്ങളിൽ ശാശ്വതമായി ഉയർത്തി നിർത്തുന്നത് എന്ന ഒരു കാര്യം നമ്മുടെ ഈ ചിന്തയുമായി ബന്ധപ്പെട്ട് പിന്നെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചില കമൻ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ആയിഷ, നാളെ മോൻ്റെ വിവാഹമാണ്, എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അല്ലാഹു നല്ലൊരു ദാമ്പത്യ ജീവിതം അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ ഷുഹൈബ് കാരാടൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബാംഗ്ലൂരിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു, രണ്ട് മണിക്കൂർ പോയതറിഞ്ഞില്ല, അൽഹംദുലില്ല എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുഖത്തിൻ്റെ ഭംഗിയല്ല മനുഷ്യനെ ഉയർത്തുന്ന, മനസ്സിൻ്റെ ഭംഗിയാണ്. സൽസ്വഭാവം വിരിയുന്ന ഹൃദയങ്ങളിൽ വെറുപ്പിന് വേരുറക്കാനാവില്ല. വാക്കുകളിൽ മാധുര്യവും പ്രവൃത്തികളിൽ കരുണയും നിറയും ഉള്ളതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന് ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ കമൻ്റുമായി സഞ്ചരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അവസാനിപ്പിക്കേണ്ടുന്ന ആ ഒരു അലർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ നമ്മൾ ആരംഭിച്ച ഈ ഒരു നന്മയുടെ പ്രവാഹം ഇൻഷാല്ലാ മറ്റൊരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു സമയം, അതിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രഭാത പ്രക്ഷേപണത്തിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസ്സൻ അൻസാരി. ഇൻഷാല്ലാ ഇനി അടുത്ത് നമ്മൾ കാതോർക്കുന്നത് മോർണിംഗ് വൈബ്സിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം.

0: ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് കഴിഞ്ഞ് പതിവ് പോലെ റേഡിയോ വൈബ്സിൻ്റെ തുടക്കം നമുക്ക് ഇൻസൈറ്റാണ്. ഇന്ന് ഇൻസൈറ്റിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്ന ചോദ്യത്തെ ആസ്പദമാക്കി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഇൻസൈറ്റ് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സാധാരണയായി ചില ആളുകൾ പറയാറുള്ളതാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ വന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചില നിയമങ്ങളൊക്കെ അവിടുന്നും ഇവിടുന്നും എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങളാണ്, പ്രവാചകൻ്റെ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അതല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് വഹയൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ വഹയുമില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് പറയുന്ന ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു തൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ചില രചനകൾ നടത്തിയതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം ചരിത്രം, ചരിത്രത്തിലെ കൃത്യമായിട്ടുള്ള ചില അവതരണങ്ങൾ, അത് ഒരു ബുദ്ധി കൊണ്ട് കണ്ട. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അതുപോലെ തന്നെ 12 അരുവികൾ, അത് 12 എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം, കപ്പലിൻ്റെ അദ്ദേഹത്തിൻ്റെ 950 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്, ദഅവത്ത് നടത്തിയത്. ഈ എണ്ണങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. മാത്തമാറ്റിക്സ് എന്നല്ലെങ്കിൽ ഒരു കണക്ക്, ചരിത്രത്തിലെ കണക്ക് എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം അവിടെ എത്രയാളായിരുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തി എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുമ്പിൽ തകരുകയാണ്. ഒരിക്കലും തന്നെ ഒരു ചരിത്രത്തിൻ്റെ കൃത്യമായ മേഖലകളെ ഒരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെയും സ്വർഗത്തെപ്പറ്റി പറയുന്നു, നരകത്തെപ്പറ്റി പറയുന്നു, ഖബറിനെപ്പറ്റി പറയുന്നു, മരണത്തെക്കുറിച്ച് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെങ്ങനെയാണ് മരണത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക? മരണാനന്തര ശേഷം ഒരു ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കെ എങ്ങനെയാണ് ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയുക ഒരിക്കലും അബദ്ധം പറ്റാത്ത രീതിയിൽ? അപ്പോൾ ഇതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന വാദത്തെ തകർത്ത് കളയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ വാദത്തെ എതിർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇത് കെട്ടി ഉണ്ടാക്കിയതാണ്, സ്വന്തം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന ഒരു വാദം പ്രവാചകൻ്റെ എതിരാളികൾ പോലും ഉന്നയിച്ചിട്ടില്ലെന്ന് വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ ഇത് കെട്ടിപ്പറഞ്ഞു എന്നല്ല അവർ പറഞ്ഞത്, നേരെ മറിച്ച് അവർ വാദം എന്താണ്, വഖാലു അസാതിറുൽ അവ്വലീൻ ഇക്തതബഹ ഫഹിയതും ലഅലൈഹി ബുക്രതം വഅസീല, അത് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ പൗരാണികരായിട്ടുള്ള ആളുകളുടെ കഥകൾ അദ്ദേഹം കെട്ടിപ്പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി പറയുകയില്ല, പൗരാണിക കഥകൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പിന്നെ വായനയാണ് അവർ നടത്തിയത്. അതല്ലാതെ പ്രവാചകനൊരു പരത്തിരുന്ന് ഈ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ കെട്ടിപ്പറച്ചിൽ നടത്തി എന്നത് അവിടുത്തെ എതിരാളികൾ പോലും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാഗോയിൽ പോയിരിക്കുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അണഞ്ഞു പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അണഞ്ഞു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ പേടിയുണ്ടായത്? ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രവാചകൻ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ആവശ്യമെന്ത്? അത് എനിക്ക് എന്നെ സഹായിക്കാൻ ഇതാ ഒരാളിവിടെ എത്തിയിരിക്കുന്നു എന്ന അതിയായ സന്തോഷമല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകേണ്ടത്. ഞാനിതാ കുറേ കാലമായി ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മാറ്ററുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതിനുള്ള സഹായി എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് പ്രവാചകൻ. യഥാർത്ഥത്തിൽ ഈ വിമർശകന്മാരുടെ വിമർശന പ്രകാരം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ എന്താണുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി ഭയന്നു പോയി. പ്രവാചകൻ നമുക്കറിയാം ധൈര്യശാലിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യവാനാണ്, ശക്തനാണ്. പക്ഷേ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോയി. എന്ത് മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്, അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അത് കെട്ടി ഉണ്ടാക്കിയതല്ല. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കെട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം പ്രവാചകൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങൾ അഥവാ ഏകദേശം ഒരു 6 മാസത്തോളം വഹയികൾ നിലച്ചുപോയ കാലഘട്ടമുണ്ടായിരുന്നു, അഥവാ ഫത്രത്തുൽ വഹയിൻ്റെ കാലഘട്ടം. എന്തിനാണ് ഈ 6 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയി വരാതെ ബുദ്ധിമുട്ടി നടന്നത്? ഇവിടെ വാദപ്രകാരം പ്രവാചകൻ കേതി ഉണ്ടാക്കിയതാണെങ്കിൽ പ്രവാചകൻ എപ്പോൾ വേണമെങ്കിലും എഴുതാലോ, എപ്പോൾ വേണമെങ്കിലും പ്രവാചകന് തൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കാം. പക്ഷേ 6 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയി വരാതെ മാനസികമായ പ്രയാസത്തിലേർപ്പെട്ടു. ഇത് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു എഴുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രവാചകൻ്റെ അടുക്കിൽ നിന്നുണ്ടായതാണെങ്കിൽ എന്തിനാണ് അങ്ങനെയൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്? ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയും പ്രവാചകൻ്റെ ബുദ്ധിവൈഭവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആളുകളാണല്ലോ മക്കയിലുണ്ടായിരുന്നത്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ആരോപണം പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എഴുതാനറിയുന്ന വായിക്കാനറിയുന്ന ഒരാളല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫൈൻ കുൻത ഫി ശക്കി മിമ്മ അൻസൽനാ ഇലൈക് ഫസ്അലിൽ ലദീന യഖ്റഊൽ കിതാബ മിൻ ഖബലി ലഖദ് ജാഅക അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിനക്ക് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകളോട് ഇതിനെന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു നോക്കൂ. കാരണം അവർക്കറിയാം അവസാന വേദഗ്രന്ഥം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ഷരജ്ഞാനമില്ലാത്ത, ഇതിൽ സംശയങ്ങളില്ല, പ്രവാചകൻ ഒരിക്കലും അവരോട് ചോദിച്ചിട്ടില്ല. അപ്പം അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കൊണ്ട് കാര്യങ്ങൾ എഴുതി ചേർത്തു, തൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇനി മാത്രമല്ല, പ്രവാചകൻ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ വളരെ കൃത്യമായി, ഇപ്പോൾ റോമിൻ്റെ വിജയം അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ അതൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. 40 വർഷക്കാലം അവർക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന പല അത്ഭുതങ്ങളും ഈ ഒരു 40 വയസ്സിന് ശേഷം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് എൻ്റെതല്ല എന്ന്. അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഞാൻ ഓരോ വ്യക്തി താൻ സ്വന്തമായി ഒരു കൃതി ഉണ്ടാക്കുകയും അത് ലോകത്തെ പരിഭ്രമിപ്പിക്കുകയും ലോകത്തെ അന്താളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പറയാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മഹത്വമല്ലേ അത്? പക്ഷെ ആ വ്യക്തി പറയുന്നു ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ഇത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ അത് കൊണ്ടുവന്ന വ്യക്തി പറയുന്നു ഇതെൻ്റെതല്ല. യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ മാനുഷികമായൊരു പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്താ പറയേണ്ടത്? ഇതെൻ്റെതാണ്, ഞാൻ മഹത്വമുള്ളവനാണ്, ഞാൻ മഹാനാണ് എന്നല്ല പറയേണ്ടത്. പക്ഷെ പ്രവാചകനും പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ്, ഇത് സംശയമില്ല. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. അപ്പോൾ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു നിലക്കും ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളുടെ ഭണ്ഡാരങ്ങൾ ആണ് വിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുന്നത്. കണ്ണുള്ളവർക്ക് കാണും, കാതുള്ളവർക്ക് കേൾക്കും, ഹൃദയമുള്ളവർ ചിന്തിക്കും, മനസ്സിലാക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം കടലാസുകൾ മാത്രമായിരിക്കും, ചില അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അവർക്കതിൽ നിന്ന് വെളിച്ചം കിട്ടുകയില്ല, അവർക്കതിൽ നിന്ന് അവർ അതിലൂടെ വഴി കണ്ടെത്തുകയില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആ വെളിച്ചം കിട്ടണമെങ്കിൽ മനസ്സ് തുറക്കണം. അതിന് നമ്മൾ ആത്മാർത്ഥമായി പഠനങ്ങൾ ആവശ്യമാണ്, ഗവേഷണങ്ങൾ ആവശ്യമാണ്, അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകൂടി ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുറാനിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
2: മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്ന വിഷയത്തെ ആസ്പദമാക്കി
0: ബഹുമാനൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു സംസാരിച്ചത്.
2: യെസ്.
0: അപ്പോൾ ജസിൽ സാറെ, നമുക്ക് ഇൻസൈറ്റ് കഴിഞ്ഞ് ഇനി
2: ചെറിയൊരു ഗാനം കേൾക്കാം അല്ലേ? അപ്പോൾ സ്വരത്തിലേക്കാണ്, ഇൻഷാ അല്ലാ സ്വരം കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഷല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ സ്വരത്തിലൂടെ കേട്ടത്. ഈ മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ സ്വരത്തിന് ശേഷം ഇനി നമുക്ക്
1: ആരോഗ്യ ചിന്തകൾ നൽകുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
0: രക്തദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വി പി ശശിധരനും അതേപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക് ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ചർച്ചയിലേക്കാണ് ഇൻഷാല്ല ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. രക്തദാനം മഹാദാനം അതിൻ്റെ ഒന്നാം ഭാഗം.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യജാനം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കോഴിക്കോട് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഥവാ ബ്ലഡ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഡോക്ടർ വി പി ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ ആരോഗ്യചരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പലപ്പോഴും പല സ്ഥലത്തും എഴുതി വെച്ചതിനെ നാം കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്കും പല മരുന്നുകളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും രക്തമല്ലാതെ മറ്റൊരു മറുമരുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രക്തദാനത്തെക്കുറിച്ചും അത് കൊടുക്കുന്നതിൻ്റെയും അത് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്താണ് സാർ ഈ രക്തദാനത്തിൻ്റെ പ്രാധാന്യം? നമുക്കറിയാവുന്ന പോലെ തന്നെ പലപ്പോഴും ആക്സിഡൻറ്റിലും അതുപോലെ സർജറിയിലൊക്കെ ഇത് ആവശ്യമായി വരുന്നുണ്ടെന്നുള്ള മെസ്സേജ്, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ പലപ്പോഴും വരുന്നൊരു മെസ്സേജാണ് എ പോസിറ്റീവ് അല്ലെ എ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്, ഉടൻ വിളിക്കുക എന്നുണ്ട്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ അത്തരം ഒരവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു രക്തദാനത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ചുരുക്കി?
3: സന്നദ്ധ രക്തദാനം, ശരിക്കും അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്, സന്നദ്ധ രക്തദാനം. പണ്ട് ഇപ്പം ഞാനൊക്കെ MBBSന് 1976 ജോയിൻ ചെയ്ത ആ കാലഘട്ടത്തിലൊക്കെ പ്രൊഫഷണൽ ബ്ലഡ് ഡോണർ, പ്രൊഫഷണൽ ബ്ലഡ് ഡോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കൊടുക്കുക, കാശ് കൊടുത്തിട്ട് രക്തം വാങ്ങുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മളീ മലപ്പുറം അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് രോഗികൾ ഇപ്പം പ്രസവത്തിനായിട്ടും ഓപ്പറേഷനായിട്ടും ഒക്കെ അവിടെ ഇപ്പോൾ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വരാറ്. അപ്പം ഉദാഹരണമായിട്ട് ഒരു പ്രസവത്തിൻ്റെ കാര്യം എടുക്കുക, പ്രസവം അത് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, കോംപ്ലിക്കേറ്റഡ് പ്രസവമാണ്, സാധാരണ പ്രസവം സാധാരണ പോകും, പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പോൾ സാധാരണ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഇവർ പ്രസവം മെഡിക്കൽ കോളേജിൽ പോകുകയെന്ന് പറഞ്ഞാൽ തന്നെ ബേജാറുള്ള കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോഴേക്കും കുറേ വിഷമമായി, പിന്നെയാണ് ബ്ലഡ് വേണം. ഈ സാധാരണ ഞാൻ പറയുന്നത് ഇപ്പം ഈ പണ്ട് 1976-77 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് രക്തത്തിന് വേണ്ടി ബേജാറായിട്ട് ഓടുന്ന ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെമാരൊക്കെ ആയിട്ട് ഓടിക്കളിക്കുക, അത് കാണുമ്പം ഈ പ്രൊഫഷണൽ ബ്ലഡ്, അത് രക്തം

0: വിറ്റ് കച്ചവടമാക്കി നടക്കുന്ന ആളുകൾ നമ്മൾ അവിടെ കോളേജിൻ്റെ മുന്നിൽ ആ ഹോട്ടലിൻ്റെ പരിസരത്തും നമ്മളെ കോളേജ് എൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ഇരിക്കും, കാഷ്വാലിറ്റിയിലൊക്കെ. അപ്പം അവർക്ക് മനസ്സിലാവും ആ ഇത്
1: ബ്ലഡ്
0: ആ രക്തത്തിന് വേണ്ടി. അപ്പം അവർ മെല്ലെ എന്തെങ്കിലും പറഞ്ഞ് അവർ കൂടും, പിന്നെ രക്തം ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പം ഭയങ്കര സന്തോഷം ഉണ്ടാവും. അത് അവർ മുതലെടുത്ത് ഈ രക്തത്തിൻ്റെ നെഗറ്റീവ് ഗ്രൂപ്പൊക്കെ വെച്ചാൽ 1000, 1500, 2000 ഒക്കെയാണ് പണ്ട് വാങ്ങാറുന്ന, ആ അങ്ങനെയാണ് പറയുന്ന കേട്ടത്. 88 ചാർജ് എടുത്തതിന് ശേഷം അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ 20-ാമത്തെ ബാച്ച്, ഞങ്ങൾ എൻ്റെ ബാച്ചിലാണ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് ഉണ്ടായിരുന്നത്. ആലപ്പാട് അവരാണ് ശരിക്കും മുൻകൈ എടുത്തത്. അവരെന്ന വിധത്തിൽ ഒരു ബ്ലഡ് ഡോണേഴ്സ് ഫോർ കുട്ടികളും അതുപോലെ നമ്മൾ പഠിപ്പിച്ച വലിയ വലിയ പ്രൊഫസർ രാജരാജശ്രീമേട അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മൾ ഇതിന് ഒരുപാട് സഹായിച്ചിട്ട്, അങ്ങനെയാണ് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ എന്ന് പറഞ്ഞൊരു സംഗതി. ആ അത് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടാണ് ഉണ്ടാക്കിയെങ്കിലും നമ്മളിവിടെയുള്ള മലപ്പുറം, കോഴിക്കോട്, ഈ ബേപ്പൂരൊക്കെ ഉള്ള മീഞ്ചന്തൊക്കെ ഉള്ള നടുവട്ടം ആ പ്രദേശത്തൊക്കെ ഉള്ള ഒരുപാട് ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ട്. അവർ ഗൾഫിലൊക്കെ പോയിട്ട് ഗൾഫിൽ വരെ ഈ കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറിൻ്റെ യൂണിറ്റ് ഉണ്ട്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടുകാരായിട്ടുള്ള രോഗികൾക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് രക്തം ദാനം ചെയ്യാമെന്നാണ് നമ്മൾ അതിൻ്റെ ഉദ്ദേശം.
1: ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സാറ് പറഞ്ഞു, ഈ പ്രൊഫഷണൽ ഡൊണേഷനും പറഞ്ഞു. ഈ പ്രൊഫഷണൽ ഡൊണേഷൻ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ?
0: പ്രൊഫഷണൽ ഡോണർ എന്ന് പറഞ്ഞാൽ എന്താ, അവർ കൊടുക്കുക എന്നിപ്പം കൊടുക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെയും കൊടുക്കൂലേ. അപ്പം നമുക്കറിയാലോ ബ്ലഡ് ഇപ്പോൾ ഒരു യൂണിറ്റ് ബ്ലഡ് പോകുമ്പോൾ തന്നെ ഒരു 0.75 to 1 gram HbA ആണ് നഷ്ടപ്പെടുക ഒരു യൂണിറ്റ് ബ്ലഡ് പോകുമ്പോൾ. അപ്പോൾ ഒരു 5 പ്രാവശ്യം കൊടുത്താൽ സാധാരണ 10-12 HbA ആൾ കുറയില്ലേ. അങ്ങനെയുള്ള വെറും ഒരു ഗുണമില്ലാത്ത, ഇപ്പം അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ രക്തത്തിൽ എന്തൊക്കെയാണ് ഘടകം, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടി വരും. അപ്പോൾ തീരെ ഒരു ഗുണമില്ലാത്ത വെറും ഗ്ലൂക്കോസ് കയറ്റുന്ന അത് മാത്രമേ സാധാരണ ഇതിൽ കമ്പോണൻസ് ഒന്നും അതിൽ കുറവായിരിക്കും ഘടകങ്ങളൊക്കെ. അത് തന്നെ
1: പ്രൊഫഷണൽ ഗുണമുണ്ടാവില്ല,
0: ഗുണമുണ്ട്.
1: അപകടങ്ങളുണ്ട്, അതുപോലെ
0: അപകടം പണ്ടൊക്കെ ഈ രക്തം ഒരു ഡോണർ രക്തദാതാവെന്ന് എടുക്കുക അതേപോലെ കൊടുക്കുക എന്നല്ല. ഇപ്പം അതൊക്കെ മാറിയില്ലേ. ഇപ്പം എയ്ഡ്സ് ഇപ്പം എത്ര കഴിഞ്ഞ ദിവസമല്ലേ ഒരു കുട്ടി മരിച്ചില്ലേ,
1: RCCയിലെ
0: കുട്ടി മരിച്ച്. അതേപോലെ പണ്ട് 2005 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് എയ്ഡ്സ് പിടിച്ച്, പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇതുകൂടെയാണെന്നാണ് ഒരു സംശയം. നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചെറിയ കുട്ടിക്ക് ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് എയ്ഡ്സ് പെട്ടു 2005 കഥയാണ്. അപ്പം അന്നും ഈ അച്ഛനും അമ്മയും നെഗറ്റീവ് എയ്ഡ്സ് ഇല്ല. പിന്നെ കുട്ടിയാണെങ്കിൽ പല സ്ഥലത്തു നിന്നും ബ്ലഡും കയറ്റിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്നും കയറ്റിയിട്ടുണ്ട്. അപ്പം ബ്ലഡ് കൂടിയാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആവാം. ഇനിയിപ്പോൾ അതിനും അതിപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡിനെ എടുക്കുന്ന രക്തത്തിനെ സ്ക്രീൻ ചെയ്യുക, പരിശോധിക്കുക. ഒരുപാട് സൂക്കേടുണ്ട് രക്തത്തുകൂടെ പകരണം. അത് ഒന്ന് ഞാൻ പറയട്ടെ മനസ്സിലാവാൻ വേണ്ടി, ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും വലിയ ആൾ ഇത് തന്നെയാണ് എയ്ഡ്സ് മഞ്ഞപ്പിത്തം, Hepatitis B, Hepatitis C, സിഫിലിസ്, മലേറിയ. ഈ ഇത്രയും സൂക്കേടുമ്പോൾ സാധാരണ ലോകത്തെല്ലാ സ്ഥലത്തും എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, Hepatitis B, Hepatitis C, സിഫിലിസ്, മലേറിയ. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് സൂക്കുകളുണ്ട്. ടോക്സോപ്ലാസ്മോസിസ്, ബ്രൂസെല്ലോസിസ്, ഇൻഫെക്ഷ്യസ് മോണോനോക്ലോസിസ്, പിന്നെ എപ്സ്റ്റീൻബാർ വൈറൽ ഇൻഫെക്ഷൻ, ചാഗാസ് ഡിസീസ്, ലൈം ഡിസീസ്, CJ ഡിസീസ്, ഹെർപ്പിസ് പോളിയോ. ഹെർപ്പിസ് പോളിയോ ഒക്കെ വളരെ കുറവാണ്. ഇങ്ങനെ ഒരുപാട് വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ ആണ്. അപ്പം മുഴുവൻ നമുക്ക് നോക്കാൻ പറ്റില്ല. ചില രാജ്യങ്ങളിലൊക്കെ CMV ഒരു മാൻഡേറ്ററി ഒക്കെ, സൈറ്റോ മെഗാലോ വൈറസ് ഒരു വൈറസ് ഈ ഫ്ലൂ പോലത്തെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ അത് ചിലവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ അല്ലെങ്കിൽ ലോകത്തെല്ലാ സ്ഥലത്തും ഇപ്പം ഒരു തുള്ളി രക്തം നമ്മൾ കയറ്റുകയാണെങ്കിൽ അവർക്ക് ഈ ഇത്രയും ടെസ്റ്റ് 5 എണ്ണം, എയ്ഡ്സിൻ്റെ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഹെപ്പറ്റൈറ്റിസ് സി, മഞ്ഞപ്പിത്ത, സിഫിലിസ്, മലേറിയ, ഈ 5 ടെസ്റ്റും എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് രക്തം ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
1: അപ്പോൾ ഒരു രക്തദാതാവ് രക്തം സ്വയം ദാനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്?
0: യോഗ്യത ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ, 18 എന്ന് പറയാം, പക്ഷേ 19 വയസ്സ് മുതൽ ഞാൻ സാധാരണ കോളേജിൽ കൊടുക്കും. 19 വയസ്സിന് ശേഷം ഒരു 45 കിലോ ഭാരം ഉണ്ടെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരാളിനെ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം. 18 വയസ്സിന് ശേഷം 45 കിലോ ഭാരമുള്ള ഏതാൾക്കും രക്തം ദാനം ചെയ്യാം, ആണായാലും പെണ്ണായാലും. സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ മെൻസ്ട്രേഷൻ, ആർത്തവകാലം, അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ച ഉടനെ, അല്ല പ്രസവിച്ച ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഫീഡിങ്ങിൻ്റെ സമയത്ത് മല കൊടുക്കുന്ന സ്ത്രീകളാണെച്ചിട്ട് കൊടുക്കേണ്ട, ആർത്തവ സമയത്തും കൊടുക്കണം. അല്ലാത്ത സമയത്ത് സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഏത് വ്യക്തിക്കും രക്തം ദാനം ചെയ്യാം. 3 മാസം എന്നാണ് ഈ 3 മാസം. 3 മാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തം അണുക്കളാണ്, പല അണുക്കളാണ്, അതിൽ ഈ ഇത് RBCയുടെ ആയുസ് 120 ദിവസം. അതായത് ഇന്ന് നമ്മൾ ഇപ്പൊ ശരീരത്തിലുള്ള ഈ രക്തത്തിൽ എല്ലാ കോശങ്ങളും, RBC ഏറ്റവും അധികം ജീവിതമുള്ള എല്ലാ കോശങ്ങളും, ഇന്നിപ്പോ ഇന്ന് എത്ര തീയതി, ഇന്ന് 15-ാം തീയതി, അടുത്തൊരു 120 ദിവസം കഴിയുമ്പോഴേക്ക് ഈ രക്തം മുഴുവൻ മാറി പുതിയ സാധനം ഉണ്ടാകും, റീപ്ലേസ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഈ എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും വലിയ ദാനം രക്തദാനം തന്നെ. കാരണം എന്താ വെച്ചാൽ ഇത് വെറുതെ 120 ദിവസം കഴിഞ്ഞാൽ വെറുതെ നശിക്കുകയാണ്, നശിക്കുന്ന സാധനം
1: സ്ഥിരമായിട്ട്
0: പോലെ വരുന്ന സംഗതി. അത് ഈ വെറുതെ നശിക്കുന്ന സാധനം ശരിക്കും രക്തമില്ലാണ്ട് മരിക്കുന്ന ഈ മരണത്തിന്റെ വലിയ ഗുഹേന്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ ചടാവാൻ നിൽക്കുന്ന, മരിക്കാൻ പോവാ, അങ്ങനെ ഒരാള് ഗുഹാമുഖത്ത് നിൽക്കുന്ന ഒരു നമ്മുടെ സഹജീവിയനെ നമുക്ക് ഈ രക്തം കൊടുത്തിട്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ദാനമല്ലേ? അതിലും വലിയ ദാനം വേറില്ലല്ലോ. അതാണ് രക്തദാനം, മഹാദാനം, ജീവദാനം എന്നൊക്കെ പറയുന്നത്. ആ മുദ്രാവാക്യമാണ് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ മുദ്രാവാക്യം തന്നെ.
1: അപ്പോൾ ഈ രക്തദാനം ചെയ്യുന്ന ആ ദിവസം, ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ 45 കിലോ മിനിമം വെയിറ്റുള്ള ആരെങ്കിലുള്ള ആർക്കും കൊടുക്കാന്ന് പറഞ്ഞു, ആ രക്തം ദാനം ചെയ്യുന്ന ആ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണത്തിലോ
0: ചെയ്യണ്ട? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോവാ, ബസ്സിൽ പോവാ, നമ്മളൊരാളെ കണ്ട് ബ്ലഡ് വേണമെന്നാണ്, നമുക്കപ്പം പോയി കൊടുത്തൂടെ? ഇതന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം, ഒന്നും കഴിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ രക്തം കൊടുത്തതിന്റെ ശേഷം പിന്നെ ഇത് ഭക്ഷണം കഴിക്കാനോ അല്ലെ, അങ്ങനെ ഒന്നും ചെയ്യാൻ ഒന്നാമത് അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ. അത് സാധാരണ ഉള്ള ഭക്ഷണം, കുറച്ച്
1: വെള്ളം പോലെ ചെയ്യാം.
0: റൊട്ടീൻ, വെള്ളം നല്ലോണം
1: കുടിക്കണം,
0: വെള്ളം നല്ലോണം കുടിക്കുക, രക്തം കൊടുത്തതിന്റെ ഉടനെ തന്നെ ബൈക്കിന്റെ മുകളിലൊന്നും പോകാൻ പാടില്ല. ക്ഷീണം എന്ന് അങ്ങനെ പറയണ്ട, രക്തം ദാനം വലിയ ദാനമാണ്, അത് നമുക്ക് എപ്പോ വേണമെങ്കിൽ കൊടുക്കാം.
1: പലപ്പോഴും ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുന്ന,
0: പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. അവനവൻ അതിന്റെ ആവശ്യം അത്യാവശ്യം വരുമ്പോ നമ്മളറിയാതെ കൊടുത്തു പോകും. ഇപ്പൊ നമ്മളെ കൂടെ ഉള്ള ഒരാള് മരിക്കാൻ പോവാ, നമ്മളെ കേട്ട് നമ്മൾ എന്തായാലും രക്തം കൊടുക്കൂലേ?
1: വിചാരിച്ചാൽ മതി എന്നല്ല, ഖുറാനിലൊരു വചനം ഉണ്ട്, നിങ്ങൾ അന്യായമായിട്ട് ഒരു ആത്മാവിനെ കൊല്ലുകയാണെങ്കിൽ അത് ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്ന്. അപ്പോൾ പിന്നെ മറ്റൊന്നാണ്, ഈ രക്തം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവോ, അങ്ങനത്തെ പല സംശയങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്.
0: അതൊന്നും നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം രക്തം എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അപൂർവമായിട്ട് ഇപ്പൊ ഒരു ശരീരത്തിലുള്ള ഒരു ഫ്ലൂയിഡ് ആണല്ലോ രക്തം, ഇപ്പൊ ശരീരത്തിന് കുറച്ച് വെള്ളം ഇതെല്ലാം പോയിണ്ടെങ്കിൽ കുറച്ചൊരു ക്ഷീണം ചില ആളുകൾക്ക് വരും. അത്
1: ക്ഷീണം ഉണ്ടാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ഷീണം ഉണ്ടാവും,
0: അതായത് ഹൈപ്പോടെൻഷൻ ഉണ്ടാവാറുണ്ട്, പ്രഷർ കുറഞ്ഞിട്ട് പ്രഷർ അത് നമ്മള് കോമൺ അല്ല എന്നല്ല, അതിനെപ്പറ്റി അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് ഒരു ഭാഗമായിട്ട് ഇതിന്റെ വരുന്നതാണ്, അതൊരു ഒരു വിഷയാക്കാൻ പാടില്ല. അതിന് അതിന് വേണ്ട എന്താന്ന് വെച്ചാല് ഇത് രക്തം ദാനം ചെയ്യാൻ പോകുന്ന ആള് ഒരു ആരോഗ്യവാനാണ്, കുഴപ്പമില്ല. വലിയ ആങ്സൈറ്റി ഒന്നും, ബേജാറുണ്ടായതൊക്കെ പ്രശ്നമാണ്. ബേജാറുണ്ടായാല് ഹൈപ്പർ വെന്റിലേഷൻ ടെക്നി എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് ശ്വാസങ്ങൾ നീട്ടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോയി, അങ്ങനെ ഒരു അസിഡോസ് ആൽക്കലോസ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റെസ്പിറേറ്ററി ആൽക്കലോസ് വരുമ്പോൾ ഒരു ചെറിയ കൺവെൾഷൻ ഫിറ്റ്സ് പോലെ വരും. അത് അങ്ങനെ അങ്ങനെ ശരിക്കും നല്ല ഹാപ്പി ആയിട്ടുമാണ് ശരിക്കും നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ സാധനം ചെയ്താല് ഒരു ജീവൻ കിട്ടല്ലോ,
1: നാം ചെയ്യാൻ പോകുന്ന ഒരു നല്ല പ്രവൃത്തിന്റെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ടെൻഷൻ എല്ലാം പോകുന്ന തന്നെയാണ്.
0: മാത്രമല്ല ഇപ്പൊ ഒരു ജീവനല്ല, ഒരുപാട് ജീവൻ കിട്ടും. കാരണം വെച്ചാല് രക്തത്തിന്റെ ഘടകങ്ങളാക്കാം,
1: അത് നമുക്ക് ഇനി ചർച്ചയിൽ വരുന്നുണ്ട്. മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും രക്തദാന ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു 90-95% അതില് ആണുങ്ങളായിരിക്കും രക്തം കൊടുക്കുന്നുണ്ടാവുക. സാധാരണഗതിയിൽ നമുക്കൊരു അസുഖങ്ങൾ വരുമ്പോൾ ആണിനും പെണ്ണിനും ഏകദേശം ഒരേപോലെയാണ് അസുഖങ്ങളെല്ലാം വരുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ ആവശ്യം ഉണ്ടാവുക. എന്നാൽ പലപ്പോഴും രക്തദാനത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ കുറച്ച് പുറകോട്ട് ഉണ്ടാക്കുന്ന നിൽക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അതൊന്ന് ശരിക്കും നമുക്ക്
0: അവബോധം ഈ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയൊരു അവയർനെസ് ക്ലാസ്സൊക്കെ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ പ്രൊവിഡൻസ് കോളേജിൽ നിന്ന് മാത്രം ഡോണേഴ്സിന് വരുത്തിയിട്ട് പെൺകുട്ടികളെ മാത്രം എടുത്തിട്ട് ബ്ലഡ് കൊടുക്കാറുണ്ട്. ഞാൻ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്ത്രീകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉണ്ട് ട്രിവാൻഡ്രത്തില്, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളുടെ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പെൺ സ്ത്രീകളിൽ എത്തിക്കാനും വനിതകൾ രക്തം ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ ഉണ്ടായ സമയത്ത് അവിടെ ഡോക്ടർ അർച്ചന, ഡോക്ടർ ദീപ ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ വരുമ്പം പ്രൊവിഡൻസ് കോളേജിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഒരുപാട് മക്കൾ അവിടെ വന്നിട്ട് രക്തം ദാനം ചെയ്യാറുണ്ട്.
1: അത് മറ്റുള്ളവർ അറിയാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ആ പേടി ഇപ്പോഴും പോകാത്തത്. പിന്നെ പലപ്പോഴും ഇത് സാർ നേരത്തെ പറഞ്ഞു 3 മാസം കൂടുമ്പോൾ കൊടുക്കാന്നുള്ളത്, അതായത് ആരോഗ്യവാനമാണെങ്കിലും സ്ഥിരമായിട്ട് 3 മാസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് ശ്രോതാക്കൾ ഒന്നുകൂടി ഒരു സമയത്ത് ഓർക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെല്ലുകളാണ് ഈ രക്തത്തിലെ സെല്ലുകൾ. അത് നാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിഞ്ഞാൽ തന്നെ അത് നശിച്ചു പോകും. നമ്മൾ വേറൊക്കെ കൊടുക്കുകയാണെങ്കിൽ
0: ബോൺമാരോ മജ്ജ മജ്ജയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മജ്ജയിൽ നിന്ന് ഉറവ് പോലെ വരുന്ന ഒരു സംഗതിയാണ്, വെള്ളം അങ്ങനെ ഉറവ് വരില്ല, അതേപോലെ ഉറവ് പോലെ വരുന്ന ഒരു സംഗതിയാണ് രക്തത്തിന്റെ ഈ ഇതെല്ലാം കോശങ്ങളൊക്കെ.
1: ഇനി മറ്റൊന്ന്, ഇനി ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ബ്ലഡ് ഒരാള് നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ രക്ത ബാങ്കിൽ എന്തൊക്കെയാണ് ആ ബ്ലഡ്? നേരത്തെ സാറ് പറഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിയ രക്തം അതേപോലെ മറ്റൊരാൾക്ക് കിട്ടാണ് ചെയ്തിരുന്നത്, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അതിൽ ചെയ്യുന്നത്?
0: ഇപ്പം സാധാരണ നമുക്കറിയില്ല, ഗ്രൂപ്പൊക്കെ എന്തായാലും നോക്കാം. അത് കഴിഞ്ഞാൽ രക്തത്തിന് ഘടകങ്ങളാക്കും. ഒന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അസുഖങ്ങൾ പല അസുഖങ്ങൾ അതുണ്ടോയെന്ന് അറിയണം. പിന്നെ അതിലും വലിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ രക്തം സ്ക്രീൻ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും രക്തം സ്ക്രീൻ ചെയ്ത് അതായത് രക്തം പരിശോധന ശേഷമാണ് കൊടുക്കുക. പക്ഷേ ഈ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റങ്ങനെ RCC യിലൊക്കെ ഈ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, പക്ഷെ നമ്മളൊന്നും കാണാതെ പോകുന്നതാണ്. എല്ലാ സ്ഥലത്തും ഈ സംഗതിൻ്റെ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാലും എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അതിന് കാരണം ഈ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞ വിൻഡോ പീരീഡ് എന്ന് പറഞ്ഞാല് ജാലക പീരീഡ് അവധി, ജാലകത്തിന്റെ ഒരു പീരീഡ്. ജനവാതിൽ പോലുള്ള ഒരു ഒരു അതാണ് വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ. വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പം എയ്ഡ്സിനെ പറ്റി നമ്മൾ പറയാം, എല്ലാ അസുഖത്തിനും വിൻഡോ പിരീഡ് ഉണ്ട്. വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഉള്ള സംഗതി, ഇപ്പം ഞാൻ എയ്ഡ്സ് ഉള്ള ഒരു രോഗിയായുള്ള ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് വിചാരിക്കാം, അന്ന് തന്നെ എനിക്ക് എയ്ഡ്സ് പിടിച്ചിട്ടുണ്ട്, എയ്ഡ്സ് എൻ്റെ ശരീരത്തിൽ എയ്ഡ്സ് രോഗ അണുക്കൾ വന്നിട്ടുണ്ട്. ഞാൻ രോഗ വാഹകനാണ്, രോഗാണുവാഹകനാണ് അന്നും മുതൽ രോഗാണു എൻ്റെ ശരീരം. പക്ഷെ ആ ആ അണു എൻ്റെ ശരീരത്തിൽ വന്നാലും നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന ഈ ആൻറ്റിബോഡി, ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ നോക്കുക, എയ്ഡ്സിന്റെ
1: അണുക്കൾക്കെതിരെ ശരീരം
0: ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു ഇത് ആ ആന്റിബോഡി. ഈ ആന്റിബോഡി നമുക്ക് ഒരു പണ്ട് കാലത്താണെന്ന് വെച്ചാൽ 20-21 ദിവസം വരെ കാണാൻ പറ്റില്ലെന്ന്,
1: പണ്ടത്തെ അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആയിരുന്നില്ല.
0: അവൈലബിൾ, പക്ഷെ അത് വാസം പറഞ്ഞാലും ഗവൺമെന്റ് ഒക്കെ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടും ചർച്ചകളൊക്കെ വന്നിട്ട് ഈ 2005-2005 അന്ന് ട്രിവാൻഡ്രം ഇൻസിഡൻസ് ഉണ്ടായതിനു ശേഷം അന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആരോ സന്നദ്ധമായിട്ടൊക്കെ ബ്ലഡ് കൊടുത്തല്ലേ, ആ കൊടുത്തിട്ടും അയാൾ ഏതോ ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് സത്യമാണല്ലോ. ആ എയ്ഡ്സ് നമുക്ക് ഈ 21 ദിവസത്തിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ ദിവസം കുറയ്ക്കാനല്ലേ ഇപ്പം നിവൃത്തിയുള്ളൂ, ആ 21 കുറച്ച് കുറേ ആളുകൾക്ക് ഇതായിട്ട് കിട്ടും, നല്ല രക്തം കിട്ടും. അപ്പം അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ന്യൂ ആയിട്ടുള്ള സംഗതി ഫോർത്ത് ജനറേഷൻ കിറ്റ് വരുത്തി, അതാകുമ്പോൾ വെച്ചാൽ ഒരു 7-8 ദിവസത്തിൻ്റെ ഉള്ളിൽ വരെ ഞാൻ ഇന്നൊരു എയ്ഡ്സ് രോഗിയായിട്ട് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ 7-8 ദിവസം കൊണ്ടാണ് അവനെ കണ്ടുപിടിക്കുക. അപ്പോൾ നേരെ വെച്ചാൽ പണ്ടൊക്കെ വെച്ചാൽ 20-21 ദിവസമേ പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇതിനുണ്ടായത്. കിറ്റ് പുതിയ ഇത് വെച്ചുകൊണ്ട് നല്ല കിറ്റ് വെച്ചതിനെ കൊണ്ട് അങ്ങനെ ഉണ്ടായി. അത് അപ്പോൾ എയ്ഡ്സിൻ്റെ ടെസ്റ്റ്, മഞ്ഞപ്പിത്തം, മലമ്പനി അങ്ങനെ ടെസ്റ്റുകൾ ചെയ്യും. പിന്നെയുള്ളതാണ് ഘടകങ്ങൾ, രക്തഘടകങ്ങൾ. ഈ രക്തഘടകങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരാമർശിക്കണം. കാരണം വെച്ചാൽ നമ്മളെ സാധാരണ ആളുകൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രക്തഘടകം. രക്തഘടകം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞുതരാം. ഒരു 3.5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ഇപ്പം കുറെ കുട്ടികൾക്ക് നമ്മളെ രക്താർബുദമൊക്കെ ഉണ്ടല്ലോ, ഈ രക്താർബുദം 3.5 വയസ്സന്നെ പാഞ്ഞു കളിക്കണം ആ കുട്ടി, അമ്മ അച്ഛൻ്റെ അടുത്ത് ഉള്ളിട്ട് കൊണ്ട് നടക്കണം അത്രയാണ്. അങ്ങനെയുള്ള ഈ കുട്ടി ഓടി കളിക്കുന്ന സമയത്ത് എവിടെയും തട്ടി അല്ലെങ്കിൽ തനിയെ മോണ എന്ന് രക്തം വന്നു പല്ലിൻ്റെ ഇടയിൽ, അപ്പം തന്നെ ഡോക്ടറെ കാണിക്കും. അപ്പം എന്തായാലും ഡോക്ടർ അടുത്ത് കാണിക്കാൻ പറയാം. അപ്പം നമുക്ക് മനസ്സിലാവാത്ത എയ്ഡ്സ് ഇതാണ്, ലുക്കീമിയാണ്. ലുക്കീമിയയിൽ പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവാണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് ഒരാണുവാണല്ലോ, ചുവന്നാണോ വെളുത്താണോ, അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കുറവാണ് ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെയാണ് നമ്മൾ പറയുക സാലം അത് ഒക്കെ മാറിക്കോളും ചെറിയ രക്തം കയറ്റാൻ വേണ്ടി പണ്ട് കാലം. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കുറവാണ്, പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് രക്തം കയറ്റാൻ പറ്റുള്ളൂ അന്ന്. അതായത് 3.5 വയസ്സ് പ്രായമുള്ള ആ ചെറിയ കുട്ടിക്ക് ലുക്കീമിയയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ രക്തം കൊടുക്കണം അന്ന്. പക്ഷെ ഇന്ന് ആ പ്രവണത മാറിയുണ്ട്. അതാണ് ഈ രക്തഘടകം അല്ലെങ്കിൽ കമ്പോണൻസ് എന്നുള്ള ഒരു സംഗതിയുടെ ഏറ്റവും നല്ല ഒരു ഭാഗം വശം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ രക്തം എടുത്തിട്ട് രക്തം ഒരു ഡോണർ രക്തദാതാവ് എന്ന് അതിൽ നിന്ന് രക്തം ശേഖരിച്ചിട്ട് അതിൽ നിന്ന് കമ്പോണൻസ് സെൻട്രിഫ്യൂജ് ചെയ്ത് കമ്പോണൻസ് പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം മാറ്റാണ്, മനസ്സിലായില്ലേ? അത് രക്തം അറിയാലോ, രക്തത്തിൻ്റെ ഒരു ബ്ലഡ് ബാഗിൽ രക്തം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വെള്ളം പോലത്തെ സാധനം പ്ലാസ്മ, പിന്നെ അതിനടിയിൽ ഏറ്റവും അടിയിൽ RBC, അതിൻ്റെ നടുവിലാണ് WBC പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഒരു ചെറിയ പ്ലാസ്മ എക്സ്പ്രസർ എന്നുള്ള സാധനം അതുകൊണ്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആ പ്ലേറ്റ്ലെറ്റ്സ് നിൽക്കുന്ന ഭാഗത്തിന് ഘടകത്തിന് വേറൊരു സാറ്റലൈറ്റ് ബാഗ് മൂന്നാമത്തെ ഒരു ബാഗിലേക്ക് ആക്കാൻ പറ്റും, അതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ഈ 350 ml ഉള്ള ഒരു ബ്ലഡ് ബാഗിൽ നിന്ന് നമുക്ക് ഏകദേശം പകുതിയോളം, അല്ലെങ്കിൽ ഒരു 100-120 ml, 100-120 ml ഒരു ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, മറ്റേ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ PRP എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും അറിയുമ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ പറയും, ആ കുട്ടി മോനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പനിയായിട്ട്, PRP വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. PRP അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്, ആ സാധാരണ വാക്കായി മാറിയില്ല, PRP അതാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആ 350 ml ബ്ലഡ് കയറ്റുന്നതിന് പകരം ഈ ചെറിയ കുട്ടിക്ക് ഈ 100-120 ml മാത്രം കയറ്റാൻ
1: ആവശ്യമുള്ള ഘടകം മാത്രം
0: ഇനിയിപ്പോൾ അതിന് വേറെ ഒരുപാട് ഇതുണ്ട്. ഗുണങ്ങൾ എന്താ വെച്ചാൽ, മറ്റു കോശങ്ങൾ ഏതൊക്കെയാ? RBC, WBC. ഈ RBC, WBC ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. RBC എന്ന് പറഞ്ഞാൽ ഒരേ തരം ഗ്രൂപ്പ് അല്ലെങ്കിൽ, ഇപ്പൊ എ ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. B ഗ്രൂപ്പിന് അതെല്ലാവർക്കും അറിയാം, BA പറ്റില്ല, അതാണല്ലോ എല്ലാവരും ഓടുന്നത് ഗ്രൂപ്പ്. ഇപ്പൊ ഓരോരുത്തരും ഇപ്പൊ വാട്സാപ്പിലും അല്ലെങ്കിലൊക്കെ നമുക്ക് അറിയാം ഗ്രൂപ്പ് ആവശ്യമുണ്ട്, എ ഗ്രൂപ്പ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ എ ഗ്രൂപ്പ് അറിയാതെ ഡോക്ടർ രോഗിയുടെ ഗ്രൂപ്പ് A എന്ന് എഴുതും, പിന്നെ ലാബിന്ന് അത് തെറ്റിക്കും, എന്നിട്ട് A ഉള്ള പേഷ്യന്റിന് B ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കും. എത്രയോ മരണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് ഗ്രൂപ്പ് മരണങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ. അങ്ങനെ ചുവന്ന കോശങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഗ്രൂപ്പ് മാറുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഹിമോളിസിസ്, അത് ഗ്രൂപ്പ് മാറിയിട്ട് രക്തം ചുവന്ന അണുക്കൾ അഥവാ കയറ്റിനെ പൊട്ടിപ്പോയിരുന്നത്, അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പം ഒരു ഹിമോളിസിസ് എന്ന സംഗതിയും പ്രത്യേകിച്ച് RBC കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ആ ഇത് മുഴുവൻ ഒഴിവാക്കാം. അപ്പൊ RBCയുടെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ ഒഴിവാക്കാം. പിന്നെ WBC എന്ന് പറഞ്ഞാൽ വെളുത്ത കോശങ്ങൾ, അതിലും പ്രശ്നങ്ങളാണ്. WBCയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഫീവർ, പിന്നെ സാറില്ല ചെറിയ മരുന്നുണ്ട് മാത്രം. ഏറ്റവും പ്രശ്നമുള്ളത് ഈ ട്രാലി എന്ന് പറയും, TRALI ട്രാലി എന്ന് പറഞ്ഞാല് അത് സാധാരണ ഉള്ള ആളുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇപ്പം പറയാം എങ്ങനെ വെച്ചാൽ, പിന്നെ ഈ രക്തം നമ്മൾ രോഗിക്ക് കൊടുക്കല്ലേ, അപ്പം കൊടുക്കുന്ന സമയത്ത് ഈ രക്തദാതാവിലുള്ള വെളുത്ത കോശം, ഞാൻ രക്തം കൊടുക്കുന്ന ആളെ, നിങ്ങളുടെ രക്തം സ്വീകരിക്കുന്ന രോഗിയെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് രക്തം തരണം, എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത കോശങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, കോംപ്ലിമെൻ്റ്. അപ്പം ഈ കോംപ്ലിമെൻ്റ് പോയി പിടിക്കുള്ളൂ, കോംപ്ലിമെൻ്റ് പോയി പിടിച്ചിട്ട് അപ്പം തന്നെ പിറക ഈ രണ്ടും കൂടിയത് രോഗിയിലുള്ള വെളുത്ത കോശത്തിന് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതൊരു കോംപ്ലക്സ് ആയി ഒരു കട്ടേ ഏതൊക്കെയാണ്, ഒന്ന് രക്തദാത എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത കോശം, പിന്നെ രോഗിയിലുള്ള കോംപ്ലിമെൻ്റ്. കോംപ്ലിമെൻ്റ് ഒരു രക്തത്തിലുള്ള സംഗതി, അതും രോഗിയുള്ള വെളുത്ത കോശങ്ങളും കൂടി മൂന്നെണ്ണം അങ്ങനെ ഒരു കഥ, അത് ശരീരത്തിൽ എങ്ങനെ ഓടി കളിക്കുകയാണല്ലോ. ആ സംഗതി രോഗിയുടെ ശ്വാസകോശത്തിലെത്തിയാല് എവിടെ എല്ലാ സ്ഥലത്തും എത്തും, പക്ഷെ ശ്വാസകോശത്തിൽ തന്നെ, ശ്വാസകോശത്തിലുള്ള എൻഡോത്തീലിയം എന്ന് പറഞ്ഞ സാധനം, കാപ്പില്ലറി എൻഡോത്തീലിയം, ചെറിയ ചെറിയ രക്തക്കുഴലാണ് കാപ്പില്ലറി എന്ന് പറയുന്നത്. കാപ്പില്ലറി അതിൻ്റെ ഉൾവശമുള്ള സാധനത്തിൽ കൊണ്ട് പൊട്ടിക്കും. അത് ഈ ശ്വാസകോശത്തിലുള്ള ആൽവിയോളി എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള ശ്വാസപ്രക്രിയ നടക്കുന്ന ആൽവിയോളിയിലുള്ള ചെറിയ കോശങ്ങൾ, അപ്പൊ അത് പൊട്ടിക്കുന്ന സമയത്ത് കട്ടിയുള്ള ഇത്, ഇപ്പൊ കഞ്ഞിവെള്ളം ഇളട്ട് എളുപ്പം മനസ്സിലാക്കുക, പിന്നെ കഞ്ഞിവെള്ളം പോലെ സാധനം, ഒരു ഹൈ പ്രോട്ടീൻ അത് ഇതിലേക്ക് ആൽവിയോളയുടെ അതായത്
1: ശ്വാസകോശത്തിൻ്റെ
0: ഉള്ളിലേക്ക് ഊസ് ഊസ് ചെയ്യും, അങ്ങനെ
1: അടിച്ചു
0: പൊട്ടി അടിച്ചു വരുന്ന പോലെ തോന്നും. ഏറ്റവും സിമ്പിളാക്കി പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു സ്പോഞ്ച് നമ്മൾ ലേശം കഞ്ഞിൻ്റെ വെള്ളത്തിൽ മുക്കി അതിൻ്റെ അത് മുഴുവൻ പോയില്ലേ, ആ
1: ഉള്ളിലെയറിന്റെ ഭാരം ഫുള്ള് വെള്ളമായി.
0: അത് ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതിലേക്ക് വരും.
2: മഷാല്ലാ, അപ്പോൾ ആരോഗ്യ വിചാരത്തിൽ രക്തദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വി പി ശശിധരനും അതുപോലെ ഡോക്ടർ അബ്ദുൽ മാലിക്കും നടത്തിയ ചർച്ചയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി പ്രാർത്ഥനാ പഠനം.
3: യെസ്, ഇത് എല്ലാ സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുള്ള പ്രാർത്ഥന പഠിക്കുകയാണ്. അബ്ദുറൌഫ് അൽഹിക്കമിയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥന പഠനം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ തിന്മകൾ വന്നിട്ടുണ്ട്. തിന്മകളിൽ നിന്ന് മുക്തമായ ഒരാളും തന്നെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താ ഉൻ, എല്ലാ ആദം സന്തതികളും തിന്മകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരല്ല, ആ തിന്മകൾ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ചെയ്യുന്നവരല്ല, മറിച്ച് വഖൈറുൽ ഖത്താ ഈന തൗവാബുൻ, അതിൽ തിന്മകളെ മാറ്റി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ് ഖൈറുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൗബയ്ക്കുള്ള അവസരമുണ്ട് എന്നതാണ്. തിന്മ ചെയ്യാനുള്ള ഒരു താക്കോലല്ല നമുക്ക് നൽകിയിട്ടുള്ളത്, ലൈസൻസ് അല്ല നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ തിന്മ വന്നുപോകും എന്നത് സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം എന്നതാണ് പ്രവാചക അധ്യാപനം. അത്തരത്തിൽ തൗബ ചെയ്യുവാനും നമ്മുടെ പാപങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറയുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൽ 16-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. റബ്ബേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഫഗ്ഫിർ ലനാ, നമുക്ക് പാപമോചനം നൽകണം. ദുനൂബന, നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് പാപമോചനം നൽകുകയും. വഖിന അദാബന്നാർ, കത്തിയാളുന്ന നരകത്തിൻ്റെ ആ ഒരു ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടാൻ, ആ പാപങ്ങൾ കാരണമായിക്കൊണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള സുരക്ഷാ കവചമായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഒരാവർത്തി പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. എല്ലാവരും ഇത് പഠിക്കുക, മനഃപ്പാഠമാക്കുക, പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു നൽകുകയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കല്ലാഹു ഖൈർ. പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടു. നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് അബ്ദുർ റഊഫ് അൽ ഹൈക്കമിയുടെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി പൂമരത്തണലിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽഫഹദ് പൂന്തുറ. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പൂമരത്തണലിൽ. ഇൻഷാല്ലാ ഈ ഒരു പൂമരത്തണലിൽ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഭാഗമാണ്. അവരെ കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാല്ലാ കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഇതിലുള്ള ഭാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂമരത്തണലിലേക്ക്
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. സലാം അടക്കിയോ നിങ്ങൾ. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്നുള്ള കാര്യം ആ ഒരു പൂർണ്ണ ബോധം എനിക്കുണ്ട് കേട്ടോ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ആറു കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ നമ്മളൊരു ആറു കാര്യങ്ങൾ പഠിച്ചു. എന്തു കാര്യങ്ങളാണത്? എന്താ ആ ഈമാൻ കാര്യങ്ങൾ. അത് എത്ര എണ്ണമാണുള്ളത് പറയൂ, എത്ര എണ്ണമാണ്? ആറു കാര്യങ്ങൾ. കൂട്ടുകാരെ, ആറു കാര്യങ്ങളുള്ള ഈമാൻ കാര്യങ്ങൾ, അതിലെ രണ്ടു കാര്യങ്ങളെ വിശദമായി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? ആരോ പറഞ്ഞു. എന്താ പഠിച്ചത്? അള്ളാഹുവിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും. ശരി കൂട്ടുകാരെ, അതു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ഏതാണ്? കിതാബുകളിലുള്ള വിശ്വാസം, അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. ശരി കൂട്ടുകാരെ, ഇൻഷാ അല്ലാ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും, പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു കാര്യം കൂടി. ഓക്കെ, ശരി കൂട്ടുകാരെ, നമ്മുടെ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോഴുള്ള നമ്മുടെ കഥാപാത്രം ആരാണ്? ആരാണ്? ആരാ? ആ മുബാറക്ക് കാക്ക. മുബാറക്ക് ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഉമ്മച്ചി, എന്തു സ്നേഹത്തോടെ എന്നറിയാ ചോദിക്കുന്നത്? ഉമ്മാ, എന്തിനാണുമ്മ ജിബ്രീൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ കൊണ്ടുവന്നു കൊടുത്തത്? അതാ മോനേ, അമ്മ വിളിച്ചു മോനെ, മോനേ, അമ്മ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനുള്ളതാണ്. അവസാനത്തെ കിതാബും കൂടിയാണത്. അല്ലാഹു നബിമാർക്കു നൽകിയ വേദഗ്രന്ഥങ്ങളാണ്. അല്ലാഹു നബിമാർക്കു നൽകിയ വേദഗ്രന്ഥങ്ങൾക്കാണ് കിതാബുകളെന്ന് പറയുന്നത്. പ്രധാന കിതാബുകളെയും അവ നൽകപ്പെട്ട നബിമാരെയും കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ മോനെ എന്ന് ഉമ്മ പറയുന്നു. മോൻ വന്നിട്ടും, ഉമ്മാ എന്തൊക്കെയുണ്ട്, ഏതാ, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാന തആല ഇവിടെ അനുമതി പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ കൊണ്ട് കൊടുത്തത്? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, ഖുർആൻ എക്കാലത്തുമുള്ള മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നിങ്ങനെ ഉമ്മ പറഞ്ഞു. എന്നിട്ടുമ്മ പറയാണ്, നബിമാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങൾക്കാണ് കിതാബുകൾ എന്ന് പറയുന്നത്. പ്രധാന കിതാബുകളുടെയും അവ നൽകപ്പെട്ട നബിമാരെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ഉമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോൻ പറഞ്ഞു, ആ ഉമ്മ ശരി, ഉമ്മ പറഞ്ഞു തരൂ ഉമ്മ എന്ന് പറയണം. കൂട്ടുകാർ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ. ശരി, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ആർക്കോ അറിയാം അത് ശരിയാണ്, എനിക്കറിയാം വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, എത്ര വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എത്ര വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിലെന്തൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാമെന്ന് കൈപ്പൊക്കുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ പറയണ? എന്നാ ഞാൻ ചോദിക്കട്ടെ നിന്നോട്, ഇപ്പൊ കൈപ്പൊക്കി അല്ലെങ്കിൽ എനിക്കറിയാമെന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കട്ടെ, ദാവൂദ് നബിക്ക് അവതരിച്ച വേദഗ്രന്ഥം ഏതാണ്, പറയൂ. അതിപ്പോ അറിയില്ലല്ലേ, എങ്ങനെ ദാവൂദ് നബിക്ക് അവതരിച്ചത്? എന്താ പറഞ്ഞത്, സബൂറോ? മാഷാ അല്ലാ, സബൂർ. അപ്പോൾ സബൂർ എന്ന വേദഗ്രന്ഥം അവതരിച്ചതാർക്കാണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അടുത്ത വേദഗ്രന്ഥം ആർക്കറിയാ? ആരാ തൗറാത്ത് എന്ന് പറഞ്ഞത്? മാഷാല്ലാ, തൗറാത്താണ് അടുത്ത വേദഗ്രന്ഥം. അത് ഏത് നബിക്ക അവതരിച്ചത്? ഏത് നബിക്ക? എങ്ങനെ? ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് തൗറാത്ത് അവതരിപ്പിച്ചത്. ഇനി ഇഞ്ചീല്, അതല്ലേ അടുത്തത്? ആ ഇഞ്ചീൽ ആർക്കാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഇനി എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ആർക്കാ അവതരിച്ചത്? ആ എനിക്കറിയാം, ഇപ്പൊ എല്ലാവരും പറയണ്ട, ആർക്കാ? ആ മുഹമ്മദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്, അവസാനത്തെ പ്രവാചകനായ നബിവര്യനാണ് അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, അല്ലേ? അതെ, ശരി കൂട്ടുകാരെ. അപ്പോ സബൂർ ദാവൂദ് അലൈഹിസ്സലാമിനും, തൗറാത്ത് മൂസ അലൈഹിസ്സലാമിനും, ഇഞ്ചീല് ഈസാ അലൈഹിസ്സലാമിനും, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാമക്കും. ഇങ്ങനെ ഖുർആനിന് ശേഷം ഇനി വേറൊരു വേദഗ്രന്ഥം വരാനില്ല. ഇങ്ങനെ നാല് വേദഗ്രന്ഥങ്ങളാണ് ലോകത്ത് അവതരിച്ചതും, അല്ലേ? ഈ വേദഗ്രന്ഥങ്ങളെ, ഈ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നോക്കൂ കൂട്ടുകാരെ, ഈ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് കിതാബിലുള്ള വിശ്വാസം. ഖുർആനിന് ശേഷം ഇനി വേദഗ്രന്ഥമില്ല. അതുകൊണ്ട് ലോക അവസാനം വരെയുള്ള എല്ലാവർക്കും ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കണം, എന്നാലേ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഹായ് മാഷാല്ലാ. നോക്കൂ കൂട്ടുകാരെ, അപ്പൊ അവസാനമായി അവതരിച്ച വേദഗ്രന്ഥമാണ് ഖുർആനെന്ന് നമുക്കറിയാം. ആ അവസാനത്തെ വേദഗ്രന്ഥമായ ഇനി വല്ല വേദഗ്രന്ഥം വരാനുണ്ടോ? ഇല്ല. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അതനുസരിച്ചു ജീവിതത്തെ ധന്യപ്പെടുത്താൻ, അത്തരത്തിൽ ജീവിക്കാനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. മനസ്സിലായ കൂട്ടുകാരക്കും, ഇതാണ് കിതാബിലുള്ള വിശ്വാസം. അങ്ങനെ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും ഖുർആനിലും മറ്റും എല്ലാത്തിലും വിശ്വസിക്കുന്ന വിശ്വാസത്തെയാണ്, അങ്ങനെ വിശ്വസിക്കേണ്ടതിനെയാണ് കിതാബിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. ശരി കൂട്ടുകാരെ, ഇനി കിതാബിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ അടുത്ത വിശ്വാസം, അടുത്ത എന്തിനുള്ള വിശ്വാസമാണ്? നബിമാരിലുള്ള വിശ്വാസം. ആരാ അത് പറഞ്ഞത്? ആ നീയാണോ? ആ ശരി, നബിമാരിലുള്ള വിശ്വാസം. ഇതിനെക്കുറിച്ച് നമ്മുടെ മുബാറക്കിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. ഒരു നമ്മുടെ മുബാറക്ക് കൊച്ചു കുട്ടിയാണ്, നമ്മളെ പോലത്തെ ചെറിയ കുട്ടിയാണ്. ഒരു ദിവസം മുബാറക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഉപ്പ ചോദിച്ചു, മോനെ മുബാറക്ക്, ഉറങ്ങാൻ കിടക്കുമ്പോ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിയോ? മുബാറക്ക് പറയുകയാണ്, ചൊല്ലി ഉപ്പ. ഇവയെല്ലാം, എന്നിട്ട് മുബാറക്കിനൊരു സംശയം, ഉപ്പ ഇവയെല്ലാം പഠിപ്പിച്ചത് നമ്മുടെ നബിയാണോ? അപ്പോ ഉപ്പ മറുപടി പറഞ്ഞു, വരക്കേ മോനെ, അതെ മോനെ, നബിമാരെക്കുറിച്ച് നാം മനസ്സിലാക്കണം. മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനായി മനുഷ്യരിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. മനുഷ്യരിൽ ഏറ്റവും ഉത്തമരും ഉപദേശങ്ങളിൽ തെറ്റുപറ്റാത്തവരുമാണ് അവർ. നോക്കു കൂട്ടുകാരെ, അപ്പൊ നബിമാരെന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകളാണ് നബിമാരെന്ന് പറയുന്നത്. ആ നബിമാരെ നബി എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മൾ അനുസരിക്കണം. പ്രവാചകന്മാർ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരും അവർ നൽകുന്ന ഉപദേശങ്ങളിൽ തെറ്റുപറ്റാത്തവരുമാണ് കൂട്ടുകാരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നബിമാരുമെല്ലാം നൽകിയ ഉപദേശങ്ങളിൽ എന്ത് സംഭവിക്കൂല? തെറ്റു സംഭവിക്കാതെ യഥാർത്ഥ ശരിയായ ഉപദേശം നൽകിയവരാണ് നബിമാരെന്ന് പറയുന്നത്. അപ്പോൾ ആ നബിമാരെ അനുസരിക്കുകയാണ് നമ്മുടെ ബാധ്യത, അവരെ വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. നോക്കൂ, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് അവർ പ്രധാനമായും പഠിപ്പിച്ചതും. കൂട്ടുകാരെ, എല്ലാ സമുദായത്തിലേക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ആദം അലൈഹിസ്സലാം നബിയായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിട്ടും മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ നൂഹ് അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് നബിമാരെന്ന് പറയുന്നത്. ഈ നബിമാരെ നമ്മൾ വിശ്വസിക്കണം. അവർ വന്ന നാട്ടുകാരോട് പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനെ നമ്മൾ കാണാൻ പാടില്ല എന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും പഠിപ്പിക്കാൻ വന്നവരാണ് ഈ നബിമാരെന്നും പറയുന്നത്. അപ്പോൾ ഈ നബിമാരെയും നമുക്ക് എന്തു ചെയ്യണം? വിശ്വസിക്കണം. അതിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിലുണ്ട്. അവരിൽ ശ്രേഷ്ഠരാണ് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവർ അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിച്ചവരാണ് എല്ലാ പ്രവാചകന്മാരും. മനുഷ്യർ അവരെ പിൻപറ്റി ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കിതാബിലെ വിശ്വസിച്ചതുപോലെ കിതാബുമായി വന്ന പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കണം. പ്രവാചകന്മാർ പഠിപ്പിച്ചത് അപ്രകാരത്തിൽ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്ന അത്തരത്തിൽ ജീവിക്കുന്നവർക്കാണ് നാളെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈമാൻ കാര്യങ്ങളിലെ മറ്റു രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെ? വേദഗ്രന്ഥത്തിലുള്ള കിതാബുകളിലുള്ള വിശ്വാസവും നബിമാരിലുള്ള വിശ്വാസവും. അപ്പോൾ കിതാബ് അതനുസരിച്ച് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. നബിമാരെയും അതനുസരിച്ച്, നബിമാരെ പഠിപ്പിച്ചതുപോലെ അതനുസരിച്ച് ജീവിക്കാൻ. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാകൂലേ? ആ, അങ്ങനെ തയ്യാറാകുന്ന നല്ല കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഈമാൻ കാര്യങ്ങളുടെ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി 2 കാര്യങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ബാക്കി 2 കാര്യങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ഏതൊക്കെയാ ബാക്കി 2 കാര്യങ്ങൾ? പരലോകത്തിലുള്ള വിശ്വാസവും നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസവും. എന്ന അടുത്ത ക്ലാസുമായി ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖ്തതിമു കലാമി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകല്ലാഹു ഖൈറ. പൂമരത്തണലിൽ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെന്ന വിഷയത്തിൽ കൂട്ടുകാരോടൊപ്പം അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളാണ്.
1: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന
0: രചനയുടെ ശബ്ദാഖ്യാനമാണല്ലേ.
1: അതെ,
2: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ. രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറെ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൌൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീര ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവു പറയുകയും ചെയ്യുക.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. നുറുങ്ങുകൾ കഴിഞ്ഞ് ഇനി റേഡിയോ
0: വൈബ്സ്
1: അസ്മാഉൽ ഹുസ്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടനാമങ്ങളിൽ അൽ ഖുദ്ദൂസ് 29-ാമത്തെ നാമമായി അൽ ഖുദ്ദൂസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആരാണ്?
0: ബഹുമാനായ ഷമീർ മദീനിയാണ്. പതിവ് പോലെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മുടെ കൂടെ കേട്ടുവരാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനും സത്യവിശ്വാസി ഏറ്റവും കടപ്പെട്ടവനുമാണ്. ആ പടച്ചറബിനെ അറിയുവാനുള്ള ഏറ്റവും ശരിയായ വഴിയാണ്, മാർഗമാണ് അള്ളാഹു പറഞ്ഞതെന്ന അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുക എന്നത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിനെ, അള്ളാഹു പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖുദ്ദൂസ് എന്ന നാമമാണ്, പരമ പരിശുദ്ധൻ, ന്യൂനതകളില്ലാത്തവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഷദീദു തനസ്സുഹി അമ്മാ യഖൂലുൽ മുബ്തിലൂൻ, അസത്യത്തിൻ്റെ വക്താക്കൾ പറയുന്നതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനായവൻ ആണ് അല്ലാഹു. അത്വാഹിറുൽ മുനസ്സഹ് അൻ കുല്ലി നഖ്സിൻ, സർവന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ, വിശുദ്ധനായവനാണ് അല്ലാഹു. അഥവാ അല്ലാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത പല ആക്ഷേപങ്ങളും പല മോശമായ വിശേഷണങ്ങളും ആ പടച്ചറബിലേക്ക് ചേർത്ത് പലരും പറയാറുണ്ട്. അല്ലാഹുവിന് സന്താനമുണ്ട് എന്നും, അല്ലാഹു സൃഷ്ടി കഴിഞ്ഞ് വിശ്രമിച്ചു, അവൻ തളർന്നു, ക്ഷീണിച്ചു എന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള മോശമായ വിശേഷണങ്ങളും വിശദീകരണങ്ങളും. ഇതൊന്നും പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ചേർത്ത് പറയാൻ പാടുള്ളതല്ല. ആളുകൾ കരുതുന്ന ഇത്തരം ന്യൂനതകളിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്ത ഏകനായ അല്ലാഹുവാണ് അവൻ, സർവ്വതിൻ്റെയും ഉടമസ്ഥനും രാജാതിരാജനുമായ അല്ലാഹു അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധനാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർളിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം, സൂറത്തുൽ ജുമുഅയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധനാണ്. അൽ അസീസ്, അജയ്യനാണ്. അൽ ഹക്കീം, യുക്തിപൂർണനാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധിയും അല്ലാഹുവിൻ്റെ അനുഗ്രഹവുമൊക്കെ തീർച്ചയായും ഒരു സത്യവിശ്വാസി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുബാറക് വഹുവ ത്വാഹിർ, അവൻ അനുഗ്രഹപൂർണനാണ്, അവൻ പരിശുദ്ധനാണ്. സൃഷ്ടികൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവരാണ്, വാഴ്ത്തേണ്ടവരാണ്. അവൻ അവൻ്റെ ദാസന്മാരെ വിശുദ്ധരാക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഈ നാമത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അൽ ഖുദ്ദൂസ് മൻ തഹ്ഹറ ഖുലൂബൽ ആബിദീൻ അനിൽ മുഖാലഫാത്ത്. അള്ളാഹു അവൻ്റെ ദാസന്മാരെ അവർ തിന്മകൾ ചെയ്യാതിരിക്കാൻ അവരുടെ ഹൃദയത്തെ സംശുദ്ധീകരിക്കുന്നവനാണ്, വിമലീകരിക്കുന്നവനാണ്. വത്തിബാ ഇഷഹവാത്ത്, അവരുടെ മനസ്സുകൾ ദുഷിച്ച് തിന്മകൾ, ദേഹേച്ഛകൾ പിൻപറ്റുന്നതിൽ നിന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഭൗതികതയോടുള്ള അമിതമായ ആർത്തി നിമിത്തം അക്രമവും തോന്നിവാസങ്ങളും ചെയ്യാതിരിക്കാൻ അവരെ വിമലീകരിക്കുന്ന, പരിശുദ്ധരാക്കുന്നവനാണ് അല്ലാഹു. തഹ്ഹറ ഖുലൂബൽ ആരിഫീൻ മിമ്മാ സിവാഹു, പടച്ചറബിനെ ശരിയായ വിധം അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളെ അള്ളാഹുവല്ലാത്ത മറ്റാരെയും മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത വിധം അവരെ വിമലീകരിച്ച് പരിശുദ്ധനാക്കുന്നവനാണ് അൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശുദ്ധിയും പരിശുദ്ധിയും

ധന്യൻ നീയായിരിക്കും. അതേപോലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനും ഏറ്റവും ആദരണീയനുമാകണം നീ എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നീ സൂക്ഷിക്കണം, പാലിക്കണം. എങ്കിൽ ഏറ്റവും വലിയ മാന്യൻ നീയായിരിക്കും. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ അള്ളാഹുവിൻ്റെ പക്കൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. അതേപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തനാകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമപരിശുദ്ധനും സർവശക്തനുമായ അള്ളാഹുവിൽ നീ ബലമേൽപ്പിക്കണം. എങ്കിൽ ഫതവക്കൽ അലല്ലാ ഇന്നക അലൽ ഹഖിൽ മുബീൻ. തീർച്ചയായും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ ശക്തിയും പരിരക്ഷയും നൽകും. ആ പടച്ചിറബിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും അവനെ പുകഴ്ത്തുവാനും അവനെ പ്രകീർത്തിക്കുവാനും സാധിക്കും. തസ്ബീഹും തഹ്മീദും തക്ബീറും. അള്ളാഹുവിലേക്ക് യാതൊരു ന്യൂനതയും ചേർത്തു പറയാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തലാണ് തസ്ബീഹെങ്കിൽ അള്ളാഹുവിനുള്ള എല്ലാ പൂർണ്ണതകളും മഹത്വങ്ങളും അംഗീകരിച്ച് അവനെ വാഴ്ത്തലാണ്, പ്രകീർത്തിക്കലാണ്, സ്തുതിക്കലാണ് ഹംദിലൂടെ നടക്കുന്നത്. തക്ബീർ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തുന്ന, അതിനെ പ്രകീർത്തിക്കുന്ന രീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ എല്ലാ അർത്ഥത്തിലും പ്രകീർത്തനങ്ങൾക്കും പ്രശംസകൾക്കും അർഹനാണ്. ഹുവൽ മഹ്മൂദുൽ മുനസ്സഹ് അമ്മാ ലാ യലീഖു ബിഹി. പടച്ചിറബിന് ചേരാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനും അതിൻ്റെ നേർവിപരീതമായ എല്ലാ പൂർണ്ണതകൾ കൊണ്ടും വിശേഷിപ്പിക്കപ്പെടുന്ന പരിപൂർണനുമാണ് അള്ളാഹു. ഫലഹുൽ ഹംദു കുല്ലുഹു വലഹു സനാഉ കുല്ലുഹു. അവനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളുമുള്ളത്. അവനെയാണ് എല്ലാ അർത്ഥത്തിലും വാഴ്ത്തേണ്ടത്. എല്ലാ പ്രശംസകൾക്കും അർഹതയുള്ളവനവനാണ്. അവന് സന്താനമില്ല. അവൻ ആരുടെയും സന്താനമല്ല. അവൻ പിതാവോ പുത്രനോ അല്ല. ലം യലിദ് വലം യൂലദ്. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. അതേപോലെ അവന് ഇണയില്ല. മത്തഹദ സ്വാഹിബത്തം വല വലദ. അള്ളാഹു ഒരു ഇണയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. അതും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന അവൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കി തരുന്ന വചനമാണ്. അള്ളാഹുവിന് യാതൊരുവിധ പങ്കാളിയുമില്ല. അള്ളാഹുവിന് തുല്യനായിട്ട് സഹായിയായിട്ട് ആരുമില്ല. വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക്. അള്ളാഹുവിന് പങ്കാളികളില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നത്യവും പരിശുദ്ധിയും മനസ്സിലാക്കുവാനും അവനെ മാത്രം അവലംബിക്കുവാനും അവനോട് മാത്രം ആവശ്യങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കുവാനും ആഗ്രഹങ്ങൾ പറയുവാനുമൊക്കെ ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് സാധിക്കും. വഖുലിൽ ഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറ. സൂറത്ത് ഇസ്രായിലെ 111-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഖുലിൽ ഹംദുലില്ലാ. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലദീ ലം യത്തഖിദ് വലദൻ. അവൻ യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സന്താനമുണ്ടാവുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയുടെയും മേന്മയുടെയും വിശേഷണമാണെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് ന്യൂനതയാണ്, കുറവാണ്. തീർച്ചയായും അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് സന്താനമില്ലാത്ത, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു. വലം യക്കുല്ലഹു ശരീക്കും ഫിൽ മുൽക്ക്. ആധിപത്യത്തിൽ അധികാരത്തിൽ അവന് യാതൊരു പങ്കാളിയുമില്ല. അതും അവൻ്റെ മഹത്വമാണ്, വിശുദ്ധിയാണ്. വലം യക്കുല്ലഹു വലിയ്യും മിനദ്ദുൽ. നിന്ദ്യതയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായൊരു രക്ഷകനും അവനില്ല. അഥവാ അവന് നിന്ദ്യതയോ അപജയമോ അപഹാസ്യമോ ആകുന്ന ഒരവസ്ഥയും ഇല്ല. അവൻ പൂർണ്ണനും അതേപോലെ എല്ലാ അർത്ഥത്തിലും തികഞ്ഞവനുമാണ്. വക്കബ്ബിർഹു തക്ബീറ. ആ പടച്ചിറബിൻ്റെ മഹത്വവും വിശുദ്ധിയും അന്യൂന്യതകളും മനസ്സിലാക്കി അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക.

0: എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന എത്രയോ രംഗങ്ങളുണ്ട്. വിക്ര ദുആകളുടെ കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധമാണ് സുബ്ഹാനല്ലാഹ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീസാൻ നിറക്കാൻ മാത്രമുള്ള പുണ്യമാണ്, മഹത്വമുള്ള വചനമാണ് സുബ്ഹാനല്ലാഹ് എന്നത്. വിത്ര നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ്. പരമപരിശുദ്ധനും സർവാധിപതിയുമായ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാൻ, അവൻ ന്യൂനതകളില്ലാത്തവനാണ്. മൂന്ന് പ്രാവശ്യം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിന് ശേഷം ആവർത്തിച്ചു പറയും. അതേപോലെ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാ എന്ന് 33 പ്രാവശ്യം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന, യാതൊരുവിധ ന്യൂനതകളും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള ഏറ്റുപറച്ചിലുകളാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസി പടച്ചറബിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു അവസ്ഥയിലേക്കും ചെന്നുപെടുകയില്ല തൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നിലപാടുകളിലൂടെ. ദേഹേച്ഛകളെ പിൻപറ്റി, ഹറാമുകൾ ചെയ്ത്, മോശമായത് തിന്ന്, മോശമായത് കുടിച്ച്, നിഷിദ്ധങ്ങളിൽ സംസാരിച്ച്, അങ്ങനെ വൃത്തികേടുകളിലൂടെ പോവുകയില്ല. തൻ്റെ പരമകാരുണ്യകനും പരമപരിശുദ്ധനുമായ അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെ ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് താൻ പരിശുദ്ധനാകണമെന്നുള്ള ചിന്തയോടെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാനിൻ്റെ ഉന്നതമായ ദറജ, ഒരു വിശ്വാസി പടച്ചറബിനെ സദാ കാണുന്നു എന്ന ബോധത്തോടുകൂടി പടച്ചറബുമായി ഇടപഴകുക എന്നതാണ്. അള്ളാഹുവിനുള്ള ആരാധനകളിൽ, അള്ളാഹുവിനോടുള്ള ഇടപാടുകളിൽ ഒരു വിശ്വാസിയുടെ നിലപാട് പടച്ചറബ് തന്നെ കാണുന്നു എന്ന ബോധ്യത്തോടുകൂടിയായിരിക്കും. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഏറ്റവും ഉയർന്ന നിലപാട്, നിലവാരം. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. തീർച്ചയായും അള്ളാഹുവിനെ നീ കണ്ടിട്ടുണ്ട് എന്നതുപോലെ, കാണുന്നു എന്നതുപോലെ അവന് ആരാധനകൾ അർപ്പിക്കലാണ് ഇഹ്സാൻ, ആരാധനകളിലുള്ള സുഹൃതം, നന്മ എന്ന് പറഞ്ഞാൽ. വാസ്തവത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും നീ ഉണ്ടാകണമെന്നത്, നിന്നെ കാണണമെന്നത്. അതേപോലെ അള്ളാഹു നിന്നോട് വിലക്കിയ തിന്മയുടെ ഇടങ്ങളിൽ നിന്നെ കാണാതിരിക്കണമെന്നതും അള്ളാഹു നിന്നോട് കൽപ്പിച്ചതാണ്, അള്ളാഹു നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുവാൻ, വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കാൻ, സംശുദ്ധമായ ആദർശ രീതി, ആദർശ ജീവിതം, അത് വിശ്വാസിയെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ വക്താക്കളാക്കി മാറ്റാൻ പാകപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മളോടത് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അകവും പുറവും ഒരുപോലെ വിശുദ്ധമാക്കി, സംശുദ്ധമാക്കി, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ധന്യ ജീവിതം നയിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാഅല്ലാഹ്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ ഖുദ്ദൂസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ പഠിച്ചത്. ബഹുമാനിയനായ ഷമീർ മദീനി ഉസ്താദായിരുന്നു നമ്മളൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് തുടരുന്നു. സലാം സാറുടെ ഒരു കഥ കേൾക്കാം. സലാം സാറേ, ഇന്ന് പറയുന്ന കഥ ഏതാണ്?
2: നമ്മളെ ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ പുസ്തകത്തിലെ കുട്ടികൾക്കായുള്ള അധ്വാനത്തിന്റെ സത്ഫലങ്ങൾ എന്നൊരു കഥ. മാഷാല്ലാ.
1: ഓക്കെ, സലാം സാറുടെ കഥ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റേഡിയോ വൈബ്സ് തുടരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, കടലും കപ്പലും ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള പുസ്തകത്തിലെ മറ്റൊരു കഥയിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അധ്വാനത്തിൻ്റെ സത്ഫലങ്ങൾ. ധനികനായ ഒരു കച്ചവടക്കാരന് മടിയനും രസികനുമായ ഒരു മകനുണ്ടായിരുന്നു. കഠിനാധ്വാനം അവന് വെറുപ്പായിരുന്നു. ദിവസം മുഴുവൻ വിശ്രമിക്കാനും കളിക്കാനും അവനിഷ്ടമായിരുന്നു. എന്നാൽ കച്ചവടക്കാരൻ തൻ്റെ മകൻ കഠിനാധ്വാനിയും ഉത്തരവാദിത്തമുള്ളവനുമാകണമെന്ന് നന്നായി ആഗ്രഹിച്ചു. അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും മൂല്യം അവൻ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ മകൻ മടിയനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരു ദിവസം അയാൾ മകനെ വിളിച്ചു പറഞ്ഞു, ഇന്നു നീ പുറത്തുപോയി എന്തെങ്കിലും സമ്പാദിക്കണം, ഇല്ലെങ്കിൽ ഇന്നു രാത്രി നിനക്ക് ഭക്ഷണം തരില്ല. ആ മകൻ കഠിനഹൃദയനും കൗശലക്കാരനും ഒരു ജോലിയും പരിചയമില്ലാത്തവനുമായിരുന്നു. പിതാവിൻ്റെ ഈ ആവശ്യം കേട്ട് അവൻ ഭയന്ന് കരഞ്ഞുകൊണ്ട് നേരെ മാതാവിൻ്റെ അടുത്തേക്ക് പോയി. മകന്റെ കണ്ണുകളിൽ കണ്ണീർ കണ്ടപ്പോൾ അവളുടെ ഹൃദയമൊരുകി. അവൾ അസ്വസ്ഥയായി. അവനെ സഹായിക്കാൻ അവൾ അവന് 500 രൂപയുടെ നോട്ട് നൽകി. വൈകുന്നേരം പിതാവ് മകനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തുവോ? ഇന്നു നീ എന്താണ് സമ്പാദിച്ചത്? മകൻ ഉടൻ തന്നെ 500 രൂപയുടെ നോട്ട് പിതാവിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ദാ 500 രൂപ. 500 രൂപ സമ്പാദിച്ചതിന് പിതാവ് അഭിനന്ദിക്കുമെന്നാണ് മകൻ കരുതിയത്. പക്ഷേ അയാൾ മകനോട് പറഞ്ഞു, ഈ ക്യാഷ് ആ കിണറ്റിലേക്കെറിയൂ. മകൻ മടിയൊന്നും കൂടാതെ അത് കിണറ്റിലേക്കെറിഞ്ഞു. ആ പിതാവ് ജ്ഞാനവും അനുഭവപരിചയവുമുള്ള ആളായിരുന്നു. ആ 500 രൂപ കുട്ടിയുടെ മാതാവ് കൊടുത്തതായിരിക്കുമെന്ന് അയാൾ അപ്പോഴേ ഊഹിച്ചു. പിറ്റേന്ന് അയാൾ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, ഇന്നും നീ പുറത്തുപോയി എന്തെങ്കിലും സമ്പാദിക്കണം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഭക്ഷണം തരില്ല കേട്ടോ. ഇത്തവണ അവൻ കരഞ്ഞുകൊണ്ട് സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ സഹോദരനോട് സഹതാപം കാണിക്കുകയും തന്റെ പക്കലുണ്ടായിരുന്ന 100 രൂപ നോട്ടവന് നൽകുകയും ചെയ്തു. വൈകുന്നേരം പിതാവ് മകനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തുവോ? ഇന്നു നീ എന്താണ് സമ്പാദിച്ചത്? അവൻ സഹോദരി കൊടുത്ത നോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അത് കിണറ്റിലിടാൻ ആവശ്യപ്പെട്ടു. ആ ക്യാഷ് മകൻ സമ്പാദിച്ചതല്ല എന്നും അവൻ്റെ സഹോദരി നൽകിയതാണെന്നും അയാൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അദ്ദേഹം മകളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിറ്റേ ദിവസവും ഇതുതന്നെ ആവർത്തിച്ചു. ഇത്തവണ സഹായിക്കാൻ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ മകൻ ജോലി തേടി മാർക്കറ്റിലേക്ക് പോകാൻ നിർബന്ധിതനായി. അങ്ങനെ ഒരു ജോലി തരപ്പെടുത്തി. വൈകുന്നേരം വരെ തലയിൽ ചുമടേറ്റി ക്ഷീണിച്ച അവൻ കൂലിയും വാങ്ങി വീട്ടിലേക്ക് നടന്നു. അവന് കഴുത്തും പുറവും നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മകനോട് കൂലിയായി കിട്ടിയത് കിണറ്റിലെറിയാൻ പിതാവ് അന്നും ആവശ്യപ്പെട്ടു. മകൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു, ഞാൻ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു നേടിയ കാശാണ്. ചുമട് തലയിലേറ്റിയതിനാൽ ശരീരമാകെ വേദനിക്കുന്നു. എന്നിട്ട് ഈ പണം കിണറ്റിലെറിയാൻ പറയുകയാണോ? ഇത് കേട്ട് ആ പിതാവ് ഒന്ന് പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, മോനെ, കഠിനാധ്വാനത്തിൻ്റെ ഫലം പാഴാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് വേദന അനുഭവപ്പെടൂ. നീ വലിച്ചെറിഞ്ഞ ക്യാഷ് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. പണത്തിൻ്റെ വിലയറിയുന്നവർ അത് നശിപ്പിക്കില്ല. അതറിയാത്തതുകൊണ്ടും അധ്വാനത്തിൻ്റെ പ്രയാസം അറിയാത്തതുകൊണ്ടുമാണ് ആദ്യം നീ പണം കിണറ്റിലിടാൻ തയ്യാറായത്. അമ്മയും സഹോദരിയും കൊടുത്തത് കിണറ്റിലിടാൻ അവൻ തയ്യാറായത് അതിനു പിന്നിൽ അവൻ്റെ അധ്വാനമില്ലാത്തതുകൊണ്ടാണ്. അതിൽ വേദനയൊന്നും അവനുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്നത്തോടെ ആ മകൻ കഠിനാധ്വാനത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു. ഒരിക്കലും മടിയനാകില്ലെന്നും പിതാവിൻ്റെ സ്വത്ത് പരിപാലിക്കുമെന്നും അവൻ പ്രതിജ്ഞയെടുത്തു. പിതാവ് തൻ്റെ കടയുടെ താക്കോൽ മകനെ സന്തോഷത്തോടെ ഏൽപ്പിച്ചു. കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? അപ്പൊ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മൾ അധ്വാനിക്കുമ്പോൾ മാത്രമാണ് അല്ലേ? നല്ല മക്കളായി വളരട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, സലാം സാറുടെ കഥയാണ് നമ്മളിന്ന് കേട്ടത്. അധ്വാനത്തിൻ്റെ സൽഫലങ്ങൾ എന്ന കഥയായിരുന്നു അല്ലേ?
2: യെസ്
1: സാർ, യെസ്. ഇൻഷാ അല്ലാ കഥ പറയാം. എന്ന ഭാഗത്തിന് ശേഷം റേഡിയോ വൈബ്സിൽ നമുക്കിനി
2: ജനക്ഷേമം പ്രോഗ്രാം.
1: ജനക്ഷേമം
2: കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് പുതിയ വിസയിൽ സൗദിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മിസ്റ്റർ ലത്തീഫ് തെച്ചിയും പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂരുമാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലത്തീഫ് സാഹിബാണ്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ സൗദിയിലാണ്, ഇപ്പോൾ ഈ സൗദിയിൽ വന്ന് നിങ്ങൾ പിന്നെ ജോലി ചെയ്ത് തുടങ്ങി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം.
5: പിന്നീട് വെക്കേഷൻ പോയി നാട്ടിൽ പോയി കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് 2008 സായാഹ്നത്തിൽ ഒരു വിരുന്നുകാരനെ പോലെ അബ്സ്കോണ്ടന്റ് ഹുറൂബ് വിഷയം വരുന്നുണ്ട് സൗദി അറേബ്യയിൽ.
4: എന്താണ് ഹുറൂബ്? എന്തുകൊണ്ട് ഹുറൂബ്? എന്താണ്?
5: അതായത് നമ്മളെ സൗദിയിൽ ഒരു ഫ്രീ വിസ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിസ സമ്പ്രദായത്തിൽ വരുന്ന ചില ക്രമാതീതമായി കാണപ്പെടേണ്ടതല്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതായത് ഒരാൾ കുറച്ച് വിസ എടുക്കുന്നു, ആ വിസ കിട്ടുന്ന പൈസക്ക് അയാൾ വിൽക്കുന്നു, അങ്ങനെ വരുന്ന ആൾക്ക് ഇക്കാമ കൊടുക്കുന്നു, അയാൾ പുറത്തുപോയി ഇയാളുടെ പേരിൽ എവിടേക്കോ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നൊരു വ്യക്തി, അത് ഹൗസ് ഡ്രൈവറാവാം ഗദ്ദാമയാവാം, തൻ്റെ സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുപോയി ജോലി ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു, മരണപ്പെട്ടാൽ ഈ സ്പോൺസറാണ് ഉത്തരവാദി,
4: ഒന്നും അറിയാത്ത സ്പോൺസർ.
5: അപ്പൊ ആ സ്പോൺസർ എന്ത് ചെയ്യും? ഇവൻ ചാടിപ്പോയി എന്ന് പറഞ്ഞ് അബ്സ്കോണ്ടന്റ് റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിലേക്ക്. ഗവൺമെന്റിലേക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയ വിസ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ 12 ഇക്കാമ അടിച്ച അയാൾ ഇതൊന്നും അറിയാതെ ജോലി ചെയ്യുന്നുണ്ടാവും, കുറവാക്കപ്പെടുകയാണ്. അങ്ങനെ ആ വിഷയം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക്
4: സത്യത്തിൽ ഇവിടെ നിന്ന് ഇടപെട്ടോട്ടെ, ഈ ഹുറൂബ് എന്നുള്ള സംഭവം ഉണ്ടായത് ഇങ്ങനെ ഒരു വിസ കച്ചവടം ചെയ്താൽ, ഇപ്പം എനിക്കൊരു എംപ്ലോയിനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വിസ, ഞാൻ വിസ എടുക്കുക, എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് എൻ്റെ കീഴിൽ നിർത്തുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹുറൂബിൻ്റെ പരിപാടി വരുന്നില്ലല്ലോ. ഇതൊരു വിസ എന്നുള്ള ഒരു കച്ചവടമാക്കി ബിസിനസ് ആക്കി മാറ്റിയത് ആണ് ഇങ്ങനെ ഒരു ദുരുപയോഗം വന്നത് അല്ലേ?
5: ഇത് നോക്കൂ, സത്യത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് തൊഴിൽ കരാറുണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പൈൻസ് ആണ്.
4: സൗദി
5: അറേബ്യ ഗവൺമെന്റ് ലേബർ അഗ്രിമെന്റ് ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പൈൻസ് ആണ്.
4: ഫിലിപ്പൈനിൽ വരുന്ന ആളുകൾക്ക് ഇതില്ലാതെ വരാൻ പറ്റില്ലായിരുന്നു.
5: കാരണം അവിടെ നിന്ന് വരുന്ന ഒരു ഫിലിപ്പൈനി ആ ഫിലിപ്പൈൻ ഗവൺമെന്റ് കൊടുക്കുന്ന വിസയിൽ അവർ പറയുന്ന അഗ്രിമെന്റിൽ പോളോ നിയമപ്രകാരം മാത്രമാണ് അവൻ സൗദിയിലേക്ക് വരുന്നത്. അവന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം അവൻ അവിടെ കെട്ടിവെച്ചിട്ടാണ്. അപ്പൊ ആ വരുന്ന വ്യക്തിക്ക് തൊഴിൽപരമായ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ നിയമപരമായ പരിരക്ഷ നൽകാൻ ആ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്,
4: ഫിലിപ്പൈൻ ഗവൺമെന്റ്.
5: അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ട് മറ്റു ഒരു
4: ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന അങ്ങനെ ഒരു
5: അവിടെ സൗദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു പോളിസി എന്താണോ, നമുക്കറിയാം സൗദി അറേബ്യ പോലുള്ള വിശാലമായ അറബിക്കടൽ പോലെ പരന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻ, ഇന്തോനേഷ്യ, തുണീഷ്യ, മലേഷ്യ, സുഡാൻ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അന്നം തേടി വരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ രാജ്യത്തെ ഇടം കൊടുക്കുന്ന ഈ രാജ്യം എന്ന് പറഞ്ഞാൽ, അത് അബ്ദുള്ള രാജാവ് ഡൽഹിയിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്ത്യ എന്റെ രണ്ടാമത്തെ ഭവനമാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് അഭിമാനത്തോടെ കൂടെ പറയുമ്പോൾ സൗദി അറേബ്യ നമുക്ക് അന്നം തരുന്ന നമ്മുടെ രണ്ടാമത്തെ വീട് സൗദി അറേബ്യ തന്നെയാണ്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ നമുക്ക്
4: ഒരിക്കലും.
5: അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ആളുകൾ അധിവസിക്കുന്ന രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫിലിപ്പൈൻ ഗവൺമെന്റ് ചെയ്തതുപോലെ നിങ്ങളെയും എന്നെയും നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിയില്ലാതെ വിദേശത്തേക്ക് കയറ്റിവിട്ട ഇന്ത്യ ഗവൺമെന്റിനുള്ള ബാധ്യത നിറവേറ്റപ്പെടേണ്ട രീതിയിൽ നിറവേറ്റപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇത് യാഥാർത്ഥ്യം.
4: അതിപ്പോഴും നിറവേറ്റിയില്ല.
5: അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇവിടെ നമുക്കറിയാം ഏകദേശം 25-40 lakh വരെ ഇന്ത്യക്കാരുണ്ട്, ടൂറിസ്റ്റ് വിസയില്, ബിസിനസ് വിസയില്, വിസിറ്റ് വിസയില്, തൊഴിൽ വിസയില് വരുന്നവർ. ഈ 40 lakh വരുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡിപ്ലോമാറ്റിക് അനുസരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ കുറഞ്ഞ സ്റ്റാഫേ ഉള്ളൂ, ജിദ്ദ കോൺസുലേറ്റിലും കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമസി അനുസരിച്ച് എഡ്യൂക്കേഷന്റെ പ്രശ്നങ്ങൾ നോക്കണം. 10,000 കുട്ടികൾ ഇന്ത്യൻ എംബസി പഠിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രശ്നങ്ങൾ നോക്കണം. പിന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ നോക്കണം. അങ്ങനെ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുച്ഛമായ ഈ ആളുകളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയും പരിമിതിയുണ്ട്. പിന്നെ എന്താ എംബസിക്ക് ചെയ്യാൻ പറ്റുക? സാമൂഹ്യ പ്രവർത്തകരെ പോലെ, വളണ്ടിയർമാരെ പോലെ, സന്നദ്ധ സംഘടനകളെ പോലെയുള്ള ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാന്നുള്ള ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യസന്ധവും ആത്മാർത്ഥവുമായി ഒരു പ്രശ്നത്തെ സമീപിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ തേടി ആത്മാർത്ഥമായ ഒരു പഠനം നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു 90% പ്രശ്നങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കും.
4: ഇവിടെ ഞാൻ പിന്നെ ലത്തീഫ് സാഹിബ് കുറേ ലോക വിവരങ്ങളുള്ള ആളാണെന്ന് ഏകദേശം മനസ്സിലായി. ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വളരെ കുറഞ്ഞ സ്റ്റാഫ് ഉള്ളൂ എംബസിയിലെന്ന് മനസ്സിലായി. ഈ ഫിലിപ്പൈനെ ഞാൻ വീണ്ടും ചോദിക്കണം, ഈ ഫിലിപ്പൈനുകൾക്ക് വരുമ്പോൾ അവരുടെ 40 ലക്ഷം ഒന്നും അവരുണ്ടാവില്ല ഇവിടെ, വളരെ കുറഞ്ഞാലുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്ക് ഉണ്ടോ?
5: ഉണ്ടല്ലേ. അതായത് പറഞ്ഞാൽ ഒരു ഗദ്ദാമ, ആ ഗദ്ദാമ എവിടേക്ക് പോകുന്നു എന്ന് ആ സൗദിയായ അദ്ദേഹത്തിന്റെ ബത്താക്കയും വീടിന്റെ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം മാത്രമേ ആ വിസ അവർ ഇഷ്യൂ ചെയ്യുള്ളൂ.
4: വളരെ
5: പവർഫുൾ ആണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 12,000 riyal ഇന്ത്യൻ എംബസിയിൽ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താ പറയുക, ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗസറ്റിന്റെ എഡിറ്ററായ ഖാലിദ് അൽ മൈനക്ക് ഞാൻ എഴുതിയ ഒരു കത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലെന്താ പറയുന്നത് അറിയോ? ഇതിൽ പറയുന്നത് ഷുഡ് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് മിഷൻ റിട്ടെയിൻ സൗദി ലോയേഴ്സിന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 6-7 അംബാസഡർമാരെ ഇതുപോലെ കാണാൻ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. MOH ഫാറൂഖ് ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ അംബാസഡർ. അദ്ദേഹത്തോട് തൊട്ട്, അതായത് അദ്ദേഹം കേരള ഗവർണർ ആയിരുന്നു, ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, മരിച്ചുപോയി, അല്ലാഹു റഹ്മല്ലാഹു വിശാലമായി കൊടുക്കട്ടെ, വർദ്ധക്കിയ ജീവിതം. അദ്ദേഹത്തോടക്കം നമ്മൾ ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലേബർ അഗ്രിമെന്റോ ലേബർ കോൺട്രാക്ടോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കൂല, കാരണം സൗദി വില്ലിംഗ് അല്ല. സൗദി അറേബ്യയുടെ പോളിസി, ഇഫ് യു വാണ്ട് ടു ഫോളോ ദ ലേബർ ലോ ഓഫ് സൗദി അറേബ്യ യു കൻ സ്റ്റേ ഹിയർ, അതർവൈസ് ഗോ ടു യുവർ കൺട്രി. സത്യമാണത്, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്നം തരുന്നു, നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു, ജോലി തരുന്നു, ശമ്പളം തരുന്നു, അതോ. എന്നാൽ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിലും ജിദ്ദയിലെ കോൺസുലേറ്റിലും സ്വദേശിയായ ഒരു വക്കീൽ ഫേമിനെ നിർദ്ദേശിച്ചാൽ, അപ്പോയിന്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് ഭംഗിയായിട്ട് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ ഒരു വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് എങ്ങനെ കൊടുക്കണമെന്നത് കണ്ടെത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയവും പ്രവാസികാര്യ മന്ത്രാലയവും ഇന്ത്യൻ മിഷനുമാണ്. അതിൽ നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി കാണിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുക. എനിക്കറിയാം ഇത് നടപ്പിലാക്കാൻ വേണ്ടി MOH ഫാറൂഖ്, തൽമീസ് അഹമ്മദ്, ഹാമിദ് റാവു, ഡോക്ടർ ഔസാഫ് സയ്യിദ്, ഇപ്പോഴുള്ള ഐജാസ് ഖാൻ അടക്കമുള്ള 6 അംബാസഡർമാരെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി
4: വിഷയങ്ങൾ
5: പറയാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടി സാറ് കേരള മുഖ്യമന്ത്രി ആയിരിക്കെ ഞാനും എന്റെ ഭാര്യയും പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. 2.5 മണിക്കൂർ അന്ന് സെക്രട്ടേറിയറ്റ് ചെലവഴിച്ചു. അങ്ങനെ ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ അയാൾ നേരിട്ട് പോയിട്ട് പറഞ്ഞു, അങ്ങനെ സൗദി അറേബ്യയിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, അബ്ദുൽ ലത്തീഫ് എന്ന് പേരുള്ള ഒരാളാണ്, എന്തോ സീരിയസ് ആയ വിഷയങ്ങൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാൻ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിയിട്ട് ചോദിച്ചു ഇതിന് എന്താണ് സൊല്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഈ ഒരു വക്കീലിനെ നിയമിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം, ആ ഫീസ് കൊടുക്കാൻ ഫണ്ട് വേണം, ആ ഫണ്ടില്ലാത്തതിന്റെ പേരിലാണ്. അതിനെന്താ സൊല്യൂഷൻ ചോദിച്ചാൽ പറഞ്ഞത് നോർക്കൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയത്
4: നോർക്കൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
5: അതായത് കാരണം നോർക്കയാണ് വിദേശത്തുള്ള മലയാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത്. എമിഗ്രന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ഡയറക്ടർ ജനറൽ പോലീസ്, നോർക്കൊക്കെ അതിന് അധികാരമുണ്ട്, നോർക്ക സെല്ല് തന്നെ ഉണ്ട് പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അങ്ങനെ ഉമ്മൻചാണ്ടി സാറ് നോർക്കയുടെ സെക്രട്ടറിയായ TK മനോജ് കുമാറിനെ വിളിച്ചു. അദ്ദേഹം ഡൽഹിയിലായിരുന്നു. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മനോജ് കുമാറിനെ വിളിച്ചു വരുത്തി. ശിവദാസനും ഞാനും എന്റെ വൈഫും മനോജ് കുമാറിന്റെ ഓഫീസിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പറഞ്ഞു അദ്ദേഹം എഴുതി, ലത്തീഫ് ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിനെ വെക്കാനുള്ള ഫണ്ട് നോർക്ക കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ അറിഞ്ഞു 50 ലക്ഷം രൂപ പരേതനായ ഉമ്മൻചാണ്ടി സാറ് നോർക്കയിൽ നിന്ന് ഇതിനു വേണ്ടി പാസ്സാക്കി തന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് നോർക്കയുടെ കാര്യത്തിൽ, കേരള സർക്കാരിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിനെ വെക്കാൻ കേരള സർക്കാരിന് കഴിയില്ല. ഇത് പ്രവാസികാര്യ മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇ അഹമ്മദ് സാഹിബും വയലാറബിയുള്ള സമയത്താണ് ഈ പ്രശ്നം. വയലാറബി സാറിന്റെ മുമ്പിലേക്ക് ഈ കാര്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ആലോചിക്കാം, പഠിക്കാം എന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാരുടെ പ്രശ്നമായതുകൊണ്ട് ഡൽഹിയിൽ നിന്നാണ് വിഷയം വരുന്നത്, കേരളത്തിൽ നിന്നല്ല. അല്ലായെങ്കിൽ ഉമ്മൻചാണ്ടി സാറും മനോജ് കുമാറും ശിവദാസനും കാണിച്ച ആ ദീർഘവീക്ഷണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പ്രവാസികൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്.
4: ഗുണമല്ലേ ചെയ്യുള്ളൂ.
5: അതെ, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ സാങ്കേതിക പ്രശ്നം കൊണ്ട് സാധിക്കാതെ പോയതാണ്. അതൊരു ദുഃഖസത്യമാണ്.
4: അവിടെ ഇപ്പോൾ നമുക്കൊന്നും പറയാം,
5: ഒന്നും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും.
4: എന്തായാലും ഇപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം ഒരു രൂപം കിട്ടി. ഇനി നമുക്ക് ഇപ്പോഴുള്ള ആളുകൾക്ക് കിട്ടേണ്ട ചില ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ കൊടുക്കേണ്ടത്.
5: ഓക്കെ ഓക്കെ.
4: അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, അന്ന് 23 വയസ്സായ ലത്തീഫ് സാഹിബ് തെച്ചി ഗ്രാമത്തിൽ നിന്ന് വന്ന പോലെ ഇന്ന് കുറേ ലത്തീഫുമാര് നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവര് എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞ പോലെ ഈ റൂട്ടിലൂടെ ഈ റൂട്ടിലൂടെ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ വെച്ചാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടും എന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയ രൂപം ഒന്ന്. പ്രവാസം ജീവിതം ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതാണ്.
5: അതായത് ഈ മോഹന സുന്ദര വാഗ്ദാനങ്ങളുടെ വലയങ്ങളിൽ പെടാതിരിക്കാൻ നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമായിട്ട് ഉണർത്തുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവും ദുരിതവും കഷ്ടപ്പാടും കണ്ണീരും വേദനയും പ്രയാസം ഉണ്ടാവുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പ്രവാസ ലോകത്ത്, അത് സൗദി അറേബ്യയോ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ യുഒ അറബ് ലോകത്ത് ഗൾഫിൽ എത്തിപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു മഹത്വം, ഒരു അഭിമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊന്നും നിഷേധിക്കാൻ ആർക്കും സാധിക്കൂല. കാരണം ഒരു സെന്റ് ഭൂമിയില്ലാത്തവൻ, ഒരു ഉറുപ്പ്യ വരുമാനമില്ലാത്തവൻ ഇവിടെ വരുമ്പോൾ ആ കുടുംബത്തിന് ഒരു പ്രൗഢി ഉണ്ടാവുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതായത് ഈ ഭൂമിയിലെ ഓരോ ആളുകളോടും അള്ളാഹു ഔദാര്യം കാണിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ പ്രവാസ ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം മോഹന സുന്ദര വാഗ്ദാനങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കാരണം, ഞാനിപ്പോൾ ജബ്ബാർ സാഹിബ് വരുന്ന സമയത്ത് ഇതൊരു ഒഫീഷ്യലി ആവണം എന്ന് വെച്ചാൽ, ഞാൻ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ ഷാനു എന്ന് പറയുന്ന ഗ്രീൻ ജോബിൻ്റെ MDയെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലത്തീഫ് ഖാ, അത് വളരെ സിമ്പിളാണ്. അതായത് ഈ വരുന്ന വ്യക്തിയുടെ ബയോഡാറ്റയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ആ ബയോഡാറ്റയുമായി ഞങ്ങളെ സമീപിച്ചാൽ ആ ബയോഡാറ്റ നോക്കി തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യം കണ്ടിട്ട് എന്ത് ചെയ്യും, സബ് കോൺട്രാക്ടർമാർ, മാൻപവർ സപ്ലൈ കമ്പനിമാർ, ഏജന്റുമാർ അത് പകർത്തിയിട്ട് പറയും, നിങ്ങൾക്ക് നാളെ ഞങ്ങൾ കൊണ്ടുതരാം
4: വിസ,
5: എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ പാസ്പോർട്ട് കോപ്പി ആക്കൂ, നിങ്ങൾ എഗ്രിമെന്റിന്റെ പേപ്പർ ഞങ്ങൾ തരാം, നിങ്ങൾ അഡ്വാൻസ് തരണം എന്ന് പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ, ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസ ജെന്യുൻ ആണോ എന്ന് അറിയണം. അതിനറിയാൻ നല്ല സംവിധാനങ്ങളുണ്ട്, രണ്ട് രീതിയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മളെ നാട്ടില് എമിഗ്രന്റ് പ്രൊട്ടക്ടന്റെ ഓഫീസർമാരുടെ രണ്ട് ഓഫീസ് ഉണ്ട്. ഒന്ന് ശരിക്ക് കൊച്ചിയിലും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് തിരുവനന്തപുരത്തും ഉണ്ട്. ഇവിടെ ഈ വിസന്റെ കോപ്പി കൊടുക്കുക എന്നാൽ ഒറിജിനൽ കഫീലാണോ, ഒറിജിനൽ കമ്പനിയാണോ,
4: ബ്ലാക്ക് മാർക്ക് ഉണ്ടോ
5: അറിയാൻ പറ്റും. ഒന്ന് രണ്ട്, ഇപ്പൊ സൗദി അറേബ്യയിൽ ജബ്ബാർ സാഹിബിനെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകന് ഒരാളുണ്ടെങ്കിൽ ആ അയച്ചു കൊടുത്താൽ നമുക്ക് അന്വേഷിച്ചിട്ട് ഈ കമ്പനി നല്ലതാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ
4: സാധിക്കും.
5: മൂന്ന്, ഈ ട്രാവൽ ഏജൻസി തന്നെ, ട്രാവൽ ഏജൻസി നല്ല ഡെപ്യൂട്ടഡ് ആയപ്പോ ഗ്രീൻ ജോബ് പോലെ, അതുപോലെ തന്നെ മിർസ ട്രാവൽസ് പോലെയുള്ള ഒരുപാട് നല്ല ട്രാവൽസുകൾ ഉണ്ട്. അവരെ സമീപിച്ചാൽ ക്വാളിഫൈഡും എഡ്യൂക്കേറ്റഡും ഉണ്ടെങ്കിൽ അവരെ അവർ പറ്റുന്ന തസ്തികയിലേക്ക് പറഞ്ഞേക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ എനിക്ക് എത്ര മണിക്കൂറാണ് ജോലി, 10 ആണോ 12 ആണോ 8 ആണോ, വെള്ളിയാഴ്ച എനിക്ക് ലീവ് ഉണ്ടോ, 2 കൊല്ലത്തെ കഴിഞ്ഞ വെക്കേഷൻ കിട്ടുമോ, റൂം ഉണ്ടോ, ഫുഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കണോ, മെഡിക്കൽ ഉണ്ടോ, ശമ്പളം കൃത്യം, ഇത്
4: എനിക്ക് എന്തെങ്കിലും പിന്നെ അവിടെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫെസിലിറ്റി ഉണ്ടോ,
5: അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സൗദി അറേബ്യയിലൊക്കെ ഇപ്പൊ കണ്ടുവരുന്ന, ഞാൻ 36 വർഷമായി, ഈ 36 വർഷമായ എന്റെ കമ്പനിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 30,000 സ്റ്റാഫ് ഉണ്ട്. ഈ 30,000 സ്റ്റാഫിനും ഇൻഷുറൻസ് എടുക്കുക എന്നൊരു വലിയ ദൗത്യം കമ്പനിക്കുണ്ട്. അപ്പൊ കമ്പനികൾ ചെയ്യുന്ന ഒരു ഹിക്മത്ത് എന്താന്ന് വെച്ചാൽ, ചെയ്യുന്നത് കാരണം മുന്നോട്ട് പോകാൻ വേണ്ടി കോൺട്രാക്ടുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ചെറിയ പിന്നെ പൈസക്കുള്ള ഇൻഷുറൻസ് എടുക്കും. അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. ഹോസ്പിറ്റലുകളിലൊന്നും അത് സ്വീകരിച്ചോളുന്നില്ല.
4: ഇങ്ങനെ കടന്നു പോവാം,
5: ജസ്റ്റ് ഇക്കാമ പുതുക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇതിന് ക്ലിനിക്കിലേ കിട്ടൂ, ഇതിന്റെ ഇൻഷുറൻസിന്റെ പിന്നെ ഗ്രേഡ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ക്ലിനിക്ക് പോകുമ്പോൾ വല്ല പെരഡോളും ഫെവിഡോളും അഡോളും തന്നിട്ട് നമ്മളെ തൽക്കാലാണോ, പിന്നെ ഒരു ഓപ്പറേഷനോ സർജറിയോ ഒക്കെ വരുമ്പോൾ അവർ റെഫർ ചെയ്യും, അപ്പൊ ഇൻഷുറൻസ് റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്.
4: ഇപ്പൊ നമ്മള് പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മൂന്ന് പിന്നെ വിസ ഒരു ഒറിജിനൽ ആണോന്ന് ചെക്ക് ചെയ്യാനുള്ള വഴികളാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് പിന്നെ രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നത്. അൽഹംദുലില്ലാ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും
5: അല്ലേ?
4: അവർക്കും പിന്നെ ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണിത്. അതായത് ഈ 2-3 വഴികളിലൂടെ അവരുടെ വരുന്ന ഏരിയ, വരുന്ന കമ്പനി ഒക്കെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇനി സാധാരണക്കാരനായ ആളുകളുണ്ട്, ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഏതെങ്കിലും ലേബർ, പിന്നെ ആടിനെ ഇപ്പം ഈ ആടുജീവിതം പോലെ അത് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതുപോലെയുള്ള ഏതെങ്കിലും ജോലികൾക്കൊക്കെ വരുമ്പോൾ അതും ആ വരുന്നത് കറക്റ്റാണോ എന്നറിയാൻ ഇതേമാതിരി തന്നെ
5: ഏറ്റവും നല്ലത്. അതായത് ഈ ഓഫർ ലെറ്റർ കിട്ടും, അതായത് ഏത്
4: ഇപ്പൊ ഓഫർ ലെറ്റർ ഒന്നും പലരും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
5: അല്ല, ഓഫർ ലെറ്റർ ഇല്ലാതെ വരരുത് നമ്മള്. അവിടെ ഒരു വിഷയം എന്താ അറിയോ, ഫ്രീ വിസ സമ്പ്രദായത്തിൽ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി സൗദി അറേബ്യയൊക്കെ മാറി. എന്താ കാരണം വെച്ചാൽ, സൗദിയിൽ നമ്മുടെ എം ബി എസിന്റെ വിഷൻ അത് അഭൂതപൂർവമായ ലോകത്തിന് മാതൃകയാക്കാവുന്ന, ഗൾഫിനും അറബ് ലോകത്തും മാതൃകയാക്കുന്ന പുതിയ വിഷനുകളാണ് 2030, 2035. കാരണം ഇവിടെ എക്സ്പോ വരാൻ പോവാം, വേൾഡ് എക്സ്പോ സൗദിയിലാണ് വരുന്നത്, റിയാദില്. എത്ര ലക്ഷം ആളുകൾ വിദേശികൾ വരുന്നു പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2034 വരാൻ പോകുന്ന വേൾഡ് കപ്പ്, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥ തന്നെ മാറി, ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊഴിൽ സാധ്യതകൾ, മൈഗ്രൻസിന്റെ കടന്നുകയറ്റം നല്ലോണം ഉണ്ടാവും. അപ്പോൾ അവിടെ ലേബർ തൊഴിലാളികളെ വേണം, ടെക്നീഷ്യന്മാരെ വേണം, ക്വാളിഫൈഡ് ആയ സൂപ്പർവൈസർമാരെ വേണം, എഞ്ചിനീയേഴ്സിനെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ, ജോലിക്ക് വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് എൻ്റെ അവസ്ഥ, എൻ്റെ സ്പോൺസർ എങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മോസസ് എൻ്റെ കമ്പനി എങ്ങനത്തെ ആണ്, എനിക്ക് 12 മണിക്കൂർ ജോലിയാണെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടോ, ഇത് ഉറപ്പ് വരുത്താനുള്ള ഒരു ചെറിയ ശ്രമം നമ്മളെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവണം.
4: പാവങ്ങളെ സാധാരണക്കാരൻ ചെയ്യുന്നറിയോ, എങ്ങനെയെങ്കിലും വിസ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വേണ്ട അവിടെ ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ പോരരുതെന്നാണ് പറഞ്ഞത്.
5: ഒരിക്കലും, കാരണം അത് ചതിക്കപ്പെടും. കാരണം നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ മറ്റു ജനങ്ങളായിട്ടുള്ള മിംഗ്ലിങ്, ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് തകർക്കരുത്. അങ്ങനെ തളർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ.
4: ഇനിയും സാധ്യതകൾ കുറെ ഉണ്ട് ഇവിടെ.
5: സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ അനന്ത സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. കാരണം നല്ല പോലെ ഇനിയുള്ള 10 വർഷം നമ്മുടെയൊക്കെ പ്രാർത്ഥന അത് തന്നെയാണ്. അതായത് രാജാവിനും അതുപോലെ തന്നെ ഇവിടുത്തെ ശൂറാ മെമ്പർമാർക്കും ഭരണാധികാരികൾക്കും പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ,
4: ദീർഘവീക്ഷണം.
5: യെസ്, അവരുടെ ദീർഘവീക്ഷണം. കാരണം ലോകത്തിന്റെ ഉന്നതയിലേക്ക്, ഉത്തുംഗതയിലേക്ക് കുതിക്കുകയാണ് സൗദി അറേബ്യ. അപ്പൊ നമ്മുടെ രാജ്യത്ത് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ വരേണ്ട ആവശ്യമില്ല. പക്ഷെ വരുന്നവൻ ആര് വന്നാലും രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ പരവതാനി വിളിച്ചിരിക്കാൻ. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ കാരണം ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ GCCയിലെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ തൊഴിൽ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഞാൻ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ വേണ്ടി അവസരം കിട്ടി. ഞാൻ ജോലി ചെയ്ത 28 കൊല്ലം ജോലി ചെയ്ത സൗദി ഓജർ കമ്പനിയിലെ ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ നടത്തിയ അഹോരാത്രമായ സമരമുണ്ട്. 11,000 ഇന്ത്യക്കാര്, 45,000 സ്റ്റാഫ്. ഞാൻ ജോലി ചെയ്ത എന്റെ 28 കൊല്ലത്തെ ബെനിഫിറ്റ് ഞങ്ങൾ കൂടെ നിൽക്കുന്ന 17 മാസത്തെ ശമ്പളം കിട്ടാതെ പോയി. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു, ലേബർ ഓഫീസിനെ സമീപിച്ചു, കോൺസുലേറ്റിലേക്ക് പോയി, അപ്പീൽ കോർട്ടിൽ ഇംപ്ലിമെന്റ് പോലും കോടതിയിൽ വിധി വന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ നടത്തിയ ചില യാത്രകളുണ്ട്. ഞാൻ സുഷമ സ്വരാജിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഡൽഹിയിലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ക്ഷണപ്രകാരം, ഓർഗനൈസേഷൻ ഫോറം മൈഗ്രേഷന്റെ ക്ഷണപ്രകാരം, മൈഗ്രേഷൻ ഫോറം ഏഷ്യയുടെ ക്ഷണപ്രകാരം ഞാൻ 2 പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം മലേഷ്യ കോലാലംപൂർ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം നേപ്പാൾ കാഠ്മണ്ഡു
4: പോയിട്ടുണ്ട്.
5: അതായത് ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായിട്ട് സമ്മിശ്രമായി സിമ്പോസിയവും സെമിനാറും നടക്കുമ്പോൾ ഇത് പഠിക്കാനും പരിഹരിക്കാനുള്ള യാത്ര. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ തായ്ലാന്റ് ബാങ്കോക്കിലായിരുന്നു, അതുപോലെ ജനീവ സ്വിറ്റ്സർലാൻഡിലേക്ക് 2 പ്രാവശ്യം എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന മെയിൽ ന്യൂയോർക്കിലേക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഇപ്പൊ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
4: ഇപ്പോ ഇത് ഇതൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം.
5: നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ഡൽഹി സുപ്രീം കോർട്ടിലെ വക്കീലാണ്, അഡ്വക്കേറ്റ് മുരളി കേരളത്തിലെ വക്കീലാണ്, ഞാൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്ററാണ്. അപ്പൊ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ UAE ആയി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചെയർമാനും ഫൗണ്ടറും ആയ സംഘടനയുണ്ട് പ്ലീസ് ഇന്ത്യ, അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡാറ്റകൾ വാങ്ങിയതിനു
4: ശേഷം.
5: അതായത് നോക്കൂ, ഞാൻ പിന്നെ ഡൽഹി സുപ്രീം കോർട്ടിലെ വക്കീലന്മാരെ NGO ആയ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിക്കൊണ്ടിരിക്കെ ഇവിടെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇതിന് പരിഹാരം കാണാൻ എന്താണ് മാറുന്നത് വെച്ചാൽ, അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം സാറ് പറഞ്ഞു തെച്ചിയൊരു കാര്യം ചെയ്യും, നമുക്ക് പിന്നെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെങ്കിലും തെച്ചിയുടെ വീക്ഷണം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം.
4: നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്ന മെസ്സേജ് ആണ് വരുന്നത്. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, നമ്മളിപ്പോൾ 2 എപ്പിസോഡുകൾ കഴിഞ്ഞു, അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജനക്ഷേമത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് പുതിയ വിസയിൽ സൗദിയിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂരിൻ്റെ കൂടെ മിസ്റ്റർ ലത്തീഫ് തച്ചി ആയിരുന്നു നമുക്ക് ആ വിഷയങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ചിരുന്നത്.

0: ജനക്ഷേമത്തിന് ശേഷം നമ്മൾ കുടുംബാംഗങ്ങളിൽ
1: കുളിർത്തന്നലായി.
0: യെസ്,
1: സ്നേഹക്കൂട്. അപ്പൊ സ്നേഹക്കൂട് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിനോട് എല്ലാവർക്കും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഓതുന്ന പ്രത്യേക പരിപാടിയാണല്ലോ സ്നേഹക്കൂട്.
0: അപ്പൊ ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇൻഷാല്ലാ ഇന്നത്തെ സ്നേഹക്കൂട് നമ്മൾ കേൾക്കുന്നത്.
1: പുകയില മണക്കുന്ന ബെഡ്റൂം, ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള ഈ ഒരു ടൈറ്റിലൂടെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു ചർച്ച, ഗുണകരമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കാതോർക്കുന്നു.
0: ബഹുമാനായ നേതൃത്വം നൽകുന്നത് ഹാരിസ് ബിൻ സലീം,
1: പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ
0: താജുദ്ദീൻ
1: സലാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലായി, പല ഘട്ടങ്ങളിലായി നിങ്ങൾ എഴുതി അയച്ച ചോദ്യങ്ങൾ, അതിൽ പലതിനോടും അല്ലിജാബ വഴി പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരം ചോദ്യങ്ങൾ ശ്രോതാക്കൾക്ക് സ്നേഹക്കൂട് വഴി കേൾക്കാനുള്ള അവസരം ഒരുക്കുകയാണ് തീർച്ചയായും ഈ എപ്പിസോഡിലൂടെ. ഇവിടെ ഒരു വളരെ പ്രസക്തമായ, പല വ്യക്തികളുടെയും വളരെ വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾ, അതാണ് കൂടുതലും പീസ് റേഡിയോ സ്നേഹക്കൂടും ഓൺലൈൻ കൗൺസിലിങ്ങുമൊക്കെ അഭിമുഖീകരിക്കാറുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50% ചോദ്യങ്ങളും പീസ് റേഡിയോയിലേക്ക് വരാതെ വ്യക്തിപരമായി അവരുടെ പ്രശ്നം അവരുമായി ധാരണയാക്കി പരിഹരിച്ചു പോകാറാണ് പതിവ്. കാരണം പബ്ലിക്കായി പറയാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ വ്യക്തിയെ മനസ്സിലാകാൻ സാധ്യതയുള്ളതും, അതോടൊപ്പം തന്നെ പൊതു ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രസക്തമല്ലാത്ത, ഈ വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ കാര്യങ്ങളെ ആ ഒരു രീതിയിൽ ഈ ഒരു കാലയളവോളം അൽഹംദുലില്ലാ പരമാവധി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തതയോടുകൂടെ പിഴവില്ലാതെ ഉത്തരങ്ങൾ നൽകി ആശ്വാസം പകരാനും ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഒരു വിഷയം എടുക്കുകയാണ്, ആദരണീയനായ ഹാരിസ് മൗലവി അതിന് നൽകിയ മറുപടി ആർക്കൈവ്സിലുണ്ട്, അത് ഇവിടെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ്, ഒരു സഹോദരിയുടെ പ്രശ്നം. രണ്ട് ഇഷ്യൂസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവരുടെ ഭർത്താവിൻ്റെ പുകവലി, ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത സാഹചര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ വീട്ടിലെ സ്ഥലപരിമിതി. രണ്ട് മുറികളാണുള്ളത്, മക്കൾ രണ്ടുപേരും പ്രായപൂർത്തിയായ കുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു റൂമിൽ കിടത്തുന്നതിലുള്ള പരിമിതി. അപ്പോൾ അവർ അവരുടെ കൂടെ കിടത്തുന്നു, കുട്ടികൾ അവരുടെ കൂടെയാണ് കിടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്, മക്കൾ വീട്ടിലുള്ള സാഹചര്യം, ഈ കാരണം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്വകാര്യതയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ഇനി അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ അസഹ്യമായ ദുർഗന്ധം അവരെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരിസ് മൗലവിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ട്, ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം.
3: ഇത് സത്യത്തിൽ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇതാർക്കും പറഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് ആർക്കും ബോധ്യപ്പെടുകയും അത് പരിഹരിക്കൽ നിർബന്ധമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണിത്. ഇത് കേൾക്കുന്ന ഒരാൾക്കും ഇത് പരിഹരിക്കണമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നേർക്കുനേരെ അനുഭവത്തിലുള്ള ഭർത്താവിന് ഇത് പരിഹരിക്കാൻ തോന്നാത്തത് എന്താണ്? അവിടെയാണ് നമ്മളുടെ വീടകങ്ങൾക്കുള്ളിലുള്ള ശൈലി, പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു ശൈലിയുടെയും സ്വഭാവങ്ങളുടെയും പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കാതെ കിടക്കുന്ന വീട്ടിലെ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ മക്കളുടെ ഈ ഒരു പ്രതിസന്ധി വളരെ സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു ഗൗരവ ബോധത്തോടുകൂടെ പരസ്പരം ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ശാരീരികമായ ആവശ്യം തന്നെ ഭർത്താവിൻ്റെ മാത്രമല്ലല്ലോ, രണ്ടുപേരുടേതുമാണല്ലോ. അപ്പം അത് തൻ്റെ കൂടെ ഒരു വലിയ ആവശ്യമായി, എനിക്കത് കിട്ടണം, എനിക്കത് പറ്റുന്നില്ല, നമ്മളതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തൻ്റെ ആവശ്യമായി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യമായി പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ആവശ്യമായി. ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളല്ലേ, അപ്പോൾ അതിനെന്തു ചെയ്യും എന്നത് നമ്മുടെ ഒരു പ്രശ്നമാക്കി എടുക്കുമ്പോൾ, അല്പം വിശാലമായ ഒരു വീടിനെക്കുറിച്ച്, ഒരുപക്ഷെ ഇതിനേക്കാളും വാടക കുറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടാവുന്ന വീടിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കും, പ്രായോഗികമായി ചിന്തിക്കുമല്ലോ, രണ്ടാളുടെയും ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദീനിയായ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ ഒന്നിച്ച് കാലാകാലം ജീവിക്കേണ്ടതിനെക്കുറിച്ചും കുടുംബത്തിലുണ്ടാകേണ്ട ഒരു ബർക്കത്തിനെക്കുറിച്ചും ഒക്കെ എന്താ ഒരു ഒരു സ്മൂത്തായ വളരെ നല്ല നിലയിലുള്ള ഒരു വളരെ മനസ്സടുപ്പത്തോടു കൂടെയുള്ള ഒരു ഒരു ശൈലിയിലേക്ക് നമ്മുടെ വീടിൻ്റെ ഭാഷ മാറ്റണം, പെരുമാറ്റ രീതി മാറ്റണം. അതിലൂടെ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതില്ലാതെ വേറെ ഒരാൾ ഇടപെട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ കാര്യങ്ങൾ തീരുമാനമാകാനുള്ള പരിഹാരമാർഗം എന്താണ്? ഒരു നേതൃത്വത്തെ നമ്മൾ കണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു ഓഫീസിലൊരു ഹെഡ് ഉണ്ടെങ്കിൽ അയാൾ പറയണതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഒന്നും ന്യായമായതോ ആയിക്കോളന്നില്ല. പക്ഷെ എന്തറിയോ, ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞാൽ അയാൾ ഹെഡല്ലേ, നമ്മളനുസരിക്കുക. അതേപോലെ കുടുംബത്തിലെ നാഥൻ ഭർത്താവാണ്, നമ്മൾ തമ്മിൽ രണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അത് അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവിൻ്റെ സംതൃപ്തിയും സ്വർഗമൊക്കെ നേടാനും കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകാനും സഹായകമാകും എന്നാണ് തോന്നുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ ആശയം വെച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം പറഞ്ഞു. നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ, അള്ളാഹു സഹായിക്കട്ടെ.
2: തീർച്ചയായും ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം ശ്രോതാക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടലാണെങ്കിലും ഇനി അല്ലിജാബയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഇനി അതല്ല നിങ്ങളൊരു കൗൺസിലറോട് വ്യക്തിപരമായി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ, ഒരുപക്ഷെ ആ വ്യക്തി മനസ്സിലാക്കിയ ഒരു പരിസരത്ത് നിന്നായിരിക്കും ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരത്തെ അതിൻ്റെ ആത്യന്തികമായ ഉത്തരമായി കാണുന്നതിന് പകരം കാര്യങ്ങൾ കേൾക്കുകയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അവലോകനങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും വേണം. വളരെ ക്ലിയർ കട്ടായി ഖുറാനിൽ ഹദീസിൽ വന്ന വിഷയങ്ങൾ അത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല, മദ്യപിക്കാമോ പാടില്ല, അത് ഏത് വ്യക്തിക്ക് കൊടുക്കുന്ന ഉത്തരവും വളരെ കൃത്യമായിരിക്കും. എന്നാൽ പ്രായോഗികമായി ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകാവുന്ന അവ്യക്തതകൾ നിങ്ങൾ പിണങ്ങുകയോ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ മറുപടി പറയുന്നു എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നതിനു പകരം, അല്ലെങ്കിൽ അങ്ങനെ മറുപടി വന്നല്ലോ ഇനി അങ്ങനെ ചെയ്യാവൂ എന്ന് ഒരു എതിർ രേഖയായി ഉദ്ധരിക്കുന്നതിന് പകരം അത്തരം ചോദ്യങ്ങളിലെ പ്രശ്നങ്ങളിലെ വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ ചില അനുബന്ധങ്ങൾ ഞാൻ ചേർത്ത് വെക്കുന്നു. ഈ ചോദ്യം പീസ് റേഡിയോ ഈ ഒരു സ്നേഹക്കൂടലൊരു ഡിസ്കഷൻ പോയിൻ്റായി കൊണ്ടുവരുന്നത് തീർച്ചയായും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾ ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ പുകവലിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ അത് ശരിയല്ലെന്നും മതപരമായി വിലയിരുത്തുമ്പോൾ അത് കുറ്റകരമാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ ഒരു അപകടത്തിൽപ്പെടുത്തുന്നു എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അപകടപ്പെടുത്തരുത്. ഈ സിഗരറ്റ് പാക്കിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്. മാരകമായ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ഒക്കെ വരുമെന്ന ബോധ്യമുണ്ടായിട്ടും ഇത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വിഷമുണ്ട്, ആ വിഷം എല്ലാ ദിവസവും നമ്മളിങ്ങനെ എടുത്ത് കുടിക്കുമോ? ഒരുറ്റിങ്ങനെ ഉറ്റിച്ച് ചായയിൽ പാലൊഴിക്കണത് പോലെ ഒഴിച്ച് നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. എന്താ കാര്യം? അത് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് ഇത് ശരീരത്തിന് അപകടമുണ്ടാക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ വഴിയിൽ ചിലവിടുന്ന സംഖ്യ ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെയും രണ്ട് കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം സംഭവിക്കാതെ, എവിടെ നിന്നാണ് അവൻ്റെ സമ്പാദ്യം അവന് കിട്ടിയത്, എവിടെയാണത് ചെലവഴിച്ചത്? ഒരു വ്യക്തി ഒരു ദിവസം ഒരു പാക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലട്ടിട്ട് മൊത്തം ദിവസങ്ങളിൽ എത്ര സംഖ്യ വരുന്നുണ്ടെന്ന് നോക്കിയാൽ ആയുഷ്കാലത്തിൽ അയാൾ വലിച്ച ആ പിന്നെ പുകയുടെ വില എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ര വലിയ സംഖ്യ ഈ മേഖലയിൽ ചെലവിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇങ്ങനെ അനാവശ്യമായ പണം ചെലവഴിച്ച് കളയുന്ന കാരണങ്ങളാൽ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, ആധുനികരായ പണ്ഡിതന്മാർ, നിരവധി ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ് ഒരു വലിയ വിഷയമായി പലപ്പോഴും ആളുകൾ കാണുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ ഇത് നിർത്താൻ കഴിയും, കഴിയാത്ത ഒന്നല്ല. ആദ്യം നിർത്തണമെന്ന ആഗ്രഹവും കൊതിയുമാണ് വേണ്ടത്. രണ്ട്, അത് നിർത്താനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിഗരറ്റ് ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയും പിന്നീട് പിന്നെ കൃത്യം അളവ് ഒരു അഞ്ചെണ്ണം വലിച്ചാൽ ഒന്നിലേക്ക് ചുരുക്കി പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരൊറ്റടിക്ക് ഒരാഴ്ച അങ്ങനെ പോയി പിന്നെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ കഴിയും. അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ മെഡിസിൻസും കാര്യമൊക്കെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഡി അഡിക്ഷൻ സെൻറ്റർ, ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കഴിയൂല എന്ന് പറയരുത്. പലപ്പോഴും വലിച്ച് വലിച്ച് വലിച്ച് അവസാനം എന്തെങ്കിലുമൊക്കെ ഹൃദയാഘാതമോ മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് നിർത്താറുണ്ട് പലരും. പക്ഷേ കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ശ്വാസകോശത്തെ മാരകമായി ബാധിച്ച്, ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ വിശാലത ആ ശ്വാസകോശം കൊണ്ട് തുറന്നാലുണ്ട് എന്നാണ്. അത്രയും വിശാലമായ ഒന്നാണ് ഈ ശ്വാസകോശം എന്ന്. അത് മുഴുവൻ എന്താ പറയുക, മാരകമായ നിക്കോട്ടിൻ അടിഞ്ഞ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ മാരകമായ രോഗബാധ വന്ന് ഒരു വ്യക്തി നരകിച്ചു മരിക്കുന്ന ദുരന്തം, ദുരിതം ചോദിച്ചു വാങ്ങുന്ന ഇത്തരം മനുഷ്യർ, അവർ വളരെ പിന്നെ കുറ്റകരമായൊരു രീതിയിലൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് ഈ സഹോദരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ ഉള്ളി തിന്നരുത്. ഉള്ളി തിന്നുമ്പോൾ അതിൻ്റെ ദുർഗന്ധം നിങ്ങളെ മാത്രമല്ല പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന മലക്കുകളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. ഒരു വ്യക്തി സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഉള്ളി തിന്നു വരെ പോകാൻ പറ്റില്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് വിഷമമുണ്ടാക്കുന്ന ഇത്തരം ഒരു സ്മെല്ലും പറ്റില്ല. അയാളെടുത്ത് ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ പിന്നെ എന്താ പറയുക, അയാളെ അനുഗ്രഹിക്കാനും ആശ്ലേഷിക്കാനും എന്താ പറയുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അരികിലെത്തുമോ എന്നത് ഗുരുതരമായ ഗൗരവതരമായ രീതിയിൽ നമ്മൾ ചിന്തകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു സംശയമല്ല, ആ രീതിയിലും ഇത് പ്രശ്നമാണ്. മാത്രമല്ല ബെഡ്റൂമിൽ അയാൾക്കൊരു പക്ഷേ ചില നിർവൃത്തികളോ സായുജ്യങ്ങളോ കിട്ടുന്നുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും കിട്ടില്ല അല്ലേ. ഇതെന്നൊക്കെ പറയണത് ഒരു മാനസികാവസ്ഥയാണ്. ദുർഗന്ധം ഉള്ളൊരു സ്ഥലത്തു നിന്ന് അത്തരം ഒരു ആസ്വാദനത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ മാനേജ് ചെയ്ത് അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന് ആൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഇത്തരം മേഖലയിൽ തൃപ്തിപ്പെടുത്തലും വേണ്ടത് ചെയ്തു കൊടുക്കലും അനിവാര്യതയായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടും ഒരു പരസ്പരം ശണ്ടയില്ലാതെ ഇത് പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും ഇത്തരം രംഗങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ആരിസ്മോലി പറഞ്ഞതുപോലെ കുറച്ചുകൂടി സൗകര്യപ്രദമായ വീട് നോക്കുക എന്നുള്ളതാണ്. മക്കളുണ്ടാകുമ്പോൾ സ്വകാര്യ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനുള്ള ഒരു കൃത്യമായ പരിഹാരം, അതോടൊപ്പം രണ്ട് മക്കളെയും ഒരു റൂമിൽ ആണ് ഉറക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ പിന്നെ സമീപനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോവാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണ്, സ്വന്തം സഹോദരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ആ ലഹരി ഉപയോഗിക്കുന്ന ആ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല. ഹോസ്പിറ്റലിൽ രണ്ട് തവണ കൊണ്ടുപോയിരുന്നു, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. ഇപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് മക്കളെയും വേണ്ട, ഭാര്യനെയും വേണ്ട, ആരെയും വേണ്ട, എന്നാണ്. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു ചോദ്യത്തിന് ആർക്കൈവ്സിൽ ഹാരിസ് മൗലവിയുടെ ഒരു ശബ്ദം ലഭ്യമാണ്, ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
3: ഇവിടെ സഹോദരി പറയുന്ന അവരുടെ ബ്രദർ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ തെറ്റുകൾ സംഭവിച്ചവരെ നമ്മൾ, തെറ്റിനോട് നമുക്ക് വിരോധമുണ്ടെങ്കിലും ആ തെറ്റിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ ആ തെറ്റിലേക്ക് മടങ്ങുകയും നമ്മളിന്ന് അകലുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേണ്ടത്, ഇതൊരു അഡിക്ഷനാണ്, തിന്മക്കൊരു അടിമത്തമാണ്, ലഹരിയാകുമ്പോൾ പ്രത്യേകിച്ചും. ഇനി കഴിക്കില്ല എന്നൊക്കെ പറയും, പിന്നെ സമയമാകുമ്പോൾ വീണ്ടും പോകും. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററാണ് ഇപ്പം മുന്നിലുള്ളൊരു നല്ല പരിഹാരം. പെരിന്തൽമണ്ണയിലുണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ. നമ്മൾ 21 ദിവസമാണ് അവിടെ താമസിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒന്നാമത്തത് അവിടെ എന്ത് ചെയ്യില്ല, ഇത്രയും ദിവസങ്ങൾ അവർക്ക് മദ്യം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കും, ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. പിന്നെ അവർക്ക് ശരിയായ ഒരു ദീനി ജീവിതം 21 ദിവസം കൊണ്ട് അവർക്ക് സാധ്യമായി കിട്ടും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവിടെ പ്രത്യേകമായ ആളുകളുണ്ട്. ധാരാളം മദ്യപാനികളായ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ കുറേ ജീവിതാനുഭവങ്ങൾ കിട്ടും, സ്വയം മാറാനുള്ളൊരു പ്രചോദനമുണ്ടാകും. അങ്ങനെ അതിന് ശേഷം ആ തിന്മയിലേക്ക് പോവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുത്താൽ പൂർണ്ണമായും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മാറ്റം പ്രദാനം ചെയ്യും.
2: ഐ മീൻ, ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 100 ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ഒരു ഭാഗം ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വ്യക്തികളോട്, അവർ ചെയ്യുന്ന തിന്മകളോട് നമുക്ക് പ്രതിഷേധമുണ്ടായിരിക്കെ തന്നെ ആ വ്യക്തികളോട് കുറച്ചും കൂടി അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമാണ്. അവർ രോഗികളാണ്. ഓരോ അഡിക്ഷന് വിധേയനായ വ്യക്തിയും രോഗിയാണ്. പലപ്പോഴും അവരോട് ഒരു കോപത്തോടെയും പ്രതിഷേധത്തോടെയും മാത്രം ഇടപെടുകയും അവരും നമ്മളും തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിൽ, ഇവരെ പരിവർത്തിപ്പിക്കുന്നതിൽ പലപ്പോഴും ഉള്ള തടസ്സം. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം ഇടപെടുക എന്നുള്ളത് കൃത്യമായി സംഭവിക്കണം. രണ്ടാമത്തൊന്ന്, ഇങ്ങനത്തെ ആളുകളെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇവരെ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ടാസ്ക്കായിരിക്കും, കുറച്ചുകൂടി വലിയ അധ്വാനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ആളില്ല, പിടിക്കാൻ ആളില്ല, വെക്കാൻ ആളില്ല എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പറയാം. ക്യാൻസർ വന്നാൽ കൊണ്ടുപോകാൻ ആരാളുള്ളത്? നമ്മളുള്ളത്. അതിന് ഒരു സംവിധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ വീട്ടിലൊന്നും കുടുംബത്തിലൊന്നും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ നിന്നുമൊക്കെ ഇത്തരം ചില വളരെ ശക്തമായ ഇടപെടലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും അല്ലേ. പലപ്പോഴും ഇവരെ ലഹരി ഉപയോഗിച്ച് അങ്ങനെ തളർന്നുറങ്ങണ സമയം നോക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടാണ് ഇവിടെ ന്യൂ ഹോപ്പിലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുള്ളത്. പ്രായോഗികമായി സ്വീകരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞതാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ തന്നെ വന്ന എത്രയോ ഇത്തരം കേസുകൾക്ക് ഇങ്ങനെ ഗൈഡ് ലൈൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇത്തരം ആളുകൾ അവരെ ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ശരിയാകും. പക്ഷേ ഇവിടെ വന്ന് ശരിയായി പിന്നീട് അവരെ നമ്മൾ ഏറ്റെടുത്ത് അവർക്കുള്ള ഫോളോ അപ്പാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആ സാഹചര്യവും ചിലപ്പോൾ ആ നാട് നമ്മൾ വിടേണ്ടി വരും, ആ നാട് നമ്മൾ വിട്ട് വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അയാളുടെ ആ ജോലി ആ തൊഴിൽ മേഖല ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയ ഒരു സഹോദരൻ, അദ്ദേഹം ദീർഘദൂര ലോറി ഡ്രൈവറായിരുന്നു. ഇങ്ങനത്തെ ഒരു അഡിക്ഷനിൽ പെട്ടു. മോളെയും പിന്നെ ഭാര്യയെയും ഒക്കെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കടന്ന രീതിയിൽ തന്നെ മോളടുത്തേക്ക് വരെ ലഹരിയിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനത്തെ ഒരു ഘട്ടെത്തിയപ്പോഴാണ് ആ സഹോദരി സ്വന്തം വീട്ടിലേക്ക് പോയതും ഈ വിഷയം ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ അടുത്തൊക്കെ പറയുന്നതും. അങ്ങനെ ആ സഹോദരനെ അവിടുന്ന് എടുക്കുകയും അദ്ദേഹത്തെ നാട്ടിലെ സന്നദ്ധരായ ആളുകൾ ഇടപെട്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ച ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയും പിന്നീട് അൽഹംദുലില്ല അദ്ദേഹത്തിൻ്റെ തൊഴിലിടം തന്നെ മാറി മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചില വ്യക്തമായ പരിഹാരങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ആ സഹോദരിയോടുള്ള മറുപടിയുടെ ഒരു ചേർത്തുവെക്കലായി തീർച്ചയായും ഓർമ്മിപ്പിക്കാനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, എൻ്റെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കളുമായി ഞാൻ തീരെ സംസാരിക്കാറില്ല. കാരണം അവരുമായി ബന്ധപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അവരെനിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ബന്ധപ്പെടാൻ പോകാറില്ല. എന്നാൽ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമല്ല, പകയില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. വീണ്ടും ഞങ്ങളമ്മൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാത്തത്. പക്ഷേ മിണ്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു ദീനിൽ അത് അനുവദിക്കപ്പെട്ടതല്ല, അതെൻ്റെ നിസ്കാരത്തെ ബാധിക്കോ, ഇങ്ങനത്തെ ആളുകളെ അകറ്റി നിർത്താൻ പറ്റുമോ, അവർ മിണ്ടിയാലും അടുത്താലും പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ കുറേ വിഷമത്തിലൂടെയാണ് ഞാൻ പോകുന്നതെന്നാണ് ഒരു ശ്രോതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആരിസ് മൗലവി നൽകിയ ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
3: ഞാൻ പറഞ്ഞ ഇതൊന്നും ഒരു പ്രായോഗികമല്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ അവരോട് പെരുമാറി നമ്മൾ ശീലിക്കണം, അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് എന്താപ്പോൾ അത് അങ്ങനെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ അവരോടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുക? നമ്മൾക്ക് ഒരു കേൾവിക്കാരി ആവാലോ നല്ലേ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് മിണ്ടാതെ കേൾക്കുക, ഇഷ്ടമുള്ളത് നമ്മൾ പ്രതികരിക്കുക. അങ്ങനത്തെ ഒരു നിലപാടിൽ നിന്നാൽ പോരെ. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആ ബന്ധം വളരെ അധികം ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ചില സ്വഭാവക്കാരെ അവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരികയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെ ഉള്ളു തുറന്ന് സംസാരിക്കും, ഉള്ളിലെല്ലോ കാര്യങ്ങൾ അവരോട് പറയും, അപ്പം അതിന് ചില കാര്യങ്ങൾ അവരെടുക്കും, അത് പിന്നീട് അവരുപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രകൃതി നമ്മളെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളെന്ത് ചെയ്യാൻ അനിവാര്യ കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വിളിക്കുക, നമുക്കൊരു സന്തോഷം ഉണ്ടായി അപ്പോൾ അവരെ വിളിച്ചറിയിക്കുക, ആ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് വരും ഒന്ന് പറയുക, അതിനെ അവരെങ്ങനെയും വ്യാഖ്യാനിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. ആ അവർക്കൊരു സന്തോഷം ഉണ്ടാകുമോ എന്ന് നമ്മളൊന്ന് വിളിക്കുക, ആ എന്തൊക്കെ വർത്താനം അങ്ങനെ അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്, ആ മോൾക്ക് നല്ല സമ്മാനമൊക്കെ കിട്ടിയല്ലേ, ആ പരീക്ഷയിൽ ഇത്രാമത്തെ റാങ്ക് കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഒരു വിരോധമുള്ളതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാറിയോ, അപകടകരമല്ലാത്ത സംസാരങ്ങളും ആശയവിനിമയങ്ങളും നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മിണ്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല, അതേപോലെ തന്നെ നമ്മുടെ ആ ബന്ധം ശരിയായി നിലനിർത്താനും പറ്റും എന്നതാണ്. പ്രായോഗികമായി എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നവനാണ് മുസ്ലിം, വിട്ടു നിൽക്കുന്നവനല്ല. ആളുകളുമായി ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ്. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനല്ല, ജനങ്ങളോട് പെരുമാറുകയും ആ പെരുമാറ്റങ്ങളിൽ നിന്ന് വിഷമങ്ങളെ സഹിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആശയം തന്നെയായിരിക്കും സ്വീകരിക്കാനെന്നല്ല.
2: നമ്മൾ പിന്നെ ഇവിടെ ആരിസ് മൗലവി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വ്യക്തിയുമായി അകലുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതൊക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ പറയണം, നബിയെ, ഞാൻ അവരോട് നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് മോശമായി പ്രതികരിക്കുന്നു, ഞാൻ അവരോട് എന്താ പറയുക പിന്നെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, അവരെൻ്റെ അടുത്ത് നിന്ന് ബന്ധം മുറിച്ചു പോകുന്നു, കുടുംബ ബന്ധം മുറിച്ചു പോകുന്നു, ഇങ്ങനെ നല്ലത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരെന്നോട് മോശമായി ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്, നീ ആ ഒരു പിന്നെ നന്മകളിൽ തന്നെ തുടരുമ്പോൾ നിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു മലക്കിൻ്റെ സാന്നിധ്യമുണ്ട്, സഹായം നിനക്കുണ്ടാകും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ ആശയം എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് എന്നത് തന്നെയാണ്. എന്നാൽ ഇവരടുത്ത് ബന്ധപ്പെടുമ്പോഴൊക്കെ നമ്മളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഇടപെടലുകളിൽ പ്രയാസങ്ങളുണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നം അതിലുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളോട് മാത്രമേ ഉള്ളൂ അവരങ്ങനെ, അതല്ല പൊതുവായിട്ട് അവരങ്ങനെയാണോ, പൊതുവായിട്ടെല്ലാവരോടും അവരങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇനി നമ്മളോട് മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്കതിലെന്തെങ്കിലും റോളുണ്ടോ, നമ്മുടെ രീതിയോ ശൈലിയോ അതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ പ്രശ്നം നമ്മൾ കാണുകയില്ല. അത് കുറച്ചും കൂടിയും സ്വയം ഒരു വിമർശനാത്മകമായി തന്നെ വിലയിരുത്തിയാലേ അത് കിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മുടെ അടുത്തൊരു പ്രശ്നമല്ല, നമ്മൾ ക്ലീനാണ്, വളരെ വ്യക്തമാണ് ഒരു വിഷയമല്ലെങ്കിൽ, അവരടുത്ത് മാത്രമേ പ്രശ്നമുള്ളൂവെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസ് നമ്മൾക്ക് വളരെ വ്യക്തമായി വരികയാണ്. മാത്രമല്ല ആ ഒരു സബറിന് അർഹമായ പ്രതിഫലം കിട്ടും. എന്തായാലും മിണ്ടാതിരിക്കുക എന്നുള്ളത് പരിഹാരമല്ല,

0: ആണ് ആ പിണക്കം നീണ്ടതെങ്കിൽ അന്നമ സഫക ദമഹു, അവൻ്റെ രക്തം ഒഴുക്കിയവനെ പോലെയാണ്, അവനെ രക്തമൊഴുക്കിയവനെ പോലെയാണ്, അവൻ്റെ നേരെ ആക്രമണം നടത്തി രക്തമൊഴുക്കിയവനെ പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിങ്കിലേക്ക് അമലുകൾ ഉയരും. ആ സമയത്ത് രണ്ടാളുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ ലഹരി ബാധിതരോ, അവർ ലഹരി ഉപയോഗിക്കുന്നവരോ, വ്യഭിചാരികളോ, മദ്യപാനികളോ, പലിശക്കാരോ ഒന്നും ആയിട്ടല്ല. നേരെ മറിച്ച് ഫഖാന ബൈനഹു ബൈന അഖീഹി ശഹ്നാഉ, അവനും അവൻ്റെ കൂട്ടുകാരനുമിടയിൽ ചില ശത്രുതകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ കാരണമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ ശരിയാകുന്നത് വരെ അവർ തമ്മിലുള്ള ബന്ധം ശരിപ്പെടട്ടെ എന്നിട്ട് നോക്കാമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുള്ളത്. അള്ളാഹു അങ്ങനെയാണ് പറയാമെന്നാണ് പ്രവാചക തിരുമേനി നമ്മെ ഓതി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരിസ്മലി പറഞ്ഞതുപോലെ അവർ പിന്നെ മിണ്ടാതെ നടക്കുന്ന രീതി നിർബന്ധമായി അവസാനിപ്പിക്കണം. എത്ര സമയം മിണ്ടണം, എത്രത്തോളം ഇടപെടണം എന്നതൊക്കെ അവരുടെയും കൂടി ഒരു ഇഷ്ടമാണ്. എന്തായാലും കൂടുതൽ ഇടപെടാനും അടുക്കാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതിൽ തിരിച്ച് മോശമായി പ്രതികരിച്ചാലും നമുക്ക് വേറെയും അതിൽ ദീനിയായ ഗുണങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കി പോകുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി ഗുണപരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കുറേ കൂട്ടുകാരികൾ സ്ത്രീകൾ ഒരുമിച്ച് കൂടൽ സംഘടിപ്പിച്ചു, ഒരു മീറ്റപ്പ് വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ ദൂരത്താണ് ഈ പ്രോഗ്രാം. എൻ്റെ ഭർത്താവ് എന്നെ ആ വിഷയത്തിൽ പറഞ്ഞു വിട്ടില്ല. അദ്ദേഹത്തിനതിൽ മടി, കാരണം ഒരു മഹറമില്ലാതെ എങ്ങനെ പോകുമെന്നതാണ് അദ്ദേഹം ഉന്നയിച്ച സംശയം. അന്യരുമായി അനാവശ്യമായി ഇടപഴകുവാൻ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ, അങ്ങനെ എൻ്റെ ഭർത്താവിനെ വിലക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അവരുടെ ഒരു സംശയം. നമുക്ക് ആദ്യം ആരിസ് മൊലിവ എന്ന് കേൾക്കാം.
1: നമ്മുടെ ഈ സഹോദരി ചോദിച്ച ചോദ്യം അനുസരിച്ച് എന്താ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിലിപ്പോൾ എന്തിനപ്പോൾ തടസ്സം പറയേണ്ട കാര്യം, പങ്കെടുക്കാലോ. പിന്നെ കുറഞ്ഞ ഒരു വഴിദൂരാണുള്ളത്, അവിടേക്ക് ഒന്നും പോകണമെങ്കിൽ ഒരു മഹറം കൂടെ ഉണ്ടായാലേ പറ്റൂ എന്ന് നിർബന്ധം പറയേണ്ട കാര്യമില്ല. ഈ ചോദിച്ച ചോദ്യപ്രകാരം പ്രശ്നമല്ല, പക്ഷെ എന്തുകൊണ്ട് ഭർത്താവ് അത് അനുവദിക്കുന്നില്ല എന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് അനുവദിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഗാർഡിയൻ ഉണ്ട്, ഒരു രക്ഷിതാവുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്. അരിജാല് കവ്വാമുൻ അൽ നിസാ. പൊതുവേ സ്ത്രീകൾക്ക് പുരുഷന്മാരാണ് രക്ഷാധികാരി, അത് വാപ്പയാവാം, ജ്യേഷ്ഠനാവാം, ഭർത്താവാകാം. അപ്പോൾ അവരൊരു പെർമിഷൻ തരുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നീടൊരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതിൽ നമുക്കെന്തെങ്കിലും സുരക്ഷിത പ്രശ്നങ്ങളുണ്ടാവാം, നമ്മളെ വിശ്വാസക്കുറവുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതെന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കലായിരിക്കും ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നാണ് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു മുടക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ നീ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകണ്ട പറഞ്ഞാൽ ഇപ്പം ഞാൻ പോകാതൊക്കെയോട് ഇപ്പം എന്താ ഒരു പ്രശ്നമുള്ളത്, ഒരു വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സമ്മതമില്ലെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അതിനും കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലായ അനുസരിച്ച് മറുപടിയാണ് ഈ പറയുന്നത്. വിശദമായി പറയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
0: അതെ, ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം വിലക്കുന്നു എന്നതിന് അദ്ദേഹത്തിനൊരു സൈഡ് ഉണ്ടാകും, സ്വാഭാവികമായൊരു സൈഡ് ഉണ്ടാകും. അതൊരു മഹറമിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ മഹറം ഇല്ലാതെ യാത്ര ചെയ്യാവുന്നൊരു ദൂരപരിധി അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒറ്റക്ക് അങ്ങനെ യാത്ര പോകാത്ത ആളോ, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റക്ക് യാത്ര പോയാൽ ഇന്നൊരു പ്രശ്നം ഉണ്ടാകും എന്ന് ഭർത്താവ് ഭയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരം ചില തടസ്സവാദങ്ങൾ പറയാനുള്ള ന്യായമുണ്ട്. എന്തായാലും ഇവിടെ പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇത് വളരെ ചെറിയൊരു ദൂരമാണ്, ആ ദൂരത്ത് ഭാര്യയെ വിട്ട് ആ സമയം കഴിയുമ്പോൾ പോയി എടുത്താൽ മതി, ഇതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അതല്ല ഇനി കൂടെ പോകാൻ ഭർത്താവിന് പറ്റില്ല, അദ്ദേഹം വിദേശത്താണ് അല്ലെങ്കിൽ ജോലിസ്ഥലത്താണ്. ഈ സഹോദരിയുടെ ആങ്ങളമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അങ്ങനെയും പ്ലാൻ ചെയ്യാം. പലപ്പോഴും പരസ്പരം ഒന്ന് ധാരണയാക്കി പ്രായോഗികമായ രൂപങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കല്യാണം കഴിഞ്ഞ 5 വർഷം 4 വർഷമൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ

0: വളരെ പരാജയമാണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്താണ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന, വാശി പിടിക്കുന്ന സാഹചര്യം. ഇപ്പം ഇത് തന്നെ, ഈ ഭർത്താവ് അതങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് ഉപരിക്ക് ഇഷ്ടമല്ല, വേണ്ട എന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു പോകാൻ പറ്റില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്ത്താൽ വന്ന് പറഞ്ഞുതരാം. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്, എൻ്റെ കൂടെ 7-ാം ക്ലാസ് പഠിച്ച മറ്റേ അവർ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അവൾ വരുന്നുണ്ട്, അന്നെന്ത് ഇതായിരുന്നു ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എന്തായാലും പോകാത്തത്, എന്തായാലും സമ്മതിക്കാത്തത്, പിന്നെ അയാൾക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണ്ടല്ലോ, നിനക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണമല്ലോ, അതെന്താ അങ്ങനെ. ഇതൊക്കെ ശൈത്താൻ്റെ പരിപാടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനെ പ്രായോഗികമായി സമീപിക്കുക എന്നുള്ളത് കൂടി ഇതിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നത് തീർച്ചയായും പറയേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണമായി പറയാൻ തോന്നുന്നത്. മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. തൗഹീദിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ മാല മൗലിദുകൾ, അതുപോലെ തന്നെ ഖബറുകൾ തേടിയുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള മരണാനന്തര ചടങ്ങുകളിലെ ചില ഇസ്ലാമികമല്ലാത്ത രീതികൾ, ഇതൊക്കെ ഉള്ളൊരു കുടുംബത്തിലേക്ക് എൻ്റെ വിവാഹം ആലോചിച്ചിരിക്കുന്നു. എനിക്കിതിനോടൊന്നും താല്പര്യമില്ല. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ പറ്റുമോ? ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നുള്ളതാണ് ഈ ചോദ്യവും. ഈ ചോദ്യകർത്താവിനോടുള്ള പ്രതികരണവും ഒക്കെ പീസ്റേഡിയോ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായി എല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് നമ്മളത് നേരത്തെ നൽകിയ മറുപടി ആർക്കൈവ്സിൽ നിന്ന് സ്നേഹക്കൂടിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ലഭ്യമാക്കുകയാണ്. നമുക്ക് ആരിസ് മൗലവിയെ കേൾക്കാം.
1: വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതായത്, വിവാഹ സമയത്ത് നമുക്കുണ്ടാകുന്ന വിയോജിപ്പുകൾ നമ്മുടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കും. അതായത്, നമ്മളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിയോജിപ്പ്, ഒരു ആശങ്ക ഉണ്ടാവും. ആ കുടുംബം ഒരു സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബമാണോ, ആ കുടുംബം വെറുതെ നമ്മളൊരു സ്നേഹമില്ലാത്ത കുടുംബം, ഇതേപോലുള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്താ അറിയോ, ഒരു അന്ധവിശ്വാസവും അനാചാരവും ഉള്ളൊരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ എൻ്റെ ജീവിതം എങ്ങനെ പ്രായോഗികമായി വിജയിക്കും എന്നൊരാശങ്കയോടുകൂടെ ആ വിവാഹത്തിലേക്ക് ഇറങ്ങാതൊക്കെ നല്ല. ഒരാൾ ചിലപ്പോൾ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ തൻ്റെ ആദർശം കാത്തു സൂക്ഷിക്കുക, മറ്റുള്ളവരെ ആദർശത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ അപൂർവമായി ഉണ്ടായേക്കാം. പക്ഷെ ഇത്തരമൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടാൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി നിന്നാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, അത്തരം മദ്രസകളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസവും ആദർശം നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വേറെ എന്ത് നമ്മൾ ഉപേക്ഷിച്ചാലും ആദർശപരമായ കാര്യങ്ങളുടെ യോജിപ്പ് വിവാഹത്തിൽ ഏറ്റവും ഒന്നാമതായി പരിഗണിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആദർശം നമ്മൾ ഒരിക്കലും പണയം വെക്കില്ലെന്നും മാറ്റി വെക്കില്ലെന്നുമുള്ള ശക്തമായ നിബന്ധന മുന്നിൽ വെച്ചുകൊണ്ട് അത് പാലിച്ചു പോകാൻ നമുക്ക് മാനസികമായി കരുത്തുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റും. വിവാഹം കഴിക്കുന്ന ആൾ എന്തായിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളാകുന്നതാണ് നിങ്ങൾക്ക് ഭാവിക്ക് നല്ലത്.
0: തീർച്ചയായും ഇത് പലപ്പോഴും ഈ കല്യാണം അത് അത് കാണുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വെറും ഒരു ചടങ്ങായി പോകുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് രീതികളാണ്. ഒന്ന്, പ്രണയത്തിൻ്റെ പേരിൽ കാലങ്ങളോളം അവിശുദ്ധമായ രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. രണ്ട്, വളരെ പൊടുന്നനെ ഒരു വീട്ടിൽ ചെല്ലുന്നു, പേര് ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, പഠിച്ച മാർക്ക് ചോദിക്കുന്നു, ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഓക്കെ റെഡി എന്ന് പറയണേ. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ 5 ദിവസത്തിന് വന്ന് പാഞ്ഞു വന്ന് പെട്ടെന്ന് ഓടിപ്പോയി കണ്ട്, ഇങ്ങനെ ഇത്തരം ഈ രണ്ട് രീതികളിലും തീർച്ചയായും വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് അനിസ്ലാമികമാണ്, അധാർമികമാണ് എന്ന ഗൗരവം അതിനുണ്ട് എന്നതോടൊപ്പം തന്നെ, രണ്ടാമത്തതിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ചു അപകടങ്ങളുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ലാസ്റ്റ് ഭാഗത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതായത്, ആർജവത്തോടെ നമുക്ക് നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാൻ കഴിയണം. അതിൻ്റെ പേരിൽ മുടങ്ങുന്ന ബന്ധങ്ങൾ മുടങ്ങും സ്വാഭാവികമായും. പിന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതായിരിക്കും. നമ്മളിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ എന്താ പറയുക, അത് ഈ ലോകവുമായി മാത്രം ബന്ധപ്പെട്ട ആ അത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ദുന്യാവ് മാത്രം നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അത് നഷ്ടപ്പെട്ടോട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല പറഞ്ഞിടുന്നൊരു കുട്ടിയാണ്, എനിക്ക് പർദ്ദയിൽ തന്നെ തുടരണം എന്ന് ഇന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമികമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, എൻ്റെ ഭാര്യ പർദ്ദ ധരിക്കുന്ന ഒരു കുട്ടിയാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാക്കേണ്ടതാണ്. ജോലി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പരസ്പരം പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ് അല്ലേ. ഇല്ലെങ്കിൽ പിന്നീടത് വലിയ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് തുറന്ന സംസാരത്തിന്, പറയാനുള്ളത് പറയുന്ന തുറന്ന സംസാരത്തിന് ഈ പെണ്ണ് കാണൽ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായി പറയാനും സംസാരിക്കാനും ധാരണയാക്കാനും ഒക്കെ പറ്റും. മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രൂപമാണ് തീർച്ചയായും നമുക്ക് ഗുണപരമാകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹക്കൂടലാണെങ്കിലും അല്ലിജാബയിലെ ഇത്തരം ചോദ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഒക്കെ കേവലമായ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കുറേ പ്രശ്നങ്ങളെ ചുരുക്കി അവതരിപ്പിച്ച് ആ കേൾവിയിൽ നിന്നും ആ വായനയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആത്യന്തികമായൊരു ഉത്തരമായി അതിനെ കാണുന്നതിന് പകരം ആ ഉത്തരം കേട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ച് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്ഷമാപൂർവം അത് അയച്ച് അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന് അതല്ല അത്രയും അത്യാവശ്യമാണ് പൊടുന്നനെ കിട്ടേണ്ടതാണെങ്കിൽ വളരെ അർജൻ്റാണെന്നുള്ളത് ചോദ്യത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈയൊരു സന്ദേശം, ഈയൊരു പീസ് റേഡിയോ എന്നുള്ള ഈ ഒരു വലിയ ദൗത്യം, അത് നമുക്ക് എത്ര പേർക്ക് എത്തിക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ, ബന്ധത്തിൽ, സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: റേഡിയോ വൈബ്സ് തുടരുകയാണ്. സ്നേഹക്കൂടിന് ശേഷം നമ്മൾ ഇനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ അൽ ഉസൂൽ. ഇൻഷാ അല്ലാ അൽ ഉസൂലിലേക്ക് പ്രവേശിക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഹദീസുകൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിച്ചത്, അതിന് നിദാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ, അതുപോലെ താബിഉകളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രചരിച്ചത്, സ്വഹാബത്ത് ഏതു പ്രകാരമാണ് പ്രവാചകൻ്റെ ഹദീസുകളെ സംരക്ഷിച്ചത്, താബിഉകൾ എങ്ങനെയാണ് പ്രവാചകൻ്റെ ഹദീസുകളുടെ സംരക്ഷകരായി മാറിയത് എന്നിങ്ങനെയുള്ള ചില സംഗതികളാണ് ഇൻഷാ അല്ലാ നാം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഖുർആനുമുണ്ട്, പ്രവാചകൻ്റെ ഹദീസുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ദീനിൻ്റെ സംശയങ്ങൾ അവർക്ക് വന്നാലും പ്രവാചകൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അവർ സംശയ നിവാരണം വരുത്തുകയും ചെയ്യാറുണ്ട്. ചില സ്വഹാബിമാരാകട്ടെ പ്രവാചകനിൽ നിന്ന് പഠിക്കുന്ന മൊഴിമുത്തുകൾ, ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ അവർ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലെ അവസ്ഥയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്കും ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുന്നിൽ രണ്ട് പ്രമാണങ്ങൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഖുർആൻ സഹാബത്തിൻ്റെ മുന്നിലുണ്ട്. അതുപോലെ പ്രവാചകന്റെ ജീവിതചര്യകളാകുന്ന ഹദീസുകൾ സഹാബത്തിൻ്റെ മുന്നിലുണ്ട്. കുറച്ച് ലിഖിത രൂപത്തിലുണ്ട്, അധികവും അലിഖിത രൂപത്തിലും ഉണ്ട്. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അഥവാ പ്രവാചകന്റെ മരണശേഷവും വിശുദ്ധ ഖുർആൻ പോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും നിലനിൽക്കേണ്ടതാണ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം, ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ വഴി തെറ്റുകയില്ല, അബദ്ധമായ ധാരണകൾ നിങ്ങളെ പിടികൂടുകയില്ല, പിഴച്ച വാദങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയില്ല, വ്യതിയാന കക്ഷികളുടെ വ്യതിയാനങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുകയില്ല. എന്താണ് നിബന്ധന? മാ തമസ്സക്തും ബിഹിമ, ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. അതേതൊക്കെയാണ്? കിതാബുല്ലാഹ് വസുന്നത്തി, അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വസുന്നത്തി, രണ്ടാമത്തെ കാര്യം എന്റെ സുന്നത്തുമാണ്. ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വഴികേടുകൾ ഉണ്ടാവുകയില്ല, പിഴച്ച കക്ഷികളുടെ സ്വാധീനമുണ്ടാവുകയില്ല, വഴി അറിയാതെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കാര്യങ്ങൾ നമ്മളിൽ വിട്ടേച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്, ഹദീസുകൾ കൊണ്ടും ചരിത്രം കൊണ്ടും. ഈ ഖുർആൻ സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളും സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുർത്തദ്ദുകളുമായി അഥവാ മതഭ്രഷ്ടരുമായി യുദ്ധത്തിന് തയ്യാറെടുത്തപ്പോൾ മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് സേനാ നായകനാക്കി തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഖാലിദ് ബിനുൽ വലീദിനെ സേനാ നായകനായി അബൂബക്കർ റളിയല്ലാഹു തീരുമാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഖാലിദ് ബിനുൽ വലീദിന്റെ മഹത്വം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. എന്താണ് വചനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമ അബ്ദുല്ലാഹ് വഅഖുൽ അശീറ ഖാലിദ് ബിനുൽ വലീദ്, എത്ര നല്ല അള്ളാഹുവിൻ്റെ അടിമയും അതുപോലെ തന്നെ കൂട്ടുകാരനുമാണ്, സഹോദരനുമാണ് ഖാലിദ് ബിനുൽ വലീദ്. വസൈഫും മിൻ സുയൂഫില്ലാഹി സല്ലല്ലാഹു അസ്സ വജൽ അൽ കുഫാരി വൽ മുനാഫിഖീൻ, കപടവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഊരി വച്ചിട്ടുള്ള അല്ലാഹുവിൻ്റെ ഒരു വാളാകുന്നു യഥാർത്ഥത്തിൽ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു സ്ഥാപിക്കുന്നു, പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഹദീസുകൾ സ്വീകരിച്ചതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം സ്വഹാബത്ത് അപ്പടി അത്തരം ഹദീസുകൾ പിന്തുടർന്നു വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി പരിശോധിക്കാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. എന്താണത്? മക്കം ഫത്ഹിന്റെ അന്ന് അഥവാ മക്ക വിജയിച്ചടക്കിയ, മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയ ആ ദിവസത്തിന്റെ അന്ന് കഅബയെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ വലതു കൈയിന്റെ തോൾഭാഗം, മസിൽ, അത് പുറത്തേക്കു കാണിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ആദ്യത്തെ മൂന്ന് ചുറ്റ് കുറച്ച് ചാടി ചാടി ആ ഒരു ധൃതി കാണിച്ചുകൊണ്ടു തന്നെ നിങ്ങൾ ചെയ്യണം എന്നും പ്രവാചകൻ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയത്? മദീനയിലേക്ക് പലായനം ചെയ്ത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ശക്തി ക്ഷയിച്ചുപോയിട്ടുണ്ട് എന്ന ശത്രു ആരോപണത്തെ പ്രതിരോധിക്കുവാനും, ഇല്ല, മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി. ആരോഗ്യത്തോടുകൂടി തന്നെ ഞങ്ങളിവിടെ നിലകൊള്ളുന്നു എന്ന ആ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. പക്ഷേ സംഭവം അവിടെയല്ല ഉള്ളത്. ഇത് കഴിഞ്ഞ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹ് കഴിഞ്ഞു. പിന്നീട് അവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ ഇത് തുടരേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കുകയും അതൊരു ഇഷ്കാലായി, ഒരു സംശയമായി ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തപ്പോൾ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തവാഫ് ചെയ്തപ്പോൾ നാം ഇത് ചെയ്തിട്ടുള്ളത് സ്വഹാബത്ത് ശോഷിച്ചിട്ടില്ല, അവർ ശക്തരാണ് എന്നത് കാഫിറുകളായ ആളുകളെ കാണിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണെങ്കിൽ, ഇന്ന് അവിടെ അത് കാണുവാനോ മനസ്സിലാക്കുവാനോ ഒറ്റ കാഫിറായ മനുഷ്യനും ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നൊരു വാചകം നോക്കൂ, ലാ നദഉ ശൈഅൻ കുന്ന നഫ്അലുഹു അഹദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നാം ചെയ്തിരുന്ന ഒരു കാര്യവും നാം ഉപേക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ സ്വഹാബത്ത് എത്രമാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതിനൊക്കെയുള്ള തെളിവുകളാണ് ഇവ്വിഷയകമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി ചോദിക്കുന്നു, ഹജറുൽ അസ്വദിനെ മുത്തുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നു, റായിത്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തലിമുഹു വയുഖബ്ബിലു, പ്രവാചകൻ അതിനെ ചുംബിക്കുകയും അല്ലെങ്കിൽ അതിനെ തൊടുകയും എന്നിട്ട് കൈ ചുംബിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സുന്നത്ത് അദ്ദേഹത്തിന് പഠിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ട വ്യക്തി ചോദിക്കുന്നു, അറായിത്ത ഇൻ സഹംത, അവിടെ തിരക്കുണ്ടായാൽ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അവിടെ തിരക്കുണ്ടായാൽ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫഖാല ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞു, ഇജ്അൽ അറഅയ്ത ബിൽ യമൻ, നിന്റെ അറഅയ്ത നീ യമനിൽ വെച്ചോളൂ, അഥവാ അങ്ങനെയായാൽ ഇങ്ങനെയാവും, ഇങ്ങനെയായാൽ അങ്ങനെയാവും, അപ്പോൾ എന്താകും? ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ നീ യമനിൽ വെച്ചോളൂ. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തലിമു വയഖബ്ബലു, നബി അതിനെ ചുംബിക്കുന്നതും തൊട്ടുമുത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് പ്രവാചകന്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിലും അത് നടപ്പിൽ വരുത്തുന്നതിലും എത്രമാത്രം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളിൽ ചില തെളിവുകളാണ് നാം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ പൂർണ്ണമായ സംരക്ഷണം അവക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടി തെളിവുകളാണ് നാം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം, വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
4: ما شاء الله പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ, ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അൽ ഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. കനപ്പെട്ട കേൾവികൾ സമർപ്പിച്ചുകൊണ്ട് റേഡിയോ വൈബ്സിന്റെ അവസാന പ്രോഗ്രാമും നമ്മൾ കേട്ടുകഴിഞ്ഞു. അടുത്ത ദിനം മോർണിംഗ് ലൈവും റേഡിയോ വൈബ്സുമായി പതിവ് പോലെ നമുക്ക് ഓരോ ദിനവും കേൾക്കാൻ കഴിയട്ടെ. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ വിടി അബ്ദുൽ സലാം, കൂടെ ജസീൽ സാറുമാണ് ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു നഹ്ലിലെ 108 109 വചനങ്ങൾ. ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 108 109 രണ്ടായത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും ഈയൊരു സമയ വിനിയോഗവുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 108-109 വചനങ്ങൾ. ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി സ്കോളർഷിപ്പ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: ശബ്ദിക്കാത്ത ഹോൺ ഒരു വേള ആ വാഹനത്തിലെ ആളുകളെക്കുറിച്ച് ചിന്തിച്ചുപോയി. അതിവേഗത്തിൽ പായുന്ന വാഹനത്തിൽ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ, കൂടെ കരഞ്ഞു കണ്ണുനീർ പൊഴിച്ച് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ഉറ്റവർ. ഈ വാഹനത്തിന്റെ മുന്നറിയിപ്പ് നിലവിളി ശബ്ദം ഓഫീസിലിരിക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കാം. മികച്ച സൗകര്യങ്ങളുള്ള ഒരു അരഡസനോളം ആശുപത്രികളുള്ള നഗരത്തിലെ സമുച്ചയത്തിലെ മൂന്നാം നിലയിലാണ് ഓഫീസ്. നാല് പാതകൾ ചേരുന്ന ജംഗ്ഷന് സമീപമുള്ള ഓഫീസിൽ ഏത് റോഡിലൂടെ ആംബുലൻസ് കിതച്ചോടിയാലും ശബ്ദം കാതിലെത്തും. ദിവസവും പലതവണ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മരണം കൊണ്ട് ആംബുലൻസ് വന്നു നിന്നതും കണ്ടമാത്രയിൽ കൂട്ടക്കരച്ചിൽ പൊട്ടിപ്പുറപ്പെട്ടതും ഓർമ്മയിലുണ്ട്. ഓരോ ആംബുലൻസിൻ്റെ ശബ്ദവും ഉള്ളിൽ ഒരാളലുണ്ടാക്കുന്നു. ആംബുലൻസുകളുടെ ഒന്നിച്ചോട്ടം വലിയ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അറിയാതെ സൃഷ്ടാവിനെ വിളിച്ചു പോകും. നാം വീട്, കുടുംബം, വാഹനം, ജോലി എന്നിവയ്ക്കു വേണ്ടി മാത്രം അവിശ്രമം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരക്കിനിടയിൽ ഭക്ഷണം പോലും നേരത്ത് കഴിക്കാൻ പറ്റാതെ വരുന്നു. ഉറക്കം ആവശ്യത്തിന് ലഭിക്കാതെ പോകുന്നു. ഓടിത്തളർന്ന ശരീരത്തിന് വിശ്രമത്തിന് പോലും വേണ്ടത്ര സമയം കിട്ടുന്നില്ല. സ്വന്തം കുടുംബത്തിൽ പോലും വേണ്ടത്ര സമയം ചെലവഴിക്കാനാകുന്നില്ല. ആംബുലൻസിൽ അതേപോലെ തിരക്ക് പിടിച്ച ഒരാളുണ്ട്, ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾ. കുടുംബത്തിനും കൂട്ടത്തിനും വേണ്ടി രാപ്പകൽ ഉണ്ണാതെ ഉറങ്ങാതെ വിശ്രമിക്കാതെ ഓടി നടന്നിരുന്ന ഒരാൾ. ഇപ്പോൾ അയാൾ നിസ്സഹായനാണ്. ബന്ധുക്കൾ ദുഃഖാർത്ഥരാണ്. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാളെ എത്തിക്കും. ആംബുലൻസിൽ നിന്ന് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉന്തുവണ്ടിയിലെ പച്ചവിരിപ്പിലേക്ക് ജീവനക്കാർ എടുത്തുകെടുത്തും യൂണിഫോമിട്ട ആശുപത്രി ജീവനക്കാർ ആ വണ്ടി തള്ളി ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോകും. ഡോക്ടർമാർ ഉടനടി നിർദ്ദേശങ്ങൾ നൽകും. ചികിത്സ തുടങ്ങും. മിക്കവാറും അയാളെ ICU തണുത്ത ഏകാന്തതയിലേക്ക് മാറ്റും. പുറത്ത് ഡോക്ടറുടെ ആശ്വാസവാക്കുകൾക്കായി ബന്ധുക്കൾ കാത്തുകെട്ടിക്കിടക്കും. ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ കേട്ടറിഞ്ഞവരുടെ ഫോൺ വിളികളെത്തും. വിവരം പരക്കും. ബന്ധുക്കൾ, അയൽവാസികൾ, കൂട്ടുകാർ ആശ്വാസവചനങ്ങളുമായി എത്തും. ഇതൊന്നും അറിയാതെ അയാൾ ആ തണുപ്പ് മുറിയിൽ നിശബ്ദനായി കിടക്കും. ഓരോ പാതയിൽ നിന്നും ആംബുലൻസിന്റെ അവിരാമമായ ഹോണുകൾ പാതി തുറന്ന ചില്ലുജാലകങ്ങൾ കടന്നെത്തി അസ്വാരസ്യമുണ്ടാകുമ്പോൾ മനസ്സിലറിയാതെ പേടി ജനിക്കും. പിന്നെ അത് വളരും. ഗ്യാരണ്ടി തീരെയില്ലാത്ത ഒന്നാണല്ലോ ജീവിതം. ഒരുപക്ഷേ നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു ആംബുലൻസിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രൈവർ കേട്ടറിവ് മാത്രമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മളെയും കൊണ്ട് നിറുകിൽ നിറമുള്ള വിളക്കുകൾ കത്തിച്ച് നിലയ്ക്കാത്ത നിലവിളിയോടെ എല്ലാ ട്രാഫിക് നിയമങ്ങളെയും അവഗണിച്ച് വളഞ്ഞുപുളഞ്ഞ വഴിത്താരയിലൂടെ നമ്മളെയും കൊണ്ട് ശരവേഗത്തിൽ പറന്നേക്കാം. നാഥ, നീ തുണ. ഓരോ ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളികളും നമ്മെ മരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്.
1: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളി. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഇബിനു അലി എടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ IT ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകുന്ന IT ജാലകത്തിൽ ഇന്ന് അസ്മാഉൽ ഹുസ്നയുടെ പഠനവുമായി ബന്ധപ്പെട്ട ജമീലാപ്പിലെ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയ

0: ഇസ്ലാമിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ എഹ്സാചിന്നത് പഠിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളേക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാവുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ജമീൽ ആപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ജമീൽ ആപ്പ് തുറന്നിട്ട് ഫസ്റ്റ് തന്നെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജിൽ അസ്മാഉൽ ഹുസ്ന എന്നുള്ളൊരു ഐക്കണവിടെ കാണും. ആ ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ അവിടെ കാണാൻ പറ്റും. അവിടെ പിന്നെ പേരുകളുണ്ട്, അത് നമുക്ക് വായിച്ച് പഠിക്കുക. അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങളും തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോസ് കേൾക്കാൻ പറ്റും. വിശദമായിട്ട് വിശദീകരണം വളരെ ആഴത്തിലുള്ള പഠനം ഇതിൽ ലഭ്യമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒന്നുമില്ല, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓരോ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിയോ നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റും. ബഹുമാന പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനയുടെ ക്ലാസ്സുകളാണ് അതിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ ഉപകാരപ്പെടുന്നൊരു ഫീച്ചറായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അർറഹ്മാൻ കഴിഞ്ഞു, ഇനി അടുത്തത് വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ, സ്ലൈഡ് ചെയ്താൽ അർറഹീം കാണാം. അതിൻ്റെയും ഓഡിയോ അവിടെ ലഭ്യമാണ്. അതുപോലെ അതിൻ്റെ വീഡിയോ അവിടെ ലഭ്യമാണ്. വീഡിയോ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്ലേ ചെയ്യാൻ പറ്റും. അതുപോലെ ഡോക്യുമെൻ്റ്സ് ഉണ്ട്, അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചിട്ടുള്ള പഠിക്കാനുള്ള പേരും അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അസ്മാഉൽ ഹസ്ന എന്നുള്ള ഓപ്ഷനെ ലഭ്യമാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രൂപത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ജീവിതത്തിൽ പഠിക്കാനും പ്രത്യേകിച്ച് അത് വളരെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. നമുക്ക് സ്വർഗപ്രവേശനത്തിന് അങ്ങേയറ്റം സഹായിക്കുന്നൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷങ്ങളെല്ലാം പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ജമീൽ ആപ്പിൻ്റെ അകത്തുള്ളത്. അത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐടി ജാലകം. അസ്മാഉൽ ഹുസ്ന, സ്വർഗം നേടാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കാം. ജമീൽ ആപ്പിലുള്ള പുതിയ അപ്ലിക്കേഷനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ഷാനിദ് മലയിലാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കുകയാണ്. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു. കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞിതിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയുന്നത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പം ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനൊരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കുമ്പിപ്പോയിട്ടുള്ള തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷേ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി. പക്ഷേ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല, അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട, ആ റബ്ബിലേക്ക് നീ പോകും, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോകും. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
1: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ ഒരു ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ഈ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയലെന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
0: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വലിയ ധനികനായ മനുഷ്യനവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യണം. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവനെ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
1: അതുമായി ബന്ധപ്പെട്ടേ നേടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട് റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരം, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ, ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നത സ്ഥാനങ്ങളെത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി. അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ. അത് മനുഷ്യന്മാർ തമ്മിലുള്ള സംബന്ധിയപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
0: പീസ് റേഡിയോ നേർരേഖ. മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പരിപാടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നേർരേഖയിൽ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മൈൻ. അമ്മാ ബഅദ്. നമ്മുടെ അറിവുകൾക്ക് അപൂർണതയുണ്ട്, അവ്യക്തതയുണ്ട്, പല കാര്യത്തിലും ആശയക്കുഴപ്പങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. നാം വിചാരിച്ചത് 100% ശരിയാണോ എന്ന് നമുക്ക് നമ്മുടെ വിവരങ്ങളെക്കുറിച്ച് ഉറപ്പിച്ച് പറയാനാവില്ല. ഇന്ന് ശരിയായത് നാളെ തെറ്റാവാം. എന്നാൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായും സുരക്ഷിതമായും അറിയുന്നവനാണ് അല്ലാഹു. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ. ആകാശഭൂമികളിലുള്ളതും ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേന. മാ യക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹു വറാബിഉഹും വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു തുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മൂന്നു പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്ക് നാലാമനായി കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല. അഞ്ചു പേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് ആറാമനായി കൊണ്ടുമല്ലാതെ. അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. എല്ലാം കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അല്ലാഹു. ഏത് കാര്യങ്ങളിലും മനുഷ്യന് ഒരു ന്യൂനത ഉണ്ട്. നമ്മുടെ ഏത് കഴിവുകൾക്കും ചില ന്യൂനതകളുണ്ട്. ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെട്ടവനാണ്, സുരക്ഷിതനാണ് എന്നതാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അസ്സലാം എന്ന് പറയുന്ന നാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. അസ്സലാമാണ് അല്ലാഹു. അസ്സലാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അജ്ഞതകളിൽ നിന്നും അറിവില്ലായ്മകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഒക്കെ പൂർണ്ണമായും സുരക്ഷിതനായിട്ടുള്ളവനാണ് അല്ലാഹു എന്ന്. എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതനായവൻ, അതായത് സൃഷ്ടികൾക്ക് ബാധിക്കുന്ന എല്ലാവിധ പോരായ്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തനായവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നുണ്ട്, അസ്സലാം എന്നാൽ സത്തയിലും വിശേഷണങ്ങളിലും പ്രവൃത്തികളിലും അല്ലാഹുവിനുള്ള പൂർണ്ണതയാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനായവനാണ് അല്ലാഹു എന്നാണ്. അല്ലാഹുവിൻ്റെ വചനങ്ങളും അങ്ങനെയാണ്. തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖം വഅദ്ലെന്നാണ്. അന്യായത്തിൽ നിന്നും അനീതിയിൽ നിന്നും അല്ലാഹുവിൻ്റെ വചനങ്ങളും സുരക്ഷിതമായിട്ടുള്ളവനാണ്. പല കാര്യങ്ങളിലും അല്ലാഹു സുരക്ഷിതനാണ്. എതിരാളി, അതേപോലെ തന്നെ പങ്കാളി ഉണ്ടാകുക, തുല്യനുണ്ടാകുക, ഈ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനായവനാകുന്നു എന്നതാണ്. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വകബ്ബിറുഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ട അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ ആവശ്യമില്ലാത്തവനുമാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതനാകുന്നു. സുരക്ഷിതനായ സലാമാകുന്നു അല്ലാഹു. അല്ലാഹുവിൻ്റെ സത്യയും നാമങ്ങളും വിശേഷണങ്ങളും പ്രവൃത്തികളുമെല്ലാം എല്ലാവിധ പോരായ്മകളിൽ നിന്നും മുക്തമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയുള്ളതും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട്, വലക്കത് ഖലഖന സമാവാതി വലർദ വമാ ബൈനഹുമ ഫി സിത്തതി അയ്യാമിൻ വമാ മസ്സന മിൻ ലുഗുബ്. യാതൊരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല എന്നാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനാൽ. അള്ളാഹു അസ്സലാമാണ്. സലാം എന്ന് പറയുമ്പോൾ അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് സലാം നൽകും, സമാധാനം നൽകും, സലാം നിർവഹിക്കും. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ പറ്റും. കുൽഹംദുലില്ലാ വസലാമുൻ അല ഇബാദിഹില്ലദീന ഇസ്തഫ, വസലാമുൻ അല മുർസലീൻ, സലാമുൻ അല നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അല ഇബ്രാഹിം, സലാമുൻ അല മൂസ വഹാറൂൻ, സലാമുൻ അല ഇലിയാസീൻ. ഇതൊക്കെ അള്ളാഹു സമാധാനവും രക്ഷയും അവൻ്റെ ദൂതന്മാർക്ക് നൽകുന്നവനാകുന്നു. സമാധാനം വ്യാപിപ്പിക്കുന്നവനാണ് അള്ളാഹു. അത് പലർക്കും അള്ളാഹു നൽകുന്നു. വസ്സലാമു അല മനിത്തബ അൽ ഹുദ, സന്മാർഗത്തെ പിൻപറ്റിയവർക്ക് സലാം, സമാധാനം നൽകും. സ്വർഗം ദാറുസലാമാണ്. സർവസമാധാനങ്ങളുടെയും സർവരക്ഷകളുടെയും ഭവനമാണ് അത്. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സലാമുണ്ട്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കുന്നതാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പറഞ്ഞല്ലോ. ഒരു തവണയാണ് അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സൂറത്ത് അൽ ഹഷർ 23-ാമത്തായത്തിൽ, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം. അവിടെ സലാം എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അസ്സലാം എന്നുള്ള വിശേഷണത്തിൻ്റെ, ഈ ഒരു നാമത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, കുന്ന നുസല്ലി ഖൽഫ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് നമസ്കരിക്കുകയായിരുന്നു. ഫനഖൂൽ, അപ്പോൾ ഞങ്ങൾ പറയും, അസ്സലാമു അലല്ലാ, അള്ളാഹുവിൻ്റെ മേൽ സലാമുണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇന്നല്ലാഹു ഹുവസ്സലാം, അള്ളാഹു സലാമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സലാം എന്നുള്ള വിശേഷണം പറയുന്ന ഹദീസാണത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സലാം എന്ന് നിങ്ങൾ പറയരുത്. പക്ഷേ നിങ്ങൾ മറിച്ച് പറയേണ്ടത് എന്താണ്? അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാത്തു വത്തയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ സലാം പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തായിട്ട് ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ നാമം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളും ദിക്റുകളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ പറയുന്നതാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹുവേ, നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം, ഉന്നതിയുടെയും മഹത്വത്തിൻ്റെയും ഉടമസ്ഥനെ നീ അനുഗ്രഹപൂർണ്ണരായിരിക്കുന്നു. മറ്റൊരു ദിക്റിൽ കാണാം, ഇന്നസ്സലാമ ഇസ്മുൻ മിൻ അസ്മാ ഇല്ലാ, അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. അസ്സലാം വളഅഹുല്ലാഹു ഫിൽ അർളി ഫഅഫ്ഷു സലാമ ബൈനക്കും, അള്ളാഹു ഭൂമിയിൽ അത് നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് കാണാൻ പറ്റും. അസ്സലാമു അലൈക്കും എന്നുള്ള വാക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിക്കൊണ്ട് പറയണം എന്ന് ഈ സലാമിൻ്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്ന് സമാധാനം പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ ശരിയായി ഉൾക്കൊള്ളുകയും നമുക്കിടയിൽ സലാം വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്, പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, നിസാരവൽക്കരിക്കുന്ന കർമ്മങ്ങൾ, അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൌഫ് അൽ ഹൈക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശ്രഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി ഇഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ ഭാരമായ തൗഫീഖിനാൽ, അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പലപ്പോഴും ഉമ്മഹാത്തുൽ ഇബാദാത്ത് ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ ചെയ്യുന്ന രംഗത്തൊക്കെ പലപ്പോഴും അത്യാവശ്യം ശ്രദ്ധ പുലർത്തുന്നവരാകാം എൻ്റെ ഈ ഒരു സംസാരം കേൾക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, സ്വർഗം നിങ്ങളുടെയൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരണം. ഒരിക്കലും നമുക്കത് ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയില്ല. സ്വർഗത്തിന് 100 ദറജകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ. അൽ ജന്നത്തു മിഅത്തു ദറജ മാ ബൈന കുല്ലി ദറജതൈനി മിൻഹുമ കമാ ബൈന സമാഇ വൽ അർള്. 100 ദറജകളുണ്ട് അല്ലേ, ഓരോ ദറജകൾക്കിടയിലും ആകാശഭൂമിയോളം വിശാലതയുണ്ട്. ഈ ഹദീസൊക്കെ ഞാൻ നിങ്ങളും കേട്ടതാണ്, മനസ്സിലാക്കിയ ഹദീസുകൾ തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിൽ വ്യത്യസ്തമായ ദർജകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇബാദത്തുകളുമായി നാം സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് തന്നെ വിചാരിക്കുക. നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോയിട്ട്, അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ പോയി. അപ്പോൾ പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ വില അതല്ല, കുറച്ചും കൂടി വില കൂടിയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിലോ നമ്മുടെ പേഴ്സിലോ ആ ഒരു വസ്തു വാങ്ങാനുള്ള പണമില്ല. നമ്മളെന്താ ചെയ്യുക? സാധാരണ ഒരു മെസ്സേജ് അയക്കും അല്ലേ, 1000 രൂപയാണ് വേണ്ടതെങ്കിൽ 1000 രൂപ എന്ത് ചെയ്യണം, ഒന്ന് ജി പേ അയക്കണം എന്ന് പറയും. അതല്ല എങ്കിൽ നമ്മൾ പറയും അല്ലേ, എവിടെന്നെങ്കിലും ഒന്ന് കടം മേടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആ രൂപത്തിൽ നമ്മളത് സംഘടിപ്പിക്കും. അല്ലെങ്കിൽ അടുത്ത ദിവസം വന്ന് നമ്മൾ ആ ഒരു നിശ്ചിത വില കണ്ടെത്തി വന്ന് നമ്മൾ ആ സാധനം മേടിക്കും. പ്രിയപ്പെട്ടവരെ, പരലോകത്ത് അത് സാധിക്കുമോ? ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ കാണാൻ കഴിയും. ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി അലൽ മീസാൻ. നാവിന് ചൊല്ലാൻ വളരെ എളുപ്പമാണ്, എന്നാൽ മീസാനിൽ വളരെ കരം തൂങ്ങുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നൽകിയ പ്രാർത്ഥനകളൊക്കെ എത്ര ലളിതമാണ്! സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പോലുള്ള പ്രാർത്ഥനകളൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ മീസാൻ കരം തൂങ്ങാൻ, നമ്മുടെ സ്വർഗീയ പ്രവേശനത്തിൻ്റെ വ്യത്യസ്തമായ ദർജകളിലേക്ക് എത്താൻ പ്രിയപ്പെട്ടവർ, ഒരു അസ്തഗ്ഫിറുള്ള മതിയാകും, ഒരു സുബ്ഹാനല്ല കൂടുതലുണ്ടായാൽ മതിയാകും, ഒരു അൽഹംദുലില്ലാ അധികമായി ഉണ്ടായാൽ മതിയാകും. അതുകൊണ്ട് നിസാരമായി നാം കാണുന്ന പ്രവർത്തനങ്ങളിൽ കൂടിയും നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഞാൻ ചില ചരിത്രങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കർമ്മമാണല്ലോ പ്രിയപ്പെട്ടവരെ, എന്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാ 33, അൽഹംദുലില്ലാ 33, അള്ളാഹു അക്ബർ 34 തവണ ചൊല്ലണമെന്ന ഹദീസ്. ഇതെന്താ സംഭവം എന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. ഉപ്പ എനിക്കൊരു ഖാദിമിനെ വേണം, ഉപ്പ ഉപ്പ എനിക്കൊരു സേവകനെ വേണം. അപ്പം അള്ളാഹിൻ്റെ റസൂല് നല്ലൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അലാ ദുല്ലുക്കി അലാ മുവ അലാ മാ ഉവ ഖൈറുല്ലക്കി മിൻ ഖാദിം. മോളെ ഒരു ഖാദിമിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു, അല്ലേ, തുസബ്ബിഹീൻ അല്ലാഹ സലാസം വസലാസീൻ, 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 തവണ അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 34 തവണ അല്ലാഹു അക്ബർ എന്ന് ഉരുവിട്ടോ. വളരെ ലളിതം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മോള് ഫാത്തിമ ബി ഉപദേശം കേട്ട് പോവുകയാണ്. ഞാൻ അപ്പോൾ ഒരു സേവകനെ ചോദിച്ചിട്ട് നിങ്ങൾ ഇതാണോ പറഞ്ഞു തന്നത് എന്ന ചോദ്യം ഒന്നും ഉണ്ടായില്ല കേട്ടോ. വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോവാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് ഒഴിവാക്കിയിട്ടില്ലെന്ന്. കാരണം പറയണം, മാ തറക്തുഹു മുൻതു സമിഅതുഹു മിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാനിത് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അവരോട് വീണ്ടും ചോദിക്കണം, വലാ ലൈലത്തു സിഫീൻ, സിഫീൻ എൻ്റെ രാത്രിയിൽ പോലും ഒഴിവാക്കിയിട്ടില്ലേ? എന്താ പ്രിയപ്പെട്ട ഒരു സിഫീൻ എന്നുള്ളത്? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുണ്ടായ വലിയ സഹാബാക്കൾക്കിടയിലേക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഘാതകർ അലി ബിൻ അബി താലിബ്, അന്നത്തെ ഖലീഫയാണ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു മാനസിക പ്രയാസവും ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ, അല്ലേ. അള്ളാഹു ഒരിക്കൽ വിഷയത്തിലൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്തായാലും, അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്, ഒരു വശത്ത് നിൽക്കുന്നത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവാണ്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായാൽ അടക്കം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യും? പ്രധാനപ്പെട്ട കർമ്മങ്ങളിലടക്കം നമുക്ക് ചില മാറ്റങ്ങൾ, ചില കുറവുകൾ, അല്ലേ, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. സമയങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം, സുന്നത്തില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. സുഫീൻ എന്നുള്ളത് അവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയ ദിവസം, ആ ദിവസത്തിൽ പോലും നിങ്ങളിത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ മറന്നിട്ടില്ലയോ എന്ന ചോദ്യത്തിന് ഇല്ല വലാലയില്ലാത്ത സുഫീൻ. സുഫീനിൻ്റെ രാത്രിയിൽ പോലും ഞങ്ങളിത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ, അത് സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ. ഇപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്ലതാനി, രണ്ട് കാര്യങ്ങൾ, ഔ ഖല്ലതാനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു കർമ്മമുണ്ട്, അത് ഇതുമായി ബന്ധപ്പെട്ടാണ്. ലാ യുഹാഫിളു അലൈഹിമാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന, അല്ലേ. മുസ്ലിമായ ഒരു വ്യക്തി എന്ത് ചെയ്യില്ല, ഇതൊഴിവാക്കൂല. ഇതവൻ തുടർത്തിയാൽ അവന് സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കും. വഹുമാ യസീർ, ഇത് വളരെ ലളിതമാണ്. വമ യഅമൽ ബിഹിമാ ഖലീലുൻ, എന്നാ ചെയ്യുന്നവരോ വളരെ തുച്ഛമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുത്താട്ടോ, നിസ്കാരത്തിന് ശേഷം 10 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുക എന്നുള്ളത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത്, ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ യുസബ്ബിഹു സലാസം വസലാസീൻ, അല്ലേ, 33 തവണ സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ. ഇതാണ് പ്രധാനപ്പെട്ട ഭയങ്കര പ്രതിഫലാർഹമായ കർമ്മം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത കർമ്മമാണ്. എന്നിട്ട് ഇത് ചെയ്യുന്നവർ വളരെ തുച്ഛമാണെന്ന് പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ. അതെന്താ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നറിയോ? അതും റസൂലുള്ള പഠിപ്പിക്കേണ്ട, എത്തി അഹദുക്കും, അവരുടെ അരികിലേക്ക് പിശാജ് കടന്നു വരും. ഫീം ബനാമിഹി ഉറക്കത്തിൽ, ഈ വ്യക്തി ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതിന് മുന്നെന്ത് ചെയ്യും? പിശാജാണ് ഉറക്കിക്കളയും. വയതീഹി ഫീ സലാത്തിഹി ഫയുദക്കിറുഹു ഹാജതുഹു ഖബ്ല അൻ യഖൂലഹാ. ഇനി നിസ്കാരത്തിലാണെങ്കിലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലേണ്ട സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഹാജത്ത് ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. സഹോദരന്മാരെ, നമ്മളിങ്ങനെ വെറുതെ മനസ്സിക്ക് കൊണ്ടുവരിക, നമ്മളിങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരപ്പായിരിക്കേണ്ട സമയത്താവും, ഇല്ലാത്ത തിരക്കം കപ്പൽ എപ്പോഴേ ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോഴേ നമുക്ക് വല്ലാത്ത തിരക്ക്, നമ്മളെവിടെയൊക്കെയാ ഓടുന്നത്, എത്രത്തോളം ഓടും നമ്മൾ? മരണം എന്നുള്ള അതിഥി, നമ്മെ ക്ഷണിക്കാതെ വരുന്ന അതിഥിയോടൊപ്പം യാത്ര ചെയ്യുന്നത് വരെയുള്ള നമ്മുടെ തിരക്കും ഓട്ടവും നമ്മുടെ നോട്ടിഫിക്കേഷനും കോളും മെസ്സേജൊക്കെ, അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ. അതിനപ്പുറത്തേക്ക് ഒരു അണിമണിത്തൂക്കം പോലും, ഒരു ചെറിയ സമയം പോലും പ്രിയപ്പെട്ടവരില്ല എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ലളിതമായൊരു കർമ്മം, പക്ഷെ അവരത് ആ ചെറു ഭയങ്കര ഗൗരവത്തോടുകൂടി കണ്ടു. നമ്മുടെ സഹാബാക്കൾ ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള മഹതിമാർ, ഉമ്മമാർ, അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരതൊക്കെ ഉണ്ടാവണം. കാരണം അവരൊക്കെ പോയി അതേ സ്വർഗത്തേക്കല്ലേ നമുക്കും പോകാനുള്ളത്? നമ്മൾ വേറെ സ്വർഗം, അവർ വേറെ സ്വർഗം ഒന്നുമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആ വിഷയം കൃത്യമായി പ്രതിപാദിച്ചല്ലോ. എന്ത് മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷയങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. മിനൻ നബിയീന വസദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ വമൻ യുത്ഇ അല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. ലേ ആരാണ് അല്ലാഹനെ അനുസരിക്കുന്നത്, റസൂലിനെ അനുസരിക്കുന്നത്? അവരല്ല അനുഗ്രഹിച്ചവരോടൊപ്പം, മിനൻ നബിയീൻ നബിമാരോടൊപ്പം, സിദ്ദീഖീൻ സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാ ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീൻ സ്വാലിഹീങ്ങളോടൊപ്പം. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ പോയി അതേ സ്വർഗത്തേക്ക് തന്നെ നമുക്കും പോകുള്ളൂ. അപ്പം നമ്മുടെ കർമ്മങ്ങളും അവരുടെ കർമ്മങ്ങളും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്കിതിൻ്റെ വലിയ അന്തരം പ്രിയപ്പെട്ടവരെ മനസ്സിലാവും. നോക്കിയാൽ നിങ്ങൾ മറ്റൊരു ചരിത്രം, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ചരിത്രത്തിലെ പ്രധാനി. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂലെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. നിഅമ റജുലു അബ്ദുല്ലാ, അബ്ദുല്ല എത്ര നല്ലവനാ. ലൗഖാന യുസല്ലി മിനൽ ലൈൽ, രാത്രി കൂടി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലവനാണ് അബ്ദുല്ല. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഫഖാന അബ്ദുല്ല ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല. ഇത് കേട്ടത് മുതൽ അബ്ദുല്ലാഹിബിൻ ഉമർ എന്ത് ചെയ്തിട്ടില്ല, എന്ത് ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവർ, രാത്രിയിൽ കുറച്ചല്ലാതെ ഉറങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര അധ്യാപനങ്ങൾ നമ്മുടെ പക്കലേക്ക് കടന്നു വന്നു, നമ്മൾ എത്ര അധ്യായങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിച്ചു, മനസ്സിലാക്കി, പറഞ്ഞു കൊടുത്തു അല്ലേ. ഫഖാന അബ്ദുല്ല ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, ഇതിന് ശേഷം കുറച്ചല്ലാതെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ കടന്നു വരണം കേട്ടോ. ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിലുള്ള ഇതിൻ്റെ അവസ്ഥ എന്താവും? മറ്റൊരു ഹദീസ് നോക്കിയാൽ നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്, മൻ സല്ലസ്നത്തെ അശറ തറക ഫി യൗമിം മലൈല ബുനിയ ലഹു ബിഹിന്ന ബൈതും ഫിൽ ജന്ന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞാണ്. ആരെങ്കിലും 12 റക്അത്ത് രാവിലെയും വൈകുന്നേരമായിട്ട് നിസ്കരിച്ചാലും എനിക്ക് എന്ത് ഒരു വീട് വെച്ചു കൊടുക്കുക. അല്ല, ജീവിതത്തിൻ്റെ സിംഹഭാഗം പ്രിയപ്പെട്ടവരെ വീട് വെക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാണ് നമ്മൾ അല്ലേ. പ്രവാസ ലോകത്തും മറ്റു ജോലികളിലും ഏർപ്പെട്ട് ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ വൈകുന്നേരത്ത് കുടിക്കുന്ന ചായ കുടി പോലും മുടക്കിയിട്ട് വീട് വെക്കുന്ന എത്ര എത്ര സഹോദരന്മാരുണ്ട് എന്നറിയപ്പെട്ടവരെ. നോക്കി, അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കും അവന് എന്ന് അള്ളാഹൻ്റെ ഹബീബ പഠിപ്പിക്കുന്നത്. എന്തേ നമ്മോട് ചെയ്യാൻ പറഞ്ഞത്? 12 റക്അത്ത് നിസ്കാരം മാത്രം. ഇതിൻ്റെ രസം എന്താണെന്നറിയോ, ഇതിൻ്റെ ഗൗരവം എന്താണെന്നറിയോ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആലാഹയാണ് പ്രിയപ്പെട്ടവരെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലേ കേട്ടത്. റസൂലുള്ളാഹിൻ്റെ ഭാര്യ കൂടിയാണ്. എന്നിട്ട് ഉമ്മ പറയണേ, ഫമാ തറക്തുഹുന്ന മുൻതു സമിഅതുഹുന്ന മിൻ റസൂലില്ലാ, ഇതെൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. ഇനി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അംബസയാണ്. അംബസയും പറയാണെന്ത്, ഫമാ തറക്തുഹുന്ന മുൻതു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ, ഉമ്മി ഹബീബയിൽ നിന്ന് ഞാൻ അത് കേട്ടത് മുതൽ ഒഴിവാക്കിയിട്ടില്ല. ഇനിയോ പ്രിയപ്പെട്ടവരെ, അംബസയിൽ നിന്ന് അംറു ബിൻ ഔസ് ആണ്. അംറു ബിൻ ഔസും പറയുന്നുണ്ട്, മാ തറക്തുഹുന്ന മുൻതു സമിഅതുഹുന്ന മിൻ അംബസ, അംബസയിൽ നിന്ന് ഞാൻ അത് കേട്ടത് മുതൽ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. ഈ അംറു ബിൻ ഔസിൽ നിന്ന് നുഅ്മാൻ ബിൻ സാലിമാണ് ഉദ്ധരിക്കുന്നത്, മാ തറക്തുഹുന്ന മുൻതു സമിഅതുഹുന്ന മിൻ അംറ മിൻ അംറു ബിൻ ഔസ്, അംറു ബിൻ ഔസിൽ നിന്ന് കേട്ടത് മുതൽ ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. ഒന്നാലോചിച്ചോക്കെ, നമ്മളവരൊക്കെ കേട്ട വചനം ഒന്ന കേട്ടോ, പക്ഷെ അവരുടെ മനസ്സിലുണ്ടാക്കിയ ഒരു നിർവഹിക്കണമെന്ന ഒരു വല്ലാത്തൊരാഗ്രഹം പ്രിയപ്പെട്ടവർ, ആഗ്രഹം പ്രധാനപ്പെട്ടതാണ് അല്ലേ. അതിനനുസരിച്ച് റഹ്മാൻ അറബ് അവർക്ക് ആ പ്രതിഫലം നൽകി എന്നുള്ളത് അല്ലേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ലേ. നോക്കിയാൽ നിങ്ങൾ, നമ്മൾക്ക് സുബഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത്, റക്അത്ത് അൽ ഫജ്റി ഖൈറും മിന ദുനിയ വമാ ഫീഹ, ആ 2 റക്അത്ത് സുന്നത്ത് എന്നുള്ള ഹൈ ദുനിയാവും അതിലുള്ളവയെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസ് നോക്കി, ദുഹറിന് മുന്നേയും ശേഷവും 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, മൻ ഹാഫള അല അർബഇ റക്അത്ത് ഖബ്ല ദുഹ്രി വഅർബഇൻ ബഅദഹ ഹറമഹുല്ലാഹു അലന്നാർ, പകുതി ഇങ്ങോട്ട് വരുമ്പോഴും പകുതി അങ്ങോട്ട് വരുമ്പോഴും അല്ലേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 4 റക്അത്ത് ദുഹർ നമസ്കാരത്തിന് മുന്നേ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, പ്രിയപ്പെട്ടവരെ നോക്കിയേ, ഈ ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടതാണ് അല്ലേ. അപ്പോൾ മറ്റൊരു ഹദീസ് കാണുകയും മൻസല്ല അർബഅൻ ഖബല ദുഹ്രി വ അർബഅൻ ബഅദഹ ലം തമസ്സഹുന്നാർ മറ്റൊരു ഹറമഹുല്ലാഹു അലന്നാർ ഒക്കെ കാണാൻ കഴിയും. അതായത് ഈ ഒരു റവാത്തിബിൻ്റെ പ്രതിഫലം നമ്മൾ അറിയണം. ഇപ്പോൾ സുബഹിൻ്റെ മുന്നേ രണ്ടര കാലത്ത് അവർ നിസ്കരിച്ചാൽ ദുനിയാവും അതിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാൾ ഉത്തമം. ഇനി ദുഹറിന് മുന്നേയുള്ള നാലോ അതിന് ശേഷമുള്ള നാല് നിസ്കരിച്ച നരകം അവനെ തൊട്ട് ഹറാമാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഓരോ നമസ്കാരത്തിന് ശേഷം ഒരു ദിവസം എത്ര തവണ നമ്മൾ ആയത്തിൽ കുറിച്ച് ചെല്ലണം? 8 തവണ ചെല്ലണം ട്ടോളി. പിന്നെ ഓരോ ഫറൽ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആയത്തിൽ കുറിച്ച് ചെല്ലുകയാണെങ്കിൽ അവൻ മരണമാണ് അവൻ്റെ അടുക്ക് തടസ്സമുള്ള സ്വർഗം കിട്ടാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. ഇത് കേട്ട മുൻഗാമികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാണിച്ചിരുന്ന ഒരു താല്പര്യം, ഒരു ത്വര, പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയേ മതിയാകൂ. അവരവരുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല. മാ തറക്തുഹ, ഒരു നിസ്കാരത്തിൽ പോലും ആയത്തിൽ കുറിച്ച് ചെല്ലാതിരുന്നിട്ടില്ല. വൈലാസിമ അല കിറാഹത്തി അതിഹിൽ ആയ, ഈ ഒരു ആയത്ത് പാരായണം ചെയ്യാൻ അവർ കൃത്യമായ രീതി കണ്ടിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രാധ്യാപനങ്ങളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുമെങ്കിൽ നമ്മളിതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. നിസാരമായിട്ടാവും നമ്മൾ കാണുന്ന കാര്യങ്ങൾ. മലക്കളോട് അല്ല പറയും, ഇത് സ്വീകരിച്ചോട്ടോ, ഇതാണ് ഒഴിവാക്കിക്കോട്ടോ. പടച്ച റബ്ബിൻ്റെ അടുത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏത് കർമ്മമാണ് സ്വീകാര്യമാവുക എന്ന് നമുക്കറിയാം, ഒരിക്കലും അറിയൂല. അതുകൊണ്ട് എത്ര നിസാരമായ കർമ്മങ്ങളാണ് ഈ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ശ്രദ്ധ നമ്മുടെ പക്കൽ നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ജീവിത പാഠങ്ങൾ, നിസാരവൽക്കരിക്കുന്ന കർമ്മങ്ങൾ. വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ റൌഫ് അൽ ഹൈക്കമി.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനിലേക്ക് പോവുകയാണ് ഇൻഷാല്ലാ. മധുരമായ ഖുർആനെ കേട്ട് തിരിച്ചു വരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിൻ്റെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: എന്തായാലും ബഹുമാനപ്പെട്ട ഖാരി ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടെ ഖിറാഅത്താണ് കേട്ടത്. കേട്ട ആയത്തുകളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാം അല്ലേ?
0: അതെ,
1: ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന മൂന്നാം അധ്യായം സൂറ ആലു ഇംറാനിലെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. ശരിക്കും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ഭൂമിക്ക് മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആകാശം കണ്ട് അതിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ളൊരു ശക്തിയെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയും ഈ ദൃഷ്ടാന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു റിസർച്ച്, ഒരു ഗവേഷണാത്മക നിലക്കുള്ള ഒരു പഠനം നടത്തുകയും ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ, ഇത് വെറുതെ സ്വയംഭൂവായതല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന മുറക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാസമയം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അതല്ലാത്ത മറ്റ് അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ള ഒരു തേട്ടമാണ് ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് എന്ന് മാത്രവുമല്ല, അവൻ പറഞ്ഞു പോകുമെന്നാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ, ഏഴാകാശങ്ങളും ഏഴ് ഭൂമികളുമൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ആ സൃഷ്ടാവ് എത്രമാത്രം പരിശുദ്ധനാണ്, അള്ളാഹുവെ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനാ മനസ്സ് വരെ അവന് ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെക്കുറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കാതെ പോയാൽ, മനസ്സിലാക്കാതെ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ അവൻ മഹാ അക്രമിയായി മാറുമെന്നും അവന് വമ്പിച്ച ശിക്ഷയുണ്ടെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്നതോടൊപ്പം തന്നെ ബോധ്യപ്പെട്ട ആളുകൾ ശരിക്കും സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ റബ്ബിലേക്ക് ക്ഷണിക്കുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ കൊത്ത് ജീവിക്കുകയും റബ്ബിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും മനസ്സിൽ എപ്പോഴും അള്ളാഹുവിനോട് ആ സൃഷ്ടിച്ച നാഥനുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഉരുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നീ മൂടിവെച്ച് മഹാപ്പാക്കി തരികയും ചെയ്യണമേ, ആ നിലക്ക് ഞങ്ങളെല്ലാം പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ പക്കൽ നിന്ന് ഉയരുന്നതോടൊപ്പം, അള്ളാഹുവെ നിൻ്റെ പക്കൽ, നിൻ്റെ അടുത്തേക്ക് മരണശേഷം ബർദഖിയ ജീവിതം കഴിഞ്ഞ് മഹ്ഷറിലെ വിചാരണ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ അവിടെ വെച്ച് നീ അപമാനിതനാക്കരുത്, ഉയർത്തുന്നിരിപ്പിൻ്റെ നാളെ നീ അപമാനിക്കരുത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പ്രാർത്ഥനാ മനസ്സ് അവനുണ്ടാകണം എന്നുമുള്ള കൃത്യമായ ബോധ്യങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് സൂറ ആലു ഇംറാനിൽ നിന്ന് നമ്മളിന്ന് മധുരം ഖുർആനിലൂടെ കേട്ടത്. ഈ ഷെയ്ഖ് ഖലീഫ തുനൈജിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ?
0: നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു കാര്യമാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയതയും അതുപോലെ തന്നെ വളരെ മനോഹരമായ ശൈലിയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മധുരമാർന്ന ഖുർആൻ പാരായണം കേൾക്കാൻ ഇനിയും നമുക്ക് സാധ്യമാകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഡയലോഗ്, പുരോഗമനവാദം, സ്ത്രീവിരുദ്ധം, മനുഷ്യവിരുദ്ധം. ഇന്നത്തെ ഡയലോഗ് പ്രോഗ്രാമിൽ സംസാരിക്കുന്നത് ബാസിൽ സി പി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുരോഗമന നാട്യങ്ങളുടെ ചെറിയ രൂപത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് നാം ഇവിടെ നടത്തുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരുപാട് ഖുർആൻ ആയത്തുകളും ഹദീഫുകളും എല്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങളും ഒരു ഭാഗത്ത് നമ്മൾ കേൾക്കുന്നു. മറുഭാഗത്ത് ഇത്തരം പുരോഗമന ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നു. ഈ കേൾക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന്. ഒരു ഭാഗത്ത് പറയുന്നു, നിങ്ങൾ വിനയമുള്ളവരാകൂ, നിങ്ങൾ താഴ്മയുള്ളവരാകൂ, അതുപോലെ തന്നെ നിങ്ങൾ ലജ്ജയുള്ളവരാകൂ, നിങ്ങൾ നന്മ ചെയ്യൂ, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ജീവിക്കൂ, ധാർമ്മികത ഉയർത്തിപ്പിടിക്കൂ എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ അഹങ്കാരികളാകൂ, നിങ്ങൾക്ക് ലജ്ജ ആവശ്യമില്ല, നാണം ആവശ്യമില്ല, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ഗുണവും ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ആശയം മറുഭാഗത്ത്. വളരെ കൃത്യമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? ലൈലുഹാക്കനഹാരിഹ എന്നൊക്കെ പറയുന്ന മതി, വളരെ കൃത്യമാണ് ഈ വ്യത്യാസവും, വളരെ കൃത്യമാണ്. അതുകൊണ്ട് പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രമേൽ വൃത്തികെട്ട ഒരു രൂപത്തിലേക്ക് മനുഷ്യനെ പരിവർത്തനം ചെയ്യുന്ന ഈ പുരോഗമനം, ഈ ലിബറലിസം പല ആളുകളെയും ബാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അത് അവതരിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മയപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നമ്മളറിയാതെ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന രൂപവുമാണ്. മാത്രവുമല്ല, അത് അവതരിപ്പിക്കുന്ന വളരെ വളരെ വലിയ ചില മാനവിക ആശയങ്ങളായിക്കൊണ്ടാണ്. സ്ത്രീപക്ഷവാദം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുക, മാനവികവാദം മനുഷ്യർക്ക് വേണ്ടി വാദിക്കുക, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുക, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വരിക. അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക, ഈ പുരോഗമനവാദങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്ത്രീകളുമായി ബന്ധം, അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. മതങ്ങളൊക്കെ സ്ത്രീകളെ അടിച്ചമർത്തി അതിൻ്റെ കാൽ കീഴിൽ ഇങ്ങനെ ഞെരുങ്ങിയാണ് സ്ത്രീകളെന്നൊക്കെ നമ്മൾ പറയാം, അല്ലേ? കുടുംബം എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള, അല്ലേ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. നാൻ കുടുംബങ്ങൾ സ്ത്രീകളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. അങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എന്തൊക്കെ സാധനങ്ങളാണ് മതം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ശരി, മതം അങ്ങനെ പീഡിപ്പിക്കാനുള്ളതാണ്. എന്നാൽ പുരോഗമനോ സ്ത്രീകളെ വിമോചിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിനകത്തുള്ളതും അതുപോലെ തന്നെ ഈ പുരോഗമനവാദത്തിലും പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കാം. ഒരു ഒരു കേസ് സ്റ്റഡി എന്നുള്ള ഒരു ഒരു ഉദാഹരണം എടുക്കാം. കുട്ടികളെ ഉണ്ടാക്കുക, അല്ലേ? സ്വാഭാവികമായി ലൈംഗിക ബന്ധം ഉണ്ടാകുന്നു, പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നു. ഒരു ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വം അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉപ്പക്കും ഉമ്മക്കും ഉണ്ട്. അവരെ നോക്കുക എന്നുള്ളതും വളർത്തുക എന്നുള്ളതും ആ രൂപത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആണിനും പെണ്ണിനും ഒക്കെ മതം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ പുരോഗമനവാദം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? മതം എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉപ്പക്കും ഉമ്മക്കും എന്തുണ്ട്? കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ആ രൂപത്തിലൊക്കെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്നാൽ പുരോഗമനവാദത്തിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം? ആർക്കാണ് അതിൽ ഫ്രീ ആയി നടക്കാൻ പറ്റുക? അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പച്ചക്ക് പുരോഗമനം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പച്ചക്ക് പുരോഗമനം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ആർക്കാണ് കുട്ടിയെ നോക്കുന്ന ഉത്തരവാദിത്തമുള്ളത്? ആരാണ് അവിടെ ഫ്രീ ആയിട്ടുള്ളത്?
6: ഈ രജിസ്ട്രേഷനൊക്കെ നിൽക്കുന്നു. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പണിയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് കാരണം കൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു പുരുഷനുമായി ബന്ധം ഉണ്ടാക്കിയാൽ മതി. ഒരു പുരുഷന് ഒരു കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ല. കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഒരു ലോങ് ടൈം പണിയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് കാരണം കൊണ്ട് കുട്ടിയെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് മാത്രം ഒരു പുരുഷനുമായി ബന്ധം ഉണ്ടാക്കിയാൽ മതി. ഒരു പുരുഷന് ഒരു കാലത്ത് ഒരു കുഞ്ഞുങ്ങളെ
7: വളർത്തിയിട്ടില്ല.
5: ഒരു ഉത്തരവാദിത്വവും പുരുഷന് കുട്ടികളെ നോക്കുന്നതിലില്ല. സ്ത്രീക്കാണ് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. കൃത്യമായി കേൾക്കണേ, ഓരോ പോയിന്റും വളരെ കൃത്യമായി മനസ്സിലാക്കണം. സ്ത്രീക്കാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. ഒരു കുട്ടി ഉണ്ടായാൽ പുരുഷൻ എന്താ അത് ഉണ്ടാക്കി പോകുക എന്നുള്ളത് മാത്രമേ പുരുഷനുള്ളൂ, ബാക്കി അതിനെ നോക്കുക എന്നുള്ളതും വളർത്തുക എന്നുള്ളതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? സ്ത്രീയുടെ ഉത്തരവാദിത്തം. സ്ത്രീപക്ഷവാദം കേട്ടോ പറയുന്നത്, കേട്ടോ.
6: ഉത്തരവാദിത്തപ്പെടുത്തുന്നതിന് വേണ്ടി രാജാക്കന്മാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് വിവാഹം. അതുകൊണ്ടാണ് പുരുഷന്മാര് ബാച്ചിലേഴ്സ് പാർട്ടി ഘോഷിക്കുന്നത്. ഇനി വേറെ ഒരാളുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ ചെയ്യത്തില്ല.
7: അപ്പൊ ഒരു കൊച്ചുണ്ടാക്കുക
6: പുരുഷന്മാരത്രേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല. അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്, അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് വിവാഹം ഉണ്ടാക്കിയത്. ആരുടെ സെക്യൂരിറ്റി? കൊച്ചിന്റെ സെക്യൂരിറ്റിക്ക് ഒന്നും അല്ല, ചെലവിന്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ബാച്ചിലേഴ്സ് പാർട്ടി നടത്തി ഈ കല്യാണം കഴിക്കാൻ, അവർക്ക് അല്ലെങ്കിൽ വേറെ സ്ത്രീകളായിട്ട് ബന്ധം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അത് നിരോധിച്ച് ഒരാള് മാത്രമാണെന്ന് മതി എന്ന് പറയുന്ന, ഏക ഭാര്യ ഏക ഭർത്താവ് എന്ന് പറയുന്ന തത്വം ലോകത്തുണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് ഈ മതം എന്ന് പറയുന്നത്.
5: ആരാണത് പ്രചരിപ്പിച്ചത്? ഈ ഉത്തരവാദിത്വം ഒക്കെ കൊടുത്ത് പുരുഷനോട്, പുരുഷനും ഈ കുട്ടി ഉണ്ടായതിൽ നിനക്കും ഉത്തരവാദിത്വം ഉണ്ട്, നീയും കുട്ടിയെ നോക്കണം, അതുപോലെ അങ്ങനെ കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ പുരുഷന് കൊടുത്തത് ആരാണ്? മതമാണ്. ആ മതമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പുരോഗമനവാദികളാകണം. ആ പുരോഗമനത്തിൽ എന്താണ്? സ്ത്രീക്ക് മാത്രമാണ് ഉത്തരവാദിത്തം, കുട്ടിയെ നോക്കുന്നത് സ്ത്രീക്ക്, പുരുഷന് ഉണ്ടാക്കി പോകുക എന്നുള്ളത് മാത്രം. കേട്ടോളൂ, അതിന്റെ ബാക്കി പറയുന്നത് കേട്ടോളൂ.
6: അതുകൊണ്ടാണ് ലൈംഗികത നിയന്ത്രിച്ചത്. വേറെ ആളുകളുമായി ബന്ധം ഉണ്ടാക്കിയാൽ ഉത്തരവാദിത്തം, ഈ കുട്ടിയെ വളർത്തുന്ന ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ടെക്നിക്കാണ്. പുരുഷനും സ്ത്രീയാണ്. അമ്മയാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കോഴി കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ഒരു അച്ഛനോടില്ല. അങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അമ്മയുടെ പണിയായിട്ടൊന്നുമല്ല. അത് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതാണ്. ഈ പറയുന്നത് ഒരു സ്ത്രീക്ക് കുഞ്ഞിനെ വളർത്താനായിട്ട് വേറെ ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്ത ലോകത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്.
5: അപ്പോ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കാൻ വേണ്ടി എങ്ങനെ അവതരിപ്പിക്കണം? അത് പെണ്ണിനെ കൊണ്ട് സാധിക്കും. അത് പെണ്ണിനെ കൊണ്ട് ഒറ്റക്ക് സാധിക്കുന്നതാണ്. പെണ്ണെ നിനക്ക് സാധിക്കും, യു ആർ എംപവേർഡ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടേംസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ പെണ്ണിനെ കൊണ്ട് സാധിക്കും, ഫ്രീ ആയ ഒരു പെണ്ണിനെ കൊണ്ട് അത് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവളുടെ വലിയൊരു സംഭവമാക്കിട്ട് അവതരിപ്പിക്കും. അപ്പൊ എന്തായി ഇവിടെ? എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഒരു കുട്ടി ഉണ്ടാകുന്നു, ആ കുട്ടിയെ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്തത്തിന് ഇപ്പൊ ആരാ ഫ്രീ ആയത്? പുരുഷൻ ഫ്രീ ആയി. പുരോഗമനവാദ പ്രകാരം, ലിബറലിസം പ്രകാരം കൃത്യമായി അത് പച്ചക്ക് പറയുകയാണെങ്കിൽ പുരുഷൻ ഫ്രീ ആയി. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലയിലേക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും വന്നു വീണു. ഇതാണ് യഥാർത്ഥത്തിൽ പുരോഗമനവാദങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. പക്ഷെ അവിടെയും ഈ ചില ആൾക്കാരെങ്കിലും വിചാരിക്കും, എന്താ എന്നാലും ഈ പറയുന്നത് പോലെ അത് സ്ത്രീയുടെ കഴിവാണല്ലോ എന്നൊക്കെയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഞാൻ കുറച്ച് വളരെ വിശദമായി പറയുന്നില്ല, നമുക്ക് പഠനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സിംഗിൾ മദർഹുഡ് എന്ന് പറയുന്നത് ഇത് കേവലം ഒരു സ്ത്രീയുടെ ഏതെങ്കിലും രൂപത്തിൽ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അത് വളരെ കൃത്യമായി തന്നെ പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സിംഗിൾ മദർ പാരന്റിങ് ആൻഡ് അഡൾട്ട് സൈക്കോപാത്തോളജി അത് വളരെ കൃത്യമായി പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരമൊരവസ്ഥ അത് വലിയ രൂപത്തിൽ സമൂഹത്തെ ബാധിക്കുന്നതാണ്. ഒരു അമ്മ മാത്രം കുട്ടിയെ വളർത്തിയാൽ അത് വരുന്ന തലമുറയിൽ തന്നെ സൈക്കോപാത്തോളജിയുള്ള പല രൂപത്തിലുള്ള ആങ്ഷ്യസ് ഡിസോർഡേഴ്സ് ഒക്കെയുള്ള കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഒരു പഠനത്തിൽ മാത്രം, ഒരുപാട് പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രോയിങ് അപ്പ് വിത്ത് ഗേ പാരൻസ് വാട്ട് ഇസ് ദ ബിഗ് ഡീൽ എന്നുള്ള ആ പഠനത്തിൽ, ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ഈ ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള പുരോഗമനമൊക്കെ നടപ്പിലാക്കി പെണ്ണുങ്ങൾ മാത്രം കുട്ടിയെ വളർത്തി

0: ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഇത് പച്ചക്ക് പുരോഗമനം പറഞ്ഞാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പച്ചക്കല്ലാതെ നമ്മളൊക്കെ മയപ്പെടുത്തിക്കൊണ്ട് പുരോഗമനം പറയുന്ന നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അത്തരം വാദങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് വരുന്നത്. പുരുഷൻ എന്താണോ വേണ്ടത്, പുരുഷൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അതെല്ലാം അവന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം വാദങ്ങളിൽ നിരന്തരം നമ്മൾ കാണാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞു യൂറോപ്പിലൊക്കെ പോയി അങ്ങനെയുള്ള കുറെ യൂറോപ്പ് നോക്കികളുണ്ടല്ലോ, ആ യൂറോപ്പ് നോക്കികൾ അവർ പറയുന്നതാണ്, അവർ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലും അതുപോലത്തെ ഇന്ത്യയിലൊക്കെയാണ് ഈ വിവാഹവും കുടുംബവും ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ നിലനിൽക്കുന്നത്. യൂറോപ്പിൽ അങ്ങനെയൊന്നും ഇല്ല. യൂറോപ്പിൽ ഒരു പെണ്ണുമായി സെക്സ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, റെഡ് സ്ട്രീറ്റുകളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെയാണ്. അപ്പോ അതിനുള്ള ന്യായം ഈ ആളുകൾ തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ.
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ, എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല, ഞാൻ വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയും?
2: അതിന് ഒരു ഒരു സാഹചര്യം
1: സൊല്യൂഷൻ പോകാൻ വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു ഭാര്യയെ പോറ്റാൻ എനിക്ക് ഭാര്യയെ പെട്ടുതരാനുള്ളതെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാണ് എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാണോ എനിക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ,
0: എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പോറ്റാൻ കഴിയൂല എന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് വേണം, ലൈംഗികത വേണം. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഇവിടെ എന്താ ഉള്ളത്? സൊല്യൂഷനിലേക്ക് നേരത്തെ യൂറോപ്പ് നോക്കികളായിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. ഏതുപോലെ എനിക്ക് കൃത്യമായി മാസം 5-ാം തീയതി ആകുമ്പോൾ സാലറി കിട്ടണം, പക്ഷെ എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റൂല. അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാൻ പറ്റൂല, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റൂല, പക്ഷെ എനിക്ക് വേണ്ടതൊക്കെ കിട്ടണം. ഈ കാര്യം ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് പുരോഗമനമായിട്ടാണ് നമ്മുടെ TV ചാനലുകളിൽ വരുന്നത്. പുരോഗമന ആശയമായി കൊണ്ടു നടക്കപ്പെടുകയാണ്, ആഘോഷിക്കപ്പെടുകയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന സ്ത്രീകൾ പോലും ആലോചിക്കുന്നില്ല. ഇവിടെ ആണിന്റെ ആവശ്യമാണ് ഇവിടെ പ്രധാനം. ആണിനെന്ത് ചെയ്യണം? വിവാഹം കഴിക്കാതെ അവൻ ആവശ്യമുള്ളതൊക്കെ നേടണം. അതിനെന്ത് വേണം? അതിനനുസരിച്ച് പെണ്ണുങ്ങളെ കുറെ റെഡ് സ്ട്രീറ്റുകളാക്കിക്കും കൊണ്ടും അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ടും അങ്ങനെ ആ രൂപത്തിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? അതിന് നിന്നുകൊടുക്കണം. അതാണ് പുരോഗമനം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് സ്ത്രീപക്ഷമാണോ സ്ത്രീ വിരുദ്ധതയാണോ? ആണിന് വേണ്ടതൊക്കെ അവന് കൃത്യമായി കിട്ടണം, അതിനുവേണ്ടി എന്തുമാവാം, അതിനുവേണ്ടി ഈ പറഞ്ഞ രൂപത്തിലെല്ലാ വ്യവസ്ഥയും തകർത്ത് എറിയണം. ആണിന് ഒരു ഉത്തരവാദിത്വം കൊടുക്കാതെ അവനിങ്ങനെ പാറി നടക്കണം, അവൻ ആവശ്യമുള്ളതൊക്കെ നേടണം. ഇതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പുരോഗമനങ്ങൾ കൊണ്ട് നടക്കുന്ന വിവാഹമോ അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാതെ ഇനിയിപ്പം സ്വഭാവ ദൂഷ്യം കൊണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ പെണ്ണ് കിട്ടാത്ത ആണുങ്ങൾക്ക് അടക്കം വേണം, ലൈംഗികത വേണം. അതിനവർക്ക് കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ സൊസൈറ്റി മാറണം. ഇതാണ് യഥാർത്ഥത്തിൽ പുരോഗമനം. മാത്രമല്ല ഇവർ ഈ പറയുന്ന പുരോഗമനം നേരത്തെ പറഞ്ഞ നഗ്നത നോർമലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും ന്യായം ഈ യൂറോപ്പ് നോക്കികളായ ആളുകൾ പറയുന്ന ന്യായം എന്താണ്? സൗന്ദര്യമുള്ളവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള അവസരം വേണമെന്നാണ്. കേട്ടോളൂ, കേൾക്കും ഭയങ്കര രസമുള്ള പിന്നെ ആശങ്ക കേട്ടോ, പക്ഷേ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം.
1: പൊതുവെ സൗന്ദര്യം ഉള്ള ആളുകൾ, നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യം, നമ്മുടെ കൺവെൻഷനല്ല, അവർക്ക് ഇൻഹിബിഷൻസ് കുറവാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അവരെ തന്നെ പ്രദർശിപ്പിക്കുന്നതിനോ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനോ അവർക്ക് മടിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ട്, ആ ഇൻഹിബിഷൻസ് ഇല്ലായ്മ അവരെ നഗ്നത എന്നൊരു കുഴപ്പമായിട്ട് അവരിൽ തോന്നിപ്പിക്കുന്നില്ല. ശരി.
0: ആ അപ്പൊ അതായത് സൗന്ദര്യമുള്ള ആളുകൾക്ക് അതന്നെ അദ്ദേഹം പറയുന്നത്. എങ്ങനെയുള്ള സൗന്ദര്യം? ഈ പറഞ്ഞ മീഡിയകളും കോർപ്പറേറ്റുകളും പരസ്യക്കാരും അതുപോലെ തന്നെ സിനിമാക്കാരും ഒക്കെ നിശ്ചയിച്ച ഒരു സൗന്ദര്യം ഉണ്ടല്ലേ, വെളുത്തുമെലിഞ്ഞ, അതുപോലെ തന്നെ ആ രൂപത്തിലൊക്കെയുള്ള കുറെ സ്ട്രക്ചറൊക്കെ അവരെന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, യൂറോപ്പിലൊന്നും അവർക്കത് പ്രദർശിപ്പിക്കാൻ ഒരു പണിയുമില്ല. ഇവിടെയും എന്താണ് നടക്കുന്നത്? സൗന്ദര്യം ആസ്വദിക്കണമെന്ന പുരുഷന്റെ ആഗ്രഹം അത് നടപ്പിലാക്കാൻ വേണ്ടി പുരോഗമനായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിച്ചു നോക്കാം. പഠനങ്ങളിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് സൈക്കോളജി ടുഡേയിൽ ഒരു പഠനം നമുക്ക് കാണാൻ സാധിക്കും. വൈ വുമൺ ഫീൽ ബാഡ് അബൌട്ട് ദെയർ അപ്പിയറൻസ്. ഇങ്ങനെ യൂറോപ്പ് നോക്കിയാൽ പറയണ്ടല്ലോ, യൂറോപ്പിൽ അങ്ങനെയാണ്, അവിടെ നഗ്നതയാണ്, അവിടെ ഈ പറഞ്ഞ വെളുത്തുമെലിഞ്ഞ പെണ്ണുങ്ങൾക്ക് നഗ്നത കാണിക്കാൻ ഒരു പ്രയാസവും ഇല്ലാന്ന് പറയുന്നില്ലേ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വൈ വുമൺ ഫീൽ ബാഡ് അബൌട്ട് ദെയർ അപ്പിയറൻസ്. അവിടെയുള്ള വെളുത്തുമെലിഞ്ഞ സ്ത്രീകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, അല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അപ്പിയറൻസിനെ കുറിച്ച് തന്നെ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ മടിയാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സൈക്കോളജി ടുഡേയിൽ വന്നിട്ടുള്ള പഠനമാണ്. ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് അത് പ്രദർശിപ്പിക്കാത്തതെന്തോ മോശമായിട്ടും അതുപോലെ തന്നെ പ്രദർശിപ്പിക്കാൻ തന്നെ

0: ഈ പറഞ്ഞ കോർപ്പറേറ്റുകളൊക്കെ നിശ്ചയിച്ചത് രൂപത്തിലുള്ള ഒരു ശരീര വടിവ് എനിക്ക് വേണമെന്നുള്ളതൊക്കെ സമൂഹത്തിൽ നോർമലൈസ് ആവുകയും അതില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള മാനസിക പ്രയാസങ്ങളിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണം. യൂറോപ്പ് നോക്കികൾ യൂറോപ്പിൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ യൂറോപ്പിലുള്ള അവസ്ഥയാണിത്. അവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അപ്പിയറൻസിനെ കുറിച്ചുള്ള ആ ചിന്ത കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ നഗ്നത നോർമലൈസ്, നേരത്തെ കേട്ട കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി കേട്ടോളൂ, നഗ്നത അതെന്ത് ചെയ്യണം, നോർമലൈസ് ചെയ്യണം എന്നാണ്. അദ്ദേഹം തന്നെ പറയട്ടെ,
1: ചിലര് പൂർണ്ണമായി കുട്ടികളുടെ കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. അവരിത് നടത്തത കണ്ടെന്നില്ല, അവർക്ക് എന്തോ സ്വാഭാവികമായ കാണുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അവരുടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ആണ്. അതൊരു കുഴപ്പമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, സംസ്കാര ശൂന്യമായിട്ട് മുന്നോട്ട് നടക്കുന്നതാണ്.
0: യൂറോപ്യന്മാർക്കൊക്കെ ഓപ്പൺ മൈൻഡ് സെറ്റാണ്. അതുകൊണ്ടാണ് എന്തുള്ളത്, അവർക്ക് നഗ്നത എന്നൊരു പ്രശ്നമായിട്ട് തോന്നാത്തത്. അവർ ശരീരം കാണിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ഓപ്പൺ മൈൻഡ് സെറ്റ് കൊണ്ടാണ് എന്നാണ്. പക്ഷേ ഈ യൂറോപ്പ് നോക്കികൾ ആ നഗ്നത മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആ നഗ്നത കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു? ശാസ്ത്രീയമായ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സയന്റിഫിക് അമേരിക്കനിൽ തന്നെ വന്നിട്ടുള്ള ഒരു പഠനമാണ് വുമൺ ആസ് സെക്സ് ഒബ്ജക്ട്സ്. അതായത് ഇങ്ങനെയുള്ള നഗ്നമായ ശരീരം കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറ് ഏത് രൂപത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഈ രൂപത്തിലുള്ള നഗ്നത കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറ് അതിനോട് പ്രതികരിക്കുന്നത് ജീവനുള്ളത് ഒരു വസ്തുവിനെ പോലെ പോലുമല്ല, ഒരു കേവലം ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് പോലെയാണ് സ്ത്രീയുടെ നഗ്നമായ ശരീരം കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ സ്ത്രീ ഒരു മനുഷ്യനായി പോലും പുരുഷന്റെ തലച്ചോറ് ആ സമയത്ത് പെർസീവ് ചെയ്യൂല. ഈ രൂപത്തിൽ നഗ്നത കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറ് ആ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. അതിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ ബ്രെയിൻ സ്കാന് അടക്കം കൊടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിലാണ് പുരുഷന്റെ തലച്ചോറ് ആ രൂപത്തിൽ അവിടെ ഒരു മനുഷ്യനാണ്, ഒരു സ്ത്രീയാണ്, ഒരു എന്നെ പോലെ വികാര വിചാരങ്ങളുള്ള ഒരു പെണ്ണാണ് ഇത് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് പുരുഷന്റെ തലച്ചോറ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ സ്ത്രീയെ വെറും ഒരു ഒബ്ജക്റ്റായി മാറ്റുന്ന ഒരു കാര്യമാണ് ഈ നഗ്നത എന്ന് പറയുന്നത്, നഗ്നത പ്രദർശനം എന്ന് പറയുന്നത്, ബിക്കിനി ധരിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പുരോഗമനമാണ്, അല്ലെങ്കിൽ യൂറോപ്പ് നോക്കികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് പുരുഷൻ എന്താണോ വേണ്ടത്, പുരുഷന്റെ കുറെ കാമാസക്തികളും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ അവിടെ പൂർത്തീകരിക്കപ്പെടും. പക്ഷേ പെണ്ണ് അവിടെ വെറും ഒരു ഒബ്ജക്റ്റായി മാറുകയാണ്. മാത്രമല്ല, ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ യൂറോപ്പ് നോക്കികൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്, ആ യൂറോപ്യന്മാരുടെ ഓപ്പൺ മൈൻഡ് സെറ്റാണ് എന്നാണ്, അവരുടെ വല വിശാലമായ ഹൃദയമാണ് എന്നാണ്. പക്ഷേ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യം മാത്രം എടുക്കുക, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് ഡ്രസ്സിങ്ങിന്റെ പേരിൽ, വസ്ത്രധാരണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രയാസപ്പെടുന്നത്. നമുക്ക് കണക്കുകൾ കാണാൻ സാധിക്കും. പ്യൂർ റിസർച്ചിന്റെ പഠനമാണ്, യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ ഡ്രസ്സിന്റെ പേരിൽ സ്ത്രീകൾ പ്രയാസം അനുഭവിക്കുന്നത്. കാരണം എന്താ, ഈ പറഞ്ഞ രൂപത്തിൽ നഗ്നതൊക്കെ നോർമലൈസ് ചെയ്ത് അതൊക്കെയാണ് നോർമൽ ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ധരിക്കാത്ത ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, മതപരമായ കാരണങ്ങൾ കൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ധരിക്കാത്തവരുണ്ടാകും, വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അത് ധരിക്കാത്ത സ്ത്രീകൾ അതിന്റെ പേരിൽ വിവേചനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ യൂറോപ്പിനെ കുറിച്ചാണ് ഈ യൂറോപ്പ് നോക്കികൾ പറയുന്നത്. എന്ത്, വളരെ ഓപ്പൺ മൈൻഡ് സെറ്റാണ് നാൻ, വളരെ വിശാലമായ ഹൃദയമാണ് നാൻ. ഒന്നുമില്ല, പുരുഷന് വേണ്ട രൂപത്തിൽ അവൻ ആവശ്യമുള്ള രൂപത്തിലൊക്കെ വസ്ത്രം ധരിച്ചാൽ അവർക്ക് ഹാപ്പി ആയിരിക്കും. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇതേ യൂറോപ്പിലാണ് എന്നുള്ളത് പറയുന്നത് ശാസ്ത്രീയമായ പഠനങ്ങളാണ്. മാത്രമല്ല, ഈ പറഞ്ഞ യൂറോപ്പ് നോക്കികൾ പറയുന്നത് എന്താ, അവിടെ വലിയ ലിംഗസമത്വമുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ഗ്യാപ്പ് അവിടെ കുറവാണെന്നൊക്കെയാണ്. പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഇന്റിമേറ്റ് പാർട്ട്നർ വയലൻസ് പോലും, അല്ലെങ്കിൽ പിന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും അതുപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിലുള്ള വയലൻസ് പോലും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നോർഡിക് രാജ്യങ്ങളിലാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണ് എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയാൻ. പക്ഷേ യൂറോപ്പ് നോക്കികൾ പറയുന്നെന്താ, അവിടെ വലിയ ജെൻഡർ ഇക്വാലിറ്റിയാണ്, ജെൻഡർ ഗ്യാപ്പ് വളരെ കുറവാണ് എന്നാണ്. ഇതേ യൂറോപ്പിനെ കുറിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. അല്ലേ, ഇംഗ്ലണ്ടിനെ കുറിച്ച് മാത്രമുള്ള ഒരു വാർത്തയാണ്, ഓൾമോസ്റ്റ് ഓൾ യങ് വുമൺ ഇൻ UK ഹാവ് ബീൻ സെക്ഷ്വലി ഹറാസ്ഡ് സർവേ ഫൈൻഡ്സ്. ഇംഗ്ലണ്ടിലുള്ള യു കെയിലുള്ള ഏകദേശം എല്ലാ പെണ്ണുങ്ങളും ഏതെങ്കിലും രൂപത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വളരെ വിശാലമായ ഹൃദയമാണ്, വളരെ വിശാലമായ പുരോഗമനമാണ്. പക്ഷേ ആ പുരോഗമനം കൊണ്ട് എന്താ സംഭവിച്ചത്? ഇതാണ് അവിടെയുള്ള പുരോഗമന ലോകത്ത്, പുരോഗമന ഉട്ടോപ്യൻ ലോകത്ത് സ്ത്രീകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവിടെ പറയുന്നത് എന്താ, യൂറോപ്പിലൊക്കെ ഭയങ്കര വിശാലമാണ്, ഭയങ്കര പുരോഗമനമാണ്, അവിടെ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര സംഭവമാണ് എന്നാണ്. പക്ഷേ ഇതാണ് അവസ്ഥ. ഇത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഏതെങ്കിലും പുരോഗമനവാദികൾക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രം പറയാനുണ്ട്, ഫ്രാൻസ് പറയാനുണ്ടോ? കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് രാജ്യം പറയുകയാണെങ്കിലും കണക്കുകൾ വളരെ കൃത്യമായി കയ്യിലുണ്ട്. എവിടെയാണ് സ്ത്രീകൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്? ഒരൊറ്റ കമ്പാരിസൺ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറയുന്ന വളരെ പ്രാകൃതമായ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിലെ കണക്കും അമേരിക്ക പോലെയുള്ള പുരോഗമന സ്വർഗ രാജ്യങ്ങളെ കുറിച്ചുള്ള കണക്കുകളും നമുക്ക് ലഭ്യമാണ്. നോക്കുക, ഈ കണക്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫോസിബിൾ റേപ്പ്. റേപ്പ്, റേപ്പിന്റെ കണക്ക് മാത്രം എടുത്ത് നോക്കുക, 0.33 ആണ് സൗദി അറേബ്യയിലുള്ള കണക്ക്. യു എസിലത് 34.53. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്ത്രീപക്ഷമാണ്, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാണ്, സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുരോഗമനാണ്. പക്ഷെ മറുഭാഗത്തോ സ്ത്രീകൾ അടിച്ചമർത്താൻ വേണ്ടിയുള്ള മതമാണ്. ആ മതരാജ്യത്ത് നിങ്ങൾ ഈ പറയുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന സൗദി അറേബ്യയിലുള്ള റേപ്പിന്റെ കണക്കാണ് 0.33. സ്ത്രീകളുടെ സ്വർഗരാജ്യവും സ്ത്രീകളെ വിമോചിപ്പിക്കാനും കൊണ്ടുവന്ന പുരോഗമന രാജ്യമായ ആ സ്വർഗമായ യു എസിലുള്ള കണക്കാണ് 34.53. ആ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന സ്ത്രീപക്ഷമെന്നും സ്ത്രീ വിമോചനമെന്നും മാനവികത എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ആശയങ്ങൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പുരുഷൻ എന്തു വേണമോ, പുരുഷൻ എന്താഗ്രഹിക്കുന്നുവോ, ഏതൊക്കെ രൂപത്തിൽ വേണമെന്ന് പുരുഷൻ ചിന്തിക്കുന്നുവോ, ആ രൂപത്തിലെല്ലാം ആക്കിയെടുക്കുകയും അത് പെണ്ണിന്റെ ആവശ്യമാണ്, അത് പെണ്ണിന്റെ വിവേചനമാണ് എന്നവളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പുരോഗമനം എല്ലാ നിലക്കും ചെയ്യുന്നത്. കുറുക്കനെ സംബന്ധിച്ചിടത്തോളം നേരെ പോയിട്ട് കോഴിനെ പിടിക്കാം, അതല്ലെങ്കിൽ കോഴിനോട് കോഴികൾക്ക് കുറച്ച് ക്ലാസ് എടുക്കുക. നിങ്ങൾ കോഴികളാണ്, നിങ്ങൾ സ്വതന്ത്രരായ ജീവികളാണ്, നിങ്ങളിങ്ങനെ കൂട്ടിൽ അടക്കപ്പെടേണ്ടവരല്ല. കുറുക്കന്മാരാണ് തെറ്റ് ചെയ്യുന്നവർ. അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറുക്കന്മാരെ നിങ്ങൾ പേടിക്കാതെ രാത്രിയിലടക്കം നിങ്ങൾ പുറത്തേക്ക് വന്നോളൂ. പറ്റുമെങ്കിൽ കോഴികളെ നിങ്ങൾ കോഴി ശാക്തീകരണത്തിന്റെ ഭാഗമായി കുറുക്കന്റെ ഗുഹയിലേക്കും പോയിക്കോളൂ എന്ന് പറയുന്ന എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ കുറച്ച് പുരോഗമന കോഴികൾ പറയാണ്, ആ ഞങ്ങൾ ശാക്തീകരിക്കപ്പെട്ട കോഴികളാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ ഗുഹയിലേക്ക് ചെന്നാൽ എങ്ങനെ ഉണ്ടാകും? അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. കുറുക്കന് സന്തോഷം, കുറുക്കന് സന്തോഷം. കാരണം എന്താ, കോഴിനെ പിടിക്കാൻ അങ്ങോട്ട് പോയി അടങ്ങാറാവേണ്ട കാര്യമില്ല. ആ കുറുക്കന് വേണ്ട ഇര അവന്റെ ഗുഹയിലേക്ക് വരും. ഇതേ കാര്യമാണ് സംഭവിക്കുന്നത്. പെണ്ണിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, ഇതാണ് സ്ത്രീപക്ഷം, ഇതാണ് സ്ത്രീ വിമോചനം എന്ന് ചിന്തിപ്പിച്ച് പുരുഷന് വേണ്ടതെല്ലാം സ്ത്രീകളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈ പുരോഗമന നാട്യങ്ങൾ, കാവട്യങ്ങൾ തിരിച്ചറിയുകയും ഇതെല്ലാം, ഈ ചൂഷണങ്ങളെല്ലാം തടയുകയാണ് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ നിയമങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും മതം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അത് അവിടെയാണ് നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളും മനുഷ്യരുണ്ടാക്കുന്ന വ്യവസ്ഥകളും എത്രത്തോളം ഈ രൂപത്തിൽ പല രൂപത്തിൽ സമൂഹത്തെ തകർക്കുന്നു എന്നുള്ളതും. എന്നാൽ പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ എല്ലാ നിലക്കും എല്ലാവർക്കും സുരക്ഷയാകുന്നത് എന്നുള്ളതും. ഇവിടെ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്ക് ഓരോരുത്തരുടെയും റോൾ എന്താണോ അത് കൃത്യമായി മതത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും അവകാശങ്ങളുണ്ട്, രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ആ രൂപത്തിലാണ് മതം സ്ത്രീ പുരുഷ വ്യത്യാസത്തെ കാണുന്നത്. അതൊക്കെ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കിക്കൊണ്ട് പുരോഗമന ലോകത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് സ്ത്രീ ചൂഷണമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് നമ്മളെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതിലേക്കും പഠിക്കുന്നതിലേക്കും നയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്, പുരോഗമനവാദം സ്ത്രീവിരുദ്ധം മനുഷ്യത്വ വിരുദ്ധം. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: أعوذ بالله من الشيطان الرجيم.

الأرض غير الأرض والسماوات وبرزوا لله الواحد القهار.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ഗവേഷണ ലേഖന മത്സരം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ദേശീയ സംസ്ഥാനതല ഗവേഷണ ലേഖന മത്സരം സംഘടിപ്പിക്കും. ഗവേഷണ ലേഖനം സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷകൻ ബിരുദ, ബിരുദാനന്തര അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമിലെ മുഴുവൻ സമയ വിദ്യാർത്ഥിയായിരിക്കണം. അപേക്ഷകൻ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനം, ഡിഫി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്ത് നിന്നാണ് എൻട്രികൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷകന് ഒരു എൻട്രി മാത്രമേ അനുവദിക്കൂ. എന്നാൽ സംസ്ഥാന ദേശീയ മത്സരങ്ങൾക്ക് വെവ്വേറെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരേ അപേക്ഷകന് രണ്ട് മത്സരങ്ങളിലും കൊടുക്കാം. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. വിലാസം cag@gov.in.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഹുജുറാത്ത് 12 വചനം വിശദീകരിക്കുന്നതിൻ്റെ 3 ഭാഗമാണ് ഇനി നാം കേൾക്കുന്നത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജഅഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ മനപ്പാഠത്തിനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു ഹുജറാത്തിലെ 12 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനപ്പാഠമാക്കുന്നത്. ആയത്തൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാം.

0: അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 13-ാമത്തെ ആയത്തുമായി നാളെ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്ത് ഹുജുറാത്തിലെ 12-ാം വചനമാണ് നാം പഠനവിധേയമാക്കിയത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദാനം ചെയ്യുക, സ്വർഗം നേടുക, ഭാഗം 2. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയത് ദാനധർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ദാനധർമ്മം ചെയ്യുക, അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു വലിയ നന്മ തന്നെയാണ്, പുണ്യമാണ്. സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവർ ചിലവഴിക്കുന്ന വിഷയത്തിൽ നമുക്ക് മാതൃകയായിരുന്നു. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ധാരാളം കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ധാരാളം പ്രയാസങ്ങൾ പറയുകയുണ്ടായി. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം പോലും തൻ്റെ കയ്യിലില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുകയും പ്രവാചകൻ തൻ്റെ ഭാര്യമാരുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് മാ ഇന്ദി ഇല്ല മാ എൻ, വെള്ളമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ മറ്റൊന്നുമില്ലല്ലോ എന്നാണ്. പ്രവാചകൻ സദസ്സിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ അതിഥിയാണ്, ആരെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ എന്താണുള്ളത് എന്ന് പോലും നോക്കാതെ ഒരു അൻസ്വാരിയായ സ്വഹാബി അനയാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊക്കുകയാണ്. പ്രവാചകരെ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അയാളെ വീടിൻ്റെ ഉമ്മറത്തിരുത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കഴിക്കാൻ എന്താണുള്ളത് എന്ന് തൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ, മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണമുണ്ട്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഭാര്യ പറയുകയാണ്. ഈ സ്വഹാബി ഒരു സൂത്രം തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഭക്ഷണം എടുത്ത് വിളമ്പി വെക്ക്, കുട്ടികളെയൊക്കെ വേഗത്തിൽ ഉറക്കിക്കിടത്തിക്കോ, അതിഥി കഴിക്കാൻ വരുമ്പോൾ ആ വിളക്ക് നീ ഊതിക്കെടുത്തണം, അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉള്ള ഭക്ഷണം അതിഥി കഴിക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി ഈ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. നേരം പുലർന്നു, ഈ സ്വഹാബി പ്രവാചകൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് അള്ളാഹു സുബഹാനഹു വതആല വഹീ നൽകി കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കയറി ചെല്ലുമ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, ലഖദ് അജിബല്ലാഹു മിൻ സനഅകുമുല്ലൈൽ, ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത കാര്യത്തിൽ അള്ളാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, സ്വന്തം ആവശ്യവും തൻ്റെ മക്കളുടെയും തൻ്റെ ഭാര്യയുടെയും വിശപ്പിനെ മറന്നുകൊണ്ട് ആ അതിഥിയെ സൽക്കരിച്ച സ്വഹാബി, അദ്ദേഹം പോകുന്ന സ്വർഗത്തിലേക്ക് പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിൻ്റെ 92-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുംഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യാതെ ഒരാളും പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ലൻ തനാലുൽ ബിറ, പുണ്യത്തിലേക്ക് എത്തുകയില്ല എന്നതിൻ്റെ അർത്ഥം ലൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകാതെ ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന ആയത്ത് കേട്ടപ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ വന്നു നിന്ന് കരയുകയാണ് മഹാനായ അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, ജീവിതത്തിൽ കുറേ ദാനധർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ഒന്നും നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങ് ബൈറുഹയിലെ നീണ്ടു പരന്ന് കിടക്കുന്ന വിശാലമായ ആ ഈത്തപ്പനത്തോട്ടമില്ലേ, പ്രവാചകരെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സമ്പത്ത്, അത് മുഴുവനും ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ തോട്ടം മുഴുവൻ ഒരു ആയത്ത് കേട്ടതിൻ്റെ പേരിൽ കൊടുത്ത അബൂ തൊൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പോകുന്ന ആ സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, ധാരാളം ആയത്തുകൾ കേട്ടിട്ടും കൊടുക്കാനുള്ള മനസ്സിൻ്റെ പിശുക്ക് നമ്മിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കുന്നത്? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതെ, ആ ആയത്ത് കേട്ട് ഹൈബർ യുദ്ധവകയിൽ തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി നൽകിയ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി കൊടുക്കാൻ, ദാനധർമ്മം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ അടുക്കലേക്ക് ദാനധർമ്മം ചോദിച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഖാന യഖൂലു ലഹും മുതഹല്ലില, വളരെ സന്തോഷത്തോടുകൂടി അവർ പറയുന്നതാണ്, മർഹബൻ ബിമൻ ജാഅ യഹ്മിലു ഹസനാതിൻ ഇലൽ ആഖിറതി ബിഗൈരി അജ്രിൻ, എൻ്റെ അടുക്കൽ നിന്ന് കൂലിയൊന്നും വാങ്ങാതെ എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നവനെ കയറിയിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് ഒരു കുറച്ചെടുത്തു കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇത്ര കൊടുക്കുന്നു എന്നതിലല്ല, ആ കൊടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബഖ ദിർഹമുൻ മിൻ മിഅതി അൽഫി ദിർഹമീൻ, ഒരു ദിർഹം 1000 ദിർഹമിനെ മറികടക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് പ്രവാചകരെ, അതെങ്ങനെ സംഭവിക്കും? അവിടുന്ന് പറയുകയാണ്, 1000 ദിർഹം ദാനം ചെയ്യുന്നവൻ ലക്ഷങ്ങളിൽ നിന്നാണ് ദാനം ചെയ്യുന്നത്, എന്നാൽ 1 ദിർഹം കൊടുക്കുന്നവൻ ചിലപ്പോൾ 10 ദിർഹമോ 2 ദിർഹമോ മാത്രമായിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാനുള്ള മാനസികാവസ്ഥ അതായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. 1 രൂപ കൊടുത്താലും അതിനെ 1 കോടിയുടെ രൂപത്തിൽ സ്വീകരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആല നാം ദാനം ചെയ്യുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതിനുള്ള ധാരാളം അവസരങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് ധാരാളമാണ്, നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഇല്ലേ. നമ്മുടെ നാടുകളിൽ പള്ളികൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മദ്രസ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എന്തെങ്കിലും ക്ലാസുകൾ അവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിന് ചിലവുകളേറെയാണ്. അതുകൊണ്ട് ആ ചിലവുകളിലേക്ക് നമ്മുടെ വക എന്തെങ്കിലും ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ, 100 രൂപ, 1000 രൂപ എന്നിങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം, അവസരങ്ങൾ നമുക്ക് എപ്പോഴും ലഭിച്ചെന്ന് വരില്ല. കിട്ടുന്ന അവസരങ്ങളെ വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാൻ സാധിക്കണം. സകാത്തും സദഖയും നാം തടഞ്ഞു വെക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ആ നാടിന് പോലും ബറക്കത്ത് ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കാര്യഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമാണ്, ദാനം ചെയ്യുക സ്വർഗം നേടുക, ഭാഗം 2. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകൾ എന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണുവായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ ഇടയ്ക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നും, ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ബാഹ്യമായിട്ടുള്ള ഒരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഖമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: അതുകൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത് ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.

0: ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു.
1: അതുമാത്രമല്ല അത്രയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി എന്നുള്ളതാണ്. അതായത് പിന്നെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ മണലിൽ കിടത്തി, അതും പോരാഞ്ഞിട്ട് അരിശം തീരാഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ കല്ലുകൾ കയറ്റി വെച്ചു ശരീരത്തിൻ്റെ മേൽ. അങ്ങനെ കുട്ടികളെ കൊണ്ട് മണലാരണ്യത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. അങ്ങനെയൊക്കെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വേണ്ടി വിധേയരായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയും അനുഭവിച്ചത് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന തൗഹീദി ആദർശം ഉൾക്കൊണ്ടതിനാൽ മാത്രമാണ്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ഇസ്ലാമിക ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ഒഫീഷ്യൽ മുഅദ്ദിനായി എന്നുള്ളതാണ്. നമുക്കറിയാം അങ്ങനെ കറുകറുത്ത ബിലാൽ എന്ന് പാട്ടുകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് പോലെ അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയുള്ള ആൾ, വെളുവെളുത്ത പ്രവാചകൻ അല്ലേ. പ്രവാചകൻ്റെ ശരീരപ്രകൃതിയെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
0: ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ബാങ്കിന്റെ തുടക്കമൊക്കെ നമുക്കറിയാം. ബാങ്ക് തുടങ്ങുന്നത് വരും മുമ്പൊരു തവണ സൂചിപ്പിച്ചതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും നമസ്കാരത്തിന് സമയമായോ ഇല്ലേ എന്നത് പരസ്പരം അറിയിക്കാൻ ഒരു ഉപാധി വേണം. അപ്പൊ എന്തു ചെയ്യണം, മണിയടിക്കണോ അതല്ല വിളംബരം നടത്തണോ എങ്ങനെയാണത് ചർച്ച ചെയ്തു. അങ്ങനെ അവര് ചർച്ചയിൽ തീരുമാനമാകാതെ പിന്തിരിഞ്ഞു. അങ്ങനെയാണ് ഒരു സ്വഹാബി സ്വപ്നം കാണുന്നതും കൂട്ടത്തിൽ ഒന്നിലധികം സ്വഹാബികൾ ആ സ്വപ്നം അതേ സ്വപ്നം കാണുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അറിയിക്കുകയും നമുക്ക് വിളിച്ചു പറഞ്ഞാലോ ബാങ്കിന്റെ വാചകങ്ങളെ. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാണ്, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത് വേണ്ടത് എന്ന് അവർ ശരിവെക്കുകയും അങ്ങനെ ആ ബാങ്കിന്റെ വാചകങ്ങൾ അറിയിക്കുകയും ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് ശരിക്കും അത് ഒരു നന്മയുടെ തുടക്കമാണ്. അപ്പൊ അതാര് ചെയ്യും, ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊരു ചർച്ച അവിടെ ഇങ്ങനെ ഉണ്ടായി. പല പ്രമാണിമാരായിരുന്ന ആളുകളും ആ കൂട്ടത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളിൽപ്പെട്ടവരുണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽപ്പെട്ടവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സഹായിച്ച മുഹാജിറുകളിലും അൻസാരികളിലും പെട്ട ആളുകളുണ്ട്, വളരെ പ്രമാണിമാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ആ യോഗ്യത എത്തിച്ചെന്നത് എവിടെയാണ്? കറുകറുത്ത അടിമയായിരുന്ന പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ച് ഇസ്ലാമിൽ ഏറ്റവും ഉന്നത സ്ഥാനം നേടിയ ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ് ആ ഒരു പദവി കിട്ടിയതാണ്.
1: അതുമാത്രമല്ല നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണല്ലോ. അഹദ് അഹദ് എന്ന് മാത്രമേ, അതായത് നമ്മളൊരു ചരിത്രം പറയുന്നതിനിടക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും ഒരു വേള ക്രൂരമായ പീഡനത്തിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുന്ന സമയത്ത് അവരുടെ നാവിലൂടെ മുശ്രിക്കുകളെ തൃപ്തിപ്പെടുത്തുന്ന ഏതാനും വാക്കുകൾ വന്ന് പ്രവാചകനോട് ക്ഷമ ചോദിക്കുന്ന സംഗതി. എന്നാൽ ബിലാൽ ഒഴികെ എന്ന് നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയും. എത്ര പീഡനങ്ങൾ വന്നപ്പോഴും അഹദ് എന്നുള്ളതല്ലാതെ നാവിൽ നിന്ന് മറ്റൊന്നും വരാത്ത അത്രയും പ്രഗത്ഭനായൊരു വ്യക്തിത്വമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പിന്നെ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ഒരു മഹത്വം. ഇപ്പം നമ്മൾ പിന്നെ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഹദീസിൽ കാണാൻ കഴിയും അരിഹനായ ബിലാൽ, ഓ ബിലാലെ ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, എന്നാ ബാങ്ക് കൊടുക്കാത്തത്, ബാങ്ക് കൊടുക്കാൻ സമയമായില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ബാങ്ക് കൊടുത്തിട്ട് വേണം റബ്ബിനോട് കണ്ടുമുട്ടിയിട്ട് ഒന്ന് സംസാരം നടത്തി ഒന്ന് സന്തോഷിക്കാൻ എന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് സമൂഹത്തിൽ എന്തു സ്ഥാനമാണുള്ളത്? അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മളൊരു ഡോക്ടറാക്കാൻ എൻജിനീയറാക്കാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ തൊട്ടടുത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒട്ടനവധി പള്ളികളുണ്ട്. അവിടെ എൻ്റെ കുട്ടിയുടെ ഒരു ബാങ്ക് കേൾക്കാൻ, അവിടുത്തെ മിഹ്റാബിലൊരു ഇമാമായി നിൽക്കാൻ നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളത്.
0: ബിലാൽ റളിയല്ലാഹുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഓരോ വക്തത്തിനും അദ്ദേഹം നബിയോട് അനുവാദം ചോദിച്ചിട്ടായിരുന്നു ബാങ്ക് വിളിച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ ആസ്വദിച്ച് അദ്ദേഹം ആ ഡ്യൂട്ടി നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആത്മസംഘർഷം ഉണ്ടാവുകയും വിഷമമുണ്ടാവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉച്ചരിക്കപ്പെടുന്ന ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് അദ്ദേഹം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറിത്താമസിക്കുന്നുണ്ട് മദീനയിൽ നിന്ന്. അങ്ങനെയാണ് ഒരിക്കൽ അദ്ദേഹം സ്വപ്നം കാണുന്നതും മദീനയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നതും ഭാര്യയോട് പറഞ്ഞ് നമുക്ക് വേഗം മദീനയിലെത്തണം എന്നറിഞ്ഞ് അദ്ദേഹം മദീനയിലെത്തുമ്പോൾ ഉമർ അള്ളാഹുവിനൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ വരവേൽക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ മദീനയിലെത്തി അൽഹംദുലില്ലാഹ് നിങ്ങൾ ആ ബാങ്ക് കേൾക്കണം. അപ്പം അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം മദീനത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ബാങ്കിലും മുഴങ്ങിയപ്പോൾ ഒരുപാട് സ്വഹാബികൾ കണ്ണുനീരോടെ അതേപോലെ തന്നെ ഏറെ ആവേശത്തോടെ ആ ബാങ്കിന്റെ അടുത്തേക്ക് പള്ളിയിലേക്ക് വന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം ഓർക്കുകയാണ്. നബിയുടെ കാലത്തെ അങ്ങനത്തെ ഒരു ശബ്ദം ബാങ്കിലൂടെ അവർ കേട്ടിട്ടുള്ളൂ. അപ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന വാക്കെത്തുമ്പോൾ തളർന്നു വീഴാറുണ്ടായിരുന്നു അദ്ദേഹം എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
1: അപ്പൊ എന്തായിരുന്നാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു ചരിത്രമാണ്, ഇത്തരത്തിൽ നമുക്ക് ഈമാനിക ആവേശം നൽകുന്ന ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. നിങ്ങളുടെ പഠനത്തിനു വേണ്ടി ഇത് വിട്ടു നൽകുകയാണ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ പ്രിയ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. അസൂയ എന്ന മഹാവിപത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ എല്ലാ നന്മയിലേക്കും വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ തിന്മയുടെ വഴികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു തരികയും അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ശക്തമായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആൻ. അപ്രകാരം സത്യവിശ്വാസികൾ ഒഴിവാക്കേണ്ടുന്ന വളരെ ഗുരുതരമായ ഒരു പാപത്തെ സംബന്ധിച്ചാണ്, അഥവാ അസൂയയെന്ന തിന്മയെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലഖിലെ അഞ്ചാമത്തെ ആയത്തിൽ മനുഷ്യന് രക്ഷ തേടേണ്ടുന്ന വളരെ വലിയ ഒരു തിന്മയായിട്ടാണ് അസൂയ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, പല ഷർറുകളിൽ നിന്നും രക്ഷ തേടാനുള്ള പ്രാർത്ഥനയാണ് അതിലൊന്ന്. വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ. അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. അസൂയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ന്യാമത്തിനോട് വെറുപ്പ് തോന്നുകയും അത് നീങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യലാണ്. അഥവാ മറ്റുള്ള ആളുകൾക്ക് വല്ല നന്മയും ലഭിക്കുന്നതിൽ അസ്വസ്ഥമാവുക, അതിലങ്ങേയറ്റത്തെ വെറുപ്പ് പ്രകടിപ്പിക്കുക, എന്നിട്ട് അത് എങ്ങനെയാണോ ഇല്ലാതെയാക്കാൻ സാധിക്കുക ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക, അവരോട് സംസാരിക്കുമ്പോൾ ആ വെറുപ്പ് പ്രകടിപ്പിക്കുക, പല നിലക്കുമുള്ള കുതന്ത്രങ്ങളിലൂടെ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളൊക്കെ അസൂയ എന്ന ഒരു തിന്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഷെറുകൾ ഏറെ ഗുരുതരമാണ്. വ്യക്തിയിലും കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമെല്ലാം അസൂയയുടെ കെടുതികൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, നിങ്ങൾ രക്ഷ തേടേണ്ടുന്ന വളരെ വലിയ ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ അസൂയ. വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങൾ കാവൽ ചോദിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളോട് അവർ സ്വീകരിക്കേണ്ടുന്ന ഒരുപാട് മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വെക്കരുത് എന്നാണ്. കാരണം സത്യവിശ്വാസികൾ അവരുടെ യഥാർത്ഥ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ ഒരാളും തന്നെ സമ്പൂർണ്ണ വിശ്വാസിയായിത്തീരുകയില്ല തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ. അപ്പോൾ നാം ഒരു നിഅമത്ത് നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ അതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. എന്നാൽ മറ്റൊരാൾക്ക് നന്മ ലഭിക്കുമ്പോൾ അതിൽ നമുക്ക് പ്രയാസം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായ രൂപത്തിലല്ല, അല്ലെങ്കിൽ സമ്പൂർണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹിമഹുള്ള അസൂയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നിഅമത്തിനോടാണ് യഥാർത്ഥത്തിൽ അസൂയ വെക്കുന്ന ആളുകൾ വെറുപ്പ് വെച്ചു പുലർത്തുന്നത്. അള്ളാഹുവിൻ്റെ ഖദറിനോടാണ് അവർക്ക് വെറുപ്പുള്ളത്. കാരണം മറ്റൊരാൾക്ക് നിഅമത്ത് നൽകപ്പെടുന്നത് അത് അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ അതിനോട് വെറുപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തോട് അയാൾക്ക് വെറുപ്പുണ്ടായി എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് നന്മ ലഭിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി അസൂയപ്പെട്ടുകൊണ്ടേയിരിക്കും, അയാൾ അസ്വസ്ഥമായി കൊണ്ടേയിരിക്കും. എന്നു മാത്രമല്ല, തനിക്ക് അള്ളാഹു നൽകിയ ഒരു ന്യാമത്തിൻ്റെ വലിപ്പം അയാൾ തിരിച്ചറിയില്ല. കാരണം എന്താണ്? എപ്പോഴും മറ്റുള്ള ആളുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്കും ന്യാമത്ത് ലഭിക്കുന്നത് അയാൾ കാണും. അപ്പോൾ തനിക്ക് ലഭിച്ച ന്യാമത്തിനെക്കുറിച്ച് അയാൾ ചിന്തിക്കാതെ മറ്റുള്ളവന് ലഭിച്ച ന്യാമത്തിനെക്കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥമാവുകയാണ് അയാൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ അസൂയ എന്നത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്.
സൂറത്തുന്നിസയിലെ 54

0: രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അള്ളാഹു അവന്റെ ഫളിലിൽ നിന്ന് ജനങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അസൂയ വെച്ചു പുലർത്തുകയാണോ? അത് ശരിയല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അഥവാ ഇബ്രാഹിം നബിക്കും അതേപോലെ തന്നെയുള്ള മറ്റു പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയ നിഅമത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി തെരഞ്ഞെടുത്തതിലൊക്കെ യഹൂദ ക്രൈസ്തവർക്ക് അസൂയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹു അവന്റെ ഫളിലിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവർക്ക് പല നിഅമത്തുകളും നൽകും, അതിൽ നിങ്ങൾ അസൂയ വെക്കുകയാണോ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, വൽ ഹസദു മദ്മൂമുൻ, അസൂയ എന്നത് അങ്ങേയറ്റം ആക്ഷേപാർഹമായ കാര്യമാണ്. വ സാഹിബുഹു മഗ്മൂമുൻ, അസൂയയുടെ വക്താവ് എപ്പോഴും ദുഃഖിതനായിരിക്കും, കാരണം മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ അയാളെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വ യുഖാൽ, പറയപ്പെട്ടിട്ടുണ്ട്, അൽ ഹസദു അവ്വലു ദംബിൻ ഉസിയല്ലാഹു ബിഹി ഫിസ്സമാ വ അവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിൽ അർദ്, അസൂയയാണ് ആകാശത്തു വെച്ച് അല്ലാഹു അനുസരണക്കേട് കാണിക്കപ്പെട്ട ഒന്നാമത്തെ തിന്മ. ഭൂമിയിലും അസൂയ കൊണ്ടാണ് ഒന്നാമത്തെ തിന്മയുണ്ടായത്. ഫ അമ്മാ ഫിസ്സമായി ഫഹസദു ഇബ്ലീസ് ആദം, ആകാശത്ത് വെച്ച് സംഭവിച്ചതെന്താണ്? ഇബ്ലീസിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് തോന്നിയ അസൂയ, അത് കാരണത്താലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ ഇബ്ലീസ് ധിക്കരിച്ചത്. അപ്പോൾ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കപ്പെട്ട ഒന്നാമത്തെ തിന്മ അസൂയയാണ്. അതേപോലെ തന്നെ ഭൂമിയിലോ, വ അമ്മാ ഫില്ലർദി ഫഹസദു ഖാബീല ലിഹാബീൽ, ഖാബീലിന് ഹാബീലിനോട് തോന്നിയ അസൂയയാണ് ഭൂമിയിലുണ്ടായ ഒന്നാമത്തെ കുറ്റകൃത്യം. അങ്ങനെയാണവിടെ കൊല നടക്കുന്നത്. അപ്പോൾ അസൂയ കാരണത്താലാണ് ഏറ്റവും വലിയ അനുസരണക്കേടുകൾ ഉണ്ടായിട്ടുള്ളത്. ലോകത്ത് തിന്മകൾക്ക് തുടക്കം കുറിച്ച പാപങ്ങളിൽ വളരെ ഗൗരവമേറിയ പാപമാണ് അസൂയ എന്നത്. അതുകൊണ്ട് പ്രവാചകം പഠിപ്പിച്ചതുപോലെ, ലാ തഹാസദു, ഒരിക്കലും നമ്മൾ പരസ്പരം അസൂയ വെക്കരുത്. എല്ലാവർക്കും നിഅമത്ത് ലഭിക്കുന്നതിൽ നമ്മൾ സന്തോഷിക്കണം. അതിൽ നാം ഇഷ്ടം വെച്ചു പുലർത്തണം. അത് അള്ളാഹുവിൻ്റെ ഖദറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അസൂയാലുക്കളുടെ അസൂയ, അതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും വേണം. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അള്ളാഹു സുബ്ഹാനഹു വതആല അസൂയയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അസൂയ എന്ന മഹാവിപത്തിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അതേ രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെ രാജ്യം അതിന്റെ പുതിയ ജനസംഖ്യാ കണക്കെടുപ്പിലേക്ക് നീങ്ങിയിട്ടുണ്ട്. സെൻസസ് 2027. പത്ത് വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് കണക്കെടുപ്പ് നടക്കാറുള്ളത്, ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യം നിലനിന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ, ഒരു മൂന്നാല് വർഷങ്ങളധികമായിട്ടുണ്ട്. സ്വാഭാവികമായും സെൻസസ് അത് വന്ന ഒരു കാലഘട്ടം നമ്മൾ മറന്നിട്ടുണ്ടാകും. സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു കാലഘട്ടം പത്ത് വർഷത്തിലേറെയായി ഇപ്പോഴായിട്ട്. ഇപ്പോൾ ഈ ഒരു മാസം ജൂലൈ മാസം മുതൽ, ഒന്നാം തീയതി മുതൽ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 16 മുതൽ സെൽഫ് എന്യൂമറേഷൻ, ഓരോരുത്തർക്കും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ, വീടിൻ്റെ കണക്കുകളൊക്കെ സ്വയം ഡിജിറ്റലൈസ് ചെയ്യാൻ, ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരുന്നു. എല്ലാ കളക്ടർമാരും ജില്ലാ കളക്ടർമാരും അവരവരുടെ ഫേസ്ബുക്ക് പേജിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിരുന്നു. നമ്മുടെ വീട്ടിലും ഇൻഷാല്ലാ ഇത്തരത്തിൽ സെൻസസുമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വരും. അവർ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരുത്തും അപരിചിതമായൊരു പ്രദേശമായിരിക്കും അത്. അവർക്കൊരു പരിചയം ഉണ്ടാവില്ല. ചുരുക്കം ചില ആളുകൾക്കൊക്കെ വീടിനോടടുത്തും അതേപോലെ തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോടടുത്തും കിട്ടിയിട്ടുണ്ടെങ്കിലും പൊതുവെ അപരിചിതമായ പ്രദേശത്തിലേക്കാണ് അവർ കടന്നു ചെല്ലുന്നത്. അപരിചിതമായ വീടുകൾ, അപരിചിതമായ വഴികൾ, റോഡുകൾ. സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും അവർക്ക് വഴികാട്ടികളാകുവാനും തൊട്ടടുത്ത വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും താമസക്കാരുടെയും വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കുവാനും കൂടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കണക്കെടുപ്പ് യഥാർത്ഥത്തിൽ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ നാട്ടിലും എത്രയൊക്കെ വികസനങ്ങൾ രാജ്യത്ത് സർക്കാരിന്, ഗവൺമെൻറ്റിന്, ഭരണാധികാരികൾക്ക് കൊണ്ടുവരാനുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു ക്ലിയർ പിക്ചർ ഭരണാധികാരികൾക്ക് കിട്ടാൻ വേണ്ടിയാണ് പത്ത് വർഷം കൂടുമ്പോൾ സെൻസസ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഓരോ നാട്ടിലും പാലങ്ങൾ അവിടെ എത്ര വേണം, ബ്രിഡ്ജ് എത്ര വേണം, റോഡ് സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ വേണം, ആശുപത്രി കെട്ടിടങ്ങൾ, വിദ്യാലയങ്ങൾ, മറ്റു സൗകര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇതൊക്കെ കിട്ടണമെങ്കിൽ ആ നാടിൻ്റെ ഒരു ബൃഹത്തായ പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ, ഈ കണക്കെടുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ വരുമ്പോൾ അവരുമായി നമ്മൾ സഹകരിക്കണം. അവർ ചോദിക്കുന്ന വിവരങ്ങൾ അവർക്ക് ലഭ്യമാക്കണം. ഏകദേശം ഒരു 34 ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക് പ്രത്യേകം മനസ്സിലാകുന്നതിന് വേണ്ടി. കെട്ടിട നമ്പർ അവരാദ്യം ചോദിക്കും. നമുക്ക് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അനുവദിച്ചു തന്നിട്ടുള്ള കെട്ടിട നമ്പർ, അത് വൃത്തിയായി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു സാഹചര്യം, നമ്മൾ താമസിക്കുന്ന വീട് അത് എന്തുദ്ദേശത്തിലാണ്, താമസിക്കാനാണോ, അതല്ല വാടക കൊടുക്കുവാനാണോ, അതല്ല ഈ ഒരു ബിൽഡിങ് അത് കച്ചവടത്തിനാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ നടത്താനാണോ. എല്ലാ ബിൽഡിങ്ങുകളുടെയും കണക്കെടുപ്പാണ്. അപ്പോൾ അതെന്താണ് ആ ബിൽഡിങ്ങിൻ്റെ ആവശ്യം എന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ ഒരു ബിൽഡിങ്ങിൻ്റെ എന്താണ് നിലം, ഭിത്തി, അതിൻ്റെ മേൽക്കൂര, അതൊക്കെ ഏത് സാമഗ്രികൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു കൊടുക്കണം. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അവർ ചോദിക്കും. കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥയുടെ പേര് ചോദിക്കും. അവരുടെ ജെൻഡർ ചോദിക്കും, ലിംഗഭേദം. അതുപോലെ തന്നെ അവരുടെ കാറ്റഗറി, പട്ടികജാതി, പട്ടികവർഗം, OBC, മറ്റുള്ള അതൊക്കെ ചോദിക്കും. വീട് ആരുടെ ഉടമസ്ഥതയിലാണ്, സ്വയം സ്വന്തം വീടാണോ, അതല്ല മറ്റു പലരുടെയും വീട്ടിൽ വാടകക്കാണോ എന്ന ഒരു ചോദ്യം ഉണ്ടാകും. വീട്ടിലെ മുറികളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ താമസിക്കുന്ന കിടക്കുന്ന മുറികൾ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ ഹാളും മറ്റൊക്കെ വിസിറ്റിംഗ് റൂമൊക്കെ അതിലെ മുറികൾ എണ്ണം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആ വീട്ടിൽ എത്ര ദമ്പതിമാരും താമസിക്കുന്നുണ്ട് എന്ന് ചോദിക്കും. കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ബോർവെല്ലാണോ, സാധാ കിണറാണോ, അതല്ല പൈപ്പ് ലൈനാണോ എന്നത് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് സോളാറാണോ അല്ലെങ്കിൽ ലൈൻ കമ്പി മുഖേന വരുന്ന ഇലക്ട്രിസിറ്റി അതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ടോയ്ലറ്റ്, വാഷ്റൂം, കക്കൂസിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ എണ്ണം, അതിൻ്റെ വൃത്തിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുളിമുറിയുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, വിറകാണോ, അതല്ല LPG ഗ്യാസ് കണക്ഷനാണോ, മറ്റെന്തെങ്കിലുമാണോ എന്നത്, ഇൻഡക്ഷൻ കുക്കർ പോലെയുള്ള അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാന സ്രോതസ്സ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ റേഡിയോയുടെ ലഭ്യത, ടെലിവിഷൻ്റെ ലഭ്യത, ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ലഭ്യത, സ്മാർട്ട് ഫോൺ, മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ടെലിഫോൺ എന്നിവയുടെ ലഭ്യത, വാഹനങ്ങൾ, സൈക്കിളാണോ, മോട്ടോർ സൈക്കിളാണോ, കാറാണോ, ജീപ്പാണോ, വാനാണോ എന്നതിൻ്റെയൊക്കെ. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം, ധാന്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം നമ്മുടെ മൊബൈൽ ഫോൺ, ആ വീട്ടിലെ ഒരാളുടെ ഒരു മൊബൈൽ ഫോണും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വരുന്ന നമ്മുടെ വീട്ടിൽ സെൻസസ് ജോലിക്കായി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിച്ച് ആ വിവരങ്ങൾ അവർക്ക് വൃത്തിയായി ലഭ്യമാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
3: അതോടൊപ്പം ചേർത്ത് വെക്കാനുള്ളത്, നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ മാസം അവസാനം വരെ ഇത് നമുക്ക് സ്വന്തമായി ഓൺലൈനിൽ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഏത് നിങ്ങളത് സെൽഫ് എന്യൂമറേഷൻ ചെയ്തതാണോ എന്നുള്ളത്. ആ ചോദ്യത്തിന് നമ്മളുടെ അതിൽ നമ്മൾ അവസാനം സെൽഫ് എന്യൂമറേഷൻ ചെയ്തവരാണെങ്കിൽ അവസാനം നമുക്കൊരു പാസ്വേഡ് കിട്ടും, ആ നമ്പർ കിട്ടും,
2: എച്ച് എന്ന് തുടങ്ങുന്ന നമ്പർ,
3: ഒരു നമ്പർ കിട്ടും. ആ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയൊക്കെ നമ്മൾ കൊടുത്ത ഡാറ്റ അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും എന്ന കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുക.
2: ലോകത്ത് ആദ്യമായി സെൻസസ് വർക്കുകൾ ഡിജിറ്റലൈസ് ആക്കുന്ന ഒരു സവിശേഷത കൂടി ഇന്ത്യ രാജ്യത്ത് ഈ നടക്കുന്ന സെൻസസ് 2027 എന്നതുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് വിട്ടുവീഴ്ചയുടെ ഉജ്ജ്വല മാതൃക എന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഗനീമത്ത് സ്വത്തിൻ്റെ വീതം വെപ്പിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരുഷമായി സംസാരിക്കുകയും റസൂലുള്ളയെ കുറ്റപ്പെടുത്തുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട ഹദീസാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ ഹദീസിൽ നിന്ന് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടുന്ന പാഠങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ സഹന സ്വഭാവം, ക്ഷമാശീലം ഈ സംഭവത്തിലും വളരെ പ്രകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം, ഹിജ്റ കഴിഞ്ഞ് 8-ാമത്തെ വർഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നത് നമുക്കറിയാം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും നീതിബോധവും ഇതിനു മുമ്പേ പ്രസിദ്ധവും പരക്കെ അറിയപ്പെട്ട സംഗതി കൂടിയായിരുന്നിട്ടും പിന്നെയും റസൂലുള്ളാഹിക്ക് വഹി ലഭിച്ചതിന് ശേഷവും വീണ്ടും വീണ്ടും റസൂലുള്ളാഹിയുടെ സത്യസന്ധതയും നീതിയും സൽസ്വഭാവവും ബോധ്യമാകുന്ന അസംഖ്യം സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഈ രീതിയിലുള്ള ഒരു വിമർശനം, ഒരു ദുരാരോപണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്തേറ്റവും കൂടുതൽ കടുത്ത പീഡനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമൊക്കെ വിധേയരായവർ സത്യസന്ധരായ പ്രവാചകന്മാർ തന്നെയാണ്. ഭ്രാന്തൻ, കവി, മരണക്കാരൻ, ജ്യോത്സ്യൻ തുടങ്ങിയുള്ള പല ആരോപണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മുൻകാല പ്രവാചകന്മാരുടെ അനുഭവവും അതുതന്നെയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂറ അൽ-അൻആം 34-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി കാണാം, ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്താ അതാഹും നസ്റുനാ. ആ പ്രവാചകന്മാർ കളവാക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴുമൊക്കെ അവർ സഹനം അവലംബിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം അവസാനം അവർക്ക് വന്നെത്തും, വന്നെത്തി എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രബോധകന്മാരായ പ്രബോധകന്മാർ ഈ ഒരു വിഷയം ശരിയാംവിധം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ഒരു പുതിയ കാര്യമല്ലെന്നും പ്രബോധകന്മാരുടെ നേതാക്കളും മാതൃകാപുരുഷന്മാരുമായ പ്രവാചകന്മാർ പോലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയരായവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവർക്ക് വലിയ ഒരാശ്വാസം പകരുന്ന വിഷയമാണ് കാര്യമാണ് എന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി ഈ ഹദീസിലെ ഒരു പാഠമായി പറയുന്നത് ഫീഹി ദലീലുൻ അലാ അന്നലിൽ ഇമാമി അൻ യുഅ്തിയ മൻ യറാ ഫീ അത്വയ്യതിഹി അൽ മസ്ലഹത വലൗ അക്സറ മിൻ ഗൈരി ഇദാ കാന ഫീ ഹാദ മസ്ഖല ലിൽ ഇസ്ലാം. ഒരു ഇമാമിന് അഥവാ ഒരു ഭരണാധികാരിക്ക് അദ്ദേഹം നൽകുന്ന അത്വയ്യത്ത് ധർമ്മം അത് മസ്ലഹത്തുള്ളതാണെങ്കിൽ പൊതുവെ ഇസ്ലാമിനും ദീനിനും ഇസ്ലാമിക രാഷ്ട്രത്തിനുമൊക്കെ അതിൽ മസ്ലഹത്ത് ഇങ്ങനെ കൂടുതലായി ഒരാൾക്ക് നൽകുന്നതിൽ ഒരു വിഭാഗത്തിന് നൽകുന്നതിൽ ഇസ്ലാമിന് അതിൽ ഒരു പൊതു നന്മ അതുവഴി ലഭിക്കുമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് അത് കാരണം ഒരു നേട്ടം കിട്ടുമെങ്കിൽ അങ്ങനെ ഈ ധർമ്മം ചെയ്യുന്നതിൽ ഏറ്റ വ്യത്യാസം അത്വയ്യത്ത് നൽകുന്നതിൽ ഏറ്റ വ്യത്യാസം കാണിക്കൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്നും ഇസ്തിമ്പാത്ത് ചെയ്തതായി പണ്ഡിതൻ അതീത കൃതികളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി ഇതിലടങ്ങിയിട്ടുള്ളൊരു പാഠമായി പറയുന്നത് പ്രബോധിതരുടെ മനസ്സുകളിൽ ഇസ്ലാമിനോട് താൽപ്പര്യവും ഇണക്കവും ഉണ്ടാക്കാൻ ഈ വിധത്തിൽ ധർമ്മം ചെയ്യാവുന്നതാണ്. ഗനീമത്ത് സ്വത്തിൽ നിന്നും മറ്റുമൊക്കെ അങ്ങനെ ധർമ്മം ചെയ്യാൻ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. അങ്ങനെ ധനം നൽകുമ്പോൾ കത്തക്കൂനുൽ മാലു സബബൻ ഫീ ഇസ്ലാമി ഗൈരിൽ മുസ്ലിം. മുസ്ലിമല്ലാത്ത ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഇത് ഈ ഒരു ധനം നൽകൽ ധനം കാരണമാവാം. അല്ലെങ്കിൽ തസ്ബീത്തു ഈമാനി മുസ്ലിം, ദുർബല വിശ്വാസിയാണെങ്കിൽ ഇതുവഴി അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാം. ഖാല ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ സാദുൽ മസീറിൽ ഇത് സംബന്ധമായ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തി ഹൃദയമിണക്കപ്പെട്ടവർ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് എന്ന്. ഖൗമൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅല്ലഫുഹും അലൽ ഇസ്ലാമി ബിമാ യുഅ്തീഹിം. ചില ആളുകൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ധർമ്മം ഗനീമത്ത് സ്വത്ത് ഇതൊക്കെ നൽകി അവർക്ക് ഇസ്ലാമിനോടൊരു ഇണക്കമുണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിട്ടുണ്ട്. വഹും സ്വിൻഫാനി മുസ്ലിമൂന വകാഫിറൂൻ, ഹൃദയമിണക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് തരം ആളുകളുണ്ട്, രണ്ട് വിഭാഗം ആളുകളുണ്ട്, മുസ്ലിങ്ങളും മുസ്ലിമല്ലാത്തവരും. മുസ്ലിങ്ങളിൽ തന്നെ രണ്ട് തരമുണ്ട്. സ്വിൻഫുൻ കാനത്തിന് ഇയാച്ചുവും ഫിൽ ഇസ്ലാമി ളഈഫ, ദുർബലതയുള്ളവർ, നിയത്ത് ഉദ്ദേശം ദുർബലമായവർ, ദുർബല വിശ്വാസികൾ. അത്തരം ആളുകൾക്ക് അവരുടെ വിശ്വാസം ദൃഢീകരിക്കാൻ, വിശ്വാസം ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ധനം നൽകിയിട്ടുണ്ട്. ഉയ്യയിനത്തു ബിൻ ഹിസ്വൻ, അദ്ദേഹത്തിന് റസൂലുള്ള നൽകിയതുപോലെ. വസ്വിൻഫുൻ കാനത്തിന് ഇയ്യാത്തുഹും ഹസന ഫഉതൂ തഅല്ലുഫൻ ലിഅശാഇരിഹിം മിനൽ മുശ്രിക്കീന മിഥല അദിയ്യു ബിൻ ഹാത്തിം. വേറെ ചില ആളുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട മറ്റു ചിലർ, അവരുടെ വിശ്വാസമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അവർക്ക് നൽകുക വഴി അവരുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ അനുയായികൾ, അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുവാനും ഇസ്ലാമിനോട് അടുപ്പം കാണിക്കുവാനും അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള ശത്രുതയുടെ തീവ്രത കുറയാനെങ്കിലും കാരണമാകും. അത്തരം ആളുകൾക്കും അത്തരം ആളുകളെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് റസൂൽ. വഅമ്മൽ മുശ്രിക്കൂന ഫസ്ഫാൻ സിൻഫുൻ യഖ്സുദൂനൽ മുസ്ലിമീന ബില്ലദാ. മുശ്രിക്കുകളിൽപ്പെട്ട ആളുകൾ, മുസ്ലിമല്ലാത്തവർ, അവരിൽപ്പെട്ട രണ്ട് വിഭാഗം, ഒന്ന് മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുന്നവർ, അവരെ പീഡിപ്പിക്കുന്നവർ. അപ്പോൾ അവർക്ക് വല്ലതും നൽകിയാൽ, സാമ്പത്തികമായി വല്ലതും നൽകിയാൽ, അതുവഴി അവരുടെ പീഡനത്തെ പ്രതിരോധിക്കാൻ, അവരിൽ നിന്നുണ്ടാകുന്ന പീഡനത്തെ പ്രതിരോധിക്കുവാൻ അതുവഴി സാധിക്കും എന്നതുകൊണ്ട് റസൂലുള്ള നൽകിയിട്ടുണ്ട്. മിസ്ല ആമിർ ബിൻ തുഫൈലിനെ പോലെയുള്ള ആളുകൾക്ക് നൽകിയത്. അതുപോലെ വസ്ഫുൻ ഖാനലഹും മൈലുൻ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഒരു ചായ്വ്, അതിനോടൊരു താല്പര്യം ഉള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പലതരമാണ് ഹൃദയമിണക്കപ്പെട്ടവർ എന്ന മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുള്ള തൻ്റെ സാദുൽ മസീർ എന്ന തഫ്സീറിൽ ഈ വിഷയം ചർച്ച ചെയ്യവേ ഉദ്ധരിച്ചിട്ടുണ്ട്. അതും ഇതിൽ പ്രധാനമായ ഒരു പാഠമാണ്. മറ്റൊന്ന് മിൻ ഫവായിദിൽ ഹദീസ് അസ്സബ്റു വൽ അഫു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയും അതുപോലെ ക്ഷമയും, അതിനും ഇതിൽ വ്യക്തമായ തെളിവുണ്ട്. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിധത്തിൽ ചീത്ത പറയുന്ന ആളുകൾ, ഈ വിധത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് വധശിക്ഷയാണുള്ളത്. അവർ വധശിക്ഷയ്ക്ക് അർഹരാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വ്യക്തിയെ ശിക്ഷയ്ക്ക് വിധേയനാക്കാതെ അയാൾക്ക് മാപ്പ് നൽകിയതിൻ്റെ ഒരു കാരണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ആളുകളെ തന്നെ വധിക്കുന്നു എന്ന് ശത്രുക്കൾക്ക് ഒരാരോപണം ഉന്നയിക്കാനുള്ള അവസരം കിട്ടും എന്നതിനാലാണ്. ഇദ്ദേഹത്തെ റസൂലുള്ള വധിച്ചാൽ പൊതുവെ ആളുകളെ, ഇത്തരം ആളുകളെയൊക്കെ, മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ, കൂടെ നിൽക്കുന്ന ഈ ആളുകളെ മുസ്ലിങ്ങളായിട്ട് തന്നെയാണല്ലോ കാണുക. അതുകൊണ്ട് ഈ ആളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ ശത്രുക്കൾക്ക് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും വലിയ ഒരു പ്രചാരണം നടത്താൻ അതുവഴി സാധിക്കും. മുഹമ്മദ് വധിച്ചു വധിച്ചു കൊന്നു കൊന്ന് യുദ്ധം ചെയ്ത് സ്വന്തം ആളുകൾ ഇവരെ കൊല്ലാൻ തുടങ്ങി എന്ന് പറയാനുള്ളൊരവസരം അവർക്ക് കിട്ടും. അതുകൊണ്ട് ആ വഴി തടയുക, സദ്ദുദ്ദരിയാ എന്ന് സാങ്കേതികമായി പറയുന്ന ആ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അതിലും വലിയ ഒരു മഫ്സദത്ത്, ഫസാദ് ഉണ്ടാകും എന്നതുകൊണ്ട് രണ്ട് ഫസാദുകളിൽ ഏറ്റവും ലഘുവായത് പ്രവാചകൻ സ്വീകരിച്ചു ആ ശിക്ഷ നടപ്പാക്കാതെ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചു കൊണ്ടത് ഒഴിവാക്കി, അതുവഴി പല മഫ്സദത്തുകളിൽ നിന്നും മഫ്സദത്തുകളെയും പ്രതിരോധിക്കാൻ കഴിയും എന്ന രീതിയിലെല്ലാം ഈ ഭാഗം, ഈ വിഷയം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ചുൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ. ഇന്നത്തെ റിയാലുസ് സാലിഹീനിലൂടെ വിട്ടുവീഴ്ചയുടെ ഉജ്ജ്വല മാതൃകയാണ് നാം മനസ്സിലാക്കിയത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.

0: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിൻ്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ, ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോ മധുരം ഖുർആനാണ് ഇപ്പോ നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ കേൾക്കാം. വൃക്കരോഗികളുടെ ഭക്ഷണക്രമം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കിഡ്നി രോഗികൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതിയാണ്. മെയിനായിട്ട് ഉപ്പ് നിയന്ത്രണമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉപ്പ് കൂടിയാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനും അത് കിഡ്നിയെ സാരമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം, ഫ്രൂട്ട്സിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നമ്മുടെ ഹാർട്ടിനെ കൂടെ ബാധിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പൊട്ടാസ്യം കുറവുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ടുള്ളത് ആപ്പിള്, അതുപോലെ പേരയ്ക്ക, ഇത്തരം ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. എന്നാൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഡേറ്റ്സ്, അതുപോലെ മാങ്ങ, വാട്ടർമെലൻ, ഇതെല്ലാം മാക്സിമം ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇതിനു പുറമെ പ്രോട്ടീൻ ഡയറ്റ് അത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുക. എന്നാൽ ഈ കിഡ്നി അസുഖങ്ങളിൽ സ്റ്റേജ് 4 or 5 ഉള്ളവർക്ക് പ്രോട്ടീൻ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ആവശ്യമായിരിക്കും. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തന്നെ പ്രോട്ടീൻ കഴിക്കാവുന്നതാണ്. എന്നാൽ പ്രോട്ടീൻ മോഡറേറ്റ്ലി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതിനു പുറമെ മിതമായ അളവിൽ വെള്ളവും കുടിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമിൽ വൃക്കരോഗികളുടെ ഭക്ഷണക്രമത്തെ കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പി ബി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ സമയത്ത് ഇവരുടെ മെസ്സേജുകൾ നമ്മൾ മുഖവിലക്കെടുക്കുന്നു എന്നറിയിക്കുന്ന ഒരു ഷെഡ്യൂളാണ് ശരിക്കും പീസ് ടൈം എന്നുള്ള ഒരു സംഗതി. അപ്പൊ എന്തായാലും ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത മെസ്സേജുകളാണ് നമ്മൾ വായിക്കാറുള്ളത്. എത്ര തിരക്കുള്ള ദിവസമായാലും കുറച്ച് സമയം പീസ് റേഡിയോ കേൾക്കാൻ ശ്രമിക്കും. കാരണം അത് മനസ്സിന് ലഭിക്കുന്ന ഒരു വിശ്രമമാണ്. പീസ് റേഡിയോയിലെ പല ക്ലാസ്സുകളും കേട്ട ശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ റേഡിയോയുടെ ഏറ്റവും വലിയ വിജയമെന്ന് തോന്നുന്നു. ഷാനിബ സി എച്ച് അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ് ഇന്ന് നമ്മൾ പീസ് ടൈമിലൂടെ കേട്ടത്. എന്തായാലും ഈ ഒരു മെസ്സേജ് ആ വ്യക്തിക്ക് മാത്രമല്ല, ലോകത്തുള്ള പല ആളുകളുടെയും അല്ലേ മാതൃകാപരമായ പീസ് റേഡിയോയുടെ പ്രവർത്തനത്തിൻ്റെ ആളുകൾക്ക് ജീവിതത്തിൽ താങ്ങും തണലുമാകുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഖേദാരമാണ്, അവലംബമാണ് ശരിക്കും പീസ് റേഡിയോ എന്നുള്ളത് തിരിച്ചറിവ് നൽകുന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഷാനിബ സി എച്ച് അയച്ച ഈ ഇന്നത്തെ ഈ ഒരു പീസ് ടൈമിലൂടെ കേട്ട മെസ്സേജ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയനിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
1: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ ഇജാബ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
2: മുബാഹലയിൽ യഥാർത്ഥത്തെ മനസ്സിലാക്കാതെ ശാപപ്രാർത്ഥന നടത്തിയ വ്യക്തി കുറച്ചു കാലങ്ങൾക്ക് ശേഷം സത്യം മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചുവന്ന് തോബ ചെയ്ത് മടങ്ങിയാൽ അയാളിൽ നിന്ന് ആ ശാപം നീങ്ങിക്കിട്ടുമോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: മുബാഹല എന്ന് പറയുന്നത് ശാപപ്രാർത്ഥന നടത്തലാണ്. യഥാർത്ഥത്തിൽ രണ്ട് സമൂഹം, രണ്ട് സംഘം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള രണ്ടാളുകൾ, അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അവരുടെ മേലെ ശാപമുണ്ടാകട്ടെ എന്ന് പറയലാണല്ലോ ശരിക്കും മുബാഹല എന്ന് പറയുന്നത്. അത്തരം ശാപപ്രാർത്ഥന നടത്തിയ ഒരാൾക്ക് അയാൾക്ക് പിന്നീടത് കുറ്റം ബോധ്യമായി തൗബ ചെയ്ത് മടങ്ങിയ അയാളിൽ നിന്ന് ആ ശാപം നീങ്ങിക്കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് റബ്ബിനോട് ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിക്കുകയാണെങ്കിൽ അള്ളാഹ് അത് സ്വീകരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുലിയ ഇബാദി അല്ലദീൻ അസ്രഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറഞ്ഞു, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു വൽ ഗഫൂർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റാണെങ്കിലും മരണത്തിന് മുമ്പായി അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് സ്വീകരിക്കും. ഷിർക്ക് ചെയ്ത് അതാണ് ഏറ്റവും വലിയ പാപം. ആ ഷിർക്ക് ചെയ്തവൻ വരെ കുറ്റം സമ്മതിച്ച് ഞാൻ ഷിർക്ക് ചെയ്തു പോയല്ലോ എന്ന് ഖേദിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് അള്ളാഹു സ്വീകരിക്കും. എന്ന പോലെ തന്നെ മുബാഹലയായാലും നടത്തിയതവൻ കുറ്റബോധം തെളിഞ്ഞ് അതിൽ നിന്ന് പിന്മാറി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
2: നമുക്ക് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാമല്ലോ, എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാമല്ലോ. ഉദാഹരണത്തിന് യാത്രയിലാകുമ്പോൾ, നടക്കുമ്പോൾ, അപ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വെച്ച് തുടങ്ങേണ്ടതുണ്ടോ അതോ നേരിട്ട് പ്രാർത്ഥിക്കാമോ എന്നാണ്.
3: നമുക്ക് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാമല്ലോ, എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയാമല്ലോ. ഉദാഹരണം യാത്രയാകുമ്പോൾ, നടക്കുമ്പോൾ, അപ്പോഴൊക്കെ നബിയുടെ മേലുള്ള സലാത്ത് ചൊല്ലിയിട്ടാണോ ദുആ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ദുആ ചെയ്യുന്നതിൻ്റെ മര്യാദകളിൽ പെട്ടതാണ് നമ്മൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ച് സലാത്ത് ചൊല്ലി അതുപോലെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആദാബുകളിൽ പെട്ടതാണ്. ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് എണ്ണി പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ ദുആ ചെയ്യുക, സലാത്ത് ചൊല്ലുക, അതേപോലെ ഹംദും സലാത്തും ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ സലാത്ത് ചൊല്ലാതെ പ്രാർത്ഥിച്ചു എങ്കിൽ അയാൾക്ക് ഉത്തരം കിട്ടൂല എന്നതിനർത്ഥമൊന്നുമില്ല. അതതിൻ്റെ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്, അതിൻ്റെ ആദാബുകളിൽപ്പെട്ട ഒന്നാണ് എന്നതല്ലാതെ അത് പിന്നെ നിർബന്ധമായും സലാത്ത് ചൊല്ലിയാലേ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്ന് അതിന് അർത്ഥമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹംദും സലാത്തും ഒക്കെ ചൊല്ലി എന്നിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അതിന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
2: മൂന്ന് ഉംറ ചെയ്താൽ ഒരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു, ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
3: ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ഉംറ ചെയ്യുക എന്നുള്ളത് അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം ഉംറയും നിർബന്ധമാണ് എന്ന് തന്നെയാണ്. കാരണം വാത്തിമുൽ ഹജ്ജ് വൽ ഉംറത്തലില്ല എന്നാണ്, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തീകരിക്കുക എന്ന്. അപ്പോൾ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് അതിൻ്റെ മഹത്വങ്ങൾ ഉള്ളതായിട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫ്ഫാറത്തു ലിമാ ബൈനഹുമ, ഒരു ഉംറ മറ്റേ ഉംറ വരെ അതിനിടയിലുള്ള എല്ലാ പാപങ്ങൾക്കും അത് മായ്ച്ചു കളയുന്നതാണ് എന്നും, ഉംറത്തും ഫി റമളാന തഅദിലു ഹജ്ജ, റമദാനിലൊരു ഉംറ ചെയ്താൽ അതൊരു ഹജ്ജ് ചെയ്തതിന് തുല്യമാണെന്നും ചില റിപ്പോർട്ടിൽ എൻ്റെ കൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉംറക്കില്ലാത്ത പല മഹത്വങ്ങളും ഹജ്ജ് ചെയ്യുന്നതിനെക്കുറിച്ചും വന്നിട്ടുണ്ട്. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജാണെങ്കിൽ അതിന് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലങ്ങളൊന്നുമില്ല എന്നും, ഒരാൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അധർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനാവശ്യ പ്രവൃത്തികളോ ഒന്നുമില്ലാതെ ഒരാൾ കൃത്യമായിട്ട് ഹജ്ജ് ചെയ്താൽ അന്നുമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ അവർ മടങ്ങി വരും എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ മൂന്ന് ഉംറ നിർവഹിക്കുന്നതിലൂടെ അയാൾ ഹജ്ജ് ചെയ്ത പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയുണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ട് ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടതായിട്ട് അറിവിൽപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല അലം.
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനുവേണ്ടി ഉളു ചെയ്യുന്ന സമയത്ത് എന്താണ് നിയത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി ഉളു ചെയ്യുന്നു എന്നാണല്ലോ നിയത്ത് വെക്കാറുള്ളത്.
3: ഇബാദത്തുകൾ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധനയാണ് നിയത്ത്. ഏത് ഇബാദത്തിനും നിയത്ത് അനിവാര്യമാണ്. പക്ഷെ നിയത്ത് എങ്ങനെ വെക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് കരുതലാണ്, അത് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം മനസ്സിലുണ്ടാകുക എന്നുള്ളതാണ് നിയത്ത്. അത് ചൊല്ലിപ്പറയാം.

0: പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും അതല്ല നിസ്കാരത്തിന് വേണ്ടിയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ഞാൻ ഉളു ചെയ്യുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഉളു എടുത്താൽ മതി. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു നിയ്യത്ത് വേണം എന്നൊന്നുമില്ല. ഉളുവിനെ എന്ന ഇബാദത്ത് നിർവഹിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതിയാവും, പ്രത്യേകമില്ല എന്ന് ഉണർത്തുന്നു അല്ലാഹു തആല ആലം.
1: സൂറത്തുകളുടെ ഇടയിൽ നിന്നും ഓതുന്ന സമയത്ത് ബിസ്മി ഓതേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
0: സൂറത്തുകളുടെ ഇടയിൽ നിന്ന് ഓതുന്ന സമയത്ത് ബിസ്മി ഓതണോ വേണ്ടേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തിൻ്റെ തുടക്കത്തിലും ബിസ്മിയുണ്ട്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് സൂറത്തുകളുടെ തുടക്കത്തിൽ ഓതുമായിരുന്നു, സൂറത്ത് തൗബ അല്ലാത്ത മറ്റു സൂറത്തുകളിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ജംഅ് ചെയ്ത സന്ദർഭത്തിൽ സൂറത്തു അൻഫാല് അതേപോലെ തന്നെ സൂറത്തു തൗബ ഇത് രണ്ടും ഒന്നാണോ അല്ലേ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നുകൊണ്ടാണ് അതിൽ സൂറത്തു തൗബയിൽ ബിസ്മി എഴുതാതിരുന്നത് എന്നതാണ്. എന്നാൽ സൂറത്തുകളുടെ ഇടയിൽ നിന്ന് ഓതുന്ന സന്ദർഭത്തിൽ അഴുതു ഓതലാണ് സുന്നത്ത്, അഴുദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഒരാൾ ഫൈദാ ഖറഅത്തുൽ ഖുർആൻ ഫസ്തഅഇദ് ബില്ലാഹി മിനശ് ശൈത്താൻ റജീം, നീ ഖുർആൻ പാരായണം ചെയ്താൽ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ള ആയത്താണ് അതിന് തെളിവായിട്ടുള്ളത്. എന്നാൽ ഒരാൾ സൂറത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഓതുന്ന സന്ദർഭത്തിൽ ബിസ്മി ഓതുകയാണെങ്കിൽ അതൊരു തെറ്റാണ് എന്നൊന്നും പറയാൻ സാധ്യമല്ലെങ്കിലും അവിടെ ഏറ്റവും സുന്നത്തായിട്ടുള്ളത് അഴുതു ഓതുക എന്നുള്ളതാണ്. സൂറത്തുകളുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുകയുമാണ് വേണ്ടത്, അല്ലാഹു തആല ആലം.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പങ്കെടുത്ത പള്ളിയിൽ ഖുത്ബയിൽ പറഞ്ഞ ഒരു ഹദീസാണ് ചോദ്യത്തിന് അവലംബം. നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയും രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് സമയമാകുമ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്നോട് പ്രാർത്ഥിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നോട് ചോദിക്കുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് നൽകാം. എന്നോട് പാപമോചനം തേടുന്നവർ ആരുണ്ട്? ഞാൻ അവർക്ക് പുറത്തു നൽകാം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശദീകരിച്ചു. വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ആലങ്കാരിക പ്രയോഗമാണെന്ന്. ഇത് ശരിയാണോ? ഈ ഹദീസ് ആലങ്കാരികമായാണോ പ്രയോഗിച്ചിട്ടുള്ളത്? ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
2: അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശിഷ്ടനാമങ്ങളും സവിശേഷതകളും സിഫാത്തുകളും അള്ളാഹു ഖുർആനിൽ എങ്ങനെ പറഞ്ഞു

0: ഹദീത്തിൽ ഷെയ്ഖ് അൽബാനി അല്ല മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഈ ഹദീത്തിൻ്റെ നിവേദകന്മാരുടെ കൂട്ടത്തിൽ ആസിം ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്, വഹു ളഈഫിൻ, അദ്ദേഹം ദുർബലനാണ്. അപ്പോൾ ആ വിഷയത്തിൽ വന്ന ഈ ഹദീസ് ദുർബലമാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷുഅബുൽ ഈമാനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇതേ ആശയമുള്ള ഹദീസ്, ആ ഹദീസ് ദുർബലം എന്നതിലപ്പുറം മൗളൂ ആണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. ഇമാം ബുഖാരി റഹമഹുള്ള ഈ ഹദീസിൻ്റെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കസ്ദാബുൻ, ഇതിൽ അംറുബ്നു സൈഫ് ഹസൻ ബിൻ അംറുബ്നു സൈഫ് എന്ന് പറയുന്ന ഇതിലെ റാവി അദ്ദേഹം കസ്ദാബാണ്, അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഹദീസുകൾ ഓരോന്നോരോന്ന് എടുത്തു വെക്കുമ്പോൾ ആ ഹദീസുകളൊക്കെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യേണ്ടതില്ല. ചില പണ്ഡിതന്മാരൊക്കെ അത് ചെയ്യാം എന്ന് പറയാൻ കാരണം ഫളാഇൽ അമാലിന് ദുർബലമായ ചില ഹദീസുകൾ വെച്ച് അമൽ ചെയ്യാം എന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ആ ആശയത്തിലാണ് അവരൊക്കെ അത് ചെയ്യാം നല്ലതാണ് എന്ന് പറഞ്ഞത്. ഹദീസുകൾ ദുർബലമാണ് എന്ന് സ്ഥിരപ്പെട്ടിരിക്കെ അത്തരം അമലുകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: ഞാൻ ഒരു വർഷം മുമ്പ് ഒരു ജ്വല്ലറിയിൽ ഒരു വർഷം കഴിഞ്ഞാൽ അന്നത്തെ വിലക്ക് സ്വർണം കിട്ടുമെന്ന കരാറിൽ കുറച്ച് കാശ് കൊടുത്തു. പക്ഷേ ആ പദ്ധതി നമുക്ക് പാടില്ല എന്ന് പിന്നീട് പീസ് റേഡിയോയിലൂടെ മനസ്സിലാക്കി. ഇന്നത്തെ വിലക്കാണെങ്കിൽ എനിക്ക് 6 പവൻ കിട്ടും, അന്നത്തെ വിലക്കാണെങ്കിൽ 8 പവനും. ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ വാങ്ങി എനിക്ക് ഹലാലായ 6 പവൻ എടുത്ത് ബാക്കി 2 പവൻ പാവപ്പെട്ടവർക്കോ ദീനി സ്ഥാപനങ്ങൾക്കോ കൊടുക്കാമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം.
0: സ്വർണം കച്ചവടം ചെയ്യുന്ന പല ജ്വല്ലറികളും ഇന്ന് ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് നടത്താറുണ്ട്. ഒന്നുകിൽ നറുക്കെടുപ്പായിരിക്കും, മാസം മാസം ഉപഭോക്താക്കളിൽ നിന്ന് ഒരു സംഖ്യ വാങ്ങുകയും നറുക്കെടുത്ത് ഒന്നുകിൽ നറുക്ക് ലഭിച്ച വ്യക്തി ഇനിയും തിരിച്ചടക്കേണ്ടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ തിരിച്ചടക്കുന്ന രൂപത്തിൽ നറുക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ആളുകൾക്കും അപ്പോഴുള്ള സ്വർണത്തിൻ്റെ വിലയനുസരിച്ചോ, അല്ലെങ്കിൽ അവർ മുറി തുടങ്ങിയപ്പോഴുള്ള സ്വർണത്തിന് വില എത്രയാണോ അത് വെച്ചുകൊണ്ടോ ആഭരണം കൊടുക്കാറുണ്ട്. ഇതൊന്നും തന്നെ ഇസ്ലാമികമായി ശരിയായ ഏർപ്പാടല്ല. സ്വർണം വെള്ളി കച്ചവടം നടത്തുന്നവരും വാങ്ങുന്നവരും അറിയേണ്ടത് നമ്മുടെ കയ്യിൽ എത്ര കാശാണ് ഉള്ളത്, ആ കാശ് കൊടുക്കുകയും അതിനുള്ള ആഭരണം, അതിനുള്ള സ്വർണം വാങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അഥവാ ഓൺ ദ സ്പോട്ടിൽ കച്ചവടം നടക്കണം. മാസം മാസം ഒരു സംഖ്യ കൊടുക്കുകയും എന്നിട്ട് വർഷാവസാനം ആഭരണം കൈപ്പറ്റുകയും ചെയ്യുക എന്ന് വരുമ്പോൾ അത് പലിശയായിത്തീരുന്നു. അവർ ഏത് തരത്തിലുള്ള ഇത്തിഫാക്കാണ് നടത്തിയെങ്കിലും ശരി, സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും എന്ത് തന്നെയായിരുന്നാലും ശരി, അവിടെയൊക്കെ തന്നെ രിബ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആ കച്ചവടങ്ങൾ അനുവദനീയമല്ല. അറിവില്ലായ്മ മൂലം അത്തരം ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും തോബ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളും ഇടപാടുകളും അവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: എനിക്ക് എൻ്റെ താടി സ്ട്രൈറ്റൻ ചെയ്യാൻ പറ്റുമോ എന്നാണ്.
0: ഇവിടെ ഒരാൾ അയാളുടെ ഭംഗിക്ക് വേണ്ടി താടി സ്ട്രൈറ്റാക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റായ താടി അത് ചുരുണ്ടതാക്കി തീർക്കുക, അവിടെയൊക്കെ ആധുനിക പണ്ഡിതന്മാർ ചില നിബന്ധനകളോടുകൂടി അത് അനുവദിച്ചിട്ടുണ്ട്. ഒന്ന്, ആ ഒരു താൽക്കാലികമായ രൂപം, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ എന്നേക്കും മാറ്റിമറിക്കുന്ന രൂപത്തിലല്ലാതെ ഒരു താൽക്കാലികമായി ഭംഗിക്ക് വേണ്ടിയാണ് എങ്കിൽ, അതുവഴി ശരീരത്തിന് പ്രയാസകരമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ, അവിടെയൊക്കെ ഒരു അനുവാദം ഉള്ള രൂപത്തിലാണ് ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട പലരും പറയുന്നത് ഒക്കെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത് എന്നും നമ്മുടെ നിയ്യത്ത് അതിലെന്തെങ്കിലും ഒരു അവ്യക്തതയും ഹറാമും കലർന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അത് നിഷിദ്ധമാവും എന്നും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു തആല ആല.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയം

0: ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഹംസ ജമാലി എന്നിവർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നുപോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റു പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായി ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ടിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നോട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്ക് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്നു പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ച്. അപ്പോൾ അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പോൾ മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ ഒരു 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാണ് എനിക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് വാപ്പ കൊടുത്തിട്ടോ പറയാണ്, വാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ, ഉമ്മമാർക്ക് മക്കളുണ്ട്
3: കയ്യിലെപ്പോഴും
2: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു ഒരു അഞ്ച് മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് അഞ്ചാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും. വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ, അല്ലാത്ത സമയത്താവട്ടെ, അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
3: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ കാതിന് ആശ്വാസമേകുന്ന, ഹൃദയത്തിന് തണുപ്പേകുന്ന സ്വരം നമുക്ക് വേണ്ടി ആലപിക്കുന്നു റിയ എടവണ്ണ.

0: ജസാക്കുമല്ല ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ സ്വരം. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.
1: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ. കൊച്ചു കൂട്ടുകാർക്ക് അടിസ്ഥാന വിശ്വാസ പാഠങ്ങൾ പകർന്നു നൽകുന്ന പൂമരത്തണലിൽ വിശ്വസിക്കേണ്ട ദിനം എന്ന വിഷയമാണ് ഇന്ന് കൂട്ടുകാർ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അൽഫഹദ് പൂന്തുറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? കൂട്ടുകാരെ, എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടാകും. ഇല്ല, ഉണ്ട്. എനിക്കറിയാം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാൻ പറയുന്നത് അത് സസൂക്ഷ്മമായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ശരി കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇന്നത്തെ പീസ് റേഡിയോ പൂമരത്തണൽ അവതരിപ്പിക്കുന്ന കുഞ്ഞു ശ്രോതാക്കൾക്ക്, എൻ്റെ കുഞ്ഞനുജന്മാർക്ക്, എൻ്റെ കുഞ്ഞനുജത്തിമാർക്കു വേണ്ടി. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് മൂന്ന് എപ്പിസോഡുകളായി നമ്മൾ സംസാരിച്ചു വന്നത് ഈമാൻ കാര്യം ആറാണ്, അവകൽ അറിയൽ ഫർളാണ് അല്ലേ? അതൊക്കെയല്ലേ നമ്മൾ പഠിച്ചു വന്നത്? ആറു കാര്യങ്ങൾ, അതിലെ നാലു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം. ഈ നാലു കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടു. അതിൻ്റെ വിശദീകരണ തലങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി, അത് പറഞ്ഞു തന്നു. ഇനി അടുത്ത രണ്ട് ഗൗരവമായ ഒരു കാര്യമാണ് കേട്ടോ കൂട്ടുകാരെ. പണ്ടൊരു കാലം ഒരു സിംഹം നമ്മളെ കടിക്കാൻ വന്നാൽ നമുക്ക് പേടിയാകോയില്ലേ? ഇങ്ങനെ സിംഹം വന്നിട്ട് സിംഹം ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് ഇങ്ങനെ ഗർജിച്ചു നമ്മളിങ്ങനെ നോക്കി, തുറിച്ചു നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാകോയില്ലേ? കൂട്ടുകാരെ, സിംഹം ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ അല്ലോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഓടും അല്ലേ കൂട്ടുകാരെ? നമുക്ക് പേടിയാണ് സിംഹത്തെ. കൂട്ടുകാരെ, നമ്മൾ പേടിക്കണം. അതുപോലെ നമ്മുടെ ഈമാൻ കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം എന്താണ്? ആറ് കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം എന്താണ്? പറയൂ കൂട്ടുകാരെ. എന്ത്? പരലോകത്തിലുള്ള വിശ്വാസം. നമ്മൾ പേടിക്കണ്ടേ കൂട്ടുകാരെ? പരലോകമെന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? ആരോ ഉമർ റളിയല്ലാഹു അൻഹു കിസ്റാ പനീക്കും കൈസറും വിറക്കുന്നതാ മിശ്രി മുഖിസ കേട്ടുടഞ്ഞിട്ടുന്നതാ. കൂട്ടുകാരെ, ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അതാണ്, രാജാക്കന്മാരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേട്ടാൽ എന്തു ചെയ്യും കൂട്ടുകാരെ? പേടിക്കുമായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പരലോകമെന്നു കേട്ടാൽ അദ്ദേഹം പേടിക്കുമായിരുന്നു. നമുക്ക് പരലോകമെന്ന് പറഞ്ഞ് കേട്ടാൽ നമുക്ക് പേടിയുണ്ടോ കൂട്ടുകാരെ? കൂട്ടുകാരെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അതേ നമ്മുടെ അബ്ദുക്ക മരണപ്പെട്ടിരിക്കുന്നു. വിവരം കേട്ട ഉടനെ ഈ കൂട്ടുകാരൻ്റെ ഉപ്പ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൂട്ടുകാരെ, ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്, ഉണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾ? ഇന്നയാള്, ഇന്നയാളുടെ മകൾ, അല്ലെങ്കിൽ ഇന്നയാളുടെ മകൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ നമ്മൾ? അതെ, അതുപോലെ കൂട്ടുകാരെ, അബ്ദുക്ക മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കൂട്ടുകാരൻ്റെ വീട്ടിൽ മറ്റു കൂട്ടുകാരൻ വന്ന് പറഞ്ഞപ്പോ ഈ കൂട്ടുകാരൻ്റെ ഉപ്പ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ മയ്യത്തിനെ സന്ദർശിക്കാൻ ഉടനെ പുറപ്പെട്ടു. ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ ഉപ്പ പറഞ്ഞു, മോനോട് ഉപദേശം കൊടുത്തു, ഈ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ വന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ ഉപ്പ ഉണ്ടല്ലോ, ആ ഉപ്പ ഉപദേശം കൊടുത്തു, കൂട്ടുകാരെ ആ ഉപദേശം നമുക്കും കൂടിയാണ്. ആ ഉപ്പ മകന് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരിക്കുന്നതാണേ, മരണം ആസ്വദിക്കുന്നതാണേ. മോനെ പറഞ്ഞു പഠി. കൂട്ടുകാർക്ക് മരണമെന്ന് പറയുമ്പോൾ പേടിയാകുന്നുണ്ട് കൂട്ടുകാരെ, നമ്മളെല്ലാവരും മരിക്കൂലേ. നോക്കൂ, അതേപോലെ ഈ കൂട്ടുകാരൻ്റെ വാപ്പ പറഞ്ഞു കൊടുത്തു, മോനെ നമ്മളെല്ലാവരും മരിക്കും, അതുപോലെ മോനെ ഈ ഭൂമിയും ആകാശവും എല്ലാം നശിക്കും. ഭൂമിയും ആകാശവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ. ഈ മലകളെല്ലാം കടഞ്ഞെടുത്ത മനുഷ്യരെല്ലാവരും ഓടി പരക്കം പായുന്ന ഒരു ദിനം വിശുദ്ധ ഖുർആൻ സൂറത്തു ഖാരിഅ, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന സൂറത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, മനുഷ്യരെല്ലാവരും ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ഓടി ഓടി അകലുന്ന ഒരു ദിനം, ഒരു ദിവസം ഉണ്ട് എന്ന്. ആ ദിവസം വതകൂനുൽ ജിബാലു കല്ലഹ്നിൽ മൻഫൂഷ്, കൂറ്റം പർവ്വതങ്ങളെല്ലാം കടഞ്ഞെടുക്കപ്പെട്ട ഒരു രോമം, കടഞ്ഞെടുക്കപ്പെട്ട പോലെ, പഞ്ഞി പോലെ, രോമം പോലെ ആകുന്ന ഒരു ദിനം വരാനുണ്ട് കൂട്ടുകാരെ. നമ്മുടെ ഈ ഭൂമിയും മനുഷ്യരുമെല്ലാം നശിച്ചു പോകുന്ന, ഇവിടെ നിന്ന് നാമാവശിഷ്ടമായി പോകുന്ന, ഒന്നും അവശേഷിക്കാത്തക്ക നിലയിൽ ആകുന്ന ഒരു ദിനം. അന്ന് ആ ദിനത്തിനു ശേഷമുണ്ടല്ലോ കൂട്ടുകാരെ, എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ ദിനത്തെയാണ് പരലോകം എന്ന് പറയപ്പെടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ പരലോകം എന്ന് പറഞ്ഞാൽ എന്തെന്ന്? എന്നാൽ ഈ പരലോകത്ത് വെച്ചാണ് അന്ന് അള്ളാഹു അവൻ്റെ സ്വർഗം നൽകും. ആ സ്വർഗത്തിൽ നാം ഇഷ്ടപ്പെടുന്നതെല്ലാം അള്ളാഹു നൽകും. പക്ഷേ ആ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം കൂട്ടുകാരെ? എന്തു ചെയ്യണമെന്നറിയോ? നല്ലതുപോലെ ജീവിക്കണം, നല്ല അമലുകൾ ചെയ്ത് നമ്മൾ മരണപ്പെട്ടു പോകണം. അങ്ങനെ ആളുകളെല്ലാവരെയും എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന ഒരു ദിനം, ആ ദിനത്തെയാണ് പരലോകമെന്ന് പറയപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ദിനത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അവിടെയുള്ള ആളുകൾ പരലോകത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ആ പരലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, പരലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ചു കൂട്ടുന്ന ഒരു ദിവസം. ആ ദിവസം മനുഷ്യരെല്ലാവരും ഏകാഗിയായിക്കൊണ്ടാണ് എഴുന്നേറ്റു നിൽക്കുക. അന്ന് നോക്കൂട്ടുകാരെ, ചില മുഖങ്ങൾ പ്രസന്നമുള്ളതായിരിക്കും, ചില മുഖങ്ങൾ പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ നരകത്തിലേക്ക് പോകുന്നവരായിരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചവർ പരലോകമുണ്ടാകില്ല എന്ന് പറഞ്ഞ് ജീവിച്ചവർ വിചാരിക്കുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ നമുക്കവൻ്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാനാവില്ല എന്ന്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടും. മണ്ണിൽ നമ്മൾ മരിച്ചു ദ്രവിച്ചു മണ്ണോട് ചേർന്നു പോയി കഴിഞ്ഞാലും അള്ളാഹു നമ്മളെ ഒരുമിപ്പിക്കുന്ന ആ ഒരു ദിനത്തെ, ആ ഒരു സമയത്തെയാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു ദിനമാണ് കൂട്ടുകാരെ പരലോകമെന്ന് പറഞ്ഞത്. നോക്കാം, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയുള്ളവനെന്നറിയാമോ? ഫലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, എന്നാൽ നാം അവന്റെ വിരൽത്തുമ്പ് പോലും കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ് എന്ന്, അതിന് കഴിയുന്നവനാണ് എന്ന് മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ഓരോ അക്രമങ്ങളിൽ നിന്നും, അള്ളാഹുവിനെ മറന്നും ഈ ലോകത്ത് ജീവിക്കുന്നവർ അവർ ആലോചിക്കാനുള്ളത്, അവർ മനസ്സിലാക്കുവാനുള്ള കാര്യം, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിനം, ആ ഒരു പരലോകം. അന്ന് പരലോകത്ത് മനുഷ്യനെ നല്ല അമലുകൾ ചെയ്തവർക്ക് സ്വർഗവും തിന്മകൾ ചെയ്തവർക്ക് നരകവും അങ്ങനെ വേർതിരിക്കപ്പെടുന്ന ഒരു ദിനമാണ്, ഒരു ദിവസമാണ് പരലോക ദിനമെന്ന് പറയുന്നത്. ആ ഒരു പരലോക ദിനത്തിലാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് കൂട്ടുകാരെ. ആ പരലോക ദിനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഫഇദാ ബരിക്കൽ ബസർ, കണ്ണഞ്ചിപ്പോവുകയും കണ്ണുകളെല്ലാം ഇങ്ങനെ അടഞ്ഞു തൂങ്ങി, ചന്ദ്രൻ കെട്ടുപോകുകയും, വഖസഫൽ ഖമർ, ചന്ദ്രൻ കെട്ടുപോകുകയും, വജ്മഉ അശ്ശംസു വൽ ഖമർ, സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ വളരെ പ്രയാസമുള്ള കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ അന്ന് വിധി നടത്തപ്പെടുന്ന ഒരു ദിനമാണ്. എന്നാൽ ചില ആളുകളെ സ്വർഗത്തിലേക്കും ചില ആളുകളെ നരകത്തിലേക്കും അങ്ങനെ ആനയിക്കപ്പെടുന്നതിന്, അങ്ങനെ മനുഷ്യരെയെല്ലാം അള്ളാഹു ഇങ്ങനെ പേടിപ്പിച്ചും, നല്ല അമലുകൾ ചെയ്തവർ പേടിക്കാതെ അങ്ങനെ നിൽക്കുന്നതിനും, അന്ന് ചില ആളുകൾ ഒന്ന് ചോദിച്ചു പോകും, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ, അള്ളാഹുവേ എവിടേക്കാണ് ഒന്നോടി രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളതെന്ന് മനുഷ്യരെല്ലാവരും ചോദിച്ചു പോകുമെന്ന് നമ്മളെ ഖുർആൻ പഠിപ്പിക്കാൻ കൂട്ടുകാരെ. അങ്ങനത്തെ ഒരു ദിനമാണ് ഈ പരലോകമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വല്ലോ ഓടി രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടാവോ നമുക്ക്? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, കല്ലാ ലാ വസർ, ഇല്ല കേട്ടോ, യാതൊരു രക്ഷയുമില്ല എന്നുള്ള ഒരു വലിയൊരു ദിനമാണ് കൂട്ടുകാരെ പരലോക ദിനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരലോക ദിനത്തിൽ വിശ്വസിക്കുക എന്നതാണ് ഈമാൻ കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി കൂട്ടുകാരെ, അങ്ങനെ ഈ പരലോക ദിനത്തിൽ, ഇത്രക്കുമാത്രം ഭീതിജനകമായ ദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗവും നരകവും നൽകും. ചില ആളുകൾ സ്വർഗത്തിലോട്ടും ചില ആളുകൾ നരകത്തിലോട്ടും അങ്ങനെ വേർതിരിച്ചു പറഞ്ഞേക്കപ്പെടുന്ന ഒരു ദിനമാണ് ഈ ദിനമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അങ്ങനെ ആ കഠിനമായ ശിക്ഷ നരകത്തിലാണ് ഈ ദിനത്തിൽ അള്ളാഹു എല്ലാവരെയും നരകത്തിലോട്ട് പറഞ്ഞുവിടും. പക്ഷേ ആളുകൾക്ക് നല്ല പഴവർഗ്ഗങ്ങളും സ്വർഗം, മനുഷ്യൻ കൊതിക്കുന്ന എന്തും ലഭിക്കുന്ന ഒരു സുന്ദരമായ സ്വർഗത്തിൻ്റെ പറദീസയിലേക്ക് അള്ളാഹു പറഞ്ഞുവിടും. അത് എങ്ങനെ ജീവിക്കുന്നവർക്കെന്നറിയാമോ? നല്ല പോലെ അള്ളാഹുവിനെ അനുസരിച്ച് ഇഹലോകത്ത് പുണ്യം ചെയ്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു ജീവിക്കുന്നവർക്ക് അള്ളാഹു അവൻ്റെ സ്വർഗം നൽകും. എന്നാൽ നാം ഇഷ്ടപ്പെടുന്നതെല്ലാം ലഭിക്കുന്ന സുന്ദരമായ ലോകമാണ് സ്വർഗമെന്ന് ഞാനും നിങ്ങളെ മനസ്സിലാക്കുക കൂട്ടുകാരെ. അപ്പോൾ ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടും ഈ പരലോകത്തെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മമായി. അപ്പോൾ ഈമാൻ കാര്യങ്ങളിലെ അഞ്ചാമത്തെ കാര്യവും ഇന്നത്തെ എപ്പിസോഡ് കൂടി നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഈ പരലോക ജീവിതം, ഈ പരലോകമെന്ന് പറയുന്നത് അതപ്രകാരം അതനുസരിച്ചും ജീവിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിനെ പേടിച്ചും ആ ദിനത്തിൽ നമ്മൾ വിശ്വസിക്കണമെന്നതാണ് കൂട്ടുകാരെ അഞ്ചാമത്തെ കാര്യം. അപ്പോൾ അഞ്ചു കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇൻഷാ അല്ലാ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആറാമത്തെ കാര്യം കൂടി പഠിക്കാം. അത് പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും കാതോർത്ത് കാത്തിരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് കൂട്ടുകാരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നിങ്ങൾ കേട്ടത് പൂമരത്തണലിൽ. വിശ്വസിക്കേണ്ട ദിനം എന്ന വിഷയമാണ് ഇന്ന് പൂമരത്തണലിൽ കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അൽഫഹദ് പൂന്തുറ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങൾ കാതോർക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ويجعل الرجس على الذين لا يعقلون.
1: خليفة محمد التنيجي അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കേട്ടത്. പ്രശസ്തരായ ഖാരിഈകളിലൊരാളാണ് ഖലീഫ അൽ തുനൈജി. യുഎഇയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ളു പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഷെയ്ഖുമാരുടെ കീഴിൽ ഉന്നത നിലവാരത്തിലുള്ള തജ്വീദ് പഠനം നടത്തുകയുണ്ടായി. അക്കാദമിക യോഗ്യതകളിലും ഏറ്റവും നല്ല പഠനം നടത്തുകയും ഖിറാഅത്ത് സനദ് അഥവാ ഇജാസ നിരവധി ഷെയ്ഖുകളിൽ നിന്ന് ദഅവ ശബ്ദപരിശീലനം പാരായണ മഖാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടിയ വ്യക്തി കൂടിയാണ് ഖലീഫ തുനൈജി. യുഎഇയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും പങ്കെടുക്കുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ഖുർആൻ അക്കാദമിയിൽ ഒരു മാതൃകാ പരിശീലനം നടപ്പിലാക്കിയ വ്യക്തിയാണ് ഖലീഫ തുനൈജി. ഓൺലൈൻ പാരായണ ക്ലാസുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ൽ തജ്വീദ് കോഴ്സുകൾ എന്നിവ നയിക്കുന്നുണ്ട്. ഖലീഫ തുനൈജിയുടെ പാരായണത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കിയിട്ടുണ്ട്. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തൊടുന്ന മൃദുത്വവും മക്കാമുകളുടെ സമതുലിതവും നിയന്ത്രിതമായ ഉപയോഗവും അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവവുമൊക്കെ അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കി. അദ്ദേഹത്തിൻ്റെ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് യൂനുസിലെ 99-100 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്.
2: അതിൻ്റെ അർത്ഥം ഇതാണ്: നിന്റെ റബ്ബ് വേണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ആസകലം വിശ്വസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിരിക്കെ മനുഷ്യർ സത്യവിശ്വാസികളാകുന്നത് വരെ അവരെ നീ നിർബന്ധിക്കുകയോ ഒരാത്മാവിനും അഥവാ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാവതല്ല അഥവാ വിശ്വസിക്കുക സാധ്യമല്ല. ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കാത്തവരിൽ അവൻ മാലിന്യം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്നതാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അവ വളരെ അർത്ഥവത്തായ വരികളാണ്. അതായത്, ലോകത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലോകം മുഴുവൻ വിശ്വാസികളായി മാറുക എന്നതിനാണ് അവർ മുൻതൂക്കം കൊടുക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളുകൾ എന്നുള്ള നിലക്ക് പ്രവാചകന്മാരുടെ ജീവചരിത്രത്തിൽ അതെമ്പാടും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പാരായണം ചെയ്യപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് കഹ്ഫിലൂടെ അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നില്ലേ: ഓ പ്രവാചക, അങ്ങ് ജനങ്ങളെല്ലാവരും ഈമാനികളാകാത്തതിൻ്റെ പേരിൽ ഹുസ്നിലാണോ, ദുഃഖത്തിലാണോ? അതായത്, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാവരും, ലോകം മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല നടപടിക്രമങ്ങളുള്ളത്. ഇപ്പം നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അപ്പം അത് കണ്ട ആളുകൾ തന്നെ പറഞ്ഞു, എന്ത്, ഞങ്ങൾ കണ്ടു, ചന്ദ്രൻ രണ്ടായിട്ട് മാറി നിന്നു, അത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴും അവരുടെ ന്യായം എന്തായിരുന്നു? ഇതൊരു സിഹ്റാണ്, ഇതൊരു മായാജാലമാണ്. അങ്ങനെ എന്തെല്ലാം മുഇജിസത്തുകൾക്ക് അവർ സാക്ഷികളായി. പക്ഷെ ആ സാക്ഷികളായിട്ട് പോലും പ്രവാചകന്മാരുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ തുലവും കുറവായിരുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. അവരെന്ത് ചെയ്യും? ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. ഇപ്പം നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോകും തോറും നിരവധിയായ മതപരമായ ആക്രമണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകളെ അല്ലെങ്കിൽ ന്യായാന്യായങ്ങളെ മുസ്ലിങ്ങൾ എന്ന പേരിൽ ആളുകൾ പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ നാമധേയത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന എമ്പാടും അവസരങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണത്. ഒരപേക്ഷ പോലും റബ്ബിന് കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരു പണം പോലും ഒരു രസീത് പോലും അടക്കാതെ ഹിദായത്തെന്ന മഹാ അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകന് ഈ ഒരു ഹിദായത്ത് കൊടുത്തിട്ടില്ല. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ഭാര്യയ്ക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്തിനേറെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പയുടെ അടുത്തുനിന്ന് പറയുന്ന വർത്തമാനം പ്രിയപ്പെട്ടവരെ, നമ്മൾ സീറയിൽ യഥേഷ്ടം കേട്ടിട്ടില്ലേ, ചൊല്ലു മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും ആ പിന്നെ മൂത്താപ്പ പോലും ഹിദായത്തിലേക്ക് വന്നില്ല. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കിട്ടാത്ത ഒട്ടേറെ ആളുകളിലെ സ്ഥാനം കൊണ്ടും കഴിവ് കൊണ്ടും അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ടും ശ്രേഷ്ഠരായ എത്രയോ ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ, അവരാരും ഈമാനിൻ്റെ വഴികളിലേക്ക് അള്ളാഹു തിരഞ്ഞെടുത്തിട്ടില്ലല്ലോ. നമ്മൾ വിചാരിച്ചാൽ പോലും ഈമാനിലേക്ക് നമുക്ക് മെമ്പർഷിപ്പ് കിട്ടില്ല. അതല്ലേ പ്രവാചകനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഓ നബിയെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ഡ്യൂട്ടി. ലസ്ത അലൈഹിം ബി മുസൈത്തിർ, ഒരാളുടെ മേലിലും നിനക്കെന്തില്ല, ആധിപത്യം ചെലുത്തുക എന്നുള്ളത് നിന്റെ ഡ്യൂട്ടിയേ അല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കൃത്യമായ ഗൈഡ് ലൈൻ വന്നു. ഈ ഹിദായത്തിലേക്ക് ജനങ്ങളെല്ലാവരും വരണം എന്ന ആഗ്രഹം നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്താണ് പണി? അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച ഇനി ഒരു നബി വരാനില്ല. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയും വന്നുപോയി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൽ യുബല്ലിഗു ശാഹിദുൽ ഗായിബ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയൊരു ദൗത്യമുണ്ട്. നമുക്ക് കിട്ടിയ ഒരു ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ആ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളുകൾ, ഹിദായത്തിലേക്ക് വഴി കൊടുത്ത ആളുകൾ അത് സ്വീകരിച്ച് മുന്നോട്ട് വരാം. പക്ഷേ നീ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല. കാര്യം എന്താണ്? അത് നിന്റെ പക്കലല്ല. മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല സ്ഥാലിഹിം ബി മുസൈത്തിർ, അത് നിന്റെ പേരിലുള്ള ഒരു ചുമതലയല്ല, അത് ആകാശലോകത്തിൻ്റെ ചുമതല മാത്രമാണ്. നീ എന്തുമാത്രമാണ് ജനങ്ങളെ നേരിൻ്റെ വഴിയിലേക്ക് വരണമെന്നാഗ്രഹിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അഹോരാത്രം റബ്ബിനോട് ദുആ ചെയ്യുക, ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കണേ, ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കണേ. പ്രവാചക ചരിത്രത്തിൽ നമ്മളത് യഥേഷ്ടം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി മാത്രമാണ് നമുക്കുള്ളത്. അല്ല വിചാരിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ വിശ്വാസത്തിൻ്റെ പാതയിലാകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്താണ്? അത് കൃത്യമായിട്ട് വിശദീകരിച്ച ആയത്താണ് സൂറത്ത് യൂനുസിലെ 99-100 ആയത്തുകൾ. അതുമാത്രമല്ല, സമാനമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എടുത്തു പറഞ്ഞ ഒരു കാര്യം കൂടിയാണത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ എന്താകുമായിരുന്നു, അവർ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന ഒരു ഭാഗം അത് വിശുദ്ധ ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, നബിമാരുടെ ഒരു പ്രകൃതം എന്താണ്? ഈ ജനങ്ങളെന്താ സ്വീകരിക്കാത്തത്, ഈ ജനങ്ങളെന്താ ഹിദായത്തിലേക്ക് വരാത്തത്, ഇങ്ങനെ ആ ഒരു സങ്കടം, അതായത് ആ സൂറത്തു കഹ്ഫിൻ്റെ ആ അക്ഷരങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ പ്രവാചകന്റെ ശരീരത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് വിചാരിക്കുമാറ് പ്രവാചകന് സങ്കടം വന്നു എന്നാണ്. ജനങ്ങളത് കേൾക്കാത്തതിൻ്റെ പേരിൽ, ഈ ദീനിലേക്ക് വരാത്തതിൻ്റെ പേരിൽ അവിടെ അള്ളാഹു സമാശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ത്? ഓ നബിയെ, നിന്റെ ഡ്യൂട്ടി അതല്ല. നിന്റെ ഡ്യൂട്ടി എന്താണ്? ജനങ്ങളെ വിളിക്കുക. നമുക്കും അത് തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണല്ലോ എതിർക്കുന്നത്. അതായത് ജനങ്ങളൊന്നും ഇസ്ലാമാകാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി പൊട്ടിത്തെറിക്കുക, ഒരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കുക, അതെന്താ പാടില്ലാത്തത്? അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. അള്ളാഹുവിനാണ് ഒരു മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതലുള്ള ആ ഒരു അർഹത റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പടച്ചവൻ നമുക്ക് വിധിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. മാത്രമല്ല, ഇതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. എന്ത്? അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവൻ എന്തായിരുമായിരുന്നു, വിശ്വാസത്തിലേക്ക് വരുമായിരുന്നു എന്ന ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ശ്രോതാക്കൾ കൂടി അതിലേക്ക് നമ്മളോട് ചേർന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്.
1: നമ്മൾ വളരെ മനോഹരമായൊരു സ്ലോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. മധുരം ഖുർആൻ എന്ന സെഷനിലെ ആ ഒരു ഖുർആൻ വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.

0: പീസ് റേഡിയോ അൽമിമ്പർ കേരളത്തിലെ വിവിധ പള്ളികളിൽ നിർവഹിച്ച പ്രസക്തമായ ജുമാ ഖുത്തുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽമിമ്പറിൽ ഇന്ന് സമീർ മുണ്ടേരി നിർവഹിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന ഖുത്തുബയുടെ ഒന്നാം ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: الذي لم يلد ولم يولد ولم يكن له كفوا احد احمده حمدا بلا احد اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد

സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ 4 ഖുതുബകളിലൂടെ ദിനചര്യകളിലെ ദീൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ ഖുതുബകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്ര ഗൗരവത്തോടെ നമസ്കാരത്തെ അവൻ നോക്കിക്കാണണം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇബാദത്താണ് നമസ്കാരമെന്നൊക്കെയാണ് കഴിഞ്ഞ ജുമാ ഖുതുബയിലൂടെ നമ്മൾ വിശദീകരിച്ചത്. നമസ്കാരമെന്ന് പറയുമ്പോൾ നമസ്കാരത്തെ സാധാരണ നമുക്ക് 2 വാചകങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കും. ഒന്ന് ഫറളായ നമസ്കാരങ്ങൾ, മറ്റൊന്ന് ഐച്ഛികമായ നമസ്കാരങ്ങൾ. ഒരു ദിവസം 5 സമയങ്ങളിലായി 17 റക്അത്തുകൾ, അത് മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് വലിയ പാപമാണ്, കുറ്റമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ വിശ്വാസിയല്ല. ആ ഗൗരവമൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ. ആ നിർബന്ധമായ നമസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് എങ്കിൽ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ചാണ്. സുന്നത്തായ നമസ്കാരങ്ങൾ, അതൊരു ഖുതുബ കൊണ്ട് തീരുന്ന വിഷയമല്ല. ഒരുപക്ഷെ 1, 2, 3 ഖുതുബകളിലൂടെ വിശദീകരിക്കാൻ മാത്രമുള്ള വളരെ വിശാലമായ ഒരു വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വഹീഹായ ഹദീത്തുകളുടെ അടിസ്ഥാനത്തിൽ 76 റക്കാത്ത് നമസ്കാരം, 76 റക്കാത്ത് നമസ്കാരം നിത്യജീവിതത്തിൽ ഫറളും സുന്നത്തുമായി വിശ്വാസികളായ ആളുകൾക്ക് നിർവഹിക്കാൻ സാധിക്കും. ഈ 76 റക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്ര റക്കാത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഏതൊക്കെ നമുക്കറിയാം. അപ്പൊ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എത്ര റക്കാത്ത് സുന്നത്ത് നമസ്കാരമുണ്ട് എന്ന ഒരു ചോദ്യത്തിന് നമ്മുടെ മറുപടി എന്താണ്? വിശ്വാസികളായ ആളുകൾ പറന്ന് നമസ്കാരം കഴിഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട നമസ്കാരമാണ് ഐച്ഛികമായ നമസ്കാരങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 184 ആയത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ അല്ലാഹു പറഞ്ഞ ഒരു വാചകമാണ് ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് എന്നാൽ ആരെങ്കിലും സ്വമേധയാ ഒരു നന്മ ചെയ്താൽ അത് അവന് ഉത്തമമാകുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം, നിർബന്ധപൂർവമല്ലാതെ, സ്വന്തം മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടൊരു നന്മ ഒരാൾ ചെയ്താൽ അതവന് കൂടുതൽ ഉത്തമമാണ്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ച ചെയ്യുന്നത് എങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവരതിന് പ്രമാണമായി തെളിവായി സുന്നത്ത് നമസ്കാരങ്ങളുടെ ഫളുകൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ആയത്തിനെ കൊണ്ടുവരാറുണ്ട്. തഫ്സീറുകളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അഥവാ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം, ആരും നമ്മളെ നിർബന്ധിക്കാതെ, റബ്ബിന്റെ വജുഹ് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, അത് നമുക്ക് ഉത്തമമാണ്, അത് നമുക്ക് വലിയ പ്രതിഫലമാണ് എന്നാണ് ഈ ആയത്തിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുനി അല്ലാഹു ബിഹിൽ ജന്ന. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എനിക്കൊരു അമല് പറഞ്ഞു തരണം, ഒരു കർമ്മം പറഞ്ഞു തരണം. ആ കർമ്മം ഞാൻ പ്രവർത്തിച്ചാൽ അതിലൂടെ എനിക്ക് നേടേണ്ടത് സ്വർഗമാണ്, അഥവാ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അമൽ, ഒരു ഒരു കർമ്മം നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും, എന്നെ ഒന്ന് പഠിപ്പിച്ചാലും. ഇതാണ് തൗബാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്.

0: ഹദീത്തിന്റെ മറ്റൊരു ലഫ്ദിൽ കാണാൻ സാധിക്കുന്നത്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമൽ അത് പറഞ്ഞു തന്നാലും മതി. രണ്ട് രീതിയിലും അതിന് ലഫ്ദുകൾ കാണാൻ സാധിക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഫസഖത്ത, നബി മിണ്ടാതിരുന്നു എന്നാണ്, അള്ളാഹുവിന്റെ റസൂൽ മിണ്ടാതിരുന്നു. ثم سألته വീണ്ടും നബിയോട് അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു. ഫസഖത്ത, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്, അലൈക ബികസറത്തി സുജൂദി ലില്ലാ ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത അൻക ബിഹാ ഖതിഅ. ആ സമയത്താണ് നബി മറുപടി പറയുന്നത്, സ്വർഗം ചോദിച്ച ഒരു മനുഷ്യനോട്, സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമല് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ ധാരാളമായി സുജൂദ് ചെയ്യാനാണ്, അധിക സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമുക്ക് സുജൂദ് വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഈ ഹദീത്ത് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം, നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വർഗം ചോദിക്കുന്നവരാണ്, സ്വർഗം കൊതിക്കുന്നവരാണ് എങ്കിൽ മുൻഗാമികളായ ആളുകൾ ആ സ്വർഗം ലഭിക്കാനുള്ള വഴി നബിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? സുജൂദ് വർദ്ധിപ്പിക്കാന്നാ. സുജൂദ് വർദ്ധിപ്പിക്കൽ എങ്ങനെയാണ്? പറന്തായ നമസ്കാരങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങൾ കൂടെ നാം നിർവഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ നാം സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ സ്വർഗപ്രവേശനം നമുക്ക് എളുപ്പമാകുന്നുണ്ട് എന്നാണ് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനേക്കാൾ വലിയ നേട്ടം സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർബന്ധ നമസ്കാരങ്ങളിൽ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാൻ പറ്റും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ച അതേപോലെയാണ് എന്റെ നിസ്കാരം എന്ന്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, സിഫത്തു സ്വലാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല തക്ബീരി വ തസ്ലീമി കഅന്നക തറാഹു. ആ പുസ്തകത്തിന്റെ പേരാണത്, അഥവാ അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കിക്കണ്ടതുപോലെ, അതാണ് നിസ്കാരത്തിന്റെ പേര്. മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. നബിന്റെ നിസ്കാരം എങ്ങനെയാ? നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നത് പോലെ ആ നമസ്കാരത്തിന്റെ രൂപം വളരെ കൃത്യമായി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ മരണപ്പെട്ടു പോയ മഹാപണ്ഡിതനാണ് സഅദ് വഹബൽ ഖഹ്താനി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. ഈ അടുത്ത 1900 ആ ഒരു സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായ സലാത്തുൽ മുഅ്മിൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. മൂന്ന് വാള്യങ്ങളിലായിട്ടുള്ള ഗ്രന്ഥമാണ്. എല്ലാ നമസ്കാരങ്ങളെ കുറിച്ചും സമ്പൂർണമായി വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. ഞാൻ ഈ രണ്ട് ഗ്രന്ഥങ്ങളെ പറയാൻ കാരണം, ഇന്നൊരു പക്ഷേ നമുക്ക് ലഭ്യമായ നമസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ ലഭ്യമായ പുസ്തകങ്ങളിലെ ഏറ്റവും നല്ല രണ്ട് പുസ്തകങ്ങൾ, വേറെയും പുസ്തകങ്ങളുണ്ട്, ഏറ്റവും നല്ല രണ്ട് പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ രണ്ടും മലയാളത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, വായിക്കാൻ കിട്ടും. ഞാനിത് പറയാൻ കാരണം, നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മളൊക്കെ നമസ്കാരത്തിലെ അബദ്ധങ്ങൾ നമുക്ക് മനസ്സിലാകുക, നമ്മുടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാകുക. സഹോദരങ്ങളെ, സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എന്റെ നമസ്കാരം ശരിയാക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന അമല്, ആ നമസ്കാരം തക്ബീർ മുതൽ തസ്ലീം വരെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ആൾക്കാരാണ് നമ്മൾ. ഒരു ദിവസോ രണ്ട് ദിവസമോ അതിന് വേണ്ടി മാറ്റിവെച്ച് അറിയുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് നമ്മുടെ നമസ്കാരവും അതിലെ പ്രാർത്ഥനകളും ഒക്കെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമസ്കാരത്തിൽ സ്വലാത്ത് ചെയ്യണം എല്ലാവർക്കും അറിയാം. തശഹ്ഹുദ് നമ്മുടെ സ്വലാത്തിയല്ലോ അല്ലേ? തശഹ്ഹുദ് എല്ലാവരും സ്വലാത്തിയല്ലോ. ആ സ്വലാത്തിൽ പല ആൾക്കാരും ചൊല്ലുന്ന ഒരു വാചകം എന്താ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്തി എല്ലാവരുണ്ട്. നമസ്കാരത്തിൽ പല ആളുകളും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലും. സഹോദരങ്ങൾ, ഒരു ഹദീത്തിന്റെ ഗ്രന്ഥത്തിലും, ഞാൻ അടിവരട്ട് പറയുന്നു, ഒരു ഹദീത്തിന്റെ ഗ്രന്ഥത്തിലും അങ്ങനെ ഒരു സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. നമ്മളെന്താ ചൊല്ലും? നമ്മൾ ഈ പല ആൾക്കാരും ചൊല്ലുന്ന സ്വലാത്തതാണ്. ആ സ്വലാത്തിൽ പ്രശ്നമുണ്ടോ? സ്വലാത്തിൽ പ്രശ്നമല്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്, സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണെന്ന്, ആ പ്രയോഗത്തിനൊരു തെറ്റുമില്ല. പക്ഷെ നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റുമോ? നിസ്കാരത്തിൽ ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ? നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ചൊല്ലണമെന്ന്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നിസ്കാരത്തിൽ നാം ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഏഴ് രീതിയിൽ ഇബ്രാഹിമിയ സ്വലാത്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏഴ് രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിലൊറ്റ രീതിയിൽ എന്തില്ല? ഈ സയ്യിദിന എന്നുള്ള പദല്ല. അതിന്റെ അർത്ഥം നബി നമ്മളെ നേതാവല്ല എന്നല്ല. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തു മുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. നബി നമസ്കരിച്ചതുപോലെ നബി നിസ്കരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിച്ചോ അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട നിർബന്ധ നിസ്കാരങ്ങളിൽ. നബി ഇളവ് നൽകിയ വിഷയങ്ങൾ ഇപ്പം അത്തഹിയാത്തിൽ എന്ത് ചെയ്യുക, അത്തഹിയാത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, അതിനുശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി, അവിടുന്ന് എന്ത് ചെയ്യുക, ആ സമയത്ത് ഒരാൾക്ക് മറ്റുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാം. അതിന് മാതൃകണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണ്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മുടെ നമസ്കാരം എന്ത് ചെയ്യുക ശരിയാകുക. അതുകൊണ്ട് ഈ ഖുതുബ കേൾക്കുന്ന എല്ലാ ആളുകളോടും വളരെ സ്നേഹത്തോടുകൂടെ പറയാറുണ്ട്, നമ്മുടെ നിസ്കാരം ശരിയാക്കാൻ എന്ത് ചെയ്യണം, നമ്മളൊരു പരിശ്രമം നടത്തണം. നമ്മൾ നിസ്കരിക്കുന്നത് ശരിയാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇതേപോലെ ഇരുന്ന് പഠിക്കണം. അള്ളാഹിന്റെ റസൂല് മിമ്പറും എന്നാണ് ജനങ്ങളെ നിസ്കാരം പഠിപ്പിച്ചത്. മിമ്പറും എന്നാണ് അള്ളാഹിന്റെ റസൂല് മിമ്പറിൽ വന്ന് ജനങ്ങൾക്ക് നമസ്കാരത്തിന് രൂപം പഠിപ്പിച്ചു. അള്ളാഹിന്റെ റസൂല് പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്ന് നിസ്കരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നബിന്റെ സമീപത്തേക്ക് വന്നപ്പോ നബി അയാൾ പറയും, റജ്ജ, നീ മടങ്ങൂ, എന്നിട്ട് നിസ്കരിക്കൂ, നീ നിസ്കരിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പ് അയാൾ നിസ്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി പറയുന്നു, മടങ്ങു, നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. അയാൾ തിരിച്ചു വന്നപ്പോ നബി പറഞ്ഞു, നീ നിസ്കരിച്ചില്ല, മടങ്ങി വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു. അവസാനം അയാൾ വന്ന് പറഞ്ഞു, നബി എനിക്ക് ഇതുപോലെയല്ല നിസ്കരിക്കാൻ അറിയില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം അയാളെ പഠിപ്പിക്കുന്നവർക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാകുന്ന കർമ്മം അത് പൂർണ്ണമായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. ആ നിർബന്ധ നമസ്കാരങ്ങളിൽ വല്ല വീഴ്ചകളും സംഭവിച്ചാൽ, വല്ല കുറവുകളും സംഭവിച്ചാൽ, സഹോദരങ്ങളെ, ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് സുന്നത്ത് നമസ്കാരം. ഐച്ഛികമായ നമസ്കാരങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ അറിയോ, പറന്നില വീഴ്ചകൾ എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കപ്പെടും. റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു, ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഈ ഹദീസ് പറഞ്ഞു, പരലോകത്ത് ആദ്യമായി ഒരു അടിമയുടെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ്. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, ആ നിസ്കാരം ശരിയായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത്, അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല എങ്കിൽ, ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടക്കാരിലാണ്, അവന് പ്രയാസമായിരിക്കും, പരലോകത്തവൻ ഖേദിക്കേണ്ടി വരും. എന്നിട്ട് അടുത്ത വാചകം തന്നെ നബി പറയാ, ഈ നമസ്കാരവുമായി വന്ന മനുഷ്യൻ നിസ്കാരത്തിൽ കുറവുണ്ട്, നിസ്കാരത്തിൽ വീഴ്ചകളുണ്ട്. അപ്പൊ അള്ളാഹു പറയുന്ന വാചകം എന്താറിയോ, ആ മനുഷ്യന്റെ സുന്നത്തായ നിസ്കാരം ഉണ്ടോ നോക്കി, അയാൾ സുന്നത്ത് നിസ്കരിച്ചിടോ, അപ്പൊ മലക്കൾ അത് പരിശോധിക്കും. സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ അടിമക്ക് വല്ല തത്വവും ഉണ്ടോ, സുന്നത്തായ നിസ്കാരം ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ സുന്നത്തായ നമസ്കാരം എടുത്തിട്ട് ഫറളായ നമസ്കാരങ്ങളിലെ കുറവുകൾ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഐച്ഛികമായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരങ്ങൾ പരമാവധി ചെയ്യുക. അത് ചെയ്താലുള്ള നേട്ടം എന്താണ് ചെയ്താൽ പറലായ നമസ്കാരങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കാൻ എന്ത് ചെയ്യും നമുക്ക് സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വായിക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഹദീത്തിൽ കാണാം, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ ഒരു അടിമ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവാഫിലായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നതിലൂടെ ഫറളായ കാര്യങ്ങൾ, അത് പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്, ആ റബ്ബിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നവാഫിലുകൾ. സുന്നത്തായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ വർദ്ധിപ്പിക്കുക. ആ സുന്നത്തായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, അത് സുന്നത്ത് നമസ്കാരമാണ്. അതിൽ പല കാറ്റഗറി ഉണ്ട്, പല ദുഹാ നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ തഹിയ്യത്തുൽ മസ്ജിദിൻ റവാത്തിബ് സുന്നത്തുകളുണ്ട്, അങ്ങനെ ഒട്ടനവധി നമസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ വിശദീകരിക്കും. ഇവിടെ നമ്മുടെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു പാഠം എന്താ അറിയോ, പള്ളി ഉണ്ടാക്കിയത് സുന്നത്ത് നിസ്കരിക്കാനല്ല. ഞാൻ ആ പറയുന്ന വാചകത്തിൽ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പള്ളി ഉണ്ടാക്കിയത് എന്തിനാ, പറ നിസ്കരിക്കാൻ. അതിന്റെ അർത്ഥം എന്താ, റസൂലുള്ളാഹി പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും ഫഇന്ന അഫ്ദല സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. നിർബന്ധ നമസ്കാരങ്ങൾ ഒഴികെ ഐച്ഛികമായ നമസ്കാരങ്ങൾ എവിടെ നിസ്കരിക്കേണ്ടത്, വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടത്, അതാണ് ഏറ്റവും അഫ്ദൽ. അതിനർത്ഥം പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, പള്ളിയിൽ നിന്ന് മാത്രം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരമുണ്ട്. ഇപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ, പള്ളിയിൽ കയറിയ നിസ്കരിക്കാന്നാ, പള്ളിയിൽ കയറുമ്പോൾ രണ്ട് റക്കാത്ത് നിസ്കരിക്കണം എന്നാണ്. ആ നിസ്കാരം പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ, പുറത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഈദ്ഗാഹ് പുറത്ത് നമ്മളെ പള്ളിയുടെ പുറത്ത് ഈദ്ഗാഹ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾ കാണാ രാവിലെ വന്നിട്ട് അവിടുന്ന് രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു. അവിടുന്ന് രണ്ടറക്കാത്ത് നിസ്കാരമല്ല, ഈദ്ഗാഹിൽ വെച്ച് രണ്ടറക്കാത്ത് നിസ്കാരമല്ല. അത് ആളുകളുടെ ധാരണ എന്താ വെച്ചാല് പള്ളിയിൽ കയറും, പള്ളിയിലാണ് ഈദ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, പള്ളിയിൽ കയറുമ്പോൾ പള്ളിയിൽ കയറി ആ നിസ്കാരം നിർവഹിക്കാം. അല്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വേറെ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരമല്ല. നമ്മളിങ്ങനെ പഠിച്ചു പോകണം, ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പോകണം. ഐച്ഛികമായ നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം. അപ്പൊ സുബഹിക്ക് പള്ളിയിൽ വരുന്നതിന് മുമ്പ് രണ്ടറക്കാത്ത് ഇവിടുന്ന് നിസ്കരിക്കേണ്ടത് വീട്ടിൽ നിസ്കരിക്കണം. ദുഹറിന് പള്ളിയിൽ വരുന്ന ഒരാള് അയാൾ വീട്ടിൽ നിസ്കരിച്ച് വരിക, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ ഇഷായിന് നിസ്കാരം കഴിഞ്ഞ് ശേഷമുള്ള റവാത്തിബ് വീട്ടിൽ നിസ്കരിക്കുക, അതാണ് ഏറ്റവും അഫ്ദൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇപ്പൊ കടലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്വന്തമായി കച്ചവടക്കാരുടെ ആളെ സംബന്ധിച്ചിടത്തോളം, അയാൾ അവിടുന്ന് നിസ്കരിച്ച് വരിക, അവിടുന്ന് വുദു ചെയ്ത്, നമുക്കറിയാം നമ്മൾ വീട്ടിൽ നിന്ന് വുദു ചെയ്ത് പള്ളിയിലേക്ക് വന്നൊരു ഹജ്ജ് ചെയ്ത കൂലിട്ടും, അപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് വുദു ചെയ്ത് അയാൾ സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് വന്നാൽ അതാണ് ശരിയായ രീതി, ഏറ്റവും അഫ്ദലായ രീതി. അത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരാൾ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അത് കുറ്റാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമായ വശം എന്താ, വീട്ടിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ഈ സുന്നത്ത് നമസ്കാരത്തിൽ കാണിക്കുന്ന ഒരു ചെറിയൊരു അശ്രദ്ധ, ഒരു ഗഫ്ലത്തുണ്ട്. ഒരാൾ പള്ളിയിൽ വന്നു, പള്ളിയിൽ വന്ന് അയാൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അയാൾ അല്ലാഹു അക്ബർ എന്ന് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പള്ളിയിൽ എന്ത് ചെയ്തു, ഇമാമ് പിന്നെ മുഅദ്ദീൻ ഇഖാമത്ത് വിളിച്ചു, ഫർള് നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇദ ഉഖീമത്തി സ്വലാത്തു ഫല സ്വലാത ഇല്ല അൽ മക്തൂബ, അടിവരട്ട് പഠിക്കണത്. ഇദ ഉഖീമത്തി സ്വലാ, നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അഥവാ നിർബന്ധ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ, ഫല സ്വലാത ഇല്ല അൽ മക്തൂബ, നിർബന്ധ നിസ്കാരമല്ലാതെ വേറൊരു നിസ്കാരമില്ല എന്നാണ്. അപ്പൊ എന്താ ചെയ്യേണ്ട അറിയോ, നമ്മൾ അല്ലാഹു അക്ബറും തക്ബീർ കേട്ടിനു, നിസ്കാരം തുടങ്ങി, അല്ലെങ്കിൽ ഇഖാമത്ത് വിളിച്ചു, ആ നിസ്കാരം ഒഴിവാക്കുക. ആ നിസ്കാരം കൈ താഴ്ത്തിയിട്ടുണ്ട്, നമ്മൾ ഏതിൽ പോയി ചേരണം, ഫർളിൽ പോയി ചേരണം, അതാണ് നബിയുടെ കൽപ്പന. ഫർള് നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ സുന്നത്ത് നിസ്കാരമല്ല. ചില ആൾക്കാർ നിസ്കാരം തുടങ്ങിയതിന് ശേഷം, നമ്മുടെ നാട്ടില് പൊതുവെ ഇന്ത്യക്കാരെ വിഷയത്തിൽ കുറച്ചൊക്കെ ഉത്ബുദ്ധരാണ്. ഇപ്പൊ പാകിസ്ഥാനിൽപ്പെട്ട പാകിസ്ഥാനികളായ സഹോദരങ്ങളൊക്കെ, അവര് സുബഹിക്ക് പള്ളിയിൽ വന്നാല് അവരാദ്യം നിസ്കാരം നടക്കുകയാണെങ്കിൽ, ജമാഅത്ത് നടക്കുകയാണെങ്കിൽ, ഓരാദ്യം സുന്നത്ത് നമസ്കരിക്കാം. അത് അവരുടെ അറിവില്ലായ്മയാണ്, അജ്ഞതയാണ്. ഫർള് നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പിന്നെ എന്തില്ല, സുന്നത്ത് നിസ്കാരമല്ല, ആ നിസ്കാരത്തിൽ പോയി ചേരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അതേപോലെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സുന്നത്ത് നമസ്കാരം എവിടെ വെച്ച് നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്നാ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പള്ളിയിൽ വെച്ച് ഒരാൾക്ക് ഒരാൾ യാത്ര പോകണമെങ്കിൽ അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കണം, പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫർള് നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറി നിന്ന് അയാൾ നിസ്കരിക്കുന്നത് നല്ലതാണ്. അത് നിർബന്ധമായ കാര്യമാണ്, നല്ല പറ്റുന്ന സാധ്യമായ സമയത്ത് എന്ത് ചെയ്യുക, മാറി നിന്ന് നമസ്കരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും. അമറന ബി ദാലിക അല്ല തുസല സലാത്തുൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ്. എന്താ ഹദീത്തിലുള്ളത്? മുആവിറന്ന് പറയുന്നു, ഒരു നമസ്കാരം നിർവഹിച്ചതിന് ശേഷം സംസാരിക്കുകയോ നമസ്കാര സ്ഥലത്ത് മാറി നിൽക്കുകയോ ചെയ്തതിന് ശേഷമല്ലാതെ മറ്റൊന്ന് നമസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ വേറെ സ്ഥലത്ത്, ഫർള് നിസ്കരിച്ചതല്ലാത്തൊരു സ്ഥലത്ത് നിസ്കരിച്ചാൽ പല പല പിന്നെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ ആ സുജൂദ് ചെയ്യുന്ന സ്ഥലം നമുക്ക് വേണ്ടി സാക്ഷി പറയും, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിച്ച സഹാബികളും പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒറ്റ ഹദീത്ത് ഞാൻ പറയും, ഈ ഹദീത്ത് നമ്മൾ പഠിച്ചാല് സുന്നത്ത് നിസ്കാരത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. അല്ലാഹുവിൻ റസൂല് ഒരിക്കൽ പിന്നെ ഒരു ഖബറിന്റെ സമീപത്ത് കൂടെ നടന്നു പോവാണ്. മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബരിൻ ദുഫിന ഹദീത്തൻ. ആ ഖബറിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ഖബറാണ്. ഹദീത്തിന്റെ വിശദീകരണത്തിൽ വായിക്കുക, അതിന്റെ ആ പിന്നെ മണ്ണിന്റെ പുതിയ മണ്ണിന്റെ അടയാളങ്ങളൊന്നും പോയിട്ടില്ല, മണ്ണൊന്നും ഉണങ്ങിയിട്ടില്ല, പച്ച മണ്ണാണ്, പുതിയ ഖബറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ആരുടെ ഖബറാണ്? അപ്പൊ അവര് പറഞ്ഞു, നബി ഇന്ന ഇന്നാളുടെ ഖബറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റകഅത്താനി ഖഫീഫത്താനി മിമ്മാ തഹ്ഖിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലിഹി അഹബ്ബു ഇലയ്യ മിൻ ബഖിയത്തി ദുനിയാകും. നബി ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞു തരികയാണ്. നബി പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന ആൾ ഇപ്പൊ ആലോചിക്കുന്ന എന്തെങ്കിലും അറിയോ, അയാൾ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ഒരു രണ്ട് റക്കാത്ത് അതെങ്കിലും നിർവഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അയാൾ ആലോചിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ വിലാപമാണ്, എനിക്കൊരുപാട് സമയമുണ്ടായിരുന്നു, എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ നിസ്കരിച്ചില്ലല്ലോ, സുന്നത്തുകൾ ഞാൻ വർദ്ധിപ്പിച്ചില്ലല്ലോ, എനിക്ക് നിസ്കരിക്കാമായിരുന്നല്ലോ എന്ന് കബറിൽ കിടക്കുന്ന മനുഷ്യൻ ആലോചിക്കുന്നതാണ്. ഇതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്? നബി എന്തിനാണ് ഇത് പറഞ്ഞിരുന്നത്? അള്ളാഹുവാണ് നമുക്ക് സമയം നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് ആരോഗ്യം നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് സൗകര്യങ്ങൾ നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് കച്ചവട സംവിധാനങ്ങൾ ഒരുക്കി, എല്ലാം അള്ളാഹുവാണ് നൽകിയത്. ആ അള്ളാഹ് നമ്മോട് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ ഐച്ഛികമായ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യണം എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ നമുക്ക് മനസ്സില്ല എങ്കിൽ റബ്ബാണ് ഇതൊക്കെ തന്ന് നമ്മൾ മനസ്സിലാക്കണം. റബ്ബിന് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും കഴിവിന്റെ പരമാവധി ഐച്ഛികമായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വിശ്വാസികളായ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐച്ഛികമായ നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വിഷയത്തെ നമ്മൾ പഠനം നടത്തുമ്പോഴും ആദ്യം പരിശോധിക്കാറുള്ളത് സലഫുകൾ എങ്ങനെയായിരുന്നു. ഇസ്ലാമിൽ ഏതൊരു വിഷയത്തോടും നമ്മുടെ മുൻഗാമികൾ എന്ത് സമീപനം സ്വീകരിച്ചു, കാരണം നമ്മളെക്കാൾ ദീന് പഠിച്ചവരാണ്. ഈ ദീൻ ഇറങ്ങിയതായിരിക്കാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്കാണ്. ആ നബിയിൽ നിന്ന് ദീന് നേരിട്ട് കേട്ടവരാണ് സ്വഹാബികൾ, അവരാണ് സലഫുകൾ, മുൻപ് കഴിഞ്ഞുപോയ ആളുകൾ. താബിയുകൾ അവരെ കഴിഞ്ഞു വന്നവരാണ്, തബൌ താബിയുകൾ അവരെ കഴിഞ്ഞു വന്നവരാണ്. അപ്പൊ നമ്മളെക്കാൾ ദീന് പഠിച്ചവരും മനസ്സിലാക്കിയവരും അത് പ്രാവർത്തികമാക്കിയവരും മുൻഗാമികളാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അവരെങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്കൊരു ഉണർവ് ലഭിക്കും. ഈ ഐച്ഛിക നമസ്കാരങ്ങളുടെ വിഷയത്തിലും എങ്ങനെയാണ് സലഫുകൾ ഈ ഐച്ഛിക നമസ്കാരങ്ങളെ നോക്കിക്കണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അവരുടെ ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്ന കാര്യം, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന, അഥവാ റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങളുടെ തൊട്ടു മുൻപോ പിറകിലോ വരുന്ന നിസ്കാരങ്ങളാണ്. അത് 12 റക്കാത്തിൽ ഇൻഷാല്ലാ അടുത്ത ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. ആ റവാത്തിബ് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നമസ്കാരവും അതേപോലെ തന്നെ വിത്ര നമസ്കാരമൊക്കെ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ ചീത്ത മനുഷ്യനാണെന്നാണ്. നോക്കി, നിങ്ങള് വിത്ര നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാൾ, സുന്നത്ത് നമസ്കാരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠ നമസ്കാരം ഏതാ? തഹജ്ജു നമസ്കാരമാണ്, വിത്ര നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചാൽ അവൻ ചീത്ത മനുഷ്യനാണ്, അവന്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടാൻ പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാരുടെ വാചകം. എത്രമാത്രം ഗൗരവത്തിലാണ് അവർ ഐച്ഛിക നമസ്കാരത്തെ കണ്ടത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീത്തിന് ശേഷം ഇമാം ഇബ്നു അബി ലൈല അദ്ദേഹം പറയും സലഫുകളുടെ അവസ്ഥയെ കുറിച്ച്. അദ്ദേഹം പറയും, കാനു യുഹാഫിദൂന അലൽ സുനനി കമാ യുഹാഫിദൂന അലൽ ഫറായിൽ. സലഫുകളായ ആളുകള് അവര് പറന്നുകൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ സുന്നത്തുകളെയും കാത്തു സൂക്ഷിച്ചിരുന്നു. ഫർളായ നിസ്കാരം നിർവഹിക്കാൻ എത്ര താല്പര്യം കാണിച്ചോ അതേപോലെ അവർ എന്ത് ചെയ്തിരുന്നു, സുന്നത്തായ നമസ്കാരങ്ങളെയും കാത്തു സൂക്ഷിച്ച് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്ന്. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്ന ആളുകൾ, നമ്മളിപ്പോ പറഞ്ഞ റവാത്തിബ് സുന്നത്തുകൾ ഉപേക്ഷിക്കുന്ന അത് നിസ്കരിക്കാത്ത ആളുകൾ, അത് ഒരാളുടെ ദീനിന്റെ കുറവാണ്, ദീനിന്റെ ന്യൂനതയായിക്കൊണ്ടാണ് അവർ കണ്ടിരുന്നതെന്നാ. അപ്പൊ ഈ പണ്ഡിതന്മാരുടെ വാചകമൊക്കെ വെച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ ചോദിക്കണം നമ്മളോട്, നമുക്ക് ദീനിൽ കുറവുണ്ടോ? ഈ റവാത്തിബ് സുന്നത്ത് പോലെ 12 റക്കാത്ത് ഞാൻ പറഞ്ഞു, അത് നിസ്കരിക്കാത്ത ആൾക്കാരായാലും അവർ ദീനിൽ എന്തോ കുറവുള്ള ആൾക്കാർ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരൽപ്പം ഗൗരവത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ വിഷയത്തെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാൻ കാരണം നമ്മള് ഓരോ ദിവസം ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നമ്മുടെ കബറിലേക്ക് നമ്മൾ അടുക്കണം, നമ്മുടെ കബറിലേക്ക് നമ്മൾ അടുക്കുന്നത്. എത്രയെത്ര ആളുകളാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഓരോ ദിവസത്തിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്ത് ഭൂകമ്പമുണ്ടായി, പിന്നെ അവിടെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ട വാർത്തകൾ നമ്മൾക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. സമാധാനത്തോടുകൂടെ ഉറങ്ങുന്ന, അല്ലെങ്കിൽ സമാധാനത്തോടുകൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പ്രതീക്ഷിക്കാത്ത, നിനച്ചിരിക്കാത്ത സമയത്ത് അവരുടെ ഇടയിലേക്ക് മരണം വരികയാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുന്ന നമുക്ക് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? നന്മകൾ കൊണ്ട് നമ്മുടെ കർമ്മരേഖ നിറക്കാൻ, നമ്മുടെ കർമ്മത്തിന്റെ ഭാണ്ഡം നിറക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വഴികളാണ് ഈ ദീന് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ആ ഒരു ലക്ഷ്യമാണ് ഈ ഖുത്ബയുടെ പിന്നിലുള്ളത്. നമ്മുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങൾ ഇതിൽ പലതും അറിയുന്ന ആൾക്കാരാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറയാൻ കാരണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുക, നിർബന്ധ നമസ്കാരങ്ങളെ കാണുന്ന അതേ ഗൗരവത്തിൽ തന്നെ ഐച്ഛികമായ നമസ്കാരങ്ങളെ കൂടെ കാണാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: നിങ്ങൾ കേട്ടത് അൽ മിമ്പർ തൊഴിയൂർ സലഫി മസ്ജിദിൽ സമീർ മുണ്ടേരി നിർവഹിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന ഖുത്ബയിൽ നിന്നും ഒരു ഭാഗമാണ് ഇന്ന് അൽമിമ്പറിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അൽമിമ്പർ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ വഴികാട്ടി. ഇന്ന് വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ധാരണകളെ പറ്റിയാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. നമ്മുടെ കൂടെ അതിഥിയായി ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി പൂർത്തിയാക്കിയ, JRF നേടിയ ഹാദി അൽ ഹിക്കമിയുണ്ട്. നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അക്കാദമിക മേഖലയെക്കുറിച്ചുള്ള സംസാരം ഇവിടെ തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് എന്താണ്, പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നൊരു അക്കാദമിക ലോകം എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഇതിൻ്റെ പഠന ഗവേഷണ ജോലി സാധ്യതകളെക്കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസ്, പിന്നെ ഹയർ എഡ്യൂക്കേഷന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതുപോലെ ഗവേഷണ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് നമുക്ക് സംസാരിക്കാം.
2: പ്രധാനം ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും കേൾക്കണം എന്നാണ്. അതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്, പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്നതൊരു ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒന്നേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരായിരിക്കില്ല ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുക. ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ തന്നെ വെസ്റ്റേഷ്യൻ സ്റ്റഡീസ്, മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, അങ്ങനെ ആ രൂപത്തിലേക്ക് അത് മാറാം. ആ രൂപത്തിൽ പ്രധാനമായി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, MG യൂണിവേഴ്സിറ്റി, ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് ഡിഗ്രി ആയിട്ടും PG ആയിട്ടും റിസർച്ച് ആയിട്ടൊക്കെ കേരളത്തിൽ അതിൻ്റെ ഉയർന്ന പഠന സാധ്യതകളുണ്ട്.
1: ചില സ്ഥലത്ത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നും ചില സ്ഥലത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നുമാണ് പറയുന്നത്. പക്ഷേ പൊതുവെ വലിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലില്ല. അപ്പം ഈ ഫീൽഡിൽ പഠിക്കാനും ഗവേഷണത്തിനും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭമായ പിന്നെ ഹ്യൂമാനിറ്റീസ് ഉൾക്കൊള്ളുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്കതിൻ്റെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാം.
2: അതിൻ്റെ ഉയർന്ന പഠന സാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിൽ നമ്മളൊരു ഇസ്ലാമിക് ഹിസ്റ്ററി സ്ട്രീം പലപ്പോഴും കുട്ടികളെടുക്കുന്നത് നമുക്ക് കാണാം.
1: അതെ, ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് പ്രത്യേകം വരുന്നുണ്ട്. യെസ്,
2: അതെ, ആ ഒരു അവിടെ നിന്ന് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
1: അതുപോലെ കേരളത്തിലെ ജോലി സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് ഇതര ജോലികളുണ്ടാവും. അപ്പോൾ അതിൽ കേരളത്തിൽ ഇത് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ജോലികൾക്കാണ് സാധ്യത?
2: പ്രധാനമായും നമുക്കൊരു ടീച്ചിങ് മേഖല എന്നുള്ളത് അതിൻ്റെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആയാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ, ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി അത് ആ ഒരു വിഷയത്തിലുള്ളൊരു PG, അതോടൊപ്പം BEd ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റും അല്ലെങ്കിൽ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ സയൻസിലെ BEd ആണ് അത് വരിക സ്വാഭാവികമായും.
1: അപ്പം ഇസ്ലാമിക് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ PG, സോഷ്യൽ സയൻസിൽ BEd, പിന്നെ
2: നെറ്റ് ഉണ്ടെങ്കിൽ
1: പിന്നെ അടിലക്കുള്ളൊന്നും വേണ്ടതില്ല. അപ്പം ഈ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ ഗവൺമെന്റിലും അല്ലാതെ എയ്ഡഡിലും അല്ലേ, രണ്ടിലും ഓപ്ഷൻസ്
2: ഉണ്ട്. പലപ്പോഴും നമ്മൾ സാർമാരൊക്കെ അതിലേക്ക് പോകുന്നു വെച്ചിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരാറുണ്ട്. പലപ്പോഴും അതിന് ആളുകളെ കിട്ടാറില്ല എന്നത് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്.
1: പോസ്റ്റ് പോകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഹയർ സെക്കൻഡറി അധ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി കോളേജിലുണ്ട്.
2: അതെ, കോളേജിൽ നമുക്ക് ഒരു നെറ്റ്, ഈ പറഞ്ഞ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പല കോളേജുകളിലും PG ഡിഗ്രിയും റിസർച്ച് സെൻ്ററൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി നമുക്ക് ഗവൺമെൻറ്റായിട്ടും ഓട്ടോണോമസ് കോളേജിലും അല്ലാത്ത എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ അത്തരം ഒരു ഓപ്പർച്യൂണിറ്റീസ് ടീച്ചിങ് മേഖലയിൽ ഒരു പ്രൊഫസർ എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റും.
1: അധ്യാപനമല്ലാതെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ജോലി സാധ്യതകൾ ഉണ്ടാവും. ഇതിൽ പ്രധാനമായും എന്തൊരു അധ്യാപനം തന്നെയാണ് ജോലി എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാധ്യതകളല്ലാതെയും ഉണ്ട്.
2: നമുക്കൊരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു അഭിരുചിക്കനുസരിച്ച് നമുക്ക് പല മേഖലകളിലേക്കും പോകാൻ പറ്റും. ഒരു ടൂറിസ്റ്റ് മേഖലയിൽ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ടും ഒരു ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, ഇപ്പോൾ പലപ്പോഴും കേരളത്തിൻ്റെ ഹെറിറ്റേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ മുസ്ലിം റിലേറ്റഡ് ഇസ്ലാമിക് ഹിസ്റ്ററി റിലേറ്റഡ് ഹെറിറ്റേജ് സ്റ്റഡി വളരെ വലിയ സ്കോപ്പുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവിടെ കൂടുതലായ അറിവുള്ള ആളുകളൊന്നും പലപ്പോഴായി ഇല്ല. അപ്പോൾ ആ മേഖലയിൽ കൂടുതലായി മുന്നേറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലൊക്കെ ഒരു പല സ്കോപ്പുകൾ അയാൾക്കുണ്ട്. അതുപോലെ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടോ ആ രൂപത്തിലൊക്കെ മുന്നേറാൻ പറ്റും.
1: പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്യുലർ ലോകത്തെ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു നമ്മുടേതായ സ്പേസ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ട് എന്ന് പറയാം. അതുപോലെ കേരളത്തിന് പുറത്ത്, ഇപ്പം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഉള്ളിൽ കേരളത്തിന് പുറത്തുള്ള പഠന ഗവേഷണ സാധ്യതകൾ എന്തൊക്കെയുണ്ട്?
2: നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ ആയിക്കോട്ടെ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ ഹൈദരാബാദ് മാനു യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതുപോലെ അവരൊക്കെ ഡയറക്റ്റ്ലി തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് എന്നുള്ള പേരിൽ കൈകാര്യം ചെയ്യുന്നു. അതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി, ജെ എൻ യു ഒക്കെ ഡയറക്റ്റ്ലി ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ അല്ലെങ്കിലും ഒരു വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് അറബിക്, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഹിസ്റ്ററി, പേർഷ്യൻ ലാംഗ്വേജ്, ആ ഒരു രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ ഇതിൻ്റെ സാധ്യതകൾ ഇന്ത്യയിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസർച്ച് കൾച്ചർ നന്നായുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഒരു റിസർച്ച് അനാലിസ്റ്റായിട്ടും പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ തിങ്ക് ടാങ്കുകളായിട്ട്, അതുപോലെ പോളിസി മേക്കേഴ്സായിട്ടൊക്കെ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും മുന്നേറാൻ പറ്റും.
1: അത്ര ജോലി സാധ്യതകൾ കൂടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് ഇപ്പം അതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ട്രെൻഡ്. ഇപ്പോൾ പിന്നെ രാജ്യത്തിന് പുറത്ത് പോയി പഠിക്കുക എന്നുള്ളതാണല്ലോ പൊതുവെ ട്രെൻഡ്. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലേ, എന്തായാലും ജി സി സി രാജ്യങ്ങളിലൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും എന്നായിരിക്കും ആളുകൾക്ക് തോന്നുക. ഇപ്പം ജി സി സി രാജ്യങ്ങളുടെയും പുറത്ത് ഇസ്ലാമിക് സ്റ്റഡീസിനെ അക്കാദമികമായി പഠിക്കാനും ഗവേഷണത്തിനൊക്കെ സാധ്യത ഉണ്ട്, അത് പലർക്കും അറിയുന്നില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാം.
2: എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇസ്ലാമിക് സ്റ്റഡീസിനെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ത്രൈവിംഗ് ആയിട്ട് പഠിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മളൊക്കെ ഒരു വേറെ രൂപത്തിൽ കാണുന്ന യൂറോപ്യൻ കൺട്രീസാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു അപ്രോച്ചിൽ വ്യത്യാസമുണ്ട് എങ്കിലും പലപ്പോഴും ഓക്സ്ഫോർഡ് അടക്കം, ഹാർവേഡ് അടക്കമുള്ള, എസ് ഒ എസ് അടക്കമുള്ള പല യൂണിവേഴ്സിറ്റികളും ഒരു ഓറിയൻ്റലിസ്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു അറബ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സ്റ്റഡീസ് എന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ കൾച്ചറിനെയും ലാംഗ്വേജിനെയും അതിൻ്റെ സിവിലൈസേഷൻസിനൊക്കെ പഠിക്കുന്ന നിരന്തരമായി പല രൂപത്തിലും പഠനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ പല രൂപത്തിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളെ സത്യത്തിൽ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ ഫീൽഡ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അങ്ങനെ പുറത്തുപോയി പഠിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ തന്നെ അവർക്കവിടെ സ്കൂളുണ്ട്. സ്കൂളിൽ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പഠനത്തിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ജി സി സി രാജ്യങ്ങളിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി, അവിടെ സാധ്യത ഉണ്ട്. പിന്നെ ജി സി സി അല്ലാത്ത മലേഷ്യ, ഇന്തോനേഷ്യ,
2: സൗത്ത് ഏഷ്യയിൽ വരുന്ന
1: രാജ്യങ്ങളിലും ആ പറഞ്ഞ പ്രകാരമുള്ള, ഇപ്പം മലേഷ്യയിലൊക്കെ പോയാൽ അവിടെ IIUM അവിടെ പിന്നെ വളരെ വലിയ സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള അവസരം ഇസ്ലാമിക് സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നവർക്കുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ സാധ്യതകൾ ഈ പിന്നെ സബ്ജക്റ്റ് നൽകുന്നുണ്ട് എന്നത് പലപ്പോഴും അത് അൺഎക്സ്പ്ലോർഡ് ആണ്.
2: പ്രത്യേകിച്ചും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഹബ്ബായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കുന്നത് പലപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ടാണ്. പക്ഷേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിക്കോട്ടെ, അതിനെ വലിയൊരു അഭിമാനമായി കാണുകയും തങ്ങളുടെ കൾച്ചറിനെയും സിവിലൈസേഷനെയും മോഡേൺ പേഴ്സ്പെക്റ്റീവിലൂടെ വലിയ രൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് വലിയ സ്കോളർഷിപ്പുകളും ഓപ്പർച്യൂണിറ്റികളും റിസർച്ചുകളും നടത്തുന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, അവിടെ വളരെ ത്രൈവിംഗ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും.
1: ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറഞ്ഞപ്പോൾ മുമ്പ് ഒരു തമാശ പറയില്ല, സാധാരണ ബസ് കോളേജിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഇപ്പല്ല, ഇപ്പോൾ കുറച്ചുകൂടെ ആ ട്രെൻഡ് മാറില്ലോ. പണ്ട് മറ്റേ ഈ ബുക്കുകൾ അങ്ങനെ തന്നെ കൈപിടിച്ചു പോകുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു 2000 അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ആണ് തോന്നുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുമ്പം കോളേജ് പഠിക്കുന്ന കുട്ടികളാണ് ഒരു ബാഗൊന്നും കൊണ്ടുപോകാതെ പിന്നെ പുസ്തകം കയ്യിൽ പിടിച്ചു പോകുന്നതൊരു ട്രെൻഡായിരുന്നൊരു കാലം. അപ്പം അന്ന് ഈ അറബിക് കോളേജ് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾ അവർ പുറത്ത് അഥവാ പിന്നെ നമ്മളിങ്ങനെ പുസ്തകം പിടിക്കുമ്പോൾ ആളുകൾ കാണുന്ന രണ്ട് ഭാഗത്തും ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളാണ് വെക്കാറ്. പിന്നെ അവിടെ അറബി പുസ്തകം കണ്ടാൽ എന്തോ ഒരു ഭയങ്കര ഒരു കുറച്ചിലൊരു അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഒക്കെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് ഈ സബ്ജക്റ്റിനെ പഠിക്കുന്നവരുണ്ട്. സത്യത്തിൽ അവർ നമുക്ക് കപ്പാസിറ്റി ഒരു ഹ്യൂമാനിറ്റീസ് മേഖലയിൽ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് മനസ്സിലാകുന്നില്ല എന്നത് ഒരു വലിയ ഗ്യാപ്പാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ ഈ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി ഈ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ അതെന്തോ ഒരു മതമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളൊരു ചിന്ത യഥാർത്ഥത്തിലുണ്ട് എന്നതൊരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹാദി JRF നേടി, അപ്പോൾ ജെ ആർ എഫ് നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട്, ജെ ആർ എഫ് എന്താണ് എന്ന് ഈ കേൾക്കുന്ന പി സി റേഡിയോ ശ്രോതാക്കളിലെ പ്രേക്ഷകരിലെ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താണ് ജെ ആർ എഫ്, അത് കിട്ടിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്, എങ്ങനെ അതിലേക്ക് എത്താം എന്നൊരു കാര്യം കൂടെ നമുക്ക് വിശദീകരിക്കാം.
2: ജെ ആർ എഫിനെ പറയുന്നത് നമ്മൾ പി ജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മത്സര പരീക്ഷ അവിടെ വരുന്നുണ്ട്. അതാണ് ഈ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പി ജി ക്വാളിഫിക്കേഷൻ കോഡ് കൊണ്ട് എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വെച്ചാൽ അത് പാസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസർ മേഖലയിലൊക്കെ പോകാനുള്ളൊരു ക്വാളിഫിക്കേഷനും കൂടിയാണത്. അപ്പോൾ പലപ്പോഴും പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇത് പലപ്പോഴും എഴുതാറുണ്ട്. ഈ നെറ്റ് എക്സാമിൽ തന്നെ നെറ്റിൻ്റെ കട്ട് ഓഫിനേക്കാൾ ഒന്നും കൂടി ഉയർന്ന രൂപത്തിൽ, ഏറ്റവും പറയുകയാണെങ്കിൽ പൊതുവേ ഒരു ടോട്ടൽ എക്സാം എഴുതിയ ആളുകളിൽ ഒരു 1% അല്ലെങ്കിൽ ഒരു 0.7% ആളുകൾക്ക്, ഏറ്റവും ടോപ്പിലുള്ള ആളുകൾക്ക് ഒരു കട്ട് ഓഫ് വെച്ചിട്ട് അവരെ അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കടന്ന് കയറുന്നൊരു ഇതാണ് ജെ ആർ എഫ്. അതിൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷൻ ആയി എന്നാണ്. അപ്പോൾ അത് കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് മേഖലയിലേക്ക് പോകുമ്പോൾ ഈ എക്സാം പാസ്സായി ഒരു 3 വർഷത്തിനുള്ളിൽ അയാൾ ഒരു റിസർച്ച് സെൻ്ററിൽ അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫുൾ ടൈം പി എച്ച് ഡി അയാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്ലി ഏകദേശം 40,000+ റുപ്പീസ് ഫെലോഷിപ്പായി ഗവൺമെൻറ് കൊടുക്കുന്നുള്ളതാണ്, യു ജി സി കൊടുക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ റിസർച്ച് മേഖലയിലേക്ക് വരാനും മറ്റൊരു
1: കെട്ടുപാടുകളും ഒന്നും ഇല്ലാതെ നല്ല ഗവേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ജെ ആർ എഫ്. അപ്പം ഇപ്പൊ 40 തോന്നുന്നുണ്ട് നമുക്കതിന്റെ പേര്. ഈ ആദ്യത്തെ 2.5 കൊല്ലത്തിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്ക് മറ്റൊക്കെ അനുസരിച്ച് ചിലപ്പോൾ സിറ്റി, അത് പ്രധാനപ്പെട്ട സിറ്റിയിലൊക്കെ ആണെങ്കിൽ അവിടെ താമസ റെന്റ് അലവൻസ് വലിയ തുക വരും. അപ്പം ഏകദേശം 1.5 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വാങ്ങുന്ന ജെ ആർ എഫ് സ്കോളേഴ്സും ഉണ്ടാകും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, സ്റ്റുഡന്റായി പഠിക്കുമ്പോൾ തന്നെ മാസത്തിൽ ഒരു 1.5 ലക്ഷം രൂപയോളം തുടക്കത്തിൽ, പിന്നെ ഒരു 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് എസ് ആർ എഫ് ആയി പിന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അപ്പൊ തുകയും വർദ്ധിക്കും. ഏതായാലും അങ്ങനെ ഒരു വലിയ ഭാഗ്യമല്ല സത്യത്തിൽ, ആ ഒരു അക്കാദമിക് എക്സലൻസ് പ്രകടിപ്പിക്കാൻ സാധിച്ച വ്യക്തിയാണ് ഹാദി. അത് പിന്നെ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൂടെ പ്രാർത്ഥിക്കാം. പിന്നെ അതിലേക്ക് എത്താൻ അതൊരു വലിയ ബാലികറ മലയാണോ എന്നിപ്പോൾ കേൾക്കുന്നവരിൽ പിന്നെ അതിലേക്കൊക്കെ ഡയറക്റ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് തരത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം.
2: ഇത് സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എക്സാം എഴുതുന്ന ആളുകളുടെ ഒരു പ്രൊപ്പോഷനാണ് ഇതിൽ ജെ ആർ എഫ് കിട്ടുന്ന ആളുകളും നെറ്റ് കിട്ടുന്ന ആളും ഒക്കെ പരിഗണിക്കുക. അപ്പോൾ കൂടുതലായി നമ്മൾ എത്രത്തോളം അതിന് പ്രിപ്പയർ ചെയ്യുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം എല്ലാ എക്സാമിനെയും പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെയും അതുപോലെ അതിൽ ഏറ്റവും കൂടുതലായി വരുന്ന മോഡേൺ അപ്ഗ്രേഡുകളെ അല്ല അപ്ഡേറ്റുകൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ജെ ആർ എഫ് ക്ലിയർ ചെയ്തത്. അത് അപ്രതീക്ഷിതമായിരുന്നു, നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ മേഖല ഈ രൂപത്തിൽ കാണുകയും ഹിസ്റ്ററി ആയിരുന്നു എൻ്റെ ഒരു വീക്ക് ഏരിയ. പക്ഷേ നമ്മുടെ കോളേജിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ ആദ്യത്തെ വർഷങ്ങളിലെ സെക്കൻഡ് സെമ്മിലൊക്കെയുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നതായിരുന്നു. ആ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര വാസ്റ്റ് സിലബസ് കൊടുത്തത്, ഒരു 6 മാസത്തെ അല്ലെങ്കിൽ ഒരു 4 മാസത്തെ ഒരു സെമ്മിൻ്റെ ഇടയിൽ ഇത്രത്തോളം പഠിക്കാൻ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ. പക്ഷേ അതിൻ്റെ ഗുണം പിന്നെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാപ്പിനെ കുറിച്ചും ഓരോ കൺട്രീസ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എളുപ്പമായി. അതോടൊപ്പം ഇസ്ലാമിക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ നടക്കുന്ന പുതിയ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, മോഡേൺ വിഷയങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക് അറബ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാണ് ആ ഒരു വിഷയത്തിൻ്റെ പേപ്പറിൻ്റെ പേര്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഇരുന്ന് പഠിക്കുന്നൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നില്ല. സാഫിയിൽ വന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് എടുത്ത് ഈ ഒരു ജെ ആർ എഫിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായി അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതെന്ന് പറയാം. അതായത് എക്സാമുമായി അടുത്ത് നിൽക്കുന്ന ഒരു മാസത്തോളം ഞാൻ ഫുൾ ടൈം അതിനുവേണ്ടി ഇരുന്നു എന്ന് പറയാം. വേറെ എന്ത് കഴിഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഗൈഡ് എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് കാണും, ഇതിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ നടത്തും, എല്ലാ സമയത്തും ഇതിനു വേണ്ടി തന്നെ ഇരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് അത് നേടിയതെന്ന് എനിക്ക് പറയാൻ പറ്റും.
1: ഏതായാലും പി ജി പഠിക്കുന്നതോടൊപ്പം കൂടുതൽ പിന്നെ പ്രിപ്പറേഷൻസ് നടത്തിയാൽ ക്ലിയർ ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ഉപയോഗിച്ച വാക്കാണ് ഗവേഷണം. ഇപ്പം ഗവേഷണത്തിൽ അതൊന്നും എനിക്ക് നടക്കുന്ന പരിപാടിയല്ല, താല്പര്യമില്ല, അതൊക്കെ കുറേ കൂടെ ബുജ്ജി ടൈപ്പ് ആളുകൾക്ക് നടക്കുള്ളൂ എന്നൊക്കെയാണ് പൊതുവെ ആളുകളുടെ ഒരു ധാരണ. അപ്പോൾ സത്യത്തിൽ അങ്ങനെയാണോ? ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ റിസർച്ച് ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ അതിനെനിക്ക് ഫലസ്തീൻ പ്രശ്നം തന്നെ അറിയില്ലല്ലോ എന്നൊരാൾക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ കർമ്മശാസ്ത്രപരമായ ഒന്ന് ഡെപ്ത് എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിക് സ്റ്റഡീസോ അതിൻ്റെ ഗവേഷണമോ എനിക്ക് ചേർന്നതല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. സത്യത്തിൽ നമ്മളെ ഒരു ഗവേഷണ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിലൊരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും.
2: ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ടായിരുന്നു, ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ എന്തിനേയും നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകൾ അതിലധികം കൂടുതലാണ്. ഇപ്പോൾ AIയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസിനെ ഞാൻ കൂടുതലായി ട്രൈവ് ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ. ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഏരിയകൾ പൊളിറ്റിക്കൽ സൈഡ് നമുക്ക് കാണാം, ഒരു സോഷ്യൽ സൈഡ് തന്നെയുണ്ട്. ഇസ്ലാമിനെ ഒരു കൾച്ചറലി സ്റ്റഡി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ഇസ്ലാമിൻ്റെ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ വളരെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ ലോക്കലി നമ്മൾ കാണുന്ന കസ്റ്റംസ് അല്ലെങ്കിൽ മാരേജ് ട്രഡീഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസാണ്, കാരണം പുറത്തുള്ള ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് പഠിക്കേണ്ടതും പുറത്തു കൊണ്ടുവരേണ്ടതും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും നമ്മളാണ്. നമുക്കേ അതിന് കഴിയുള്ളൂ, അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് പേഴ്സൺ നമ്മളാണ്. അപ്പോൾ അതിനേറ്റവും അർഹരായവർ നമ്മളാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളതിനെ സ്വീകരിക്കും.
1: മാത്രമല്ല അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള ഗവേഷണമാണ്. നമ്മൾ പേപ്പറുകളും പുസ്തകങ്ങളും ഒരു സംഗതി രൂപപ്പെടുത്തിയെടുക്കുക എന്നതിനേക്കാളും വിലയുള്ള ഗവേഷണമാണ് നമ്മുടെ നാട്ടിലെ കസ്റ്റംസ് നമ്മൾ എന്താക്കുന്നത്, ഒരു അക്കാദമിക് പേപ്പറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പേപ്പറുകളിൽ നിന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം പിന്നെ നമ്മുടെ നാട്ടിലുള്ള കസ്റ്റംസിൻ്റെ ഒരു പേപ്പറിലേക്ക് അക്കാദമിക ലോകത്തെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പറയുമ്പം മുസ്ലിം സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കലാരൂപങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഭാഷയിൽ പ്രത്യേകതയുണ്ട്, വേഷത്തിൽ പ്രത്യേകതയുണ്ട്, വിവാഹം അതുപോലെയുള്ള എല്ലാത്തിലും. ഇപ്പോൾ കോഴിക്കോടുള്ളതല്ല കണ്ണൂരുള്ളത്, കണ്ണൂരുള്ളതല്ല തിരുവനന്തപുരത്തുള്ളത്. ഇപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമാണ്. ഇതിൽ നമുക്ക് ഗവേഷണ സാധ്യതകളുണ്ട് എന്നതാണ് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പിന്നെ ഫത്തുഹുൽ മുഈനോ അല്ലെങ്കിൽ ഇബ്നു കസീർ തഫ്സീറുകളോ മാത്രമല്ല നമ്മുടെ ഗവേഷണ വിഷയങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ അവരുടെ ജീവിത പരിസരത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താക്കാം, അത് നമ്മുടെ നാട്ടിലെ വളരെ സാധാരണ കാര്യമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് പുറത്തുള്ള ഒരാൾക്കത് വലിയ ഒരു നാട്ടിലെ കസ്റ്റം പഠിക്കുന്ന ഈ ലോകം അങ്ങനെയാണ്, ഈ അക്കാദമിക ലോകം അങ്ങനെയാണ്. അപ്പം നമുക്ക് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര എൻറിച്ചാണ്, നമുക്ക് ഒരുപാട് ഗവേഷണ വിഷയങ്ങൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.
2: സാറ്, നമ്മൾ സാഫീറിലൊരു സാറ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ കാണുന്ന ചെറിയ കസ്റ്റംസ് ഇപ്പോൾ ഒരു ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു കസ്റ്റം, ആ ഒരു കസ്റ്റം ചിലപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കൺട്രിയിലെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഇവിടെ എത്തി, അത് നമ്മളെ കണക്ഷൻസ് എന്താണ് നമുക്ക് പഠിക്കാനുള്ളൊരു സാധ്യത അതിലുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലേക്ക് എത്താൻ പറ്റും.
1: അതെ, അപ്പം വലിയ വലിയ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ എന്താണ് ഒരു മൈക്രോ ഹിസ്റ്ററി അല്ലേ, മൈക്രോ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വലിയ മേഖല ഉണ്ട് എന്ന് പറയാം. ഇവിടെ പിന്നെ ഹാദി ഇപ്പോൾ ആറോളം പേപ്പറുകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ബന്ധപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ആദ്യം ഏതൊക്കെ വിഷയങ്ങളാണ് ആറ് പേപ്പറുകൾ ചെയ്തത്, ഏതൊക്കെ വിഷയങ്ങളിലാണ് അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി കുറച്ചുകൂടെ വരുന്നു.
2: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BEd ചെയ്തുകൊണ്ട് തന്നെ ഒരു പെഡഗോജിയുമായി ബന്ധപ്പെട്ട രണ്ട് പേപ്പറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ നഹ്വുൽ വാലി, നമ്മൾ പൊതുവിൽ അറബിക് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പുസ്തകവും, ലോകത്ത് പ്രചാരണം നേടിയിട്ടുള്ള ഒരു അറബിക്കിൻ്റെ ഗ്രാമറിൻ്റെ പുസ്തകങ്ങൾ, ദുറൂസുൽ ലോകത്തിൽ അറബിയ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് രണ്ടും നഹ്വു പഠിപ്പിക്കുന്നതാണ്, പക്ഷേ രണ്ടിൻ്റെ അപ്രോച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പെഡഗോജിക്കൽ അനാലിസിസ് ഇത് രണ്ടും നടത്തുമ്പോൾ ഒരു നോൺ നേറ്റീവ് സ്പീക്കേഴ്സിന് അല്ലെങ്കിൽ അറബി അനറബി ആളുകൾക്ക് ഇത് രണ്ടും വെച്ച് പഠിക്കുമ്പോൾ ഇതിലേതാണ് മെച്ചം, അല്ലെങ്കിൽ അത് തമ്മിലൊരു കമ്പാരിസൺ, അത് ഞാൻ നടത്തിയൊരു അതൊരു ഇന്തോനേഷ്യൻ ജേണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ISSN പബ്ലിക്കേഷൻ ആയിരുന്നു ആ ഒരു ജേണൽ. ഞാനല്ല, എൻ്റെ കൂടെ സഹ സ്കോളേഴ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള SERT ടെക്സ്റ്റ് ബുക്കുകൾ, അറബിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, ആ അറബിക് ടെക്സ്റ്റ് ബുക്കും ഈ ദുറൂസുൽ അറബിയും. അപ്പോൾ എന്താണ് നമ്മുടെ പലപ്പോഴും നമ്മൾ അറബി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം, സ്റ്റുഡൻസിന് അറബി സംസാരിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, അവർ കുറേ വാക്കുകളുടെ അർത്ഥം അറിയാം. ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് തെറ്റാതെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. ആ സെൻറ്റൻസിൽ വരേണ്ട എല്ലാ വാക്കും അവർക്ക് അറിയാം, പക്ഷെ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ല ഇല്ല. അപ്പൊ എന്താണ് അതിൻ്റെ ഒരു കാരണം? ആ ഒരു കാരണം വരുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു നാഷണൽ സെമിനാറിൽ ഒരു മഖാസിദു ശരിയയുമായി ബന്ധപ്പെട്ട് ഒരു പീസ് ബിൽഡിംഗ്, ഒരു ഹാർമണി ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം, ഒരു ഒരു കോൺഫ്ലിക്ട് പ്രിവെൻഷൻ, ഒരു ഇസ്ലാമിൻ്റെ ഒരു ഐഡിയോളജിയാണല്ലോ അത്. അതായത് ഒരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ട് അത് പരിഹരിക്കുന്നതിന് മുമ്പ് അത് പ്രിവെൻറ്റ് ചെയ്യുക, എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രിവെൻഷൻ എങ്ങനെയാണ്,
1: ആ
2: അതെ, അതെങ്ങനെയാണ് ഒരു പീസിനും ഹ്യൂമാനിറ്റിക്കും ഒക്കെ സഹായിക്കുന്നതെന്നുള്ളൊരു വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണിപ്പോൾ പ്രധാനമായും ഓർമ്മ വരുന്നത്.
1: ഇപ്പം നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വലിയ വിശാലമായ സാധ്യതകൾ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഗവേഷണത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇനി അവസാനമായിട്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർക്കൊക്കെ ഇപ്പം ഇസ്ലാമിക് സ്റ്റഡീസിലേക്ക് വരണമെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്നൊരു സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വരാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് തരം ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഇസ്ലാമിക് സ്റ്റഡീസ് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അറബി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം ഐഡിയലി?
2: ഐഡിയലി വളരെ സിമ്പിളായി ഒരു അനാലിസിങ് സ്കില്ലുള്ള അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കാം. ഏറ്റവും സിമ്പിളായി ആർക്കും എടുക്കാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ അതിൽ വേണ്ടതില്ല. വളരെ ബേസിക്കായ കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് മുന്നേറിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതും അറിയുന്നതും കാണുന്നതും ഒക്കെയാണ്. പക്ഷെ അതിനെ ഒരു പ്രത്യേകമായ ഒരു അക്കാഡമിക് ചട്ടക്കൂടിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രത്യേകിച്ചും ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ മേഖലയിലേക്ക് കൂടുതൽ വായനയിലൂടെ ആളുകൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതൊരു ദൂരത്തുള്ള ഏതെങ്കിലും ആളുകൾക്കുള്ളതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകർഷത ബോധത്തോടെ ഒന്നും കാണണ്ടോന്നല്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജിൽ തന്നെ നടത്തിയൊരു സ്റ്റഡി എന്താണ് സ്കോപ്പുള്ള സബ്ജക്റ്റുകൾ നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ പ്രധാനമായുള്ള മൈക്രോബയോളജിയും ബയോടെക്നോളജിയും
1: മോഡേൺ കോഴ്സുകൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന സ്ഥാപനമാണ് സാഫി.
2: അപ്പോൾ അത്തരം കോഴ്സുകൾക്കിടയിൽ ഏറ്റവും നല്ല ത്രൈവിംഗ് ആയ കോഴ്സ് ഏതാണെന്ന് പുറത്തുള്ളൊരു ഏജൻസി വെച്ച് റിസർച്ച് നടത്തിയ റിസൾട്ടിൽ പ്രകാരം പോലും ആദ്യത്തെ മൂന്നിൽ വരുന്നത് ഇസ്ലാമിക് സ്റ്റഡീസാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അത്രത്തോളം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കൂലെങ്കിലും പലപ്പോഴും പലതിനായിട്ട് കണക്ട് ചെയ്തിട്ടും പല മേഖലയിലും നമുക്കതിന് അതുമായി വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു താല്പര്യം ഉള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്കൊക്കെ ആവശ്യത്തിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ്.
1: ഏതായാലും ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശാലമായ മേഖലകളെക്കുറിച്ച് അക്കാദമിക സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് വഴികാട്ടിയിലെ ഈ എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചത്. തൽപരരായ ആളുകൾക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് ഇതിൽ മേഖലകളിൽ നിങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വലിയ സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നുണ്ട് എന്നാണ് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും പീസ് റേഡിയോയുടെ കൂടെ സമയം ചെലവഴിച്ചതിന് ഹാദിക്ക് നന്ദി അറിയിക്കുകയാണ്, സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി മറ്റൊരു വിഷയവുമായി വഴികാട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നിങ്ങൾ കേട്ടത് വഴികാട്ടി. ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ? ഈ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് വഴികാട്ടിയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.

0: നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പീസ് റേഡിയോയിൽ അടുത്തതായി നേർവഴിയുടെ പാഠങ്ങൾ സുപഥം മരണാനന്തര ബിദ്അത്തുകൾ എന്ന വിഷയത്തിൽ ഫൈസൽ മൗലവി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بيبطا سرداكري الله سبحانه وتعالى يود نيامات نرديشنغل കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ പൂർത്തിയാക്കിയ മതമാണ് ഇസ്ലാം. എന്നാൽ പൂർത്തിയായ മതത്തിൽ അതിനുശേഷം പല ആളുകളും പലപ്പോഴായി പല കാര്യങ്ങളും കടത്തിക്കൂട്ടുകയും അതെല്ലാം മതമാണെന്ന വേചന പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതിനെയാണ് ബിദ്അത്ത് എന്ന സാങ്കേതിക ശബ്ദത്തിലൂടെ അഹ്ലു സുന്ന പ്രവാചക അധ്യാപന പ്രകാരം തന്നെ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ സംസാരങ്ങളിൽ എന്താണ് ബിദ്അത്ത് എന്നും ഒരു കാര്യം എപ്പോഴാണ് ബിദ്അത്ത് ആകുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട അഹ്ലു സുന്നയുടെ കാഴ്ചപ്പാടുകളും ബിദ്അത്തിനെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന പ്രമാണങ്ങളുമെല്ലാമാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള എപ്പിസോഡുകളിൽ മുസ്ലിം സമുദായത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കായ ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന ആദ്യ നാളുകൾ മുതൽ, അതല്ലെങ്കിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടുവെന്നറിയുന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ ഇന്ന് മനുഷ്യകുലത്തിൽ ബിദ്അത്തുകൾ ധാരാളമാണ്. ഗർഭാവസ്ഥയിലും പ്രസവവുമായി ബന്ധപ്പെട്ട മേഖലകളിലും പ്രസവാനന്തരവും ഒരു കുഞ്ഞ് ജനിച്ചു വരുന്ന വളർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുമൊക്കെ ധാരാളം അനാചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മതപരമായി പഠിപ്പിക്കപ്പെട്ട ആരാധനാകർമ്മങ്ങളിൽ, അഞ്ചു വഖത്ത് നമസ്കാരങ്ങളിൽ, ഫർളായ നോമ്പിൽ, സകാത്തിൻ്റെ മേഖലയിൽ, ഹജ്ജിൻ്റെ വിവിധങ്ങളായ കർമ്മങ്ങളിൽ തുടങ്ങി ഫർളും സുന്നത്തുമായി പഠിപ്പിക്കപ്പെട്ട ഏത് ഇബാദത്തെടുത്താലും അവയിലെല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിൽ അനാചാരങ്ങളെമ്പാടുമുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. അവസാനം ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഘട്ടങ്ങളിൽ രോഗിയായി കിടക്കുമ്പോഴും മരണാസന്നനാകുമ്പോഴും മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും മരണശേഷമുള്ള ഖബറും ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഒട്ടനവധി തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും അനാചാരങ്ങളും പേറിയാണ് ഇന്ന് മുസ്ലിം സമുദായം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വ്യക്തമാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളിലും ഖുതുബയിലും ഉപദേശങ്ങളിലുമെല്ലാം ആവർത്തിച്ചു വ്യക്തമാക്കിയ കാര്യമാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ ബിദ്അത്തുകളാണ് എന്നും അത്തരം ബിദ്അത്തുകളെല്ലാം വഴികേടാണ് എന്നും ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ് എന്നുമുള്ള കാര്യം അത്ര ഗൗരവമായും അത്രയേറെ തവണ ആവർത്തിച്ചും പഠിപ്പിക്കപ്പെട്ടെങ്കിലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത വിധം സമൂഹം അനാചാരങ്ങളുടെ പിറകെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊരാൾ രംഗത്ത് വന്ന് പുതിയ എന്തൊരു കാര്യം പഠിപ്പിച്ചാലും അതൊക്കെ മതമാണെന്ന് പറയുമ്പോൾ അതിനെ എല്ലാം ഏറ്റെടുക്കുന്ന സ്വീകരിക്കുന്ന രീതിയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉള്ളത്. ജന്മദിനങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ആചരിക്കപ്പെടുന്ന ദിനങ്ങൾ, ആചാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിലെ ഏതു രംഗമെടുത്താലും അവിടെയെല്ലാം ബിദ്അത്തുകളാൽ നിബിഡമാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ തന്നെ പണ്ഡിതന്മാർ ബിദ്അത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇമാം അബൂബക്കർ അത്തുർത്തൂഷി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഹവാദിസ് വൽ ബിദഅ എന്ന ഗ്രന്ഥം ആ രംഗത്ത് ഏറെ മുൻഗാമിയായ ഒരു മഹാന്റെ ഗ്രന്ഥം എന്ന നിലക്ക് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതുപോലെ ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഹ്തിസാം, ഇമാം അബൂഷാമയുടെ അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ്, ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഅ് വൻ നഹ്യു അനിൽ ഇബ്തിദാഅ്, ഇബ്നു വല്ലാഹിന്റെ അൽ ബിദഅ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് ഏറെ പ്രസിദ്ധമായവയാണ്. ഇനി ആധുനിക കാലഘട്ടങ്ങളിലാണെങ്കിൽ ഖാമൂസുൽ ബിദഅ് എന്ന പേരിൽ ബിദ്അത്തുകളുടെ ഡിക്ഷണറി തന്നെ തയ്യാറാക്കിയ പണ്ഡിതന്മാർ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അഥവാ ലോകവ്യാപകമായി നടക്കുന്ന ഒട്ടനവധി ബിദ്അത്തുകളെ കുറിച്ച് പഠനം നടത്തി അവയെല്ലാം ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച് അതിൻ്റെ അവലംബം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഖാമൂസുൽ ബിദഅ്, മുഴുജമുൽ ബിദഅ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതുപോലെ അൽ ബിദഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം ബിദഅത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തങ്ങളായ കക്ഷികളിൽ ഉള്ള

മുസ്ലിം സമുദായത്തിൽ എന്നെല്ലാം ബിദ്അത്തുകൾ തലപൊക്കിയോ അന്നെല്ലാം ആ ബിദ്അത്തുകൾക്കെതിരെയും ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം ബിദ്അത്തുകൾ ലോകവ്യാപകമായി ഉണ്ടാവുകയും ആ ബിദ്അത്തുകളെ ന്യായീകരിക്കാനായി പ്രത്യേകമായ ഹദീസുകൾ പോലും വ്യാജമായി നിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇബ്നു ദഹിയ റഹിമഹുല്ലാ പ്രത്യേകമായ ഗ്രന്ഥം തന്നെ തയ്യാറാക്കി, അദാഉ മാ വജബ് ഫി ബയാനി വദഇൽ വല്ലാഇന ഫി റജബ് എന്ന പേരിൽ, അഥവാ റജബിനെക്കുറിച്ച് നിർമ്മാതാക്കൾ നിർമ്മിച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകളിലെ ബാധ്യതാ നിർവഹണം എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ തയ്യാറാക്കിയുണ്ടായി. അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല റജബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, അഥവാ റജബുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഹദീസുകളിലെ അത്ഭുതം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ അഭിഷേകമായി രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രത്യേകമായ വിഷയങ്ങളെ, പ്രത്യേകമായ സാഹചര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ത്വാഇഫുൽ മഅരിഫ്, ഓരോ മാസങ്ങളിലുള്ള ശ്രേഷ്ഠതകളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളെയും വ്യക്തമായി പരാമർശിച്ചു പോകുന്ന ഗ്രന്ഥമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയാണ് അതിൻ്റെ കർത്താവ്. ചുരുക്കത്തിൽ, ബിദ്അത്തുകൾക്കെതിരെയുള്ള അഹ്ലു സുന്നയുടെ പോരാട്ടം, അത് ബിദ്അത്തിനോളം പഴക്കമുണ്ട് എന്നർത്ഥം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഇന്ന് ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ബിദ്അത്തുകൾക്ക് യാതൊരു കുറവുമില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ശ്രമങ്ങളുടെ, ബിദ്അത്തുകളെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ സംസാരത്തെയും നാം കാണുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രവുമല്ല, ലോകത്ത് ബിദ്അത്തുകളെ തകർത്തവൻ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണമായി സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേർ മുഹ്യി സുന്ന ഖാമിഉൽ ബിദ്അ എന്നാണ്. സുന്നത്തിനെ ജീവിപ്പിച്ചവൻ, ബിദ്അത്തിനെ തകർത്തവൻ എന്ന സ്ഥാനപ്പേരിൽ, അപരനാമത്തിൽ അറിയപ്പെട്ട ആളാണ് സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല. ഹിജ്റ 6-7 നൂറ്റാണ്ടുകൾ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഏതായാലും പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിദ്അത്തുകൾ, അവയുടെ ശരിയായ വശങ്ങൾ പ്രമാണമടിസ്ഥാനമാക്കി മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ള ഒരു വിശകലനമാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള സംസാരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും അധികം അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മരണവും മരണാനന്തരമുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാരണം, ഏതു മനുഷ്യനും മനസ്സ് ലോലമാകുന്ന വിഷമാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് തൻ്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുന്ന സന്ദർഭം. ആ ഒരു സമയത്ത് മരിച്ച ആളുടെ മോക്ഷത്തിനായി അദ്ദേഹത്തിൻ്റെ പരലോകം കാംക്ഷിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന ബന്ധുക്കളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആ രംഗത്ത് ബിദ്അത്തുകൾ ഉടലെടുക്കുന്നത്. നന്മയാണ്, പുണ്യമാണ്, മരിച്ചവനു അത് പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവിടെ തർക്കിക്കുവാനും ന്യായമന്വേഷിക്കുവാനും നോക്കാതെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവന് അങ്ങനെ പ്രതിഫലം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ, ഞാനായി അതിന് എതിര് നിൽക്കുന്നില്ല എന്ന മനോഭാവമാണ് പലപ്പോഴും പലരിലും ഉണ്ടാവുക. ആ മനോഭാവത്തെയാണ് ഇന്ന് പൗരോഹിത്യം ചൂഷണം ചെയ്യുകയും ആ ഒരു സന്ദർഭത്തിൽ ധാരാളം ബിദ്അത്തുകൾ, അനാചാരങ്ങൾ കടത്തിക്കൂട്ടാനുള്ള മാർഗമായി, ഒരു അവസരമായി മരണത്തെ ഇന്ന് ആളുകൾ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം ബിദ്അത്തുകൾ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട്.

എന്നത് ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ച ഈ ആധുനിക കാലഘട്ടത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് സലഫി ഉലമാക്കൾ സാക്ഷ്യപ്പെടുത്തിയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല, അദ്ദേഹം മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൂടെ സുന്നത്തും അതിലുള്ള ബിദഅത്തും വേർതിരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം തയ്യാറാക്കി, അഹ്കാമുൽ ജനാഇസി വ ബിദഉഹ എന്ന പേരിൽ. അതിൽ അദ്ദേഹം ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് മരണവുമായി ബന്ധപ്പെട്ട ബിദഅത്തുകളെ ബിദഉൽ ജനാഇസ് എന്ന പേരിൽ അദ്ദേഹം അക്കമിട്ട് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ 242 ബിദഅത്തുകളാണ് അദ്ദേഹം എണ്ണിപ്പറഞ്ഞത്, അഥവാ ലോകവ്യാപകമായി നടക്കുന്നത്, അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത്, അത് ബിദഅത്താണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. അങ്ങനെ അദ്ദേഹം തെരഞ്ഞു പിടിച്ചെഴുതിയപ്പോൾ 242 അനാചാരങ്ങൾ മയ്യത്തുമായി ബന്ധപ്പെട്ടു മാത്രം ഇന്ന് ലോകത്ത് നടക്കുന്നതായി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാത്ത ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന മറ്റനേകം വിദഗ്ധകൾ വേറെയുമുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപക്ഷെ 500ഓ 1000ഓ അതിനപ്പുറമോ അനാചാരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം തന്നെ അടിസ്ഥാനമാക്കി ഏറ്റവും മുഖ്യമായ ഇന്ന് വ്യാപകമായ സമൂഹത്തിലുള്ള ചില വിദഗ്ധകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ. ചില ബിദഅത്തുകൾ രോഗിയായി കിടക്കുന്ന മരണാസന്നനായ സാഹചര്യത്തിലാണെങ്കിൽ വേറെ ചില ബിദഅത്തുകൾ മരണശേഷമാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. രോഗിയായി കിടക്കുമ്പോൾ ഉള്ള ബിദഅത്തുകൾ പ്രധാനപ്പെട്ടവയാണ്. ഒന്ന്, രോഗിയുടെ മുന്നിൽ വെച്ച് സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നത്. തെളിവായി ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടാറുണ്ട്, ലക്കിനു മൗതാക്കും സൂറത്തു യാസീൻ എന്ന ഒരു റിപ്പോർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന പേരിലാണ് പൊതുവെ നാട്ടിലത് പറയാറുള്ളത്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് സ്വീകാരയോഗ്യമായ സ്വഹീഹായ പരമ്പരകളിൽ ഉദ്ധരിച്ചു കിട്ടിയ ഒരു ഹദീസല്ല അത്. അതിൻ്റെ സനദിൽ സ്വീകാര്യരല്ലാത്ത ചില റിപ്പോർട്ടർമാരുണ്ടെന്നും അതിനാൽ അത് ദുർബലമാണ്, ളഈഫാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് രോഗിയുടെ സമീപത്ത് ഖുർആൻ ഓതണം എന്ന് പറയാൻ ഇതല്ലാത്ത മറ്റൊരു തെളിവ് ലഭ്യമല്ലാത്തതിനാൽ അത്തരമൊരു ആചാരം ഇസ്ലാം പഠിപ്പിച്ചതല്ലെന്നും അത് ബിദഅത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതേ ഹദീസ് തെളിവാക്കിക്കൊണ്ട് തന്നെ മരിച്ചത് ശേഷവും ഖുർആൻ ഓതാൻ ചില ആളുകൾ ഇന്ന് പ്രേരിപ്പിച്ചു കാണുന്നു. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്തു യാസീൻ എന്ന ഇതേ ഹദീസാണ് അവരവിടെയും തെളിവായി കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മരണാസന്നർക്ക് ഖുർആൻ ഓതുക എന്നാണ് ഹദീസിൻ്റെ സാരം. അതിൽ അലാ മൗതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർക്ക് എന്നാക്കി ചിലപ്പോൾ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അലാ മൗതാക്കും എന്ന ഹദീസിനെ മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവരൊക്കെയും രേഖപ്പെടുത്തിയത് ഐ അലാമൻ ഹലറഹുൽ മൗത്ത് എന്നാണ്, മരണമാസന്നമായവർക്ക്. ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ മരണമാസന്നമായവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുക എന്നതാണ് അതിൽ പഠിപ്പിക്കപ്പെട്ടത്, മരണശേഷം ഖുർആൻ ഓതുക എന്നതല്ല. എന്നാൽ ഹദീസ് സ്വഹീഹ് അല്ലാത്തത് കൊണ്ട് മരണശേഷവും ഓതാവതല്ല, മരണാസന്നർക്കും അത് ഓതാവതല്ല, അതിന് മതത്തിൽ തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 100,000-ലേറെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും ആരുടെയെങ്കിലും മയ്യത്തിന് സമീപത്ത് ഖുർആൻ ഓതുകയോ ഓതാൻ നിർദ്ദേശിക്കുകയോ അതിനാളെ പറഞ്ഞേക്കുകയോ ചെയ്തതായി സ്വീകാരയോഗ്യമായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നു പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു.
അതുകൊണ്ട് അങ്ങനെ ഒരു ഖുർആൻ പാരായണം സുന്നത്തല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നർത്ഥം. അതുപോലെ മരണാസന്നനായ ആളെ അതല്ലെങ്കിൽ മരിച്ച ഉടനെ പ്രത്യേകമായ ഡയറക്ഷനിലേക്ക് ഭാഗത്തേക്ക് മാറ്റിക്കിടത്തുക എന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിലുണ്ട്. അതിനും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ തെളിവൊന്നും കാണുക സാധ്യമല്ല. മരിച്ച മയ്യത്ത് ഇങ്ങനെ രൂപത്തിൽ കിടത്തണമെന്ന് പ്രത്യേകമായ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതു ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയാലും അതൊന്നും മയ്യത്ത് കിടത്തേണ്ട രീതിയിൽ കിടത്തിയില്ല, അവിടെ ബാധ്യത നിർവഹിച്ചില്ല എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം. മാത്രവുമല്ല, സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ല, അദ്ദേഹം താബിഈകളിൽ പ്രമുഖനാണ്, അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചലിച്ചു കിടത്തി കട്ടിന് മൊത്തം മാറ്റിക്കിടത്തി എന്ന് കാണാൻ കഴിയും. എന്നാൽ ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയും, എന്താണ് മുസ്ലിം മരിച്ചാലും അയാളൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയും, എന്തിനാണ് ഇങ്ങനെ മാറ്റിക്കിടത്തുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും, എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ കട്ടിൽ മാറ്റിയിടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തതായി നമുക്ക് സ്വഹിയായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന രോഗിയെ തെക്ക് വടക്ക് കിടത്തണമെന്നോ മരിച്ച മയ്യത്ത് ആ രൂപത്തിൽ കിടത്തണമെന്നോ കബറിൽ കിടക്കുന്ന രൂപത്തിൽ തന്നെ അയാൾ കിടത്തേണ്ടതുണ്ട് എന്നോ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകൾ ലഭ്യമല്ല. ഖുർആനിലോ ഹദീസിലോ അതിന് ബലമേകുന്ന തരത്തിലുള്ള പ്രമാണങ്ങളൊന്നും സ്വഹിയായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അതിനാൽ അങ്ങനെ ഒരു ആചാരമായി മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അതേസമയം ഒരാൾ മരിച്ചു, ആ റൂമിൽ സൗകര്യം അങ്ങനെ കിടത്തലാണ് എങ്കിൽ കിടത്താം, വിരോധമില്ല. ആൾക്ക് വരാനും കാണാനും നമസ്കരിക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും എല്ലാമുള്ള സൗകര്യത്തിന് ആ റൂമിൻ്റെ സൈസും ഷെയ്പ്പും നോക്കുമ്പോൾ തെക്ക് വടക്ക് കിടത്തലാണ് കൂടുതൽ സൗകര്യമെങ്കിൽ ആ നിരക്കാകാമെന്നല്ലാതെ മതത്തിൻ്റെ ഒരു അധ്യാപനമുണ്ട് എന്ന തരത്തിൽ, ഒരു സുന്നത്താണ് അങ്ങനെ കിടത്തൽ എന്ന തരത്തിൽ കിടത്തുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. കാരണം മതത്തിൽ അതിന് അവലംബമില്ല, തെളിവില്ല എന്നർത്ഥം. അതുപോലെ മരണസമയത്ത് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. അവൻ്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ പിശാച്ചവിടെ പ്രത്യക്ഷപ്പെടുമെന്നും, എന്നിട്ട് പിഴച്ച എല്ലാ മതങ്ങളെയും എല്ലാ മാർഗങ്ങളെയും കുറിച്ച് അവനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുമെന്നുമൊക്കെയുള്ള ധാരണകൾ മാതാപിതാക്കളെ കാണും. ആ മാതാപിതാക്കൾ അവനോട് തിന്മയായ തെറ്റായ ഒരു വഴിയെപ്പറ്റി പറഞ്ഞു കൊടുക്കും, അതിലേക്ക് വരാൻ ആവശ്യപ്പെടും, യഥാർത്ഥത്തിൽ അത് പിശാച്ചായിരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ ഇന്ന് സമുദായത്തിലുണ്ട്. എന്നാൽ പിശാച്ച് അങ്ങനെ മാതാപിതാക്കളുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും, എന്നിട്ടവനെ അവനിലൂടെ പിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നും പറയാൻ സ്വീകാര്യയോഗ്യമായ പരമ്പരകളിലൂടെ തെളിവുകൾ ലഭ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അതിനും അടിസ്ഥാനമില്ല. അതുപോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആർത്തവകാരികളായ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെയൊക്കെ ആ പരിസരത്ത് നിന്ന് മാറ്റി ഒഴിവാക്കുന്ന രീതികൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അവിടെ നിന്നാൽ റൂഹ് പുറത്തു വരാൻ പ്രയാസമാണ്, മലക്കൾ വരാൻ തടസ്സമാണ് എന്ന് പറയുകയും, എന്നിട്ട് ആർത്തവമുള്ള ഹൈദുകാരികളായ സ്ത്രീകളൊക്കെ അവിടുന്ന് പറഞ്ഞയക്കുകയും, അതുപോലെ പ്രസവരക്തമുള്ളവരെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന പതിവ് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യമല്ല. അതുപോലെ മരിച്ച ആളുടെ ആത്മാവ് ആ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ അവിടെ ആ വീടിൻ്റെ പരിസരത്തായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുമെന്നും, അവിടെയുള്ള കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുമെന്നും, ഇയാൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സമാധാനം കൊള്ളുമെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതും ശരിയല്ല. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലെന്ന്, ഉള്ള ഭക്ഷണം പോലും ഒഴിവാക്കണമെന്ന ധാരണ
സമൂഹത്തിലുണ്ട്. അവയൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത പിൽക്കാലത്ത് കടന്നു വന്ന തെറ്റായ ധാരണകളാണ്. അതിൽ പലതും ബിദ്അത്തുമാണ്. മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ മനുഷ്യൻ നജസായി, അശുദ്ധമായി എന്ന വിശ്വാസം വരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഷിയാക്കളാണ് ആ വിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത്. ഷിയാക്കളുടെ നേതാക്കളായി അവർ പരിചയപ്പെടുത്തുന്ന 12 ഇമാമുമാർ, ആ ഇമാമുമാർ പാപസുരക്ഷിതരാണ് എന്നും, അതുകൊണ്ട് ആ ഇമാമുമാർ മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ രജസാവാത്ത, അശുദ്ധമാവാത്തവർ ഉള്ളൂവെന്നും, ഇനി ഏറി വന്നാൽ ആ നിലക്ക് മതത്തിനു വേണ്ടി കൊല്ലപ്പെട്ട ഷഹീദായ രക്തസാക്ഷികളായ ആളുകൾ അവർ കൂടി അങ്ങനെ വിശുദ്ധരാണ് എന്നും, അല്ലാത്തവരൊക്കെ മരിക്കുന്നതോടുകൂടി നജസായി, അശുദ്ധമായി എന്നുമുള്ള ധാരണ ഷിയാക്കൾ വ്യാപകമായി വെച്ച് പുലർത്താറുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്നക്ക് അങ്ങനെ വിശ്വാസമില്ല. അത് പറയാൻ, പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യവുമല്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ ശുദ്ധമല്ല എന്നും, അശുദ്ധമാണ് എന്നും പറയുന്ന രീതി ശരിയല്ല. അത് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളൊന്നും പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധ്യവുമല്ല. അതുപോലെ മരണ സമയത്തുള്ള ആർപ്പുവിളികൾ, ആർത്തട്ടഹാസങ്ങൾ, മാറത്തടിച്ച് നിലവിളിക്കൽ, കുപ്പായവും അതുപോലെ വസ്ത്രങ്ങളുമൊക്കെ ചീന്തിപ്പറിച്ച് ആകെ കരഞ്ഞ് കൊണ്ടുള്ള അട്ടഹാസങ്ങൾ, സ്ത്രീകളാണെങ്കിൽ മുടിയൊന്നാകെ അഴിച്ചിട്ട് തലതല്ലി കരയുന്ന കരച്ചിലുകൾ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളാണ്. ജാഹിലിയ കാലത്തെ അന്ധകാരം നിറഞ്ഞ പ്രവാചകൻ്റെ ആഗമനത്തിന് മുമ്പുള്ള അജ്ഞകാലത്തെ ചില ധാരണകളും ചെയ്തികളുമായിരുന്നു. ഇസ്ലാം അതൊന്നും അനുവദിക്കുന്നില്ല, അതൊന്നും ശരിയല്ല എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും മയ്യത്തുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പഠിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. അതുപോലെ വീട്ടിലൊരു മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അവകാശികൾ 7 ദിവസം വരെ ജോലിക്ക് പോകാതിരിക്കുക, 3 ദിവസം പ്രത്യേകമായ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, മാംസം, മത്സ്യം എന്നിവ ഉപേക്ഷിക്കുക, എണ്ണ തേക്കാതിരിക്കുക തുടങ്ങിയ രീതികൾ നമ്മുടെ നാടുകൾ ഉണ്ട്. കയ്യിൽ മൈലാഞ്ചി ഇടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളെയും ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്ന രീതികളുണ്ട്. അതുപോലെ ചില പ്രത്യേകമായ വേഷങ്ങൾ സ്വീകരിക്കുക, പ്രത്യേകമായ വേഷങ്ങൾ വേണ്ടെന്ന് വെക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികൾ, അവയെല്ലാം വിദേഹത്തുകളാണ്. മരണ വാർത്ത വാഹനത്തിൽ മയക്ക് കിട്ടിയുമല്ലാതെയും വിളിച്ചു പറയുന്ന, അത് വിളംബരം ചെയ്യുന്ന രീതികൾ ജാഹിലിയ കാലത്തെ സമ്പ്രദായമായിരുന്നു. അന്ന് ഒട്ടകപ്പുറത്ത് ആളെ പറഞ്ഞയച്ച് അങ്ങാടികളിൽ, ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം വിളിച്ചു പറയുന്ന, എന്നിട്ട് അയാളുടെ മേന്മകളെ കൂടി പറഞ്ഞ് ഒന്നാകെ ആർത്തു വിളിച്ച് കരയുന്ന രീതി പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കയിൽ വ്യാപകമായിരുന്നു. അതൊക്കെ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ആ രീതികളെ നിരാകരിക്കുകയും ചെയ്തതായി നമുക്ക് ഹദീസ് റതി കാണാൻ കഴിയും. അതുകൊണ്ട് ഈ രംഗത്ത് കൃത്യമായ സുന്നത്ത് എന്താണെന്ന് പഠിക്കുകയും വിജയത്തില്ലെന്ന് മുക്തമായി സുന്നത്തിനധിഷ്ഠിതമായി കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മയെല്ലാം ആ നിലക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. സീന്, സായ്, സ്വാദ് എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകൾ. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ ഈ ശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന, അതുപോലെ തന്നെ അതിലെ അബദ്ധങ്ങൾ വിശദീകരിക്കുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ മഖ്റജിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, അതിൽ നൂന്, ലാം, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാവാറുള്ള അബദ്ധങ്ങളെയാണ് സൂചിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ സഫീർ എന്ന വിശേഷണമുള്ള സ്വാദ്, സ, സീൻ, സ്വാദ്, സായ് അല്ലെങ്കിൽ സ, സീൻ എന്നീ മൂന്നക്ഷരങ്ങളെ പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അക്ഷരങ്ങളിൽ നമ്മുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാദ് എന്ന അക്ഷരം, ആ സ്വാദിനുള്ള സ്വാദിൻ്റെയും അതുപോലെ തന്നെ സായിൻ്റെയും അതുപോലെ സീനിൻ്റെയും മൂന്നിൻ്റെയും മഖ്റജ് ഒന്ന് തന്നെയാണ്. മാബൈന അത്റാഫി സനായൽ ഉലിയ വസ്സുഫില, അഥവാ മുൻപല്ലുകളുടെ അറ്റങ്ങളിൽ ഇടയിലായിക്കൊണ്ടും അതിൻ്റെ മുകളിൽ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തും, രണ്ട് മുൻപല്ലുകളുടെ അറ്റങ്ങളിലായിക്കൊണ്ട് രണ്ടിൻ്റെ ഇടയിലായിക്കൊണ്ടാണ് സ്വാദിൻ്റെയും സീനിൻ്റെയും സായിൻ്റെയും മഖ്റജ് ആണ്. മാബൈന അത്റാഫി സനായ അൽ ഉലിയ വസ്സുഫില അഖ്റബു ലിസ്സുഫില. അതുകൊണ്ട് തന്നെ ആ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നു അതിൻ്റെ സിഫത്തുകൾ തന്നെയാണ്. ഓരോ അക്ഷരങ്ങളുടെയും സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് ആ അക്ഷരത്തെ മറ്റിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷണങ്ങൾ ശരിക്കും നൽകിക്കൊണ്ട് ആയിരിക്കണം നാം ഉച്ചരിക്കേണ്ടത്. സ്വാദിൻ്റെ ഒരു വിശേഷണമാണ് അൽഹംസ്. അൽഹംസ് എന്ന് പറഞ്ഞാൽ ജറയാനു നഫസ്, ശ്വാസം വിട്ടുകൊണ്ട് പോകുന്നത്. അതുപോലെ റഹാവത്ത്, ശബ്ദം വിട്ടുകൊണ്ട്. അതുപോലെ തന്നെ ഇസ്തിഅല, നാവ് ഉള്ളിലേക്ക് ഉയർത്തിക്കൊണ്ട്. അൽ ഇത്ബാഖ്, നാവ് ചേർത്തി പിടിച്ചുകൊണ്ട് മുകളിൽ അണ്ണാക്കുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒട്ടിച്ചേർന്നുകൊണ്ട് ഉള്ള വിശേഷണം അൽ ഇത്ബാഖ്. അതുപോലെ തന്നെ സഫീർ, സഫീർ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ശബ്ദത്തിനോട് സാദൃശ്യമുള്ള സൗത്ത് ത്വയർ, സ്വാദ്, എന്നീ വിശേഷണങ്ങൾ, എന്നീ വിശേഷണം മൂന്നക്ഷരങ്ങൾക്കുമുള്ള വിശേഷണമാണ് സഫീർ. സൗത്ത് ത്വയർ, സൗത്തുൻ യുഷ്ബിഹു സൗത്ത് ത്വയർ എന്നുള്ള സഫീർ. അപ്പോൾ സഫീർ, ഇത്ബാഖ്, ഇസ്തിഅല, റഖാവത്ത്, ഹംസ്. അപ്പോൾ ഇത് നൽകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അബദ്ധങ്ങൾ വരും. റഖാവത്ത് നൽകാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഓരോ അതിൻ്റെ ഹറക്കത്തുകൾ കൃത്യമാക്കാതിരിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ ഹക്കും മുസ്തഹിഖും നൽകണം. അതാണ് ഇഅ്താഉൽ ഹുറൂഫി ഹഖഹ മുസ്തഹിഖഹ. തജ്വീദിൻ്റെ നിർവചനം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ച കാര്യമാണ് എന്താണ്, അത്തജ്വീദു ഹുവ ഇഅ്താഉൽ ഹുറൂഫി ഹഖഹ വ മുസ്തഹിഖഹ, അല്ലെങ്കിൽ ഇഅ്താഉൽ കുല്ല ഹർഫിൻ ഹഖഹ വ മുസ്തഹിഖഹ. അപ്പോൾ ഹക്കും മുസ്തഹിഖും അതിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മഖ്റജ്, അതുപോലെ തന്നെ സിഫാത്തുൽ ലാസിമ, അതിനുള്ള എല്ലാം അത് കൃത്യമായി കൊണ്ട് നൽകുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഹർക്കത്ത്, അതെന്താണ്, ഫത്ഹാണോ കസ്റാണോ ലമ്മാണോ, ഇത് വെളിവാക്കണം. ഫത്ഹാണോ കസ്റാണോ, ഫത്ഹാണോ ലമ്മാണോ, ഇതൊന്നും വ്യക്തമാകാത്ത രൂപത്തിലായിരിക്കരുത് നമ്മുടെ പാരായണം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇസ്തിഅല എന്നുള്ള സിഫത്ത് ഈ മൂന്നക്ഷരങ്ങളിൽ സ്വാദിന് മാത്രമേ ഉള്ളൂ, സ്വ എന്ന് പറയേണ്ടത്. അതല്ലാതെ സ്വ സോ എന്ന് പറയേണ്ടതില്ല, അത് സ സ. അപ്പോഴാണ് ഇസ്തിഇലാഇൻ്റെ വിപരീതമായ ഇസ്തിഫാല് എന്ന സിഫത്ത് അതിന് നൽകിയതായി പറയാൻ പറ്റുകയുള്ളു. അതുപോലെ തഫ്ഹീമാക്കാൻ പാടില്ല സ്വാദ്, അങ്ങനെ ഇസ്തിഇലാ തഫ്ഹീമ കണപ്പിച്ചു ചരിക്കുക. തർക്കീഖിൻ്റെ അക്ഷരമാണ് ബാക്കിയുള്ളതൊക്കെ, അഥവാ ഇസ്തിഇലാഇൻ്റെ അക്ഷരമല്ലാത്തതെല്ലാം മുറക്കക്കായിട്ടുള്ള അക്ഷരങ്ങളാണ്, അതങ്ങനെ തന്നെ നൽകണം. അപ്പോൾ ആ രൂപത്തിൽ എന്തു ചെയ്യണം, പലപ്പോഴും ഇവിടെ സ്വാദിൻ്റെയും സീനിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിക്കുമ്പോൾ സീനിനെ തർക്കീഖാക്കി പറയേണ്ടടുത്ത് ചിലപ്പോൾ തഫ്ഹീമാക്കി പറയുകയും സ്വാദിനെ തഫ്ഹീമാക്കി പറയേണ്ട സന്ദർഭത്തിൽ ചിലപ്പോൾ തർക്കീഖാക്കി പറയുകയും ചെയ്യും. ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫഹൽ അസയ്തും, അസയ്തും എന്നുള്ളത് അസയ്തും എന്ന് ഓതിയാൽ തെറ്റാണ്, ഇത് അബദ്ധമാണ്. അസയ്തും എന്ന് സീനാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വഅസയ്തും, അവിടെ സ്വാദാണ്, തഫ്ഹീമാക്കി പറയണം. അവിടെ വഅസയ്തും എന്ന് പറയേണ്ടതിന് പകരം വഅസയ്തും എന്ന് പറഞ്ഞാൽ അതും അബദ്ധമാണ്. വഅസിറു ഖുർആനിൽ കാണാം, വഅസിറു ഖൗലക്കും, അവിടെ സീനാണ്, തർക്കീഖാക്കി പറയണം. എന്നാൽ അസിറു അത് സ്വാദാണ്. അൽ മുഹ്സനാത്ത്, അൽ മുഹ്സനാത്ത് സീൻ, മുഹ്സനാത്ത് എന്നാൽ മുഹ്സനാത്ത് ഉണ്ട് സൂറത്തു നിസാഇൽ കാണാം, വൽ മുഹ്സനാത്തു, അവിടെ സ്വാദാണ്. അപ്പോൾ ഈ സ്വാദുള്ളടുത്ത് സ്വാദും സീനുള്ളടുത്ത് സീനും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, മാറിപ്പോകരുത്. തസീറുൽ ഉമൂർ, തസീറു തസീറു അല്ല തസീറു. അപ്പോൾ സായിൻ്റെയും സീനിൻ്റെയും സ്വാദിൻ്റെയും ഉച്ചാരണം അതിൽ വരുന്ന അബദ്ധങ്ങളാണ് സൂചിപ്പിച്ചു വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അതിന് തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖും നൽകുമ്പോഴുള്ള പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാദ് പറയേണ്ടടുത്ത് സീന് പറയുകയും സീന് പറയേണ്ടടുത്ത് സ്വാദ് പറയുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും ആളുകളിൽ സംഭവിക്കാവുന്ന ഒരബദ്ധം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സഫീർ എന്നുള്ള വിശേഷണം, അഥവാ അതിൻ്റെ സൗത്തു തൈർ, അത് അതിനെ കൊടുക്കേണ്ട വിശേഷണമാണ്. അസ്സാലിഹീൻ, അൽ മസ്ജിദ്, യസ്സക്ക, യസ്സക്ക, അൽ മസ്ജിദ്, സുബ്ഹാന അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ليلا من المسجد الحرام الى المسجد المس انداس ان الله شبد هذا بولا يزكى وما عليك الا يزكى يز اندا ز هذا بولا ان الله الصالحين هذا اي شبد معنا സ്വാദിനും അതുപോലെ സീനിനും സായിനുമുള്ളത്. ഇത് കൊടുക്കുന്നിടത്ത് കുറവ് വന്നാൽ അതൊരബദ്ധം തന്നെയാണ്. അസ്സാലിഹീൻ, അസ്സാലിഹീൻ, അൽ മസ്ജിദ്, യസ്സക്ക, അതുപോലെ അസ്സാലിഹീൻ, അൽ മസ്ജിദ്, അൽ മസ്ജിദ്, യസ്സക്ക. അപ്പോൾ ആ സഫീർ എന്നുള്ള വിശേഷണം അതിൻ്റെ മൂന്നക്ഷരങ്ങൾക്കും പൂർണ്ണമായും നൽകുക എന്നുള്ളതാണ്. നൽകാതിരിക്കൽ ഒരു അബദ്ധമാണ്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഈ സ്വാദ് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ ആളുകൾ സ്വാദ് എന്നുള്ളതൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആ സ്വർഗം, സ്വരം തുടങ്ങിയ ശബ്ദത്തിനോട് അല്ലെങ്കിൽ അതിൻ്റെ ഇതിനോട് സാദൃശ്യമാകുന്ന രൂപത്തിൽ പറയാറുണ്ട്. അഥവാ ചുണ്ട് കൂട്ടിക്കൊണ്ട് ചുണ്ടിനതിൽ ബന്ധപ്പെടുത്തുന്നത്, അതിൽ അത് ഒരിക്കലും ശരിയല്ല. കാരണം സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ അതിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുറഫാണ്, ചുണ്ടുമായതിന് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ചുണ്ടിനെ അതിൽ ഉൾപ്പെടുത്തുക സ്വാദും സ ഉച്ചരിക്കുമ്പോൾ അത് തെറ്റാണ്, പ്രത്യേകിച്ച് സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ. അസ്വാലിഹീൻ, അസ്വ സ്വ, പക്ഷേ ഈ ത്വാനി ത്വാവിൻ്റെ ഉച്ചാരണത്തിൽ വരാറുണ്ടത്. പക്ഷേ അതാ ത്വാവിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുമ്പോൾ അത് സൂചിപ്പിക്കാം. ഏതായിരുന്നാലും സ്വാലിഹീൻ എന്നല്ല ഓതുന്നത്, സ്വാലിഹീൻ എന്നല്ല. പിന്നെ അസ്വാലിഹീൻ, സ്വാ സ്വാലിഹീൻ, സ്വാ എന്നല്ല സ്വാ സ്വാ എന്ന് പറയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉച്ചാരണം ശരിയാകുന്നത്. സ്വാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചുണ്ടിനെ കൂടി ഇത് ഉൾപ്പെടുത്തും. ചുണ്ട് ഒരിക്കലും ഈ സാദിൻ്റെ മഹ്റജിൽ പെടുന്നതല്ല. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഒന്നുകൂടി പറയാമെന്ന് മാത്രം. അഥവാ സ്വാദിനെ തഫ്ഹീമാക്കി പറയേണ്ടതാണ്, ഇസ്തിഇലാൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിനൊരിക്കലും തർഖീഖ് ആക്കി പറയരുത്. വ ഇലൈഹിൽ മസീർ, മസീർ അല്ല മസീർ, അൽ മസീ സാ സി സ സി എന്നല്ല സാ സി സി. വ ഇലൈഹിൽ മസീർ, ഇലൈക്കൽ മസീർ, അൽ മസീർ അൽ മസീർ. ഉണ്ട് സീന് ആക്കി ഉച്ചരിക്കരുത്, അപ്പോൾ തർക്കീക്കാകും. ഇവിടെ സ്വാദ് തന്നെയാണ്. അതുകൊണ്ട് സ്വാദിന് തർക്കീക്ക് നൽകരുത്. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ ലോലമാക്കി ഉച്ചരിക്കുക. സ്വാദിന് തഫ്ഹീം തന്നെയാണ് നൽകേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന മറ്റൊരു വലിയ അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ പലരും അധികം ശ്രദ്ധിക്കാത്ത, അത് ഒന്നുകൂടിയും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അഥവാ ഇസ്തിഇലായിൻ്റെ അക്ഷരമായ സ്വാദ് തോക്കെ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ്, ഇപ്പോൾ സ്വാദിൻ്റെ കാര്യമല്ല, ഇപ്പോൾ പിന്നെ സീനാണല്ലോ, സീനിനെ നമ്മൾ പറഞ്ഞു തർക്കീഖാക്കിയാണ് ഉച്ചരിക്കേണ്ടത്, തഫ്ഹീമാക്കരുത്. സ സി സ് എന്നുള്ളതാണ്, വായ തുറന്നിട്ട് പറയണം. അപ്പോൾ അതിന് തൊട്ട് ശേഷം തോ വന്ന് വരുമ്പോൾ ചില ആളുകളൊക്കെ പറയും വല്ലാഹു യബ്സുതു യബ്സുതു ലഇം ബസത്ത ബസ ബസ അല്ല ബസ. അതുപോലെ തന്നെ പല ഉദാഹരണങ്ങളുമുണ്ട്. യസ് തുറൂൻ യസ് തുറൂൻ യ സീനാണ്, സ്വാദല്ല. പല ആളുകളും ഇങ്ങനെ ഓതുന്നത് യസ് തുറൂൻ യസ് സ്വാദ്. തെറ്റാണത്, അബദ്ധമാണ്, വലിയ അബദ്ധം, അക്ഷരം മാറിപ്പോയി. ഇവിടെ സീനാണ്. അപ്പോൾ അതിന് സീനിന് ശേഷം ത്വാ വന്നതുകൊണ്ട് അങ്ങനെ ആയിപ്പോവുകയാണ്, അറിയാതെ. ശ്രദ്ധിക്കണം അത്. യസ് തുറൂൻ വല്ലാഹു യഖ്ബിളു വയബ്സുതു വയബ്സുതു വയബ്സുതു എന്നല്ല വയബ്സുതു ബസത ബസത ബസത. വല്ലാഹു ജഅല ലകുമുൽ അർദ ബിസാത ബിസാത എന്നല്ല ബിസാത ബിസാത ബസ്ത. അങ്ങനെ പല ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ യസ് തുറൂൻ യസ് എന്നല്ല യസ്. അപ്പോൾ സീന് വരുന്നിടത്ത് സീൻ തന്നെ പറയണം, സ്വാദാക്കരുത്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, സീനും സായും കൂടിയും ചേർത്തിക്കൊണ്ട് പറയും. രണ്ടും ഒരു വ്യക്തമല്ല, സീനാണോ സായ ആണോ സീനാണോ സായ ആണോ എന്ന് വ്യക്തമല്ലാത്ത രൂപത്തിൽ ഓതുക. രിജസ് രിജസ് രിജസ് എന്നല്ല രിജസ് രിജസ്. മസ്ജൂർ വൽ ബഹ്റിൽ മസ്ജൂർ. അതുപോലെ തന്നെ കല്ലല തുതിഉഹു വസ്ജുദ് വസ് വസ്നല്ല വസ്ജുദ് വസ്ജുദ്. അഥവാ ഈ ജീമും സീനും കൂടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത്. അവിടെ സ ആണ് അല്ലെ സായ ആണോ സീനാണോ എന്ന് വ്യക്തമാകാത്ത രൂപത്തിൽ ഉച്ചാരണം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കണം. വസ്ജുദ് വസ്ജുദ് വസ്ജുദ് അല്ല വസ് സീന് തന്നെ പറയണം വസ്ജുദ്. അൽ മസ്ജൂർ രിജസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, വാക്കുകളും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രധാനമായും അതിൻ്റെ സഫീർ എന്നുള്ള വിശേഷണം മൂന്നിനും കൊടുക്കണം. അസ്സാലിഹീൻ അൽ മസ്ജിദ് യസ്സക്ക. അതുപോലെ തന്നെ ചുണ്ടിനെ ഒരിക്കലും ഒരു കാരണവശാലും ചുണ്ട് ഈ പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്വാദ് സായി ഉച്ചരിക്കുമ്പോഴൊന്നും എന്തു ചെയ്യാൻ പാടില്ല, ഉൾപ്പെടുത്താനും പാടില്ല. കാരണം ചുണ്ടിൽ നിന്നല്ല സ്വാദും സായൊന്നും ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് സ്വാലിഹീൻ എന്ന് പറയാതെ സ്വാ സ്വാലിഹീൻ സ്വാലിഹീൻ എന്നല്ല സ്വാലിഹീൻ. അതുപോലെ തന്നെ സ്വാദിന് തർക്കീക്കാക്കി സീനിൻ്റെ രൂപത്തിലാക്കരുത്. അൽ മസീർ അൽ മസീർ എന്നുള്ളത് അൽ മസീർ എന്ന് ഓതരുത്, മസീർ അല്ല മസീർ. അതുപോലെ തന്നെ യസ് തുറൂൻ യസ് തുറൂൻ എന്നാണ് യസ് എന്നല്ല യസ് തുറൂൻ. ഈ കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള പരിശീലനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അത് അങ്ങനെ തന്നെ നമ്മൾ പരിശീലിക്കുക. കൂടുതൽ നല്ല തജ്വീദോട് കൂടിയുള്ള ഖിറാഅത്ത് കേൾക്കുകയും നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ തിരുത്തുകയും ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആൻ നന്നായി കേട്ട് നന്നായി പാരായണം ചെയ്ത് അതുപോലെ കഴിയുന്നത്ര മനഃപ്പാഠമാക്കുവാനും അതിലുപരി അതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുവാനും അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി മാറി ഖുർആനിൻ്റെ ജീവിക്കുന്ന മാതൃകളായിത്തീരാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഖുർആൻ പാരായണത്തിലും അതുപോലെ എല്ലാ വിഷയങ്ങളിലും സംഭവിച്ച അബദ്ധങ്ങളെ പോരായ്മകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയും കൂടുതൽ നന്നായി തജ്വീദോടുകൂടി പാരായണം ചെയ്യാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ മറ്റു ചില അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കുകയും കേൾക്കുകയും വേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തജ്വീദ് പഠനം. സീന, സായ്, സ്വാദ് എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകൾ. വിഷയം അവതരിപ്പിച്ചത് അബ്ദുള്ള സമീർ മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക അശ്ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, ഈവനിങ് പീസ് റേഡിയോ ഈവനിങ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ, ഇന്ന് മുക്കം ഗ്രീൻ വാലി പീസ് റേഡിയോ സ്റ്റേഷനിൽ നിന്നും ഞാൻ ഷമീം ചുങ്കത്ര, എന്നോടൊപ്പം
1: മിഷാൽ,
0: അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം രണ്ട് ഗസ്റ്റുകൾ നമ്മോടൊപ്പം ഉണ്ട്. അവരെ തന്നെ പരിചയപ്പെടുത്തു.
1: എൻ്റെ പേര് അഹ്സാൻ. ഞാൻ 7-ാം ക്ലാസ്സിൽ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ ഒരു ഹോസ്റ്റലറാണ്.
2: എൻ്റെ പേര് ആത്തിഫ് അബ്ദുള്ള. ഞാൻ 5-ാം ക്ലാസ്സിൽ ഗ്രീൻ വാലിയിൽ പഠിക്കുന്നു. ഞാനും ഒരു ഹോസ്റ്റലറാണ്.
0: ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ ഗസ്റ്റുകൾ ഇന്ന് പല പരിപാടിയായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഈ ഒരു ഈവനിലേവ് അല്ലേ വൈബാക്കണം അല്ലേ ഈവനിലേവിനെ. ഇൻഷാ അല്ലാ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ലൈവിൽ ആരൊക്കെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഷുഹൈബ എം വളപട്ടണം, അതുപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ തന്നെ സൽമ ഫറൂഖ്, സഫിയ തിരൂരങ്ങാടി, ഇവരൊക്കെയാണ് സലാം പറഞ്ഞു വന്നിട്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ തന്നെ സഹൽ പി ഇടപ്പലം, നഫീസ താമരശ്ശേരി, സീനത്ത് പാലക്കാട്, ഷമീജ പാറൽ, ഷംനാദ് ഖാൻ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം സലാം അടക്കണം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാല്ലാ നമുക്ക് അമീർ ടി എടത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്തുണ്ട് നമ്മുടെ ഈ ഒരു സെഷനിൽ. നമ്മൾ എന്നും വായിക്കാറുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അമീർ ടി എടത്തനാട്ടുകാരൻ്റെ ഒരു എഴുത്ത് നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ കേൾക്കുമ്പോൾ അത് സത്യമാണോ നല്ലതാണോ പ്രയോജനകരമാണോ എന്ന് പരിശോധിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഉത്തമമായ സ്വഭാവ ഗുണമാണ്. കേട്ടതെല്ലാം അപ്പടി വിശ്വസിക്കുന്നതും മറ്റുള്ളവരിലേക്ക് പകരുന്നതും വലിയ സാമൂഹിക വിപത്തുകൾക്ക് കാരണമാകുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ വസ്തുക്കൾ അന്വേഷിച്ചുറപ്പുവരുത്തുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നല്ലത് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നത് ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദയാണ്. നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്ന ഓരോ വാക്കിനും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന തിരിച്ചറിവ്, അനാവശ്യ ഗോസപ്പുകളിൽ നിന്നും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു. അതിനാൽ നാം സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യവും നന്മ നിറഞ്ഞതും സമൂഹത്തിന് ഗുണകരവുമാണെന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ സംശുദ്ധമാക്കുന്നതിനോടൊപ്പം ചുറ്റുമുള്ളവരുമായി സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ആരോഗ്യകരമായ ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കലേ, ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു വിശ്വാസി എന്താണ്, ഒരു വിശ്വാസി എന്താ ആരൊക്കെയും എന്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആര് അല്ലാഹുലും അന്ത്യദിനത്തും വിശ്വസിക്കുന്നുണ്ടോ ഓന് നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ എന്താ മിണ്ടാതിരിക്കട്ടെ, നന്മ മാത്രം പറയാ. അല്ലേ, ഇപ്പോൾ പലപ്പോഴും മോശപ്പെട്ട സംസാരം സംസാരിക്കുന്ന, അല്ലേ, ഈ ഒരു കാലത്ത് അല്ലേ മോശപ്പെട്ട സംസാരം അതിന് ട്രെൻഡാണ് ഇപ്പോൾ ഈ ഈ കാലത്ത്. അല്ലേ, അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ എന്താ മുണ്ടാതെക്കുക, മറ്റുള്ളവർക്ക് നന്മ അറിയിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വന്നിട്ടുള്ള ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, അതുപോലെ തന്നെ ജമീല വി കെ പൂഞ്ഞൂർ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം
2: വറഹ്മത്തുള്ളാഹി
0: വബറകാത്ത്. അപ്പോൾ ഇൻഷാല്ലാ സാറേ, നമുക്ക് ഗസ്റ്റിലേക്ക് പോകല്ലേ.
3: ഇൻഷാല്ലാ.
0: അപ്പോൾ നിങ്ങൾ ഏതാണ് അവതരിപ്പിക്കുന്നത്? ആരാ ഫസ്റ്റ് അവതരിപ്പിക്കുക?
2: അഹ്സാൻ.
0: അഹ്സാൻ. ഓക്കെ, അഹ്സാൻ എന്താണ് ആദ്യം, എന്താണ്, കഥയാണോ പാട്ടാണോ?
2: ഖുർആനിന്റെ മാധുര്യം.
0: ഖുർആനിന്റെ മാധുര്യം.
2: പ്രിയ കൂട്ടുകാരെ, പലർക്കും സംഗീതം ഇന്നൊരു ഹരമാണ്. സങ്കടങ്ങളിൽ പലരും ആശ്രയിക്കുക സംഗീതത്തെയാണ്. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് സംഗീതം ഹറാമാണ്. ഏതവസ്ഥയിലും നമുക്ക് ശാന്തി തരുന്ന വചനങ്ങളാണ് പ്രപഞ്ചനാഥന്റെ വാക്കുകൾ അഥവാ വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അത്ഭുതം നിറഞ്ഞ ഒരു ചരിത്ര കഥ നമുക്ക് വായിക്കാം. ശരീരത്തിൽ ഏറെ പരീക്ഷണത്തിന് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു ഇമാം അബുൽ ആലിയ റഹിമഹുള്ള. ഒരിക്കൽ ജിഹാദിനായി പുറപ്പെടുമ്പോൾ കാലിൽ വേദന അനുഭവപ്പെടുകയും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന് വേദന വർദ്ധിക്കുകയും ചെയ്തു. പരിശോധനയിൽ അദ്ദേഹത്തിന് ശരീരത്തെ അപായപ്പെടുത്തുന്ന ഒരു രോഗമാണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കണങ്കാൽ മുറിച്ചു മാറ്റാനാണ് പ്രതിവിധിയായി പറഞ്ഞത്. കാല് മുറിച്ചു മാറ്റാനുള്ള സാധന സാമഗ്രികളുമായി വൈദ്യന്മാർ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ബോധ്യം കെടുത്താനും തല വേദന അറിയാതിരിക്കാനും ഉള്ള മരുന്ന് പ്രയോഗിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു, വേണ്ട, അതിനേക്കാൾ വിശിഷ്ടമായ ഒന്നുണ്ട്. ഖുർആൻ കൃത്യമായി മനോഹരമായി പാരായണം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരിക. അയാൾ ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖം ചുമക്കുകയും കണ്ണ് വിടരുകയും മാനത്ത് എൻ്റെ ദൃഷ്ടികൾ പതിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യുക. വൈദ്യന്മാർ അപ്രകാരം ചെയ്തു. ഖുർആൻ പാരായണം കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം ചുമക്കുകയും കണ്ണുകൾ ആകാശത്തേക്ക് ആവുകയും ചെയ്തപ്പോൾ അവർ കാലുകൾ മുറിച്ചു മാറ്റി. അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, കണങ്കാൽ മുറിച്ചു മാറ്റുന്ന വേദന താങ്കൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവോടുള്ള സ്നേഹം തീർത്ത കുളിർമയും വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടായ മാധുര്യവും ഈർച്ചവാളിൻ്റെ ചൂടിനെ മറപ്പിച്ചു. മുറിച്ചു മാറ്റിയ കാലിലേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിന് ഇഷ്ടമാകാത്ത ഒരു പ്രവൃത്തിയും നിന്നിലൂടെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ നമുക്ക് ശാന്തി നേടിത്തരും. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാക്കിത്തരും. ഒരു ഇരു ലോകത്തും നമുക്ക് വിജയമായി തീരും തീർച്ച.
0: ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു സമ്മറി എന്താണ് ഇതിൽ നിന്ന്?
2: ഖുർആൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തും നേടാം.
0: യെസ്, ഖുർആനിലെ ഖുർആൻ ഓതിയാൽ അല്ലേ, ഖുർആന്റെ കൂട്ടുകാരായാൽ അല്ലേ എന്തും നേടാം നമുക്ക്. ഇപ്പോൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരല്ലേ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഇപ്പോൾ പലപ്പോഴും അല്ലേ ഖുർആൻ ഓതാന ടൈമില്ല.
3: അതെ,
0: ഇപ്പോൾ മറ്റേ തോണ്ടാൻ മാത്രമേ ടൈമുള്ളൂ, ഫോണിൽ തോണ്ടാൻ മാത്രം ടൈമുള്ളൂ. എന്നാൽ കുറച്ച് ടൈം ഖുർആൻ ഓതാന്,
3: നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയമെങ്കിലും ഖുർആൻ ഓതാൻ കണ്ടെത്തണം എന്നുള്ളതാണ്
0: പറയാനുള്ളത്.
3: അതെ,
0: ഇപ്പോൾ മരിപ്പിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതി കുറച്ച് ഓതാൻ. പലപ്പോഴും നമ്മൾ റീൽസൊക്കെ തോണ്ടിയാൽ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ
3: സ്ക്രീൻ ടൈം കാണാം,
0: പലപ്പോഴും കാണാം. എന്നാൽ ഖുർആന്റെ കാര്യത്തിൽ ആ ടൈമൊന്നുമില്ല, അപ്പോൾ തിരക്കേക്കാരാവും. വേറെ
3: പലപ്പോഴും പലരെയും QHS ക്ലാസ്സിനേക്ക് വിളിച്ചു കഴിഞ്ഞാലേ അവർ പറയും സമയമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുറാന്റെ കാര്യത്തിൽ പോലും അവർക്കൊരു സമയമില്ലാത്ത ഇതായിപ്പോയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവർ ആകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ
3: ഒരുപാട് പേര് വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: കാടംപൂയ, ഉമ്മു കുൽസും, ചിറമംഗലം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഷുഹൈബ എം വളപട്ടണം എന്തോ ചോദിച്ചിട്ടുണ്ടല്ലേ,
3: അതെ,
0: എന്താണ് ചോദ്യം? വിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂക്തം അഅ്ളമുൽ ആയ എന്ന് അറിയപ്പെടുന്ന സൂക്തം ഏതാണ്? ഒന്നുകൂടി ആവർത്തിക്കാം. വിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂക്തം അഅ്ളമുൽ ആയ എന്ന് അറിയപ്പെടുന്ന സൂക്തം ഏതാണ് എന്നാണ്. അപ്പം നമുക്ക് ഉത്തരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: അതെ, അതേപോലെ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട് മോൻ്റെ ഇതിനെക്കുറിച്ച്. ഖുർആൻ അത്രയും നല്ല മരുന്ന് എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലായല്ലോ. അതേപോലെ ഷെയ്ബായും വളപ്പെട്ടണം, ജമീല വി കെ പുനൂരാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ബായും വളപ്പെട്ടണം പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ ഖുർആൻ്റെ മാധുര്യത്തെക്കുറിച്ച് മോൻ നന്നായി അവതരിപ്പിച്ചു, ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ മൈമൂന ചിക്കിലോട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, മാഷാല്ലാ മോൻ്റെ ഖുർആനെ കുറിച്ചുള്ള പ്രഭാഷണം വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പാഠക്കുറിപ്പിൽ സാരോപദേശം ടൈം
3: സാരോപദേശം കേട്ടിട്ട് നമുക്ക്
0: കേട്ടിട്ട് തിരിച്ചു വരാം.
3: അതെ, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാരോപദേശം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് പോകാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി, ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നവരുണ്ടാകാം, എന്നാൽ വളരെയധികം ആളുകളും ഓർക്കാറില്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴാണ് നാം ഒക്കെ എത്ര അനുഗ്രഹീതരാണ് എന്ന് മനസ്സിലാകുന്നത്. നാം ആഗ്രഹിച്ച ഒരു കാര്യത്തെ നമ്മുടെ അധ്യാപകരോ നമ്മുടെ രക്ഷിതാക്കളോ തടഞ്ഞു വച്ചാൽ നാം എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ട് ആ ഒരു ചെറിയ കാര്യത്തിന് തന്നെ. അങ്ങനെയെങ്കിൽ ഫലസ്തീനിലെ മക്കൾ പുറത്തിറങ്ങാൻ കഴിയാതെ, പഠിക്കാൻ കഴിയാതെ, ആരാധന ചെയ്യാൻ കഴിയാതെ, സ്വന്തം രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവരായിക്കൊണ്ട്, മരുന്നില്ലാതെ, വിശപ്പ് സഹിച്ച് രോഗം പേറി ജീവിക്കുമ്പോൾ അവരെത്ര പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ശരീരത്തിന് ചെറിയൊരു വേദനയുണ്ടാകുമ്പോഴേക്ക് തന്നെ നമുക്ക് വലിയ വിഷമമാണ്. എങ്കിൽ കൊല്ലങ്ങളായി ക്യാൻസർ ബാധിച്ച് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് മടക്കി പറഞ്ഞയക്കപ്പെട്ട, മരുന്നില്ല, ചികിത്സയില്ല, ഇനി മരിക്കുവോളം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ക്യാൻസർ രോഗികൾ, അള്ളാഹു എല്ലാവർക്കും ഷിഫ ഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. എത്രയധികം അവർ പ്രയാസപ്പെടുന്നുണ്ടാകും. ഒരു പല്ലുവേദന പോലും നമുക്ക് സഹിക്കാനാകുന്നില്ല, ഒരു തലവേദന പോലും നമുക്ക് വലിയ അസ്വസ്ഥതയാണ്. കാലെവിടെയെങ്കിലും ഒന്ന് വെച്ചു കുത്തിയാൽ അല്ലെ, ആ ചെറിയ വിരലിന് അനുഭവിക്കുന്ന ആ ഒരു വേദന അനുഭവിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ വേദനയില്ലാത്ത കാലം എത്ര അനുഗ്രഹമാണ് പടച്ചറബ് നമുക്ക് നൽകുന്നത്. രോഗങ്ങളില്ലാത്ത, ശത്രുക്കളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പട്ടിണിയും ബുദ്ധിമുട്ടുകളുമില്ലാത്ത കാലം എത്ര അനുഗ്രഹീതമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ളവരായിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കൊരു ആയത്തിറങ്ങി, സൂറത്തു ആൽ ഇംറാനിലെ ഇന്ന ഫീ ഖൽഖി സമാവാത്തി വല്ലർളി വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ എന്ന ആയത്തിറങ്ങിയപ്പോൾ അവിടുന്ന് രാത്രി മുതൽ സുബഹ് വരെ കരയുകയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഇത് കേട്ടപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറേണ്ടതില്ലേ? ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും വസിക്കാനുള്ള പാർപ്പിടവും സഞ്ചരിക്കാനുള്ള റോഡും വാഹനവും പഠിക്കാനുള്ള വിദ്യാലയവും വായിക്കാനും എഴുതാനുമുള്ള ശേഷിയും തുടങ്ങി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നാം ഒന്ന് എണ്ണി നോക്കിയേ, നമുക്കൊരിക്കലും അത് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. മാത്രവുമല്ല, അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നൽകാൻ കഴിവുള്ള ഒരാളുമില്ല. ഒരു നിമിഷം ഭൂമിയിലെ ഓക്സിജൻ മൊത്തം നിലച്ചുപോയാൽ ഏത് കമ്പനിക്കാണ്, ഏത് രാഷ്ട്രത്തിൻ്റെ തലവനാണ് ഭൂമിയിൽ ഓക്സിജൻ നിറക്കാൻ കഴിയുന്നത്? ഭൂമിയിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു കളഞ്ഞാൽ ആർക്കാണ് മഴ പെയ്യിക്കാനും ഭൂമിയിൽ നിന്ന് ഉറവയുണ്ടാക്കാനും സാധിക്കുന്നത്? ഭൂമി വിത്ത് മുളക്കാതെ അത് വരണ്ടുണങ്ങിപ്പോയാൽ ആർക്കാണ് ഈ ഭൂമിയെ മുളപ്പിച്ച് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കിത്തരാൻ കഴിയുള്ളവനായിട്ടുള്ളവൻ? ഈ ഭൂമി ഗോളാകൃതിയിലുള്ള ഭൂമി, അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഭൂമി, ഇതിൻ്റെ മീതെ നമ്മൾ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഇതിൻ്റെ കറക്കവും ഇതിൻ്റെ തിരിച്ചിലുമൊക്കെ നമുക്ക് അറിയുന്ന കോലത്തിലായിരുന്നെങ്കിൽ നാം എങ്ങനെ ഇവിടെ നിൽക്കും? നമുക്കെങ്ങനെ ഇവിടെ വസിക്കാൻ കഴിയും? ആരാണ് ഈ ഭൂമിക്ക് ഗ്രാവിറ്റി നൽകിയത്? ആരാണ് സൂര്യനിൽ നിന്നുള്ള നമുക്ക് അപകടകാരികളായിട്ടുള്ള രശ്മികളെ തടഞ്ഞുവെക്കാൻ വേണ്ടിയിട്ട് ഓസോൺ ലെയറുകളെ സംവിധാനിച്ചത്? ചെറിയത് മുതൽ നീലത്തിമീങ്കലം വരെയുള്ള മുഴുവൻ ജന്തുക്കളെയും ആരാണ് സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് മുന്നോട്ടു പോകുന്നത്? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമുള്ളവനും അനുഗ്രഹം ചൊരിയുന്നവനുമായ റഹ്മാനും റഹീമുമാണ്. ആ അള്ളാഹു ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കണ്ണും വായയും ചെവിയും എല്ലാം അടച്ചു പിടിച്ചാൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയും വേഗത്തിൽ. കണ്ണടച്ചാൽ കൂരിരുട്ടാണ്. കണ്ണു തുറക്കുമ്പോൾ എച്ച് ഡി ക്ലാരിറ്റിയുള്ള ക്യാമറയേക്കാളും ക്ലാരിറ്റിയോടെ ഈ സുന്ദരമായ പ്രകൃതിയെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുവാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, മുനവർ സലഹ നല്ല ഉപദേശമാണ് നമുക്ക് തന്നത്. അള്ളാഹുവിനെ വിശ്വസിക്കണം. അള്ളാഹു
0: നന്ദി കാണിക്കണം,
3: ശുക്ര കാണിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്.

0: കുർസിയാണ് ഉത്തരം. അത് ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ അമീർ ടി എടത്തനാട്ടുകര, ഷമീജ പാറൽ, അതുപോലെ തന്നെ സൽമ ഫറൂഖ്, ജമീല വി കെ പൂനൂർ, നഫീസ കാടമ്പൂയ, മുംതാസ്, അങ്ങനെ താഹിറ ടി കെ, മെഹനാസ് കപൂർ, അങ്ങനെ പല ആൾക്കാരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് സഫിയ കെ തിരുടങ്ങാടി പറഞ്ഞു, അസ്സലാമു അലൈക്കും, മോൻ ഖുർആനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ, ഖുർആൻ പഠിക്കുവാൻ എളുപ്പമാക്കി കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്തൊരു ഗസ്റ്റിലേക്ക് പോലെ.
1: അതെ,
0: അടുത്ത ഗസ്റ്റിലേക്ക്. ആതിഫ്, ആതിഫെ എന്താണ് അവതരിപ്പിക്കുന്നത്?
2: ഇസ്ലാമിക് ഗാനം.
0: ഇസ്ലാമിക് ഗാനം.
1: ഇൻഷാല്ലാ ഒരു പാട്ട് വരട്ടെ.
0: പാട്ട് പഠിക്കും.

0: മാഷാ നല്ലൊരു പാട്ട്, സ്വർഗത്തെ കുറിച്ചുള്ള ഒരു നല്ലൊരു പാട്ട്. അതെ, ആരിസ്മലി എഴുതിയിട്ടുള്ള പാട്ടാണത്, ഈണത്തില് ഉണ്ട് ഈ പാട്ട്.
1: ഇതെങ്ങനെ
0: പഠിച്ചതെങ്ങനെയാണ്? യൂട്യൂബ് നോക്കിയിട്ട്?
2: ഞാൻ നേരത്തെ സർഗവസന്തം എന്ന് പറയുന്ന പരിപാടി കളിച്ചു.
0: ആ ഓക്കെ, മാഷാ സർഗവസന്തം.
1: പനിയുണ്ടോ? സൗണ്ട് എന്തോ ഒരു
0: ഇതുണ്ട്. പനിയാണ്,
1: പനിയാണ്
0: ഒരുപാട് ആൾക്കാർ, വൈറൽ പനിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ.
1: അതില് നേരത്തെ ചോദ്യം ഉണ്ട്.
0: ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും. ഉപദേശം, സരോപദേശം നല്ലൊരു മെസ്സേജ് ആയിരുന്നു, ചോദ്യം കേട്ടിരുന്നില്ല, അതുകൊണ്ടാണ് ഉത്തരം അയക്കാഞ്ഞതെന്ന് പറഞ്ഞിട്ട്.
1: അതില് അമീർ ടി എടത്തനാട് വരെ ചോദിച്ചിട്ടുണ്ട്.

0: നേരത്തെ ചോദിച്ചതാണ്, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്?
1: സ്ഥലമാണ്
0: സ്ഥലമാണല്ലേ, എവിടെ വെച്ചാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടത്? എവിടെ വെച്ചാണ്?
1: അറിയാവുന്ന ആൾക്കാരൊക്കെ ഉത്തരം ഒക്കെ അറിയോ? ഓഡിയൻസിലേക്ക് നമുക്ക് പോവാം.
0: സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞു, അസ്സലാമു അലൈക്കും, നല്ലൊരു സാരോപദേശം, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. അതുപോലെ തന്നെ ഷുഹൈബ എം വളപട്ടണം പറഞ്ഞിട്ടുള്ളത്, എത്ര നല്ല സാരോപദേശം, അൽഹംദുലില്ല. നമ്മൾ എന്നും സുബഹിക്ക് മുമ്പേ ആകാശത്തേക്ക് നോക്കി ഓതുന്ന ആലു ഇമ്രാനിലെ ആയത്തുകളെ പറ്റിയായിരുന്നു. ജസാക്കും അള്ളാഹു ഖൈറൻ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി എന്ന് സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ
1: ചോദിച്ചത്
0: ഓക്കെ. അടുത്തൊരു ചോദ്യം ഉണ്ട്, അപ്പോ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് മതിയോ? ചോദ്യം ചോദിക്കണോ?
1: എല്ലാരും കൂടെ അത് കൺഫ്യൂഷൻ ആവും,
0: കൺഫ്യൂഷൻ ആവൂലേ. അപ്പൊ ഇപ്പൊ ചോദിച്ചല്ലേ, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? അപ്പോ ഇൻഷാല്ലാ നമുക്ക് ഇനി ആരാ പരിപാടി അവതരിപ്പിക്കാം അല്ലത്? അഹ്സാൻ അല്ലേ, ഇനി എന്താണ് അവതരിപ്പിക്കുന്നത്? പാട്ടന്നെ. ഓക്കെ, നമുക്ക് എന്നാ പാട്ട് കേൾക്കല്ലേ.
1: ഓക്കെ, അതിന് മുമ്പ് ഉത്തരങ്ങൾ വരുമ്പോൾ ഇത് അലി റളിയല്ലാഹുവിന്റെ സ്ഥലമാണ് വേണ്ടത്. ഐ മീൻസ് ഏത് രാജ്യത്ത് എവിടെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെന്ന്. അത് പള്ളിയിൽ വെച്ച് എന്നൊക്കെ ഉത്തരം വരുന്നുണ്ട്. അത്
0: പള്ളിയിൽ സ്ഥലമാണ് ചോദിച്ചത്,
1: സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ അഹ്സാനെ പാട്ടിലേക്ക് പോവാം.

0: അഹ്സാനി ആദ്യമായിട്ടാണോ റേഡിയോയിൽ വരുന്നത്? ലൈവിൽ വരുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? ഏ ആതിഫോ ആദ്യമായിട്ടാണ് വരുന്നത്? ഓ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നിട്ട് പാട്ട് പാടിയിട്ടില്ലേ? മാഷാല്ലാ. ചോദ്യങ്ങളെ പെരുമായാണ് തോന്നുന്നല്ലേ, ചോദ്യങ്ങൾ കൊറേ വരുന്നുണ്ട്. അപ്പൊ ശ്രോതാക്കൾ പറയാനുള്ളതേ, ചിലപ്പോ എന്താ വായിക്കാനും വിട്ടുപോയിട്ടുണ്ടാവും.
1: അല്ല, ചോദ്യത്തിന്റെ അതിപ്രസരണം കാരണം നമ്മള്
0: വിട്ടുപോകുന്ന ഇതുണ്ടാവും.
1: നിങ്ങൾ എന്ത് ചെയ്യരുത്, അതുകൊണ്ട് ചോദിക്കാതിരിക്കരുത്. ഏതെങ്കിലും ഒരു ചോദ്യം നമ്മള്
0: ചോദ്യം ഇടട്ടോ.
1: ഓക്കെ, ഇന്ന് ചോദിച്ചില്ലെങ്കിൽ അടുത്തൊരു ദിവസം നമ്മൾ ചോദിക്കും. അതേപോലെ നേരത്തെ പാട്ടിനെ കുറിച്ച് ജമീല വി കെ പൂനൂർ മോന്റെ പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതുപോലെ സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, പാട്ട് ഉഷാറായിട്ടുണ്ട് അൽഹംദുലില്ല, ഇനിയും പാടാൻ അള്ളാഹു കൈവ് നൽകട്ടെ. അപ്പോ ചോദ്യത്തിന്റെ ഉത്തരം പറയല്ലേ നമുക്ക്?
1: അതെ, ഉത്തരങ്ങള്
0: ഉത്തരം വരുന്നില്ലേ?
1: അതെ.
0: അപ്പൊ പല ആൾക്കാരും ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പം അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചത്. സ്ഥലം, അപ്പോ സ്ഥലം എന്ന് ചോദിക്കുമ്പോ ഒരു ഇപ്പോ പള്ളി
1: നേരത്തെ പറഞ്ഞ പള്ളി എന്ന് പറയുമ്പോഴാണ്.
0: ഓക്കെ, അപ്പോ സ്ഥലം നിങ്ങൾ പറഞ്ഞോടി, ഏതാണ് സ്ഥലം?
1: ഇറാഖിലെ കൂഫയിൽ ഉള്ള പള്ളിയിൽ വെച്ചിട്ടാണ്.
0: ഓക്കെ, ഇറാഖിലെ കൂഫയിലെ ഒരു പള്ളി വെച്ചിട്ടാണ്.
1: അതെ,
0: അപ്പൊ പള്ളിയും കറക്റ്റ് ആണ്.
1: അതെ,
0: കൂഫ സ്ഥലം ചോദിച്ചപ്പോ കൂഫ.
1: അതെ,
0: രണ്ടും സ്ഥലമാണല്ലേ, പള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്.
1: അതെ,
0: ഒരു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക.
1: അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പള്ളി എന്നുള്ളത് ഉത്തരം പറയരുത്, അതിനുശേഷം പള്ളി എന്നുള്ളത് വന്നിട്ടില്ല.
0: അതില് ആദ്യമായിട്ട് സഫിയ കെ തിരുരങ്ങാടിയാണ് ആദ്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
1: അതെ,
0: പിന്നെ പോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ്, പിന്നെ ഷംനാദ് ഖാൻ, സൽമ ഫറൂഖ്, ഇവരൊക്കെ കൂഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബർക്കല്ലാഹു ഫീക്ക്. ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്, ഓരോ ഹോസ്പിറ്റലിലും പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം അള്ളാഹു നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് തന്ന ആരോഗ്യം, ഇബാദത്തുകളെ മറക്കാതിരിക്കാൻ അത് മതി അല്ലേ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോലേ പോയും നമുക്ക് ഒരു ചെറിയ ഒരു കാലമ്മേ, എവിടെയെങ്കിലും കാലമ്മ പൊട്ടുണ്ടെങ്കിൽ, കാലമ്മേ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളെക്കാട്ടിലും വലിയ രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ അള്ളാഹു അത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും.
1: ഒരിക്കലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ കയറുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് കയറണം. അപ്പോൾ ഒരാളെയും കൊണ്ട് പോകുന്ന സമയത്ത് അയാൾക്ക് ചെറിയൊരു പരിക്ക്, കോളേജിൽ നിന്ന് ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് കൊണ്ടുപോവാണ്. അതിപ്പോൾ അപ്പോൾ കാഷ്വാലിറ്റി പോയൊക്കെ നമ്മളെ പരിക്കുകളൊന്നുമല്ല, അതിനേക്കാളും വലിയ പരിക്കുള്ള ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുള്ള ആളുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മളുടെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുക. കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ, കയ്യില്ലാത്തവർ, അങ്ങനെ പല ആൾക്കാരും കാണുമ്പോഴാണ് നമ്മളെ അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന. ഏറ്റവും വലിയ ഭാഗ്യന്മാരാരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യന്മാർ. ചില സന്ദർഭങ്ങൾ മനസ്സിലാവും.
0: പലപ്പോഴും ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അല്ലേ.
1: അതെ,
0: എത്രത്തോളം ഇപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹത്തിനൊക്കെ നന്ദി കാണിക്കുക എന്നുള്ളതാണ്.
1: അതെ,
0: അള്ളാഹു ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. ഒരാളിപ്പോൾ എന്താ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണാണ്, ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ അത് എണ്ണി തരൂല അല്ലെ. അത്രത്തോളം അനുഗ്രഹങ്ങൾ ഇപ്പോൾ നമ്മൾ സാരോപദേശത്തിലൊക്കെ കേട്ട്, അത്രത്തോളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ശുക്ര കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഭക്ഷണം ഒരു അനുഗ്രഹമാണ് അല്ലേ. ഭക്ഷണം അനുഗ്രഹമായ തിരിച്ച് ശുക്ര കാണിക്കുക എന്നുള്ളത് ബിസ്മി ചൊല്ലുക കഴിഞ്ഞാൽ അൽഹംദുലില്ല അള്ളാഹുവിന് സർവസ്തുതിയും അല്ലേ പ്രാർത്ഥന ചൊല്ലുക. ഇപ്പോൾ മഴ, ഒരു മഴക്കാലത്ത് ഈ മഴ എന്നുള്ളത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം വന്നാൽ പ്രാർത്ഥിക്കുക, അള്ളാഹുമ്മ സയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ അല്ലേ മഴയെ വർഷിപ്പിക്കണേ. പിന്നെ മഴ എന്താ കഴിഞ്ഞാൽ മുത്തിർന്ന ബിഫളില്ലാഹി വറഹ്മത്തിഹി എന്ന പ്രാർത്ഥന, ഇതാണ് അള്ളാഹുവിന് തിരിച്ച് ശുക്ർ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അല്ലേ. വിശ്വാസി അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കുക, തിരിച്ച് അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകല്ലേ നമുക്ക്?
1: അതെ, അതിനു മുമ്പ് ഒന്ന് രണ്ട് കമന്റുകൾ. മോന്റെ മരണത്തെക്കുറിച്ചുള്ള പാട്ട് പാടി കുറേ ചിന്തിപ്പിച്ചു, ഈമാനോട് കൂടി മരിപ്പിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ജമീല വി കെ പൂനൂർ. അതേപോലെ ആയിഷ കരിമ്പ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കുട്ടിയുടെ പാട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുംതാസ് നേരെ വൈകിട്ടാണെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതെ, ഒരുപാട് പല ചുറ്റുപാടിലുള്ള ആൾക്കാരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഈ സമയത്ത് വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്നാൽ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം,
0: അമീർ ടി അടുത്ത നാട്ട് വരെ ചോദിച്ചിട്ടുള്ളത്, ഖൈബർ വിജയം നടന്നത് ഏത് വർഷമാണ്? ഹിജ്റ വർഷമാണ്. ഖൈബർ വിജയം നടന്നത് ഏത് വർഷത്തിലാണ്? ഓക്കെ, നിങ്ങൾക്കറിയോ, ക്രിസ്ത്യാനികൾക്ക് അറിയോ ഏത് വർഷത്തിലാണ്
1: ഖൈബർ യുദ്ധം?
0: ഖൈബർ യുദ്ധം അറിയോ? ഖൈബർ യുദ്ധം, ഖൈബർ യുദ്ധം അറിയില്ല? ആദ്യ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏതാ? ബദർ യുദ്ധം അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏതാ? ഉഹുദ്. അത് കഴിഞ്ഞിട്ടോ ഖന്ദക്ക് അറിയോ? അഹ്സാബ് യുദ്ധം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ഖൈബർ യുദ്ധം വരുന്നത്. അപ്പോൾ ഖൈബർ യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ശ്രോതാക്കൾ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി ആരെങ്കിലും ഇത് അവതരിപ്പിക്കാണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആതിഫ് ഉണ്ടോ?
2: കഥ ഉണ്ട്.
0: കഥ? ആ എന്നാ കഥ പറഞ്ഞു.
2: ഉപ്പ, ഉപ്പയെ ഇഷ്ടമല്ലാത്തവരായി ആരുണ്ട്? ഉപ്പയും ഉമ്മയും നമ്മുടെ സ്വർഗ കവാടങ്ങളാണ്. അവരോടുള്ള നമ്മുടെ നല്ല സമീപനം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമാർഗമാണ്. ഉപ്പയെക്കുറിച്ച് ഒരു കഥ നമുക്ക് വായിച്ചാലോ? ഉറവ് ഇബിനു സുബൈർ റഹിമഹുല്ല എന്ന താബിഈ പണ്ഡിതൻ പറയുന്നതായി നമുക്ക് കാണാം. ഒരിക്കൽ അബു ഹുറൈറ അല്ലാഹു രണ്ട് വ്യക്തികൾ നടന്നു വരുന്നത് കണ്ടു. ഒരു വ്യക്തിയുടെ മുന്നിൽ മറ്റൊരു വ്യക്തി നടക്കുന്നതായാണ് കാണുന്നത്. മുന്നിൽ നടന്ന വ്യക്തിയോട് അബു ഹുറൈറ റളിയല്ലാഹു ചോദിച്ചു, ഈ വ്യക്തി നിന്റെ ആരാണ്? അയാൾ പറഞ്ഞു, എൻ്റെ പിതാവാണ്. അബു ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ പിതാവിൻ്റെ മുന്നിൽ നീ നടക്കരുത്. പിതാവ് ഇരിക്കുന്നത് വരെ ഇരിക്കരുത്. പിതാവിൻ്റെ പേര് വിളിക്കുകയും അരുത്. ഇന്ന് പല മാതാപിതാക്കളെയും മക്കൾ അവഗണിക്കുകയും പുച്ഛിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ചേ എന്നൊരു വാക്ക് പോലും അവരോട് പറയരുതെന്നാണ് നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മാതാപിതാക്കളുടെ തൃപ്തി അള്ളാഹുവിൻ്റെ തൃപ്തിയിലും അവരുടെ കോപം അള്ളാഹുവിൻ്റെ കോപത്തിലും ആണെന്ന് പ്രവാചകൻ വചനം. മാതാപിതാക്കളെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നല്ല മക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
0: മാഷാ അല്ലാഹ്. ഉപ്പാനെ ഉമ്മാനെ അനുസരിക്കണം അല്ലേ?
3: ഈ ഒരു കഥ കേട്ടിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികളാണ് ഓർമ്മ വരുന്നത്.
0: പലപ്പോഴും ഉപ്പാനെ ഉമ്മാനെ അല്ലേ? അപ്പോൾ എന്താ, സ്കൂൾ വിട്ട് ഇപ്പോൾ കളിക്കാൻ പോയി, കൂട്ടുകാരൊപ്പം കളിക്കാൻ പോയാൽ ഇപ്പോൾ ഉമ്മ വിളിക്കുന്നുണ്ടാവും കടയ്ക്ക് പോകാൻ, എന്തെങ്കിലും സാധനം വാങ്ങാനോ എന്തെങ്കിലും വിളിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വിളി കേൾക്കുന്നുണ്ടാവും, പക്ഷേ കേൾക്കാത്ത മാതിരി
3: നിൽക്കും.
0: ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ, ഉമ്മയുടെ കോപത്തിലാണ് പടച്ചോൻ്റെ കോപം. ഉമ്മ കോപിച്ചാൽ പടച്ചോനെ കോപിക്കും, ഉമ്മാനെ തൃപ്തിയിലാണ് അള്ളാഹുവിനെ തൃപ്തിയും. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ കേൾക്കുക അല്ലേ. ഉമ്മാനെ പ്രാർത്ഥന എന്നുള്ളത് അല്ലേ, നമുക്ക് ചിലപ്പോൾ ഖൈറുവാകും, ചിലപ്പോൾ ഷെറുവാകും.
1: അതെ,
0: ഉമ്മനെ പ്രാർത്ഥന എന്നുള്ളത് അത്രത്തോളം പടച്ചോൻ കേൾക്കും അല്ലേ. ഇപ്പോൾ സുദൈസ് ആറാമത്തെ ഇമാമിലെ,
1: അതെ, പ്രാർത്ഥന പലപ്പോഴും കേട്ടിട്ടുണ്ട്.
0: സുദൈസിന്റെ ഉമ്മ
1: പ്രാർത്ഥിച്ചാണ്
0: ഹറമ്മിലെ സുദൈസ് ഇമാം എന്നത്. ചിലപ്പോൾ ഖൈറാകും. പിന്നെ വേറൊരു കഥ ഉണ്ടല്ലോ, നമ്മള് ഉമ്മാനെ ചവിട്ടിയ ഒരു കഥ ഉണ്ടല്ലോ. ഉമ്മാനെ ചവിട്ടിയപ്പോ ആ ചവിട്ടിയ കാലി എന്തോ ഒരു മുറി വന്നപ്പോ മുറിച്ച് മുറിച്ച് അവസാനം കാലും മുഴുവനെ മുറിക്കുന്ന ഒരു അവസ്ഥ വന്ന്, അപ്പോഴാണ് അവന് മനസ്സിലായത് ഉമ്മാനെ ചവിട്ടിയ കാലാണ്. അപ്പോ ഉമ്മാനെ പ്രാർത്ഥന എന്നുള്ളത് പടച്ചോൻ കേൾക്കും, ചിലപ്പോ ഖൈറാകും, ചിലപ്പോ ഷെറുവാകും. അപ്പോ ഉമ്മാനെ അനുസരിക്കുക, കൂട്ടത്തില് ആരെയും അനുസരിക്കണം?
3: ഉപ്പാന
0: അനുസരിക്കണം. പലപ്പോഴും എന്താ, ഇപ്പൊ ഉപ്പാനെ
1: പേടിണ്ടാവും,
0: ഇപ്പൊ വരുമ്പോ പേടിക്കാരോ. പക്ഷെ ഉമ്മാനെ ഒരു വലിയ ഉണ്ടാവൂല, ഉപ്പ എന്തെങ്കിലും പറഞ്ഞാല് ചിലപ്പോ കേൾക്കും, ഉമ്മ പറഞ്ഞാല് കേൾക്കൂല, ചിലപ്പോ ഉപ്പാന്റെ ഒരു ഒച്ച കിട്ടാ മതി,
3: അപ്പൊ പേടിക്കും,
0: അപ്പത്തേ പേടിക്കും ഉമ്മനെ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മള് ചോദിക്കണ്ടല്ലോ, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, ഉമ്മുക്ക് ഉമ്മുക്ക് മൂന്ന് പ്രാവശ്യം ഉമ്മുക്ക് ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട്, തുമ്മ അബൂക്ക്, നാലാമത്തെ വട്ടാണ് എന്ത് പറഞ്ഞത്,
1: ഉപ്പയോട്,
0: ഉപ്പയോട് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ഉമ്മയോട്. അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാല് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് ആരെ, ഉമ്മയോടാണ്. ഉമ്മ പറഞ്ഞ കേൾക്കുക, ഉമ്മക്ക് സഹായിച്ചു കൊടുക്കുക. നമുക്ക് ഇപ്പോ വീട്ടില് എന്താ മൊത്തം പാത്രം ഫുള്ള് മോറി വെക്കണ്ടെങ്കിലും നമ്മളെ കയ്യിനെ അത്രത്തോളം
1: കഴിക്കുന്ന ഭക്ഷണ പാത്രം കഴിക്കുക,
0: ഉമ്മ സഹായിക്കുക, ഫുള്ള് തുടച്ച് വൃത്തിയാക്കണമെന്ന് പറയുന്നില്ല, ഉമ്മ
3: കയ്യണപ്പണി
0: ചെയ്യുക. എന്നാ ഉമ്മ നമുക്ക് എതിരെ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, ചോദ്യത്തിന് പല ആളുകളും ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അതേപോലെ ഒരു പരാതിയായിട്ട് വന്നിട്ടുള്ളത്, രാവിലത്തെ മോർണിംഗ് ലൈവിൽ ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്, ക്വിസിന് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ശരിയാവാറുണ്ട്. ഇപ്പോൾ അമീർ സാഹിബിന്റെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഇൻഷാല്ലാ നമ്മള് അതൊരു എമീല വി കെ പൂനൂരാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ അത് എന്ത് ചെയ്യ, അതൊരു പുതിയ ടെക്നിക്കൽ ടീം അതിനൊരു പരിഹാരം കാണും വിചാരിക്കും.
0: സഫിയ കെ തിരുവരങ്ങാടി പറഞ്ഞിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, മക്കൾ മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കുകയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: അതെ, അതേപോലെ ജമീല വി കെ പൂനൂർ, നമ്മളുടെ ലൈവിൽ വരുന്ന മക്കൾ നല്ല മക്കളാണ്, അവർ ഉമ്മയെയും ഉപ്പയെയും പറയുന്നത് അനുസരിക്കുന്നവരാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഉത്തരം പറയല്ലേ.
1: അതെ,
0: നമ്മള് ചോദിച്ചത് ഖൈബർ യുദ്ധം നടന്ന വർഷം ഏതാണ് എന്നാണ്.
1: അതെ,
0: അതിന്റെ ഉത്തരം ഹിജ്റ ഏഴ്,
1: ഹിജ്റ ഏഴാം വർഷം,
0: സെവൻ. ഓക്കെ, അതിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ്,
1: ഷംനാദ്,
0: ഷംനാദ് ഖാനാണ് ആദ്യമായി ഉത്തരം ഹിജ്റ ഏഴ്. തുടർന്ന് സൽമ ഫറൂഖ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സഫിയ കെ തിരുവിടങ്ങാടി ഹിജ്റ ഏഴ് വർഷത്തിൽ എ ഡി 628 പറഞ്ഞിട്ടുണ്ട്.
1: അതെ,
0: അതുപോലെ തന്നെ താഹിറ ടി കെ കാസർകോട് ഹിജ്റ ഏഴാം വർഷത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറ ഹിജ്റ ഏഴ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉത്തരം ശരിയാണ്, ഹിജ്റ ഏഴ്
1: ഏഴാമത്തെ വർഷം
0: ഉത്തരം. ഓക്കെ,
1: അതേപോലെ അമീർ കയുടെ മറുപടി വന്നിട്ടുണ്ട്, ഇനി മുതൽ ഓപ്ഷണൽ ചോദ്യങ്ങളാക്കാം ഇൻഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഇൻഷാല്ലാ, അപ്പോൾ അടുത്ത ലൈവ് മുതൽ നമുക്ക് നോക്കല്ലേ.
1: അതെ, എന്താ അമീർ ക ചോദിക്കും, അതിലൊരു മൂന്ന് ഓപ്ഷൻ കൂടെ തരും.
0: ഓക്കെ, ഇനി അടുത്ത ചോദ്യം വന്നിട്ടുണ്ടോ, അടുത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലല്ലേ.
1: ഇല്ല, നമുക്ക് ഇനി പരിപാടികളിലേക്ക്.
0: ഗസ്റ്റ് എന്താ ഇനി പരിപാടി അവതരിപ്പിക്കാല്ലേ,
3: ഡിസ്കഷൻ പോലത്തെ എന്തെങ്കിലും.
1: ഓക്കെ
0: ഓക്കെ, എന്താ വിഷയം,
3: ഫോൺ അഡിക്ഷൻ ഇപ്പോഴത്തെ തലമുറ.
0: ഇപ്പോഴത്തെ
3: കുട്ടികൾ നമുക്ക് അറിയാലോ, ഫോൺ മേലാണ് ഫുള്ള് ഗെയിമും അങ്ങനത്തെ കുറെ മരങ്ങൾ നമ്മളെ കേരളത്തിലാണെന്നാണ്. ഇപ്പം ചില ആൾക്കാർ ഫോണ് രാത്രി ഉപയോഗിക്കുന്നത് ഉമ്മൊന്നും കാണൂല, രാത്രി നേരത്തെ വാതിലടിച്ചിട്ട് ഉറങ്ങാൻ കിടക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ഉമ്മ ലൈറ്റ് നോക്കുമ്പോൾ ഓണാക്കുമ്പോൾ കാണുന്നുണ്ടാവും, അവർ ഫോൺ നോക്കും. ഉമ്മാനെ കാണാണ്ട് ഫോൺ യൂസ് ചെയ്യുക പറയുക. ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു അഭിപ്രായം, അണ്ടർ 18 വയസ്സുള്ളവർ അധികം ഫോൺ ഉപയോഗിക്കരുത് എന്നല്ല, ഉപയോഗിക്കണം, ഒരു ടൈം ലിമിറ്റിഡ്, ഒരു ദിവസം ഇത്ര മണിക്കൂർ എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റിട്ട് കാണാൻ നോക്കുക.
2: നല്ലത് മാത്രം കാണാം.
1: കുട്ടികളി അല്ല സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മളൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് വന്നിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ജനപ്രതിനിധികളെ അറിയിക്കുകയും അതിലുള്ള ഒരു, അതായത് പല രാജ്യങ്ങളിൽ 18 താഴത്തുള്ള കുട്ടികൾക്ക് എന്തില്ല,
3: ഫോൺ ബാൻ ചെയ്തു.
1: അതെ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ രാത്രി വരുന്ന യൂട്യൂബിൽ വരുന്ന ഈ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടല്ലോ, അതിൽ കേൾക്കുന്ന ചില വാക്കുകളൊക്കെയാണ് ഇപ്പോഴത്തെ LP ക്ലാസ്സിലുള്ള കുട്ടികൾ പോലും പറയുന്നത്, ചെറിയ കുട്ടികൾ പോലും പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ വാക്കുകൾ അവർക്ക് എവിടുന്നാ കിട്ടണമെന്ന് നോക്കുമ്പോൾ അത്തരം വാക്കുകളൊക്കെ വരുന്നത് ഈ രാത്രി വരുന്ന ഗെയിം കളിക്കാവും. അയാൾ ലൈവ് സ്ട്രീമിങ്ങിൽ കാണിക്കുന്നത് ഗെയിമാവും, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ചില വാക്കുകളൊക്കെ ഇതാണ്, ഇത്തരം വാക്കുകളൊക്കെ വരുന്നത് ആ ഒരു ഇതിലൂടെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇതൊക്കെ അവരുടെ മനസ്സിലേക്കാണ് വരുന്നത്. സിമ്പിളായിട്ട് അവരുടെ മനസ്സിലേക്ക് കയറി. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ നല്ല വാക്കാണ്, കാരണം അയാൾ പറഞ്ഞു നല്ല വാക്കാണെന്നുള്ള രീതിയിലാണ്.
3: അവനെ സ്കൂളിലായി
1: അതെ,
3: ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവരായി ഇങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ എല്ലാവരുടെ അടുത്തെത്തും ആ വാക്ക്. പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചില കുട്ടികൾ പറയും, ഉമ്മമാരുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഉമ്മമാരെ ബഹുമാനിക്കാണ്ട് നിൽക്കുക, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരിക. നമ്മൾ ഫോണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഫോണ് അഡിക്ഷൻ ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ കാണാം, ബട്ട് നല്ല കാര്യങ്ങളും ആവണം. ചീത്ത വാക്കുകൾ അങ്ങനത്തെ ഒന്നും കാണാൻ.
0: നല്ലതുണ്ട് ചീത്തതുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്, അത് നന്മ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഉമ്മമാരനെ ശ്രദ്ധിക്കണം. ഇപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഫുഡ് എന്താ ഭക്ഷണം കൊടുക്കണമെങ്കിൽ
1: കൂടെ തന്നെ
0: ഫോണും കൊടുക്കും.
1: അപ്പൊ എന്തോ അവിടെ കഴിക്കുന്നുണ്ട് അല്ലെ, എന്തോ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവനറിയില്ല. അതിങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സ് പോലെ ഇങ്ങനെ നടക്കുന്നു.
0: ഫോണ്
1: അത് അവൻ കൃത്യമായിട്ട് അതെ അതെ ആ അടുത്തുള്ളവനെ ചവിട്ടിക്കൂട്ടുക എന്നുള്ളതാണ്.
3: സ്കൂളിലായ പിന്നെ നമ്മൾ ആരും വിളിച്ചാലും കേൾക്കൂല.
1: അതെ
2: സമയം പോണതറിയാലോ, സമയം പോണോന്നറിയാലോ.
0: ഗെയിം അഡിക്ഷൻ ആയിട്ട് അത് മാറും,
2: കാഴ്ച ശക്തി കുറയും.
1: അതെ.
0: അപ്പൊ ഫോണ് ഇപ്പോ പേരന്റ്സിനും പറയാനുള്ളത് ഫോണ് കൊടുക്കണൊക്കെ ലിമിറ്റ് ആക്കുക,
3: ലിമിറ്റഡ് ആക്കുക, ലിമിറ്റഡ്
0: ആക്കുക.
2: ഇപ്പൊ
0: പറയാനുള്ളത് ഫോണ് പറ്റിയ കൊടുക്കാന്നാല് പിന്നെ കുട്ടികൾ വേറെ ഇതിലേക്ക് പോകും.
1: അതെ.
0: അപ്പോ ലിമിറ്റഡ് ഒരു ടൈം വെക്കുക, ഇന്ന ടൈം വരെ ഫോണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. പക്ഷെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കലാണ് നല്ലത്.
1: അതിനാണ് നമ്മള് പീസ് റേഡിയോയുടെ ഈ മദ്രസ പോലെയുള്ള പരിപാടികൾ. ഈ മദ്രസ അടുത്തൊരു എൻറോൾമെന്റിന്റെ സമയമായിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യാ,
0: ജൂലൈ 17 മുതല് ഇൻഷാല്ലാ നമ്മള് ഈ മദ്രസ ജൂനിയറും സീനിയറും എന്ന കാറ്റഗറിയിൽ തിരിച്ചിട്ട് ഇൻഷാല്ലാ ചെറിയ കുട്ടികൾക്ക് എന്താ വിസ്ഡം ബാലവേദി ഒരുക്കുന്ന പരിപാടിയാണ്. 75,000 രൂപയുടെ സമ്മാനങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. 75,000 രൂപ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ സമ്മർ ക്വസ്റ്റ്, അതുപോലെ തന്നെ റമദാൻ ക്വസ്റ്റ്, റമദാൻ ആണ് റമദാൻ ക്വസ്റ്റും സമ്മർ ക്വസ്റ്റും, അതിന്റെ മുന്നോടിയായിട്ടാണ് ഇതും നടക്കുന്നത്. അപ്പോൾ ഈ 75,000 രൂപ നമ്മുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന ഇതിൽ അല്ലേ കുട്ടികളെ ഈ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ആക്കാനും, അതുപോലെ തന്നെ ഈ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് ഈ മദ്രസ ജൂനിയറാണ് ജൂനിയർ സീനിയറാണ് അതിൽ ആ കാറ്റഗറി എടുത്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ
1: അതാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്, റീചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്.
3: ചില സമയത്ത് ചെറിയ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ലിമിറ്റേഷൻ കൊടുക്കുക, ഒപ്പം അത് എന്താണ് കാണുന്നതും കൂടി ഒന്ന് നോക്കുക. ചില സമയത്ത് ചെറിയ പിള്ളേർ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചേ ഫോൺ ഇട്ടാലേ ഫുഡ് കഴിക്കുന്ന പറയും, അപ്പം തരൂല എന്ന് പറഞ്ഞാൽ കരയും, കരഞ്ഞാല് ഉമ്മമാര് കൊടുക്കും. കണ്ടോണ്ട്
0: പറഞ്ഞത് കുട്ടികൾക്ക് ഫോണ്
2: സമാധാനത്തിന് വേണ്ടി
0: ഫോൺ മതി.
1: അതെ, റിവാർഡ് എന്നുള്ളത് പണ്ടൊക്കെ റിവാർഡുകള് മുമ്പ് കളിക്കാൻ പോകാൻ വിടും എന്നുള്ളതായിരുന്നു. ഇപ്പൊ റിവാർഡ് അതല്ല, ഇപ്പൊ റിവാർഡ് മൊബൈൽ ഫോൺ കൊടുക്കുക എന്നുള്ളതാണ്.
0: ഇൻഷാല്ലാ നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്.
1: അതെ,
0: ഇമ്രാൻ എൻവി ചോദിച്ചിട്ടുള്ളത് ഫാത്തിഹയിൽ പറഞ്ഞ കോപിക്കപ്പെട്ടവർ വൈപ്പിയച്ചവർ എന്നത് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫാത്തിഹയിൽ. ഒന്ന് ചോദിക്കാം, ഫാത്തിഹയിൽ പറഞ്ഞ കോപിക്കപ്പെട്ടവർ വൈപ്പിയച്ചവർ എന്നത് കൊണ്ട് ഉദ്ദേശം ആരെയാണ് എന്നത് നമുക്ക് പാഠക്കുറിപ്പിലേക്കുള്ള
1: ടൈം.
0: അപ്പോൾ അത് കേട്ടിട്ട് തിരിച്ച്
1: അപ്പോഴേക്കും ഉത്തരങ്ങൾ വരുമെന്ന് വിചാരിക്കുക.
4: السلام عليكم ورحمة الله وبركاته الحمد لله وبالله ولا حول ولا قوة إلا بالله العلي العظيم പ്രിയ നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ ഉസ്താദുമാരെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗുരുനാഥന്മാരാണ് അവർ. ഉസ്താദുമാർ നമുക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നവരാണ്, നമ്മെ നന്മയിലേക്ക് വഴി കാണിക്കുന്നവരാണവർ. നമ്മുടെ ഉസ്താദുമാർ നമുക്ക് സഹായികളും വഴികാട്ടികളുമാണ്. മാത്രവുമല്ല, എങ്ങനെ ആരാധനകൾ നിർവഹിക്കണമെന്നും ദുആകൾ എങ്ങനെ ചെയ്യണമെന്നും അവർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. നിസ്കാരം നമുക്ക് പഠിപ്പിച്ചത് ആരാണ്? ഖുർആൻ തെറ്റുകൂടാതെ ഓതാൻ പഠിപ്പിച്ച് തന്നത് ആരാണ്? അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരാണ്. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിദ്യ നുകരുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ബുദ്ധി വികസിച്ചവനായി വളരുകയും ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമൊക്കെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ പിന്നിൽ വലിയ ഒരു കാരണക്കാരനായി മാറിയത് നമ്മുടെ ഗുരുനാഥനാണ്, നമ്മുടെ അധ്യാപകനാണ്, നമ്മുടെ ഉസ്താദാണ്. ആ ഉസ്താദിനും ആ അധ്യാപകനും ഗുരുനാഥനും വലിയ വില നൽകുന്നുണ്ട് എന്ന് നമ്മൾ എത്ര കണ്ട് ആലോചന നടത്തേണ്ട കാര്യമാണ് എന്ന് ഈ വിഷയം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മൾ പഠിച്ച് വളർന്ന് വലുതായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനായി മാറി ഈ സമൂഹത്തിൽ വലിയ ഉന്നതി പ്രാപിച്ച ജോലിയും അവസ്ഥയുമൊക്കെ നമുക്ക് വന്നെത്തി നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉന്നമനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും എത്തിപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ അധ്യാപകരെ മറന്നുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ്. ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ചില കുട്ടികളെങ്കിലും തൻ്റെ അധ്യാപകർക്കോ തൻ്റെ ഉസ്താദുമാർക്കോ തൻ്റെ ഗുരുനാഥന്മാർക്കോ ഒരു വിലയും കൽപ്പിക്കാതെ അവരെ മറ്റു കൂട്ടുകാർക്കിടയിൽ അവഹേളിക്കുന്ന, മോശമാക്കി കാണിക്കുന്ന, വൃത്തികേടിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ധാരാളം കണ്ടുവരാറുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ ഗുരുനാഥന്മാരോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ്. ഉസ്താദുമാരോട് നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയും. അവരെ കാണുമ്പോൾ, കണ്ടുമുട്ടുമ്പോൾ സലാം പറയണം എന്നതാണ്. അവരുടെ സാന്നിധ്യത്തിൽ നാം ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല എന്നത് മര്യാദയാണ്. നന്മയായി അവർ പറയുന്നതെല്ലാം നാം അനുസരിക്കണം. അവരോട് അനിഷ്ടം കാണിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉസ്താദുമാർ ശാസിക്കുന്നത് നമ്മുടെ ജീവിതം നന്നാകുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാൽ ഒരിക്കലും അവരെ വെറുക്കാൻ നമ്മൾ മുതിരരുത്. മാത്രവുമല്ല, ഉസ്താദുമാരെ അനുസരിക്കുന്ന കുട്ടികളാണ് ഭാവിയിൽ വിജയിക്കാൻ കഴിയുന്ന ആളുകളെന്ന് തിരിച്ചറിയുക. അവർക്ക് ജീവിതത്തിൻ്റെ ഓരോ പടികളിലും ഓരോ അവസരങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകിയും എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യവും ബോധവുമൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപകനുണ്ടെങ്കിൽ അതായിരിക്കും അവന് ഏറ്റവും ഉത്തമമായൊരു കാര്യം. ഗുരുനാഥന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ പാഠക്കുറിപ്പിലൂടെ ഒരു നല്ലൊരു പാഠമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
3: സാറുമാരെ അനുസരിക്കുക,
1: ഗുരുനാഥന്മാരെ അനുസരിക്കുക.
0: പലപ്പോഴും നമ്മൾ മാതാപിതാക്കളെ പറഞ്ഞ പോലെ തന്നെ ഉസ്താദുമാരെയും അധ്യാപകരെയും സാറുമാരെയും ടീച്ചർമാരെയും ഇപ്പോൾ ഓരോ പേരേക്കാണ് ഓരോ സാറുമാരെയും. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, ഓരോ സാറുമാർക്ക് ഓരോ പേര്, ഉസ്താദുമാർക്ക് ഓരോ പേരുണ്ടാവും. കുട്ടികളുടെ ഓലെ കമ്മ്യൂണിക്കേഷൻ, കുട്ടിയുടെ കമ്മ്യൂണിക്കേഷനിൽ ആ സാറ് ഉണ്ട്, ആ സാറ്, മറ്റേ മാത്സിന്റെ സാറാണ്, മാത്സിന്റെ സാറൊന്നും പറയില്ല, ആ പേര് വിളിക്കും, മോശപ്പെട്ട പേരാവും. ഏതായാലും അധ്യാപകരെ അനുസരിക്കുക, അധ്യാപകർ പറഞ്ഞ കേൾക്കുക അല്ലേ. മാതാപിതാക്കളെ പോലെ തന്നെ അധ്യാപകരും ഇപ്പോ നിങ്ങൾ സ്കൂളിലേക്ക് വന്നാല് ഇപ്പോ നിങ്ങൾ ഹോസ്റ്റൽസാണ് അല്ലേ, ആതിഫ് ഹസാനും. അപ്പോൾ നിങ്ങൾ വന്നാൽ എന്താ ഇവിടുത്തെ അധ്യാപകനെ കേൾക്കണം. ഇവിടെ ഇവിടുത്തെ അധ്യാപകർ പറഞ്ഞാൽ നിങ്ങളെ ഉമ്മയാണ്, ഉപ്പയാണ്. ഓക്കെ, വീട്ടിൽ നിങ്ങളൊക്കെ ഉമ്മയുണ്ടാവും, ഉപ്പയുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ വന്നാൽ നിങ്ങളെ ഉപ്പയും ഉമ്മയും ആരാണ്? ഇവിടുത്തെ ഉസ്താദുമാരാണ്, ഇവിടുത്തെ ടീച്ചർമാരാണ്. അപ്പോൾ ഉമ്മാനെ എന്താ ഉമ്മാനെ അനുസരിക്കുന്ന പോലെ തന്നെ ഗുരുനാഥന്മാരെയും അനുസരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ നമുക്ക് എന്താ നേരത്തെ ചോദിച്ചല്ലോ,
1: അതെ നമ്മളെ നേരത്തെ ചോദ്യം,
0: ഫാത്തിഹയിൽ പറഞ്ഞ
1: കോപിക്കപ്പെട്ടവർ വഴിപിഴച്ചവർ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്.
0: പല ആളുകളും അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷമീജ പാറൽ, മുംതാസ്, റാബിയ ഷുഹൈബ മുളപ്പട്ടണം, സെറീന ഷംനാദ് ഖാൻ ഒരയച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്?
1: ജൂത ക്രിസ്ത്യാനികൾ എന്നുള്ളതാണ്.
0: ജൂത ക്രിസ്ത്യാനികൾ എന്നാണ് ഉത്തരം.
1: യഹൂദർ നസ്രാണികൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? പക്ഷേ ഒക്കെ
0: അത് സിറാത്തല്ലദീ അൻഅംത അലൈഹിം വഅലൽ മഗ്ദൂബി വലല്ലാലീൻ, വൈപേച്ചവരും
1: കോപിക്കപ്പെട്ടു
0: കോപിക്കപ്പെട്ടവരും. അപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇവർ ഷമീജ പാറലും മുംതാസും റാബിയ മീത്തൽ അതുപോലെ തന്നെ ഷുഹൈബ ഷംനാദ് ഖാൻ ഇവരൊക്കെ ജൂതന്മാർ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒന്നും അയച്ചിട്ടുണ്ട്.
1: അതെ. ഷുഹൈബായും വളപട്ടണം, മാഷാല്ലാ, മക്കൾ പാട്ടും കഥയും ചർച്ചയുമായി ഈവനിങ് ലൈവ് സൂപ്പറാക്കി, ഇനിയും എല്ലാ പരിപാടികളും നന്നായി അവതരിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഇമ്രാൻ ചോദിച്ചിട്ടില്ലേ, ശനി ഞായർ ദിവസങ്ങളിൽ ടെലിക്യൂസ് ഉണ്ടോ എന്നാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ടെലിക്യൂസ് എന്താ വിളിക്കാനുള്ള ടൈമാണ് തോന്നുന്നു. ശനി ഞായർ അല്ലേ, ഉച്ചക്ക് ശേഷം, ഉച്ചക്ക് 2 മണി മുതൽ എന്താ 3 മണി വരെ വിളിക്കാനുള്ള ടൈമുണ്ട് ടെലിക്യൂസ്. അത് പീസ് റേഡിയോ എന്താ പീസ് റേഡിയോ എടുത്താൽ അതിൽ റിവൈൻഡ് എന്ന ഓപ്ഷനിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ശനി ഞായർ ഉണ്ടോ. അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ, പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ടെലിഗ്യൂസിൻ്റെ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ ഈവനിങ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇനി എന്ത് ചെയ്യാം, അവതരിപ്പിക്കാണ്ടോ?
2: ആ
0: കഥ ഉണ്ട് അല്ലേ.
2: പാപപരിഹാരം. പടച്ച റബ്ബുമായുള്ള സംസാരം ആണല്ലോ നിസ്കാരം. അത് കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ നിർബന്ധ ബാധ്യത തന്നെ ആണ്. കുഞ്ഞുനാളിലെ നിസ്കാരം ചിട്ടയോടുകൂടി പരിശീലിക്കാൻ നാം തയ്യാറെടുക്കണം. നിസ്കാരത്തെ പറ്റി ഒരു ചരിത്ര കഥ വായിച്ചാലോ? ഒരിക്കൽ അബു ഉസ്മാൻ നഹ്ദി റഹിമഹുല്ലാ എന്ന താബിഇ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോടൊപ്പം ഒരു മരച്ചവട്ടിൽ ഇരിക്കുകയായിരുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു മരത്തിൻ്റെ ഉണങ്ങിയ ഒരു കൊമ്പ് പിടിച്ചുകുലുക്കി. അപ്പോൾ ഇതിലെ ഇലകൾ നിലത്ത് വീണു. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബു ഉസ്മാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നില്ലേ? അപ്പോൾ ഉസ്മാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഒരു മരച്ചവട്ടിൽ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഒരു കൊമ്പ് പിടിച്ച് കുലുക്കി. അപ്പോൾ അതിലെ ഇലകൾ നിലത്ത് വീണു. നബി ചോദിച്ചു, സൽമാൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഒരു മുസ്ലിം നന്നായി വുളു ചെയ്യുകയും 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നതുപോലെ അവൻ്റെ പാപങ്ങൾ പൊഴിയും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ആയത്ത് ഓതി, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യ യാമങ്ങളിലും നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക. തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുന്നതാണ്. ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനം ആണിത്. വിശുദ്ധ ഖുർആൻ. നമസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പാപങ്ങൾ പുറത്തു തരുന്നു. അതുകൊണ്ട് കൂട്ടുകാർ ഒരിക്കലും നിസ്കരിക്കുന്നതിന് മടി കാണിക്കരുത്. റബ്ബിൻ്റെ തൃപ്തി തേടാൻ റബ്ബിലേക്ക് കൂടുതൽ അടുക്കേണ്ടതുണ്ട്. നിസ്കാരം അതിന് നമുക്കും ഉള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. നമ്മിലെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാനുള്ള കാരണവുമാണ്.
0: മഹനാസ് ഖഫൂർ പറഞ്ഞിട്ടുള്ളത് മാഷാല്ലാ, രണ്ടാളും നന്നായി അവതരിപ്പിച്ചു. അൽഹംദുലില്ല,
1: ഒരു തുടക്കക്കാരാണെന്നുള്ളൊരു ഭയമൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് അവർ അവതരിപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്,
0: പാട്ടാണല്ലേ
1: രണ്ടാളെ രണ്ടാളെ പാട്ട്.
0: അപ്പോ ഇനിയും ഈവനിങ് ലൈവില് വരാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ.
1: സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, 1 മണിക്കൂർ പോയത് അറിഞ്ഞേയില്ല. മക്കളുടെ പാട്ടും കഥയുമായി അൽഹംദുലില്ല. നമ്മുടെ മക്കളെല്ലാം നല്ല മക്കളായി വളരട്ടെ. മക്കൾക്ക് ഇനിയും പരിപാടി അവതരിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ. ഇൻഷാല്ലാ അടുത്ത ലൈവിൽ വരുമ്പോൾ ഇതിനേക്കാളും സൂപ്പറായിട്ട് നല്ല പാട്ടൊക്കെ ആയിട്ട് നല്ല പരിപാടികളുമായിട്ട്
0: കഥകളും പ്രസംഗങ്ങളുമായിട്ട് വരിക ഇൻഷാല്ലാ. അപ്പോൾ ഈവനിങ് ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ എല്ലാ ഈവനിങ് ലൈവിലും ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ക്കാറുൽ മസാ, വൈകുന്നേരത്തെ പ്രാർത്ഥന. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പോൾ എന്താ ഇന്ന് ഒരു ഒരു പ്രാർത്ഥന പഠിക്കുക, കാണാതെ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വെക്കുക, നാളെ ഒരു പ്രാർത്ഥന പഠിക്കുക, അങ്ങനെ ഓരോ ദിവസത്തിലും ഓരോ പ്രാർത്ഥന പഠിച്ച് ജീവിതത്തിൽ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് നാദം തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്ന് ഈവനിങ് ലൈവ് അവസാനിക്കുമ്പോൾ ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഷമീം ചുങ്കത്തറ,
1: അസ്സലാമു അലൈക്കും, ഞാൻ ഷർജ ശർവാഡ്,
2: ഞാൻ ആതിഫ് അബ്ദുള്ള,
3: ഞാൻ മിഷാൽ,
2: ഞാൻ അഹ്സാൻ ഷർജ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. മഴാശിറ വിളിയും വാളെടുക്കലും. ശബ്ദം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഅശറ വിളിക്കാൻ ആളില്ലല്ലോ. ഖതീബ് മിമ്പറിൽ കയറുന്നതിനു മുമ്പ് ഒരാൾ മരത്തിൻ്റെ വാൾ കയ്യിലെടുത്ത് അറബിയിൽ നീട്ടി വലിച്ച് കുറേ പറയും. ശേഷം ഖതീബ് അയാളിൽ നിന്നും വാൾ ഏറ്റുവാങ്ങി മിമ്പറിൽ കയറും. ഇസ്ലാം വാൾ കൊണ്ട് സ്ഥാപിച്ചതാണെന്ന മൂഢവിശ്വാസത്തിൻ്റെ ചിഹ്നമാണത്രേ ഈ ദുരാചാരം. പച്ച നുണയാണിത്. പ്രവാചകന്റെ നടപടിയിൽ ഇങ്ങനെ ഒരാചാരമുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 500-ൽ പരം ജുമാ നടത്തിയതായി മനസ്സിലാകുന്നു. ഒരൊറ്റ തവണ പോലും ഈ മഅശറ വിളി ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലാകട്ടെ ഈ ദുരാചാരമില്ലാതെ ഒരൊറ്റ ജുമഅയും നടക്കാറുമില്ല. എന്തൊരു ദുഃഖകരമായ വൈരുദ്ധ്യം. മഅശറ വിളിക്കാൻ ആളില്ലാത്തതിൽ അസ്വസ്ഥത പൂണ്ടവരെ ഞാൻ സമാധാനിപ്പിച്ചു. അതത്ര പ്രാധാന്യമുള്ളതല്ല എന്നവരെ ധരിപ്പിച്ചുകൊണ്ട് ഖുതുബ തുടങ്ങി. മലയാളത്തിൽ പ്രസംഗിച്ചു. നമസ്കാരം കഴിഞ്ഞു. ഒരു തർക്കവുമുണ്ടായില്ല. എല്ലാവർക്കും തൃപ്തി. എന്നാൽ അടുത്ത മഹല്ലുകളിലെ മുസ്ലിയാക്കളുടെ ചെവിയിൽ വാർത്തയെത്തി. അവർ പാഞ്ഞുവന്നു, മഅശറ വിളിക്കാതെ ജുമാ ഖുതുബയോ? വഹാബിസത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഒന്നൊന്നായി അവർ ഇല്ലാതാക്കും. മുസ്ലിയാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹളം വച്ചു. ആളുകൾ വിഷമത്തിലായി. നമ്മുടെ നാട്ടിൽ ഷാഫഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബാണല്ലോ ഫതുഹുൽ മുഈൻ. അതിൽ മഅശറ വിളി പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനിവിടെ ഫിത്ന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുസ്ലിയാക്കളെ എതിരിട്ടു. ആളുകൾക്ക് സംഗതി ബോധ്യമായെന്ന് മനസ്സിലായതോടെ മുസ്ലിയാക്കൾ സൂത്രത്തിൽ സ്ഥലം വിട്ടു. ഇന്നത്തെ സഹാഫികളെക്കാരും ഫൈലികളെക്കാരും എത്രയോ മെച്ചപ്പെട്ടവരായിരുന്നു അവർ. അതോടെ അവിടെ ജുമാ സ്ഥിരപ്പെട്ടു. കുറച്ചു മാസങ്ങൾക്കു ശേഷം കുഞ്ഞിമായിൻ ഹാജി ഈ പരിപാടി നിർത്തി. കാരണമെന്താണെന്ന് അറിഞ്ഞില്ല. പിന്നീട് അത് തുടരാൻ ഞങ്ങൾക്ക് സ്വന്തമായി സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. എന്നാൽ ഈ തബ്ലീഗ് വളരെ ഫലം ചെയ്തു. കുറേയിടങ്ങളിൽ ആദർശ പ്രചാരണം എത്താനും കുറേ ആളുകൾ ബോധവൽക്കരിക്കപ്പെടാനും ഇത് കാരണമായി. ഹാജി സാഹിബിന് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ.
3: പറഞ്ഞു വന്നപ്പോൾ കാര്യപ്പെട്ട ഒരു സംഗതി വിട്ടുപോയി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ദർസിൽ ഓതിക്കൊണ്ടിരുന്ന കാലത്താണല്ലോ തൗഹീദിന്റെ പ്രഭയാൽ പ്രശോഭിതനായിരുന്ന കെ എം മൗലവി അവരുടെ മഹത്തായ ശിഷ്യത്വത്തിൽ ഞാൻ ചെന്നുപെട്ടത്. എന്റെ ഗുരുനാഥൻ പാങ്ങിൽ മുസ്ലിയാരോട് ആദ്യമൊക്കെ എനിക്ക് ബഹുമാനമായിരുന്നു. പണ്ഡിതനും ബുദ്ധിശാലിയുമായിരുന്നു അദ്ദേഹം. സമർത്ഥനായ അധ്യാപകനും. ഞാൻ അക്കാലത്ത് അദ്ദേഹത്തിന്റെ എഴുത്തുകാരനായിരുന്നു. എന്നെ അതിന് തിരഞ്ഞെടുക്കാൻ രണ്ട് കാരണങ്ങളുണ്ടായി. കിതാബ് നോക്കി പറയാൻ മറ്റു വിദ്യാർത്ഥികളെക്കാൾ ഞാൻ മെച്ചമാണെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊന്ന്, എന്റെ അറബി മലയാള കയ്യക്ഷരം നല്ല വൃത്തിയായിരുന്നു. അന്നൊക്കെ പാങ്ങിൽ ഉസ്താദിൻ്റെ അടുക്കൽ വിവിധ വിഷയങ്ങളിൽ ഫത്വ മതവിധി തേടി പലയിടത്തു നിന്നും ആളുകൾ വരുമായിരുന്നു. ഫത്വ തയ്യാറാക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി ഉസ്താദിനോടും മാനസികമായ വെറുപ്പുണ്ടാകുവാനും അത് വർദ്ധിക്കുവാനും ഇടയാക്കി. അതെങ്ങനെയാണെന്നല്ലേ പറയാം. മഹല്ലുകൾ തമ്മിൽ വഴക്ക്, മദ്രസ കമ്മിറ്റിയിൽ ചേരിപ്പോര്, തറവാട്ടുകാർ തമ്മിലുള്ള അവകാശ തർക്കം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും അധികവും. കൂർമ്മബുദ്ധികൾ നേരത്തെ ഉസ്താദിനെ വന്ന് കാണും. തങ്ങൾക്കനുകൂലമായ വിധി സമ്പാദിക്കാൻ വരുന്നവർ കൈനിറയ പലഹാരക്കെട്ടുകളും പണക്കിഴിയുമായാണ് എത്തുക. അവർ ആവശ്യം പറയും. അത് സാധൂകരിക്കത്തക്കവണ്ണം ഫത്വ വേണം. ഞാനാണല്ലോ എഴുത്തുകാരൻ. ചോദ്യം ഉസ്താദ് തന്നെ ഉണ്ടാക്കി പറഞ്ഞു തരും. ഉത്തരം തയ്യാറാക്കാൻ കിതാബുകൾ എന്നെക്കൊണ്ട് വായിപ്പിക്കും. കിതാബുകളിൽ ഒരു വിഷയം പ്രതിപാദിക്കുമ്പോൾ തെളിവുകൾ നിരത്തിയും ഗ്രന്ഥകാരൻ്റെ യുക്തിപൂർവമായ സമർത്ഥനത്തിലും വിഷയം ദൃഢമാക്കുക മാത്രമല്ല, തദ്വിഷയകമായി വന്നിട്ടുള്ള ഭിന്നാഭിപ്രായങ്ങളും പ്രതിപക്ഷമര്യാദ എന്ന നിലയിൽ ചേർത്തിരിക്കും. പഠിതാക്കൾക്ക് വിഷയത്തിൻ്റെ സമഗ്രമായ അഭിപ്രായ വൈവിധ്യങ്ങളോടൊപ്പം ഗ്രന്ഥകാരൻ്റെ ദൃഢമായ നിലപാടും തെളിവുകളും ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ വിസ്തരിച്ചുള്ള രചനാരീതിയാണ് പഴയ കിതാബുകളിൽ പൊതുവെ കാണാൻ കഴിയുക. എൻ്റെ ഉസ്താദ് പലപ്പോഴും ഗ്രന്ഥകാരൻ്റെ അഭിപ്രായമല്ല തിരഞ്ഞെടുക്കാറുള്ളത്. പാരിതോഷികങ്ങളുമായി വരുന്നവരുടെ ആവശ്യങ്ങളെ ബലപ്പെടുത്താൻ പറ്റുന്ന അഭിപ്രായമാണ് അതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഗ്രന്ഥകാരൻ ദുർബലമാണെന്ന് വ്യക്തമാക്കിയവ, അതിനു പറ്റിയ വാചകങ്ങൾ തിരഞ്ഞെടുത്ത് എന്നെക്കൊണ്ട് എഴുതിക്കും. ശേഷം ഗ്രന്ഥത്തിൻ്റെ പേജ് നമ്പർ എന്നിവ രേഖപ്പെടുത്തി അദ്ദേഹം ഒപ്പിട്ടു കൊടുക്കും. മഹാനായ ഗ്രന്ഥകാരൻ്റെ പേരിൽ മറ്റുള്ളവരുടെ വാറോലകൾ ഫത്വയാക്കി രൂപാന്തരീകരിക്കും. വിദഗ്ധമായ അട്ടിമറി, ഹീനമായ അഴിമതി, ആവശ്യക്കാർക്ക് തൃപ്തി, ഉസ്താദിന് കിഴിയും പൊതിയും.
2: ഉസ്താദിനെക്കുറിച്ച് മനസ്സിൽ മതിപ്പു കുറഞ്ഞു വന്നു. വലിയ ബലൂണിൽ ഒരു സുഷിരം വീണ പോലെ മനസ്സിൻ്റെ തള്ളൽ അസഹ്യമായപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, മുസന്നിഫ് അഥവാ ഗ്രന്ഥകാരൻ ബലപ്പെടുത്തി പറഞ്ഞ അഭിപ്രായം മറ്റേതാണല്ലോ, അപ്പോൾ എതിർപക്ഷത്തിൻ്റെ വാദം നാം എങ്ങനെ തെളിവായി ഉദ്ധരിക്കും? പാങ്ങിൽ ഉസ്താദ് ഈർഷ്യതയോടെ പ്രതികരിക്കും, മിണ്ടാതിരിക്കടോ, ഇപ്പോൾ ആവശ്യം ഇതല്ലേ? ഈ അഭിപ്രായം അതിലില്ലായിരുന്നെങ്കിൽ അവർക്കാവശ്യമുള്ള ഫത്വ കൊടുക്കാൻ കഴിയുമായിരുന്നോ? തെളിയിച്ചു പറഞ്ഞാൽ കൈക്കൂലി വാങ്ങി കള്ള ഫത്വ കൊടുക്കൽ. ഈ അനുഭവങ്ങൾ പാങ്ങുമായുള്ള ബന്ധം അയഞ്ഞുപോകാൻ കാരണമായി. മറ്റൊരു സംഭവം, ഇപ്പോൾ മുജാഹിദ് രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന പണ്ഡിതനും പ്രഭാഷകനും മാപ്പിള കവിളിയും എഴുത്തുകാരനുമായ അബ്ദുറഹീം കുറ്റ്യാടിയെ മിക്കവരും അറിയുമല്ലോ. അദ്ദേഹത്തിൻ്റെ പിതാവ് എം അബ്ദുള്ള കുട്ടി മൗലവി തയ്യാറാക്കിയ ഒരു ലഘുലേഖ പുറത്തു വന്നതോടെ സുന്നി പണ്ഡിതവർഗം ഇളകിവശായി. മുറിവിൽ മുളകുപൊടി തേച്ച നീറ്റൽ, സുന്നികളുടെ കടുത്ത ശിർക്കൻവാദങ്ങളെ വെട്ടിനിരത്തുന്ന ഒരു കൃതി, തൗഹീദും ബിദ്അത്തും എന്ന പേരിൽ രചിച്ച 11 ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ലഘുലേഖയുടെ ഉള്ളടക്കം. അതിന് തക്കതായ മറുപടി പുറത്തിറക്കണമെന്ന് സുന്നികളിൽ പരക്കെ ആവശ്യമുയർന്നു. പാങ്ങിൽ മുസ്ലിയാരുടെ നേതൃത്വം, കൂട്ടാളി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ഇദ്ദേഹത്തെ പുതിയ തലമുറ അറിയുമല്ലോ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കെ അടുത്ത കാലത്താണ് അദ്ദേഹം നിര്യാതനായത്. റഈസുൽ മുഹഖിഖീൻ അഥവാ വിഷയങ്ങൾ ഭംഗിയായും വസ്തുനിഷ്ഠമായും ആഴത്തിലും പ്രതിപാദിക്കാൻ കഴിവുള്ളവരുടെ നേതാവ് എന്ന ബഹുമതി പേരിലാണ് അനുയായികൾ അദ്ദേഹത്തെ വാഴ്ത്തിയിരുന്നത്. ഇവരുടെ എഴുത്തുകാരൻ അന്ന് ഞാൻ തന്നെയായിരുന്നു. പുറമേ നിന്നും ശല്യങ്ങളും ഇടപെടലുകളും ഇല്ലാതിരിക്കാൻ ഞങ്ങൾ മൂന്നു പേരും മുറിയിൽ അടച്ചിരുന്നാണ് മറുപടി തയ്യാറാക്കിയത്. കുറേ ദിവസങ്ങൾ അങ്ങനെ കൂടി. സമുദായത്തിൽ വേരുറച്ച് പടർന്നു പന്തലിച്ചു നിന്നിരുന്ന ശിർക്കിൻ്റെ വിശ്വാസങ്ങൾ, അതിൽ നിന്നുത്ഭവിച്ച ദുരാചാരങ്ങൾ എന്നിവ സമൂഹത്തിൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം സ്ഥാപിച്ചു കൊടുക്കാനുള്ള വഹ തയ്യാറാക്കുകയായിരുന്നു ഈ അടച്ചുപൂടി ഇരുപ്പിൽ ഉദ്ദേശിച്ചത്. റഈസുൽ മുഹഖിഖീൻ എന്ന അപ്രമാദിത്വ നാമം അദ്ദേഹം അർഹിക്കുന്നതായിരുന്നുവോ നിങ്ങൾക്ക് വിടുന്നു. എന്നാൽ ജീവിതകാലത്തു തന്നെ സ്വന്തം അനുയായികളിൽ നിന്നും കടുത്ത മാനസിക പീഡനത്തിന് അദ്ദേഹം ഇരയായി. നിർഭാഗ്യം, സുന്നികൾക്കിടയിലുണ്ടായ മഹാപിളർപ്പ്, കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സമസ്തയിൽ നിന്നും പുറത്താക്കപ്പെടുകയോ പുറത്തുപോകുകയോ ചെയ്തു. ആദർശപരമല്ലാത്ത ചില ഭൗതിക കാര്യങ്ങളാണ് പിളർപ്പിന് കാരണമായത്. ശിർക്ക് ബിദ്അത്തുകൾ വളർത്തുന്നതിലും ഉറപ്പിക്കുന്നതിലും ആരാണ് വമ്പന്മാരെന്ന വാശിയാണ് ഇരുവിഭാഗത്തിൻ്റെയും പ്രചരണ പ്രവർത്തനങ്ങളിൽ നെടുനീളം കാണുന്നത്. എന്നിട്ടും സഖാഫി ഫൈസിമാർ രൂക്ഷമായ ആക്ഷേപങ്ങളുടെ അസ്ത്രങ്ങൾ പരസ്പരം എയ്തുകൊണ്ടിരുന്നു. ആ വാദകോലാഹലങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമിടയിൽ റഈസുൽ മുഹഖിഖീനായി വാഴ്ത്തപ്പെട്ട വയോവൃദ്ധൻ കണ്ണിയത്ത് മുസ്ലിയാർ പോലും ഒഴിവാക്കപ്പെട്ടില്ല. നാടുനീളെ വേദികളൊരുക്കി അദ്ദേഹത്തെ ബഹുമാനിച്ച നാവുകൾ തന്നെ ഹീനമായ വാക്കുകളിറിഞ്ഞു ആക്ഷേപിച്ചു, പുച്ഛിച്ചു. ഉപ്പുചാക്ക് എന്ന പ്രയോഗം പോലും അദ്ദേഹത്തിനെതിരിൽ നന്ദിയും മര്യാദയുമില്ലാത്ത അനുയായി വൃദ്ധം തൊടുത്തുവിട്ടു. അതിദയനീയം, മഹാനിർഭാഗ്യം. കണ്ണിയത്തിനെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം, അദ്ദേഹം ദർസിൽ പഠിപ്പിക്കുവാൻ ഏറെ കഴിവുള്ള അധ്യാപകനായിരുന്നു എന്നു മാത്രമാണ്. യഥാർത്ഥവും അർഹവുമായ പ്രതിഫലത്തിന്റെ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം യാത്രയായി. ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തുള്ള എപ്പിസോഡുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം.
1: മാഷാ അല്ലാ, നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ചാലിയം.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ടു ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: بسم الله الرحمن الرحيم.

0: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന് ആരോഗ്യ ചിന്ത എന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിഡ്നിയുടെ സംരക്ഷണതും അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നത് ബ്ലഡിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അരിച്ച് പുറത്തു കളയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിഡ്നിയുടെ വേറൊരു ഫംഗ്ഷനാണ് വൈറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലേക്ക് ആക്കുന്നത് കിഡ്നിയാണ്. ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള എറിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതും നമ്മുടെ കിഡ്നി തന്നെയാണ്. ഇതിനു പുറമെ നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതും കിഡ്നിയുടെ ഫംഗ്ഷനാണ്. കിഡ്നി വെറും 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു അവയവമാണ്. ഈ ഒരു അവയവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള 5 ലിറ്റർ ബ്ലഡ് ഒരു ദിവസം ഏകദേശം 30 മുതൽ 40 തവണ വരെ കിഡ്നിയിലൂടെ കടന്നുപോയി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 180 ലിറ്ററോളം ബ്ലഡ് ഒരു ദിവസം നമ്മുടെ കിഡ്നി ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ ബോഡിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി.
0: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് പിബി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും

0: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോട് സംവദിക്കുന്നത് ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഈൻ, അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇൻസൈറ്റിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നാൽ ഇസ്ലാമും ഇതര ഭൗതിക ദർശനങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ് എന്ന് നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ദർശനപ്രകാരം ദൈവമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ആ ദൈവത്തെ പല പേരിലും നമ്മൾ വിളിക്കുന്നുണ്ട്. അറബിയിൽ അള്ളാഹു എന്നും പൊതുവായി മലയാളത്തിൽ ദൈവമെന്നും പടച്ച തമ്പുരാനെന്നും എല്ലാം നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നിൽ വെക്കുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പരമമായ ഉണ്മയും കേവലവും നിരപാധികവുമായ അസ്തിത്വവും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. പ്രപഞ്ചവും മനുഷ്യനടക്കം സർവചരാചരങ്ങളും ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. മറ്റൊരു ഏതെങ്കിലും ഒരു സൃഷ്ടി, അത് ഈ ദൈവമല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് ഇല്ല എന്നു തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനാൽ അവയുടെയെല്ലാം അസ്തിത്വം ആപേക്ഷികമാണ്. ദൈവത്തിന് ആദിയോ അന്ത്യമോ ഇല്ല. എന്നാൽ ആപേക്ഷികാസ്തിത്വങ്ങൾക്ക് തുടക്കവും ഒടുക്കവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്തയിൽ തന്നെ അനിവാര്യമായ അസ്തിത്വമാണ് ദൈവം. അവനാണ് പ്രപഞ്ചത്തിൻ്റെ ഹേതു. പ്രപഞ്ചമുണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാ ഹേതുക്കളുടെയും ശൃംഖല അവസാനം അവനിൽ ചെന്നെത്തുന്നു എന്നുള്ളതാണ്. ഏതൊരു സൃഷ്ടിയെ എടുത്തു നോക്കിയാലും പ്രപഞ്ചത്തിലെ സകലമാന സൃഷ്ടികൾ, അചേതനമോ സചേതനമോ ആയ ഏതു വസ്തുവിനെ നാം പരിശോധിച്ചാലും അവസാനം ചെന്നെത്തുക ആ പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിലാണ്. ആദ്യ ഹേതു പദാർത്ഥമോ ദ്വന്ദാത്മകതയോ ആണെന്ന വാദത്തെ ഇസ്ലാം ഇപ്രകാരം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണങ്ങളുടെ തുടർച്ച അനന്തമല്ല, അഥവാ ആദ്യ കാരണത്തിന് വേറൊരു കാരണം ആവശ്യമില്ല എന്നാണ്. സ്വാഭാവികമായി നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? എന്നാൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന്. ഇപ്പോൾ നമ്മൾ സൃഷ്ടികളെ നോക്കിക്കൊണ്ട് സൃഷ്ടികളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുമ്പോൾ, എന്നാൽ ആ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു, ആ ചോദ്യം തന്നെ എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ്. അതല്ലാതെ അനന്തമായി അത് നീളുകയല്ല, അതിൻ്റെ അവസാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവരെ ആര് സൃഷ്ടിച്ചു, പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആരെ സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധിയിൽ നിന്നും അതിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കേവലമായ നമ്മുടെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ബുദ്ധിയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയുക, ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം എന്ന് പറയുന്നത് അവൻ ഏകനാണ്. അവനാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അവൻ ഈ പ്രപഞ്ചത്തിൽ നമ്മെ സൃഷ്ടിച്ചതുപോലെ, മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അനേക ലക്ഷം ജീവജാലങ്ങളെ, വസ്തുക്കളെ ആ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു, അതല്ലെങ്കിൽ അതിലേക്കുള്ളൊരു യാത്ര നമുക്ക് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവമാണ് തുടക്കം. കാര്യകാരണ ബന്ധങ്ങളുടെ ശൃംഖലയ്ക്ക് ഒരു തുടക്കമില്ലെങ്കിൽ ഓരോ കാരണവും കാര്യമാവുകയും ശൃംഖല അനന്തമായി പിറകോട്ട് നീളുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത. അതിനാലാണ് കാര്യകാരണ ബന്ധത്തിന് വിധേയമല്ലാത്ത ഒരാദ്യ കാരണം ആവശ്യമായി വരുന്നത്. ആ കാരണമാണ് ദൈവം. ഇനി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക ദർശനത്തിൽ പറയുകയാണെങ്കിൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ളതാണ്. അതാണ് എന്താണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളത്? മനുഷ്യൻ്റെ സൃഷ്ടാവാണ് ദൈവം. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം, ആ ദൈവം മനുഷ്യനിൽ പ്രത്യക്ഷപ്പെടുകയോ അവതരിക്കുകയോ ചെയ്യുന്നില്ല. നോക്കൂ, നമ്മുടെ ഇതര സമൂഹങ്ങളിലെ ഇതര സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, അവൻ പിന്നെ പല രൂപത്തിലും വരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അത് ദൈവത്തിന് ഉതകുന്ന ഒരു കാര്യമേ അല്ല. മനുഷ്യനെ മനുഷ്യപ്രകൃതിയിൽ തന്നെയാണ് ഇസ്ലാം കാണുന്നത്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അത് മലിനമോ പാപം പുരണ്ടതോ അല്ല. ഇങ്ങനെ ഒരു വിശ്വാസമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മനുഷ്യനും ജനിക്കുന്നത് പാപിയായിട്ടാണ് എന്ന ക്രൈസ്തവ ദർശനം, അത് ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യുന്നു? അതിനെ അവിടെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, മനുഷ്യർ ഒരു പ്രത്യേക സൃഷ്ടിയാണ്, മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ. അതിൽ ദൈവം അതിൽ അവതരിക്കുന്നു, ദൈവസങ്കല്പം അതിലൂടെ വരുന്നു എന്നുള്ളത് ദൈവത്തിൽ നിരക്കുന്നതല്ല. അതുപോലെ തന്നെ മനുഷ്യനൊക്കെ പാപം ചെയ്തു, ആദം പാപം ചെയ്തു, ഇനി ആ പാപപരിഹാരത്തിനായി ദൈവം മറ്റു രൂപത്തിൽ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ദൈവത്തിനൊരു മകനുണ്ടായി, ആ മകനിലൂടെ അവൻ്റെ പാപപരിഹാരമുണ്ടായി എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ യുക്തിക്കോ ബുദ്ധിക്കോ മനുഷ്യപ്രകൃതിക്കോ നിരക്കുന്നതല്ല എന്നുള്ളതാണ്. ഇത് ഇസ്ലാം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നത് പോലെ തന്നെ അവനിലേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവന് മറവി സംഭവിക്കും, അവന് അബദ്ധങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം അവതരിപ്പിച്ച് ദൈവ മനുഷ്യനെ പോലെ ജീവിച്ച് അബദ്ധങ്ങൾ വന്നു എന്നുള്ളത് എന്താണ്? മനുഷ്യന് പറ്റിയതല്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു മനുഷ്യനെ എടുത്തു കാണിക്കുന്നു, എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങൾ പിന്തുടരണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. സ്വാഭാവികമായി നമുക്ക് പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ദൈവമാണ്, ഞങ്ങൾ മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ സാധിക്കുകയില്ല എന്ന് സ്വാഭാവികമായി നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു എല്ലാവരും മനുഷ്യർ തന്നെയാണ്. മനുഷ്യന് ദൈവം നൽകുന്ന ഒരു ചെറിയ പിന്നെ പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്മാർക്ക് ആ ദൈവം പ്രത്യേകമായ ഒരു വിജ്ഞാനം നൽകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മനുഷ്യപ്രകൃതി മൗലികമായ പവിത്രമാണ്. ജന്മന അതെന്താണ്? മലിനമല്ല എന്ന് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടാണ്. ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സങ്കല്പം അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളിലൊന്നും പെട്ടതുപോലെയല്ല ദൈവം. ഇസ്ലാം ഇവിടെ ഇടയുന്നത് ആദിപാപ സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വയം ഉത്തരവാദിയാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ ദർശനം. വിധിയുടെ കയ്യിലെ കളിപ്പാട്ടമായി ഇസ്ലാമിക ദർശനം വ്യക്തിയെ ചിത്രീകരിക്കുന്നേയില്ല. മനുഷ്യനിൽ രണ്ട് ഭാവങ്ങൾ ദൈവം തന്നെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സാത്വിക ഭാവമാണ്, മറ്റൊന്ന് അധമഭാവവുമാണ്. സാത്വിക ഭാവത്തെ ഉപാസിക്കുന്നവൻ ആത്മീയമായി ഉയരുകയും ദൈവപ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. അധമഭാവത്തെ ഉപാസിക്കുന്നവനോ ആത്മാവിനെ മലിനമാക്കുകയും ദൈവകോപത്തിന് ഇരയാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടിനുമിടയിലുള്ള തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ മനുഷ്യൻ്റെ ഇച്ഛ, അവൻ്റെ താല്പര്യം, അവൻ്റെ യുക്തി, അവൻ്റെ ജ്ഞാനം എന്നിവ സത്താപരമായി കേവലമല്ല, ആപേക്ഷികമാണ് എന്നുകൂടി മനസ്സിലാക്കണം. മനുഷ്യന് തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കാൻ ദിവ്യ വെളിപാട് ആവശ്യമാണ്. കാരണം മനുഷ്യന് തൻ്റെ യുക്തിയെ മാത്രം അവലംബിച്ച് ദൈവിക യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ, നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കർണാടകയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവിടെ നിന്നങ്ങോട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ സദാചാരം എന്നുള്ളതും ശരിയേതാണ് എന്നുള്ളതും തെറ്റിയേതാണ് എന്നുള്ളതിനും അവർക്കൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഇസ്ലാം പറയുന്നത് കേരളത്തിലെന്നല്ല, തമിഴ്നാട്ടിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, അറേബ്യയിലെന്നല്ല, ലോകത്തിൻ്റെ എവിടെ മനുഷ്യരുണ്ടോ അവർക്കെല്ലാവർക്കും ഒരേ മാർഗദർശനം. ആ മാർഗദർശനം അത് ദൈവം തമ്പുരാനിൽ നിന്നും അവതരിപ്പിക്കുന്ന മാർഗദർശനമാണ്. ഇത് ലോകത്തെവിടെയുള്ള മനുഷ്യരും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ അവരുടെ കാലാവസ്ഥക്ക് പ്രശ്നമാണ്, അവരുടെ ശരീരത്തിന് പ്രശ്നമാണ്, അവരുടെ സാമ്പത്തികത്തിന് പ്രശ്നമാണ്, അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് പ്രശ്നം, ഇങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവർക്കും അനുയോജ്യമായ, ഏകമായ, എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അവിടെ ദൈവമാകട്ടെ, പരലോകമാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, അവിടെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ മനുഷ്യർക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചത്തെ പഠിപ്പിക്കുമ്പോൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അവനെ മനുഷ്യർക്ക് മാർഗദർശനമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അവർക്ക് മാർഗദർശനം നൽകുന്നതും അതിലൂടെയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. ദിവ്യ വെളിപാട് എന്ന് പറയുന്നത് അത് മനുഷ്യന് ആവശ്യമാണ്. അവനവൻ്റെ യുക്തിക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയേയില്ല. അവന് അവനെക്കുറിച്ച് സൃഷ്ടാവ് അവന് പറഞ്ഞു കൊടുക്കണം, ഈ രൂപത്തിലാണ് നീ പരിപാലിക്കേണ്ടത്, നീ ജീവിക്കേണ്ടത്, ആദം വിലക്കപ്പെട്ട കനി ഭുജിച്ചതും അറവി കാരണമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിസ്മൃതിയിൽ നിന്നും മനുഷ്യരെ ഉണർത്തുകയാണ് പ്രവാചകധർമ്മം. പ്രവാചകന്മാർക്ക് ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ വഴിയോ യുക്തിചിന്തനം വഴിയോ പരീക്ഷണ നിരീക്ഷണങ്ങൾ വഴിയോ ലഭിക്കാത്ത ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ദിവ്യബോധനം അഥവാ പ്രവാചകത്വം. ദിവ്യപ്രകാശത്താൽ പ്രത്യക്ഷമാകുന്ന യുക്തിക്കതീതമായ നിഗൂഢതകളെ ദർശിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രവാചകത്വത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പദാർത്ഥത്തിൻ്റെ പദാർത്ഥവാദം, നിരീശ്വരവാദം, സ്നേഹവാദം, സുഖവാദം, ശൂന്യതാവാദം തുടങ്ങിയ എല്ലാവിധ തത്വചിന്താ പ്രവണതകളോടും മൗലികമായി വിയോജിക്കുന്ന ദർശനമാണ് ഇസ്ലാമിൻ്റേത്. പദാർത്ഥവാദികൾ പദാർത്ഥത്തെ മാത്രം യാഥാർത്ഥ്യമായി കാണുകയും മനസ്സും പ്രാണനും പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളായി മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ ഭൗതികവും പ്രത്യക്ഷവുമായ വസ്തുക്കൾക്കപ്പുറം യാഥാർത്ഥ്യമില്ല എന്ന വാദത്തിൽ നിന്നാണ് നിരീശ്വരവാദം ഉടലെടുത്തത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന ഇസ്ലാമിന് ഈ വാദങ്ങൾ സ്വീകാര്യമല്ലാതാവുന്നത് സ്വാഭാവികമാണ്. ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുക അസാധ്യമാണെന്ന സ്നേഹവാദവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന എപ്പിക്യൂറിയൻ അല്ലെങ്കിൽ ചാർവാകവാദവും പ്രയോജനമുള്ളതെല്ലാം ശരിയാണ് എന്ന പ്രായോഗികവാദവും ഇസ്ലാമിക ദർശനവുമായി യോജിക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് കൃത്യമാണ്. അത് ദൈവത്തിൽ നിന്നും അവതരിപ്പിച്ച ഇസ്ലാമിക ദർശനം. അത് കൃത്യമായ മാർഗദർശനം മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
0: മാഷാല്ലാ തബാറക്കല്ലാ. ഇപ്പോൾ നാം കേട്ട് കഴിഞ്ഞത് ഇൻസൈറ്റ്. ഹനീഫ വണ്ടൂരാണ് നമ്മുടെ മുന്നിൽ സംസാരിച്ചത്.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം, അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
5: വോയിസ് ഓഫ് പീസിൽ ഇന്ന് പള്ളികൾ പൊതു ഇടങ്ങളാകുമ്പോൾ എന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. സ്പോട്ട്ലൈറ്റിൽ നിന്ന് എടുത്ത ഈ ഭാഗത്തിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവരാണ്.
6: 1991 ആരാധനാലയ നിയമപ്രകാരം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ പള്ളികളും മറ്റുമൊക്കെ അതിൻ്റെ തൽസ്ഥിതി തുടരുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. പൊതു ആവശ്യങ്ങൾക്കായി മസ്ജിദുകളും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്താം, അത് ഏറ്റെടുക്കാം എന്നുള്ള രൂപത്തിൽ. ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് താജ്മഹലുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതിൽ ആഗ്ര കോടതി തള്ളിയ കേസ് വീണ്ടും അലഹബാദ് കോടതിയിലെത്തിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ആർക്കിയോളജിയിലും ബാക്കിയൊക്കെ റിപ്പോർട്ട് തേടാനും കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങൾക്ക് പൊതു ആവശ്യം വരികയും അത് വിട്ടുകൊടുക്കണമെന്നുള്ള ചർച്ചകളൊക്കെ വന്നു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആരാധനാലയങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അമീദ് മാഷ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്?
7: അല്ലെ, കുറച്ചുകൂടൊരു വിശാലമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. ഒരു കഴിഞ്ഞ 7 വർഷമായിട്ട് വാരാണസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. വെച്ചാൽ 2019 തുടങ്ങുന്നത്, 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 800 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ നടക്കുന്നത്. അതായത് ഈ ക്ഷേത്രത്തെ അതിൻ്റെ വെസ്റ്റ് ബാങ്കിൽ ഗംഗാനദിയുടെ തീരത്തുള്ള ക്ഷേത്രം ഇടാ നേരിട്ടുള്ള ഏറ്റവും അടുത്തല്ല. അപ്പോൾ ആ ഒരു ഈ ഒരു ഇടനാഴി ഇപ്പോൾ വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അത് വിശാലമാക്കുകയും അങ്ങനെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗംഗയിൽ നിന്ന് ഇറങ്ങണിഞ്ഞ് അല്ലെങ്കിൽ വെള്ളമായിട്ട് അമ്പലത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനുമൊക്കെ സഹായിക്കുന്ന രൂപത്തിലുള്ള വിശാലമായിട്ടുള്ളൊരു കോറിഡോറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ 339 കോടിയാണ് അനുവദിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയേ കാണാം, ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ 500,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സമുച്ചയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയുന്നുണ്ട്. ഇതിന് 300+ കെട്ടിടങ്ങൾ, 400 എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ പൊളിച്ച് പിന്നെ നീക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ 300 വീടുകൾ ആണ്, 1400 ഷോപ്പുകൾ ഇതിനകത്ത് പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതൊരു ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുകയും അതേസമയം ലോക്കൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നാണെന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെറിറ്റേജിൻ്റെ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ 1990 ഈ വാരാണസിയിൽ പോയിട്ടുണ്ട്. നമ്മളവിടെ പോയി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അവിടുത്തെ ഒരു വല്ലാത്തൊരു തരം ജീവിതമാണ്, ആകെ തിങ്ങി നിറഞ്ഞാണ്. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അവിടെ. അവിടെ നമുക്ക് നേരിട്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഈ മറ്റേ വർഗീയതയുടെ ഒന്നും തോന്നില്ല, കാരണം അത്രമാത്രം മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. 14-15% മുസ്ലിങ്ങൾ ഈ പറയുന്ന മുനിസിപ്പൽ ഇതിനകത്ത് തന്നെയുണ്ട്. അതിനകത്ത് തന്നെ ഈ ഏരിയയിൽ നന്നായിട്ട് മുസ്ലിങ്ങളുള്ളൊരു സ്ഥലമാണ്. പിന്നെ അല്ല, ഈ ഏരി മറ്റേ ഈ മുനിസിപ്പാലിറ്റി എടുത്ത 30% ഉണ്ട് മുസ്ലിങ്ങൾ. വാരാണസി ജില്ല എടുത്തു കഴിഞ്ഞാൽ 15% മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഈ മറ്റേ പൊളിക്കൽ നടന്നപ്പോൾ തന്നെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ 40 അബാൻഡൻഡ് ആയിട്ടുള്ള അമ്പലങ്ങൾ ഈ ഇതിനടുത്ത് കണ്ടെത്തിയിരുന്നു. ഈ അമ്പലങ്ങളെ പ്രിസർവ് ചെയ്തു, അതിനെ പൊളിച്ചു നീക്കിയില്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ടും അറിയാം. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഈ കാണണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇവിടുത്തെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കേണ്ടതെന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഇതിൻ്റെ ഒരു ഈ പൊളിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളുണ്ട്. അത് മുസ്ലിങ്ങൾ മാത്രം നടത്തിയല്ല, കാരണം വെച്ചാൽ അവിടെയുള്ള കടവുടമകളിൽ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളൊക്കെ ആയിരുന്നു. അവർക്കൊക്കെ 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപയ്ക്കാണ് അതീത് ആകെ ഒരു വലിയ ഈ മറ്റേ കോമ്പൻസേഷനോ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ തുകകളാണ് ഈ കോമ്പൻസേഷനായിട്ട് കൊടുത്തിരുന്നത്. അവരാവട്ടെ രാവും പകലും കച്ചവടം ചെയ്യുന്നവരാണ്, എപ്പോഴും ഭക്തന്മാർ വരുന്ന ഒരമ്പലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ലാഭം ഉണ്ടാക്കിയിരുന്ന ആളുകളാണ്. മാത്രമല്ല നമ്മൾ നോക്കിയാൽ വളരെ ഒരു മൈക്രോ കൾച്ചർ നിലക്കുന്നൊരു സ്ഥലമാണ് അവിടെ. ഈ എനിക്കവിടെ വീടുകൾ കൂടുതലായിട്ട് മറ്റേ ഹിന്ദുക്കളുടെ വീടുകളിൽ, പക്ഷേ കച്ചവട സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെയൊക്കെ ധാരാളമുണ്ട്. നമുക്കറിയാം ബീഹാറുകാരനായിരുന്ന ബിസ്മില്ലാ ഖാൻ അദ്ദേഹം ഒരു ഷിയ മുസ്ലിമാണ്. അദ്ദേഹം പിന്നീട് വന്നിട്ട് ഈ ഷഹനായി വായിക്കുന്ന ഈ ഗംഗയുടെ തീരത്താണ് വർഷങ്ങളോളം അദ്ദേഹം ഒരു കൾച്ചറൽ സിമ്പലായിട്ട് അവിടെ മറ്റേ ജീവിക്കുന്ന ഇതാണ്. ഇതിൻ്റെ പുറമെ ചുമക്കറിയപ്പോൾ ഈ ബനാറസിലെ ഏറ്റവും സാരി അറിയാലോ, ആ സാരിയുടെ ഒരു പ്രൊഡക്ഷൻ, അത് നടക്കുന്ന ഏറ്റവും പിന്നെ മനോഹരമായിട്ട് നമുക്കറിയാം. അവിടെ ഇതിൻ്റെ കളറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു വിഭാഗം സാരി നെയ്ത് ചെയ്യുന്നു, വേറൊരു വിഭാഗം മറ്റേ വേറെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു ഒരു ഭയങ്കരമായിട്ടൊരു നെയ്ബർഹുഡ് ഡെവലപ്പ് ചെയ്തിരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇതിനെ അന്നും ആഗ്രഹിച്ചിട്ടില്ല. ഇതൊരു മുസ്ലിം വിഷയം എല്ലാം നീ കൂടെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഗംഗാ ജമുന തഹസാബ് എന്ന് പറയുന്ന ഒരു ഹാർമണിയെക്കുറിച്ച് അന്നേ അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കാൻ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നൊരു വാചകം എന്താ വെച്ചാൽ, ജാൻ ദേങ്കെ മക്കാൻ നെഹി എന്നാണ്. ഞങ്ങൾ ജീവൻ നൽകാം, പക്ഷേ നമ്മുടെ കടകൾ നമ്മൾ എന്ത് ചെയ്യില്ല, തരൂല എന്നാണ്. പക്ഷേ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കാരണം വളരെ മാസീവായിട്ടുള്ള ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
5: നിങ്ങൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, പള്ളികൾ പൊതു ഇടങ്ങളാകുമ്പോൾ എന്ന വിഷയത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ശ്രോതാക്കളോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് ബി പി. സ്പോട്ട്ലൈറ്റിൽ നിന്നുള്ള ഒരു പ്രസക്ത ഭാഗമാണ് ഇന്ന് വോയിസ് ഓഫ് പീസിലൂടെ ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
8: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരുട്ട് ഉണ്ട്, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് എന്താ ഹദീസ് ആയിരിക്കും. പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ പിന്നെ റജബ് മാസം ഇത്രയാളെ അറിയിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവര് അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യാണ്. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻ കദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേരി കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് ഒക്കെ പടച്ചോ ചോദ്യം ചെയ്യും,
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ, ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരും ഉണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചതന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിന് ശേഷമുള്ളത്, പിന്നെ കേദിക്കേണ്ടി വരും.
1: അപ്പൊ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും, അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഇഖാബ് കിട്ടും, അവന് അതിന്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലുമില്ലെന്നാണ്. അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലുമില്ല. ബിഹാഫി ജഹന്നം, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ ഉണ്ട്,
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഡോർമേരി ഹസനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമെന്ന് പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയൊരു അടിമ, ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴൊന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ. അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.
2: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ, ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീൻ ഇമാം നബവി റഹ്മഹുല്ലാ 193-ാമത്തെ അധ്യായം 5 നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നതുകൊണ്ട് കൽപ്പിക്കുകയും ആ 5 നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുന്നത് ശക്തമായി വിരോധിക്കുകയും ചെയ്തുകൊണ്ടുള്ള അധ്യായം. ഈ അധ്യായത്തിൽ ഇമാം നബവി റഹ്മഹുല്ലാ കൊണ്ടുവരുന്ന ഇതിൻ്റെ ആദ്യത്തിലെ ആയത്തുകളിൽ 2-ാമത്തെ ആയത്ത് ഫഇൻ താബൂ വഅഖാമു സ്സലാത്ത വആതു സകാത ഫഖല്ലു സബീലഹും, അവരെ പശ്ചാത്തപിക്കുകയും അവർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, സക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാണെങ്കിൽ, ഫഖല്ലു സബീലഹും, അവരവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ നിന്നുള്ള 5-ാമത്തെ വചനമാണിത്. അവിശ്വാസികളെ, അവരെ ബന്ധനസ്ഥരായി പിടിക്കുകയും മറ്റും ചെയ്താൽ, അവർ പശ്ചാത്തപിച്ച് നമസ്കാരം നിർവഹിച്ച് ഇസ്ലാം സ്വീകരിച്ച് സക്കാത്ത് നൽകുന്നൊരവസ്ഥയിലെത്തിയാൽ അവരവരുടെ വഴിക്ക് ഒഴിവാക്കിക്കൊടുക്കണമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. നമസ്കാരത്തിൻ്റെ ഗൗരവമാണിവിടെ ഇതിൽ നിന്ന്, ഈ ആഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിശ്വാസികളായ ആളുകൾ വിശ്വാസം ഈമാൻ സ്വീകരിച്ചാൽ, നമസ്കാരം നിർവഹിക്കുവാൻ അവർ തയ്യാറായാൽ, അവരുടെ ശിർക്കിൽ നിന്നവർ തൗബ ചെയ്യുകയും അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ നമസ്കാരം അത് മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നു, സക്കാത്ത് നൽകുന്നു എങ്കിൽ അവരെ നിങ്ങൾ വിട്ടേക്കണം എന്നതാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നാസിറു സഅദി റഹിമഹുല്ല പറയുന്നുണ്ട്, വഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ ദലീലുൻ അല അന്ന മൻ ഇംതനഅ മിൻ അദാഇ സ്സലാ ഔ സക്കാ, ഇതിൽ തെളിവുണ്ട്, പ്രമാണമുണ്ട്, ഏതൊരാൾ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും സക്കാത്ത് നൽകുന്നതിൽ നിന്നും തടയുന്നു, ഫഇന്നഹു യുഖാതിലു ഹത്താ യുഅദ്ദീഹിമ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അങ്ങനെയാണ്, അതവർ നിർവഹിക്കുന്നത് വരെയും അവരോട് പോരടിക്കാം. കമസ്തദല്ല ബിദാലിക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, മഹാനായ 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, അദ്ദേഹം തെളിവ് പിടിച്ചത് ഈ ആയത്തിൽ നിന്നാണ്. നമസ്കാരം നിർവഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അൽ അഹദുല്ലദി ബൈനനാ വബൈനഹും സ്സലാഹ് ഫമൻ തറകഹ ഫഖദ് കഫറ, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം അത് നമസ്കാരം നിർവഹിക്കലാണ്, അത് നിർവഹിക്കാത്തവർ കാഫിറുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം നമസ്കരിക്കാത്ത, നമസ്കാരത്തെ ഒഴിവാക്കുന്നവരായ ആളുകളെ ശക്തമായ ശിക്ഷയാണ് അവർക്ക് പറയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഗൗരവവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൽ ഒരു മുസ്ലിമാണ് എന്നത് പേരുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവൻ്റെ കർമ്മങ്ങളിലും അത് പ്രകടമാകേണ്ടതുണ്ട്. അതാണ് ഈ അധ്യായത്തിലെ 174-ാമത്തെ ഹദീസ്. വഅനി ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളൽ ഖാല അസ്സലാത്തു അലാ വഖ്തിഹ ഖുൽതു തുമ്മ അയ്യ് ഖാല ബിറുൽ വാലിദൈൻ ഖുൽതു തുമ്മ അയ്യ് ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാ മുത്തഫഖുൻ അലൈഹി. ഈ അധ്യായത്തിൽ കൊണ്ടുവന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. ഖുൽതു, വീണ്ടും ഞാൻ ചോദിച്ചു, സുമ്മ അയ്യു, പിന്നെ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഈ ഒരു ഹദീസ് നമസ്കാരത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മെ അറിയിക്കുന്നതാണ്. സ്വഹാബത്ത് അവരല്ലാഹുവിൻ്റെ തൃപ്തി നേടാൻ, റബ്ബിലേക്ക് അടുക്കാൻ തന്നെ വളരെയധികം ഹെർസുള്ളവരായിരുന്നു, താല്പര്യമുള്ളവരായിരുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു അദ്ദേഹം ചോദിക്കുന്നത് കണ്ടില്ലേ? ധാരാളം സ്വഹാബിമാരങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരാളം കാര്യങ്ങൾ, അഫ്ളുൽ അഅ്മാൽ, ശ്രേഷ്ഠമായ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി കേട്ടിട്ട് ഓരോരുത്തർക്കും അവരുടേതായ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകാറുണ്ട്. ഓരോ വിഷയങ്ങളുടെയും ഗൗരവത്തിനനുസരിച്ച്, അതുകൊണ്ട് തന്നെ അവർക്കാവശ്യമായ നിലക്ക് അതവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? മറ്റൊരു റിവായത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്നാണ്. ഒരു റിവായത്തിൽ, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏത് കർമ്മങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതായ, അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് ഏതാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഇജാബത്ത് നൽകി, മറുപടി നൽകി, ബി അന്ന അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി തആല അൽ മർദിയ ലദൈഹി അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ. നിശ്ചയമായും ഏറ്റവും ശ്രേഷ്ഠമായ, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതായ, ഏറ്റവും ഇഷ്ടപ്പെട്ടതായ, റബ്ബിലേക്ക് ഇഷ്ടപ്പെട്ടതായ കാര്യം അത് നമസ്കാരം അതിൻ്റെ അവ്വല് വഖ്തിൽ, അതിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. വദാലിക ബി അയ്യു ഹാഫിദൽ മുസ്ലിം അല അദായിഹ ബഅദ സമാഇഹി ലദാൻ. അതുകൊണ്ട് തന്നെ ബാങ്ക് കേട്ടാൽ ഉടൻ വിശ്വാസികൾ, മുസ്ലിമീങ്ങളായ ആളുകൾ അത് നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ അതിൻ്റെ അഫ്ളലിയത്ത്, ശ്രേഷ്ഠതയാണ്. നമസ്കാരത്തിന് വേണ്ടി വേഗം പോകണം, അതിന് അലസന്മാരായി തീരരുത്, അതിന് പിന്തിക്കാൻ പാടില്ല, നേരത്തെ തന്നെ എത്തിച്ചേരണം. ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. അവ്വൽ വഖ്തിൽ തന്നെ, അവസാന സമയത്തല്ല പോവേണ്ടത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സലഫുകളൊക്കെ എത്രത്തോളം സഹോദരങ്ങളെ, അവർ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, റഅയ്തു അജൂസൻ, ഞാനൊരു വൃദ്ധയായ സ്ത്രീയെ കണ്ടുമുട്ടി, തവദ്ദഅത്ത്, അവർ വുളു ചെയ്യുന്നു, ഖബലൽ അദാൻ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ബാങ്ക് വിളിച്ചോ? അപ്പോൾ അവർ പറയുന്നത്, അള്ളാഹു വിളിക്കുന്നതിന് മുമ്പേ അവിടേക്ക് എത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു കുറവായി തോന്നി. കാരണം സാധാരണക്കാരായ ആളുകൾ അത്രത്തോളം അള്ളാഹുവിൻ്റെ വിളിക്ക് കാതോർത്ത്, ആ വിളി കേട്ടാൽ റബ്ബിന് ഉത്തരം നൽകാൻ, ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ, നമ്മൾ എത്രത്തോളം അത് നിർവഹിക്കണം, ആ വിഷയത്തിൽ നമ്മൾ ജാഗ്രതയോടുകൂടി, താല്പര്യത്തോടുകൂടി ഉണ്ടാവണം എന്നതാണ്. അപ്പോൾ അവ്വൽ വഖ്തിൽ തന്നെ അത് നിർവഹിക്കണമെന്നുള്ളതാണ്. അള്ളാഹുവിനുള്ള ഹക്ക് അത് തിരിച്ചറിഞ്ഞുകൊണ്ടൊരു മുസ്ലിം നിർവഹിക്കണം, അത് കാത്തു സൂക്ഷിക്കണം. ആ നമസ്കാരം നിർബന്ധമാവുന്നത് അത് എപ്പോഴെങ്കിലും നമസ്കരിക്കുക എന്നുള്ളതല്ല, സമയം വൈകിപ്പിച്ച് പിന്നീടാവാം എന്നതല്ല, മറിച്ച് വാങ്ക് വിളിച്ചോ, ഉടൻ തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫവൈലുല്ലിൽ മുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ചില ആളുകൾ, അവർ നമസ്കരിക്കുന്ന ആൾക്കാരാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി കാപട്യമുള്ളവരായ ആളുകൾ, അവർ നമസ്കാരം സമയത്ത് നിന്ന് പിന്തിപ്പിക്കുന്ന ആളുകളാണ്. സമയം കഴിഞ്ഞുപോയിട്ടൊക്കെ നമസ്കരിക്കുക, അതിൻ്റെ വിഷയത്തിൽ യാതൊരു ഗൗരവവുമില്ല. അപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുലേക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതായ അമലായി കർമ്മമായി പഠിപ്പിച്ചത് ഒന്ന് അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. വൽ ഇഹ്സാനി ഇലൈഹിമ, അവർക്ക് നന്മ ചെയ്യലാണ്. വൽ ഖിയാമി ബി ഖിദ്മതിഹിമ, അവർക്ക് രണ്ടുപേർക്കും സേവനം ചെയ്തുകൊണ്ട് അവരെ സഹായിച്ച് നിലകൊള്ളുകലാണ്. വതർക്കി ഉഖൂഖിഹിമ, അവരെ ഉപദ്രവിക്കുന്നത്, അവരെ വേദനിപ്പിക്കുന്ന, അവരോട് അന്യായം ചെയ്യുന്നത് അതൊഴിവാക്കണം എന്നതാണ്. ഇബ്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഉമ്മയുണ്ടായിരുന്നു. ബിറുൽ വാലിദൈൻ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പുണ്യമായ കാര്യം അത് മാതാപിതാക്കൾക്ക് പുണ്യ ചെയ്യലാണ്. ലിയന്ന സ്വലാത്ത് ഹഖുല്ലാ, സ്വലാത്ത് നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഹക്കാണ്. വഹക്കുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലും അപ്രകാരം തന്നെ, അനിഷ്കുർലി വലി വാലിദൈക്ക ഇലയ്യൽ മസീർ, എനിക്ക് നീ നന്ദി കാണിക്കുക, നിന്റെ മാതാപിതാക്കളോട് നീ നന്ദി കാണിക്കുക. വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈൻ ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈൻ ഇഹ്സാന, അള്ളാഹു വിധിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ വിധിയാണ്, ഖളയാണ്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. നോക്കൂ സഹോദരങ്ങളെ, അപ്പോൾ രണ്ടാമത്തെ വിഷയം അതാണ്. അള്ളാഹുവിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ റബ്ബിനിഷ്ടമുള്ള കാര്യം അത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. മൂന്നാമതായി പഠിപ്പിച്ചത് അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. ലിഇലാഇ കലിമത്തില്ലാഹി അസ്സ വജൽ വൈദുഹാരി ശഅഇറിൽ ഇസ്ലാമി ബിന്നഫ്സി വൽമാൽ, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇസ്ലാമിക ചിഹ്നങ്ങളെ അതിനെ പ്രകടമാക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ കലിമത്തിനെ ഉയർത്തുവാൻ വേണ്ടി റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. أن أفضل الأعمال القيام بحقوق الله التي فرضها على عباده فرضا الله തന്റെ അടിമകളുടെ മേൽ ഫർളാക്കിയ, നിർബന്ധമാക്കിയ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ അത് നിർവഹിക്കലാണ് സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ. ഒന്ന് നമസ്കാരം, അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ശക്തമായി പഠിപ്പിച്ച കാര്യമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതും. അതേപോലെ കർമ്മങ്ങളുടെ ഉന്നതിയിൽ നിൽക്കുന്ന, അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്ന കാര്യം അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുക. ആ മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ലിഅന്ന ഹാദിഹി സലാസ, ഈ മൂന്ന് കാര്യങ്ങൾ കാരണം, പ്രത്യേകിച്ച് ഇത് മൂന്നും, അഫ്ളുൽ അഅ്മാലി ബഅദുൽ ഈമാൻ, ഈമാനുള്ള ഒരു വിശ്വാസി അവൻ വിശ്വാസം സ്വീകരിച്ചതിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. ഫമൻ ദയ്യഅ സ്വലാ, ആരെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ, അല്ലത്തീഹി ഇമാദുദ്ദീൻ, അത് ദീനിൻ്റെ തൂണുകളിൽപ്പെട്ടതാണ്, മഅൽ ഇൽമി ബിഫളത്തിഹ, അതിൻ്റെ ശ്രേഷ്ഠതകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒഴിവാക്കിയാൽ, സഹോദരങ്ങളെ, വലിയ നഷ്ടമാണ് അവൻ നടത്തിയിട്ടുള്ളത്. അവൻ നിർവഹിക്കുന്നത് കഠിനമായി അവൻ്റെ അലസത കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അത് അവൻ വിട്ടുപോകുമ്പോൾ അവൻ വലിയ നിർബന്ധമായ കാര്യമാണ് ഉപേക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കളെ അവഗണിക്കുന്ന വിഷയം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഒഴിവാക്കുന്നതൊക്കെ വലിയ കുറ്റമായ കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും റബ്ബിലേക്ക് അടുപ്പിക്കുന്നതും റബ്ബ് ഇഷ്ടപ്പെടുന്നതും റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബത്ത് അവർ ഹിർസ് താല്പര്യം കാണിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കർമ്മങ്ങൾ അറിയാനും അത് നിർവഹിക്കുവാനുമാണ്. അതുകൊണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുവാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം നിർവഹിക്കുവാനുമെല്ലാം നമ്മുടെ മനസ്സുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുൽ സാലിഹീൻ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: قد كفاني علم ربي من سؤالي
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി. മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഭർത്താവ് നിസ്കാരം നിലനിർത്താത്തതിൽ വളരെ മനപ്രയാസമുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് തോന്നി തുടങ്ങാൻ കാരണമാകുന്നു. ഒരു വല്ലായ്മ പോലെ, എന്തെങ്കിലും പരിഹാരം?
2: നമസ്കാരം, അതിൽ അലസതയുള്ള ആളുകളെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപദേശിക്കുക, നമസ്കാരത്തിൻ്റെ ഫലം അതെന്തെന്ന് അറിയിക്കുക, അതേപോലെ നമസ്കരിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഉണർത്തുക, നമസ്കാരം കൊണ്ടുള്ള ഇഹപര ഗുണങ്ങൾ അത് അറിയിക്കുക, അതോടൊപ്പം ആ വ്യക്തിയിൽ സ്വാധീനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി വിഷയം ധരിപ്പിച്ച് അയാൾ നന്നാവണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വളരെ ഫലപ്രദമാകും വിധം ഈ വിഷയം കൈകാര്യം ചെയ്യുക. ആ വ്യക്തിയെ ഉണർത്തി ഉത്ബോധിപ്പിച്ച് ഇത് പ്രായോഗികമാക്കുവാൻ സഹായകമാകുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിനോട് അത്തരക്കാരുടെ മനസ്സ് തുറക്കാനും ആ മനസ്സിൽ വിശാലതയുണ്ടാകാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കുക. ഇസ്ലാമികമായ ചരിത്രങ്ങൾ ഈ വിഷയങ്ങളിലുള്ളതൊക്കെ ഉണർത്തി അത് പഠിച്ച് അത് ബോധ്യപ്പെടുത്തുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഹിദായത്തിന് ഹൃദയ വിശാലതയ്ക്ക് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ളത്. അള്ളാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ റമദാൻ മാസത്തിൽ ICF നോമ്പുതുറ ഉണ്ടാകാറുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമോ? കാരണം അവിടെ നോമ്പുതുറയുടെ മുമ്പായിക്കൊണ്ട് മൗലൂദ് ചൊല്ലാറുണ്ട് എന്നാണ്.
3: മെൻ ഫത്തുറ സ്വാഇമൻ, ഒരാളെ നോമ്പ് തുറക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ്റെ അതേ പ്രതിഫലം അയാൾക്കുമുണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതയായി പഠിപ്പിച്ചപ്പോൾ, വൈദാ ദഅക ഫഅജിബ്, നിന്നെ അത്തരം സദ്യകളിലേക്കോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ അവിടെ പ്രത്യേകമായൊരു ലവാബിത്ത്, അത് നിഷിദ്ധമായ ഒരു ഭക്ഷണത്തിലേക്കാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഇരിക്കരുത് എന്നാണ്. എങ്കിൽ ബിദ്അത്തുകൾ അരങ്ങ് തകർക്കുന്ന, അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ക്ഷണമാണ് എങ്കിൽ, അത് നോമ്പ് തുറക്കുന്ന ക്ഷണമായിരുന്നാലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പങ്കെടുക്കൽ നിർബന്ധമില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്ഷണിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി സത്യമെന്ത് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള വൈജ്ഞാനികമായ ആർജവം നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: റമദാൻ മാസത്തിൽ അമുസ്ലിങ്ങൾക്ക് വെള്ളം, ഭക്ഷണം എന്നിവ കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
2: ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. നോമ്പിന് ബാധ്യതയായിട്ടുള്ള, നോമ്പ് നോൽക്കുവാൻ ബാധ്യതയുള്ള ആളുകൾ നോമ്പെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണമോ അതേപോലെ പനിയമോ പകരുക എന്നുള്ളത് നോമ്പുകാരായ വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അവർ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ള കുറ്റം ചെയ്യുന്നതിൽ അവരോട് അതിൽ സഹകരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ നോമ്പ് ബാധ്യതയില്ലാത്തവർ, മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, അതേപോലെ യാത്രക്കാർ, ഇങ്ങനെ തുടങ്ങി നോമ്പ് ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭക്ഷിപ്പിക്കുക, അവരെ ഊട്ടുക, അല്ലെങ്കിൽ അവർക്ക് പിന്നെ പോഷണം നൽകുക, ആ വിഷയത്തിൽ ഇസ്ലാമിൽ ഒരു വിലക്കുമില്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: സൂറത്ത് തൗബ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീട് ഓതുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ? അതോ അപ്പോഴും അഊദു മാത്രമേ പാടുള്ളൂ എന്നാണ്?
4: വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ പാരായണം ചെയ്യുന്നതിന്

0: ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടു വേണം ഓതിത്തുടങ്ങുവാൻ. അത് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മോട് കൽപ്പിച്ച കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം.
1: ചുമച്ചു വരുന്ന കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുമോ എന്ന്?
2: നോമ്പുകാരൻ ഉമിനീർ അല്ലെങ്കിൽ തുപ്പൽ ഇറക്കിയാൽ അത് നോമ്പ് മുറിയുന്നതല്ല എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായമാണ്. എന്നാൽ കഫം അത് നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെയും ഉള്ളിലേക്കിറക്കാതെ തുപ്പുകയാണ് വേണ്ടത്. കാരണം അതൊരു മുസ്തഖ്ദിർ, മനസ്സിനൊരു പ്രയാസമുണ്ടാവുന്ന കാര്യമാണ് കഫം ഉള്ളിലേക്കിറക്കുക എന്നത്. അതുകൊണ്ട് അധിക പണ്ഡിതന്മാരും നോമ്പ് ഇല്ലാത്ത വേളയിൽ തന്നെ കഫം ഇറക്കുന്നത് ഒരു കറാഹത്തായ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. നോമ്പുകാരൻ കഫം ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അന്നപാനീയങ്ങളെപ്പോലെ ഉള്ള ഒന്നാണ് എന്നതുകൊണ്ട് അത് ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയും എന്ന പക്ഷമാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ഉമിനീർ പോലെയാണ്, ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയാത്തതുപോലെ കഫവും ഉള്ളിലേക്കിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന വാദമാണ് രണ്ടാമത്തെ വാദം. ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായി കാണുന്നത്, തോന്നുന്നത്, അള്ളാഹു ആലം, അത്തരം ഒരവസ്ഥയുണ്ടാകുമ്പോൾ ദീനിൽ എന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് എന്നാണ്. ഖുർആനിലോ സുന്നത്തിലോ ആ വിഷയത്തിൽ പ്രത്യേകമായൊരു നിർദ്ദേശം വരാത്തതിനാൽ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുവാനുള്ള രേഖ നമ്മൾക്ക് ഇല്ല. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരനല്ലാത്ത വേളയിലും നമസ്കാരത്തിലാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ അത് ഉള്ളിലേക്ക് ഇറക്കാതിരിക്കലാണ് ഉത്തമം. അതുകൊണ്ട് നോമ്പുകാരൻ ഇത്തരം ഒരു സാഹചര്യം വന്നാൽ കയ്യിൽ ഉള്ള ടിഷ്യൂ പേപ്പറോ മറ്റോ അല്ലെങ്കിൽ കർച്ചീഫ് തൂവാല അതിലേക്ക് ഒഴിവാക്കി അതിന് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പുറത്തേക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
1: സ്വർണത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ്?
0: സക്കാത്തുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാവശ്യം ഉത്തരം പറഞ്ഞ ഒരു വിഷയമാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്. സ്വർണത്തിന് സക്കാത്തു നൽകൽ നിർബന്ധമാണ്. ആഭരണമാണെങ്കിൽ സക്കാത്തു നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും സൂക്ഷ്മത ആഭരണത്തിനും ധരിക്കുന്നതാണെങ്കിലും സക്കാത്തു നൽകൽ തന്നെയാണ്, അല്ലെങ്കിൽ സക്കാത്തു നൽകൽ നിർബന്ധമാണ് എന്ന അഭിപ്രായവുമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈവശം 10.5 പവൻ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണമുണ്ടാവുകയും ഒരു വർഷം തികയുകയും ചെയ്താൽ ആ സ്വർണത്തിൻ്റെ എത്രയാണോ ഉള്ളത് ആ ഉള്ള സ്വർണത്തിൻ്റെ മൊത്തത്തിൽ 2.5% സക്കാത്തായി നൽകേണ്ടത്. 2.5% സക്കാത്തായി നൽകേണ്ടത്. ആ 2.5% വേണമെങ്കിൽ ആ സ്വർണം തന്നെ സ്വർണമായും നൽകാം, അതല്ലെങ്കിൽ അതിന് തുല്യമായ സംഖ്യയും സക്കാത്തായി നൽകാം. അവിടെ രണ്ടു നിബന്ധനകളാണ് പറഞ്ഞത്. 1, 85 ഗ്രാം ഉണ്ടാവുക. 2, കൊല്ലം തികയുക. അപ്പോൾ 85 ഗ്രാം വരെ ഒരാളുടെ കയ്യിൽ സ്വർണമില്ല, അതല്ലെങ്കിൽ 84 or 83 ഉള്ളൂ എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധ ബാധ്യതയുള്ള സമ്പന്നത സ്വർണം അവൻ്റെ കയ്യിലില്ല. 85 ഗ്രാം ആയി കഴിഞ്ഞാൽ 85 ഗ്രാമിൻ്റെയും കൂടെ 2.5% നൽകേണ്ടത്. ചില ആളുകളെങ്കിലും 85 ഗ്രാം ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഒരു 85 90 ഗ്രാം ഉണ്ട് എങ്കിൽ 85 വരെ നൽകേണ്ടതില്ല, അതുകൊണ്ട് 5 ഗ്രാമിന് നൽകിയാൽ മതി എന്നൊക്കെ പറയുന്നതും അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനസ്സിലാക്കി വെച്ചതും കാണാൻ സാധിക്കും. ഒരാളൊക്കെ 90 ഗ്രാമാണ് സ്വർണമുള്ളത് എങ്കിൽ 90 ഗ്രാമിൻ്റെയും അയാൾ 2.5% നൽകേണ്ടതുണ്ട്. 90 ഗ്രാമിൻ്റെ 2.5% നൽകേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അതിന് തുല്യമായ ധനം നൽകേണ്ടതുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അല്ലാഹു അഅലം.
1: ഇഹ്റാമിൻ്റെ സമയത്ത് പുരുഷന്മാർ ഉണ്ടെങ്കിൽ നിക്കാബ് ധരിക്കാമോ? ഉംറ ഹജ്ജ് വേളയിൽ എന്തായാലും പുരുഷന്മാർ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
3: ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾ നിക്കാബ് ധരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വിലക്കിയിട്ടുണ്ട്. വലാ തൻതഖിബിൽ മർആ, സ്ത്രീ നിക്കാബ് ധരിക്കരുത്. വലാ തൽബിസ് അൽ ഖുഫാസൈൻ, കയ്യുറകളും ധരിക്കാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് നിക്കാബ് കയ്യുറ ഇതാണ് പാടില്ലാത്തത്. നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാണും വിധം മുഖത്ത് അണിഞ്ഞ് പിരടിയിലേക്ക് പിന്നിലേക്ക് പിടിച്ചു കെട്ടുന്ന മുഖാവരണമാണ്. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖം മറച്ച് ശീലിച്ചൊരു സ്ത്രീ അണിയെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മറക്കാൻ പാടുള്ളതല്ല. നീ പരപുരുഷന്മാരുടെ

0: സാന്നിധ്യം വരുമ്പോൾ മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് ശിരാവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാവുന്നതാണ്. നിക്കാബ് ധരിക്കാതെ തന്നെ തലയിൽ നിന്നൊരു വസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാം. അങ്ങനെ പൂർവിക സച്ചരിതര മഹദികൾ ചെയ്തതൊക്കെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലുള്ള മഹദികൾ ചെയ്തതൊക്കെ നമ്മൾ ചില അസറുകളിൽ വായിക്കും. യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ശിരോവസ്ത്രം മുഖത്തേക്ക് തൂക്കിയിടാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മറ സ്വീകരിക്കാം, അതിൽ പ്രശ്നമല്ല. അല്ലാഹു ആലം.
1: തറാവി നിസ്കാരം ഓരോ രണ്ട് റക്അത്തിൻ്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണമെന്ന് അൽ ഇജാബയിൽ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതുകൊണ്ട് എങ്കിൽ വിത്തറിൻ്റെ രണ്ട് റക്അത്ത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ആ റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന വേണോ?
2: സലാം വീട്ടി പുതിയ റക്അത്തായി തുടങ്ങുന്ന ഓരോ ഘട്ടത്തിലും തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ അത്തരം നിസ്കാരങ്ങളിലൊക്കെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് അത് സുന്നത്താണ്. അത് വിത്തറാണെങ്കിലും മറ്റേത് നിസ്കാരങ്ങളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പിന്നീട് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് നിസ്കാരത്തിൽ മൊത്തത്തിൽ സുന്നത്തായ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ വന്നിട്ടുള്ള പ്രത്യേക നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതിലൊന്നാമത്തെ തക്ബീർ അത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് കഴിഞ്ഞ ഉടനെ ഫാത്തിഹയാണ് ഓതേണ്ടത്. രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സലാത്തും, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും, നാലാമത്തെ തക്ബീറിൽ അതിലും മറ്റു സ്ഥിരപ്പെട്ട മറ്റു പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് സലാം വീട്ടുന്ന രീതിയാണ് ഉള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള നിസ്കാരങ്ങളിലൊക്കെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നത് തന്നെയാണ് സുന്നത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഖുർആൻ ഓതുമ്പോൾ കാൽ നീട്ടിവെക്കാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? കുറേ ഓതി പിന്നെ കാൽ വേദനയോ ബുദ്ധിമുട്ടോ തോന്നിയാൽ കാൽ നീട്ടാൻ പാടുണ്ടോ എന്നാണ്?
0: കാൽ നീട്ടിവെച്ച് ഖുർആൻ ഓതുന്നതിൽ വിലക്കൊന്നുമില്ല. പക്ഷേ മുസാഫ് ഇരിക്കുന്നത് നമ്മൾ കാൽ നീട്ടി വെക്കുന്ന ഭാഗത്താണ് എങ്കിൽ അങ്ങനെ മുസാഫിന് നേരെ കാൽ നീട്ടി വെക്കാൻ പാടുള്ളൂ. അതല്ല, അത് പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനോടുള്ള അനാദരവാകുമെന്നതിനാൽ. എന്നാൽ കാൽ നീട്ടി വെച്ചിട്ട് ഖുർആൻ ഓതാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ചെരിഞ്ഞ് കിടന്ന് ഖുർആൻ ഓതിയിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹു അഅലം.
1: കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് പ്രസവം കാരണത്താൽ നോൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ മുഴുവനായും നോറ്റുവീട്ടാൻ സാധിച്ചില്ല. ഇനി മുദ്ദു കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നാണ്.
3: സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫഇദ്ദത്തുമിൻ അയ്യാമിൻ ഉഹർ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല. മറ്റു ദിവസങ്ങളിൽ കലാ വീട്ടുക എന്ന നിയമം ബാധകമല്ല. കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല, ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും, മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ തന്നെ ആ നോമ്പുകൾ കലാ വീട്ടുകയാണ് വേണ്ടത്. പ്രത്യേകം ഫിദിയ ഇല്ല. ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി, ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈനാണ്, കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കലാ വീട്ടുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കലാ വീട്ടുകയാണ് വേണ്ടത്. അതിന് പ്രത്യേകമായി ഫിദിയ കൊടുക്കേണ്ടതില്ല. അല്ലാഹു തആല അഅലം.
1: നോമ്പുകാരനായിരിക്കുമ്പോൾ ചുണ്ടിൽ ലിബ്ബാം പോലത്തേത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്.
3: വാസ്ലിൻ, അതേപോലെ തന്നെ എണ്ണ പോലുള്ളവ വായക്കകത്ത് എത്തുകയില്ല, ഉള്ളിലേക്ക് പോവുകയില്ല എന്ന ഉറപ്പുണ്ട് എങ്കിൽ അവ പുരട്ടുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരൊക്കെ തന്നെയും ആ ഒരു അഭിപ്രായമാണ് അവരുടെ ഫത്വകളിലൂടെ അറിയിച്ചിരിക്കുന്നത്.
1: തറാവിഹിലെ കുനൂത്തിനെ പറ്റി ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു. 30 ദിവസം പകുതി മുതൽ അവസാനം 10 അല്ലെങ്കിൽ തീരെ വേണ്ട, ഇതിൽ ഏതാണ് ശരി എന്ന്?
4: റമദാനിൽ വിത്ര നിസ്കാരത്തിലെ കുനൂത്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ പലപ്പോഴായി നാം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിൽ 1 മുതൽ 30 വരെ പ്രവാചകൻ കുനൂത്ത് ഓതിയെന്നോ അതല്ലെങ്കിൽ 15 മിനിറ്റ് ശേഷം മതിയെന്നോ എന്നൊന്നും പ്രത്യേകിച്ച് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമക്ക് ഈ കുനൂത്തിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുവെന്നത് ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന സ്വീകാരയോഗ്യമായ റിപ്പോർട്ടിൽ വന്നു കാണുന്നു. സ്വഹാബിമാർ പലരും ഇതിൽ പല രീതിയിൽ നിർവഹിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റമദാൻ 1 മുതൽ അവസാനം വരെ നിർവഹിച്ച സ്വഹാബിമാരുണ്ട്, 15 ശേഷം അവസാനം വരെ നിർവഹിച്ചവരുണ്ട്. ഇനി ശേഷക്കാരായ ചില താബിഴികളും അല്ലാത്തതുമായ പണ്ഡിതന്മാർ റമദാനെന്നോ അല്ലാത്തപ്പോഴെന്നോ വ്യത്യാസമില്ല, വർഷം മുഴുവനും വിത്തൽ കുനൂത്ത് നിർവഹിക്കാം എന്ന് പറഞ്ഞവരെയും കാണാം. ഇമാം മാലിക് റഹ്മതയൊക്കെ ആ അഭിപ്രായക്കാരാണ്. എന്ന പോലെ തന്നെയാണ് മഅ്മൂമികൾ ആമീൻ പറയുന്ന വിഷയവും. ഇമാമ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർ ആമീൻ പറയണോ വേണ്ടേ, അതിലും കണിശമായി നിൽക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുക സാധ്യമല്ല. പണ്ഡിതാഭിപ്രായങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടുവെന്നല്ലാതെ. അതുകൊണ്ട് ആമീൻ പറയാം ദുആയുടെ പൊതുവായ മര്യാദ എന്ന നിലക്ക്. ഇമാമ് പൊതുവായി പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമ്മാർക്കതിൽ ആമീൻ പറയുക എന്നത് ആ പ്രാർത്ഥനയിൽ ഇമാമിൻ്റെ കൂടെ കൂടലാണ് എന്ന തത്വപ്രകാരം ഇമാം ഉറക്കെ കുനൂത്ത് നിർവഹിക്കുന്നുവെങ്കിൽ മഅ്മൂമുകൾക്ക് ആമീൻ പറയാം. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ 3 പെൺമക്കളും ഞാനും കൂടി 12 പവൻ സ്വർണം ധരിക്കുന്നു, അതിനുള്ള സക്കാത്ത് എങ്ങനെ കണക്കാക്കും, നിത്യേന ഉപയോഗിക്കുന്നവയാണ് എന്നാണ്.
2: ഒരു വ്യക്തിയുടെ കയ്യിൽ 10.5 പവൻ സ്വർണമുണ്ട് എങ്കിൽ ആ വ്യക്തി അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഭാര്യയുടെ കയ്യിൽ 10.5 പവനും ഭർത്താവിൻ്റെ കയ്യിൽ ബാക്കി 1.5 പവനുമാണ് ഉള്ളത് എങ്കിൽ ഭാര്യ ആ സ്വത്തിന് അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. മറിച്ച് ഭർത്താവിൻ്റെ കയ്യിലാണ് 10.5 പവനുള്ളത്, 1.5 പവൻ മാത്രമാണ് ഭാര്യയുടെ കയ്യിലുള്ളത് എങ്കിൽ ഭർത്താവാണ് നൽകേണ്ടത്. 10.5 പവൻ്റെ താഴെയാണ് സ്വത്തുള്ളത്, അത് രണ്ടുപേരുടേതും കൂടെ കൂടുമ്പോഴാണ് 12 പവനാകുന്നത് എങ്കിൽ അത്തരം ഘട്ടത്തിൽ സക്കാത്ത് അതിനില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഖുർആൻ ഓതുന്നതിനിടയിൽ തിലാവത്തിൻ്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്തതിന് ശേഷം 2 ഭാഗത്തേക്കും സലാം വീട്ടേണ്ടതുണ്ടോ എന്നാണ്.
2: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് തിലാവത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്റിൻ്റെയും. സുജൂദ് ചെയ്യുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമും സുജൂദിന് ശേഷം സലാം വീട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നത്. അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള പ്രധാന കാരണം തിലാവത്തിൻ്റെ സുജൂദും അതുപോലെ തന്നെ ശുക്റിൻ്റെ സുജൂദുമെല്ലാം സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അവ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ഇബാദത്ത് ആണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്റിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ, നിസ്കാരത്തിൽ ഒരു റുക്നിൽ നിന്നും മറ്റൊരു റുക്നിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും. പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്റിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ നിസ്കാരത്തിൽ ഒരാൾ ശുക്റിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
5: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സൊലാഹി, ഫൈസൽ മൗലവി എന്നിവർ.

0: എൻ്റെ അടുത്ത് ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി 3 പ്രാവശ്യം കഞ്ചാവ് ഉപയോഗിക്കുന്നത് ഉമ്മ കണ്ട്. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര വിഷമമായി. എന്നാൽ ഈ കുട്ടി ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലറെ കാണാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഒരു ഗൈഡ് ലൈൻ കിട്ടാനോ ഉള്ള ഒരു മാർഗത്തിലേക്ക് കുട്ടി വിളിച്ചാൽ വരില്ല. പിന്നെ രക്ഷിതാക്കളോട് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പം യഥാർത്ഥത്തിൽ ഈ പിന്നെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഫയറിൽ പോകുന്ന ആളുകൾക്കൊക്കെ മാനസിക സംഘർഷം ഉണ്ടാവുമ്പോൾ മാത്രമുള്ളൂ തിന്മ വരിക. നമ്മളെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യണത്. ഈ തിന്മകൾ പെയിൻ കില്ലേഴ്സാണ്. മനസ്സിനുണ്ടാകുന്ന വേദനകൾ താൽക്കാലികമായി മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, ലഹരിയാണെങ്കിലും അഫയറാണെങ്കിലും ഈ ചാറ്റിംഗ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ രക്ഷിതാക്കളുടെ കൂടെ 2 നേരം 2 പ്രാവശ്യം ഇരിക്കാൻ പറ്റി. 2 സെഷൻ
1: കുട്ടിയിരുന്നില്ല.
0: അപ്പൊ ഇവരോട് ഇവൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ ഇവൻ ഈ ഒരു സംഗതി ഉപയോഗിക്കുന്നത് അവൻ്റെ രോഗത്തിന്റെ ഭാഗമാണ്. 1, 2, 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെന്തായി, അയാൾക്കത് കിട്ടാതെ പറ്റില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും രോഗിയായി. അപ്പൊ രോഗിയോട് പെരുമാറുന്നത് പോലെ പെരുമാറണം, അവഗണിക്ക. അതാ തിന്മ ചെയ്തവനെ
1: അവഗണിക്കാന്നില്ലാപ്പഞ്ചാവാണ് അതല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയും.
0: എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു 1.5 മാസം കഴിഞ്ഞപ്പോ ഇവര് വിളിച്ച്, ഇപ്പൊ അവന് കഞ്ചാവ് അടിക്കണില്ല, 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്. ഇവരെ പെരുമാറ്റത്തിന്റെ, മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കൊണ്ട് അവൻ 5 നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി. 5 നേരം പള്ളിയിൽ പോകാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അവൻ്റെ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുത്തൊക്കെ വിഷയങ്ങൾ പഠിക്കൽ തുടങ്ങി. പിന്നെ ഈ കുട്ടി പ്ലസ് ടുവിൽ അധികം മാർക്ക് മേടിച്ച് നല്ല കുട്ടിയായിട്ട് റിസൾട്ട് വന്നപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, സന്തോഷം അറിയിച്ചു.
1: കാര്യം തന്നെയാണ്. പലപ്പോഴും എനിക്ക് തോന്നി നിങ്ങളെ അടിവരയിട്ട ഈ അഡിക്ഷനും മറ്റു ലഹരിയിലൊക്കെ പെടുന്നിടത്ത് നമ്മൾ അവരെ ഒഴിവാക്കുക, അതേപോലെ തന്നെ അവഗണിക്കുക എന്നതിലുപരി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ
0: അവഗണന ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇത് തലച്ചോറിൽ എല്ല് പിന്നെ നുറുങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അതേ സ്പേസിലാണ് അവഗണന്റെ വേദന ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ എല്ല് പൊട്ടിയാൽ എത്ര ഓർമ്മ ഉണ്ടാവും, അത്ര ഓർമ്മ ഉണ്ടാവും എന്ത്,
1: അവഗണന. അതിനേക്കാൾ ഉപരിയായിരിക്കും എന്റെ അഭിപ്രായം.
0: ഓർമ്മ ഉണ്ടാവും,
1: കാരണം നമ്മള് ചിലർക്കൊക്കെ വേദന സഹിക്കാൻ കഴിയും. വേദനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ലേ നോക്കും നമ്മള്. പക്ഷേ അവഗണന സഹിക്കാൻ കഴിയൂല.
0: എല്ലാ ദിവസവും വന്ന് കള്ളു കുടിച്ച് അടിക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി ഭാര്യ വന്ന് പരാതി പറഞ്ഞു. നമ്മളെ ഭാര്യനെയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് സംസാരിച്ച് അവരുടെ പെരുമാറ്റത്തിലും ശൈലിയിലും എന്താണ് വരുന്നത് നോക്കിയിട്ട് അതിലെ ചില മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോണ്ട് ഇയാൾ വരുന്നത്, ആര്,
1: ഈ ഭർത്താവ്.
0: ഭർത്താവ് അവർക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എനിക്കും മാറണം എന്നിട്ട് വന്ന്. അപ്പൊ അയാൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരിയായി, ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പോഴും സുഖമായിട്ട് എന്ത് ചെയ്യണ്ട, അയാളൊരു പിന്നെ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജീവി. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് അഡിക്ഷൻ വന്നാൽ ഇങ്ങനെ കുറച്ച് കാലം പിന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് നല്ല ചികിത്സ കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അയാൾ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുടുംബം നേരെ വിപരീതമായി പെരുമാറും, പിന്നെ അയാൾ അതിലേക്ക് പോകും. അപ്പോൾ ഇവർ ചിലവാക്കിയ ക്യാഷ് അതേപോലെ ഇയാൾ ചിലവാക്കിയ സമയമൊക്കെ എന്ത് ചെയ്യും.
1: അതെന്തെന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കണ ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, മാറണം എന്നാണ് ഇവരെ ആഗ്രഹം. നമ്മൾ മാറാൻ റെഡിയല്ല. നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റുകയാണെങ്കിൽ ഇവർ നമ്മുടെ കൂടെ വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നാട്ടിൽ ലഹരിക്കെതിരെ നമ്മളെ ധർമ്മസമര സംഗമം നടന്നപ്പോൾ ഒരു പിന്നെ പൊതു പ്രവർത്തകൻ പറയുന്നത് കാര്യമായിട്ട് അദ്ദേഹം ഊന്നി പറയുന്ന എന്താണ്, നമ്മൾ മാറുക, നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ സ്നേഹിക്കുക, ലഹരിയിൽ അകപ്പെടുന്ന അപ്പോഴേ അവർ കൂടെ വരുള്ളൂ. ഇൻഷാല്ലാ അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. അത്തരം തിന്മകളിൽ നിന്ന് അല്ലാഹു തആല അവരെയും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും കൂടെ എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ്.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി സ്കോളർഷിപ്പ്. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5, 8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വീസ് റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് വീസ് റേഡിയോ നേർരേഖ. വിവാഹത്തിന് മുമ്പ് അറിയേണ്ടത്. അവതരിപ്പിക്കുന്നത് വീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ആദ്യ സന്ദർശനത്തിനെത്തിയപ്പോൾ, അദ്ദേഹത്തോടൊപ്പം തനിച്ചായപ്പോൾ, അദ്ദേഹം ഭാര്യ എന്ന നിലക്കുള്ള ചില പെരുമാറ്റങ്ങൾക്ക് ശ്രമിച്ചു. ആ സന്ദർഭത്തിൽ ആകെ പരിഭ്രാന്തയായി ഭയപ്പെട്ട് വിസമ്മതം പ്രകടിപ്പിക്കുകയും ഒരു ശരിയല്ലാത്ത രൂപത്തിൽ പെരുമാറുകയും ചെയ്തു. അത് ഒരു വിവാഹമോചനത്തിലേക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ സംഭവം കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു പ്രധാനപ്പെട്ട ആശയം, സമൂഹവും പണ്ഡിതന്മാരും സംഘടനാ നേതൃത്വവും മഹല്ല് കമ്മിറ്റികളുമെല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീ മെരിറ്റൽ കൗൺസിലിംഗ്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഒരു പവിത്രമായ ഉത്തരവാദിത്തമുള്ളൊരു കുടുംബ ജീവിതത്തിലേക്ക് കളിച്ചും ചിരിച്ചും തമാശയിലും നിരുത്തരവാദത്തോടെ ജീവിച്ച രണ്ട് കുട്ടികളെ, യുവതി യുവാക്കളെ, ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് പുതു ജീവിതത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ ചിലർ ചോദിച്ചേക്കാം, ഇതൊക്കെ മുമ്പുള്ള ആളുകൾക്ക് ഇങ്ങനെ ഈ വിവാഹത്തിന് മുമ്പ് നല്ല പരിശീലനങ്ങളൊക്കെ കൊടുത്തു പറഞ്ഞയച്ചിട്ടാണോ നമ്മുടെയൊക്കെ മാതാപിതാക്കളൊക്കെ ജീവിച്ചത് എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. സുഹൃത്തുക്കളെ, എത്രയെത്ര ഡൈവേഴ്സുകളാണ് നടന്നിട്ടുള്ളത്, എന്തെല്ലാം കുടുംബ ദുരന്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? 70-80 വയസ്സാകുന്ന സമയത്ത് പേരക്കുട്ടികളും മക്കളും കൂടെയാണ് വല്യപ്പനയും വല്യമ്മനെയും അല്ലെങ്കിൽ ഉമ്മനെയും വാപ്പനെയും ഒരു റൂമിൽ കിടക്കാനും ഒന്നിച്ചുറങ്ങാനും ഒരു കട്ടിലിൽ കഴിച്ചുകൂടാനും അവരെ നിർബന്ധിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഒന്നിച്ചുറങ്ങുന്നത് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പഴയ കാലത്തെ കാരണവന്മാരും ആളുകളും എത്തിയത് വിവാഹമെന്ത്, വിവാഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ത് എന്ന് അറിയാഞ്ഞിട്ട് തന്നെയാണ്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയും കുടുംബജീവിതം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ആധുനികമായ മനഃശാസ്ത്ര സങ്കല്പങ്ങളെ അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് നമ്മളവിടെ കാണുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിവാഹത്തിന് മുമ്പ് ദമ്പതികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. യാതൊരു സംശയവും കാര്യത്തിലില്ല. വിവാഹം കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമുള്ള ഒരു കുടുംബ പ്രശ്നത്തിൽ കേട്ടത് എന്തറിയോ, പ്രാഥമികമായി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെക്കുറിച്ചുള്ള വലിയ അജ്ഞത, വലിയ തെറ്റിദ്ധാരണ, അതാണ് കേൾക്കുന്നത്. എല്ലാ തലങ്ങളിലും അജ്ഞരാണ്. വലിയ പ്രതിസന്ധികളാണ് ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലേക്ക് ചെല്ലുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ ഭർത്താവിനെയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം, കുടുംബത്തിൽ കലാപമുണ്ടാക്കാതെ, പ്രശ്നങ്ങളുണ്ടാക്കാതെ, ടെൻഷനുണ്ടാക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നറിയാതെ തളർന്നുപോയ, വഴിപിരിയേണ്ടി വന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. പവിത്രവും പരിശുദ്ധവുമായ വിവാഹ ജീവിതത്തിൽ ഒരിക്കലും വന്നുപോവാൻ പറ്റാത്തതാണ് അവിഹിതങ്ങൾ. ദമ്പതികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മുന്നറിയിപ്പും താക്കീതുമാണത് വിവാഹ സമയത്ത്. എപ്പോഴെങ്കിലും മറ്റൊരാളുടെ അന്യനോട് മനസ്സിലൊരു അടുപ്പമോ സ്നേഹമോ താൽപ്പര്യമോ അവിഹിതമായി തോന്നിക്കഴിഞ്ഞാൽ കുടുംബമവിടെ തകരും. വിശ്വസനീയത, വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകും. തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്ത പരാജയത്തിലേക്ക് എത്തും. പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? തീർച്ചയായും പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? ആരാണ് ഭർത്താവ്? എന്താണ് അയാളുടെ കടമകൾ? സുഹൃത്തുക്കളെ, കേവലം മുആമലത്തിനെക്കുറിച്ച്, പരസ്പര പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന ഒരു ഫിഖ്ഹിന്റെ ലളിതമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എടുത്തു പരിശോധിച്ചാൽ, നിക്കാഹിനെക്കുറിച്ചും തൊലാഖിനെക്കുറിച്ചും പറയുന്ന ബാബുകൾ പരിശോധിച്ചാൽ അതിലുണ്ട് ഹുഖൂഖുസ് സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര കടമകളെക്കുറിച്ച് പറയുന്നുണ്ട്, എണ്ണി നമ്പറിട്ട് പറയുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ റുക്കനുകളും അതേപോലെ തന്നെ സുന്നത്തുകളും പഠിപ്പിക്കുന്നത് പോലെ, ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പോലെ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ടതൊക്കെ അറിയണ്ടേ? എന്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ, എന്തെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനുണ്ട്? ആര് പറഞ്ഞു കൊടുക്കും? എന്തു പറഞ്ഞു കൊടുക്കും? സമൂഹം ഉണരേണ്ട സമയമായിട്ടുണ്ട്. കോടതിയിൽ ആയിരക്കണക്കിന് കേസുകളാണ് വിവാഹ പരാജയത്തിൻ്റെ ഇത് കിടക്കുന്നത്. ആര് പറഞ്ഞു കൊടുക്കും? ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് എന്തായിരുന്നാലും അവരുടെ വിവാഹ ജീവിതത്തിനൊരു 18 വയസ്സ് പ്രായം എന്തായാലും ഉണ്ടാവില്ല. ഒരു മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അവരുടെ ദാമ്പത്യത്തിന് ഒരു 18 വർഷത്തെ പഴക്കമുണ്ടാവില്ലേ? ഒരാൺകുട്ടിയുടെ വിവാഹത്തിന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് ഒരു 25 കൊല്ലത്തെ ദാമ്പത്യ പരിചയം ഉണ്ടാവില്ലേ? 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിൻ്റെ അനുഭവ പശ്ചാത്തലങ്ങളിൽ തങ്ങൾക്ക് സംഭവിച്ച എന്തെല്ലാം നഷ്ടങ്ങളും അബദ്ധങ്ങളുമുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ സ്നേഹപൂർവ്വമുള്ളൊരു ഉപദേശം മകന് കൊടുക്കേണ്ടതില്ലേ? മകൾക്ക് കൊടുക്കേണ്ടതില്ലേ? മാതാപിതാക്കൾക്കതിൽ വലിയൊരു പങ്കുണ്ട്. കുടുംബപരാജയങ്ങളിൽ സാക്ഷികളാകുന്ന, ബന്ധപ്പെടുന്ന, ഇസ്ലാമികമായ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്ന കൗൺസിലർമാർക്ക്, പണ്ഡിതന്മാർക്ക് അതിലൊരു വലിയ റോളില്ലേ? സുഹൃത്തുക്കളെ, ആണിൻ്റെയും പെണ്ണിൻ്റെയും മനഃശാസ്ത്രങ്ങൾ മനസ്സിലാക്കി പെരുമാറ്റത്തിൻ്റെ മനഃശാസ്ത്രങ്ങൾ അറിയുന്നവർക്ക് ചിലത് പറഞ്ഞു കൊടുക്കാനില്ലേ? തീർച്ചയായും ഇവിടെ ഗൗരവപരമായ ഒരു ചിന്ത ആരംഭിക്കേണ്ടതുണ്ട്. ഒരു 3 മാസം കൂടുമ്പോൾ ഒരു മഹല്ലിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിൽ ഒരു പ്രീമെരിറ്റൽ കോഴ്സ്, 1 ആഴ്ച വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളും ആൺകുട്ടികളും വേറെ വേറെ സംഗമിക്കുന്നു. അവർക്ക് ഒരു 3 ദിവസത്തെ ഒരു കോഴ്സ് കൊടുക്കുന്നു. എല്ലാ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചും ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് നൽകുന്നു. ദാമ്പത്യത്തിൻ്റെ വിജയപരാജയങ്ങളുടെ കാരണങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. ഒരു കുടുംബജീവിതത്തിന് അവരെ മതപരമായും ഭൗതികമായും സജ്ജമാക്കുന്നു. ആ 3 മാസം കഴിഞ്ഞ് അടുത്ത 3 മാസത്തിനിടയ്ക്ക് വിവാഹിതരാകുന്നവർക്ക് വീണ്ടും അവസരം. യഥാർത്ഥത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇത്തരം ചില ഉപദേശങ്ങൾ കേട്ടവരാണെന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. വിവാഹം കഴിഞ്ഞ് 20, 30 കൊല്ലം കഴിഞ്ഞിട്ടും വിവാഹത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്തവരെ കാണുമ്പോൾ സങ്കടം വന്നുപോകും. നഷ്ടപ്പെട്ടു പോയ ദാമ്പത്യത്തിൻ്റെ കഴിഞ്ഞ നാളുകൾ, തിരിച്ചു കിട്ടാത്ത വർഷങ്ങൾ, തിരിച്ചു കിട്ടാത്ത മാസങ്ങൾ. സുഹൃത്തുക്കളെ, എന്തുണ്ട് പരിഹാരം? തീർച്ചയായും ഒരു പ്രീമെരിറ്റൽ കൗൺസിലിങ്ങിനെക്കുറിച്ച്, വിവാഹത്തിന് മുമ്പുള്ള ബോധവൽക്കരണത്തെക്കുറിച്ച് ശക്തമായി മഹല്ലുകൾ ആലോചിക്കണം, സംഘടനകൾ ആലോചിക്കണം, കൂട്ടായ്മകൾ ആലോചിക്കണം. അതല്ലെങ്കിൽ തകർന്നടിഞ്ഞ കുടുംബങ്ങളിൽ, അവിടെ തകർച്ചകളിൽ പരിക്കുപറ്റിക്കിടക്കുന്ന പുതുതലമുറ, അവർ വഴിതെറ്റും. അവർ ലഹരിക്കടിമയാകും. മനസ്സമാധാനത്തിന് വേണ്ടി അവർ പലതും അന്വേഷിക്കും. ജീവിതം ആത്മഹത്യകളിൽ കലാശിക്കും. ശിഥിലമാകുന്ന കുടുംബങ്ങളിൽ പരിക്കുപറ്റുന്നത് മക്കൾക്കാണ്. പരാജയപ്പെടുന്ന കുടുംബങ്ങളിലാണ് അവിഹിതങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നത്. അവിഹിതങ്ങൾ വർദ്ധിക്കാൻ കാരണം കുടുംബപരാജയങ്ങളാണ്. എല്ലാറ്റിൻ്റെയും പരിഹാരം വിജയകരമായ ദാമ്പത്യമാണ്. അതിലേക്ക് വഴി നടത്താൻ ബോധവൽക്കരണം മാത്രമേ പരിഹാരമുള്ളൂ. ആ രംഗത്ത് പരിശ്രമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിവാഹത്തിന് മുമ്പ് അറിയേണ്ടത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം സമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് സമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് സമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് സമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് സമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഒരു ഗോത്രം ഒരു മലയുടെ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. ഒരു ഗോത്രം മലയുടെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പം താഴ്ഭാഗത്തുള്ള ആളുകൾക്ക് ആ താഴ്ഭാഗത്തിൻ്റെ പരിതസ്ഥിതിയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. മലയുടെ മുകളിലുള്ള ആളുകൾ കുറച്ചുകൂടി മുകളിലുള്ള ആ ഒരു ഇതിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ഈ ഗോത്രങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ മുകളിലുള്ള ആളുകൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് താഴെയുള്ള ആ ഗോത്രത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിച്ചപ്പോൾ അവസാനം അവരിലുണ്ടായിരുന്ന ഒരു കുട്ടി അവർ തട്ടിക്കൊണ്ടുപോയി, മുകളിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്തുള്ള പലരും ആ മല കയറാൻ വേണ്ടി തുടങ്ങി. കുറേ ഇങ്ങനെ കയറി ഒരു പകുതി എത്തിയപ്പോഴേക്കും അവർക്ക് തിരിച്ചു കിട്ടാൻ വന്നു, കഴിയുന്നില്ല പറഞ്ഞിട്ട്. മുകളിൽ അത്രയും മുകളിലാണ്. അവരിങ്ങനെ നിരാശരായി നിൽക്കുമ്പോണ്ട് ഒന്നായിട്ട് പോയി കയറിയ സമയത്തുണ്ട് മുകളിൽ നിന്ന് ഒരു സ്ത്രീ കുട്ടിനെ കൊണ്ടിങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇപ്പോൾ അവിടെ എത്തി, മുകളിലെത്തിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചത് കേവലം ഒരു കുട്ടിയാണ്, ഞാൻ അന്വേഷിച്ചത് എൻ്റെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മുകളിലുള്ള മലയോ അതിൻ്റെ എന്നെ പരിചയമില്ലായ്മയോ അതൊന്നും എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം എൻ്റെ കുട്ടിയെ കിട്ടണം എന്നുള്ളതായിരുന്നു. ഇതൊരു കഥയാണ്, പക്ഷേ അപ്പോൾ വെറുമൊരു കഥയല്ല നമുക്ക് പറയാം, ചേർത്ത് പറയാം. കാരണം നമ്മൾ അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ആയ കാര്യം എത്രമേൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമാണെന്ന്, അത് നിർബന്ധമാണെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ മുന്നിൽ പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ തടസ്സം അല്ലേ ഒരു തടസ്സമാവാതെ വരുമ്പോൾ ഇതിനില്ല നമ്മുടെ ശ്രമം നമുക്ക് വിജയത്തിലെത്തിക്കാൻ കഴിയും.
1: ഇച്ഛാശക്തി അല്ലേ, ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അത്, ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും മറികടക്കാൻ സാധിക്കുന്നതാണ് ഈ കഥയിലൂടെ, സലാം ഖാൻ്റെ ഈ ഒരു കഥയിലൂടെ ആ ഉമ്മ കാണിച്ച ഒരു മാതൃക, അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ.
0: സ്വയം പ്രചോദിതമായിട്ടുള്ള സ്വന്തമുള്ള പ്രചോദനം ഉണ്ടല്ലോ, അത്തരം പ്രവർത്തനങ്ങളാണ് അവർക്ക് യാത്രയിൽ വഴിമുടക്കമുണ്ടാവില്ല എന്ന്. സ്വയം പ്രചോദിത, അപ്പം ആ സ്ത്രീ സ്വയം പ്രചോദിതയാണ്. ഗോത്രത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല,
1: സ്വന്തം
0: സ്വയം പ്രചോദിതമായ ഒരു സ്ത്രീ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അവരെ വഴിമുടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ പിന്നെ അന്വേഷണത്തിലുംൻ്റെയും അതിൻ്റെ ആഴം നിശ്ചയിക്കുന്നത് തേടുന്നവനും തേടപ്പെടുന്നവയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നമ്മൾ എന്തന്വേഷിക്കുന്നുവോ ആ അന്വേഷിക്കുന്നത് നമുക്ക് കിട്ടണം. ഏതൊരു കാര്യം ആവട്ടെ, നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യം, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പം തേടുന്നതും തേടുന്നവനും തേടപ്പെടുന്നതും തമ്മിലുള്ള ആത്മബന്ധം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചാണത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. എനിക്ക് ഇന്ന ഇന്ന പരിപാടികൾ കേൾക്കണം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാവണം. നമ്മൾ നിശ്ചയിക്കുന്ന നമ്മുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹത്തോട് നമ്മളുടെ അവസ്ഥയോട് നമ്മുടെ ഒരു ബന്ധം. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കഥയിൽ നിന്ന് പാഠങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമുക്കൊക്കെ പാഠങ്ങൾ അതുപോലെ കേട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തണം.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പൂർണ്ണമായ നീതി, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തരുന്ന സൂറത്തു ആലു ഇമ്രാനിലെ 30-ാമത്തായത്താണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. മനുഷ്യൻ്റെ മുഴുവൻ നന്മകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നിൽ ഹാജറാക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ നന്മ തിന്മകൾ അവൻ്റെ മുന്നിൽ ഹാജറാക്കുന്നത് എന്തിനാണ്? അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഒരു നീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നന്മകൾ പ്രവർത്തിച്ചവരെ സ്വർഗത്തിലേക്കും തിന്മകൾ പ്രവർത്തിച്ചവരെ നരകത്തിലേക്കും പറഞ്ഞയച്ചാൽ പോരെ? പക്ഷെ അള്ളാഹു അത് ചെയ്യുന്നില്ല. അതിനു പകരം സ്വർഗത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തിക്കൊടുക്കുകയാണ്, ഞങ്ങൾ ചെയ്ത നന്മകൾ സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുണ്ട് എന്നത്. നരകത്തിലേക്ക് പോകുന്ന ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തിക്കൊടുക്കുകയാണ്, ഞങ്ങൾ നരകാവകാശികൾ തന്നെയാണ് എന്നുള്ളത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഒരു നീതിയെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത രൂപത്തിലാണ് പരലോകത്ത് വിചാരണ ചെയ്യുന്നത്. അതിൽ ഒരു രൂപമാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. മുന്നിൽ കൊണ്ടുവന്ന അള്ളാഹു നന്മകളെയും തിന്മകളെയും ഹാജറാക്കും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇ. നന്മ തിന്മകൾ മുന്നിൽ കൊണ്ടുവന്ന അള്ളാഹു അതിനെ ഹാജറാക്കും. അതുപോലെ അള്ളാഹു വിചാരണ ചെയ്യുന്ന മറ്റൊരു രൂപമാണ് അള്ളാഹു മീസാൻ പരലോകത്ത് സ്ഥാപിക്കും, അഥവാ നന്മ തിന്മകൾ തൂക്കി നോക്കാനുള്ള ത്രാസുകൾ. അള്ളാഹു പറഞ്ഞില്ലേ, വനലഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. പരലോകത്ത് അള്ളാഹു നീതിയുടെ ത്രാസുകൾ സ്ഥാപിക്കും. അപ്പോൾ നീതിയുടെ ത്രാസുകൾ അള്ളാഹു പരലോകത്ത് സ്ഥാപിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ നന്മയാണോ തിന്മയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞു, ഒരു അണുമണിത്തൂക്കം നന്മയാണൊരാൾ ചെയ്തത് എങ്കിലും തിന്മയാണൊരാൾ ചെയ്തത് എങ്കിലും അതൈനാ ബിഹാ, നാം അത് കൊണ്ടുവരും. വക്കഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഗ്രന്ഥം നൽകും. നമ്മൾ ചെയ്തു കൂട്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. മായൽ ഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാന്യന്മാരായ രണ്ട് നിരീക്ഷകന്മാർ നമ്മുടെ ഓരോ ലഫ്ളുകളും ഒപ്പിയെടുക്കുന്നുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നമ്മൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. അവർ രേഖപ്പെടുത്തി വെക്കുന്ന ആ കാര്യങ്ങൾ, കിതാബ് നമുക്ക് പരലോകത്ത് അള്ളാഹു നൽകും. അത് നിവർത്തി വെക്കപ്പെട്ട രൂപത്തിൽ, കിതാബം മൻഷൂറ, പരത്തി വെക്കപ്പെട്ട രൂപത്തിൽ നൽകുന്നതാണ്. എന്നാൽ അള്ളാഹു പറയും, ഇഖ്റ കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചോ. കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയാകുന്നതാണ്. കാരണം നമ്മൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ ആ ഗ്രന്ഥത്തിലുണ്ടാകും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. ഇതാര് പറയുന്നതാണ്? ഇത് കുറ്റവാളികൾ പറയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയല്ലേ, ഫത്തറൽ മുജ്രിമൂന മുഷ്ഫിഖ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫിലാണ് അത് പറയുന്നത്. കുറ്റവാളികൾ അവരുടെ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണ്? ഫത്തറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ. ആ ഗ്രന്ഥത്തിലുള്ളതിലേക്ക് നോക്കിയിട്ട് അവർ ഭയപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. വയഖൂലൂൻ, അവർ പറയും, യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെടാതെ ക്ലിപ്തപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ. വവജദൂമാ അമിലു ഹാദിറ, അവർ പ്രവർത്തിച്ചത് അവർ കാണുകയും ചെയ്യും. അപ്പം അള്ളാഹു ഇങ്ങനൊരു ഗ്രന്ഥം നമുക്ക് നൽകും. അത് നല്ലത് ചെയ്തവർക്ക് വലത് കൈയിലും ചീത്തത് ചെയ്തവർക്ക് ഇടത് കൈയിലുമാണ് നൽകുക. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുന്ന മറ്റൊരു രൂപമാണ് സാക്ഷികളെ കൊണ്ടുവരും. വഷാഹിദിൻ വമഷ്ഹൂദ്, അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. അള്ളാഹു പറഞ്ഞില്ലേ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി സംസാരിക്കുന്ന ദിവസം. അപ്പോൾ ഭൂമി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതും ആൾക്കൂട്ടത്തിൽ ചെയ്തതും രാത്രിയിൽ ചെയ്തതും പകലിൽ ചെയ്തതും ബെഡ്റൂമിൽ വെച്ച് ചെയ്തതും ബാത്റൂമിൽ വെച്ച് ചെയ്തതും വഴിയോരങ്ങളിൽ വെച്ച് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ഇതെല്ലാം ഭൂമി കാണുന്നുണ്ട്. ഭൂമി ഇതിനെല്ലാം സാക്ഷിയാണ്. ഇവിടെ നിർജീവമായി കിടക്കുന്ന ഈ ഭൂമി പരലോകത്ത് വാചാലമാകും. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭൂമി സംസാരിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല വ്യത്യസ്ത സാക്ഷികളെ കൊണ്ടുവന്ന് പരലോകത്ത് നമ്മളെ വിചാരണ ചെയ്യും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ അതിൽ അവൻ്റെ നീതിയെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നീതിമാനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ഓർമ്മ നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, പൂർണ്ണമായ നീതി. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അഖിലങ്ങൾ പീസ് റേഡിയോ റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി ഇമെയിൽ hello@peaceradio.com phone 902-0840-840 www.peaceradio.com.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്: പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കേൾക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: നാം എല്ലാവരും എല്ലാ ദിവസവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി ധാരാളമായിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നാം വിട്ടുപോവാതെ പ്രാർത്ഥിക്കേണ്ട ചില ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിന് മുഴുവനായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക ചില പ്രാർത്ഥനകളൊക്കെ പ്രവാചക വചനങ്ങളിലും വിശുദ്ധ ഖുർആനിലുമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് നൂഹിൻ്റെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. ഇതിൻ്റെ അർത്ഥം, റബ്ബി ഗഫിർലി, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ പുറത്തു തരണമേ. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ, എൻ്റെ വീട്ടിലേക്ക് ഒരു വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവനും. വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, മറ്റുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബി ഗഫിർ ലീ, റബ്ബി ഇഗ്ഫിർ ലീ എന്നാണ് അവിടെ നമ്മൾ കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ. റബ്ബി ഗഫിർ ലീ, റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ, റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ, റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ വലിമൻ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ, റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്, വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. റബ്ബി ഗഫിർ ലീ വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽമുഅ്മിനാത്ത്. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാഹ്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ സ്നേഹക്കോട് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അവരൊരുപാട് ചികിത്സകൾ നടത്തി ഒക്കെ പരാജയപ്പെട്ടതിന് ശേഷം. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് അവളോട് മാത്രമാണ് എനിക്കെന്ത് അതിനൊരു താല്പര്യമില്ലാത്തത്, മറ്റു സ്ത്രീകളോടൊക്കെ അങ്ങനെ താല്പര്യമുണ്ട് എന്ന് അവർ പറയുന്നു. അതൊരു ആശയക്കുഴപ്പത്തിൽ, കാരണം ഫിസിക്കലി ഉള്ള എല്ലാ ടെസ്റ്റുകളും നടത്തിയപ്പോൾ അയാൾക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല എന്നും, എന്നാൽ സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നും, അങ്ങനെ അവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ, അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു തോന്നലും, പിന്നെ അതിൻ്റെ ഒരു നിരാശയിൽ അദ്ദേഹം ഇപ്പോൾ ചെറിയ ചെറിയ ഡ്രഗ് അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ആ വിഷയത്തിൽ വലിയ സങ്കടത്തിലാണ്. അവരാണ് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം എന്നാണ് അവർ ചോദിക്കുന്നത്.
1: നമ്മളിപ്പോൾ ഇവർ ചികിത്സകളൊക്കെ നടത്തി അവരിപ്പോൾ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് നമ്മളാ തീരുമാനങ്ങളെ ഇനിയൊരു പുനർവിചിന്തനം നടത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുസ്തകത്തിൽ ആ തീരുമാനം ശരി, അതിലെന്തെങ്കിലും പൂർണ്ണമായ ശരിക്കുറവ് ഉള്ളത് കൊണ്ടാണ് അവൻ്റെ ഇനിയുള്ള ആഫ്റ്റർ ലൈഫിൽ ശേഷമുള്ള ജീവിതത്തിലും പ്രതിസന്ധി വരുന്നത്. സത്യത്തിൽ എന്താ വെച്ചാൽ, ഇപ്പോൾ വിവാഹമോചന സമയത്ത് തീരുമാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനങ്ങനെ ഫിസിക്കലി എന്താണ് സെക്ഷുവലി അവനൊരു ഡിസേബിൾഡ് ആണ് എന്നതാണ്. അതിലൂടെ കഴിവില്ലാത്തൊരാളാണെന്ന് നിർണയിക്കപ്പെട്ടു. അപ്പോൾ അത് നിർണയിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്കിതിന് കഴിയാത്തൊരാളാണെന്ന് തോന്നുമ്പോൾ തന്നെ അത് ഭയങ്കരമായ അപകർഷതയും ടെൻഷനും പ്രയാസങ്ങളും അയാളിലുണ്ടാക്കും. ആ അപകർഷതയിൽ നിന്നാണ് അയാൾ എന്ത് ചെയ്യണത്, ഇപ്പോൾ ഈ ലഹരിയിലേക്കും മറ്റുള്ളതിലേക്കൊക്കെ പോകുന്ന ഒരു ഉത്തരം കിട്ടാത്തൊരു സംഭവമാണല്ലോ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി, ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന പോലെ തന്നെ അനിവാര്യമായ ഒരു കാര്യം, സാധ്യമല്ലാത്ത ഒരു കഴിവില്ലാത്തവനാണ് ഞാനെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തി ഈ ഡൈവോഴ്സോടുകൂടി. അതിൽ സംഭവിച്ചൊരു കാര്യം അതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വിവാഹം പരാജയപ്പെട്ട ഒരാൾക്ക് ഇനി വിവാഹ സാധ്യതകൾ എന്താണ്? പൊതുവേ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നോക്കുമ്പോൾ ഈ വിഷയം പറയുമ്പോൾ, ഇനിയൊരു പെൺകുട്ടി അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാവുമോ? അപ്പോൾ ഭാവിയിൽ അവൻ അങ്ങനത്തെ ഒരു കുടുംബമില്ലാതായിപ്പോവും. അപ്പോൾ കുടുംബം എന്നുള്ളത് സ്വാഭാവികമായും ഒരു ലൈംഗികത കൊണ്ട് മാത്രമല്ലല്ലോ, വേറെയും ഒരു കുടുംബമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ വാതിലുകളും എന്ത് ചെയ്യാണ്, ഇതുമൂലം അടഞ്ഞു പോയോ എന്ന ഒരു ധാരണ, ഇതൊക്കെയാണ് അയാൾക്ക് വന്ന പ്രതിസന്ധി. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഇയാൾക്കൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇതിലല്ലേ.
0: ആ,
1: അപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ സെക്ഷ്വലായി സക്സസ് ആണെന്നാണല്ലോ അതിന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ആ ഡയഗ്നോസിൽ എന്തോ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ വന്നിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ആ തീരുമാനം ശരിയായിരുന്നു. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം അറിയുന്നവനാണ് മനുഷ്യൻ. ലാ താലമുനഷി എന്നാണ്, നിങ്ങളൊന്നും അറിയാത്തവരായിട്ടാണ് ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ, ജനിച്ചിട്ട് പട്ടിണിയില്ലാതെ മരണപ്പെടാതിരിക്കാൻ അവന് കുടിക്കേണ്ട ഉമ്മൻ്റെ മുലപ്പാൽ, അങ്ങനെ ഒരു മുലപ്പാലിലാണ് എൻ്റെ ഭക്ഷണം എന്ന് പോലും ജനിക്കുന്നൊരു കുഞ്ഞിന് അറിയില്ല. അത് മുല വെച്ച് വായിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ നനവ് കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യണത്, അവനെ അറിയണത്. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, നമ്മൾ വളരെ സ്വകാര്യമായി വെക്കണം, ആരോടും പറയാതെ കൊണ്ടു നടക്കണം ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും തമ്മിൽ സംസാരിക്കില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ മാരീഡ് അല്ലെങ്കിൽ അവർക്കും അറിവിൻ്റെ പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് എനിക്കിത്തരം കഴിവുകളില്ല എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ 90% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അയാൾക്കൊരു കുട്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കണം. കാരണം ഇൻഫെർട്ടിലിറ്റി, ഈ കുട്ടികൾ ഉണ്ടാവാത്ത ആളുകൾക്ക് ഇക്സി പോലുള്ള ചികിത്സകളൊക്കെ നടത്തുന്ന സെൻ്ററുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വലിയ സെൻറ്ററിൻ്റെ പിന്നെ അതിലേറ്റവും വിദഗ്ധനായ അതിൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ, അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു ദിവസം അയാളിനോട് പറഞ്ഞു, അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി പ്രശ്നം പറഞ്ഞ് നമ്മളെടുത്ത് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആദ്യം അവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർക്ക് സെക്ഷ്വലായിട്ടുള്ള കോണ്ടാക്റ്റ് അവർക്ക് നടക്കുന്ന ആളാണോ, അവർക്കത് ഇതുവരെ സക്സസ് ആയിക്കണമെന്നാണ്. അപ്പോൾ പറഞ്ഞാൽ, എങ്ങനെയാലും 10% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 10% ആളുകൾ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചിട്ടും എന്താണ് സക്സസ് ആയിട്ടുള്ള ഒരു ശാരീരിക ബന്ധം നടക്കാത്തവരുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ അജ്ഞത ഉണ്ട് എന്നുള്ള കാര്യം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ സത്യം ഞാൻ മനസ്സിലാക്കണത് എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്കെൻ്റെ ഭാര്യയോടും തോന്നുന്നില്ല, വേറൊരു തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് പൊതുവേ ഇതിൻ്റെ ഒരു സ്വഭാവമാണ്, സെക്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യനെപ്പോഴും പരിചിതമായതും കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന ആളുകളോടും തോന്നാത്ത ഒരു

0: താല്പര്യം പുറത്തുള്ളവളോട് അവിഹിതമായി തോന്നുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ഇതിൻ്റെ താല്പര്യമുണ്ട്, ഇതിൻ്റെ ബന്ധങ്ങൾ നടക്കുന്നുണ്ട്, അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല ഒരു പരിശോധന കൊണ്ടും ഒരു കൗൺസിലിംഗ് കൊണ്ടും ഇതിനെക്കുറിച്ചുള്ളൊരു നല്ല ഒരു ഒരു സ്റ്റഡി, ഒരു അറിവ് അയാൾക്ക് കൊടുത്താലും പരിഹരിച്ച് പോകാവുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയൊരു നല്ല ചികിത്സയ്ക്ക് വിധേയമായി ഒരു നല്ല ഇത്തരം കാര്യങ്ങളിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്ത് ചെയ്യാണ്, ശരിയായി കഴിഞ്ഞാൽ എന്ത് പറയാം, നമ്മളതിന് ശേഷം ഡോക്ടർ കണ്ടു എൻ്റെതൊക്കെ ശരിയായി, അപ്പോൾ അയാൾക്ക് വിവാഹ സാധ്യത ഉണ്ടാവും, അയാൾക്ക് ഈ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും, അയാൾക്ക് സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെയുള്ള തീരുമാനങ്ങളിലും പരിശോധനകളിലും ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. അതെന്നാണ് ശരിയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഇപ്പം ഉണ്ടായതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അത് ശരിയല്ലെന്ന് മനസ്സിലാക്കപ്പെടുന്നതോടുകൂടി അയാളുടെ പ്രശ്നങ്ങൾ ടോട്ടലി പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
1: അള്ളാഹു എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കട്ടെ. അമീൻ. ഒരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവർ പറയുന്നത് അവരും ഭർത്താവും നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇവർക്കൊരു സുഹൃത്ത് വലയമുണ്ട്, സ്ത്രീകൾ, അവർ കൂട്ടുകാരികൾ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം തൊട്ടടുത്ത വീടുമായി അവരിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ബന്ധങ്ങളും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. എന്നാൽ കൂട്ടുകാരിലെ ഒരു സ്ത്രീ ഈ പറഞ്ഞ സംശയം ചോദിച്ച സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മനഃപൂർവ്വം. പലപ്പോഴും അത് ടച്ചിങ് ആയിട്ടും കൂടെ സംസാരിച്ചിട്ടായിട്ടുമൊക്കെ ഇവർക്കിതൊക്കെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ യാത്ര പോകുമ്പോഴൊക്കെ പിന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഭർത്താവ് അതിനത്രത്തോളം താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ പോലും ഈ സഹോദരി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തോട് അടുക്കുവാനും സംസാരിക്കുവാനും ഫിസിക്കലി ടച്ച് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇത് പിന്നെ ചിലപ്പോൾ ഭർത്താവിനോട് സംസാരിച്ചു ഈ വിഷയം, അപ്പോൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പലപ്പോഴും ഒറ്റക്കാവുമ്പോൾ ഭർത്താവ് വീട്ടിൽ അത്രയും ബന്ധമുള്ളത് കൊണ്ട് പലപ്പോഴും വീട്ടിലേക്ക് പോകാറുണ്ട്. അത് ഇപ്പോൾ ഞാൻ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണിനോട് ഈ സഹോദരിയോട് ഈ വിഷയം ഞാൻ പറഞ്ഞാൽ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്, നല്ലൊരു ബന്ധമാണ്, അതൊക്കെ നശിച്ചു പോകുമോ, ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്.
0: ഈ വല്ലാത്തൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവർക്കുള്ളത്.
1: അതെ,
0: ഈ ക്വസ്റ്റ്യൻ ചോദിക്കണതൊക്കെ അതിനകത്തും മാനസിക പ്രയാസങ്ങളുണ്ടായിട്ടാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടേത് മാത്രമാണ്. അപ്പോൾ ആ ഭർത്താവ് ഇന്നെ മറ്റൊരാൾ കൈവശപ്പെടുത്താനും ബന്ധപ്പെടാനും അതും തെറ്റായ വഴിയിലൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരിനി വേറൊന്നും ചിന്തിക്കില്ല. ഇവരുടെ മനസ്സിൽ മുഴുവനും ഈ ടെൻഷനായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ആലോചനകളായിരിക്കും, ചിന്തകളായിരിക്കും. അവരുടെ ജീവിതം തന്നെ ഇപ്പോൾ എന്തായി, അതെ, അസ്വസ്ഥമായി പോകും. അത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഈ ചിന്ത എന്ന് പറഞ്ഞാൽ. സത്യം പറയുകയാണെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ഒരു കാരണവും ഒരു തെളിവുമില്ലാതെ നമുക്ക് ഒരാളെ പറ്റി സംശയിക്കാൻ പറ്റും. അങ്ങനത്തെ വിഷയമാണ് ഈ ഒരു സെക്സ് ലൈംഗികത എന്ന് പറഞ്ഞാൽ. നമ്മൾ വെറുതെ കണ്ട് ചിന്തിച്ചാൽ അത് ശരിയാന്ന് നമുക്കൊന്ന് തോന്നും. അങ്ങനത്തെ ഒരു സംഗതിയാണത്. അതുകൊണ്ടാണ് ഈ സംശയരോഗം എന്ന് നമ്മൾ പറയണ്ടല്ലോ. ഈ സംശയരോഗങ്ങൾ യാതൊരു ചിന്തയില്ലാത്ത ഭർത്താക്കന്മാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അയാൾ ഫുൾ ടൈം പെണ്ണുങ്ങളേറ്റാണെന്ന് പറയും. അപ്പോൾ വല്ല മെസ്സേജും കണ്ടിട്ടുണ്ടോ, ഇല്ല. അവരെടുക്കലും പോയിട്ടുണ്ടോ, ഇല്ല. എന്തേലും ഒന്നും ചോദിച്ചൊന്നുമില്ല. എന്നാൽ നമ്മൾ കേട്ടാൽ തോന്നുന്നത് ഇയാൾ ഇതന്നെയാണ് പരിപാടി എന്ന് തോന്നുന്ന രൂപത്തിലാണ് പറയും. അതേമാതിരി സ്ത്രീകളെ പറ്റി സംശയമുള്ള ആൾക്കാരുണ്ടാവും. എത്രമാത്രമായിരിക്കും ആ സംശയം എന്ന് വെച്ചാൽ അവർ എങ്ങനെയൊക്കെയാണ് വീട്ടിൽ സി സി ടി വി വെച്ച് ഭയങ്കരമായി നിരീക്ഷിച്ച് അവിടെ ഫോൺ ഒബ്സർവ് ചെയ്ത് ഫുൾ ടൈം അങ്ങനെ ചിന്തിച്ചിങ്ങനെ. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം പെണ്ണുങ്ങൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ആണുങ്ങൾ നോക്കുന്നുണ്ടോ, ഈ സംശയങ്ങൾ. അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താ വെച്ചാൽ ഈ സ്ത്രീ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തിട്ടില്ല, അതിനനുകൂലമായി നിന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് ആ പോയിൻ്റ് ശരിക്കും വിശകലനം ചെയ്താൽ തന്നെ ഈ സഹോദരിക്ക് അവരെ പ്രശ്നങ്ങളൊക്കെ തീരും. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിലുണ്ടാവുക ആരായിരിക്കും, ഇനീഷ്യേറ്റീവ് ചെയ്യുക പുരുഷന്മാരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവേ സ്ത്രീകൾ എന്ത് ചെയ്യൂല, തങ്ങളോട് താല്പര്യമോ ആഭിമുഖ്യമോ കാണിക്കാത്ത ഒരാളെ വശീകരിച്ച് വശത്താക്കാനുള്ള ഒരു ശ്രമം എന്നൊക്കെ പറഞ്ഞാൽ അത് അപൂർവമായിട്ട് നമ്മൾ നടക്കുകയുള്ളൂ. നമ്മൾ യൂസുഫ് നബീൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനൊരു കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് അത്രയും അപാരമായ സൗന്ദര്യത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം മാത്രമാണ്. അത് നിരന്തരമായി ഇടപഴകാൻ ഒരേ വീട്ടിലെ അവസരങ്ങൾ കിട്ടുന്ന സമയത്തുണ്ടാവുന്ന സംഭവങ്ങളാണ്. എന്നാൽ ഒരു കാരണവശാലും എന്താണ് സ്ത്രീകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊരു താല്പര്യം എടുത്തു വരിക എന്നുള്ളത് തന്നെ നമുക്ക് അവിശ്വസനീയമായൊരു കാര്യമാണ്. രണ്ടാമത് അങ്ങനെ ഒരു സ്ത്രീ താല്പര്യപ്പെട്ട് വന്നിട്ടും ഒരു പുരുഷൻ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ നമുക്ക് 100% വിശ്വസിക്കാം. അയാളെ 100% വിശ്വസിക്കാം. അയാൾ ഒന്ന് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അയാൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവരങ്ങനെ പെരുമാറുന്നുണ്ടാകുമോ എന്ന് വിശ്വസിക്കാനും നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഒരു പെണ്ണ് അനുകൂലമായി പെരുമാറാതെ തന്നെ അനുകൂലമായി പെരുമാറിയോ എന്ന് തോന്നുന്ന ഒരു പുരുഷന് അവരങ്ങനെ ശ്രമിച്ചിട്ടും ഇയാൾക്ക് അങ്ങനെ തോന്നണില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവുമെന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. രണ്ടാമത്തത് ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ വഴങ്ങാത്തൊരു പുരുഷനാണ് ഇവരുടെ ഭർത്താവ് എന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി ഇതിൻ്റെ ബേജാറാണ്, അയാളെപ്പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് അസ്ഥാനത്താണ്. ഇനി ഉണ്ടാവാൻ പോകണം എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ ഭയപ്പെടുന്നതിനെ ഉണ്ടാകാൻ പോകണം. അവളോടെങ്ങാനും എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ആ അയൽവക്ക ബന്ധം മരണം വരെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ ഭർത്താവ് ഇതിന് അനുകൂലമല്ലാത്തത് കൊണ്ടും അയാളേക്ക് വഴങ്ങാത്തത് കൊണ്ടും നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. യാതൊരു നിലക്കും അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ സമാധാനക്കേട് കാണിക്കേണ്ട. ഭർത്താവ് എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് അയാൾ ഇനി അത് ശ്രദ്ധിക്കും, കാരണം ഇത്രമാത്രം സംശയം ഇവർക്കുള്ളതുകൊണ്ട് ഇനി എന്തായിരുന്നാലും അവരോട് ഇടപഴകുമ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കും. പിന്നെ അയലോകത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പോകാതിരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും അനുസരണത്തോടുകൂടെ തന്നോട് സഹകരിക്കുന്ന ഒരാളെ കാര്യത്തിൽ വെറുതെ ബേജാറായി ടെൻഷൻ അടിച്ച് ഉറക്കം കളഞ്ഞ് ഒരു മാനസിക രോഗി ആകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഒരു സഹോദരനാണ് അദ്ദേഹം. പിന്നെ 20 ലക്ഷത്തോളം കടമുണ്ടായിട്ടാണ് കടം വീട്ടാൻ വേണ്ടി മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് പിന്നെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അസറുമായിരിക്കൊന്നും കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഇഷായിൻ്റെ കൂടെ നിസ്കരിക്കുന്നു, ജുമാ നഷ്ടപ്പെടുന്നു. അപ്പം ജോലി സ്ഥലത്ത് അധികം സ്ത്രീകളുള്ളത്, അവർ ചിലപ്പോഴൊക്കെ തൊട്ടുരുമിയും ടച്ച് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക അങ്ങോട്ട് ഈ ജോലിയുടെ തിരക്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഭീമമായ ഒരു സംഖ്യ കടവും മറുനാട്ടിലായതുകൊണ്ടും ഈ ഒരു നിസ്കാരത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇദ്ദേഹം ഇപ്പോൾ വല്ലാത്തൊരു മാനസികമായ ഒരു അവസ്ഥയിലുള്ളത്, എന്താണ് അദ്ദേഹത്തിനൊരു പരിഹാരമായിട്ട് കൊടുക്കുക?
0: അല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇസ്ലാമിക് സ്കോളേഴ്സിനോട് പണ്ഡിതന്മാരോട് ചോദിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ജോലി തുടരണ്ട, ആ നാട്ടിൽ നിൽക്കണ്ടെന്നേ പറയുള്ളൂ. കാരണം നമസ്കാരം ഉപേക്ഷിക്കാനൊരു വിശ്വാസിക്ക് ഒരു കാരണവശാലും എന്തില്ല, അവകാശമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ഇടം, ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നല്ലാതെ അതിൽ വേറെ മാർഗനിർദ്ദേശങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നിസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാണ് ജം ആക്കിയിട്ടോ ഒക്കെ ഒന്നിച്ച് ഇപ്പോൾ ലുഹുർ അസ്ർ ഒന്നിച്ചോ മാഗ്രിബി ഇശാ ഒന്നിച്ചോ ഒക്കെ നിസ്കരിക്കാൻ, നിസ്കാരം ഒഴിവാക്കാത്ത രൂപത്തിൽ നിസ്കാരത്തെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഈ നാടിൽ നിന്ന് കുടുംബത്തേക്ക് വിട്ടു നിൽക്കുമ്പോൾ അവിടെ സ്ത്രീകളുടേതായ നിലക്കുള്ള പെരുമാറ്റം അതൊക്കെ അയാളുടെ ജീവിതത്തിലൊരു അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ടത് നാട്ടിലെത്ര ജോലിയുണ്ട്, എത്ര പ്രദേശമുണ്ട്, എത്ര നാടുകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോരാൻ സാമ്പത്തിക പ്രശ്നം കൊണ്ട് നടക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സുരക്ഷിതവും ദീനിയായി പോവാനും പറ്റുന്ന ഒരു മേഖലയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കും, അതിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനത്തെ വല്ല ഇടങ്ങളുണ്ടോ എന്നുള്ള അന്വേഷണം ഒന്ന് ത്വരിതപ്പെടുത്തുകയും ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കലായിരിക്കും നന്നായിരിക്കാന്ന് തോന്നുന്നു.
1: ഒരു സഹോദരി, അവർ നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവ് ഗൾഫിലാണ്, കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരാൾ, അദ്ദേഹം ഒരു പള്ളിയിൽ ഒക്കെ ഇമാമക്കായി നിൽക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്, ഇത് എന്തൊരു ബിരുദമൊക്കെ പറഞ്ഞു. അങ്ങനൊരു വ്യക്തി ഒരു ഹെൽപ്പുമായി പലപ്പോഴും പല കാര്യത്തിനും ഒരു ഹെൽപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടും, ഒരു ബന്ധമുണ്ടാക്കി, ഒരു സൗഹൃദം. അങ്ങനെ പിന്നെ അവർ നല്ല ഫ്രണ്ട്സായി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും അങ്ങനെയുള്ള കുറേ ഇയാൾക്ക് എഴുതി കൊടുക്കേണ്ടത് ഇവൾ എഴുതി കൊടുക്കലും അങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തു. അത് ആ ബന്ധം വലുതായി. പിന്നീട് അവരത് പിന്നീട് അവർ തമ്മിൽ സെക്സ് റിലേഷൻഷിപ്പ് വരെ അവരെന്തേ എത്തിപ്പെട്ടു. അങ്ങനെ അത് കുടുംബം അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു. അപ്പം പിന്നെ അത് സ്വാഭാവികമായി ഡിവോഴ്സായി. ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നെ ഇത് പിന്നെ നിർബന്ധപൂർവ്വം ഇയാളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഇവർ നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തു അതിനുശേഷമാണ് ഇവരറിയുന്നത് ഇയാൾക്ക് ഇതുപോലെ വേറെയും കുറേ ആളുകൾ സ്ത്രീകളുമായിട്ട് പല ബന്ധങ്ങളുമുണ്ട്. ഈ കുട്ടിയെ പരമാവധി ഇയാൾ എന്ത് ചെയ്തു, എല്ലാ നിലക്കും ചൂഷണം ചെയ്തു, ശാരീരികമായി, അതുപോലെ ഇവളൊക്കെ ഇവളെ കൊണ്ട് ഉറക്കം ഒഴിപ്പിച്ച് എഴുതിപ്പിക്കുകയും അസൈൻമെൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അതുമാത്രമല്ല ആളുകൾക്കിടയിൽ ഇവളെ കൊച്ചാക്കി സംസാരിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടായി. അങ്ങനെ പിറ നിർബന്ധ സാഹചര്യത്തിൽ നിക്കാഹ് ചെയ്തു. ഇപ്പോൾ അത് വീണ്ടും ഈ ഒരു സ്വഭാവം കൊണ്ട് വീണ്ടും അത് ഡിവോഴ്സായി. ഇപ്പോൾ അവൾ ഇപ്പോൾ ചെറിയ ജോലി എന്തൊക്കെയുണ്ട് നാട്ടിൽ, പിന്നെ അവളെ വീട്ടുകാരും ഇയാളുടെ വീട്ടുകാരൊക്കെ നാണം കെട്ടൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ അവൾ വല്ലാത്തൊരു നിരാശയിലാണ്. ഇപ്പോൾ ഒരു കുറ്റബോധമുണ്ട്, കാരണം ആദ്യത്തെ ഭർത്താവ് എന്തെങ്കിലും വേറെ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടില്ല, ചെറിയ തോതിൽ അയാളൊരു ഡ്രഗ് അഡിക്ഷൻ ആയി മാറുന്നുണ്ടോ എന്ന് ആരോ പറഞ്ഞു കേട്ടു. അപ്പോൾ ആ വലിയ കുറ്റബോധം അയാളുടെ ജീവിതം നശിപ്പിച്ച ഞാനാണല്ലോ. അപ്പോൾ കാത്തിരുന്നാലും പോലും അയാളുമായിട്ടൊരു വിവാഹ ജീവിതത്തിന് സാധ്യമാണോ, അതിൽ ആ കാത്തിരിപ്പിന് അർത്ഥമുണ്ടോ, അങ്ങനെ ഒരു തീരുമാനം നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്.
0: എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഈ സഹോദരി അവരെ പേരൊന്നും വെക്കാതെ അവരുടെ ഈ അനുഭവ കഥ എന്ത് ചെയ്യണം, ഒന്ന് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും അറിയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കണം. കാരണം നമ്മൾ എത്രയാണ് ഈ സ്ത്രീകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, ഈ അഫയറിലൊക്കെ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ എത്രയോ ബുദ്ധിമുട്ടി പറഞ്ഞു കൊടുത്തിട്ടും അവർക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ലല്ലോ. പല ആളുകൾക്കും എന്തെല്ലാം ഗുണപാഠങ്ങൾ ഈ സഹോദരി ചോദിക്കുന്ന ചോദ്യത്തിലുണ്ട്. അവർക്കൊരു ഉത്തരം പറയുക എന്നതിലുപരി നമ്മൾ അവരുടെ കഥ എന്ത് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് അനാവരണം ചെയ്യേണ്ട കഥയാണത്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഭർതൃമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ ഒരു തെറ്റിലേക്ക് പോവുക എന്ന് പറയുന്നത് ഗുരുതരമായ അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളും കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, വഴിതെറ്റിപ്പോവുകയും നമ്മുടെ കുടുംബം അന്യാധീനപ്പെട്ടു പോവുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുക എന്നുള്ള വലിയൊരു മെസ്സേജാണ്. എന്തുകൊണ്ടത് സംഭവിച്ചത്, നമ്മളെപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ലൈവിലും നമ്മൾ പറഞ്ഞതാണെന്ത്, ഈ പുരുഷന്മാരിലേക്ക് സൗഹൃദത്തിന് ചെല്ലുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെ അപകടം മനസ്സിലാക്കാതെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പുരുഷൻ നമ്മളിലേക്ക് സൗഹൃദത്തിന് വരുന്നത് നിങ്ങളൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ്. ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്താനും ആ സ്ത്രീ എന്നുള്ള നിലക്കുള്ള ആകർഷണീയതയുമാണ് ഒരു പുരുഷനെ അവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് നേടി കഴിഞ്ഞാൽ അയാളുടെ ആ ബന്ധം അവസാനിച്ചു. അതിനോടുകൂടെ എന്ത് ചെയ്യും, അയാളുടെ കാര്യം നേടി അയാൾ വഴിവിടും, പക്ഷേ ജീവിതം എന്നേക്കും നശിപ്പിക്കപ്പെട്ടവളായിക്കൊണ്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യും, ചവച്ച് തുപ്പിയതുപോലെ ആർക്കും വേണ്ടാത്തവരായി അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ സന്ദേശമാണ്. പിന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഗുണപാഠം, ഇത്തരം പുരുഷന്മാർ സ്ത്രീകളെ വശീകരിക്കാൻ, ഇത്തരം പുരുഷന്മാർ അത് ഒരു ബന്ധത്തിൽ മാത്രം അവശേഷിക്കുന്നതല്ല, അവർക്ക് ഇതുപോലെ ധാരാളം ബന്ധങ്ങളുണ്ടാവും, ധാരാളം സ്ത്രീകളായിരിക്കും. പിന്നെ നമ്മളൊരു അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മളെത്ര പോലെ നശിപ്പിച്ച്, നമ്മളൊരു കുടുംബജീവൻ നശിപ്പിച്ച്, നമ്മളെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത്, നമ്മളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച്, ഇതൊന്നും അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പറ്റൂല. ഒരു ഭർത്താവാണെങ്കിലോ, ഒരു ഭർത്താവ് നമ്മളെ ചീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമ്മളെടുത്തൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, എഗ്രിമെൻ്റ് ഉണ്ടാവും, നമ്മൾ കൊടുത്ത പണം ഉണ്ടാവും, നമുക്ക് കോടതിയിൽ പോകാം, കേസെടുക്കുക, എല്ലാം ഈടാക്കാം. പക്ഷേ അവിഹിതത്തിലൂടെ നമ്മളെടുത്ത് വന്ന ഒരാളിൽ നമ്മൾ എന്ത് ഈടാക്കും, ഒന്നും ഈടാക്കാൻ പറ്റില്ല. അയാൾ വളരെ സേഫായി പോകും. ഒരു കോടതി ചെന്നാൽ എന്താ പറയുക, ഇങ്ങനെ സെക്ഷലായിട്ടൊക്കെ ബന്ധപ്പെടണമെങ്കിൽ അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടല്ലേ എന്ന് ചോദിച്ചാൽ കോടതിയിലെ നിയമപരമായി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സഹോദരിമാർ എപ്പോഴും ഒരു ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെയോ ഒക്കെ രക്ഷകർത്തൃത്വത്തിൽ വളരെ സുരക്ഷിതമായി എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അന്യ പുരുഷന്മാരാരാവട്ടെ, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, ഒരു തരത്തിലുള്ള ബന്ധവും സ്വകാര്യമായ സന്ദേശ കൈമാറ്റങ്ങളും എന്തായാലും ഒരപകടത്തിലേക്ക് എത്തും. അതിലൂടെ നഷ്ടപ്പെടുന്നത് ഇഹലോകവും പരലോകമാണ്. പിന്നെ ഈ സ്ത്രീക്ക് സമാധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, തെറ്റിൽ നിന്ന് തിരിച്ചു വരുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്നാണ് ശരിക്കും. തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കാൻ കമനല്ല ദമ്പലഹു എന്നാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ അവസരമുണ്ട്. പശ്ചാത്തപിച്ച് നമ്മുടെ തെറ്റുകളെ കൊണ്ട് വന്ന ദുരന്തങ്ങളെല്ലാം നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു തരാം. ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരു ലൈഫ് നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ മുൻ ഭർത്താവ് വരുമോ അത് പോട്ടെ, മുൻ ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പക്ഷേ സ്വാഭാവികമായും എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആണെങ്കിൽ വസനു യസ്സിറുലി യുസ്ര, അള്ളാഹു നമുക്ക് എളുപ്പങ്ങൾ തരും. ഒമ യത്തഖില്ലാഹി യജ്അൽ ലഹു മഖ്റജ, തഖ്വയിലേക്ക് വരുമ്പോൾ അള്ളാഹു ആശ്വാസം നൽകും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തെറ്റുകൾ തിരുത്തി ഏറ്റവും നല്ല ഒരു മുത്തഖിയായ ഒരു മുഅ്മിനത്തായ ഒരു ലേഡിയായി മാറിക്കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ഭാവി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പശ്ചാത്തപിച്ച് നല്ലൊരു റൂട്ടിലേക്ക് പോവുക. അപ്പോൾ ഇയാളാണ് നല്ലതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ തരും, അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് തരും എന്ന് പറഞ്ഞു. ഇതൊരു പാഠമായിട്ട് എല്ലാ സഹോദരിമാരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ തൻ്റെ ജീവിതാനുഭവം ആരാണെന്നൊന്നും വ്യക്തമാക്കാതെ ഒന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ്, ഒന്ന് എഴുതി ബാക്കിയുള്ളവരെ അറിയിക്കണം നല്ലതാണ്. ധാരാളം സ്ത്രീകൾക്ക് അതൊരു ഗുണപാഠമാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമാണ്. അവരെ ഹസ്ബൻഡുമായിട്ട് 8 വർഷങ്ങളായിട്ട് അവരകന്നാണ് ജീവിക്കുന്നത്. ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ അകന്നാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ സഹോദരിയുടെ ഒരു അനിയത്തിയല്ലാത്ത കുടുംബങ്ങളെല്ലാം ഇവർക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഭർത്താവുമായിട്ട് ഈ അനിയത്തിക്ക് എന്തുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, അവരവിടെ പോവാറുണ്ട്, വിളിക്കാറുണ്ട്, അന്വേഷണം നടത്താറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ സഹോദരിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവരെ വീട്ടിലെ അവരെ ഉമ്മയും ഉപ്പയും അവിടെ താമസമായത് കൊണ്ട് തന്നെ ഇവർ വരുമ്പോൾ, അനിയത്തി വരുമ്പോൾ, പിന്നെ ഇവർക്ക് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ പോലും ഉമ്മാക്കുപ്പാക്കും വേണ്ടിയിട്ട് ഒന്ന് മിണ്ടും. കാരണം അത്രത്തോളം അവർ തമ്മിൽ അകന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അവരവരെ വോയിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം വെറുപ്പാണ്. എന്നാൽ ബന്ധം നിലനിർത്തണല്ലോ, ഉമ്മ എപ്പോഴും പറയും ബന്ധം നിലനിർത്തണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ എനിക്ക് അതിന് കഴിയുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ എനിക്കതിന് കഴിയുന്നില്ല, ഇനി ആ ബന്ധം നിലനിർത്തി പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്.
0: ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടെ ഭർത്താവാണെങ്കിലും അനുജത്തിയാണെങ്കിലും അവരൊരു തെറ്റിലേക്ക് പോവുകയാണെന്നുള്ളതാണല്ലോ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അത് തെറ്റിലേക്ക് പോകുന്നത് സ്വന്തം അനുജത്തിയും സ്വന്തം ഭർത്താവും ആകുന്നത് കൊണ്ട് ഇവരുടെ ടെൻഷനും ഇവരുടെ മാനസിക വിഷമങ്ങളൊക്കെ ഒന്ന് കൂടുന്നു മാത്രമുള്ളൂ. അപ്പോൾ ഈ രണ്ട് പേരെയും ഈ തെറ്റിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാം, അതാണല്ലോ ഏറ്റവും പ്രധാനം, ഏറ്റവും ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ, ഇതൊരു സംശയം മാത്രമല്ല യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളെപ്പോഴും ഈ അകലം നിന്ന് വിരോധം പറയുന്നതിന് പകരം എന്ത് ചെയ്യാച്ചാൽ, അനുജത്തിനെ വിളിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും ഗുണകാംക്ഷാപരമായിട്ടും എന്ത് ചെയ്യാണ് സംസാരിക്കാം. സംസാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. നമ്മുടെ ജീവിതം നശിപ്പിക്കാനൊന്നും അവൾ ആഗ്രഹിക്കേണ്ടായിരിക്കില്ല. പൊതുവേ എന്തായിരിക്കും, ഇങ്ങനെ ഒരു യാദൃച്ഛികമായൊരു ബന്ധം ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായിട്ട് ആരുമില്ലാത്തത് വിളിച്ചിട്ട് മോളെ എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്ന് എന്നോട് സംസാരിക്കല്ല, അതിൻ്റെ മുന്നിൽ യാതൊരു പരിഹാരമില്ല എന്ന് പറയാം. അതായത് ഇങ്ങനെ ഭർത്താവിന് നീയുമായിട്ടും നീക്കോ തമ്മിലൊരു കണക്ഷനുണ്ടോ എന്ന് എൻ്റെ മനസ്സിലൊരു ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. അപ്പോൾ അവർ റേഡിയോയിലൊക്കെ പറഞ്ഞാൽ വിചാരിച്ച കാര്യം ഒന്നും കൂടെ ആത്മാർത്ഥമായി സിൻസിയറായിട്ട് എന്ത് ചെയ്യുക, അനുജത്തിയോട് പറയാം. അപ്പോൾ അതിനുള്ള എവിഡൻസുകൾ എന്താണ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യാണ് അവൾ പറയുകയാണെന്ന്, എനിക്കങ്ങനൊരു ബന്ധമില്ല എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ, ശരി, നിനക്കങ്ങനൊരു ബന്ധമില്ലെങ്കിൽ പ്രശ്നമല്ലല്ലോ എന്ന് എന്ത് ചെയ്യാം, എനിക്ക് സംശയമുണ്ടാക്കുന്ന രൂപത്തിൽ എന്താണ് അളിയനോട് പെരുമാറാതിരുന്നാൽ എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. ഏതാ എനിക്ക് ബന്ധമല്ലല്ലോ, ബന്ധമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, അളിയനോട് അങ്ങനെ പെരുമാറാതിരിക്കാൻ ശ്രമിക്കാം. ഓ, അപ്പോൾ എവിടെയൊക്കെയാണ്, അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇവൾക്ക് വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ ആ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, മനസ്സിലെ. അപ്പോൾ അങ്ങനെയാണ്, അളിയനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നോ, നമുക്ക് ഒന്നിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അളിയൻ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഈ സംശയങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്, എനിക്ക് അസ്വസ്ഥമാകണം, ഉറക്കാം എന്ന് പറയാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടും. ഇനി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തൽക്കാലം ഈ വിവാഹം ഞാൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചോളി, എൻ്റെ ഭർത്താവായിരുന്നു കൊണ്ട് നമുക്കിത് പറ്റില്ലല്ലോ, അതാണ് കാര്യം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, ഉറഞ്ഞു പോകുക. അപ്പോൾ ഇതൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഒഴിവാകാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു തർക്കത്തിലേക്കോ ബഹളത്തിലേക്കോ പോവാതെ നമ്മുടെ വിഷമം ആത്മാർത്ഥമായി പറയുന്ന രൂപത്തിൽ സംസാരിച്ചാൽ അവർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അവർക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റും, ഇതേപോലൊരു സംസാരം, ഒരു സംശയകരമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ. അങ്ങനെ ബോധ്യപ്പെടുത്തി രണ്ടാളെയും തെറ്റുന്ന പിന്തിരിപ്പിക്കലായിരിക്കും നന്നായിരിക്കും.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ചേർന്നത് ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
3: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആൻ എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും എന്ന ആശയത്തിലൂന്നിയ സൂറത്തു ഇബ്രാഹീമിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്.

0: അബൂബക്കറിന്റെ
1: അബൂബക്കർ ശാത്തുരിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചു. കുട്ടികളും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിഫ്ദ് തജ്വീദ് പരിശീലന പരിപാടികൾ നയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള പ്രശസ്തിക്ക് കാരണം അബൂബക്കർ ശാത്തുരിയുടെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അദ്ദേഹത്തെ ലോകം മുഴുവൻ ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത് സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും മഖാമുകളിൽ അതീവ സ്വാഭാവികമായ മാറ്റവും ഹൃദയസ്പർശിയായ ഭാവവും ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിൽ അദ്ദേഹം വേറിട്ടു നിൽക്കുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രിയപ്പെട്ട കാര്യ എന്ന ഒരു പ്രശസ്തിയിലേക്ക് മനസ്സിലേക്ക് ഒഴുകുന്ന ഖിറാഅത്തുമായി അബൂബക്കർ ശാത്തുരി വേറിട്ടു നിൽക്കുന്നു എന്നത് വളരെ പ്രാധാന്യപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ്.
2: സൂറത്തു ഇബ്രാഹിമിന്റെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ആ വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതായത് ഫിറാവിൻ്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം, നിങ്ങളെ അവർ കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകല ചെയ്യുകയും നിങ്ങളുടെ പെണ്ണുങ്ങളെ കൊല്ലാതെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ട്, അതിലൊക്കെ നിങ്ങളുടെ റബ്ബിങ്കൽ നിങ്ങൾക്ക് വമ്പിച്ച ഒരു പരീക്ഷണമുണ്ട്. നിങ്ങളുടെ റബ്ബ് അറിയിപ്പ് നൽകിയ സന്ദർഭം, നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ നന്ദികേട് കാണിച്ചുവെങ്കിലോ നിശ്ചയമായും എൻ്റെ ശിക്ഷ കഠിനമായത് തന്നെയായിരിക്കും. മൂസാ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവർ മുഴുവനും കൂടി നന്ദികേട് കാണിക്കുന്ന പക്ഷം, എന്നാൽ നിശ്ചയമായും അല്ലാഹു ധന്യനും സ്തുത്യർഹനും തന്നെയാണ്.
1: മാഷാഅല്ലാ, ഇതിൽ സലഫി നമ്മുടെ ശുക്രുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഊന്നി പറയുന്നത്.
2: അതും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലരോട് സംവദിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് ആ വിഷയം അല്ലാഹു പഠിപ്പിക്കും.
1: നമ്മളിൽ രക്ഷിതാക്കൾ പറയാറുണ്ട്, അവൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പം അവനെന്താ അങ്ങനെ, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുക്കുന്നത്, അവന് പാർപ്പിടം ഒരുക്കുന്നത്. അപ്പം നമുക്ക് വല്ലാതെ അത് മനസ്സിനെ പിടിച്ചുലക്കും. നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ ആളുകൾ നമ്മളോട് ധിക്കാരം കാണിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കത് വല്ലാത്ത ഒരു സങ്കടമായി അത് തികട്ടി തികട്ടി വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു വിഷയം ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, സൂറത്തു ഇബ്രാഹീമിലെ ആയത്തുകളാണ്, 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഊതിക്കെട്ടത്. ഇതല്ലാത്ത എത്ര സന്ദർഭങ്ങളിൽ അള്ളാഹു എടുത്തു പറയുന്നു. ഓർമ്മ വരുന്ന ഒരു ഭാഗം സൂറത്തു മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് തോതനുസരിച്ച് മഴ ഇറക്കിത്തരുന്നു, ആ മഴ എന്തു ചെയ്യുന്നു, ഭൂമി തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ആ വെള്ളം മുഴുവൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിവുള്ളവൻ തന്നെയാണ്. മാത്രമല്ല, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നു, ഒരുപാട് കായികനികൾ, അതല്ലാത്ത ഫലസമൃദ്ധമായ കായികനികളും നിങ്ങൾക്ക് തരുന്നു. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് നാൽക്കാലികളിലും കപ്പലുകളിലും നിങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്നു, അവയുടെ രക്തത്തിൻ്റെയും ചലത്തിൻ്റെയും ഇടയിൽ നിന്ന് സമൃദ്ധമായ പാല് നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശ്വാസത്തിൻ്റെ പോലും നിയന്ത്രണമില്ലാത്ത നിസ്സാരരിൽ നിസ്സാരരാണ്. സലഫി, എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ആ 9 പേർ വാൽപ്പാറ വെച്ച് അപകടമുണ്ടായതാണ് ഓർക്കുന്നത്. അള്ളാഹു ഒരുക്കി ഇറക്കി കൊണ്ടുപോയില്ലേ അവരെ, ഭക്ഷണമൊക്കെ ഒരുക്കി, നിങ്ങൾ പോരൂ. അപ്പം 4 മാസം ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് മലക്കിന് വിട്ട് രേഖപ്പെടുത്തിയതല്ലേ നിങ്ങളുടെ 4 പേരുടെയും മരണം, അതവിടെയാണ്. ഒരു സംസ്ഥാനം കഴിഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. പ്രിയരെ, ആയത്തുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, എല്ലാം നമുക്ക് സമൃദ്ധമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് പണം ചോദിക്കുന്നില്ല, കുടിക്കുന്ന വെള്ളത്തിന് അല്ലാഹു മീറ്റർ റീഡിംഗ് വെച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എത്രയോ അത്ഭുതങ്ങൾ നമ്മളറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹൃദയം മിടിക്കുന്നു, കണ്ണിമ ചിമ്മുന്നു, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ലിറ്റർ കണക്കിന് രക്തമാണ് ഒരു ദിവസത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇതിനൊന്നും എനർജിക്ക് അല്ലാഹു നമ്മളിൽ നിന്ന് കാശ് ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അധ്വാനം മുഴുവനായിട്ട് അതിനുവേണ്ടി തന്നെ നീക്കിവെക്കേണ്ടി വരുമായിരുന്നു. ഇതൊന്നും അല്ലാഹു നമ്മളോട് ചോദിക്കുന്നില്ല, സൗജന്യമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു കേവലം ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്ത് പുല്ലുകൊടുത്ത് അത് നമ്മളോട് ധിക്കാരം കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രിയരെ ശ്രോതാക്കളെ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അവൻ്റെ ഭൂമിയിൽ പാർത്ത് അവൻ്റെ ശ്വാസം ശ്വസിച്ച് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയില്ല എങ്കിൽ ആ റബ്ബ് നമ്മളോട് പൊറുക്കുമോ എന്ന കാര്യമാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്.
2: അതോടൊപ്പം അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനു റബ്ബിന് ശുക്ര് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിർത്താനും അതിലേറെ വർദ്ധിപ്പിച്ചു തരുവാനും അള്ളാഹു സന്നദ്ധനാണ് എന്നാണ്. അപ്പം അത് ഈ ബനു ഇസ്രായീലരെ അഭിസംബോധന ചെയ്തിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്. ബനു ഇസ്രായീലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കല്ലാത്ത അനുഗ്രഹങ്ങൾ ലഭ്യമായിരുന്നു. പാകം ചെയ്ത ഭക്ഷണങ്ങൾ മന്നയും സലുവയുമായും ഒക്കെ അവർക്ക് ആകാശത്ത് നിന്ന് പടച്ചോൻ ഇറക്കിക്കൊടുത്തിരുന്നു. ഒരു അല്ലലും അലട്ടലും ഒരു മുട്ടുമില്ലാതെ അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്നു. അപ്പം അത് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറയാണ്, ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ തുടരാൻ, അതല്ലെങ്കിൽ അതിലേറെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രമാണ്, ലഇൻ ശക്കർത്തും, നിങ്ങളെന്തു ചെയ്യണം, ശുക്ര് ചെയ്യണം. അപ്പോൾ ശരിക്ക് സനൻസാരി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ഒരു ഒരു ചിന്ത വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നംലിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ് ഇത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് അവൻ ബോധ്യപ്പെടുമ്പോൾ അവൻ രണ്ടാമത് ചിന്തിക്കേണ്ട എന്താണ്, ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം, ഇപ്പോൾ ഹസൻ അൻസാരി എനിക്കൊരു ഒരു ഉപകാരം ചെയ്തു തന്നു, ഞാൻ തിരിച്ച് ഒരു താങ്ക്സ് എന്ന് പറയുന്നതിലൂടെ എനിക്ക് ആ നന്ദി അല്ലെങ്കിൽ കടപ്പാട് ഒരു ഏകദേശം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ഒരു വിശ്വാസി നന്ദിയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാചകമാണ് അവിടെ ഓർമ്മ വരുന്നത്, അഫല അക്കൂന അബ്ദൻ ഷക്കൂർ. അതാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് അഫല അക്കൂന അബ്ദൻ ഷക്കൂർ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് പറഞ്ഞാൽ, രാത്രി സുദീർഘമായി കാലിൽ നീര് വരുമാറ് ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ച് അതെന്തിനാണ് നബി എത്രയേറെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ച ഭാര്യയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്ദിയുള്ള അടിമകളാകണം. പക്ഷേ അതിൻ്റെ പ്രകടനം എങ്ങനെയാണ്, നന്ദിയുള്ള അടിമകൾ എന്നുള്ളതിൻ്റെ പ്രകടനം ഇൻഷാ അള്ളാഹ് യഥാർത്ഥത്തിൽ ആ ഒരു ഇബാദത്തുകളുടെ പൂർത്തീകരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
0: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, രചന നിർവഹിച്ചത് ഹനീന ടി കെ, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: ചുണ്ടിൽ ചായം തേക്കൽ, നേട്ടമാർക്ക്, ഹനീന ടി കെ. ഒരു പൂവിൻ്റെ ഇതളുകളിലോ പുലർക്കാലത്ത് കിഴക്കൻ ചക്രവാളത്തിലോ ഭംഗി കൂട്ടാനായി ആരും ചായം പൂശേണ്ടതില്ല. പ്രകൃതി അതിൻ്റെ സ്വാഭാവികതയിലാണ് ഏറ്റവും സുന്ദരമാകുന്നത്. എന്നാൽ കപടതകളില്ലാത്തതും നിഷ്കളങ്കതയുടെയും തനിമയുടെയും വസന്തവുമാകേണ്ട നമ്മുടെ കൗമാരക്കാരികളുടെ മുഖങ്ങൾ ഇന്ന് കോർപ്പറേറ്റ് കമ്പനികളുടെ പരീക്ഷണശാലകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം സ്വാഭാവിക രൂപത്തെ ഇഷ്ടപ്പെടുന്നതിനു പകരം കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളിൽ നിന്ന് മേക്കപ്പിൻ്റെ ബാഹ്യപാളികൾക്കുള്ളിൽ സ്വന്തം വ്യക്തിത്വത്തെ ഒളിപ്പിക്കാൻ ഒരു തലമുറയെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ആധുനിക സമൂഹത്തിൽ സൗന്ദര്യമെന്നത് കോർപ്പറേറ്റ് കമ്പനികളും സോഷ്യൽ മീഡിയയും നിശ്ചയിക്കുന്ന കൃത്രിമമായ ചില അളവുകോലുകളായി മാറിയിരിക്കുന്നു. വെളുത്ത നിറം, തികവുറ്റ ചർമ്മം, അളന്നുവച്ച ശരീരവടിവുകൾ എന്നിവയാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് പരസ്യങ്ങളിലൂടെയും ഇൻഫ്ലുവൻസർമാരിലൂടെയും നമ്മുടെ മനസ്സുകളിലേക്ക് നിരന്തരം കുത്തിവയ്ക്കപ്പെടുകയാണ്. മനുഷ്യസഹജമായ ചെറിയ വ്യത്യാസങ്ങളെപ്പോലും കുറവുകളായി ചിത്രീകരിച്ച് കൗമാരക്കാരിലും പെൺകുട്ടികളിലും കടുത്ത അപകർഷബോധം വളർത്തുക എന്നതാണ് ഈ ആഗോള വിപണിയുടെ തന്ത്രം. ഈ കണിയിൽ അകപ്പെടുന്നതോടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഒന്നിനു പുറകെ ഒന്നനായി സൗന്ദര്യവർദ്ധക വസ്തുക്കളും ചികിത്സകളും തേടിപ്പോകുന്നു. ബാഹ്യസൗന്ദര്യത്തിനു പുറകെയുള്ള ഈ അന്ധമായ ഓട്ടം സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രമുഖ ബ്രാൻഡ് ലിപ്സ്റ്റിക്കുകളിലും മേക്കപ്പ് സാധനങ്ങളിലും നാഡീവ്യൂഹത്തെപ്പോലും തകരാറിലാക്കുന്ന മാരക ലോഹങ്ങളടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാലയങ്ങളെ മേക്കപ്പ് വിമുക്തമാക്കാനുള്ള ചർച്ചകൾ പ്രസക്തമാകുന്നത്. അത് കേവലമൊരു അച്ചടക്ക നിയമമായി മാറാതെ കമ്പോളത്തിൻ്റെ ചൂഷണത്തിൽ നിന്ന് പുതിയ തലമുറയുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനുള്ള കരുതലോടെയുള്ള ഇടപെടലാകണം. ഇസ്ലാം സൗന്ദര്യത്തെയോ ശരീരസംരക്ഷണത്തെയോ നിരോധിക്കുന്ന മതമല്ല. വൃത്തിയും വെടുപ്പുമുള്ള ജീവിതത്തെ ഇസ്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ മനുഷ്യനെയും ഏറ്റവും മനോഹരമായ ഘടനയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 95:4. ഈ പ്രകൃതിദത്തമായ വൈവിധ്യത്തെ നാം നെഞ്ചേറ്റുകയാണ് വേണ്ടത്. ഒരു സ്ത്രീ തൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തിനകത്തും തനിക്കനുവദിക്കപ്പെട്ടവർക്ക് മുന്നിലും അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത് അന്യ പുരുഷരുടെ ശ്രദ്ധയാകർഷിക്കാനുള്ള പ്രദർശന വസ്തുവായി പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സൗന്ദര്യമായ ഹയാ ലജ്ജ എന്ന മൂല്യത്തിന് വിരുദ്ധമായി മാറുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ശാഖകളിൽപ്പെട്ടതാണ്. സ്വഹീഹുൽ ബുഖാരി. ചുണ്ടിലെ കൃത്രിമ ചായങ്ങൾ അല്പം ജലസ്പർശത്തിൽ അലിഞ്ഞുപോയേക്കാവുന്നതാണ്, എന്നാൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തീർക്കുന്ന സൗന്ദര്യം മരണത്തിനുമപ്പുറവും മങ്ങാതെ പ്രകാശമായി അവശേഷിക്കും.
0: ജസാകല്ലാ ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഹനീന ടി കെ രചന നിർവഹിച്ച ചുണ്ടിൽ ചായം തേക്കൽ നേട്ടമാർക്ക്. ഇതിന്റെ ശബ്ദാവതരണം നടത്തിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: വീക്ക്

0: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ചരിത്രത്തിൻ്റെ താളുകളിൽ ഒട്ടേറെ സത്യങ്ങൾ നാം അറിയാതെ കിടക്കുന്നു. തെറ്റുധാരണപരമായ വാർത്തകളാണ് പലപ്പോഴും ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ പുറത്തേക്ക് എഴുതിവിടുന്നത്. ബനു ഹാഷിമും ബനു ഉമയ്യയും ശത്രുക്കളോ മിത്രങ്ങളോ? ചരിത്രത്തിൻ്റെ വിശദീകരണവുമായി ചുവരെഴുത്ത് പരിപാടിയിൽ ഇപ്പോൾ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ثم അമ്മ ബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന സ്നേഹിതരെ, നമ്മൾ കഴിഞ്ഞ പരിപാടിയിൽ പങ്ക്തിയിൽ കർബലയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ രക്തസാക്ഷിയായതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കർബലയിൽ അദ്ദേഹത്തിൻ്റെ അർദ്ധസഹോദരങ്ങൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായിലൂടെയല്ലാതെ പിറന്ന മക്കൾ, പക്ഷേ തങ്ങളുടെ സഹോദരനോടുള്ള കൂറിൽ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ട് കർബലയിൽ അവർ അദ്ദേഹത്തോടൊപ്പം ഷഹീദായവരാണ്. അവരുടെ പേരുവിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഒന്ന് അബൂബക്കർ ഇബിനു അലി, മറ്റൊന്ന് ഉമർ ഇബിനു അലി, പിന്നൊന്ന് ഉസ്മാൻ ഇബിനു അലി. ഇതുപോലെ വേറെയും പേരുകൾ നമ്മൾ മനസ്സിലാക്കി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും. അവർ തങ്ങളുടെ സഹോദരനോടൊപ്പം ഹുസൈൻ റളിയല്ലാഹുവിനോടൊപ്പം കർബലയിൽ രക്തസാക്ഷികളായവരാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഇവിടെ ഊന്നി സംസാരിക്കുന്നത് അലി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കൾക്ക് പേരിടാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നീ പേരുകൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു ആ നാമങ്ങൾ തിരഞ്ഞെടുത്തത്? സ്വന്തം മക്കൾക്ക് പേര് വെക്കുമ്പോൾ തനിക്കേറ്റവും കൗതുകപ്പെട്ട ഇഷ്ടപ്പെട്ട പേരുകളാണല്ലോ ഒരു രക്ഷിതാവ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കേണ്ടതും എന്താണ്? ഷിയ സുന്നി അവലംബ കൃതികളെല്ലാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഈ പേരുകളിൽ മക്കളുണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തെ നിലനിർത്തിക്കൊണ്ട് ചില വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്തിൽ, ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ പ്രതിക്കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ഒരു കുടുംബമാണ് ബനു ഉമയ്യ കുടുംബം, അമവികൾ. അതേപോലെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരതുമ്പോൾ അമവി കുടുംബവും അതേപോലെ ഹാഷിമി കുടുംബവും, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേകമാക്കി പറഞ്ഞാൽ നബി കുടുംബവും, ചരിത്രത്തിൽ ഒരു കുടുംബ വൈരികളായി പരസ്പരം ശത്രുക്കളായി നിലനിന്ന് പോകുന്ന ഒരു ബന്ധമായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ആ രക്തസാക്ഷിത്വത്തിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് യസീദിനെയും അതേപോലെ തന്നെ യസീദ് പ്രതിദാനം ചെയ്യുന്ന അമവി കുടുംബത്തെയുമാണ്. യസീദിൻ്റെ ഭരണകാലത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി എന്നത് നേര്, പക്ഷേ അതിൽ യസീദിൻ്റെ പങ്കൊരിക്കലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യസീദിൻ്റെ ഗവർണർ കൂഫയിൽ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്, അതേപോലെ കൂഫ നിവാസികൾ, ഇറാഖിലെ ജനത, ഷമ്മർ ബിനു ദിൽ ജൗഷൻ, ഉമർ ഇബ്നു സഅദ് തുടങ്ങിയവരുടെ പങ്ക് പറയപ്പെടുന്നത് പോലെ ഒരിക്കലും യസീദിൻ്റെ പങ്ക് അതിൽ പറയപ്പെട്ടിട്ടില്ല. പ്രത്യുത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിൻ്റെ അടുക്കലേക്ക് താൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ ആഗ്രഹത്തെ പോലും വിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരിൽ ആയുധ പ്രയോഗങ്ങൾ നടത്തുകയും യുദ്ധം നയിക്കുകയും ചെയ്തിട്ടുള്ളത് വിപ്ലവകാരികൾ. അവിടെ അമവി കുടുംബത്തെ ഇകഴ്ത്തുക, അതേപോലെ അമവി കുടുംബത്തിലെ മെമ്പർമാരെ ഹാഷിമി കുടുംബത്തിൻ്റെ, നബി കുടുംബത്തിൻ്റെ സ്ഥിര വൈരികളായി ചിത്രീകരിക്കുക എന്നുള്ളത് പല ചരിത്ര ഗ്രന്ഥങ്ങളുടെയും സ്വഭാവമാണ്. പ്രത്യേകിച്ച് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ്, അബ്ബാസി കാലഘട്ടത്തിലാണ്, അബ്ബാസികൾ നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്നവരാണല്ലോ, ചരിത്ര രചന നടന്നിട്ടുള്ളത്. ആ ചരിത്ര രചനകളിൽ അബ്ബാസി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചെലവിൽ ഗ്രന്ഥരചന നടത്തിയ പലരും ആ ഭരണക്കൂറും അന്നക്കൂറും ശരിക്കവരുടെ രചനകളിൽ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പല എഴുത്തുകാരും, എല്ലാവരും എന്നല്ല, പല എഴുത്തുകാരും. അതുകൊണ്ട് തന്നെ ബനു ഉമയ്യയും ബനു ഹാഷിമും ചരിത്രത്തിലുടനീളം വൈരികളായി ശത്രുക്കളായി തുടർന്നു എന്ന രീതിയിൽ രചന വന്നു. അമവി കുടുംബത്തിലെ പല മെമ്പർമാരെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ പല നിലപാടുകളെയും അതിനെ പെരിപ്പിച്ച് അത് വലിയ കാര്യമായിട്ട് എഴുതുകയും, അതേപോലെ എന്നാൽ ബനു ഹാഷിമിൽ ചിത്രീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അബു സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് ബിന്തു ഉത്സ്ബ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. അബു സുഫിയാൻ്റെ ശത്രുതയെ പെരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആവോളം മികഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുണ്ട്. എന്നാൽ ഈ ചരിത്രകാരന്മാർ ബനു ഹാഷിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയായിരുന്നു അബൂ ലഹബ്. തബ്ബത് യദാ അബി ലഹബിൻ എന്ന സൂറത്ത് ഇറങ്ങിയത് തന്നെ അബൂ ലഹബിൻ്റെ വിഷയത്തിലാണ്. അതേപോലെ തന്നെ അബൂ ലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ അബൂ ലഹബിൻ്റെ ശത്രുതയ്ക്ക് ഒപ്പം നിന്ന ഉമ്മു ജമീലാണ്. അത് അബൂ സുഫിയാൻ്റെ ഭാര്യ അല്ല, പെങ്ങളാണ്. പക്ഷെ അബൂ ലഹബിൻ്റെ ശത്രുത, അതേപോലെ അബൂ ലഹബിൻ്റെ മക്കൾ ഉത്ബ ഉതൈബ ഇവരുടെയൊക്കെ ശത്രുത, ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അൽ ഹാരിസിൻ്റെ മകൻ ഒരു അബൂ സുഫിയാനുണ്ട്. ആ അബൂ സുഫിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു ഉപ്പ അബൂ സുഫിയാനല്ല, പിന്നെയോ ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാനാണ്. ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്നു, കൊടിയ ശത്രുവായിരുന്നു. അദ്ദേഹം മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരൻ കൂടിയാണ്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം പീഡിപ്പിക്കുകയും അയാൾ കവിയായിരുന്നു, കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും മനസ്സിന് വളരെ പോറലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്ക ഫത്ഹിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അബൂ സുഫിയാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചത്. പക്ഷേ പിന്നീട് മാപ്പ് യാചിച്ച് വീണ്ടും കടന്നു വന്നപ്പോൾ അബൂ സുഫിയാന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് ബനു ഹാഷിമിൽ അബൂ സുഫിയാന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് ബനു ഹാഷിമിൽപ്പെട്ടവരും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുതയിലുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ ശത്രുതയെ വലിയ ശത്രുതയായി കാണാതെ, എന്നാൽ അമവി കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൈരവും ശത്രുതയും വെച്ച് പുലർത്തിയ ചിലരെ പെരിപ്പിച്ച് അമവി കുടുംബം എപ്പോഴും ഇസ്ലാമിനെതിരിൽ, അതേപോലെ ഹാഷിമികൾക്കെതിരിൽ, നബി കുടുംബത്തിനെതിരിൽ എന്ന രീതിയിൽ ചരിത്ര രചനകൾ കാണുവാൻ സാധിക്കും. ആളുകളിൽ പലപ്പോഴും ഈ ഒരു വികാരം വളരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ, ബനു ഹാഷിമിൻ്റെ പ്രത്യേകതകൾ, ബനു ഉമയ്യയുടെ പ്രത്യേകതകൾ, ഇന്ന് ചിത്രീകരിക്കപ്പെടും വിധം ബനു ഹാഷിമും ബനു ഉമയ്യയും ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിശിഷ്യ നുബൂവത്തിൻ്റെ കാലഘട്ടത്തിൽ വൈരികളായിരുന്നോ ശത്രുക്കളായിരുന്നോ, ആ ഒരു അന്വേഷണമാണ് ഈ ചുവരെഴുത്തിൽ ഇൻഷാ അല്ലാ നമ്മൾ നിർവഹിക്കുന്നത്. ആരാണ് ബനു ഹാഷിം, ആരാണ് ബനു ഉമയ്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ ഉപ്പ ഹാഷിം, ഈ ഹാഷിമിൻ്റെ വാപ്പ അബ്ദു മനാഫ്. അപ്പൊ അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഹാഷിം. അവരാണ് നബി കുടുംബം, അവരുടെ വിശ്വാസികളാണ് നബി കുടുംബം അഹ്ലുൽ ബൈത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഹാഷിമിൻ്റെ സഹോദരനാണ്, പൂർണ്ണ സഹോദരനാണ് അബ്ദു ഷംസ്, അഥവാ അബ്ദു മനാഫിൻ്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ അബ്ദു ഷംസ്. വേറെയും അദ്ദേഹത്തിന് മക്കളുണ്ട്, നൗഫൽ, അതേപോലെ തന്നെ മുത്തലിബ്. ഈ അബ്ദു ഷംസ്, ഹാഷിം, അവർ സഹോദരങ്ങൾ, അബ്ദു മനാഫിൻ്റെ മക്കൾ. ഈ അബ്ദു ഷംസിൻ്റെ മകനാണ് ഉമയ്യ. ഉമയ്യ, ഈ ഉമയ്യയുടെ സന്താന പരമ്പരകൾക്ക് അമവികൾ എന്ന് പറയപ്പെടുന്നു, ഹാഷിമിൻ്റെ സന്താന പരമ്പരകൾക്ക് ബനു ഹാഷിം എന്ന് പറയപ്പെടുന്നു. അവരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായത്. അപ്പോൾ ബനു ഹാഷിമും ബനു ഉമയ്യയും ഒരു പിതാവിൻ്റെ മക്കളായി അവരുടെ തുടർ പരമ്പരയായിട്ടുള്ളവരാണ്. അവർ ചരിത്രത്തിൽ കണ്ണിചേരുന്ന പിതാമഹനാണ് അബ്ദു മനാഫ്. ഹാഷിമിൻ്റെ മക്കൾ സന്താന പരമ്പര അബ്ദുൽ മുത്തലിബിലൂടെ തുടർന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ അബ്ദുള്ള, അബൂ ലഹബ്, അതേപോലെ ഹാരിസ്, ഇങ്ങനെ പലരുമുണ്ട്. അബ്ബാസ്, ഹംസത്ത്, ഇവരൊക്കെ. ഹംസയും അബ്ബാസും ഇസ്ലാമിനെ സഹായിക്കുകയും ഇസ്ലാം ഉൾക്കൊള്ളുകയും ചെയ്തു. അബൂ ത്വാലിബ് ഇസ്ലാമിനെ സഹായിച്ചു, പക്ഷേ ഇസ്ലാം ഉൾക്കൊണ്ടില്ല. എന്നാൽ അബൂ ലഹബ് ഇസ്ലാമിനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും നബിയുടെ കൊടിയ ശത്രുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ബനു ഹാഷിമിൽപ്പെട്ട ആളാണ് അബൂ ലഹബ്, ഹംസത്ത്, അബ്ബാസ്, അതേപോലെ അബൂ താലിബ്. ഈ നാല് പേരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായത്. ബാക്കിയുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെ മരണപ്പെട്ടിരുന്നു. ആ ഈ ജീവിച്ചിരിപ്പുള്ള നാല് മക്കളിൽ അവരുടെ നിലപാടാണ് പറഞ്ഞത്. അതിൽ അബൂ ലഹബ് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു, വൈരിയായിരുന്നു. അബൂ ലഹബിൻ്റെ രണ്ട് മക്കൾ ഉത്ബയും ഉതൈബയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുഖയ്യ, ഉമ്മു കുൽസും എന്നിവരെ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് സ്വീകരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുത, നബിയുടെയോടുള്ള ശത്രുത നിമിത്തം അബൂ ലഹബ് സ്വന്തം മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒഴിവാക്കാനുണ്ടായത്. ഈ അബൂ ലഹബ് വലിയ ശത്രുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുള്ളത്. പറയുമ്പോൾ ബനു ഹാഷിമിൽപ്പെട്ട ആളാണ്. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ ഖാസിം, അബ്ദുള്ള ഇവരൊക്കെ മരണപ്പെട്ടപ്പോൾ അബൂ ലഹബ് നബിയുടെ പിതൃ സഹോദരൻ മാത്രമല്ല, അയൽവാസി കൂടിയാണ്, അയൽവാസി കൂടിയാണ്. അയൽവാസിയായ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അബ്തർ, അനന്തരമെടുക്കാൻ ഒരു ആൺ തരി ജീവിച്ചിരിപ്പില്ലാത്ത വാലറ്റവൻ എന്ന് കളിയാക്കുകയാണ് ചെയ്തത്. അയൽവാസിയാകുമ്പോൾ സമാശ്വസിപ്പിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. വിശിഷ്യ അയൽവാസിയും അടുത്ത ബന്ധുവാകുമ്പോൾ പിതൃ സഹോദരനായ അബൂ ലഹബ് സ്വന്തം മക്കൾ മരണപ്പെടുമ്പോൾ നോവേറ്റിയ മുറിവിൽ മുളക് തേക്കും വിധം വർത്തമാനം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ബനു ഹാഷിമിൽ അബൂ ലഹബിൻ്റെ സ്വഭാവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധന പ്രവർത്തന വേദിയിൽ കല്ലെറിയുകയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം തുടർത്തിയിരുന്നപ്പോൾ മണൽ വാരി എറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൂകി വിളിച്ച് പുത്തൻവാദിയാണ്, ഇവനെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് മിനയുടെ താഴ്വാരങ്ങളിൽ നടന്നിരുന്ന ആളാണ് ആര്? അബൂ ലഹബ്. അപ്പോൾ ഈ അബൂ ലഹബ് ആരാണ്? ബനു ഹാഷിമിൽപ്പെട്ട ഒരാളാണ്. ബനു ഹാഷിമിൽപ്പെട്ടവരും ഈ അബൂ ലഹബിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചിരുന്നു, ഇസ്ലാമിനെതിരിൽ വർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് അബൂ ലഹബ് മാത്രമല്ല, ഇപ്പം നാം പറഞ്ഞില്ലേ അബൂ സുഫിയാനെ കുറിച്ച്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ ഏത് അബൂ സുഫിയാൻ? ബനു ഹാഷിമിൽപ്പെട്ട അബൂ സുഫിയാൻ. മക്കം ഫത്തഹിലാണ് അയാൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിന് നേരെ. പക്ഷേ അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു. കവിത ജല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ ഹാരിസിൻ്റെ മകനാണ്. മുലകുടി ബന്ധത്തിൽ നബിസ്ലാ സ്വലമാ തങ്ങളുടെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നബിസ്ലാ സ്വലമാ തങ്ങൾക്ക് ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസിൻ്റെ ഉപദ്രവങ്ങൾ ഏറെ വേദനാജന്യമായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഖീൽ ഇബ്നു അബി ത്വാലിബ്, അതേപോലെ നൗഫൽ ഇബ്നുൽ ഹാരിസ്, ഇവരക്കാരെ ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികളാണ്. അബ്ബാസ് ഇബിൻ അബ്ദുൽ മുത്തലിബൊക്കെ ബദർ യുദ്ധത്തിലെ യുദ്ധബന്ദികൾ. ബദർ യുദ്ധത്തിൽ യുദ്ധബന്ദികൾ എന്ന് പറയുമ്പോൾ ഇവർ ബനു ഹാഷിമിൽപ്പെട്ടവർ. അഖീൽ ഇബ്നു അബി ത്വാലിബ്, നൗഫൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ബദറിലേക്ക് ആയുധമേന്തി വന്നവരാണ് ആര്? ബനു ഹാഷിമിൽപ്പെട്ട ഈ അഖീലും നൗഫലും ഒക്കെ. അവർ ബന്ദികളായിട്ട് പിടിച്ചിട്ട് പിന്നെ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക ചെയ്തത് അബ്ബാസിനെയൊക്കെ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, നമ്മളിപ്പോൾ പറഞ്ഞ ബനു ഹാഷിമിലെ അബൂ സുഫിയാൻ, അദ്ദേഹം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയുധം നയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടതുമില്ല, യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടതുമില്ല. അദ്ദേഹം ഓടി രക്ഷപ്പെടുക ചെയ്തത്.

0: കിടക്കാം. ചോദ്യം ഒന്ന്, ഹുദൂദ് എന്നതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്താകുന്നു? ഓപ്ഷൻ എ ഉദ്ദേശം, ബി നേടിയെടുക്കൽ, സി തടയൽ. ചോദ്യം രണ്ട്, ഹദ്ദുകൾ രണ്ട് തരത്തിലായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹുദൂദുൽ ഹലാൽ, ബി ഹുദൂദു സുന്ന, സി ഹുദൂദുൽ ഹറാം. ചോദ്യം മൂന്ന്, നോമ്പിന്റെ കാര്യത്തിൽ തന്നെ അള്ളാഹു ധാരാളം കൽപ്പനകളും വിലക്കുകളും നൽകിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു ആയത്ത് ഇതിൽ പറയുന്നുണ്ട്, അത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 184, ബി സൂറത്തുൽ ബഖറ 125, സി സൂറത്തുൽ ബഖറ 183.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
4: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. ദാനം ചെയ്യുക, സ്വർഗം നേടുക. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദാനധർമ്മവുമായി ബന്ധപ്പെട്ട, നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുകയുണ്ടായത്. അതിൽ ദാനധർമ്മത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് നാം പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. പലതവണ നാം കേട്ട ഒരു ഹദീസുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഓരോ മനുഷ്യരുടെയും അടുക്കിലേക്ക് ഈ രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുകയും അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ ഇയാൾ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത ആളാണ് എങ്കിൽ ഇയാളുടെ സമ്പത്തിൽ നീ വർധനവുണ്ടാക്കണമേ. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ പര്യാപ്തമാവുന്ന കാര്യമാണ് സദഖ എന്നുള്ളത്. ഇന്ന് നേരം പുലരുമ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടോ, അതിന് നമ്മൾ അർഹരാണോ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്ര രൂപയാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലായെങ്കിൽ രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥനയായിരിക്കും നമുക്കുണ്ടാവുക. രണ്ടാമത്തെ മലക്കിൻ്റെ പ്രാർത്ഥന എന്താ? ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഅ്തി ഉൻസികൻ തലഫ, അള്ളാഹുവേ ഇയാൾ കൊടുക്കാൻ മടി കാണിക്കുന്നവനാണ് എങ്കിൽ അവൻ്റെ സമ്പത്ത് മുഴുവനും നീ നശിപ്പിക്കണമേ, ഉള്ളതും ഇല്ലാതാക്കണമേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മലക്കുകൾ നമുക്കെതിരായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നാം ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കരുത് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ മരണസമയത്ത് ഏതൊരു നന്മക്കും കൊതിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും അവിടെ. ഏതൊരു നന്മ ചെയ്യാനും മനസ്സ് പാകപ്പെടുന്ന സമയമാണ് മരണമെങ്കിൽ ആ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സദഖ നൽകാനായിരിക്കും. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനായിരിക്കും മരണാസനനായി കിടക്കുന്ന മനുഷ്യർ ഓരോരുത്തരും ചിന്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് വേഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തണം, നന്മകൾ ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് അവൻ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചിലവഴിക്കാൻ, സദഖ നൽകാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വഅംഫഖൂ, നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിമ്മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക, മിൻ ഖബ്ലി അയ്യതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ആർക്കെങ്കിലും മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. മരിക്കുന്നതിൻ്റെ മുൻപ് മനുഷ്യരെ, നിങ്ങൾ ഓരോരുത്തരും ദാനധർമ്മം ചെയ്യണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്ത് ചിലവഴിക്കണം എന്ന് പറയുകയാണ്. കാരണം ആ മരണമെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഫയഖൂൽ, അവൻ പറയുന്നതാണ്, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരല്പസമയത്തേക്ക് എൻ്റെ മരണത്തെ നീയൊന്ന് നീട്ടിത്തരണമേ, എനിക്ക് ഒരല്പസമയം കൂടി ജീവിക്കാനുള്ള ഒരു സമ്മതം നീ നൽകണമേ, എനിക്ക് കുറച്ചുകൂടി ഒന്ന് ജീവിക്കണം. ഫഅസ്സദഖ, ഞാൻ ദാനധർമ്മം ചെയ്യാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം, യതീമായ മക്കൾക്ക് ഭക്ഷണം നൽകാം, വഅകും മിനസ്സ്വാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യാം അല്ലാഹുവേ, അതുകൊണ്ട് നീ എന്നെ കുറച്ച് സമയത്തേക്ക് എൻ്റെ മരണത്തെ നീ ഒന്ന് പിടിച്ചു നിർത്തണമേ, എനിക്ക് കുറച്ച് സമയമെങ്കിലും ദുനിയാവിൽ ജീവിക്കാനുള്ളൊരു അവസരം നീ നൽകല്ല എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകാം അല്ലാഹുവേ എന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞതിൽ ആ ദാനധർമ്മവും ഉൾപ്പെടുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സദഖയെപ്പറ്റി അവിടെ എടുത്തു പറഞ്ഞത്?
2: മരിക്കുന്ന നേരത്ത് എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം ഞാൻ എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ നേടിയെടുത്തതെല്ലാം, ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയതെല്ലാം, എൻ്റെ സാമ്രാജ്യം എനിക്ക് വെറുതെയായി എന്ന് തോന്നുന്ന എൻ്റെ സമ്പത്ത് മുഴുവനും വെറുതെയായി, എൻ്റെ എല്ലാവിധ ആസ്തികളും എനിക്ക് ഒന്നിനും പറ്റാത്തതായി എന്ന് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം കൊടുക്കാൻ അവൻ്റെ മനസ്സ് പാകപ്പെടുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടൊരു കാര്യവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ നമ്മുടെ എല്ലാ സമ്പത്തിൻ്റെയും യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? നമുക്കെന്തൊക്കെ സമ്പത്തുകളുണ്ടോ, എന്തെല്ലാം സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള താൽക്കാലികമായ അവകാശം മാത്രമാണ് മനുഷ്യരായ നമുക്കോരോരുത്തർക്കും അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് 100,000 രൂപ അയച്ചു തന്നിട്ട് ഇതിൽ 2,500 രൂപ നീ വേറൊരാൾക്ക് നൽകണം, ബാക്കിയുള്ള 97,500 രൂപ നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതെൻ്റെ അക്കൗണ്ടല്ലേ, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം ആർക്കൊക്കെ നൽകണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്ന് പറയുന്നതിൽ അതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതാണ് പ്രിയമുള്ളവരെ സക്കാത്ത്, സ്വദക്ക എന്നൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു നിശ്ചിത സമ്പത്ത് തന്നിട്ട് അതിൻ്റെ 2.5% നീ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, യതീമായ മക്കൾക്ക് ഭക്ഷണം നൽകാൻ നീ അതിന് സന്നദ്ധത കാണിക്കണം, അത് നിൻ്റേതല്ല, മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് നമ്മെ ഏൽപ്പിച്ചിട്ട് അതും കൊടുക്കാൻ നാം തയ്യാറാവുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, വളരെ ഗുരുതരമായ ശിക്ഷയായിരിക്കും നമുക്കുണ്ടാവുക. മനുഷ്യൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അവൻ ആർത്തി കാണിക്കുകയാണ് സമ്പത്തിനോട്. അവൻ സമ്പത്ത് എത്ര കിട്ടിയാലും അതിനോട് മതി വരാത്തവനാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോടുള്ള അവൻ്റെ താൽപ്പര്യം അത് കഠിനമായിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. ഒരിക്കലും ഒരിക്കലും നിർത്താത്ത ഒരു ലഹരിയായി മാറും ഈ സമ്പത്തിനെങ്ങനെ വാരിക്കൂട്ടുക എന്നുള്ള പ്രക്രിയ. എനിക്കത് വേണം, എനിക്കിത് വേണം, എന്തെല്ലാം നേടിയാലും ഒന്നിനോടും ആർത്തി മടുക്കാത്ത ഒരു മനസ്സായിരിക്കും മനുഷ്യൻ്റേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദാനധർമ്മം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ട്. ദാനധർമ്മം ചെയ്യുക, അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജാരിയായ സ്വതക്ക് നൽകാം, പള്ളിക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാം, മദ്രസകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്ന ഏതേത് സംരംഭങ്ങളുണ്ടോ അതിലേക്കൊക്കെ നമുക്ക് ദാനധർമ്മം ചെയ്യാവുന്നതാണ്. അതിലൂടെയൊക്കെ ധാരാളം പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ എല്ലാം പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ദാനം ചെയ്യുക, സ്വർഗം നേടുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. യോ ഹിഫ്ദുൽ ഖുർആൻ, സൂറത്തുൻ നഹലിലെ 107-ാം വചനം. നമ്മോടൊപ്പം ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 107-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

അവിടെ ദാലിക ബി അന്നഹു മുസ്തഹബ്ബു എന്നാണ് നിർത്തുകയാണെങ്കിൽ വായിക്കേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നില്ല, ചേർത്തി ഓതുമ്പോൾ ആ മദ് കളയപ്പെടും.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 107-ാം വചനം. നമ്മോടൊപ്പം ചേർന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യത്വമായിക്കോട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഇത്തിരി മനുഷ്യത്വമായിക്കൂടെ. എഴുത്ത് നസീമ വാടാനപ്പള്ളി. പുതിയ നാഷണൽ ഹൈവേ പണി പുരോഗമിക്കുന്നതിനിടയിൽ സംഭവിച്ച റോഡപകടങ്ങൾക്ക് കണക്കില്ല. പൊലിഞ്ഞുപോയ ജീവനുകളുണ്ട്, പരിക്കുപറ്റി കിടപ്പിലായവരുണ്ട്. ചാവക്കാട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ തന്നെ എത്രയോ പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. വാടാനപ്പള്ളിക്കടുത്തുള്ള ഏങ്ങണ്ടിയൂരിൽ ഏതാനും ദിവസം മുമ്പാണ് ഒരു സഹോദരൻ അതിരാവിലെ ടോറസ് ലോറിയുമായുണ്ടായ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ അയാളുടെ തലയിൽ ആ വലിയ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങി തൽക്ഷണം മരണപ്പെടുകയായി. അതിദാരുണമായ ആ രംഗം മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് അതിനേക്കാൾ നടുക്കമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാമതൊരു നോട്ടത്തിന് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവർക്ക് കഴിയില്ല. അന്യന്റെ രക്തം പോലും റീച്ചിനും ലൈക്കിനും ഉപയോഗപ്പെടുത്തുന്ന ഇന്നത്തെ തലമുറയെ ഭയപ്പെടേണ്ടതുണ്ട്. അതിലെ അവരുടെ ഉദ്ദേശശുദ്ധി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ആ രംഗം കണ്ടപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ നിന്നും ഉയർന്നു. താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അയാളത് ഇഷ്ടപ്പെടുമായിരുന്നു. തന്റെ വേണ്ടപ്പെട്ടവരായിരുന്നെങ്കിൽ അയാളതിന് കഴിയുമായിരുന്നു. അയാളുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും കാലം ക്രമേണ മായ്ക്കുമായിരുന്ന ആ മുറിവുകൾ ഈ വീഡിയോ കറങ്ങുന്നിടത്തോളം കാലം മായുമോ? ഇവർക്കൊന്നും മനസ്സാക്ഷിയില്ലേ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈയിടെ നടന്ന വാൽപ്പാറ ദുരന്തത്തിലും ഇതേ അനുഭവമുണ്ടായല്ലോ. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കാതെ ചോരയിൽ കിടന്ന് പിടയുന്ന വീഡിയോ എടുക്കാൻ മത്സരിക്കുന്നു പലരും. തക്ക സമയത്ത് ഹോസ്പിറ്റലിലെത്തിക്കാൻ വൈകിയതിനാൽ റോട്ടിൽ കിടന്ന് ചോര വാർന്ന് മരിച്ച എത്രയോ മനുഷ്യരുണ്ട്. പണ്ടൊക്കെ ഒരു അപകടമുണ്ടായാൽ കൈമൈ മറന്നെല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇന്ന് അപകടം കണ്ടാൽ പലരും ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ സെൽഫോൺ കയ്യിലെടുക്കുക എന്നതാണ്. ചൂടുള്ള വീഡിയോ ഇപ്പോൾ നടന്നത് എന്ന ക്യാപ്ഷനിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അവർ സംതൃപ്തിയടയുന്നു. ലൈക്കിനും ഷെയറിനും വേണ്ടി എന്തു തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്യന്റെ ചോരയെ, ജീവനെ, അഭിമാനത്തെ, രഹസ്യജീവിതത്തെ റീച്ചിനായി ഉപയോഗപ്പെടുത്തുന്നു. മരണവീട്ടിൽ പോലും കടന്നുകയറി ഇക്കൂട്ടർ അലോസരം സൃഷ്ടിക്കുന്നു. ഓരോ ദുരന്ത വാർത്തയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. അപ്പോഴേക്കും അടുത്ത വാർത്ത വന്നിട്ടുണ്ടാകും. എന്നാൽ ദുരന്തത്തിനിരയായവരുടെ വേണ്ടപ്പെട്ടവരുടെ വേദനകൾ അത്ര വേഗം മായില്ലല്ലോ. മറക്കാൻ ശ്രമിച്ചാലും ഇത്തരം വീഡിയോകൾ അവരിൽ മാനസികാഘാതം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുതന്നെ ഇത്തരം മാനസിക പീഡനം ഏൽപ്പിക്കുന്ന, മൃതശരീരങ്ങളോടുപോലും അനാദരവ് കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കൽ അനിവാര്യമാണ്. അന്യരുടെ രഹസ്യജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതും വേദനകളെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ഇസ്ലാം വിലക്കിയ കാര്യമാണ്. അതിനാൽ വിശ്വാസികളിൽ ആരും ഇത്തരം മരുതായ്മകൾ ചെയ്യുന്നവർ ആയിക്കൂടാ.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇത്തിരി മനുഷ്യത്വമായിക്കൂട്ടെ. രചന നിർവഹിച്ചത് നസീമ വാടാനപ്പള്ളി. ശബ്ദാവതരണം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد لكل.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്തു ആല ഇംറാനിലെ 136-ാമത്തെ വചനമാണ്.
6: أعوذ بالله من الشيطان الرجيم أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر

0: الآخذين فيها ونعم أجر العاملين. ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഉലായിക്ക, ഉലായിക്ക അവിടെ മദ്ദുണ്ട്, മദ് മുത്തസിൽ, ഉലായിക്ക എന്ന് അല്പം ദീർഘമായി ഓതുക. ജസാഉഹും, ജസാഉന്റെ അവിടെയും മദ് മുത്തസിലുണ്ട്. ജസാഉഹും, ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം. ജസാഉഹും മഗ്ഫിറ, മീമിന് ശേഷം മീമ് തന്നെയാണ് വന്നിട്ടുള്ളത്, ആ മീമിലേക്ക് ചേർത്തുകൊണ്ട് ഗുന്നത്തോടെ ഓതണം. മഗ്ഫിറത്തുമ്മി എന്നുള്ളിടത്തും അൽ ഇദ്ഗാമു ബിഗുന്നയാണ്. അതേപോലെ മിർ റബ്ബി അൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നൂനുസാക്കിനയിൽ പിന്നെ ലാമിറാ, ഈ രണ്ട് അക്ഷരങ്ങൾ ഏതെങ്കിലും വന്നാൽ ഗുന്നത്തില്ലാതെ ചേർത്ത് ഓതണം. അതുകൊണ്ട് മിൻ റബ്ബിഹിം അല്ല മിർ റബ്ബിഹിം, ആ നൂനവിടെ ഉച്ചരിക്കേണ്ടതില്ല. മിർ റബ്ബിഹിം വജന്നാത്തു, ജന്നാത്തിൽ നൂനിന് ശബ്ദുണ്ട്. വജന്നാത്തുജിരി, തുജിരി എന്നത് തൻവീൻ, ലമ്മു തൻവീൻ ഉണ്ട്. അതിനുശേഷം ത ആണ്, ഇഖ്ഫ ആണ്, ഇഖ്ഫാന്റെ അക്ഷരമാണ് വന്നിട്ടുള്ളത്. 15 അക്ഷരങ്ങൾ അതിൽപ്പെട്ടതാണ് ത. അതേപോലെ മിൻ തഹ്തിഹ എന്നതും ഇഖ്ഫ തന്നെയാണ്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, ഖ ഖ എന്ന് തന്നെ ഉച്ചരിക്കണം. ഖാലിദീന ഫീഹ അവിടെ നിർത്താവുന്നതാണ്, ജായിസ്. വനിഅമ അജറുൽ ആമിലീൻ നാം, അതാണതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. എന്താണ് അതിൻ്റെ മാന? ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളുടെ വിശേഷണങ്ങൾ ഉണർത്തുകയുണ്ടായി. ഉലായിക്ക, അക്കൂട്ടർ, ആ വിഭാഗം ആളുകൾ, ജസാഉഹും അവരുടെ പ്രതിഫലം, മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം, മഗ്ഫിറത്തുൻ പാപമോചനമാണ്, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള. ഓ ജന്നാത്തിൻ, സ്വർഗങ്ങളാണ്, തജിരി ഒഴുകുന്നു, സഞ്ചരിക്കും, മിൻ തഹ്തിഹ ആ സ്വർഗത്തിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തു കൂടി, അൽ അൻഹാർ ആ നദികൾ, നെഹർ അൻഹാർ അരുവികൾ, ഖാലിദീന സ്ഥിരവാസികളായിരിക്കും, നിത്യവാസികളായിരിക്കും, ഫീഹ ഫിൽ ജന്ന ആ സ്വർഗത്തിൽ, ആ സ്വർഗങ്ങളിൽ. വന്യമ്മ എത്രയോ നല്ലതാണ് അജറു പ്രതിഫലം, അൽ ആമിലീൻ പ്രവർത്തിക്കുന്നവരുടെ. അതായത് ഇങ്ങനെയൊക്കെയുള്ള മുത്തഖികളായ, സ്വർഗമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ വിശേഷണങ്ങളുള്ള ആളുകൾ, അവർക്കുള്ള പ്രതിഫലം നേരത്തെ ഒന്ന് ഉണർത്തി ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ, സ്വർഗാവകാശികളാണ്, മുത്തഖികളാണ് എന്നൊക്കെ. വീണ്ടും ഒന്നുകൂടി ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ, സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്ന, കോപം ഒതുക്കി വെക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന മഹസനീയങ്ങളായ ആളുകൾ, തിന്മകൾ ചെയ്തു പോയാൽ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, തിന്മകളിൽ ഉറച്ചു നിൽക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഉലായിക്ക, അക്കൂട്ടർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ ദോസ്, അവർ ആ ആളുകൾ, ദാലിക്ക തിൽക്ക ഉലായിക്ക, ദൂരെയുള്ള ആളുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയാനാണ്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനാണ് പിന്നെ ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബ് ലിൽ ബഈദ്, ദൂരെയുള്ള ഫാർ, ദൂരെയുള്ള ആളുകൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഉലായിക്ക എന്ന് പറയുക. കുറേ ആളുകളുണ്ടെങ്കിൽ അക്കൂട്ടർ, അപ്പോൾ ആ പറയപ്പെട്ട ആളുകൾ, നേരത്തെ പറഞ്ഞ ആളുകൾ. ഇവിടെ ഉള്ള ആളുകളെക്കുറിച്ചാണെങ്കിൽ ഹാദ ഹാദിഹി ഹ ഉലായി, ദീസ് ഈ ആളുകൾ, ഇക്കൂട്ടർ എന്ന് പറയും. ഹ ഉലായി ഉലായിക്ക, ഹ ഉലായി ഇക്കൂട്ടർ, ഉലായിക്ക അക്കൂട്ടർ. നാം ജസാഉഹും അവരുടെ പ്രതിഫലം, ജസാ എന്ന് പറഞ്ഞാൽ അജ്റ്, സവാബ്, അതായത് റിവാർഡ്, അവർക്കുള്ള പ്രതിഫലം എന്താണ്? ഈ സിഫത്തുകളൊക്കെയുള്ള വിശേഷണങ്ങൾ ഉള്ളവരായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്താണ്. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നാണ്. ജസായ, ജസാഅത്ത് എന്നൊക്കെ അതിന് പ്ലൂറലിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും പ്രതിഫലം ജസായ എന്ന് പറയും, ജസാഇൻ്റെ ജമായിട്ട്. മഗ്ഫിറത്ത് പാപമോചനമാണ്, മഗ്ഫിറത്താണ് അവർക്ക്. മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനമാണ്, അതായത് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കൊടുക്കുന്നതാണ്, മാപ്പാക്കി കൊടുക്കുന്നതാണ്, എല്ലാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആ നിലക്കാണ് അവർക്കുള്ള പ്രതിഫലം ഉള്ളത് എന്നുകൂടി നമ്മളവിടെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ യുവജന്നാത്ത്, തോട്ടങ്ങളാണ്, സ്വർഗങ്ങളാണ്. തജിരി ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹ ആ തോട്ടങ്ങൾക്ക് താഴെ, അൽ അൻഹാർ നദികൾ. ജന്നത്തിൻ്റെ ജമ്മാണ് ജന്നാത്ത്, സ്വർഗത്തിന് ജന്നത്ത് എന്നാണ്, തോട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്ലൂരല് ബഹുവചനമാണ് ജന്നാത്ത്. ജന്നാത്തും തജിരിമിന് തഹ്തിൽ അൻഹാർ, ധാരാളം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജന്നത്ത് പലതുണ്ട്, ജന്നത്തു, ജന്നാത്തു അദിൻ, ജന്നാത്തുൽ ഫിർദോസ്, ജന്നത്തുൽ മഅ്വ, ജന്നാത്തു, ജന്നാത്തുൽ മഅ്വ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രൂപത്തിലുള്ള പേരുകൾ സ്വർഗത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ജന്നത്തുൽ ഖുൽദ്, ശാശ്വതമായ തോട്ടങ്ങൾ ജനത്തിൽ, അതിലേറ്റവും ഉത്തമമായത്, ശ്രേഷ്ഠമായത്, ഉന്നതിയിലുള്ളത് ജനത്തിൽ ഫിർദൗസാണ്. അതുപോലെ തന്നെ ആ സ്വർഗങ്ങൾക്ക്, തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്, നെഹർ, അൻഹാർ, റിവർ, നദി, പുഴകൾ എന്നാണ്. ഫിഹാ മിനൻ നഈമിൽ മുഖീമി വൽ ബഹജ വസ്സുറൂർ വൽ ബഹ, ആനന്ദകരമായ നിത്യതയുടെ വളരെ, വൽ ഖൈരി വസ്സുറൂർ, നന്മയും സന്തോഷവും ഉണ്ടാക്കുന്നു, വൽ ഖുസൂർ വൽ മനാസിലുൽ അനീഖ അൽ ആലിയ, ഉന്നതമായ വീടുകളും കൊട്ടാരങ്ങളുമുള്ള, വൽ അഷ്ജാറുൽ മുസ്മിറ അൽ ബഹിയ, അതെ, വളരെ ഫലപുഷ്ടമായ ഫലങ്ങളുള്ള മരങ്ങളുള്ള, വൽ അൻഹാറുൽ ജാരിയാത്ത് ഫി തിൽക്കൽ മസാകിനി ത്വയ്യിബാത്ത്, ആ വിശുദ്ധമായ വീടുകൾ, ആ പാർപ്പിടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നതായ നദികൾ ഒഴുകുന്നതായ ഒരു കേന്ദ്രം, അങ്ങനെയൊക്കെയുള്ളത്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. ലാ യഹൗലൂന യഹവ്വിലൂന അൻഹ, അവരതിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. വലാ യബ്ഗൂന ബിഹ ബദലൻ, ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുകയില്ല. വലാ യുഗയ്യിറു മാഹും ഫീഹി മിനൻ നഈം, അവരാസ്വദിക്കുന്ന ആസ്വാദനങ്ങളിൽ, അനുഭൂതികളിൽ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുകയേയില്ല. വനിഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള. അമിറു ലില്ലാഹി ഖലീല, അവർ അള്ളാഹ്ക്ക് വേണ്ടി കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവർക്ക് ഫഉജിറു കസീറ, അവർക്ക് ധാരാളം പ്രതിഫലം നൽകപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അത്രയും അവർക്ക് നൽകിയതായ കാര്യങ്ങൾ, അവിടേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ സ്വർഗീയ ലോകത്തേക്ക്, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചതായ അനുഭൂതികളിലേക്ക് മത്സരിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചത്. സൂറത്തുൽ അങ്കബൂത്തിലെ 58-ാമത്തെ വചനം, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾക്ക്, ലനുബവ്വി അന്നഹു മിനൽ ജന്നതി ഗുറഫ, സ്വർഗങ്ങളിൽ നിന്ന് റൂമുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതാണ് ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതരാണ്. നിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര നല്ലതാണ് എന്നാണ്, എത്രയോ വളരെ നല്ലതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അറിയിക്കുന്നത്. സൂറത്തു സുമറിൽ കാണാം, വഖാലുൽ ഹംദുലില്ലാഹി അല്ലദി സദഖനാ വഅദഹു, അള്ളാഹുവിനാണ് സർവസ്തുതി, നമ്മളോട് ചെയ്ത വാഗ്ദാനം സത്യസന്ധമായി പാലിച്ചിട്ടുണ്ട്. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്ന, അതെ, സ്വർഗത്തിൽ നിന്ന് അനന്തരമെടുത്ത് അവിടെ റെഡിയാക്കി വെച്ചു സ്വർഗം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. ഫനിഅമ അജ്റുൽ ആമിലീൻ, എത്ര നല്ല പ്രതിഫലമാണ് സത്യവിശ്വാസികളായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾക്ക്. ഒരിക്കലും അള്ളാഹു അമലുകളൊക്കെ ഒന്നും പാഴാക്കുകയില്ല. വസ്ബിർ ഫൈൻ അള്ളാഹു അല യുദിയു അജറുൽ മുഹ്സിനീൻ, അജറ് എന്ന് പറഞ്ഞ സവാബ്, പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല മുഹ്സിനീങ്ങളിൽ നിന്ന്, മുത്തഖികളിൽ നിന്ന്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കി കളയുകയില്ല. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഒരിക്കലും തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുകയില്ല. എന്നെന്നും നിത്യവാസികളായി അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് അവർ അതിൽ കഴിഞ്ഞുകൂടും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അവൻ്റെ റഹ്മത്താണ്, അവൻ്റെ മഗ്ഫിറത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സൽക്കാരമാണ്, ഏറ്റവും വലിയ ഒരു സമ്മാനമായി കൊണ്ടാണ് അവരീ വലിയ സ്വഭാവത്തിന് ഉടമകളാണ്. അതെല്ലാം അവരുടെ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് അവർ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിന് കൃത്യമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചു എന്നാണ്. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, മാലാ ഐനുൻ റഅത്ത് വലാ ഊദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത അത്ര അനുഭൂതികളാണ് സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ഫഖ്റഉ ഇൻഷഅത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൂറത്തു സജദയിലെ ഈ ആയത്ത് ഓതിക്കോളൂ. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ ജസാഅൻ ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമായിക്കൊണ്ട് അവർക്ക് നാം ഹൈഡാക്കി മറച്ചു വെച്ചത് എന്താണെന്ന് ഒരാൾക്കും തന്നെ അറിയുകയില്ല. കൺകുളിർക്കുപ്പിക്കുന്നതായ അനുഭൂതികൾ, അതെ. അപ്പോൾ ഉലായിക്ക അക്കൂട്ടർ, അബു ജഅ്ഫർ ഇബ്നു ജരീർ തബരി റഹിമഹുല്ല പറഞ്ഞത്, അല്ലദീന ദക്കറ അന്നഹു അഅദ്ദ ലഹുൽ ജന്ന അല്ലതി അർളുഹ സമാവാത്ത് വൽ അർള്, ആകാശഭൂമികൾ വിശാലമായ, ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹു സ്വർഗമുണ്ട്, ഒരുക്കി വെച്ചവരായ ആളുകൾ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകി. മുത്തഖികളായ ആളുകൾ വസഫഹും ബിമാ വസഫഹും ബിഹി, അവരെ വിശേഷിപ്പിച്ചതിനോടൊപ്പം വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. ഹൗല ഇല്ലദീന ആദിഹി സിഫത്തുഹും, ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ. ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം. സവാബുഹും മിൻ അഅമാലിഹിം അല്ലതി വസഫഹും തആല തക്കറുഹു അന്നഹും അമിലൂഹ, അവർ ചെയ്തതായ, അവർ ജീവിതത്തിൽ അവർക്കുണ്ടായതായ ഈ ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾക്ക് ഉടമകളായ ആളുകൾ, അവർക്കുള്ള പ്രതിഫലം. മഗ്ഫിറത്തും മിൻ റബ്ബിഹിം അഫുവുല്ലഹും മിൻ അല്ലാഹ്, അല്ലാഹു അവർക്ക് മാപ്പാക്കി കൊടുക്കുന്നതാണ്. മിൻ ഉഖൂബ അൻ ഉഖൂബത്തിഹിം, അവരുടെ ശിക്ഷകളിൽ നിന്ന്. അലാമാ സലഫ മിൻ ദുനൂബിഹിം, മുമ്പ് കഴിഞ്ഞുപോയ പാപങ്ങൾക്ക്. വലഹും അലാമാ അതാഉല്ലാഹ ഫീഹി മിൻ അഅമാലിഹിം, അവർ അല്ലാഹുവിനെ അനുസരിച്ചതിൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലമായിക്കൊണ്ട്. ബിൽ ഹസന മിൻഹാ, അതെ, അവർ നന്മയിൽ അള്ളാഹുവിനനുസരിച്ചു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ജന്നാത്ത് അൽ ബസാത്തീൻ, അൽ ബസാത്തീൻ ബുസ്താന ജമ്മു ബസാത്തീൻ, അതാണ് തോട്ടങ്ങളാണ്. തജരി മിൻ തഹ്തി അൽ അൻഹാർ, തജരി ഖിലാൽ അഷ്ജാരിഹ അൽ അൻഹാർ വഫി അസ്ല അസാഫിലിഹ, അതിൻ്റെ താഴ്ഭാഗങ്ങളിലൂടെ ആ മരച്ചുവടുകൾക്കിടയിലൂടെ നദികൾ ഒഴുകുന്നതായ. ജസാ അല്ലഹും അലാ സ്വാലിഹി അഅമാലിഹിം, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാണത്. ഖാലിദീന ഫിഹ ദാഇമിൽ മഖാം ഫി ഹാദിഹിൽ ജന്നാത്തിൽ ലത്തി വസഫ, ഈ വർണ്ണിച്ചതായ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് നിത്യതയുടെ, അതല്ലെങ്കിൽ ശാശ്വതമായി കൊണ്ട് അവർക്കെന്നൊന്നും ജീവിക്കാവുന്നതാണ്. അവിടെ മരണമില്ലാത്ത ലോകമാണ്. ആസ്വാദനങ്ങളുടെ യാതൊരു ദുഃഖമില്ല, വിഷമമില്ല, യാതൊരു സങ്കടങ്ങളുമില്ലാതെ നാൾക്കുനാൾ അവിടെ നന്മകളും അതുപോലെ തന്നെ അനുഭൂതികളും ആസ്വാദനങ്ങളും ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഒരു സ്വർഗീയ ലോകം. എത്ര നല്ല പ്രതിഫലം കർമ്മങ്ങൾ തയ്യാറുണ്ടോ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് ധൃതിപ്പെട്ട് റബ്ബിലേക്ക് മത്സരിച്ചു കൊണ്ട്. സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബി, റബ്ബിലേക്കിൻ്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ധൃതിപ്പെടാൻ. വനിഅമ ജസാ ഉൽ ആമിലീന ലില്ല, അള്ളാഹ്ക്ക് വേണ്ടി അമൽ ചെയ്ത ആളുകളുടെ അവരുടെ പ്രതിഫലം എത്ര നല്ലതാണ്. അതെ, ഉലായിക ജസാ ഉഹും മഗ്ഫിറത്തു മിർ റബ്ബിഹിം എന്ന ഈ ഒരായത്ത്, സവാബുൽ മുത്തിഈൻ, അള്ളാഹുവിനെ അനുസരിച്ച ആളുകൾക്കുള്ള പ്രതിഫലം, അത് ഏറെ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരാൾക്കും ഒട്ടും കുറവ് വരുത്തുകയില്ല. അതാണ് സഹോദരങ്ങളെ, ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്ത് സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അവർക്ക് നൽകുന്നതായ വലിയ സമ്മാനമാണ്. മിൻ അൻവാഇൽ മഷ്റൂബാത്ത്, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളിൽ ആ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നതായ അരുവികൾ, പാലിൻ്റേതുണ്ട്, മദ്യത്തിൻ്റേതുണ്ട്, അതുപോലെ തന്നെ തെളിമയാർന്ന വെള്ളത്തിൻ്റേതുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് തേനിൻ്റെ അരുവികൾ, പാലിൻ്റെ അരുവികൾ എല്ലാം അവിടെയുണ്ട്, അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല യംദഹു തആല അൽ ജന്ന, സ്വർഗത്തെ അനുഗ്രഹമായിക്കൊണ്ട് അവിടെ മദ്ഹ് ചെയ്തു പറയുകയാണ്. എത്ര നല്ല പ്രതിഫലമാണ്! ആര് നൽകും? അല്ലാഹുവല്ലാതെ ആരാണ് ഈ ഇത് നൽകാൻ കഴിവുള്ളവൻ? അല്ലാഹു സുബ്ഹാനഹു വതആല ഉടമപ്പെടുത്തിയ, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകൾക്ക് തൻ്റെ സമ്മാനമായി അവർ ചെയ്ത അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഈയൊരു പ്രതിഫലം, ആ പ്രതിഫലം നേടിയെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. വഫി ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുൻ ഖിതാമുഹു മിസ്ക്, അതെ, കസ്തൂരിയുടെ സുഗന്ധമുള്ളതായ അതിൻ്റെ മൂടികൾ, അതിൻ്റെ അടപ്പുകൾ, അതെ, അവിടുത്തെ പാനീയങ്ങൾ എല്ലാം ഉണ്ട്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നത്, അതാണ് സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള പ്രതിഫലം. എന്നാൽ സത്യനിഷേധികൾക്ക് അതിൻ്റെ നേർ വിപരീതവുമായിരിക്കും. അപ്പം അതുകൊണ്ട് മുത്തഖികളായി, മഹ്സനീങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി നേടുന്ന ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ ഉടമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: അല്ലാഹു യുബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവികമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമെ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നും ഇങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു, സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല. എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ളതാ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കൈയൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ അമ്മക്ക് സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോട് പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ല മനസ്സോട് അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിലെത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്തൊരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു.

0: അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദെൻ എംപത്തറ്റിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
1: അപ്പോഴാണ് അവർ, ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും.
0: ആ അതെ അതെ,
1: സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീന് പൈസ പുറത്തു തരുന്ന പോലെ

0: വിശുദ്ധ ഖുറാന്റെ സൂറത്തുന്നഹലിലെ 97-ാമത്തെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്. മധുരം ഖുർആൻ കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: ഖലീഫ മുഹമ്മദ് അത്തുനൈജി അവരുടെ പാരായണമാണ് നമ്മളിപ്പോൾ മധുരം ഖുർആനിലൂടെ കേട്ടിട്ടുള്ളത്. സൂറത്തുന്നഹലിലെ 97-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്.
1: അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഒരു ഓഫറാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. ഇതിൻ്റെ തുടക്കം വളരെയധികം പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് ഒരു ജെൻഡർ ഇനീക്വാലിറ്റി, അതിൽ നിന്നൊരു ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. ആണാവട്ടെ പെണ്ണാവട്ടെ എന്നാണ് പറയുന്നത്. അതായത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും പിന്നെ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഒന്നായിരിക്കും എന്നാണ് ആയത്തിൻ്റെ തുടക്കം സൂചിപ്പിക്കുന്നത്.
0: ഈ പല മതത്തിൻ്റെ നിയമങ്ങളിലും പല മതങ്ങളുടെ നിയമങ്ങളിലും ആണിനെ പ്രത്യേകം പരിഗണിക്കുകയും പെണ്ണിനെ പ്രത്യേകം അവഗണിക്കുകയും ചെയ്യുകയാണ് എന്നൊരവസ്ഥ ഉണ്ട്. പക്ഷേ ഇസ്ലാമിലൊരിക്കലും ആരാധനയുടെ വിഷയത്തിൽ അങ്ങനെ ആണും പെണ്ണും രണ്ട് തട്ടിലല്ല. ആണിനെ വളരെ മികച്ചതായി കാണിക്കാൻ ശ്രമിക്കുന്ന, പെണ്ണിനെ അധമയായി കാണിക്കാൻ ശ്രമിക്കുന്ന പല മതഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ പല മതാചാരങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാം ഒരിക്കലും അതിൽ പെടൂല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ആണും പെണ്ണും തുല്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ പറയും അല്ല, ആണും പെണ്ണും ഒരുപോലെ അല്ലല്ലോ, വ്യത്യാസമുണ്ട്. ലൈസ സക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെയല്ല, അവരുടെ ശരീരപ്രകൃതി, മാനസികാവസ്ഥകൾ, ചിന്തകൾ ഒക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷേ ആണും പെണ്ണും നന്മ ചെയ്താൽ
1: അതിനുള്ള പ്രതിഫലം ഒരേ പരിഗണനയാണ് നൽകുന്നത്. പക്ഷേ ഈ ഒരു പിന്നെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് പരിഗണനയാണ് ഇസ്ലാം നൽകുന്നത്, അവഗണനയല്ല. പല കാര്യങ്ങളിലും പിന്നെ ഇളവുകൾ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് പുരുഷനാണ്. എന്നിട്ട് പോലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ രണ്ടും ഒരേ രൂപത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്.
0: അത് കർമ്മങ്ങൾ ചെയ്യാൻ അവസരവും സമയമൊക്കെ പുരുഷനേക്കാൾ ഒരുപക്ഷെ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ കിട്ടുക അല്ലേ?
1: യെസ്,
0: അതിലൊരു കൂടുതൽ പരിഗണന ഉണ്ട്. എന്തായാലും സത്യവിശ്വാസികൾ സന്തോഷിക്കേണ്ട ഒരു വിഷയം, ഞാൻ നന്മയൊക്കെ ചെയ്ത് വിശ്വാസമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ജീവിച്ചാൽ ഈ ഭൂമിലോകത്ത് തന്നെ എനിക്ക് ഗുണമുണ്ടെന്നാണ്. ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, നല്ല ഒരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ നൽകും. ശരിക്കും ആലോചിച്ച് നോക്കുക, ഒരു നല്ല ഒരു സുഖജീവിതത്തിന് വേണ്ടിയാണ് പല ആളുകളും അധാർമികതയുടെ വഴി തിരഞ്ഞെടുക്കുന്നത്.
1: യെസ്,
0: ഒരു ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് വിനോദയാത്ര നടത്തി അവിടെ അശ്ലീലങ്ങൾക്ക് അധാർമികതകൾക്കൊക്കെ സമയം കൊടുക്കുന്നത്, അങ്ങനത്തെ ചിന്തകൾക്ക് വേണ്ടി പോകുന്നത്, ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആവട്ടെ, ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞു പോയി തോന്നിയാസങ്ങളിൽ ഇടപെടുന്നതൊക്കെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷേ ആ നല്ല ജീവിതം അങ്ങനത്തെ ആളുകൾക്കല്ല കിട്ടുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് കിട്ടുക.
1: അതിൽ തന്നെ പ്രത്യേക ഒരു പോയിന്റ്, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കണമെന്ന്. സൽക്കർമ്മം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആണോ പെണ്ണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ

0: ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ്, യഥാർത്ഥത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു കുടുംബജീവിതം പരലോകത്തുണ്ടോ, അത് സാധ്യമാണോ എന്ന് നമ്മുടെ മനസ്സ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇഹലോക ജീവിതവും പരലോക ജീവിതവും സ്വർഗവും ഭൗതിക ജീവിതവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅ ബിമാ കാനു യഅമലുൻ. സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന, നമ്മുടെ കണ്ണുകളെ കുളിർപ്പിക്കുന്ന അനുഭവങ്ങൾ, സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾക്കും മനസ്സിലാക്കുക സാധ്യമല്ല എന്ന് പറയുമ്പോൾ, ഈ ലോകത്ത് നിന്ന് വളരെ വ്യത്യസ്തവും വ്യതിരിക്തവുമാണ് അത് എന്ന കാര്യത്തിൽ സംശയമല്ല. ഉറക്കമില്ലാത്ത, മരണമില്ലാത്ത ഒരു സന്തോഷ ജീവിതത്തെ, സന്തോഷങ്ങൾ മാത്രം, സുഖമനുഭവിക്കൽ മാത്രം ജോലിയായിട്ടുള്ള ഒരു സ്വർഗജീവിതത്തെ നമുക്കെങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത് വെച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുക? എന്നാൽ ഭാര്യമാരും മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു സംഗമവും ഒന്നിച്ചുള്ളൊരു കുടുംബജീവിതവും സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പരലോകത്ത് വെച്ച് മാതാപിതാക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഓഫറാണ് വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയ്യത്തുഹും ബി ഈമാൻ അൽഹഖ്നാ ബിഹിം ദുരിയ്യത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. സൂറത്തു തൂറിലെ 21-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അവരുടെ സന്താനങ്ങൾ അവരെ പിൻപറ്റുകയും ചെയ്താൽ അവരുടെ സന്താനങ്ങളെ അവരോടൊപ്പം അള്ളാഹു ചേർത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ചേർത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവരോടൊപ്പം എത്തിക്കുമെന്ന്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ല യർഫഉ ദുരിയ്യത്തൽ മുഅ്മിനി ഫീ ദറജതിഹി. സത്യവിശ്വാസിയുടെ സന്താനത്തെ അവൻ്റെ ദറജയിലേക്ക്, സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തും. വ ഇൻ കാനു ദൂനഹു ഫിൽ അമലി. ഒരുപക്ഷെ പ്രവർത്തനത്തിൽ ആ കുട്ടി ആ മാതാപിതാക്കളെക്കാളും താഴെയായിരിക്കാം. എന്നാലും അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി മക്കളെ അവരോടൊപ്പം എത്തിക്കും എന്നാണ് ഈ ആയത്തിന് വ്യാഖ്യാനമായിട്ട് അള്ളാഹു പറയുന്നത്. മാത്രമല്ല, നാളെ മലക്കുകളുടെ പ്രാർത്ഥനയായിക്കൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തു റഅദ് 23-ൽ, ജന്നാതു അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വസ്വാജിഹിം വദുരിയ്യാതിഹിം. ശാശ്വത സ്വർഗം, അതിൽ പ്രവേശിക്കും അവരുടെ മാതാ, അവരുടെ പിതാക്കളിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും നല്ലവരായ ആളുകൾ, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നുണ്ട്. സൂറത്ത് സുഖ്റഫിലെ 70-ാമത്തെ വചനത്തിൽ പറയുന്നു, ഉദ്ഖുലുൽ ജന്നത്ത അൻതും വാസുവാജുക്കും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഇണകളും വളരെ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയും എന്നാണ്. ഈ ആയത്തുകളെല്ലാം വിശദീകരിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ നമ്മുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ ജീവിക്കുന്ന പോലെ ഒരു പുനഃസംഗമം അവിടെ സാധ്യമാകും എന്നാണ്. യജ്മഉ ബൈനഹും ബൈന അഹ്ബാബിഹിം ഫിഹ മിനൽ ആബാഇ വൽ അഹ്ലീൻ വൽ അബ്നാ. സ്വർഗത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കുട്ടികളെയും എല്ലാം ഒരുമിച്ച് കൂടുകയും അവർക്ക് പരസ്പരം കണ്ട് കൺകുളിർക്കാനും സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, നാളെ പരലോകത്തു വെച്ച് പരസ്പരമുള്ള സംഭാഷണങ്ങളും മുഖാമുഖങ്ങളും നടക്കുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, വ്യത്യസ്ത തട്ടുകളിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ആളുകളെ, അവരുന്നതന്മാരാണെങ്കിലും അവരെ സന്ദർശിക്കുവാനും ആശയ വിനിമയങ്ങൾ നടത്തുവാനും അവസരമുണ്ടായിരിക്കുമെന്നാണ്. നരകത്തിലുള്ള ആളുകളോട് സ്വർഗക്കാർ സംസാരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പം കണ്ടാൽ മനസ്സിലാകും, പരസ്പരം തിരിച്ചറിയും, സംഭാഷണങ്ങളും വർത്തമാനങ്ങളും നടക്കുമെന്ന് തന്നെയല്ലേ. അപ്പം അഖ്ബല ബഅളുഹും അലാ ബഅളിന് യതസാഅലൂൻ, അവർ പരസ്പരം, എന്നിട്ട് അവർ പരസ്പരം എന്ത് ചെയ്യും, ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഖാല ഖായിലും മിൻഹും ഇന്നീ കാന ലീ ഖരീൻ. അപ്പം ചോദിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, പറയണേ അവിടുത്തെ സംഭാഷണങ്ങൾ, എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഭൗതിക ജീവിതത്തിൽ, ദുനിയാവിൽ വെച്ച് എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ എന്നോട് ചോദിക്കും, യഖൂലു ഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ സത്യപ്പെടുത്തുന്നവനാണോ, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരിഹാസപൂർവ്വം അവൻ എന്നോട് ചോദിക്കാറുണ്ട്. മാത്രമല്ല അവൻ പറയും, അഇദാ മിത്നാ വകുന്നാ തുറാബം വഇലാമൻ അഇന്നാല മദീനൂൻ, നമ്മൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ, എല്ലായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നവർ ചോദിക്കുന്നതാണ്. ആ സമയത്ത് അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, കാലഹൽ അന്തു മുത്തലി, ഉദ നോക്കി, നരകത്തിലേക്ക് നോക്കുന്നതാണ്. വത്തലാ ഫറാഹു ഫീ സവാഇൽ ജഹീം, അപ്പോൾ നരകത്തിൻ്റെ അടിത്തട്ടിൽ ആ പരലോകത്തെ ചോദ്യം ചെയ്ത പരിഹസിച്ച വ്യക്തിയെ കാണുകയാണെന്നാണ്. എന്നിട്ട് അവനുമായി സംഭാഷണങ്ങൾ നടത്തുന്നതാണ് തുടർന്നു വരുന്ന വാചകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടും മഹാനായ ഇബ്നു കതീർ റഹ്മഹുള്ള പറയുന്നത്, യുഖ്ബിറു തആല അൻ അഹ്ലിൽ ജന്ന അന്നഹു അഖ്ബല ബഅളുഹും അലാ ബഅളി യതസാഅലുൻ, സ്വർഗക്കാരായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കും, എന്നിട്ട് അവർ പരസ്പരം സംഭാഷണങ്ങൾ നടത്തും. എന്താ അവർ ചോദിക്കാൻ, അഹ്വാലിഹിം, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ, അവസ്ഥകൾ, വകൈഫ കാനു ഫി ദുനിയ, ദുനിയാവിൽ എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒദാലിക്കമിൻ ഹദീഥിഹിം അൻ ശറാബിഹിം, അവരുടെ പാനീയങ്ങളെക്കുറിച്ച് അവർ സംഭാഷണങ്ങൾ നടത്തും. വജ്തിമാഇഹിം ഫീ തുനാദിമിഹിം വഇശ്റത്തിഹിം ഫീ മജാലിസിഹിം, അവരുടെ സദസ്സുകൾ അവരൊരുമിച്ചുകൂടിയതിനെക്കുറിച്ച് പറയും. അതേപോലെ തന്നെ വഹും ജുലൂസുന അല സുറുർ, അവിടുത്തെ കട്ടിലുകളിൽ അവരിരിക്കും. വൽ ഹദമി ബൈന ഐദിഹിം, വേലക്കാരവർക്ക് ചുറ്റുമിങ്ങനെ നടക്കും. അങ്ങനെ യസ്ഔന വയജീഊന ബികുല്ലി ഖൈറിൻ അലീം മിൻ മആകിലിൻ വമശാരിബിൻ വമലാബിസിൻ, നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല പാനീയങ്ങളൊക്കെ ആയിട്ട് അവരവിടെ അതിൽ വ്യാപൃതരായിരിക്കും എന്നാണ്. വഗൈറു ദാലിക മിമ്മ ലാ ഐനുൻ റഅത്ത്, മറ്റു പല വസ്തുക്കളും അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കണ്ണും കാണാത്ത, വലാ ഊദുനു സമിഅത്ത്, ഒരു കാതും കേൾക്കാത്ത, വല ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങളാണ് അവർ അനുഭവിക്കുക എന്നാ പറഞ്ഞു. അപ്പോൾ മക്കളും മാതാപിതാക്കളും അല്ലാത്ത കുടുംബങ്ങളും എല്ലാവരും ഒന്നിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മരിച്ചുപോയ ചെറിയ കുട്ടികൾ അവരോടൊപ്പം ചേരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നൊക്കെ മനസ്സിലാക്കുന്നത് ഒരു പുനഃസംഗമം സാധ്യമാകുമെന്നാണ്. സുഹൃത്തുക്കളെ, ഈ പുനഃസംഗമത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ കാണുമ്പോൾ, നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം വരുന്ന ഒരു പുനഃസംഗമത്തെ ശരിയായി കാണുമ്പോൾ, ഒരുപക്ഷേ ആ ഒരു യാഥാർത്ഥ്യബോധം നമ്മളെ പരിവർത്തിപ്പിക്കാൻ പോകുന്നതാണ്. നാലു മക്കളിൽ ഒന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ, നാലു പേരുണ്ട്. അപ്പോൾ നാലു പേരെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരാൾ മരണപ്പെട്ടു പോയി എന്നാണ്. മരണപ്പെട്ടു പോയ ഒരാളെ മകനല്ലാതായി അവർ കാണുന്നില്ല, അത് മകനാണ്. കാരണം കൂടെ വരാൻ പോകുന്ന, പുനഃസംഗമിക്കാൻ പോകുന്ന ഒരു മകൻ, അതാണല്ലോ ഒരു വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? ലറബദ്ദാഹു മസൻ ലില്ലദീന കഫറു ഇംറാഅത്ത നൂഹിൻ വഇംറാഅത്ത ലൂത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് അവിശ്വാസികൾക്ക് അള്ളാഹു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അവർ നരകത്തിലാണ്, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവർ സ്വർഗത്തിൽ ഈ പ്രവാചകന്മാരോടൊപ്പം അവിടെ ഭാര്യമാർ പുനഃസംഗമിക്കുന്നില്ല എന്നാണ്.

0: കാരണം അവർ വിശ്വാസത്തിൽ വഞ്ചന കാണിച്ചു, അവരെ ചതിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെപ്പം പുനഃസംഗമിക്കാൻ പറ്റൂല. വമൻ സ്വലഹമിന്നാ പായിക്കും, നന്നായി ജീവിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ, അവർ തിന്മയിലേക്ക് വഴുതിപ്പോയാൽ, അവർ നിരീശ്വരത്വത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയാൽ, അവർ ഹദീസുകളെ തിരസ്കരിച്ചാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാതിരുന്നാൽ, അവർ ദീനിൻ്റെ ഉപദേശനിർദ്ദേശങ്ങളെ പരിഹസിച്ചാൽ, അവർ കൂട്ടം തെറ്റിപ്പോവും. നമ്മുടെ ഈ സ്വർഗത്തിലേക്കുള്ള സമാധാന യാത്രയിൽ ഒരുപക്ഷെ അവർ നമ്മൾ കൂടെ ഇല്ലാതാവും, അവരെ മറ്റൊരിടത്ത് കാണേണ്ട അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പുനഃസംഗമം ഒരു യാഥാർത്ഥ്യമാണെന്നും, മരണമില്ലാത്ത ഉറക്കമില്ലാത്ത ലോകത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവരോടൊപ്പം പുനഃസംഗമിക്കുമെന്നും, അന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരേക്ക് ദീൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ദീൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുവാനും നയിക്കുവാനുമുള്ള ഒരു പ്രചോദനവും ആത്മശക്തിയും നമുക്കുണ്ടാകും. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
2: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും, അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്തെഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദൂരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദൂരമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല, ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തോന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണപ്പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന്, നമ്മുടെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം, അത് വായിച്ചിട്ടുള്ള കാര്യമാണ്, ശരിയാണോ തെറ്റോ എന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച്, പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ, ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
3: വിളിച്ചുണ്ടാക്കിയിട്ട്
2: കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. മനുഷ്യനെ ആദരിച്ച മതം. സംസാരിക്കുന്നത് അബ്ദുറൌഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ്. ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അതോടൊപ്പം ഈ ഒരു ശബ്ദം കേൾക്കുന്ന മറ്റു ഇതര മതസ്ഥരെ, മനുഷ്യൻ്റെ വിഷയത്തിൽ ഇന്ന് ലോകത്ത് പലപ്പോഴും ശരിയായ വിധത്തിലുള്ള ആദരവ് നൽകാത്ത കാലഘട്ടത്തിലാണ്. ഒരു നായയേക്കാൾ മനുഷ്യന് പ്രാധാന്യമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നായയെ കൊന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു, മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നു, വധിക്കുന്നു. മനുഷ്യൻ്റെ വിഷയത്തിൽ ഒരു ആദരവോ ബഹുമാനമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജാഹിലിയത്തിലൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനൊക്കെ മുമ്പ് പരസ്പരം നിസാര വിഷയങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു സമൂഹം കഴിഞ്ഞുപോയി. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനവും ഇസ്ലാമിൻ്റെ ആഗമനവുമെല്ലാം. ആദരവും ബഹുമാനവും മനുഷ്യർക്ക് പരസ്പരം ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. നമ്മൾ മറ്റുതര മതസ്ഥരുടെ ആ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും മേൽജാതി, കീഴ്ജാതി, അതുപോലെ തന്നെ കീഴ്ജാതിയിലൂടെ ആളുകൾ നടന്നുപോയ വഴിയിലൂടെ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മേൽജാതിയുള്ള ആളുകൾ നടക്കുന്ന സമയത്ത് അവിടെ കീഴ്ജാതിയിലുള്ള ആളുകൾ കാണാതിരിക്കുക, ഇങ്ങനെ തുടങ്ങി വലിയ രൂപത്തിലുള്ള മനുഷ്യരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത, പരസ്പരം സ്നേഹിക്കാത്തൊരവസ്ഥ പോലും ഇന്നുപോലും നിലനിൽക്കുന്നു എന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വാർത്തയിൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരന് പോലും ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച്, ജാതിയുടെ വിഷയത്തിൽ, വർഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അത് ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറമായിക്കൊണ്ട് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ നിറമോ വംശമോ ഭാഷയോ സമ്പത്തോ ജാതിയോ ഗോത്രമോ ദേശമോ ഒന്നുമല്ല. മനുഷ്യനെ, മനുഷ്യൻ്റെ മൂല്യത്തെ നിർണയിക്കുന്ന മാനദണ്ഡമെന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മകളെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്. ഏ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യ കുലത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യന് അല്ലാഹു മറ്റു ഇതര ജീവികളിൽ നിന്ന് നൽകുന്ന വലിയ ശ്രേഷ്ഠതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ സൂറത്തു ഇസ്രാഇൻ്റെ 70-ാമത്തെ ആയത്താണ്. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഈ ആയത്തിനെ ഒന്ന് പരിശോധിക്കണം. അത് ഇതര മതസ്ഥരാണെങ്കിലും ഈ ആയത്തിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന പ്രാധാന്യം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വ ഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, മറ്റു ഇതര സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പ്രത്യേകമാക്കി അവർക്ക് ഫളലുകൾ നൽകി, ശ്രേഷ്ഠതകൾ നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്ന പല മതങ്ങളുടെയും ആചാരങ്ങളും വിശ്വാസങ്ങളും നോക്കുമ്പോൾ ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വംശപരമ്പരയുടെ പേരിൽ, അങ്ങനെ തുടങ്ങി പല അടിസ്ഥാനത്തിൻ്റെ പേരിലും ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ചില മതാചാരങ്ങളിലാകട്ടെ ജന്മം കൊണ്ട് തന്നെ ഉയർന്നവരും താഴ്ന്നവരും, സ്പർശിക്കാൻ പാടില്ലാത്തവർ, അകറ്റി നിർത്തേണ്ടവർ എന്നിങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള കാറ്റഗറികൾ പോലും പല വിശ്വാസ ആചാരങ്ങളിലും ഉണ്ട് എന്നതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇസ്ലാം ഒരു വിപ്ലവമായി എത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗമെന്ന് പറയുന്ന ഒരു പ്രസംഗത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മാതൃകയായി വന്ന പ്രവാചകൻ, നമുക്ക് പഠിപ്പിച്ചു നൽകണ ലാ ഫള്ല ലി അറബിയിൻ അല അജമി, ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ ലി അജമി അല അറബി, ഒരു അനറബിക്ക് അറബിയേക്കാളും ശ്രേഷ്ഠതയില്ല. ഒരു വെളുത്തവന് കറുത്തവനേക്കാളുമോ, കറുത്തവന് വെളുത്തവനെക്കാളുമോ

0: ശ്രേഷ്ഠതയില്ല. എപ്പോഴാണ് ശ്രേഷ്ഠതയുണ്ടാകുന്നത്? ഇല്ലാ ബിത്തഖ്വാം. ഹൃദയത്തിൽ നല്ല തഖ്വയും സൂക്ഷ്മതയും നന്മകളും നിറഞ്ഞ മനുഷ്യനാണോ അവനാണ് അള്ളാൻ്റെ അടുത്ത് ശ്രേഷ്ഠനായിട്ടുള്ളവൻ. അവനാണ് നല്ലവൻ, അവനാണ് പുണ്യവാളൻ, അവനാണ് മുന്തിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അന്നാസു മിൻ ആദമി വ ആദമു മിൻ തുറാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാചകമാണ്. അതായത് മനുഷ്യർ മുഴുവൻ, അത് ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം അവരുടെ തുടക്കമെന്നുള്ളത് ആദമെന്ന് പറയുന്ന പിതാവിൽ നിന്നാണ്. എന്നാൽ ആദമോ മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. എന്നു വച്ചാൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണു ചേരേണ്ടവരാണ്, നാളെ കബറിലേക്ക് ഇറക്കി വെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുലമഹിമ പറഞ്ഞുകൊണ്ടോ, വലിയ സമ്പത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ ഉന്നതനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തെ നന്നാക്കുക എന്നതാണ്. ഇസ്ലാം അത് പഠിപ്പിക്കുന്നുണ്ട്. ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, ഗോത്രത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തേണ്ടവരോ മാറ്റി നിർത്തേണ്ടവരോ ഇകഴ്ത്തപ്പെടേണ്ടവരോ അല്ല മനുഷ്യർ. മറിച്ച് മനുഷ്യരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ഇസ്ലാം നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല ചരിത്രം വായിക്കുമ്പോൾ അടിമയായിരുന്ന കറുകറുത്ത ബിലാലിനെ ശ്രേഷ്ഠനാക്കിയത് ഇസ്ലാമാണ് അല്ലേ. അടിമയിൽ നിന്ന് മോചിതനായി ആ ബിലാൽ റളിയല്ലാഹു അൻഹു, പിന്നീട് പരിശുദ്ധമായ കഅബാലയത്തിൽ വന്ന് ബാങ്ക് വിളിക്കുന്ന ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസിനെയും കൈകൊടുത്തിട്ട് ഇവിടെ ആർക്കും വ്യത്യാസമല്ലട്ടോ, തൊലിവെളുപ്പിലല്ല കാര്യട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഇസ്ലാമിൽ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അവർക്ക് കൃത്യമായി അത് തൊലിവെളുപ്പിൻ്റെ വിഷയത്തിലല്ല, അല്ലെങ്കിൽ ഒരടിമയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. എത്ര വലിയ ഒരു തത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്! ഈ ഇസ്ലാമിനാണ് ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ അടുക്കൽ ആദരവ് ലഭിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അടിവരയിടേണ്ട പോയിന്റാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്, വിശ്വാസികളെ എന്നല്ല, മുസ്ലിമീങ്ങളെ എന്നല്ല, മറിച്ച് ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടു. ഇന്ന ഖലഖ്നാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. മിൻ ദക്കരിൻ വ ഉൻസ, അത് ഒരാണായി പെണ്ണായി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ, ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്. എന്നിട്ട് അല്ലാഹു പറയാണ് വജഅൽനാകും ശുഊബൻ വ ഖബായില, അല്ലാഹു പറയാണ് ചില ഗോത്രങ്ങളായി, അതുപോലെ തന്നെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ആദരണീയരാര്? അത് വെളുത്തവനോ കറുത്തവനോ എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി അല്ല, മാനദണ്ഡമല്ല അല്ലാഹു വെച്ചത്. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാകും, നിങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് നന്മകൾ സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ഹുജറാത്തിൻ്റെ 13-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വമെന്നുള്ളത് മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും, അത് ഒരു അവിശ്വാസിയാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ട സ്ഥാനവും മാനവും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകൾ ചെയ്യുന്നത് അമുസ്ലിമീങ്ങളെ കണ്ടാൽ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണസമയത്ത് പോലും തൻ്റെ പടയെങ്കി ഒരു ജൂതൻ്റെ കയ്യിലായിരുന്നു പണയം വച്ചിരുന്നത്. അതുപോലെ തന്നെ അയൽവാസികൾ പലപ്പോഴും ക്രൈസ്തവരും അതുപോലെ തന്നെ ജൂതന്മാരുമായിരുന്നു എന്ന് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടടത്തു വെച്ച് കൊല്ലാനായിരുന്നുവെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മൂല്യങ്ങൾക്ക് എതിരാണല്ലോ അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നത് നിങ്ങൾ വിമർശകർ കൂടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മുസ്ലിമീങ്ങളിലേക്ക് വന്നാൽ പോലും, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ എടുത്തു വച്ചാൽ പോലും, നിസ്കാരത്തിൻ്റെ സ്വഫ് നിൽക്കുന്ന വിഷയം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാകും, രാജാവുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ടാകും, എല്ലാവരും ഒരേ സ്വഫിൽ നിൽക്കും. അവിടെ മുന്തിയ ആൾ എന്ന നിലക്ക് പ്രത്യേക ഒരു സ്ഥാനമൊന്നും കൊടുക്കില്ല. ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മങ്ങൾ എടുത്തു നോക്കുക, അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും, പണമുള്ളവനും പാവപ്പെട്ടവനും വലിയ സമ്പത്തിൻ്റെ ഉടമയും പല രാജ്യങ്ങളുടെയും രാജാക്കന്മാരും നേതാവുമാരും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ നയിക്കുന്ന ആളുകളും എല്ലാവരും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഒരേപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന വേളയാണ് ഹജ്ജ് എന്നുള്ളത്. അവിടെ ഒരിക്കലും ഒരു ഗോത്രമോ ഒരു നാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും ഒരാൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മരിക്കുന്ന സമയത്തോ ഖബർ എന്നത് എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഓരോ നാട്ടിലെയും ചര്യകൾ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ എല്ലാവരും പോകേണ്ട സ്ഥലം ഒന്നാണ്, എല്ലാവരും പോകുന്നത് ഒരേപോലെയാണ്. മൂന്ന് കഷ്ണം തുണിയിൽ, അത് ചിലപ്പോൾ ആ തുണിയിലുള്ള റേറ്റിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നതല്ലാതെ ഈ മനുഷ്യൻ പോയി കിടക്കേണ്ട സ്ഥലം ഒന്നു തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ പണമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ കുലമഹിമകളോ അങ്ങനെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പരിഗണിക്കുകയില്ല. ആദരവ് ലഭിക്കേണ്ടത് മനുഷ്യനാണ്. മനുഷ്യന് കൃത്യമായ ആദരവും ബഹുമാനവും നൽകണം. ഇവിടെ ഒരു മനുഷ്യനേക്കാൾ നായക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഇസ്ലാം ഇടപെടുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഏതു മനുഷ്യനാണെങ്കിലും ശരി, മറ്റു ഇതര ജീവികളെക്കാൾ മനുഷ്യന് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന് ആദരവ് ലഭിക്കുന്നതപ്പോൾ അവൻ നന്മകൾ ചെയ്യുമ്പോഴും സുഹൃത്തുക്കൾ ചെയ്യുമ്പോഴും നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴുമാണ്, അവൻ്റെ ഹൃദയം നന്നാകുമ്പോഴാണ് എന്ന് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനം. അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും ആദരവും ലഭിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ മറ്റു ഇതര ജീവികളെക്കാളും ആദരവ് ലഭിക്കേണ്ടവനാണ്. ഇസ്ലാം ആദരവ് നൽകുന്നുണ്ട്. മറ്റു ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് മനുഷ്യനെന്ന ഒരു മനുഷ്യനായി ജനിച്ചു എന്നതുകൊണ്ട് ആ മനുഷ്യനെ ആദരിക്കണമെന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്, സൃഷ്ടാവ് ആദരിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടികൾ ഏതായാലും മനുഷ്യർ പരസ്പരം ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കൃത്യമായി ഈ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ അടുത്തറിയുന്നവർക്ക് ഇസ്ലാമിൻ്റെ മനോഹാരിതയെ തിരിച്ചറിയാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. ഗഹനവും പഠനാർഹവുമായിരിക്കുന്ന സംസാരമായിരുന്നു ഇപ്പോൾ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നാം കേട്ടത്. മനുഷ്യനെ ആദരിച്ച മതം എന്ന വിഷയത്തിൽ ബഹുമാന്യ സുഹൃത്ത് അബ്ദുറൌഫ് അൽഹികമി തിരുവനന്തപുരം സംസാരിക്കുകയായിരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بسم الله الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد സ്നേഹം ഉള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് കഴിഞ്ഞ് പതിവ് പോലെ റേഡിയോ വൈബ്സിൻ്റെ തുടക്കം നമുക്ക് ഇൻസൈറ്റ് ആണ്. ഇന്ന് ഇൻസൈറ്റിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്ന ചോദ്യത്തെ ആസ്പദമാക്കി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഇൻസൈറ്റ് കേട്ടുവരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് സാധാരണയായി ചില ആളുകൾ പറയാറുള്ളതാണ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ വന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ചില നിയമങ്ങളൊക്കെ അവിടുന്നും ഇവിടുന്നും എഴുതിയുണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങളാണ്, പ്രവാചകൻ്റെ ചിന്തയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അതല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് വഹിയൊന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു വഹയുമില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇത് പറയുന്ന ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോട് നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു തൻ്റെ ബുദ്ധിയിൽ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ചില രചനകൾ നടത്തിയതാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പം ചരിത്രത്തിലെ കൃത്യമായിട്ടുള്ള ചില അവതരണങ്ങൾ അത് ഒരു ബുദ്ധി കൊണ്ട് കണ്ട, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അതുപോലെ തന്നെ 12 അരുവികൾ, അത് 12 എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റിയ കാര്യമല്ല. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം, കപ്പലിൻ്റെ അദ്ദേഹത്തിൻ്റെ 950 വർഷമാണ് അദ്ദേഹം ജീവിച്ചത്, ദഅവത്ത് നടത്തിയത്. ഈ എണ്ണങ്ങളൊന്നും ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. മാത്തമാറ്റിക്സ് എന്നല്ലെങ്കിൽ ഒരു കണക്ക്, ചരിത്രത്തിലെ കണക്ക് എന്നുള്ളത് അതൊരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ എണ്ണം അവിടെ എത്രയാളായിരുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ട് കണ്ടെത്തി എന്നുള്ള വാദം യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ മുമ്പിൽ തകരുകയാണ്. ഒരിക്കലും തന്നെ ഒരു ചരിത്രത്തിൻ്റെ കൃത്യമായ മേഖലകളെ ഒരു ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെയും സ്വർഗത്തെപ്പറ്റി പറയുന്നു, നരകത്തെപ്പറ്റി പറയുന്നു, ഖബറിനെപ്പറ്റി പറയുന്നു, മരണത്തെക്കുറിച്ച് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു മരിച്ചിട്ടില്ലാത്ത മനുഷ്യനെങ്ങനെയാണ് മരണത്തെക്കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക? മരണാനന്തര ശേഷം ഒരു ലോകത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് തിരിച്ചു വരാതിരിക്കെ എങ്ങനെയാണ് ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറയുക ഒരിക്കലും അബദ്ധം പറ്റാത്ത രീതിയിൽ? അപ്പോൾ ഇതൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന വാദത്തെ തകർത്ത് കളയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ വാദത്തെ എതിർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇത് കെട്ടി ഉണ്ടാക്കിയതാണ്, സ്വന്തം ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന ഒരു വാദം പ്രവാചകൻ്റെ എതിരാളികൾ പോലും ഉന്നയിച്ചിട്ടില്ലെന്ന് വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകൻ ഇത് കെട്ടിപ്പറഞ്ഞു എന്നല്ല അവർ പറഞ്ഞത്, നേരെ മറിച്ച് അവരുടെ വാദം എന്താണ്? വഖാലു അസാതിറുൽ അവ്വലീൻ ഇക്തതബഹ ഫഹിയതും ലഅലൈഹി ബുക്രതം വഅസീല. അത് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ പൗരാണികരായിട്ടുള്ള ആളുകളുടെ കഥകൾ അദ്ദേഹം കെട്ടിപ്പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി പറയുകയില്ല, പൗരാണിക കഥകൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന എന്നൊരു പിന്നെ വായനയാണ് അവർ നടത്തിയത്. അതല്ലാതെ പ്രവാചകനോട് പരത്തിരുന്ന് ഈ സാമൂഹിക ചുറ്റുപാടുകളെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പിന്നെ കെട്ടിപ്പറച്ചിൽ നടത്തി എന്നത് അവിടുത്തെ എതിരാളികൾ പോലും യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാഗോയിൽ പോയിരിക്കുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി അണഞ്ഞു പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ അണഞ്ഞു പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോകുന്നു, പേടിച്ചു പോകുന്നു. അപ്പോൾ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ പേടിയുണ്ടായത്? ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം അങ്ങനെയാണല്ലോ. അപ്പോൾ പ്രവാചകൻ സ്വന്തമായി കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ആവശ്യമെന്ത്? അത് എനിക്ക് എന്നെ സഹായിക്കാൻ ഇതാ ഒരാളിവിടെ എത്തിയിരിക്കുന്നു എന്ന അതിയായ സന്തോഷമല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകേണ്ടത്. ഞാനിതാ കുറേ കാലമായി ഒരു ഗ്രന്ഥം രചിക്കാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മാറ്ററുകൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതിനുള്ള സഹായി എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് പ്രവാചകൻ. യഥാർത്ഥത്തിൽ ഈ വിമർശകന്മാരുടെ വിമർശന പ്രകാരം ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ എന്താണ് ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായി ഭയന്നു പോയി. പ്രവാചകൻ നമുക്കറിയാം ധൈര്യശാലിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ആരോഗ്യവാനാണ്, ശക്തനാണ്. പക്ഷെ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു പോയി. എന്ത് മനസ്സിലായി? ഇത് അള്ളാഹുവിൻ്റെ വഹയാണ്, അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അത് കെട്ടി ഉണ്ടാക്കിയതല്ല. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കെട്ടിയുണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം പ്രവാചകൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലങ്ങൾ അഥവാ ഏകദേശം ഒരു 6 മാസത്തോളം വഹയികൾ നിലച്ചുപോയ കാലഘട്ടമുണ്ടായിരുന്നു, അഥവാ ഫത്രത്തുൽ വഹയിൻ്റെ കാലഘട്ടം. എന്തിനാണ് ഈ 6 മാസക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരാതെ ബുദ്ധിമുട്ടി നടന്നത്? ഇവിടെ വാദപ്രകാരം പ്രവാചകൻ കേതി ഉണ്ടാക്കിയതാണെങ്കിൽ പ്രവാചകൻ എപ്പോൾ വേണമെങ്കിലും എഴുതാലോ, എപ്പോൾ വേണമെങ്കിലും പ്രവാചകന് തൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കാം. പക്ഷേ 6 മാസക്കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി വരാതെ മാനസികമായ പ്രയാസത്തിൽ ഏർപ്പെട്ടു. ഇത് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ടും നമുക്ക് സ്ഥിരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു എഴുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പ്രവാചകൻ്റെ അടുക്കൽ നിന്നുണ്ടായതാണെങ്കിൽ എന്തിനാണ് അങ്ങനെയൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയത്? ഇനി മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയും പ്രവാചകൻ്റെ ബുദ്ധിവൈഭവവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആളുകളാണല്ലോ മക്കയിലുണ്ടായിരുന്നത്. അവരൊരിക്കലും ഇങ്ങനെ ഒരു ആരോപണം പറയാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ എഴുതാനറിയുന്ന വായിക്കാനറിയുന്ന ഒരാളല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫഇൻ കുൻത ഫീ ശക്കി മിമ്മ അൻസൽന ഇലൈക് ഫസ്അലില്ലദീന യഖ്റഊൻ കിതാബ മിൻ ഖബലിക് ലഖദ് ജാഅക അൽഹഖു മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. നിനക്ക് മുമ്പ് വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ള ആളുകളോട് ഇതിനെന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു നോക്കൂ. കാരണം അവർക്കറിയാം അവസാന വേദഗ്രന്ഥം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ഷരജ്ഞാനമില്ലാത്ത, ഇതിൽ സംശയങ്ങളില്ല, പ്രവാചകൻ ഒരിക്കലും അവരോട് ചോദിച്ചിട്ടില്ല. അപ്പം അക്ഷരജ്ഞാനമില്ലാത്തൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി കൊണ്ട് കാര്യങ്ങൾ എഴുതി ചേർത്തു, തൻ്റെ ഭാവനയിൽ വന്ന കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇനി മാത്രമല്ല, പ്രവാചകൻ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ വളരെ കൃത്യമായി, ഇപ്പോൾ റോമിൻ്റെ വിജയം അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ അതൊക്കെ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. 40 വർഷക്കാലം അവർക്കിടയിൽ ജീവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന പല അത്ഭുതങ്ങളും ഈ ഒരു 40 വയസ്സിന് ശേഷം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് എൻ്റെതല്ല എന്ന്. അതുതന്നെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഞാൻ ഓരോ വ്യക്തി താൻ സ്വന്തമായി ഒരു കൃതി ഉണ്ടാക്കുകയും അത് ലോകത്തെ പരിഭ്രമിപ്പിക്കുകയും ലോകത്തെ അന്താളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പറയാണ് ഇതെൻ്റെതാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മഹത്വമല്ലേ അത്? പക്ഷെ ആ വ്യക്തി പറയുന്നു ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം ഇത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയായി വിശുദ്ധ ഖുർആൻ അത് കൊണ്ടുവന്ന വ്യക്തി പറയുന്നു ഇതെൻ്റെതല്ല. യഥാർത്ഥത്തിൽ അത് ഏറ്റവും കൂടുതൽ മാനുഷികമായൊരു പരിഗണന വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതികമായ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകൻ എന്താ പറയേണ്ടത്? ഇതെൻ്റെതാണ്, ഞാൻ മഹത്വമുള്ളവനാണ്, ഞാൻ മഹാനാണ് എന്നല്ല പറയേണ്ടത്. പക്ഷെ പ്രവാചകനും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതെൻ്റെതല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ്, ഇത് സംശയമില്ല. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും. അപ്പോൾ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒരു നിലക്കും ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള തെളിവുകളുടെ ഭണ്ഡാരങ്ങൾ ആണ് വിശുദ്ധ ഖുർആൻ നിറഞ്ഞു കിടക്കുന്നത്. കണ്ണുള്ളവർക്ക് കാണും, കാതുള്ളവർക്ക് കേൾക്കും, ഹൃദയമുള്ളവർ ചിന്തിക്കും, മനസ്സിലാക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കേവലം കടലാസുകൾ മാത്രമായിരിക്കും, ചില അക്ഷരങ്ങൾ മാത്രമായിരിക്കും. അവർക്കതിൽ നിന്ന് വെളിച്ചം കിട്ടുകയില്ല, അവർക്കതിൽ നിന്ന് വഴി കാണുക, അവർ അതിലൂടെ വഴി കണ്ടെത്തുകയില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആ വെളിച്ചം കിട്ടണം.

0: അല്ലെങ്കിൽ മനസ്സ് തുറക്കണം. അത് നമ്മൾ ആത്മാർത്ഥമായി പഠനങ്ങൾ ആവശ്യമാണ്, ഗവേഷണങ്ങൾ ആവശ്യമാണ്, അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകൂടി ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: മാഷാല്ലാ, ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മൾ കേട്ടത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ ഉദിച്ചതോ എന്ന വിഷയത്തെ ആസ്പദമാക്കി
2: ബഹുമാനൻ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു സംസാരിച്ചത്.
1: യെസ്.
2: അപ്പോ ജസീൽ സാറെ, നമുക്ക് ഇൻസൈറ്റ് കഴിഞ്ഞ് ഇനി
1: ചെറിയൊരു ഗാനം കേൾക്കാം അല്ലേ? അപ്പോൾ സ്വരത്തിലേക്കാണ്, ഇൻഷാല്ലാ സ്വരം കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഷല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ സ്വരത്തിലൂടെ കേട്ടത്. ഈ മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ സ്വരത്തിന് ശേഷം ഇനി നമുക്ക്
1: ആരോഗ്യചിന്തകൾ നൽകുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.
0: രക്തദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വി.പി. ശശിധരനും

0: അതേപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ മാലിക്, ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ചർച്ചയിലേക്കാണ് ഇൻഷാല്ല ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. രക്തദാനം മഹാദാനം, അതിൻ്റെ ഒന്നാം ഭാഗം.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യജാനം പങ്ക്തിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ടാതിഥിയാണ്. കോഴിക്കോട് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അഥവാ ബ്ലഡ് ബാങ്ക് ഉൾക്കൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്ത ഡോക്ടർ വി പി ശശിധരൻ സാറാണ്. അദ്ദേഹത്തെ ആരോഗ്യചരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ രക്തദാനം മഹാദാനം എന്ന് പലപ്പോഴും പല സ്ഥലത്തും എഴുതി വെച്ചതിനെ നാം കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പല അസുഖങ്ങൾക്കും പല മരുന്നുകളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തം ആവശ്യമുള്ള പല ഘട്ടങ്ങളിലും രക്തമല്ലാതെ മറ്റൊരു മറുമരുന്നില്ല എന്നുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രക്തദാനത്തെക്കുറിച്ചും അത് കൊടുക്കുന്നതിൻ്റെയും അത് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്താണ് സാർ ഈ രക്തദാനത്തിൻ്റെ പ്രാധാന്യം? നമുക്കറിയാവുന്ന പോലെ തന്നെ പലപ്പോഴും ആക്സിഡൻറ്റിലും അതുപോലെ സർജറിയിലൊക്കെ ഇത് ആവശ്യമായി വരുന്നുണ്ടെന്നുള്ള മെസ്സേജ്, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായപ്പോൾ പലപ്പോഴും വരുന്നൊരു മെസ്സേജാണ് എ പോസിറ്റീവ് അല്ലെങ്കിൽ എ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്, ഉടൻ വിളിക്കുക എന്നുണ്ട്. അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ അത്തരം ഒരവസ്ഥ പലപ്പോഴും ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു രക്തദാനത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ചുരുക്കി?
2: സന്നദ്ധ രക്തദാനം, ശരിക്കും അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്, സന്നദ്ധ രക്തദാനം. പണ്ട് ഇപ്പം ഞാനൊക്കെ MBBSന് 1976 ജോയിൻ ചെയ്ത ആ കാലഘട്ടത്തിലൊക്കെ പ്രൊഫഷണൽ ബ്ലഡ് ഡോണർ, പ്രൊഫഷണൽ ബ്ലഡ് ഡോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് കൊടുക്കുക, കാശ് കൊടുത്തിട്ട് രക്തം വാങ്ങുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മളീ മലപ്പുറം അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് രോഗികൾ ഇപ്പം പ്രസവത്തിനായിട്ടും ഓപ്പറേഷനായിട്ടും ഒക്കെ അവിടെ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വരാറ്. അപ്പം ഉദാഹരണമായിട്ട് ഒരു പ്രസവത്തിൻ്റെ കാര്യം എടുക്കുക, പ്രസവം അത് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, കോംപ്ലിക്കേറ്റഡ് പ്രസവമാണ്, സാധാരണ പ്രസവം സാധാരണ പോകും, പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വരികയാണെങ്കിൽ, അപ്പോൾ സാധാരണ നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ ഇവർ പ്രസവം മെഡിക്കൽ കോളേജിൽ പോകുകയെന്ന് പറഞ്ഞാൽ തന്നെ ബേജാറുള്ള കാര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോഴേക്കും കുറേ വിഷമമായി, പിന്നെയാണ് ബ്ലഡ് വേണം. ഈ സാധാരണ ഞാൻ പറയുന്നത് ഇപ്പം ഈ പണ്ട് 1976-77 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് രക്തത്തിന് വേണ്ടി ബേജാറായിട്ട് ഓടുന്ന ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെമാരൊക്കെ ആയിട്ട് ഓടിക്കളിക്കാം. അത് കാണുമ്പം ഈ പ്രൊഫഷണൽ ബ്ലഡ്, അതായത് രക്തം വിറ്റ് കച്ചവടമാക്കി നടക്കുന്ന ആളുകൾ നമ്മൾ അവിടെ കോളേജിൻ്റെ മുന്നിൽ ആ ഹോട്ടലിൻ്റെ പരിസരത്തും നമ്മളെ കോളേജ് അതിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ ഇരിക്കും, കാഷ്വാലിറ്റിയിലൊക്കെ. അപ്പം അവർക്ക് മനസ്സിലാവും ആ ഇത് രക്തത്തിന് വേണ്ടി. അപ്പം അവർ മെല്ലെ എന്തെങ്കിലും പറഞ്ഞ അവർ കൂടും, പിന്നെ രക്തം ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പം ഭയങ്കര സന്തോഷം ഉണ്ടാവും. അത് അവർ മുതലെടുത്ത് ഈ രക്തത്തിൻ്റെ നെഗറ്റീവ് ഗ്രൂപ്പൊക്കെ വെച്ചാൽ 1000, 1500, 2000 ഒക്കെയാണ് പണ്ട് വാങ്ങാറുന്നത്. ആ അങ്ങനെയാണ് പറയുന്ന കേട്ടത്. 88 ചാർജ് എടുത്തതിന് ശേഷം അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ 20-ാമത്തെ ബാച്ച്, ഞങ്ങൾ എൻ്റെ ബാച്ചിലാണ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് ഉണ്ടായിരുന്നത്. ആലപ്പാട് അവരാണ് ശരിക്കും മുൻകൈ എടുത്തത്. അവരെന്ന വിധത്തിൽ ഒരു ബ്ലഡ് ഡോണേഴ്സ് ഫോർ കുട്ടികളും അതുപോലെ നമ്മൾ പഠിപ്പിച്ച വലിയ വലിയ പ്രൊഫസർ രാജരാജേശ്വരിമേട അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മൾ ഇതിന് ഒരുപാട് സഹായിച്ചിട്ട്, അങ്ങനെയാണ് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ എന്ന് പറഞ്ഞൊരു സംഗതി. ആ അത് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോടാണ് ഉണ്ടാക്കിയെങ്കിലും നമ്മളിവിടെയുള്ള മലപ്പുറം, കോഴിക്കോട്, ഈ ബേപ്പൂരൊക്കെ ഉള്ള മീഞ്ചന്തൊക്കെ ഉള്ള നടുവട്ടം ആ പ്രദേശത്തൊക്കെ ഉള്ള ഒരുപാട് ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ട്. അവർ ഗൾഫിലൊക്കെ പോയിട്ട് ഗൾഫിൽ വരെ ഈ കേരള ബ്ലഡ് ഡോണേഴ്സിൻ്റെ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നാട്ടുകാരായിട്ടുള്ള രോഗികൾക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് രക്തം ദാനം ചെയ്യാമെന്നാണ് നമ്മൾ അതിൻ്റെ ഉദ്ദേശം.
1: ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സാറ് പറഞ്ഞു, ഈ പ്രൊഫഷണൽ ഡൊണേഷനും പറഞ്ഞു. ഈ പ്രൊഫഷണൽ ഡൊണേഷൻ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ?
2: പ്രൊഫഷണൽ ഡോൺ എന്ന് പറഞ്ഞാൽ എന്താ, അവർ കൊടുക്കുക എന്നിപ്പം കൊടുക്കും, ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അവർ പിന്നെയും കൊടുക്കൂലേ. അപ്പം നമുക്കറിയാലോ ബ്ലഡ് ഇപ്പോൾ ഒരു യൂണിറ്റ് ബ്ലഡ് പോകുമ്പം തന്നെ ഒരു 0.75 to 1 gram എച്ച് ബി ആണ് നഷ്ടപ്പെടുക ഒരു യൂണിറ്റ് ബ്ലഡ് പോകുമ്പോൾ. അപ്പോൾ ഒരു അഞ്ചരാഴ്ച കൊടുത്ത സാധാരണ 10-12 എച്ച് ബി ആൾ കുറയില്ലേ. അങ്ങനെയുള്ള വെറും ഒരു ഗുണമില്ലാത്ത, ഇപ്പം അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ രക്തത്തിൽ എന്തൊക്കെയാണ് ഘടകം, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടി വരും. അപ്പോൾ തീരെ ഒരു ഗുണമില്ലാത്ത വെറും ഗ്ലൂക്കോസ് കയറ്റുന്ന അത് മാത്രമേ സാധാരണ ഇതിൽ കമ്പോണൻസ് ഒന്നും അതിൽ കുറവായിരിക്കും ഘടകങ്ങളൊക്കെ. അത് തന്നെ
1: പ്രൊഫഷണൽ ഗുണമുണ്ടാവില്ല,
2: ഗുണമുണ്ട്.
1: അപകടങ്ങളുണ്ടോ അതുപോലെ?
2: അപകടം പണ്ടൊക്കെ ഈ രക്തം ഒരു ഡോണർ രക്തദാതാവെന്ന് എടുക്കുക അതേപോലെ കൊടുക്കുക എന്നല്ല. ഇപ്പം അതൊക്കെ മാറിയില്ലേ. ഇപ്പം എയ്ഡ്സ് ഇപ്പം എത്ര കഴിഞ്ഞ ദിവസമല്ലേ ഒരു കുട്ടി മരിച്ചില്ലേ,
1: RCCയിലെ
2: കുട്ടി മരിച്ച്. അതേപോലെ പണ്ട് 2005 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് എയ്ഡ്സ് പിടിച്ച്. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇതുകൂടെയാണെന്നാണ് ഒരു സംശയം. നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചെറിയ കുട്ടിക്ക് ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് എയ്ഡ്സ് പെട്ടു 2005 അതാണ്. അപ്പം അന്നും ഈ അച്ഛനും അമ്മയും നെഗറ്റീവ് എയ്ഡ്സ് ഇല്ല. പിന്നെ കുട്ടിയാണെങ്കിൽ പല സ്ഥലത്തു നിന്നും ബ്ലഡും കയറ്റിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്നും കയറ്റിയിട്ടുണ്ട്. അപ്പം ബ്ലഡ് കൂടിയാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആവാം. ഇനിയിപ്പോൾ അതിനും അതിപ്പം അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡിനെ എടുക്കുന്ന രക്തത്തിനെ സ്ക്രീൻ ചെയ്യുക, പരിശോധിക്കുക. ഒരുപാട് സൂക്കേടുണ്ട് രക്തത്തുകൂടെ പകരണം. അത് ഒന്ന് ഞാൻ പറയട്ടെ മനസ്സിലാവാൻ വേണ്ടി, ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും വലിയ ആൾ ഇത് തന്നെയാണ് എയ്ഡ്സ് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ്, മലേറിയ. ഈ ഇത്രയും സൂക്കേടുന്ന സാധാരണ ലോകത്തെ എല്ലാ സ്ഥലത്തും എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ്, മലേറിയ. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് സൂക്കുകളുണ്ട്, ടോക്സോപ്ലാസ്മോസിസ്.

0: ലോകത്തെ എല്ലാ സ്ഥലത്തും ഇപ്പം ഒരു തുള്ളി രക്തം നമ്മൾ കയറ്റുകയാണെങ്കിൽ അവർക്ക് ഈ ഇത്രയും ടെസ്റ്റ് 5 എണ്ണം, എയ്ഡ്സിൻ്റെ, ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഹെപ്പറ്റൈറ്റിസ് സി, മഞ്ഞപ്പിത്തം, സിഫിലിസ്, മലേറിയ, ഈ 5 ടെസ്റ്റും എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് രക്തം ഒരു രോഗിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
1: അപ്പോൾ ഒരു രക്തദാതാവ് രക്തം സ്വയം ദാനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഉണ്ടാവേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്?
0: യോഗ്യത ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ, 18 എന്ന് പറയുന്ന പക്ഷേ 19 വയസ്സ് മുതൽ ഞാൻ സാധാരണ കോളേജിൽ കൊടുക്കും. 19 വയസ്സിന് ശേഷം ഒരു 45 കിലോ ഭാരം ഉണ്ടെങ്കിൽ ആരോഗ്യവാനായിട്ടുള്ള ഒരാളിന് ആർക്ക് വേണമെങ്കിൽ ബ്ലഡ് കൊടുക്കാം. 18 വയസ്സിന് ശേഷം 45 കിലോ ഭാരമുള്ള ഏതാൾക്കും രക്തം ദാനം ചെയ്യാം, ആണായാലും പെണ്ണായാലും. സ്ത്രീകൾക്ക് ഇപ്പം ഈ മെൻസ്ട്രേഷൻ, ആർത്തവകാലം, അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ച ഉടനെ, അല്പസവിച്ച ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ഫീഡിങ്ങിൻ്റെ സമയത്ത് മല കൊടുക്കുന്ന സ്ത്രീകളാണെങ്കിൽ കൊടുക്കേണ്ട, ആർത്തവ സമയത്തും കൊടുക്കണം. അല്ലാത്ത സമയത്ത് സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഏത് വ്യക്തിക്കും രക്തം ദാനം ചെയ്യാം. 3 മാസം എന്നാണ്. ഈ 3 മാസം, 3 മാസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തം അണുക്കളാണല്ലോ, പല അണുക്കളാണല്ലോ, അതിൽ ഈ ഇത് RBCയുടെ ആയുസ് 120 ദിവസം. അതായത് ഇന്ന് നമ്മൾ ഇപ്പൊ ശരീരത്തിലുള്ള ഈ രക്തത്തിൽ എല്ലാ കോശങ്ങളും, RBC ഏറ്റവും അധികം ജീവിതമുള്ള എല്ലാ കോശങ്ങളും, ഇന്നിപ്പോ ഇന്ന് എത്ര തീയതി, ഇന്ന് 15-ാം തീയതി, അടുത്തൊരു 120 ദിവസം കഴിയുമ്പോഴേക്ക് ഈ രക്തം മുഴുവൻ മാറി പുതിയ സാധനം ഉണ്ടാകും, റീപ്ലേസ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ ഈ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ ദാനം രക്തദാനം തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇത് വെറുതെ 120 ദിവസം കഴിഞ്ഞാൽ വെറുതെ നശിക്കുകയാണ്, നശിക്കുന്ന സാധനം
1: സ്ഥിരമായിട്ട്
0: ഉണ്ടാകുകയും പോലെ വരുന്ന സംഗതി. അത് ഈ വെറുതെ നശിക്കുന്ന സാധനം ശരിക്കും രക്തമില്ലാണ്ട് മരിക്കുന്ന ഈ മരണത്തിന്റെ വലിയ ഗുഹേന്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ ചടാവാൻ നിൽക്കുന്ന, മരിക്കാൻ പോവാ, അങ്ങനെ ഒരാളെ ഗുഹാമുഖത്ത് നിൽക്കുന്ന ഒരു നമ്മുടെ സഹജീവിയനെ നമുക്ക് ഈ രക്തം കൊടുത്തിട്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ദാനമല്ലേ? അതിലും വലിയ ദാനം വേറെ ഇല്ലല്ലോ. അതാണ് രക്തദാനം, മഹാദാനം, ജീവദാനം എന്നൊക്കെ പറയുന്നത്. ആ മുദ്രാവാക്യമാണ് കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ മുദ്രാവാക്യം തന്നെ.
1: അപ്പോൾ ഈ രക്തദാനം ചെയ്യുന്ന ആ ദിവസം, ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ 45 കിലോ മിനിമം വെയിറ്റുള്ള ആരോഗ്യമുള്ള ആർക്കും കൊടുക്കാന്ന് പറഞ്ഞു, ആ രക്തം ദാനം ചെയ്യുന്ന ആ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണത്തിലോ
0: ചെയ്യണ്ട? ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പോവാ, ബസ്സിൽ പോവാ, നമ്മളൊരാളെ കണ്ട് ബ്ലഡ് വേണമെന്ന് നമുക്കപ്പം പോയി കൊടുത്തൂടെ? ഇതന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം, ഒന്നും കഴിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ രക്തം കൊടുത്തതിന്റെ ശേഷം പിന്നെ ഇത് ഭക്ഷണം കഴിക്കാനോ അല്ലെ, അങ്ങനെ ഒന്നും ചെയ്യാൻ ഒന്നാമത് അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ. അത് സാധാരണ ഉള്ള ഭക്ഷണം, കുറച്ച്
1: റൊട്ടീൻ പോലെ ചെയ്യാം.
0: റൊട്ടീൻ, വെള്ളം നല്ലോണം
1: കുടിക്കണം,
0: വെള്ളം നല്ലോണം കുടിക്കുക, രക്തം കൊടുത്തതിന്റെ ഉടനെ തന്നെ ബൈക്കിന്റെ മുകളിലൊന്നും പോകാൻ പാടില്ല. ക്ഷീണം എന്ന് അങ്ങനെ പറയണ്ട, രക്തം ദാനം വലിയ ദാനമാണ്, അത് നമുക്ക് എപ്പോ വേണമെങ്കിൽ കൊടുക്കാം.
1: പലപ്പോഴും ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുന്ന,
0: പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. അവനവൻ അതിന്റെ ആവശ്യം, അത്യാവശ്യം വരുമ്പോ നമ്മളറിയാതെ കൊടുത്തു പോകും. ഇപ്പൊ നമ്മളെ കൂടെ ഉള്ള ഒരാള് മരിക്കാൻ പോവാ, നമ്മളെ കേട്ടോ, നമ്മൾ എന്തായാലും രക്തം കൊടുക്കൂലേ?
1: മറ്റുള്ളവരെ കാര്യത്തിനും വിചാരിച്ചാൽ മതി എന്നല്ല. ഖുറാനിലെ ഒരു വചനമുണ്ട്, നിങ്ങൾ അന്യായമായിട്ട് ഒരു ആത്മാവിനെ കൊല്ലുകയാണെങ്കിൽ അത് ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്ന്. അതന്നർത്ഥമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: അത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്, ജനങ്ങളെ എത്തിക്കേണ്ടത്, ജനങ്ങളെ എത്തിക്കേണ്ടത്.
1: അതെ. അപ്പോൾ പിന്നെ മറ്റൊന്നാണ്, ഈ രക്തം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവോ, അങ്ങനത്തെ പല സംശയങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്.
0: അതൊന്നും നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ രക്തം എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അപൂർവമായിട്ട് ഇപ്പൊ ഒരു ശരീരത്തിലുള്ള ഒരു ഫ്ലൂയിഡാണല്ലോ രക്തം. ഇപ്പൊ ശരീരത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതെല്ലാം പോയിണ്ടെങ്കിൽ കുറച്ചൊരു ക്ഷീണം ചില ആളുകൾക്ക് വരും. അത്
1: അതായത്
0: ഹൈപ്പോടെൻഷൻ ഉണ്ടാവാറുണ്ട്, പ്രഷർ കുറഞ്ഞിട്ട് പ്രഷർ അത് നമ്മള് കോമൺ അല്ല എന്നല്ല, അതിനെപ്പറ്റി അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് ഒരു ഭാഗമായിട്ട്

0: ഇതിൻ്റെ വരുന്നതാണ്. അതൊരു ഒരു വിഷയമാക്കാൻ
1: അതൊരു
0: പാടില്ല.
1: ആ അതെ
0: അപ്പോൾ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ, ഇത് രക്തം ദാനം ചെയ്യാൻ പോകുന്ന ആൾ ഒരു ആരോഗ്യവാനാണ്, കുഴപ്പമില്ല, വലിയ ആങ്സൈറ്റി ഒന്നും, ബേജാറുണ്ടായതൊക്കെ
1: അതെ അതെ
0: പ്രശ്നമാണ്.
1: അതെ
0: ബേജാറുണ്ടായാൽ ഹൈപ്പർ വെന്റിലേഷൻ ടെക്നി എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് ശ്വാസം അങ്ങനെ നീട്ടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് മുഴുവൻ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോയി അങ്ങനെ ഒരു അസിഡോസ് ആൽക്കലോസ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റെസ്പിറേറ്ററി ആൽക്കലോസ് വരുമ്പോൾ ഒരു ചെറിയ കൺവൾഷൻ ഫിറ്റ്സ് പോലെ വരും. അത് അങ്ങനെ അങ്ങനെ ശരിക്കും നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ ഒരു ശരിക്കും നമ്മളെ ആലോചിക്കണം വെച്ചാൽ, ഞാൻ ഈ സഹായം ചെയ്താൽ ഒരു ജീവൻ കിട്ടല്ലോ.
1: അതെ, നാം
0: അപ്പോൾ
1: ചെയ്യാൻ പോകുന്ന ഒരു നല്ല
0: നല്ല
1: പ്രവൃത്തിന്റെ
0: വില. ആ
1: മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ടെൻഷൻ എല്ലാം
0: ഇപ്പോൾ
1: പോകും തന്നെയാണ് സാർ
0: മാത്രമല്ല,
1: പറഞ്ഞത്.
0: ഇപ്പോൾ ഒരു ജീവനല്ല, ഒരുപാട് ജീവൻ കിട്ടും. കാരണം
1: അതെ
0: വെച്ചാൽ
1: അതെ
0: രക്തത്തിന്റെ
1: അതെ
0: ഘടകങ്ങളാക്കാൻ
1: അത് നമുക്ക്
0: പറ്റില്ല.
1: ഇനി ചർച്ചയിൽ വരുന്നുണ്ട്.
0: ആ
1: ഓക്കെ,
0: രക്തഘടകങ്ങൾ.
1: മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും രക്തദാന ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു 90-95% അതിൽ ആണുങ്ങളായിരിക്കും രക്തം കൊടുക്കുന്നുണ്ടാവുക. സാധാരണഗതിയിൽ നമുക്കൊരു അസുഖങ്ങൾ വരുമ്പോൾ ആണിനും പെണ്ണിനും ഏകദേശം ഒരേപോലെയാണ് അസുഖങ്ങളെല്ലാം വരുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സ്ത്രീകൾക്കാണ് കൂടുതൽ ആവശ്യം ഉണ്ടാവുക. എന്നാൽ പലപ്പോഴും രക്തദാനത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അതൊന്ന് ശരിക്കും നമുക്ക്
0: ശരിക്കേ
1: പ്രോത്സാഹനപ്പെടുത്തേണ്ടതാണ്.
0: അത് അത് അവബോധം, ഈ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയൊരു അവയർനെസ് ക്ലാസ്സൊക്കെ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ പ്രൊവിഡൻസ് കോളേജിൽ നിന്ന് മാത്രം ഡോണേഴ്സിന് വരുത്തിയിട്ട് പെൺകുട്ടികളെ മാത്രം എടുത്തിട്ട് ബ്ലഡ് കൊടുക്കാറുണ്ട്. ഞാൻ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ സ്ത്രീകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉണ്ട് ട്രിവാൻഡ്രത്തിലെ, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സ്ത്രീകളുടെ വളണ്ടറി ബ്ലഡ് ഡൊണേഷൻ പെൺ സ്ത്രീകളിൽ എത്തിക്കാനും വനിതകൾ രക്തം ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ ഉണ്ടായ സമയത്ത് അവിടെ ഡോക്ടർ അർച്ചന, ഡോക്ടർ ദീപ, ഞങ്ങളൊക്കെ തന്നെ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ വരുമ്പം പ്രൊവിഡൻസ് കോളേജിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഒരുപാട് മക്കൾ അവിടെ വന്നിട്ട് രക്തം ദാനം ചെയ്യാറുണ്ട്.
1: അത് മറ്റുള്ളവർ അറിയാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ആ പേടി ഇപ്പോഴും പോകാത്തത്. പിന്നെ പലപ്പോഴും ഇത് സാർ നേരത്തെ പറഞ്ഞു 3 മാസം കൂടുമ്പോൾ കൊടുക്കാന്നുള്ളത്, അത് ഏത് ആരോഗ്യവാനമാണെങ്കിലും സ്ഥിരമായിട്ട് 3 മാസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് ശ്രോതാക്കൾ ഒന്നുകൂടി ഒരു സമയത്ത് ഓർക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെല്ലുകളാണ് ഈ രക്തത്തിലെ സെല്ലുകൾ. അത് നാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ തന്നെ അത് നശിച്ചു പോകും.
0: അതായത്
1: നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ
0: ബോൺ മാരോ മജ്ജ, മജ്ജയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. മജ്ജയിൽ നിന്ന് ഉറവ് പോലെ വരുന്ന ഒരു സംഗതിയാണ്, വെള്ളം അങ്ങനെ ഉറവ് വരില്ല, അതേപോലെ ഉറവ് പോലെ വരുന്ന ഒരു സംഗതിയാണ് രക്തത്തിൻ്റെ ഈ ഇതെല്ലാം കോശങ്ങളൊക്കെ.
1: ഇനി മറ്റൊന്ന്, ഇനി ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ബ്ലഡ് ഒരാൾ നമ്മൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ രക്ത ബാങ്കിൽ എന്തൊക്കെയാണ് ആ ബ്ലഡ്? നേരത്തെ സാറ് പറഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിയ രക്തം അതേപോലെ മറ്റൊരാൾക്ക് കയറ്റാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് അതിൽ ചെയ്യുന്നത്?
0: ഇപ്പം സാധാരണ നമുക്കറിയില്ല, ഗ്രൂപ്പൊക്കെ എന്തായാലും നോക്കാം. അത് കഴിഞ്ഞാൽ രക്തത്തിന് ഘടകങ്ങളാക്കും. ഒന്നത് അതിൻ്റെ മുന്നേ നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ അസുഖങ്ങൾ, പല അസുഖങ്ങൾ അതുണ്ടോയെന്ന് അറിയണം. പിന്നെ ഇതിലും വലിയ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മൾ രക്തം സ്ക്രീൻ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും രക്തം സ്ക്രീൻ ചെയ്ത്, അതായത് രക്തം പരിശോധന ശേഷമാണ് കൊടുക്കുക. പക്ഷേ ഈ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റങ്ങനെ RCCയിലൊക്കെ ഈ എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷെ നമ്മളൊന്നും കാണാതെ പോകുന്നതാണ്. എല്ലാ സ്ഥലത്തും ഈ സംഗതി ഉണ്ട്. സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാലും എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. അതിന് കാരണം ഈ വിൻഡോ പിരീഡ് മനസ്സാണ്. വിൻഡോ
1: കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക്
0: വിൻഡോ പിരീഡ്, വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ ജാലക പിരീഡ് അവധി, ജാതകത്തിൻ്റെ ഒരു പിരീഡ്, ജനവാതിൽ പോലുള്ള ഒരു അതാണ് വിൻഡോ പിരീഡ് എന്ന് പറയുന്നത്. വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പം എയ്ഡ്സിനെ പറ്റി നമ്മൾ പറയാം, എല്ലാ അസുഖത്തിനും വിൻഡോ പിരീഡ് ഉണ്ട്. വിൻഡോ പിരീഡ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഉള്ള സംഗതി. ഇപ്പം ഞാൻ എയ്ഡ്സ് ഉള്ള ഒരു രോഗിയായുള്ള ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് വിചാരിക്കാം, അന്ന് തന്നെ എനിക്ക് എയ്ഡ്സ് പിടിച്ചിട്ടുണ്ട്, എയ്ഡ്സ്
1: ശരീരത്തിൽ
0: എൻ്റെ ശരീരത്തിൽ

0: രോഗ അണുക്കള് വന്നിട്ടുണ്ട്. ഞാൻ രോഗ വാഹകനാണ്, രോഗാണുവാഹകനാണ് അന്നും മുതലേ രോഗാണു എൻ്റെ ശരീരം. പക്ഷെ ആ ആ അണു എൻ്റെ ശരീരത്തിൽ വന്നാലും നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന ഈ ആന്റിബോഡി, ആന്റിബോഡി എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ നോക്കുക, എയ്ഡ്സിന്റെ
1: അണുക്കൾക്കെതിരെ ശരീരം
0: ഉണ്ടാക്കുന്ന ഒരു സാധനം, ആ ആന്റിബോഡി. ഈ ആന്റിബോഡി നമുക്ക് ഒരു പണ്ട് കാലത്താണെന്ന് വെച്ചാല് 20-21 ദിവസം വരെ കാണാൻ പറ്റില്ലെന്ന് പണ്ടത്തെ
1: അത് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആയിരുന്നില്ല.
0: അവൈലബിൾ, പക്ഷെ അത് വാസം പറഞ്ഞാലും ഗവൺമെന്റ് ഒക്കെ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടും ചർച്ചകളൊക്കെ വന്നിട്ട് ഈ 2005 ശേഷം അന്ന് ട്രിവാൻഡ്രം ഇൻസിഡൻസ് ഉണ്ടായതിനു ശേഷം അന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാല് ആരോ സന്നദ്ധമായിട്ടൊക്കെ ബ്ലഡ് കൊടുത്തല്ലേ, ആ കൊടുത്തിട്ടും അയാള് ഏതോ ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് സത്യമാണല്ലോ. ആ എയ്ഡ്സ് നമുക്ക് ഈ 21 ദിവസത്തിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ആ ദിവസം കുറയ്ക്കാനല്ലേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. ആ 21 കുറച്ച് കുറെ ആളുകൾക്ക് ഇതായിട്ട് കിട്ടും, നല്ല രക്തം കിട്ടും. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ന്യൂ ആയിട്ടുള്ള സംഗതി ഫോർത്ത് ജനറേഷൻ കിറ്റ് വരുത്തി. അതാകുമ്പോ എന്ന് വെച്ചാല് ഒരു 7-8 ദിവസത്തിന്റെ ഉള്ളിൽ വരെ ഞാൻ ഇന്നൊരു എയ്ഡ്സ് രോഗിയായിട്ട് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ 7-8 ദിവസം കൊണ്ടാണ് എന്നെ കണ്ടുപിടിക്കാം. അപ്പോ നേരെ വെച്ചാൽ പണ്ടൊക്കെ വെച്ചാൽ 20-21 ദിവസമേ പറ്റില്ലെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു സംഗതിയാണ് ഇതിനുണ്ടായത്. കിറ്റ് പുതിയ ഇത് വെച്ചുകൊണ്ട്, നല്ല കിറ്റ് വെച്ചതിനെ കൊണ്ട് അങ്ങനെ ഉണ്ടായി അത്. അപ്പൊ എയ്ഡ്സിന്റെ ടെസ്റ്റ്, മഞ്ഞപ്പിത്തം, മലമ്പനി അങ്ങനെ ടെസ്റ്റുകൾ ചെയ്യും. പിന്നുള്ളതാണ് ഘടകങ്ങള്, രക്തഘടകങ്ങൾ. ഈ രക്തഘടകങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പരാമർശിക്കണം. കാരണം വെച്ചാൽ നമ്മളെ സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാൻ വേണ്ടിട്ടുണ്ട്. രക്തഘടകം, രക്തഘടകം എന്ന് പറഞ്ഞാല് എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞതാ, ഒരു 3.5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ഇപ്പൊ കുറെ കുട്ടികൾക്കുമ്പോൾ രക്താർബുദമൊക്കെ ഉണ്ടല്ലോ. ഈ രക്താർബുദം 3.5 വയസ്സെന്ന് പറഞ്ഞു കളിക്കുന്ന ആ കുട്ടി അമ്മ അച്ഛനടുത്ത് ഉള്ളിട്ട് കൊണ്ട് നടക്കണം അത്രയാണ്. അങ്ങനെയുള്ള ഈ കുട്ടി ഓടി കളിക്കുന്ന സമയത്ത് എവിടെ തട്ടി, അല്ലെങ്കിൽ തനിയെ മോണയിൽ നിന്ന് രക്തം വന്നു പല്ലിൻ്റെ ഇടയിൽ, അപ്പൊ തന്നെ ഡോക്ടർ കാണിക്കും. അപ്പൊ എന്തായാലും ഡോക്ടർ അടുത്ത് കാണിക്കാൻ പറയാം. അപ്പം നമുക്ക് മനസ്സിലാവും അത് എയ്ഡ്സ് ഇതാണ്, ലുക്കീമിയാണ്. ലുക്കീമിയയില് പ്രത്യേകിച്ച് പ്ലേറ്റ്ലെറ്റ്സിന്റെ കുറവാണ്. പ്ലേറ്റ്ലെറ്റ്സ് തന്നെ ഒരാണുവാണല്ലോ, ചുവന്നാണ് വെളുത്താണ്, അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സിന്റെ കുറവാണ് ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെയാണ് നമ്മൾ പറയാം സാരം അത് ഒക്കെ മാറിക്കോളും, ചെറിയ രക്തം കയറ്റാൻ വേണ്ടി പണ്ട് കാലം. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കുറവാണ്, പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് രക്തം കയറ്റാൻ പറ്റുള്ളൂ അന്ന്. അതായത് 3.5 വയസ്സ് പ്രായമുള്ള ആ ചെറിയ കുട്ടിക്ക് ലുക്കീമിയയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ രക്തം കൊടുക്കണം അന്ന്. പക്ഷെ ഇന്ന് ആ പ്രവണത മാറിയുണ്ട്. അതാണ് ഈ രക്തഘടകം അല്ലെങ്കിൽ കമ്പോണൻസ് എന്നുള്ള ഒരു സംഗതിയുടെ ഏറ്റവും നല്ല ഒരു ഭാഗം വശം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ രക്തം എടുത്തിട്ട് ഒരു ഡോണർ രക്തദാതാവ് അതിൽ നിന്ന് രക്തം ശേഖരിച്ചിട്ട് അതിൽ നിന്ന് കമ്പോണൻസ് സെൻട്രിഫ്യൂജ് ചെയ്ത് കമ്പോണൻസ് പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം മാറ്റാണ്, മനസ്സിലായില്ലേ? അത് രക്തം അറിയാലോ, രക്തത്തിന്റെ ഒരു ബ്ലഡ് ബാഗിൽ രക്തം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് സെൻട്രിഫ്യൂജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ആ വെള്ളം പോലത്തെ സാധനം പ്ലാസ്മ, പിന്നെ അതിനടിയിൽ ഏറ്റവും അടിയിൽ RBC, അതിന്റെ നടുവിലാണ് WBC പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഒരു ചെറിയ പ്ലാസ്മ എക്സ്പ്രസർ എന്ന് പറഞ്ഞ സാധനം, അതുകൊണ്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ആ പ്ലേറ്റ്ലെറ്റ്സ് നിൽക്കുന്ന ഭാഗത്തിന് ഘടകത്തിന് വേറൊരു സാറ്റലൈറ്റ് ബാഗ്, 3rd ഒരു ബാഗിലേക്ക് ആക്കാൻ പറ്റും, അതാണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ഈ 380 ml ഉള്ള ഒരു ബ്ലഡ് ബാഗിൽ നിന്ന് നമുക്ക് ഏകദേശം പകുതിയോളം, അല്ലെങ്കിൽ ഒരു 100-120 ml, 100-120 ml ഒരു ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ, മറ്റേ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ

0: പ്ലേറ്റ്ലറ്റ് റിച്ച് പ്ലാസ്മ അല്ലെങ്കിൽ PRP എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും അറിയുമ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ പറയും, ആ കുട്ടി മോനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പനിയായിട്ട്, PRP വേണമെന്ന് പറഞ്ഞിരിക്കുന്നു ഡോക്ടർ. PRP അല്ലെങ്കിൽ പ്ലേറ്റ്ലറ്റ് ആ സാധാരണ
1: അതെ,
0: വാക്കായി മാറിയില്ല,
1: സാധാരണ വാക്കാണ്.
0: PRP അതാണ് പ്ലേറ്റ്ലറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആ 350 മില്ലി ബ്ലഡ് കയറ്റുന്നതിന് പകരം ഈ ചെറിയ കുട്ടിക്ക് ഈ 100 120 മില്ലി മാത്രം കയറ്റാൻ വേണ്ടി,
1: ആവശ്യമുള്ള ഘടകം മാത്രം
0: ഘടകം
1: കിട്ടുന്നു.
0: മാത്രം. ഇനിയിപ്പോൾ അതിന് വേറെ ഒരുപാട് ഇതുണ്ട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ, മറ്റു കോശങ്ങൾ ഏതൊക്കെയാ, RBC WBC. ഈ RBC WBC ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. RBC എന്ന് പറഞ്ഞാൽ ഒരേ തരം ഗ്രൂപ്പ് അല്ലെങ്കിൽ, ഇപ്പോൾ എ ഗ്രൂപ്പ് പേഷ്യന്റ് എ ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ബി ഗ്രൂപ്പിന് ബി, അതെല്ലാവർക്കും അറിയാം BA പറ്റില്ല, അതാണല്ലോ എല്ലാവരും ഓടുന്നത് ഗ്രൂപ്പ്. ഓരോരുത്തരും ഇപ്പം വാട്സാപ്പിലും അല്ലെങ്കിലൊക്കെ നമുക്ക് അറിയാം ഗ്രൂപ്പ് ആവശ്യമുണ്ട്, ഗ്രൂപ്പ് ആവശ്യമുണ്ട്, എ ഗ്രൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ എ ഗ്രൂപ്പ് അറിയാതെ ഡോക്ടർ രോഗിയുടെ ഗ്രൂപ്പ് എ എന്നെഴുതും, പിന്നെ ലാബിന്നത് തെറ്റിക്കും, എന്നിട്ട് എ ഉള്ള പേഷ്യന്റിന് ബി ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കും. എത്രയോ മരണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായില്ലേ. അത് ഗ്രൂപ്പ് മരണങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ. അങ്ങനെ ചുവന്ന കോശങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് മാറുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഹിമോളിസിസ്, അത് ഗ്രൂപ്പ് മാറിയിട്ട് രക്തം ഇത് ചുവന്ന അണുക്കൾ അഥവാ കയറ്റിനെ പൊട്ടിപ്പോവുന്നത്, അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പം ഒരു ഹിമോളിസിസ് എന്ന് പറഞ്ഞ സംഗതിയും, പ്രത്യേകിച്ച് RBC കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ആ ഇത് മുഴുവൻ ഒഴിവാക്കാം. അപ്പൊ RBCയിലെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ ഒഴിവാക്കാം. പിന്നെ WBC, WBC എന്ന് പറഞ്ഞാൽ വെളുത്ത കോശങ്ങൾ, വെളുത്ത കോശങ്ങൾ അതിലും പ്രശ്നമുള്ളതാണ്. WBCയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഫീവർ, പിന്നെ സാരല്ല ചെറിയ മരുന്നുണ്ട് മാത്രം. ഏറ്റവും പ്രശ്നമുള്ളത് ഈ ട്രാലി എന്ന് പറയും, TRALI ട്രാലി എന്ന് പറഞ്ഞാല്, അത് സാധാരണ ഉള്ള ആളുകൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇപ്പം പറയാം എങ്ങനെ വെച്ചാൽ, പിന്നെ ഈ രക്തം നമ്മൾ രോഗിക്ക് കൊടുക്കല്ലേ, അപ്പം കൊടുക്കുന്ന സമയത്ത് ഈ രക്തദാതാവിലുള്ള വെളുത്ത കോശം, രക്തദാതാവ് ഞാൻ രക്തം കൊടുക്കുന്ന ആളെ, നിങ്ങളെ രക്തം സ്വീകരിക്കുന്ന രോഗിയെ, അപ്പം ഞാൻ നിങ്ങൾക്ക് രക്തം തരണം, എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത കോശങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക, നിങ്ങളുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, കോംപ്ലിമെൻ്റ് അപ്പോൾ ഈ കോംപ്ലിമെൻറ്റിനെ പോയി പിടിക്കും. കോംപ്ലിമെൻറ്റിനെ പോയി പിടിച്ചിട്ട് അപ്പോൾ തന്നെ പിറക ഈ രണ്ടും കൂടിയത് രോഗിയിലുള്ള വെളുത്ത കോശത്തിന് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതൊരു കോംപ്ലക്സ് ആയി ഒരു കട്ടയെ ഏതൊക്കെയാണ്, ഒന്ന് രക്തദാതാവ് എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത കോശം, പിന്നെ രോഗിയിലുള്ള കോംപ്ലിമെൻ്റ്, കോംപ്ലിമെൻ്റ് ഒരു രക്തത്തിലുള്ള സംഗതി, അതും രോഗിയുള്ള വെളുത്ത കോശങ്ങളും കൂടി മൂന്നെണ്ണം അങ്ങനെ ഒരു ഇത്, അത് ശരീരത്തിൽ എങ്ങനെ ഓടി കളിക്കുകയാണല്ലോ. ആ സംഗതി രോഗിയുടെ ശ്വാസകോശത്തിലെത്തിയാൽ, എവിടെ എല്ലാ സ്ഥലത്തും എത്തും, പക്ഷെ ശ്വാസകോശത്തിൽ തന്നെ, അതായത് ശ്വാസകോശത്തിലുള്ള എൻഡോത്വലിയം എന്ന സാധനം, കാപ്പില്ലറി എൻഡോത്വലിയം, ചെറിയ ചെറിയ രക്തക്കുഴലാണ് കാപ്പില്ലറി എന്ന് പറയുന്നത്, കാപ്പില്ലറി അതിൻ്റെ ഉൾവശമുള്ള സാധനത്തിലുണ്ട് പൊട്ടിക്കും. അത് ഈ ശ്വാസകോശത്തിലുള്ള ആൽവിയോളൈ എന്ന് പറഞ്ഞ ആ ഭാഗത്തുള്ള ശ്വാസപ്രക്രിയ നടക്കുന്ന ആൽവിയോളയിലുള്ള ചെറിയ കോശങ്ങൾ, അപ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്ത് കട്ടിയുള്ള ഇത്, ഇപ്പോൾ കഞ്ഞിവെള്ളം ഇരട്ടി എളുപ്പം മനസ്സിലാക്കാം, പിന്നെ കഞ്ഞിവെള്ളം പോലെ സാധനം ഒരു ഹൈ പ്രോട്ടീൻ, അത് ഇതിലേക്ക് ആൽവിയോളയുടെ, അതായത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് ഊസ് ചെയ്യും, അങ്ങനെ പൊട്ടി അടിച്ചു വരുന്ന പോലെ. ഏറ്റവും സിമ്പിളാക്കി പറയണമെങ്കിൽ ഒരു നല്ലൊരു സ്പോഞ്ച് നമ്മൾ ലേശം കഞ്ഞിൻ്റെ വെള്ളത്തിൽ മുക്കിയ അതിൻ്റെ അത് മുഴുവൻ പോയില്ലേ,
1: ലെയറിന്റെ ഭാരം ഫുള്ള് വെള്ളമായി,
0: അത് ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് പെട്ടെന്ന് പൊട്ടിയിട്ട് ഇതിലേക്ക് വരും.
2: മാഷാ അല്ലാ. അപ്പോൾ

0: ആരോഗ്യവിചാരത്തിൽ രക്തദാനം മഹാദാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വി പി ശശിധരനും അതുപോലെ ഡോക്ടർ അബ്ദുൽ മാലിക്കും നടത്തിയ ചർച്ചയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി പ്രാർത്ഥനാ പഠനം.
1: യെസ്, ഇത് എല്ലാ സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുള്ള പ്രാർത്ഥന പഠിക്കുകയാണ്. അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന പഠനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥന പഠനം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ തിന്മകൾ വന്നിട്ടുണ്ട്. തിന്മകളിൽ നിന്ന് മുക്തമായ ഒരാളും തന്നെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തിന്മകൾ ചെയ്യുന്നവരാണ്, പക്ഷേ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുന്നവരല്ല, ആ തിന്മകൾ കണ്ടിന്യൂസ് ആയിക്കൊണ്ട് ചെയ്യുന്നവരല്ല, മറിച്ച് വഖൈറുൽ ഖത്താഇന തവ്വാബുൻ, അതിൽ തിന്മകളെ മാറ്റി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ് ഖൈറുള്ളവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൗബയ്ക്കുള്ള അവസരമുണ്ട് എന്നതാണ്. തിന്മ ചെയ്യാനുള്ള ഒരു താക്കോലല്ല നമുക്ക് നൽകിയിട്ടുള്ളത്, ലൈസൻസ് അല്ല നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ തിന്മ വന്നുപോകും എന്നത് സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങണം എന്നതാണ് പ്രവാചക അധ്യാപനം. അത്തരത്തിൽ തൗബ ചെയ്യുവാനും നമ്മുടെ പാപങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറയുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു ആലു ഇമ്രാനിൽ 16-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. റബ്ബെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഫഗ്ഫിർ ലന, നമുക്ക് പാപമോചനം നൽകണം. ദുനൂബന, നമ്മുടെ തിന്മകളിൽ നിന്ന് നമുക്ക് പാപമോചനം നൽകുകയും വഖിന അദാബന്നാർ, കത്തിയാളുന്ന നരകത്തിൻ്റെ ആ ഒരു ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തുകിട്ടാൻ, ആ പാപങ്ങൾ കാരണമായിക്കൊണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള സുരക്ഷാ കവചമായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥന ഒരു ആവർത്തി പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്നാർ. എല്ലാവരും ഇത് പഠിക്കുക, മനഃപ്പാഠമാക്കുക, പ്രാർത്ഥനാ വേളകളിൽ പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു നൽകുകയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാക്കല്ലാഹു ഖൈർ. പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ടു. നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് അബ്ദുറഊഫ് അൽ ഹൈക്കമിയുടെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി പൂമരത്തണലിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: പൂമരത്തണലിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അൽഫഹദ് പൂന്തുറ. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പൂമരത്തണലിൽ. ഇൻഷാല്ലാ ഈ ഒരു പൂമരത്തണലിൽ നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഭാഗമാണ്, അവരെ കേൾപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാല്ലാ കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഇതിലുള്ള ഭാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂമരത്തണലിലേക്ക്
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കൂട്ടുകാരെ, ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം അടക്കിയോ? നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണെന്നുള്ള കാര്യം ആ ഒരു പൂർണ്ണ ബോധം എനിക്കുണ്ട് കേട്ടോ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ആറു കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ നമ്മളൊരു ആറു കാര്യങ്ങൾ പഠിച്ചു. എന്തു കാര്യങ്ങളാണത്? എന്താ ആ ഈമാൻ കാര്യങ്ങൾ. അത് എത്ര എണ്ണമാണുള്ളത് പറയൂ. എത്ര എണ്ണമാണ്? ആറു കാര്യങ്ങൾ. കൂട്ടുകാരെ, ആറു കാര്യങ്ങളുള്ള ഈമാൻ കാര്യങ്ങൾ, അതിലെ രണ്ടു കാര്യങ്ങളെ വിശദമായി നമ്മൾ പഠിച്ചു. ഏതൊക്കെ പഠിച്ചത്? ആരോ പറഞ്ഞു. എന്താ പഠിച്ചത്? അള്ളാഹുവിലുള്ള വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും. ശരി കൂട്ടുകാരെ, അതു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം ഏതാണ്? കിതാബുകളിലുള്ള വിശ്വാസം, അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അഥവാ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. ശരി കൂട്ടുകാരെ, ഇൻഷാ അല്ലാ, ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും, പിന്നെ നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു കാര്യം കൂടി. ഓക്കെ. ശരി കൂട്ടുകാരെ, നമ്മുടെ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോഴുള്ള നമ്മുടെ കഥാപാത്രം ആരാണ്? ആരാണ്? ആരാ? ആ മുബാറക്ക് കാക്ക. മുബാറക്ക് കാക്ക, മുബാറക്ക്. ഒരു ദിവസം ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഉമ്മച്ചി, എന്തു സ്നേഹത്തോടെ എന്നറിയ ചോദിക്കുന്നത്, മാ, എന്തിനാണുമ്മ ജിബ്രീൽ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ കൊണ്ടുവന്നു കൊടുത്തത്? അതാ മോനേ, ഉമ്മ വിളിച്ചു മോനെ, മോനേ, ഉമ്മ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത കിതാബാണ് പരിശുദ്ധ ഖുർആൻ. അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനുള്ളതാണ്. അവസാനത്തെ കിതാബും കൂടിയാണത്. അള്ളാഹു നബിമാർക്കു നൽകിയ വേദഗ്രന്ഥങ്ങളാണ് അള്ളാഹു നബിമാർക്കു നൽകിയ വേദഗ്രന്ഥങ്ങൾക്കാണ് കിതാബുകളെന്ന് പറയുന്നത്. പ്രധാന കിതാബുകളെയും അവ നൽകപ്പെട്ട നബിമാരെയും കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ മോനെ എന്ന് ഉമ്മ പറയണം. മോൻ വന്നിട്ട്, ഉമ്മാ, എന്തൊക്കെയുണ്ട്? ഏതാ, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാന തആല ഇവിടെ അനുമതി പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ കൊണ്ട് കൊടുത്തത്? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ, ഖുർആൻ എക്കാലത്തുമുള്ള മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നിങ്ങനെ ഉമ്മ പറഞ്ഞു. എന്നിട്ട് ഉമ്മ പറയാണ്, നബിമാർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങൾക്കാണ് കിതാബുകൾ എന്ന് പറയുന്നത്. പ്രധാന കിതാബുകളുടെയും അവ നൽകപ്പെട്ട നബിമാരെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ഉമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോൻ പറഞ്ഞു, ആ ഉമ്മ, ശരി ഉമ്മ, പറഞ്ഞു തരൂ ഉമ്മ എന്ന് പറയണം. കൂട്ടുകാർ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് അത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ. ശരി, നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ആർക്കോ അറിയാം, അത് ശരിയാണ്, എനിക്കറിയാം വേദഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്, എത്ര വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എത്ര വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിലെന്തൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം എന്ന് കൈപ്പൊക്കുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ പറയണ? എന്നാ ഞാൻ ചോദിക്കട്ടെ നിന്നോട്, ഇപ്പൊ കൈപ്പൊക്കി അല്ലെങ്കിൽ എനിക്കറിയാന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കട്ടെ, ദാവൂദ് നബിക്ക് അവതരിച്ച വേദഗ്രന്ഥം ഏതാണ്? പറയൂ. അതിപ്പോ അറിയില്ലല്ലേ. എങ്ങനെ ദാവൂദ് നബിക്ക് അവതരിച്ചത്? എന്താ പറഞ്ഞത്? സബൂറോ? സബൂർ. അപ്പോൾ സബൂർ എന്ന വേദഗ്രന്ഥം അവതരിച്ചതാർക്കാണ്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അടുത്ത വേദഗ്രന്ഥം ആർക്കറിയാ? ആരാ തൗറാത്ത് എന്ന് പറഞ്ഞത്? മാഷാല്ലാ, തൗറാത്താണ് അടുത്ത വേദഗ്രന്ഥം. അത് ഏത് നബിക്ക അവതരിച്ചത്? ഏത് നബിക്ക? എങ്ങനെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് തൗറാത്ത് അവതരിപ്പിച്ചത്. ഇനി ഇഞ്ചീൽ, അതല്ലേ അടുത്തത്? ഇഞ്ചീൽ ആർക്കാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. ഇനി എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ആർക്കാ അവതരിച്ചത്? എനിക്കറിയാം, ഇപ്പൊ എല്ലാരും പറയണ്ട, ആർക്കാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അവസാനത്തെ പ്രവാചകനായ നബിവര്യനാണ് അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിച്ചത്, അല്ലേ? അതെ, ശരി കൂട്ടുകാരെ. അപ്പോ സബൂർ ദാവൂദ് അലൈഹിസ്സലാമിനും, തൗറാത്ത് മൂസ അലൈഹിസ്സലാമിനും, ഇഞ്ചീല് ഈസാ അലൈഹിസ്സലാമിനും, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാമയ്ക്കും. ഇങ്ങനെ ഖുർആനിന് ശേഷം ഇനി വേറൊരു വേദഗ്രന്ഥം വരാനില്ല. ഇങ്ങനെ നാല് വേദഗ്രന്ഥങ്ങളാണ് ലോകത്ത് അവതരിച്ചതും, അല്ലേ? ഈ വേദഗ്രന്ഥങ്ങളെ, ഈ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നോക്കൂ കൂട്ടുകാരെ, ഈ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് കിതാബിലുള്ള വിശ്വാസം. ഖുർആനിന് ശേഷം ഇനി വേദഗ്രന്ഥമില്ല. അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള എല്ലാവർക്കും ഖുർആൻ പഠിച്ച് അതനുസരിച്ചു ജീവിക്കണം, എന്നാലേ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഹായ് മാഷാല്ലാ. നോക്കൂ കൂട്ടുകാരെ, അപ്പൊ അവസാനമായി അവതരിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമുക്കറിയാം. അവസാനത്തെ വേദഗ്രന്ഥമായ, ഇനി വല്ല വേദഗ്രന്ഥം വരാനുണ്ടോ? ഇല്ല. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ, അതനുസരിച്ചു ജീവിതത്തെ ധന്യപ്പെടുത്താൻ, അത്തരത്തിൽ ജീവിക്കാനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത്. മനസ്സിലായ കൂട്ടുകാർക്ക്? ഇതാണ് കിതാബിലുള്ള വിശ്വാസം. അങ്ങനെ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും ഖുർആനിലും മറ്റും എല്ലാത്തിലും വിശ്വസിക്കുന്ന വിശ്വാസത്തെയാണ്, അങ്ങനെ വിശ്വസിക്കേണ്ടതിനെയാണ് കിതാബിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. ശരി കൂട്ടുകാരെ, ഇനി കിതാബിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ അടുത്ത വിശ്വാസം, അടുത്ത എന്തിനുള്ള വിശ്വാസമാണ്? നബിമാരിലുള്ള വിശ്വാസം. ആരാ അത് പറഞ്ഞത്? നീയാണോ? ശരി, നബിമാരിലുള്ള വിശ്വാസം. ഇതിനെക്കുറിച്ച് നമ്മുടെ മുബാറക്കിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. ഒരു നമ്മുടെ മുബാറക്ക് കൊച്ചു കുട്ടിയാണ്, നമ്മളെ പോലത്തെ ചെറിയ കുട്ടിയാണ്. ഒരു ദിവസം മുബാറക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉപ്പ ചോദിച്ചു, മോനെ മുബാറക്കേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിയോ? മുബാറക്ക് പറയുകയാണ്, ചൊല്ലി ഉപ്പ. ഇവയെല്ലാം, എന്നിട്ട് മുബാറക്കിനൊരു സംശയം, ഉപ്പ ഇവയെല്ലാം പഠിപ്പിച്ചത് നമ്മുടെ നബിയാണോ? അപ്പോ ഉപ്പ മറുപടി പറഞ്ഞു, മുബാറക്കേ, മോനെ, അതേ മോനെ, നബിമാരെക്കുറിച്ച് നാം മനസ്സിലാക്കണം. മനുഷ്യർക്ക് സന്മാർഗം കാണിക്കാനായി മനുഷ്യരിൽ നിന്നും അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാർ. മനുഷ്യരിൽ ഏറ്റവും ഉത്തമരും ഉപദേശങ്ങളിൽ തെറ്റുപറ്റാത്തവരുമാണ് അവർ. നോക്കൂ കൂട്ടുകാരെ, അപ്പൊ നബിമാരെന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ആളുകളാണ് നബിമാരെന്ന് പറയുന്നത്. ആ നബിമാരെ നബി എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അത് നമ്മൾ അനുസരിക്കണം. പ്രവാചകന്മാർ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരും അവർ നൽകുന്ന ഉപദേശങ്ങളിൽ തെറ്റുപറ്റാത്തവരുമാണ്. കൂട്ടുകാരെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു നബിമാരുമെല്ലാം നൽകിയ ഉപദേശങ്ങളിൽ എന്ത് സംഭവിക്കൂല? തെറ്റു സംഭവിക്കാതെ യഥാർത്ഥം ശരിയായ ഉപദേശം നൽകിയവരാണ് നബിമാരെന്ന് പറയുന്നത്. അപ്പോൾ ആ നബിമാരെ അനുസരിക്കുകയാണ് നമ്മുടെ ബാധ്യത, അവരെ വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. നോക്കൂ, എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് അവർ പ്രധാനമായും പഠിപ്പിച്ചതും. കൂട്ടുകാരെ, എല്ലാ സമുദായത്തിലേക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ആദം അലൈഹിസ്സലാം നബിയായിട്ടും, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിട്ടും, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങിയ നൂഹ് അലൈഹിസ്സലാം, എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് നബിമാരെന്ന് പറയുന്നത്. ഈ നബിമാരെ നമ്മൾ വിശ്വസിക്കണം. അവർ വന്ന നാട്ടുകാരോട് പഠിപ്പിച്ചതെന്താണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നും അള്ളാഹുവിനെ പുറമെ ഒരു ആരാധ്യനെ നമ്മൾ കാണാൻ പാടില്ല എന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും പഠിപ്പിക്കാൻ വന്നവരാണ് ഈ നബിമാരെന്നും പറയുന്നത്. അപ്പോൾ ഈ നബിമാരെയും നമുക്കെന്തു ചെയ്യണം? വിശ്വസിക്കണം. അതിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ ഖുർആനിലുണ്ട്. അവരിൽ ശ്രേഷ്ഠരാണ് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസാ, മുഹമ്മദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവർ. അള്ളാഹുവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിച്ചവരാണ് എല്ലാ പ്രവാചകന്മാരും. മനുഷ്യർ അവരെ പിൻപറ്റി ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കിതാബിലെ വിശ്വസിച്ചതുപോലെ കിതാബുമായി വന്ന പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കണം. പ്രവാചകന്മാർ പഠിപ്പിച്ചത് അപ്രകാരത്തിൽ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എന്തു ചെയ്യണം? കൂട്ടുകാരെ, തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്ന, അത്തരത്തിൽ ജീവിക്കുന്നവർക്കാണ് നാളെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈമാൻ കാര്യങ്ങളിലെ മറ്റു രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെ? വേദഗ്രന്ഥത്തിലുള്ള കിതാബുകളിലുള്ള വിശ്വാസവും നബിമാരിലുള്ള വിശ്വാസവും. അപ്പോൾ കിതാബ് അതനുസരിച്ച് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം. നബിമാരെയും അതനുസരിച്ച്, നബിമാരെ പഠിപ്പിച്ചതുപോലെ അതനുസരിച്ച് ജീവിക്കാൻ. കൂട്ടുകാരെ, നിങ്ങൾ തയ്യാറാകൂലേ? ആ, അങ്ങനെ തയ്യാറാകുന്ന നല്ല കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഈമാൻ കാര്യങ്ങളുടെ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കി 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പറയൂ, ബാക്കി 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പറയൂ, ഏതൊക്കെയാ ബാക്കി 2 കാര്യങ്ങൾ? പരലോകത്തിലുള്ള വിശ്വാസവും നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസവും. എന്ന അടുത്ത ക്ലാസുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖ്തതിമു കലാമി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ ജസാക്കല്ലാഹു ഖൈറ. പൂമരത്തണലിൽ വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെന്ന വിഷയത്തിൽ കൂട്ടുകാരോടൊപ്പം അൽ ഫഹദ് പൂന്തുറയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്.

0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി നുറുങ്ങുകളാണ്.
1: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന
0: രചനയുടെ ശബ്ദാഖ്യാനമാണല്ലേ.
1: അതെ,
2: നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ. രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ഈയിടെയായി ലഹരിയുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ വളരെയധികം വർദ്ധിച്ചതായി കാണുന്നു. റോഡപകടങ്ങളും അതുപോലെയുള്ള അത്യാഹിതങ്ങളും സംഭവിച്ച് എമർജൻസികളിൽ കൊണ്ടുവരുന്ന യുവാക്കളിൽ പലരും ലഹരി ഉപയോഗിച്ചതായി കാണാറുണ്ട്. ഇവരിൽ പലരുടെയും മാതാപിതാക്കളെ കാണുമ്പോൾ മതബോധത്തിലോ മതനിഷ്ഠയിലോ അവർ ഒട്ടും പിന്നിലല്ല എന്ന് വ്യക്തമാകും. പിന്നെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മക്കളുടെ ലഹരി ഉപയോഗത്തെപ്പറ്റി മാതാപിതാക്കൾ അറിഞ്ഞിട്ടു പോലും ഉണ്ടാവില്ല. ആക്സിഡന്റായി വന്ന ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പറഞ്ഞത്, അയാളുടെ മകൻ കഴിഞ്ഞ ഒരു വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യം വളരെ അടുത്താണ് അവർ മനസ്സിലാക്കിയത് എന്നാണ്. കുറേ കാലമായി അവന്റെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന മാറ്റങ്ങളൊന്നും ആദ്യകാലത്ത് അവർ ഗൗരവമായി എടുത്തില്ല. ദീർഘനേരം അവൻ മുറിയടച്ചിരിക്കുന്നതും നിസ്സാര കാര്യങ്ങൾക്ക് ക്ഷോഭിക്കുന്നതും പല ദിവസങ്ങളിലും രാത്രി വളരെ വൈകി വരുന്നതും അപൂർവമായി വരാതിരിക്കുന്നതുമൊന്നും അവർ ഗൗനിച്ചതേയില്ല. ഒടുവിൽ ഒരു ദിവസം ദേഷ്യം വന്ന് വീട്ടിലെ ടെലിവിഷൻ സെറ്റ് തല്ലിപ്പൊളിക്കുകയും സഹോദരിയെ മർദ്ദിക്കുകയും ചെയ്തപ്പോഴാണ് സംഗതി പ്രശ്നമായത്. അവർ അവന്റെ മുറി പരിശോധിച്ചപ്പോൾ കഞ്ചാവിന്റെ വിപുലമായ ഒരു ശേഖരമാണ് കണ്ടെത്തിയത്. കേരളത്തിലെ കുട്ടികളിൽ പലരും ശരാശരി 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മദ്യപാനം ആരംഭിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സിഗരറ്റ്, ബീഡി, പാൻമസാല എന്നിവ കൊടുക്കുന്ന സംഘങ്ങൾ നമ്മുടെ സ്കൂളുകൾക്ക് ചുറ്റും തന്നെയുണ്ട്. പെട്രോൾ, പശ തുടങ്ങിയ വസ്തുക്കൾ മണപ്പിച്ച് അതിൽ ലഹരി കണ്ടെത്തുന്ന ശീലങ്ങളും കുട്ടികളിൽ വ്യാപകമാകുന്നുണ്ട്. ഇഞ്ചക്ഷൻ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന ബ്രൌൺ ഷുഗറും അപകടകാരിയായ കൊക്കെയിനും വരെ നമ്മുടെ അങ്ങാടികളിൽ ലഭ്യമാണെന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ രക്ഷിതാക്കൾ അറിയുന്നില്ല. കഞ്ചാവ്, മദ്യം തുടങ്ങിയവ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ തലച്ചോറിലെ ഡോപമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അതിനെ തുടർന്ന് മിഥ്യാവിശ്വാസങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഡെന്യൂഷ്യസ് തുടങ്ങിയ മനോവിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യാം. ഈ അവസ്ഥയെയാണ് ലഹരി വസ്തു ഉപയോഗം കൊണ്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ആത്മഹത്യാ പ്രവണത, അക്രമവാസന തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും ലഹരി ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ സാധാരണയാണ്. തങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ ചില മാർഗങ്ങളുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലും സമീപനത്തിലും പ്രകടമായ ചില മാറ്റങ്ങൾ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ ഇനി പറയാം. ദീർഘനേരം മുറിയടച്ച് ഒറ്റയ്ക്കിരിക്കുക, വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തീരെ താൽപ്പര്യം കാണിക്കാതിരിക്കുക, കണ്ണുകൾ ചുവന്നിരിക്കുക, കണ്ണുകളിൽ നിന്ന് ദീർഘനേരം കണ്ണുനീർ വരിക, നിസ്സാര കാര്യങ്ങൾക്ക് മുൻപില്ലാത്ത വിധം പൊട്ടിത്തെറിക്കുക, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ, ഒരിടത്ത് ഉറച്ചിരിക്കാനാകാതെ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുക, അകാരണമായ ഭയവും സംശയവും, ആരോ തന്നെ കൊല്ലാൻ വരുന്നുവെന്നും ആളുകൾ തന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുവെന്നുമുള്ള മിഥ്യാവിശ്വാസങ്ങൾ, ചുറ്റിൽ ആരുമില്ലാത്തപ്പോൾ ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെയുള്ള അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുക, ഉറക്കത്തിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഭയന്ന് ഞെട്ടിയുണരുക, ശരീരം ശോഷിച്ചു വരിക, പ്രകടമായ അക്രമ സ്വഭാവം കാണിക്കുക, രാത്രി വീട്ടിൽ വരാതെ മറ്റു സ്ഥലങ്ങളിൽ തങ്ങുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, വീട്ടിൽ നിന്ന് പണവും മറ്റു വസ്തുക്കളും മോഷ്ടിക്കുകയും കളവ് പറയുകയും ചെയ്യുക.
1: മാഷാല്ലാ, നുറുങ്ങുകളിൽ നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്ന ലേഖനത്തിന്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. നുറുങ്ങുകൾ കഴിഞ്ഞ് ഇനി
0: യെസ്
1: അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടനാമങ്ങളിൽ അൽ ഖുദ്ദൂസ് 29-ാമത്തെ നാമമായി അൽ ഖുദ്ദൂസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആരാണ്?
0: ബഹുമാനായ ഷമീർ മദീനിയാണ്. പതിവ് പോലെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മുടെ കൂടെ കേട്ടുവരാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനും സത്യവിശ്വാസി ഏറ്റവും കടപ്പെട്ടവനുമാണ്. ആ പടച്ചറബിനെ അറിയുവാനുള്ള ഏറ്റവും ശരിയായ വഴിയാണ്, മാർഗമാണ് അല്ലാഹു പറഞ്ഞതെന്ന അവൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അല്ലാഹുവിനെ പരിചയപ്പെടുക എന്നത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിലൂടെ അല്ലാഹുവിനെ അല്ലാഹു പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ നമ്മൾ അറിയുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ ഖുദ്ദൂസ് എന്ന നാമമാണ്, പരമ പരിശുദ്ധൻ, ന്യൂനതകളില്ലാത്തവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഷദീദു തനസ്സുഹി അമ്മാ യഖൂലുൽ മുബ്തിലൂൻ, അസത്യത്തിൻ്റെ വക്താക്കൾ പറയുന്നതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനായവൻ ആണ് അല്ലാഹു. അത്വാഹിറുൽ മുനസ്സഹ് അൻ കുല്ലി നഖ്സിൻ, സർവ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ വിശുദ്ധനായവനാണ് അല്ലാഹു. അഥവാ അല്ലാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത പല ആക്ഷേപങ്ങളും പല മോശമായ വിശേഷണങ്ങളും ആ പടച്ചറബിലേക്ക് ചേർത്ത് പലരും പറയാറുണ്ട്. അല്ലാഹുവിന് സന്താനമുണ്ട് എന്നും അല്ലാഹു സൃഷ്ടി കഴിഞ്ഞ് വിശ്രമിച്ചു, അവൻ തളർന്നു ക്ഷീണിച്ചു എന്നുമൊക്കെയുള്ള പലതരത്തിലുള്ള മോശമായ വിശേഷണങ്ങളും വിശദീകരണങ്ങളും, ഇതൊന്നും പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ചേർത്ത് പറയാൻ പാടുള്ളതല്ല. ആളുകൾ കരുതുന്ന ഇത്തരം ന്യൂനതകളിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്ത ഏകനായ അല്ലാഹുവാണ് അവൻ. സർവ്വതിൻ്റെയും ഉടമസ്ഥനും രാജാതിരാജനുമായ അല്ലാഹു അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധന്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർളിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം, സൂറത്തുൽ ജുമുഅയിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധനാണ്. അൽ അസീസ്, അജയ്യനാണ്. അൽ ഹക്കീം, യുക്തിപൂർണനാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധിയും അല്ലാഹുവിൻ്റെ അനുഗ്രഹവുമൊക്കെ തീർച്ചയായും ഒരു സത്യവിശ്വാസി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുബാറക് വഹുവ ത്വാഹിർ, അവൻ അനുഗ്രഹപൂർണനാണ്, അവൻ പരിശുദ്ധനാണ്. സൃഷ്ടികൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നവരാണ്, വാഴ്ത്തേണ്ടവരാണ്. അവൻ അവൻ്റെ ദാസന്മാരെ വിശുദ്ധരാക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഈ നാമത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അൽ ഖുദ്ദൂസ് മൻ ത്വഹ്ഹറ ഖുലൂബൽ ആബിദീൻ അനിൽ മുഖാലഫാത്ത്. അല്ലാഹു അവൻ്റെ ദാസന്മാരെ അവർ തിന്മകൾ ചെയ്യാതിരിക്കാൻ അവരുടെ ഹൃദയത്തെ സംശുദ്ധീകരിക്കുന്നവനാണ്, വിമലീകരിക്കുന്നവനാണ്. വത്തിബാ ഇഷഹവാത്ത്, അവരുടെ മനസ്സുകൾ ദുഷിച്ച് തിന്മകൾ ദേഹേച്ഛകൾ പിൻപറ്റുന്നതിൽ നിന്ന് അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഭൗതികതയോടുള്ള അമിതമായ ആർത്തി നിമിത്തം അക്രമവും തോന്നിവാസങ്ങളും ചെയ്യാതിരിക്കാൻ അവരെ വിമലീകരിക്കുന്ന പരിശുദ്ധരാക്കുന്നവനാണ് അല്ലാഹു. ത്വഹ്ഹറ ഖുലൂബൽ ആരിഫീൻ മിമ്മാ സിവാഹു, പടച്ചറബിനെ ശരിയായ വിധം അറിഞ്ഞ് മനസ്സിലാക്കിയ ആളുകളെ അല്ലാഹുവല്ലാത്ത മറ്റാരെയും മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത വിധം അവരെ വിമലീകരിച്ച് പരിശുദ്ധനാക്കുന്നവനാണ് അൽ ഖുദ്ദൂസ്, പരിശുദ്ധനായ അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ വിശുദ്ധിയും പരിശുദ്ധിയും അറിയുന്ന ഒരാൾ തീർച്ചയായും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിശുദ്ധനും ഏറ്റവും വലിയ ധന്യനുമായിരിക്കും. ഇദ അറത്ത അൻ തകൂന അഗനന്നാസ് ഫഖുൻ ബിമാ ഫീ യദില്ലാഹി ഔസഖ് മിമ്മാ ഫീ യദിക്. നീ പടച്ച റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് നിൻ്റെ കൈകളിലുള്ളതിനേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിലുള്ളതിനേക്കാൾ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പടച്ചറബിൽ യഥാർത്ഥ വിശ്വാസവും പ്രതീക്ഷയുമുള്ള തവക്കുലുള്ള ഒരു വിശ്വാസിയാണ് നീയെങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധന്യൻ നീയായിരിക്കും. അതേപോലെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനും ഏറ്റവും ആദരണീയനവുമാകണം നീ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നീ സൂക്ഷിക്കണം, പാലിക്കണം. എങ്കിൽ ഏറ്റവും വലിയ മാന്യൻ നീയായിരിക്കും. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, അള്ളാഹു പറഞ്ഞതങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ അള്ളാഹുവിൻ്റെ പക്കൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവരാണ് എന്നാണ്. അതേപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തനാകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമപരിശുദ്ധനും സർവശക്തനുമായ അള്ളാഹുവിൽ നീ ബലമേൽപ്പിക്കണം. എങ്കിൽ ഫതവക്കൽ അലല്ലാ ഇന്നക അലൽ ഹഖിൽ മുബീൻ, തീർച്ചയായും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ ശക്തിയും പരിരക്ഷയും നൽകും. ആ പടച്ചറബിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാനും അവനെ പുകഴ്ത്തുവാനും അവനെ പ്രകീർത്തിക്കുവാനും സാധിക്കും. തസ്ബീഹും തഹ്മീദും തക്ബീറും, അള്ളാഹുവിലേക്ക് യാതൊരു ന്യൂനതയും ചേർത്തു പറയാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തലാണ് തസ്ബീഹെങ്കിൽ അള്ളാഹുവിനുള്ള എല്ലാ പൂർണ്ണതകളും മഹത്വങ്ങളും അംഗീകരിച്ച് അവനെ വാഴ്ത്തലാണ്, പ്രകീർത്തിക്കലാണ്, സ്തുതിക്കലാണ് ഹംദിലൂടെ നടക്കുന്നത്. തക്ബീർ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്തുന്ന അതിനെ പ്രകീർത്തിക്കുന്ന രീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ എല്ലാ അർത്ഥത്തിലും പ്രകീർത്തനങ്ങൾക്കും പ്രശംസകൾക്കും അർഹനാണ്. ഹുവൽ മഹ്മൂദുൽ മുനസ്സഹ് അമ്മാ ലാ യലീഖു ബിഹി, പടച്ചറബിന് ചേരാത്ത എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനും അതിൻ്റെ നേർവിപരീതമായ എല്ലാ പൂർണ്ണതകൾ കൊണ്ടും വിശേഷിപ്പിക്കപ്പെടുന്ന പരിപൂർണനുമാണ് അള്ളാഹു. ഫലഹുൽ ഹംദു കുല്ലുഹു വലഹു സനാഉ കുല്ലുഹു, അവനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളുമുള്ളത്. അവനെയാണ് എല്ലാ അർത്ഥത്തിലും വാഴ്ത്തേണ്ടത്. എല്ലാ പ്രശംസകൾക്കും അർഹതയുള്ളവനവനാണ്. അവന് സന്താനമില്ല, അവൻ ആരുടെയും സന്താനമല്ല, അവൻ പിതാവോ പുത്രനോ അല്ല. ലം യലിദ് വലം യൂലദ്, അതല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. അതേപോലെ അവന് ഇണയില്ല. മത്തഹദ സ്വാഹിബത്തം വല വലദ, അല്ലാഹു ഒരു ഇണയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. അതും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന അവൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കി തരുന്ന വചനമാണ്. അള്ളാഹുവിന് യാതൊരുവിധ പങ്കാളിയുമില്ല. അള്ളാഹുവിന് തുല്യനായിട്ട് സഹായിയായിട്ട് ആരുമില്ല. വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക്, അള്ളാഹുവിന് പങ്കാളികളില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔന്നിത്യവും പരിശുദ്ധിയും മനസ്സിലാക്കുവാനും അവനെ മാത്രം അവലംബിക്കുവാനും അവനോട് മാത്രം ആവശ്യങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കുവാനും ആഗ്രഹങ്ങൾ പറയുവാനും ഒക്കെ ഒരു മനുഷ്യന് ഒരു വിശ്വാസിക്ക് സാധിക്കും. വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീക്കും ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യും മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറ. സൂറത്ത് ഇസ്രായിലെ 111-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വഖുലിൽ ഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലദീ ലം യത്തഖിദ് വലദൻ, അവൻ യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സന്താനമുണ്ടാവുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയുടെയും മേന്മയുടെയും വിശേഷണമാണെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് ന്യൂനതയാണ്, കുറവാണ്. തീർച്ചയായും അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് സന്താനമില്ലാത്ത, സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്ത അള്ളാഹു, വലം യക്കുല്ലഹു ശരീക്കും ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ അധികാരത്തിൽ അവന് യാതൊരു പങ്കാളിയുമില്ല, അതും അവൻ്റെ മഹത്വമാണ്, വിശുദ്ധിയാണ്. വലം യക്കുല്ലഹു വലിയും മിനദുൽ, നിന്ദ്യതയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനായൊരു രക്ഷകനും അവനില്ല, അഥവാ അവന് നിന്ദ്യതയോ അപജയമോ അപഹാസ്യമോ ആകുന്ന ഒരവസ്ഥയും ഇല്ല. അവൻ പൂർണ്ണനും അതേപോലെ എല്ലാ അർത്ഥത്തിലും തികഞ്ഞവനുമാണ്. വക്കബ്യറുഹു തക്ബീറ, ആ പടച്ചറബിൻ്റെ മഹത്വവും വിശുദ്ധിയും അന്യൂന്യതകളും മനസ്സിലാക്കി അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന എത്രയോ രംഗങ്ങളുണ്ട്. ദിക്ര ദുആകളുടെ കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധമാണ് സുബ്ഹാനല്ലാഹ് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീസാൻ നിറക്കാൻ മാത്രമുള്ള പുണ്യമാണ്, മഹത്വമുള്ള വചനമാണ് സുബ്ഹാനല്ലാഹ് എന്നത്. വിത്ര നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികത്തി വർറൂഹ്, പരമപരിശുദ്ധനും സർവാധിപതിയുമായ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാൻ, അവൻ ന്യൂനതകളില്ലാത്തവനാണ്. മൂന്ന് പ്രാവശ്യം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിന് ശേഷം ആവർത്തിച്ചു പറയും. അതേപോലെ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന, യാതൊരുവിധ ന്യൂനതകളും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് അംഗീകരിച്ചു കൊണ്ടുള്ള ഏറ്റുപറച്ചിലുകളാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഒരു വിശ്വാസി പടച്ചറബിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത ഒരു അവസ്ഥയിലേക്കും ചെന്നുപെടുകയില്ല. തൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നിലപാടുകളിലൂടെ ദേഹേച്ഛകളെ പിൻപറ്റി, ഹറാമുകൾ ചെയ്ത്, മോശമായത് തിന്ന്, മോശമായത് കുടിച്ച്, നിഷിദ്ധങ്ങളിൽ സംസാരിച്ച്, അങ്ങനെ വൃത്തികേടുകളിലൂടെ പോവുകയില്ല. തൻ്റെ പരമകാരുണ്യകനും പരമപരിശുദ്ധനുമായ അള്ളാഹു തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിലൂടെ, ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് താൻ പരിശുദ്ധനാകണമെന്നുള്ള ചിന്തയോടെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈമാനിൻ്റെ ഉന്നതമായ ദറജ, ഒരു വിശ്വാസി പടച്ചറബിനെ സദാ കാണുന്നു എന്ന ബോധത്തോടുകൂടി പടച്ചറബുമായി ഇടപഴകുക എന്നതാണ്. അള്ളാഹുവിനുള്ള ആരാധനകളിൽ, അള്ളാഹുവിനോടുള്ള ഇടപാടുകളിൽ ഒരു വിശ്വാസിയുടെ നിലപാട് പടച്ചറബ് തന്നെ കാണുന്നു എന്ന ബോധ്യത്തോടുകൂടിയായിരിക്കും. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ ഏറ്റവും ഉയർന്ന നിലപാട്, നിലവാരം. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. തീർച്ചയായും അള്ളാഹുവിനെ നീ കണ്ടിട്ടുണ്ട് എന്നതുപോലെ, കാണുന്നു എന്നതുപോലെ അവന് ആരാധനകൾ അർപ്പിക്കലാണ് ഇഹ്സാൻ, ആരാധനകളിലുള്ള സുഹൃതം, നന്മ എന്ന് പറഞ്ഞാൽ. വാസ്തവത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്നു, അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും നീ ഉണ്ടാകണമെന്നത്, നിന്നെ കാണണമെന്നത്. അതേപോലെ അള്ളാഹു നിന്നോട് വിലക്കിയ തിന്മയുടെ ഇടങ്ങളിൽ നിന്നെ കാണാതിരിക്കണമെന്നതും അള്ളാഹു നിന്നോട് കൽപ്പിച്ചതാണ്, അള്ളാഹു നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുവാൻ, വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കാൻ, സംശുദ്ധമായ ആദർശ രീതി, ആദർശ ജീവിതം അത് വിശ്വാസിയെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ വക്താക്കളാക്കി മാറ്റാൻ പാകപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മളോടത് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അകവും പുറവും ഒരുപോലെ വിശുദ്ധമാക്കി സംശുദ്ധമാക്കി മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ധന്യ ജീവിതം നയിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: മാഷാല്ലാഹ്, അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ ഖുദ്ദൂസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ പഠിച്ചത്. ബഹുമാനിയനായ ഷമീർ മദീനി ഉസ്താദായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. ഇൻഷാല്ലാ റേഡിയോ വൈബ്സ് തുടരുന്നു. സലാം സാറുടെ ഒരു കഥ കേൾക്കാം. സലാം സാറേ, ഇന്ന് പറയുന്ന കഥ ഏതാണ്?
0: നമ്മൾ ഉസ്മാൻ പാലക്കാഴി രചിച്ചിട്ടുള്ള കടലും കപ്പലും എന്ന് വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ പുസ്തകത്തിൽ കുട്ടികൾക്കായുള്ള

0: അവനിഷ്ടമായിരുന്നു. എന്നാൽ കച്ചവടക്കാരൻ തൻ്റെ മകൻ കഠിനാധ്വാനിയും ഉത്തരവാദിത്തമുള്ളവനുമാകണമെന്ന് നന്നായി ആഗ്രഹിച്ചു. അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും മൂല്യം അവൻ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ മകൻ മടിയനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരു ദിവസം അയാൾ മകനെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നീ പുറത്തുപോയി എന്തെങ്കിലും സമ്പാദിക്കണം, ഇല്ലെങ്കിൽ ഇന്നു രാത്രി നിനക്ക് ഭക്ഷണം തരില്ല. ആ മകൻ കഠിനഹൃദയനും കൗശലക്കാരനും ഒരു ജോലിയും പരിചയമില്ലാത്തവനുമായിരുന്നു. പിതാവിൻ്റെ ഈ ആവശ്യം കേട്ട് അവൻ ഭയന്ന് കരഞ്ഞുകൊണ്ട് നേരെ മാതാവിൻ്റെ അടുത്തേക്ക് പോയി. മകന്റെ കണ്ണുകളിൽ കണ്ണീർ കണ്ടപ്പോൾ അവളുടെ ഹൃദയമൊരുകി. അവൾ അസ്വസ്ഥയായി. അവനെ സഹായിക്കാൻ അവൾ അവന് 500 രൂപയുടെ നോട്ട് നൽകി. വൈകുന്നേരം പിതാവ് മകനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തുവോ? ഇന്നു നീ എന്താണ് സമ്പാദിച്ചത്? മകൻ ഉടൻ തന്നെ 500 രൂപയുടെ നോട്ട് പിതാവിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ദാ 500 രൂപ. 500 രൂപ സമ്പാദിച്ചതിന് പിതാവ് അഭിനന്ദിക്കുമെന്നാണ് മകൻ കരുതിയത്. പക്ഷേ അയാൾ മകനോട് പറഞ്ഞു, ഈ ക്യാഷ് ആ കിണറ്റിലേക്കെറിയൂ. മകൻ മടിയൊന്നും കൂടാതെ അത് കിണറ്റിലേക്കെറിഞ്ഞു. ആ പിതാവ് ജ്ഞാനവും അനുഭവപരിചയവുമുള്ള ആളായിരുന്നു. ആ 500 രൂപ കുട്ടിയുടെ മാതാവ് കൊടുത്തതായിരിക്കുമെന്ന് അയാൾ അപ്പോഴേ ഊഹിച്ചു. പിറ്റേന്ന് അയാൾ ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് മകനോട് പറഞ്ഞു, ഇന്നും നീ പുറത്തുപോയി എന്തെങ്കിലും സമ്പാദിക്കണം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഭക്ഷണം തരില്ല കേട്ടോ. ഇത്തവണ അവൻ കരഞ്ഞുകൊണ്ട് സഹോദരിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ സഹോദരനോട് സഹതാപം കാണിക്കുകയും തന്റെ പക്കലുണ്ടായിരുന്ന 100 രൂപ നോട്ടവന് നൽകുകയും ചെയ്തു. വൈകുന്നേരം പിതാവ് മകനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തുവോ? ഇന്നു നീ എന്താണ് സമ്പാദിച്ചത്? അവൻ സഹോദരി കൊടുത്ത നോട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അത് കിണറ്റിലിടാൻ ആവശ്യപ്പെട്ടു. ആ ക്യാഷ് മകൻ സമ്പാദിച്ചതല്ല എന്നും അവൻ്റെ സഹോദരി നൽകിയതാണെന്നും അയാൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അദ്ദേഹം മകളെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിറ്റേ ദിവസവും ഇതുതന്നെ ആവർത്തിച്ചു. ഇത്തവണ സഹായിക്കാൻ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ മകൻ ജോലി തേടി മാർക്കറ്റിലേക്ക് പോകാൻ നിർബന്ധിതനായി. അങ്ങനെ ഒരു ജോലി തരപ്പെടുത്തി. വൈകുന്നേരം വരെ തലയിൽ ചുമടേറ്റ് ക്ഷീണിച്ച അവൻ കൂലിയും വാങ്ങി വീട്ടിലേക്ക് നടന്നു. അവന് കഴുത്തും പുറവും നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മകനോട് കൂലിയായി കിട്ടിയത് കിണറ്റിലെറിയാൻ പിതാവ് അന്നും ആവശ്യപ്പെട്ടു. മകൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു, ഞാൻ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു നേടിയ കാശാണ്. ചുമട് തലയിലേറ്റിയതിനാൽ ശരീരമാകെ വേദനിക്കുന്നു. എന്നിട്ട് ഈ പണം കിണറ്റിലെറിയാൻ പറയുകയാണോ? ഇത് കേട്ട് ആ പിതാവ് ഒന്ന് പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, മോനെ, കഠിനാധ്വാനത്തിൻ്റെ ഫലം പാഴാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് വേദന അനുഭവപ്പെടൂ. നീ വലിച്ചെറിഞ്ഞ ക്യാഷ് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. പണത്തിൻ്റെ വിലയറിയുന്നവർ അത് നശിപ്പിക്കില്ല. അതറിയാത്തതുകൊണ്ടും അധ്വാനത്തിൻ്റെ പ്രയാസമറിയാത്തതുകൊണ്ടുമാണ് ആദ്യം നീ പണം കിണറ്റിലിടാൻ തയ്യാറായത്. അമ്മയും സഹോദരിയും കൊടുത്തത് കിണറ്റിലിടാൻ അവൻ തയ്യാറായത് അതിനു പിന്നിൽ അവൻ്റെ അധ്വാനമില്ലാത്തതുകൊണ്ടാണ്. അതിൽ വേദനയൊന്നും അവനുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്നത്തോടെ ആ മകൻ കഠിനാധ്വാനത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു. ഒരിക്കലും മടിയനാകില്ലെന്നും പിതാവിൻ്റെ സ്വത്ത് പരിപാലിക്കുമെന്നും അവൻ പ്രതിജ്ഞയെടുത്തു. പിതാവ് തൻ്റെ കടയുടെ താക്കോൽ മകനെ സന്തോഷത്തോടെ ഏൽപ്പിച്ചു. കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? അപ്പം അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക നമ്മൾ അധ്വാനിക്കുമ്പോൾ മാത്രമാണ് അല്ലേ? നല്ല മക്കളായി വളരട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, സലാം സാറുടെ കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത്. അധ്വാനത്തിൻ്റെ സൽഫലങ്ങൾ എന്ന കഥയായിരുന്നു അല്ലേ?
2: യെസ്.
1: ഇൻഷാല്ലാ കഥ പറയാം എന്ന ഭാഗത്തിന് ശേഷം റേഡിയോ വൈബ്സിൽ നമുക്കിനി
2: ജനക്ഷേമം പ്രോഗ്രാം.
1: ജനക്ഷേമം,
2: കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് പുതിയ വിസയിൽ സൗദിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മിസ്റ്റർ ലത്തീഫ് തെച്ചിയും പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വെളുത്തൂരുമാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്.

0: നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലത്തീഫ് സാഹിബാണ്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ ലത്തീഫ് സാഹിബിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ സൗദിയിലാണ്, ഇപ്പോൾ ഈ സൗദിയിൽ വന്ന് നിങ്ങൾ പിന്നെ ജോലി ചെയ്ത് തുടങ്ങി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം.
1: പിന്നീട് വെക്കേഷൻ പോയി നാട്ടിൽ പോയി കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് 900 എനിക്ക് തോന്നുന്നു 2008 സായാഹ്നത്തിൽ ഒരു വിരുന്നുകാരനെ പോലെ അബ്സ്കോണ്ടന്റ് ഹുറൂബ് വിഷയം വരുന്നുണ്ട് സൗദി അറേബ്യയിൽ.
0: എന്താണ് ഹുറൂബ്? എന്തുകൊണ്ട് ഹുറൂബ്? എന്താണ്?
1: അതായത് നമ്മളെ സൗദിയിൽ ഒരു ഫ്രീ വിസ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിസ സമ്പ്രദായത്തിൽ വരുന്ന ചില ക്രമാതീതമായി കാണപ്പെടേണ്ടതല്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അതായത് ഒരാൾ കുറച്ച് വിസ എടുക്കുന്നു, ആ വിസ കിട്ടുന്ന പൈസക്ക് അയാൾ വിൽക്കുന്നു, അങ്ങനെ വരുന്ന ആൾക്ക് ഇക്കാമ കൊടുക്കുന്നു, അയാൾ പുറത്തുപോയി ഇയാളുടെ പേരിൽ എവിടേക്കോ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നൊരു വ്യക്തി, അത് ഹൗസ് ഡ്രൈവറാവാം ഗദ്ദാമയാവാം, തൻ്റെ സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തുപോയി ജോലി ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു, മരണപ്പെട്ടാൽ ഈ സ്പോൺസറാണ് ഉത്തരവാദി.
0: ഒന്നും അറിയാതെ സ്പോൺസർ.
1: അപ്പൊ ആ സ്പോൺസർ എന്ത് ചെയ്യും? ഇവൻ ചാടിപ്പോയി എന്ന് പറഞ്ഞ് അബ്സ്കോണ്ടന്റ് റിപ്പോർട്ട് ചെയ്യും ഗവൺമെന്റിലേക്ക്. ഗവൺമെന്റിലേക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയ വിസ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ 12 ഇക്കാമ അടിച്ച അയാൾ ഇതൊന്നും അറിയാതെ ജോലി ചെയ്യുന്നുണ്ടാവും, കുറുവാക്കപ്പെടുകയാണ്. അങ്ങനെ ആ വിഷയം വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്ക്
0: സത്യത്തില് ഇവിടെ ഞാൻ ഇടപെട്ടോട്ടെ, ഈ ഹുറൂബ് എന്നുള്ള സംഭവം ഉണ്ടായത് ഇങ്ങനെ ഒരു വിസ കച്ചവടം ചെയ്താൽ, ഇപ്പൊ എനിക്കൊരു എംപ്ലോയിനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വിസ, ഞാൻ വിസ എടുക്കുക, എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടത് എന്റെ കീഴിൽ നിർത്തുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹുറൂബിന്റെ പരിപാടി വരുന്നില്ലല്ലോ. ഇതൊരു വിസ എന്നുള്ള ഒരു കച്ചവടമാക്കി ബിസിനസ് ആക്കി മാറ്റുന്നത് ആണ് ഇങ്ങനെ ഒരു ദുരുപയോഗം വന്നത് അല്ലേ?
1: ഇത് നോക്കൂ, സത്യത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് തൊഴിൽ കരാറുണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പീൻസാണ്.
0: സൗദി
1: അറേബ്യ ഗവൺമെന്റ് ലേബർ എഗ്രിമെന്റ്, ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കിയ ഏക രാജ്യം ഫിലിപ്പീൻസാണ്.
0: ഫിലിപ്പീനിൽ വരുന്ന ആളുകൾക്ക് ഇത് ഇല്ലാതെ വരാൻ പറ്റില്ലായിരുന്നു.
1: കാരണം അവിടെ നിന്ന് വരുന്ന ഒരു ഫിലിപ്പീനി ആ ഫിലിപ്പീൻ ഗവൺമെന്റ് കൊടുക്കുന്ന വിസയിൽ അവർ പറയുന്ന എഗ്രിമെന്റിൽ പോളോ നിയമപ്രകാരം മാത്രമാണ് അവൻ സൗദിയിലേക്ക് വരുന്നത്. അവന്റെ ശമ്പളത്തിന്റെ ഒരു വിഹിതം അവൻ അവിടെ കെട്ടിവെച്ചിട്ടാണ്. അപ്പൊ ആ വരുന്ന വ്യക്തിക്ക് തൊഴിൽപരമായ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ നിയമപരമായ പരിരക്ഷ നൽകാൻ ആ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്,
0: ഫിലിപ്പീൻ ഗവൺമെന്റ്.
1: അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മറ്റു ഒരു
0: ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന അങ്ങനെ ഒരു
1: അവിടെ സൗദി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു പോളിസി എന്താ അറിയോ? നമുക്കറിയാം സൗദി അറേബ്യ പോലുള്ള വിശാലമായ അറബിക്കടൽ പോലെ പരന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻ, ഇന്തോനേഷ്യ, തുണീഷ്യ, മലേഷ്യ, സുഡാൻ, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അന്നം തേടി വരുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ
0: രാജ്യത്തെ
1: ഇടം കൊടുക്കുന്ന ഈ രാജ്യം എന്ന് പറഞ്ഞാൽ, അത് അബ്ദുള്ള രാജാവ് ഡൽഹിയിൽ വന്നപ്പോൾ പറഞ്ഞു ഇന്ത്യന്റെ 2 ഭവനമാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് അഭിമാനത്തോടെ കൂടെ പറയുമ്പോൾ സൗദി അറേബ്യ നമുക്ക് അന്നം തരുന്ന നമ്മുടെ 2 വീട് സൗദി അറേബ്യ തന്നെയാണ്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ നമുക്ക്
0: ഒരിക്കലും
1: തീർച്ചയായിട്ടും. അപ്പോ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം ആളുകൾ അധിവസിക്കുന്ന രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫിലിപ്പീൻ ഗവൺമെന്റ് ചെയ്തതുപോലെ നിങ്ങളെയും എന്നെയും നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലിയില്ലാതെ വിദേശത്തേക്ക് കയറ്റിവിട്ട ഇന്ത്യ ഗവൺമെന്റിനുള്ള ബാധ്യത നിറവേറ്റപ്പെടേണ്ട രീതിയിൽ നിറവേറ്റപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇത് യാഥാർത്ഥ്യം.
0: അതിപ്പോഴും നിറവേറ്റിയില്ല.
1: അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇവിടെ നമുക്കറിയാം ഏകദേശം 25-40 വരെ ഇന്ത്യക്കാരുണ്ട്, ടൂറിസ്റ്റ് വിസയിൽ, ബിസിനസ് വിസയിൽ, വിസിറ്റ് വിസയിൽ, തൊഴിൽ വിസയിൽ വരുന്നവർ. ഈ 40 വരുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡിപ്ലോമാറ്റിക് അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യൻ എംബസിയിൽ കുറഞ്ഞ സ്റ്റാഫേ ഉള്ളൂ, ജിദ്ദ കോൺസുലേറ്റിലും കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമസി അനുസരിച്ച് എഡ്യൂക്കേഷന്റെ പ്രശ്നങ്ങൾ നോക്കണം. 10,000 കുട്ടികൾ ഇന്ത്യൻ എംബസി പഠിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രശ്നങ്ങൾ നോക്കണം, പിന്നെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ നോക്കണം. അങ്ങനെ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുച്ഛമായ ഈ ആളുകളെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിധിയും പരിമിതിയുണ്ട്. പിന്നെ എന്താ എംബസിക്ക് ചെയ്യാൻ പറ്റുക? സാമൂഹ്യ പ്രവർത്തകരെ പോലെ, വളണ്ടിയർമാരെ പോലെ, സന്നദ്ധ സംഘടനകളെ പോലെയുള്ള ആളുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യസന്ധവും ആത്മാർത്ഥവുമായി ഒരു പ്രശ്നത്തെ സമീപിക്കുകയും അതിന്റെ പരിഹാരങ്ങൾ തേടി ആത്മാർത്ഥമായ ഒരു പഠനം നടത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു 90% പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കും.
0: ഇവിടെ ഞാൻ പിന്നെ ലത്തീഫ് സാഹിബ് കുറേ ലോക വിവരങ്ങളുള്ള ആളാണെന്ന് ഏകദേശം മനസ്സിലായി. ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വളരെ കുറഞ്ഞ സ്റ്റാഫുള്ളൂ എംബസിയിലെന്ന് മനസ്സിലായി. ഈ ഫിലിപ്പീനെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഫിലിപ്പീനുകൾക്ക് വരുമ്പോ അവരുടെ അവരുടെ 40 ലക്ഷം ഒന്നും അവരുണ്ടാവില്ല ഇവിടെ, വളരെ കുറഞ്ഞാലും. പക്ഷെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്ക് ഉണ്ടോ?
1: അതായത് പറഞ്ഞാൽ ഒരു ഗദ്ദാമ, ആ ഗദ്ദാമ എവിടേക്ക് പോകുന്നു എന്ന് ആ സൗദിയായ അദ്ദേഹത്തിന്റെ ബത്താക്കയും വീടിന്റെ ലൊക്കേഷനും കൊടുത്തതിന് ശേഷം മാത്രമേ ആ വിസ അവർ ഇഷ്യൂ ചെയ്യുള്ളൂ.
0: വളരെ
1: പവർഫുൾ ആണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഏകദേശം 12,000 റിയാലോളം ഇന്ത്യൻ എംബസിയിൽ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ വിസ ഇഷ്യൂ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താ പറയുക, ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഗസറ്റിന്റെ എഡിറ്ററായ ഖാലിദ് അൽ മൈനക്ക് ഞാൻ എഴുതിയ ഒരു കത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. ഇതിലെന്താ പറയുന്നതെന്ന് അറിയോ? ഇതിൽ പറയുന്നത് ഷുഡ് ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് മിഷൻ റിട്ടെയിൻ സൗദി ലോയേഴ്സിന് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 6-7 അംബാസഡർമാരെ ഇതുപോലെ കാണാൻ സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. MOH ഫാറൂഖ് ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ അംബാസഡർ. അദ്ദേഹത്തോട് തൊട്ട്, അതായത് അദ്ദേഹം കേരള ഗവർണർ ആയിരുന്നു, ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, മരിച്ചുപോയി, അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ, വർദ്ധക്കിയ ജീവിതം. അദ്ദേഹത്തോടക്കം നമ്മൾ ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലേബർ അഗ്രിമെന്റോ ലേബർ കോൺട്രാക്ടോ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കൂല, കാരണം സൗദി വില്ലിംഗ് അല്ല. സൗദി അറേബ്യയുടെ പോളിസി, ഇഫ് യു വാണ്ട് ടു ഫോളോ ദ ലേബർ ലോ ഓഫ് സൗദി അറേബ്യ, യു കൻ സ്റ്റേ ഹിയർ, അതർവൈസ് ഗോ ടു യുവർ കൺട്രി. സത്യമാണത്, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്നം തരുന്നു, നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു, ജോലി തരുന്നു, ശമ്പളം തരുന്നു, അത്. എന്നാൽ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിലും ജിദ്ദയിലെ കോൺസുലേറ്റിലും സ്വദേശിയായ ഒരു വക്കീൽ ഫേമിനെ നിർദ്ദേശിച്ചാൽ, അപ്പോയിന്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് ഭംഗിയായിട്ട് പരിഹാരം കാണാൻ സാധിക്കും. പക്ഷേ ഒരു വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് എങ്ങനെ കൊടുക്കണമെന്നത് കണ്ടെത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയവും പ്രവാസികാര്യ മന്ത്രാലയവും ഇന്ത്യൻ മിഷനുമാണ്. അതിൽ നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി കാണിക്കുന്നുവോ അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റുക. എനിക്കറിയാം ഇത് നടപ്പിലാക്കാൻ വേണ്ടി MOH ഫാറൂഖ്, തൽമീസ് അഹമ്മദ്, ഹാമിദ് റാവു, ഡോക്ടർ ഔസാഫ് സയ്യിദ്, ഇപ്പോഴുള്ള ഐജാസ് ഖാൻ അടക്കമുള്ള 6 അംബാസഡർമാരെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി
0: വിഷയങ്ങൾ
1: പറയാൻ വേണ്ടി നിങ്ങൾ വിശ്വസിക്കുമെന്നല്ല, ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടി സാറ് കേരള മുഖ്യമന്ത്രി ആയിരിക്കെ ഞാനും എന്റെ ഭാര്യയും പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു. 2.5 മണിക്കൂർ അന്ന് സെക്രട്ടേറിയറ്റ് ചെലവഴിച്ചു. അങ്ങനെ ശിവദാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ അയാൾ നേരിട്ട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ സൗദി അറേബ്യയിൽ നിന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, അബ്ദുൽ ലത്തീഫ് എന്ന് പേരുള്ള ഒരാളാണ്, എന്തോ സീരിയസ് ആയ വിഷയങ്ങൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാണാൻ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിയിട്ട് ചോദിച്ചു ഇതിന് എന്താണ് സൊല്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഈ ഒരു വക്കീലിനെ നിയമിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം, ആ ഫീസ് കൊടുക്കാൻ ഫണ്ട് വേണം, ആ ഫണ്ടില്ലാത്തതിന്റെ പേരിലാണ്. അതിനെന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് നോർക്കൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അതായത് കാരണം നോർക്കയാണ് വിദേശത്തുള്ള മലയാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നത്. എമിഗ്രന്റ് പ്രൊട്ടക്ഷൻ്റെ ഓഫീസർ, ഡയറക്ടർ ജനറൽ പോലീസ്, നോർക്കൊക്കെ അതിന് അധികാരമുണ്ട്, നോർക്ക സെല്ല് തന്നെ ഉണ്ട് പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അങ്ങനെ ഉമ്മൻചാണ്ടി സാറ് നോർക്കയുടെ സെക്രട്ടറി ആയ TK മനോജ്കുമാറിനെ വിളിച്ചു, അദ്ദേഹം ഡൽഹിയിലായിരുന്നു. എന്നിട്ട് ഈ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മനോജ്കുമാറിനെ വിളിച്ചു വരുത്തി. ശിവദാസനും ഞാനും എന്റെ വൈഫും മനോജ്കുമാറിന്റെ ഓഫീസിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ കേട്ട് പിന്നോട് പറഞ്ഞു, അദ്ദേഹം എഴുതി, ലത്തീഫ് ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിനെ വെക്കാനുള്ള ഫണ്ട് നോർക്ക കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ അറിഞ്ഞു 50 ലക്ഷം രൂപ പരേതനായ ഉമ്മൻചാണ്ടി സാറ് നോർക്കയിൽ നിന്ന് ഇതിനു വേണ്ടി പാസ്സാക്കി തന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇത് നോർക്കയുടെ കാര്യത്തിൽ കേരള സർക്കാരിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ വക്കീലിനെ വെക്കാൻ കേരള സർക്കാരിന് കഴിയില്ല. ഇത് പ്രവാസികാര്യമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ E.A.M.D. സാഹിബും വയലാറബിയുള്ള സമയത്താണ് ഈ പ്രശ്നം. വയലാറബി സാറിന്റെ മുമ്പിലേക്ക് ഈ കാര്യം ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ആലോചിക്കാം, പഠിക്കാം എന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാരുടെ പ്രശ്നമായതുകൊണ്ട് ഡൽഹിയിൽ നിന്നാണ് ഡിസിഷ്യം വരുന്നത്, കേരളത്തിൽ നിന്നല്ല. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറും മനോജ്കുമാറും ശിവദാസനും കാണിച്ച ആ ദീർഘവീക്ഷണം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാസികൾക്ക് വേണ്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറാകുന്നു എന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്.
0: ഗുണമല്ല ചെയ്യുള്ളൂ.
1: അതെ, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ സാങ്കേതിക പ്രശ്നം കൊണ്ട് സാധിക്കാതെ പോയതാണ്. അതൊരു ദുഃഖസത്യമാണ്.
0: അവിടെ ഇപ്പോൾ നമുക്കൊന്നും പറയാം,
1: ഒന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സാരമാണ്. അതെ, തീർച്ചയായിട്ടും.
0: എന്തായാലും ഇപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം ഒരു രൂപം കിട്ടി. ഇനി നമുക്ക് ഇപ്പോഴുള്ള ആളുകൾക്ക് കിട്ടേണ്ട ചില ഇൻഫർമേഷനാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കൊടുക്കേണ്ടത്.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ, അന്ന് 23 വയസ്സായ ലത്തീഫ് സാഹിബ് തെച്ചി ഗ്രാമത്തിൽ നിന്ന് വന്ന പോലെ ഇന്ന് കുറേ ലത്തീഫുമാർ നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞ പോലെ ഈ റൂട്ടിലൂടെ ഈ റൂട്ടിലൂടെ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ചതിയിൽപ്പെടും എന്നുള്ളത്, അതിൻ്റെ ഒരു ചെറിയ രൂപം ഒന്ന്. പ്രവാസം ജീവിതം ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കരുതിയിരിക്കണം എന്നുള്ളതാണ്.
1: അതായത് ഈ മോഹന സുന്ദര വാഗ്ദാനങ്ങളുടെ വലയങ്ങളിൽ പെടാതിരിക്കാൻ നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് ഉണർത്തുകയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യവും ദുരിതവും കഷ്ടപ്പാടും കണ്ണീരും വേദനയും പ്രയാസം ഉണ്ടാവുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പ്രവാസ ലോകത്ത്, അത് സൗദി അറേബ്യയോ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ യുഎഇയോ അറബ് ലോകത്ത് ഗൾഫിൽ എത്തിപ്പെടുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു മഹത്വം, ഒരു അഭിമാനിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്, അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കൂല. കാരണം ഒരു സെന്റ് ഭൂമിയില്ലാത്തവൻ, ഒരു ഉറുപ്പ്യ വരുമാനമില്ലാത്തവൻ ഇവിടെ വരുമ്പോൾ ആ കുടുംബത്തിനൊരു പ്രൗഢി ഉണ്ടാവുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതായത് ഈ ഭൂമിയിലെ ഓരോ ആളുകളോടും അള്ളാഹു ഔദാര്യം കാണിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ പ്രവാസ ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം മോഹന സുന്ദര വാഗ്ദാനങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ കാരണം ഞാനിപ്പോൾ ജബ്ബാർ സാഹിബ് വരുന്ന സമയത്ത് ഇതൊരു ഒഫീഷ്യലി ആവണമെന്ന് വെച്ചാൽ ഞാൻ പെരിന്തൽമണ്ണയുള്ള നമ്മുടെ ഷാനു എന്ന് പറയുന്ന ഗ്രീൻ ജോബിൻ്റെ MD വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ലത്തീഫ് ഖാ, അത് വളരെ സിമ്പിളാണ്. അതായത് ഈ വരുന്ന വ്യക്തിയുടെ ബയോഡാറ്റയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ആ ബയോഡാറ്റയുമായി ഞങ്ങളെ സമീപിച്ചാൽ ആ ബയോഡാറ്റ നോക്കി തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യം കണ്ടിട്ട് എന്ത് ചെയ്യും, സബ് കോൺട്രാക്ടർമാർ, മാൻ പവർ സപ്ലൈ കമ്പനിമാർ, ഏജന്റുമാർ അത് പകർത്തിയിട്ട് പറയും, നിങ്ങൾക്ക് നാളെ ഞങ്ങൾ കൊണ്ടുതരാം എന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ പാസ്പോർട്ട് കോപ്പിയാക്കൂ, നിങ്ങൾ എഗ്രിമെന്റ് പേപ്പർ ഞങ്ങൾ തരാം, നിങ്ങൾ അഡ്വാൻസ് തരണം എന്ന് പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസ ജെന്യൂൻ ആണോ എന്ന് അറിയണം. അതിനറിയാൻ നല്ല സംവിധാനങ്ങളുണ്ട്, രണ്ട് രീതിയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മളെ നാട്ടില് എമിഗ്രന്റ് പ്രൊട്ടക്ടന്റ് ഓഫീസർമാരുടെ രണ്ട് ഓഫീസ് ഉണ്ട്. ഒന്ന് ശരിക്ക് കൊച്ചിയിലും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് തിരുവനന്തപുരത്തും ഉണ്ട്. ഇവിടെ ഈ വിസന്റെ കോപ്പി കൊടുക്കുക എന്നാൽ ഒറിജിനൽ കഫീലാണോ, ഒറിജിനൽ കമ്പനി ആണോ,
0: ബ്ലാക്ക് മാർക്ക് ഉണ്ടോ
1: അറിയാൻ പറ്റും. ഒന്ന്. രണ്ട്, ഇപ്പൊ സൗദി അറേബ്യയിൽ ജബ്ബാർ സാഹിബിനെ പോലെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനെ ഒരാളുണ്ടെങ്കിൽ ആക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് അന്വേഷിച്ചിട്ട് ഈ കമ്പനി നല്ലതാണോ എന്ന് പറഞ്ഞു കൊടുക്കാൻ.
0: രണ്ട് രീതി.
1: മൂന്ന്, ഈ ട്രാവൽ ഏജൻസി തന്നെ, ട്രാവൽ ഏജൻസി നല്ല ഡെപ്യൂട്ടഡ് ആയപ്പോ ഗ്രീൻ ജോബ് പോലെ അതുപോലെ തന്നെ മിർസ ട്രാവൽസ് പോലെയുള്ള ഒരുപാട് നല്ല ട്രാവൽസുകൾ ഉണ്ട്. അവരെ സമീപിച്ചാൽ ക്വാളിഫൈഡും എഡ്യൂക്കേറ്റഡും ഉണ്ടെങ്കിൽ അവരെ അവർ പറ്റുന്ന തസ്തികയിലേക്ക് പറഞ്ഞേക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ്, എനിക്കൊരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ എനിക്ക് എത്ര മണിക്കൂറാണ് ജോലി, 10 ആണോ 12 ആണോ 8 ആണോ, വെള്ളിയാഴ്ച എനിക്ക് ലീവ് ഉണ്ടോ, 2 കൊല്ലത്തെ കഴിഞ്ഞ വെക്കേഷൻ കിട്ടുമോ, റൂം ഉണ്ടോ, ഫുഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കണോ, മെഡിക്കൽ ഉണ്ടോ, ശമ്പളം കൃത്യം, ഇത്
0: എനിക്കെന്തെങ്കിലും അവിടുന്ന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫെസിലിറ്റി.
1: അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സൗദി അറേബ്യയിലൊക്കെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു വിഷയം, ഞാൻ 36 വർഷമായി, ഈ 36 വർഷമായ എന്റെ കമ്പനിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 30,000 സ്റ്റാഫ് ഉണ്ട്. ഈ 30,000 സ്റ്റാഫിനും ഇൻഷുറൻസ് എടുക്കുക എന്നൊരു വലിയ ദൗത്യം കമ്പനിക്കുണ്ട്. അപ്പൊ കമ്പനികൾ ചെയ്യുന്ന ഒരു ഹിക്മത്ത് എന്താന്ന് വെച്ചാൽ ചെയ്യുന്നത്, കാരണം മുന്നോട്ട് പോവാൻ വേണ്ടി കോൺട്രാക്ടുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ചെറിയ പിന്നെ പൈസക്കുള്ള ഇൻഷുറൻസ് എടുക്കും, അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. ഹോസ്പിറ്റലുകളൊന്നും അത് സ്വീകരിച്ചോളുന്നില്ല.
0: ഇങ്ങനെ കടന്നു പോവാം,
1: ജസ്റ്റ് ഇക്കാമ പുതുക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന് ക്ലിനിക്കിലേ കിട്ടൂ, ഇതിന്റെ ഇൻഷുറൻസിന്റെ പിന്നെ ഗ്രേഡ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ ക്ലിനിക്ക് പോകുമ്പോൾ വല്ല പെനഡോളും ഫെവിഡോളും അഡോളും തന്നിട്ട് നമ്മളെ തൽക്കാലാണോ, പിന്നെ ഒരു ഓപ്പറേഷനോ സർജറി ഒക്കെ വരുമ്പോൾ അവര് റെഫർ ചെയ്യും, അപ്പൊ ഇൻഷുറൻസ് റിജക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്.
0: ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാല് മൂന്ന് പിന്നെ വിസ ഒരു ഒറിജിനൽ ആണോ ചെക്ക് ചെയ്യാനുള്ള വഴികളാണ്. ഇപ്പൊ നമുക്ക് പിന്നെ രണ്ട് രീതിയിലുള്ള ആളുകളാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നത്. അലഹമ്ദുലില്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വിഷയത്തിലേക്ക് പിന്നെ വരാം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക്. അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടും
1: അല്ലേ.
0: അവർക്കും പിന്നെ ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണിത്. അതായത് ഈ രണ്ട് മൂന്ന് വഴികളിലൂടെ അവരുടെ വരുന്ന ഏരിയ, വരുന്ന കമ്പനി ഒക്കെ സേഫാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഇനി സാധാരണക്കാരനായ ആളുകളുണ്ട്, ഹൗസ് ഡ്രൈവർ അല്ലെങ്കിൽ ഏതെങ്കിലും ലേബർ, പിന്നെ ആടിനെ ഈ ആട് ജീവിതം പോലെ അത് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതുപോലെയുള്ള ഏതെങ്കിലും ജോലികൾക്കൊക്കെ വരുമ്പോൾ അതും ആ വരുന്നത് കറക്റ്റാണോ എന്നറിയാൻ ഇതേമാതിരി തന്നെ
1: ഏറ്റവും നല്ലത്. അതായത് ഈ ഓഫർ ലെറ്റർ കിട്ടും, അതായത് ഏത്
0: ഓഫർ ലെറ്റർ ഒന്നും പലരും കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത്.
1: അല്ല, ഓഫർ ലെറ്റർ ഇല്ലാതെ വരരുത് നമ്മള്. അവിടെ ഒരു വിഷയം എന്താ അറിയോ, ഫ്രീ വിസ സമ്പ്രദായത്തിൽ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി സൗദി അറേബ്യക്ക് മാറി. എന്താ കാരണം വെച്ചാൽ സൗദിയിൽ നമ്മുടെ MBSന്റെ വിഷൻ അത് അഭൂതപൂർവമായ ലോകത്തിന് മാതൃകയാക്കാവുന്ന, ഗൾഫിനും അറബ് ലോകത്തും മാതൃകയാക്കുന്ന പുതിയ വിഷനുകളാണ്. 2030, 2035 കാരണം ഇവിടെ എക്സ്പോ വരാൻ പോവാം. വേൾഡ് എക്സ്പോ സൗദിയിലാ വരുന്നത്, റിയാദില്. എത്ര ലക്ഷം ആളുകൾ വിദേശികൾ വരുന്നു പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2034 വരാൻ പോകുന്ന വേൾഡ് കപ്പ്. അപ്പോ അതൊക്കെ കാണുമ്പോൾ ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥ തന്നെ മാറി, ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ തൊഴിൽ സാധ്യതകൾ, മൈഗ്രൻസിന്റെ കടന്നുകയറ്റം നല്ലോണം ഉണ്ടാവും. അപ്പൊ അവിടെ ലേബർ തൊഴിലാളികൾ വേണം, ടെക്നീഷ്യന്മാരെ വേണം, ക്വാളിഫൈഡ് ആയ സൂപ്പർവൈസർമാരെ വേണം, എഞ്ചിനീയേഴ്സിനെ വേണം. അപ്പൊ തീർച്ചയായിട്ടും വരുമ്പോൾ, ജോലിക്ക് വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് എന്റെ അവസ്ഥ, എന്റെ സ്പോൺസർ എങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മോസസ് എന്റെ കമ്പനി എങ്ങനത്തെ ആണ്, എനിക്ക് 12 മണിക്കൂർ ജോലിയാണെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടോ, ഇത് ഉറപ്പ് വരുത്താനുള്ള ഒരു ചെറിയ ശ്രമം നമ്മളെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവണം.
0: പാവങ്ങളെ സാധാരണക്കാരൻ എന്ത് ചെയ്യുന്നറിയോ, എങ്ങനെയും വിസ കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വേണ്ട അവിടെ ചെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോരരുതെന്നാണ് പറഞ്ഞത്.
1: ഒരിക്കലും, കാരണം അത് ചതിക്കപ്പെടും. കാരണം നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ മറ്റ് ജനങ്ങളായിട്ടുള്ള മിംഗ്ലിംഗ്, ഇതൊക്കെ നമ്മളെ മാനസികമായിട്ട് തകർക്കരുത്. അങ്ങനെ തളർന്നാൽ പിന്നെ നമുക്ക് ഒരിക്കലും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ.
0: ഇനിയും സാധ്യതകൾ കുറേ ഉണ്ട് ഇവിടെ.
1: സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ അനന്ത സാധ്യതയുള്ള ഒരു രാജ്യം തന്നെയാണ് സൗദി അറേബ്യ. കാരണം നല്ലപോലെ ഇനിയുള്ള 10 വർഷം നമ്മുടെയൊക്കെ പ്രാർത്ഥന അത് തന്നെയാണ്. അതായത് രാജാവിനും അതുപോലെ തന്നെ ഇവിടുത്തെ ശൂറാ മെമ്പർമാർക്കും ഭരണാധികാരികൾക്കും പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ, അവരുടെ ദീർഘവീക്ഷണം. കാരണം ലോകത്തിന്റെ ഉന്നതയിലേക്ക്, ഉത്തുംഗതയിലേക്ക് കുതിക്കുകയാണ് സൗദി അറേബ്യ. അപ്പൊ നമ്മളെ രാജ്യത്ത് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ വരേണ്ട ആവശ്യമില്ല. പക്ഷെ വരുന്നവൻ ആര് വന്നാലും രണ്ട് കൈ നീട്ടി അവരെ സ്വീകരിക്കാൻ ഇവിടുത്തെ പരവതാനി വിളിച്ചിരിക്കാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ GCCയിലെ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ തൊഴിൽ പ്രശ്നങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് ഞാൻ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ വേണ്ടി അവസരം കിട്ടി. ഞാൻ ജോലി ചെയ്ത 28 കൊല്ലം ജോലി ചെയ്ത സൗദിയോജർ കമ്പനിയിലെ ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ നടത്തിയ അഹോരാത്രമായ സമരമുണ്ട്. 11,000 ഇന്ത്യക്കാര്, 45,000 സ്റ്റാഫ്. ഞാൻ ജോലി ചെയ്ത എന്റെ 28 കൊല്ലത്തെ ബെനിഫിറ്റ് ഞങ്ങൾ കൂടെ നിൽക്കുന്ന 17 മാസത്തെ ശമ്പളം കിട്ടാതെ പോയി. അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഇന്ത്യൻ എംബസിയെ സമീപിച്ചു, ലേബർ ഓഫീസിനെ സമീപിച്ചു, കോൺസുലേറ്റിലേക്ക് പോയി, അപ്പീൽ കോർട്ടിൽ ഇംപ്ലിമെന്റ് പോലും കോടതിയിൽ നിന്ന് വിധി വന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ നടത്തിയ ചില യാത്രകളുണ്ട്. ഞാൻ സുഷമ സ്വരാജിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഡൽഹിയിലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ക്ഷണപ്രകാരം, ഓർഗനൈസേഷൻ ഫോറം മൈഗ്രേഷന്റെ ക്ഷണപ്രകാരം, മൈഗ്രേഷൻ ഫോറം ഏഷ്യയുടെ ക്ഷണപ്രകാരം ഞാൻ 2 പ്രാവശ്യം ദുബായിൽ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം മലേഷ്യ കോലാലംപൂർ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം നേപ്പാൾ കാഠ്മണ്ഡു
0: പോയിട്ടുണ്ട്.
1: അതായത് ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും മറ്റു രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായിട്ട് സമ്മിശ്രമായി സിമ്പോസിയവും സെമിനാറും നടക്കുമ്പോൾ ഇത് പഠിക്കാനും പരിഹരിക്കാനുള്ള യാത്ര. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ തായ്ലാന്റ് ബാങ്കോക്കിലായിരുന്നു, അതുപോലെ ജനീവ സ്വിറ്റ്സർലാൻഡിലേക്ക് 2 പ്രാവശ്യം എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഇനി വരുന്ന മെയിൽ ന്യൂയോർക്കിലേക്ക്, അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ഇപ്പൊ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഇപ്പോ ഇത് ഇതൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം.
1: നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിന്റെ ഒക്കെ ഞാൻ പറഞ്ഞ ഈ അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം ഡൽഹി സുപ്രീം കോർട്ടിലെ വക്കീലാണ്, അഡ്വക്കേറ്റ് മുരളി കേരളത്തിലെ വക്കീലാണ്. ഞാൻ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്ററാണ്. അപ്പൊ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഖത്തറോ കുവൈത്തോ ഒമാനോ ബഹ്റൈനോ UAE ആയി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചെയർമാനും ഫൗണ്ടറും ആയ സംഘടനയുടെ പ്ലീസ് ഇന്ത്യ, അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഡാറ്റകൾ വാങ്ങിയതിനു
0: ശേഷം.
1: അതായത് നോക്കൂ, ഞാൻ പിന്നെ ഡൽഹി സുപ്രീം കോർട്ടിലെ വക്കീലന്മാരെ NGO ആയ പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിക്കൊണ്ടിരിക്കെ ഇവിടെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോ ഇതിന് പരിഹാരം കാണാൻ എന്താണ് മാറുന്നത് വെച്ചാൽ, അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം സാറ് പറഞ്ഞു തെച്ചിയൊരു കാര്യം ചെയ്യും, നമുക്ക് പിന്നെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാമെങ്കിലും തെച്ചിയുടെ വീക്ഷണം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം.
0: നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി എന്ന മെസ്സേജാണ് വരുന്നത്. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്, ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, നമ്മളിപ്പോൾ 2 എപ്പിസോഡുകൾ കഴിഞ്ഞു, അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: ജനക്ഷേമത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് പുതിയ വിസയിൽ സൗദിയിലേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. പിസിഡിയുടെ പ്രതിനിധി അബ്ദുൾ ജബ്ബാർ വിളത്തൂരിൻ്റെ കൂടെ മിസ്റ്റർ ലത്തീഫ് തച്ചിയായിരുന്നു നമുക്ക് ആ വിഷയങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ചിരുന്നത്.

0: ജനക്ഷേമത്തിന് ശേഷം നമ്മൾ കുടുംബാംഗങ്ങളിൽ
1: കുളിർത്തന്നലായി, സ്നേഹക്കൂട്. അപ്പോൾ സ്നേഹക്കൂട് കുറച്ചുകൂടി ഇമോഷണലായിട്ട് ഈ ഒരു പ്രോഗ്രാമിനോട് എല്ലാവർക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. കാരണം നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമോതുന്ന പ്രത്യേക പരിപാടിയാണല്ലോ സ്നേഹക്കൂട്.
0: ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഇൻഷാല്ലാ ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കുന്നത്.
1: പുകയില മണക്കുന്ന ബെഡ്റൂം, ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള ഈ ഒരു ടൈറ്റിലൂടെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഒരു ചർച്ച, ഗുണകരമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കാതോർക്കുന്നു.
0: ബഹുമാനായ നേതൃത്വം നൽകുന്നത് ഹാരിസ് ബിൻ സലീം,
1: പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ
0: താജുദ്ദീൻ
1: സലാഹി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലായി, പല ഘട്ടങ്ങളിലായി നിങ്ങൾ എഴുതി അയച്ച ചോദ്യങ്ങൾ, അതിൽ പലതിനോടും അല്ലിജാബ വഴി പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരം ചോദ്യങ്ങൾ ശ്രോതാക്കൾക്ക് സ്നേഹക്കൂട് വഴി കേൾക്കാനുള്ള അവസരം ഒരുക്കുകയാണ് തീർച്ചയായും ഈ എപ്പിസോഡിലൂടെ. ഇവിടെ ഒരു വളരെ പ്രസക്തമായ, പല വ്യക്തികളുടെയും വളരെ വ്യക്തിപരമായ സ്വകാര്യ ദുഃഖങ്ങൾ, അതാണ് കൂടുതലും പീസ് റേഡിയോ സ്നേഹക്കൂടും ഓൺലൈൻ കൗൺസിലിങ്ങുമൊക്കെ അഭിമുഖീകരിക്കാറുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50% ചോദ്യങ്ങളും പീസ് റേഡിയോയിലേക്ക് വരാതെ വ്യക്തിപരമായി അവരുടെ പ്രശ്നം അവരുമായി ധാരണയാക്കി പരിഹരിച്ചു പോകാറാണ് പതിവ്. കാരണം പബ്ലിക്കായി പറയാൻ കഴിയാത്ത വിധം ഒരുപക്ഷെ വ്യക്തിയെ മനസ്സിലാകാൻ സാധ്യതയുള്ളതും, അതോടൊപ്പം തന്നെ പൊതു ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ പ്രസക്തമല്ലാത്ത, ഈ വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ കാര്യങ്ങളെ ആ ഒരു രീതിയിൽ ഈ ഒരു കാലയളവോളം അൽഹംദുലില്ലാ പരമാവധി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും കാര്യങ്ങളിൽ ഏറ്റവും വ്യക്തതയോടുകൂടെ പിഴവില്ലാതെ ഉത്തരങ്ങൾ നൽകി ആശ്വാസം പകരാനും ഈ മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഒരു വിഷയം എടുക്കുകയാണ്, ആദരണീയനായ ഹാരിസ് മൗലവി അതിന് നൽകിയ മറുപടി ആർക്കൈവ്സിലുണ്ട്, അത് ഇവിടെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ് ഒരു സഹോദരിയുടെ പ്രശ്നം. രണ്ട് ഇഷ്യൂസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവരുടെ ഭർത്താവിൻ്റെ പുകവലി, ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത സാഹചര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ വീട്ടിലെ സ്ഥലപരിമിതി. രണ്ട് മുറികളാണുള്ളത്, മക്കൾ രണ്ടുപേരും പ്രായപൂർത്തിയായ കുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരെയും ഒരു റൂമിൽ കിടത്തുന്നതിലുള്ള പരിമിതി. അപ്പോൾ അവർ അവരുടെ കൂടെ കിടത്തുന്നു, കുട്ടികൾ അവരുടെ കൂടെയാണ് കിടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്, മക്കൾ വീട്ടിലുള്ള സാഹചര്യം, ഈ കാരണം കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്വകാര്യതയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ഇനി അങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ അസഹ്യമായ ദുർഗന്ധം അവരെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആരിസ് മൗലവിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ട്, ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം.
3: ഇത് സത്യത്തിൽ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഇതാർക്കും പറഞ്ഞാൽ ഇതൊരു പ്രശ്നമാണെന്ന് ആർക്കും ബോധ്യപ്പെടുകയും അത് പരിഹരിക്കൽ നിർബന്ധമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണിത്. ഇത് കേൾക്കുന്ന ഒരാൾക്കും ഇത് പരിഹരിക്കണമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നേർക്കുനേരെ അനുഭവത്തിലുള്ള ഭർത്താവിന് ഇത് പരിഹരിക്കാൻ തോന്നാത്തത് എന്താണ്? അവിടെയാണ് നമ്മളുടെ വീടകങ്ങൾക്കുള്ളിലുള്ളിൽ ഉള്ളിലുള്ള ശൈലി, പെരുമാറ്റത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒരു ശൈലിയുടെയും സ്വഭാവങ്ങളുടെയും പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കാതെ കിടക്കുന്ന വീട്ടിലെ ഇത്തരം പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ മക്കളുടെ ഈ ഒരു പ്രതിസന്ധി വളരെ സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഒരു ഗൗരവ ബോധത്തോടുകൂടെ പരസ്പരം ചർച്ച ചെയ്യാൻ അവർക്ക് ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ശാരീരികമായ ആവശ്യം നല്ല ഭർത്താവിൻ്റെ മാത്രമല്ലല്ലോ, രണ്ടുപേരുടേതുമാണല്ലോ. അപ്പം അത് തൻ്റെ കൂടെ ഒരു വലിയ ആവശ്യമായി, എനിക്കത് കിട്ടണം, എനിക്കത് പറ്റുന്നില്ല, നമ്മളതിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന് തൻ്റെ ആവശ്യമായി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യമായി പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ആവശ്യമായി. ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിതൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളല്ലേ, അപ്പോൾ അതിനെന്തു ചെയ്യും എന്നത് നമ്മുടെ ഒരു പ്രശ്നമാക്കി എടുക്കുമ്പോൾ അല്പം വിശാലമായ ഒരു വീടിനെക്കുറിച്ച്, ഒരുപക്ഷെ ഇതിനേക്കാളും വാടക കുറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കിട്ടാവുന്ന വീടിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കും, പ്രായോഗികമായി ചിന്തിക്കുമല്ലോ, രണ്ടാളുടെയും ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദീനിയായ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ ഒന്നിച്ച് കാലാകാലം ജീവിക്കേണ്ടതിനെക്കുറിച്ചും കുടുംബത്തിലുണ്ടാകേണ്ട ഒരു വർക്കത്തിനെക്കുറിച്ചും ഒക്കെ എന്താ ഒരു ഒരു സ്മൂത്തായ വളരെ നല്ല നിലയിലുള്ള ഒരു വളരെ മനസ്സടുപ്പത്തോടു കൂടെയുള്ള ഒരു ഒരു ശൈലിയിലേക്ക് നമ്മുടെ വീടിൻ്റെ ഭാഷ മാറ്റണം, പെരുമാറ്റ രീതി മാറ്റണം. അതിലൂടെ ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതില്ലാതെ വേറെ ഒരാൾ ഇടപെട്ടിട്ടും എന്ത് ചെയ്തിട്ടും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ കാര്യങ്ങൾ തീരുമാനമാകാനുള്ള പരിഹാരമാർഗം എന്താണ്? ഒരു നേതൃത്വത്തെ നമ്മളണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഒരു ഓഫീസിലൊരു ഹെഡ് ഉണ്ടെങ്കിൽ അയാൾ പറയണതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ ഒന്നും ന്യായമായതോ ആയിക്കോളന്നില്ല. പക്ഷെ എന്തറിയോ, ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അയാൾ പറഞ്ഞാൽ അയാൾ ഹെഡല്ലേ, നമ്മളനുസരിക്കുക. അതേപോലെ കുടുംബത്തിലെ നാഥൻ ഭർത്താവാണ്, നമ്മൾ തമ്മിൽ രണ്ട് തർക്കങ്ങൾ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്. അത് അംഗീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭർത്താവിൻ്റെ സംതൃപ്തിയും സ്വർഗമൊക്കെ നേടാനും കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകാനും സഹായകമാകും എന്നാണ് തോന്നുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലായ ആശയം വെച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് മനസ്സിലാകുന്ന ഒരു രൂപം പറഞ്ഞു. നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ, അള്ളാഹു സഹായിക്കട്ടെ.
2: തീർച്ചയായും ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടലാണെങ്കിലും ഇനി അല്ലിജാബയിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിലാണെങ്കിലും ഇനി അതല്ല നിങ്ങളൊരു കൗൺസിലറോട് വ്യക്തിപരമായി സംസാരിക്കുകയാണെങ്കിലും ഒക്കെ ഒരു പക്ഷേ ആ വ്യക്തി മനസ്സിലാക്കിയ ഒരു പരിസരത്ത് നിന്നായിരിക്കും ചില ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരത്തെ അതിൻ്റെ ആത്യന്തികമായ ഉത്തരമായി കാണുന്നതിന് പകരം കാര്യങ്ങൾ കേൾക്കുകയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അവലോകനങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും വേണം. വളരെ ക്ലിയർ കട്ടായി ഖുറാനിൽ ഹദീസിൽ വന്ന വിഷയങ്ങൾ അത് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല, മദ്യപിക്കാമോ പാടില്ല, അത് ഏത് വ്യക്തിക്ക് കൊടുക്കുന്ന ഉത്തരവും വളരെ കൃത്യമായിരിക്കും. എന്നാൽ പ്രായോഗികമായി ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഉണ്ടാകാവുന്ന അവ്യക്തതകൾ നിങ്ങൾ പിണങ്ങുകയോ അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ മറുപടി പറയുന്നു എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നതിനു പകരം, അല്ലെങ്കിൽ അങ്ങനെ മറുപടി വന്നല്ലോ ഇനി അങ്ങനെ ചെയ്യാവൂ എന്ന് ഒരു എതിർ രേഖയായി ഉദ്ധരിക്കുന്നതിന് പകരം അത്തരം ചോദ്യങ്ങളിലെ പ്രശ്നങ്ങളിലെ വിശദാംശങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ ചില അനുബന്ധങ്ങൾ ഞാൻ ചേർത്ത് വെക്കുന്നു. ഈ ചോദ്യം പീസ് റേഡിയോ ഈ ഒരു സ്നേഹക്കൂടലൊരു ഡിസ്കഷൻ പോയിൻ്റായി കൊണ്ടുവരുന്നത് തീർച്ചയായും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളുകൾ ഈ ഒരു സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ പുകവലിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ അത് ശരിയല്ലെന്നും മതപരമായി വിലയിരുത്തുമ്പോൾ അത് കുറ്റകരമാണെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ ഒരു അപകടത്തിൽപ്പെടുത്തുന്നു എന്നത് ഇതിലൊരു പ്രധാന ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ തന്നെ അപകടപ്പെടുത്തരുത്. ഈ സിഗരറ്റ് പാക്കിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്. മാരകമായ ക്യാൻസർ അടക്കമുള്ള ഗുരുതരമായ രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ഒക്കെ വരുമെന്ന ബോധ്യമുണ്ടായിട്ടും ഇത് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വിഷമുണ്ട്, ആ വിഷം എല്ലാ ദിവസവും നമ്മളിങ്ങനെ എടുത്ത് കുടിക്കുമോ? ഉരുറ്റിങ്ങനെ ഉറ്റിച്ച് ചായയിൽ പാലൊഴിക്കണത് പോലെ ഒഴിച്ച് നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. എന്താ കാര്യം? അത് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുമെന്നറിയാം. അതുകൊണ്ട് ഇത് ശരീരത്തിന് അപകടമുണ്ടാക്കുന്നതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ വഴിയിൽ ചിലവിടുന്ന സംഖ്യ, ലാ തസൂലു ഖദമ അബദിൻ, ഒരടിമയുടെയും രണ്ട് കാലുകളും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. രണ്ടു മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം സംഭവിക്കാതെ, എവിടെ നിന്നാണ് അവൻ്റെ സമ്പാദ്യം അവന് കിട്ടിയത്, എവിടെയാണത് ചെലവഴിച്ചത്? ഒരു വ്യക്തി ഒരു ദിവസം ഒരു പാക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലട്ടിട്ട് മൊത്തം ദിവസങ്ങളിൽ എത്ര സംഖ്യ വരുന്നുണ്ടെന്ന് നോക്കിയാൽ ആയുഷ്കാലത്തിൽ അയാൾ വലിച്ച പിന്നെ പുകയുടെ വില എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഇവർക്കു തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ര വലിയ സംഖ്യ ഈ മേഖലയിൽ ചെലവിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇങ്ങനെ അനാവശ്യമായ പണം ചെലവഴിച്ച് കളയുന്ന കാരണങ്ങളാൽ ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ, ആധുനികരായ പണ്ഡിതന്മാർ, നിരവധി ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കണിശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇത് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ് ഒരു വലിയ വിഷയമായി പലപ്പോഴും ആളുകൾ കാണുന്നതും ആളുകൾ മനസ്സിലാക്കുന്നതും. യഥാർത്ഥത്തിൽ ഇത് നിർത്താൻ കഴിയും, കഴിയാത്ത ഒന്നല്ല. ആദ്യം നിർത്തണമെന്ന ആഗ്രഹവും കൊതിയുമാണ് വേണ്ടത്. രണ്ട്, അത് നിർത്താനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ആ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സിഗരറ്റ് ലഭ്യമാകാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരികയും പിന്നീട് പിന്നെ കൃത്യം അളവ് ഒരു അഞ്ചെണ്ണം വലിച്ചാൽ ഒന്നിലേക്ക് ചുരുക്കി പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരൊറ്റടിക്ക് ഒരാഴ്ച അങ്ങനെ പോയി പിന്നെ ഒറ്റയടിക്ക് നമുക്ക് നിർത്താൻ കഴിയും. അത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ മെഡിസിൻസും കാര്യമൊക്കെ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല ഡി അഡിക്ഷൻ സെൻറ്റർ, ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കഴിയൂല എന്ന് പറയരുത്. പലപ്പോഴും വലിച്ച് വലിച്ച് വലിച്ച് അവസാനം എന്തെങ്കിലുമൊക്കെ ഹൃദയാഘാതമോ മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ അത് നിർത്താറുണ്ട് പലരും. പക്ഷേ കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ശ്വാസകോശത്തെ മാരകമായി ബാധിച്ചു. ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു ഷട്ടിൽ കോർട്ടിൻ്റെ വിശാലത ആ ശ്വാസകോശം കൊണ്ട് തുറന്നാലുണ്ട് എന്നാണ്. അത്രയും വിശാലമായ ഒന്നാണ് ഈ ശ്വാസകോശം എന്ന്. അത് മുഴുവൻ എന്താ പറയുക, മാരകമായ നിക്കോട്ടിൻ അടിഞ്ഞ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ മാരകമായ രോഗബാധ വന്ന് ഒരു വ്യക്തി നരകിച്ചു മരിക്കുന്ന ദുരന്തം, ദുരിതം ചോദിച്ചു വാങ്ങുന്ന ഇത്തരം മനുഷ്യർ, അവർ വളരെ പിന്നെ കുറ്റകരമായൊരു രീതിയിലൂടെയാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. മാത്രമല്ല നോക്കൂ, നിങ്ങൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് ഈ സഹോദരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ ഉള്ളി തിന്നരുത്. ഉള്ളി തിന്നുമ്പോൾ അതിൻ്റെ ദുർഗന്ധം നിങ്ങളെ മാത്രമല്ല പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന മലക്കുകളെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. ഒരു വ്യക്തി സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും ഉള്ളി തിന്ന് വരെ പോകാൻ പറ്റില്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് വിഷമമുണ്ടാക്കുന്ന ഇത്തരം ഒരു സ്മെല്ലും പറ്റില്ല. അയാളെടുത്ത് ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ പിന്നെ എന്താ പറയുക, അയാൾ അനുഗ്രഹിക്കാനും ആശ്ലേഷിക്കാനും എന്താ പറയുക, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അരികിലെത്തുമോ എന്നത് ഗുരുതരമായ ഗൗരവതരമായ രീതിയിൽ നമ്മൾ ചിന്തകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു സംശയമല്ല, ആ രീതിയിലും ഇത് പ്രശ്നമാണ്. മാത്രമല്ല ബെഡ്റൂമിൽ അയാൾക്കൊരു പക്ഷേ ചില നിർവൃത്തികളോ സായുജ്യങ്ങളോ കിട്ടുന്നുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും കിട്ടില്ല അല്ലേ. ഇതെന്നൊക്കെ പറയണത് ഒരു മാനസികാവസ്ഥയാണ്. ദുർഗന്ധം ഉള്ളൊരു സ്ഥലത്തു നിന്ന് അത്തരം ഒരു ആസ്വാദനത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ വീട്ടിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെ മാനേജ് ചെയ്ത് അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിന് ആൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ ഇത്തരം മേഖലയിൽ തൃപ്തിപ്പെടുത്തലും വേണ്ടത് ചെയ്തു കൊടുക്കലും അനിവാര്യതയായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തെ ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടും ഒരു പരസ്പരം ശണ്ടയില്ലാതെ ഇത് പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടും ഇത്തരം രംഗങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ആരിസ്മോലി പറഞ്ഞതുപോലെ കുറച്ചുകൂടി സൗകര്യപ്രദമായ വീട് നോക്കുക എന്നുള്ളതാണ്. മക്കളുണ്ടാകുമ്പോൾ സ്വകാര്യ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിനുള്ള ഒരു കൃത്യമായ പരിഹാരം, അതോടൊപ്പം രണ്ട് മക്കളെയും ഒരു റൂമിൽ ആണ് ഉറക്കുന്നതെങ്കിൽ രണ്ടാമത്തെ റൂം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. ഇത്തരം കാര്യങ്ങളിൽ പ്രായോഗികമായ പിന്നെ സമീപനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ഈ ഒരു സന്ദർഭത്തിൽ പോവാണ്. ഇവിടെ പറഞ്ഞതിൻ്റെ അനുബന്ധമാണ്, സ്വന്തം സഹോദരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ആ ലഹരി ഉപയോഗിക്കുന്ന ആ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ വരുന്നില്ല. ഹോസ്പിറ്റലിൽ രണ്ട് തവണ കൊണ്ടുപോയിരുന്നു, പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നില്ല. ഇപ്പോൾ അയാൾ പറയുന്നത് എനിക്ക് മക്കളെയും വേണ്ട, ഭാര്യനെയും വേണ്ട, ആരെയും വേണ്ട, എന്നാണ്. ഇതിന് വല്ല പരിഹാരം ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു ചോദ്യത്തിന് ആർക്കൈവ്സിൽ ഹാരിസ് മൗലവിയുടെ ഒരു ശബ്ദം ലഭ്യമാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
3: ഇവിടെ സഹോദരി പറയുന്ന അവരുടെ ബ്രദർ ലഹരിക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ തെറ്റുകൾ സംഭവിച്ചവരെ നമ്മൾ തെറ്റിനോട് നമുക്ക് വിരോധമുണ്ടെങ്കിലും ആ തെറ്റിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവരോട് നമ്മൾ വളരെ സ്നേഹപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അപ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ ആ തെറ്റിലേക്ക് മടങ്ങുകയും നമ്മളിൽ നിന്ന് അകലുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വേണ്ടത് ഇതൊരു അഡിക്ഷനാണ്, തിന്മക്കൊരു അടിമത്തമാണ്, ലഹരിയാകുമ്പോൾ പ്രത്യേകിച്ചും. ഇനി കഴിക്കില്ല എന്നൊക്കെ പറയും, പിന്നെ സമയമാകുമ്പോൾ വീണ്ടും പോകും. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററാണ് ഇപ്പം മുന്നിലുള്ളൊരു നല്ല പരിഹാരം. പെരിന്തൽമണ്ണയിലുണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ. നമ്മൾ 21 ദിവസമാണ് അവിടെ താമസിക്കേണ്ടത്. അപ്പോൾ അവിടെ ഒന്നാമത്തത് അവിടെ എന്ത് ചെയ്യില്ല, ഇത്രയും ദിവസങ്ങൾ അവർക്ക് മദ്യം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവിടുന്ന് പരിഹരിക്കും, ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ്. പിന്നെ അവർക്ക് ശരിയായ ഒരു ദീനീ ജീവിതം 21 ദിവസം കൊണ്ട് അവർക്ക് സാധ്യമായി കിട്ടും. അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവിടെ പ്രത്യേകമായ ആളുകളുണ്ട്. ധാരാളം മദ്യപാനികളായ ആളുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ കുറേ ജീവിതാനുഭവങ്ങൾ കിട്ടും, സ്വയം മാറാനുള്ളൊരു പ്രചോദനമുണ്ടാകും. അങ്ങനെ അതിന് ശേഷം ആ തിന്മയിലേക്ക് പോവാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു കൊടുത്താൽ പൂർണ്ണമായും ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഒരു മാറ്റം പ്രദാനം ചെയ്യും.
2: ഐ മീൻ, ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 100 ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ഒരു ഭാഗം ഒന്നുകൂടി വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വ്യക്തികളോട്, അവർ ചെയ്യുന്ന തിന്മകളോട് നമുക്ക് പ്രതിഷേധമുണ്ടായിരിക്കെ തന്നെ ആ വ്യക്തികളോട് കുറച്ചും കൂടി അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമാണ്. അവർ രോഗികളാണ്. ഓരോ അഡിക്ഷന് വിധേയനായ വ്യക്തിയും രോഗിയാണ്. പലപ്പോഴും അവരോട് ഒരു കോപത്തോടെയും പ്രതിഷേധത്തോടെയും മാത്രം ഇടപെടുകയും അവരും നമ്മളും തമ്മിൽ ശത്രുക്കളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിൽ, ഇവരെ പരിവർത്തിപ്പിക്കുന്നതിൽ പലപ്പോഴും ഉള്ള തടസ്സം. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹപൂർവ്വം ഇടപെടുക എന്നുള്ളത് കൃത്യമായി സംഭവിക്കണം. രണ്ടാമത്തൊന്ന്, ഇങ്ങനത്തെ ആളുകളെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇവരെ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ടാസ്ക്കായിരിക്കും, കുറച്ചുകൂടി വലിയ അധ്വാനമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ആളില്ല, പിടിക്കാൻ ആളില്ല, വെക്കാൻ ആളില്ല എന്നൊക്കെ ആയിരിക്കും പലപ്പോഴും പറയാം. ക്യാൻസർ വന്നാൽ കൊണ്ടുപോകാൻ ആരാളുള്ളത്? നമ്മളുള്ളത്. അതിന് ഒരു സംവിധാനം ഉണ്ടാകുമല്ലോ എന്ന് പറയുന്നത് പോലെ വീട്ടിലൊന്നും കുടുംബത്തിലൊന്നും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ നിന്നുമൊക്കെ ഇത്തരം ചില വളരെ ശക്തമായ ഇടപെടലുകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും അല്ലേ. പലപ്പോഴും ഇവർ ലഹരി ഉപയോഗിച്ച് അങ്ങനെ തളർന്നുറങ്ങണ സമയം നോക്കി അവരെ വണ്ടിയിലേക്ക് കയറ്റിയിട്ടാണ് ഇവിടെ ന്യൂ ഹോപ്പിലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുള്ളത്. പ്രായോഗികമായി സ്വീകരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞതാണ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലൂടെ തന്നെ വന്ന എത്രയോ ഇത്തരം കേസുകൾക്ക് ഇങ്ങനെ ഗൈഡ് ലൈൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇത്തരം ആളുകൾ അവരെ ഇങ്ങനത്തെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ അത് ശരിയാകും. പക്ഷേ ഇവിടെ വന്ന് ശരിയായി പിന്നീട് അവരെ നമ്മൾ ഏറ്റെടുത്ത് അവർക്കുള്ള ഫോളോ അപ്പാണ് ഏറ്റവും പ്രധാനം. അവരുടെ ആ സാഹചര്യവും ചിലപ്പോൾ ആ നാട് നമ്മൾ വിടേണ്ടി വരും, ആ നാട് നമ്മൾ വിട്ട് വേറൊരു നാട്ടിൽ പോയി താമസിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അയാളുടെ ആ ജോലി ആ തൊഴിൽ മേഖല ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാം ഒരു സഹോദരൻ, അദ്ദേഹം ദീർഘദൂര ലോറി ഡ്രൈവറായിരുന്നു. ഇങ്ങനത്തെ ഒരു അഡിക്ഷനിൽ പെട്ടു. മോളെയും പിന്നെ ഭാര്യയെയും ഒക്കെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കടന്ന രീതിയിൽ തന്നെ മോളടുത്തേക്ക് വരെ ലഹരിയിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനത്തെ ഒരു ഘട്ടെത്തിയപ്പോഴാണ് ആ സഹോദരി സ്വന്തം വീട്ടിലേക്ക് പോയതും ഈ വിഷയം ഇവിടെ നമ്മുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ അടുത്തൊക്കെ പറയുന്നതും. അങ്ങനെ ആ സഹോദരനെ അവിടുന്ന് എടുക്കുകയും അദ്ദേഹത്തെ നാട്ടിലെ സന്നദ്ധരായ ആളുകൾ ഇടപെട്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ച ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയും പിന്നീട് അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ തൊഴിലിടം തന്നെ മാറി മറ്റൊരു രീതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചില വ്യക്തമായ പരിഹാരങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ആ സഹോദരിയോടുള്ള മറുപടിയുടെ ഒരു ചേർത്ത് വെക്കലായി തീർച്ചയായും ഓർമ്മിപ്പിക്കാനുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് അതിൻ്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ ചില വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്, എൻ്റെ വളരെ അടുത്ത രണ്ട് ബന്ധുക്കളുമായി ഞാൻ തീരെ സംസാരിക്കാറില്ല. കാരണം അവരുമായി ബന്ധപ്പെടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു, അവരെനിക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ബന്ധപ്പെടാൻ പോകാറില്ല. എന്നാൽ എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമല്ല, പകയില്ല. ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. വീണ്ടും ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാത്തത്. പക്ഷേ മിണ്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഒരു ദീനിൽ അത് അനുവദിക്കപ്പെട്ടതല്ല, അതെൻ്റെ നിസ്കാരത്തെ ബാധിക്കോ, ഇങ്ങനത്തെ ആളുകളെ അകറ്റി നിർത്താൻ പറ്റുമോ, അവർ മിണ്ടിയാലും അടുത്താലും പ്രശ്നം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള ഒരു ഇങ്ങനത്തെ കുറേ വിഷമത്തിലൂടെയാണ് ഞാൻ പോകുന്നതെന്നാണ് ഒരു ശ്രോതാവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആരിസ് മൗലവി നൽകിയ ആ ഒരു ഉത്തരത്തിലേക്ക് പോകാം.
3: ഞാൻ പറഞ്ഞ ഇതൊന്നും ഒരു പ്രായോഗികമല്ലാത്തൊരു കാര്യമാണല്ലോ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ അവരോട് പെരുമാറി നമ്മൾ ശീലിക്കണം. അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് എന്തപ്പോൾ അങ്ങനെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ അവരോടൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കുക? നമ്മൾക്ക് ഒരു കേൾവിക്കാരി ആവാലോ നല്ലേ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുക, നമുക്ക് ഇഷ്ടമില്ലാത്തത് മിണ്ടാതെ കേൾക്കുക, ഇഷ്ടമുള്ളത് നമ്മൾ പ്രതികരിക്കുക. അങ്ങനത്തെ ഒരു നിലപാടിൽ നിന്നാൽ പോരെ. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ആ ബന്ധം വളരെ അധികം ഇൻറ്റിമേറ്റ് ആയിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ചില സ്വഭാവക്കാരെ അവർക്കാണ് ഈ പ്രശ്നങ്ങൾ വരികയെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ വളരെ ഉള്ളു തുറന്ന് സംസാരിക്കും, ഉള്ളിലെല്ലോ കാര്യങ്ങൾ അവരോട് പറയും, അപ്പം അതിന് ചില കാര്യങ്ങൾ അവരെടുക്കും, അത് പിന്നീട് അവരുപയോഗിക്കും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു പ്രകൃതി നമ്മളെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മളെന്ത് ചെയ്യാൻ അനിവാര്യ കാര്യങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വിളിക്കുക, നമുക്കൊരു സന്തോഷം ഉണ്ടായി അപ്പോൾ അവരെ വിളിച്ചറിയിക്കുക, ആ മോൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ട് എന്ന് വരും ഒന്ന് പറയുക. അതിനെ അവരെങ്ങനെയും വ്യാഖ്യാനിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. ആ അവർക്കൊരു സന്തോഷം ഉണ്ടാകുമോ എന്ന് നമ്മളൊന്ന് വിളിക്കുക, ആ എന്തൊക്കെ വർത്താനം ഇങ്ങനെ അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്, ആ മോൾക്ക് നല്ല പിന്നെ സമ്മാനമൊക്കെ കിട്ടിയല്ലേ, ആ പരീക്ഷയിൽ ഇത്രാമത്തെ റാങ്ക് കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഒരു വിരോധമുള്ളതെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാറിയോ, അപകടകരമല്ലാത്ത സംസാരങ്ങളും ആശയവിനിമയങ്ങളും നടത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മിണ്ടാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല, അതേപോലെ തന്നെ നമ്മുടെ ആ ബന്ധം ശരിയായി നിലനിർത്താനും പറ്റുമെന്നതാണ്. പ്രായോഗികമായി എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറഞ്ഞത്. എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നവരാണ് മുസ്ലിം, വിട്ടു നിൽക്കുന്നവനല്ല. ആളുകളുമായി ഇടപഴകുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനായ വ്യക്തിയാണ്. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനല്ല, ജനങ്ങളോട് പെരുമാറുകയും ആ പെരുമാറ്റങ്ങളിൽ നിന്ന് വിഷമങ്ങളെ സഹിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല മുസ്ലിം എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആശയം തന്നെയായിരിക്കും സ്വീകരിക്കാറെന്നല്ല.
2: നമ്മൾ പിന്നെ ഇവിടെ ആരിസ് മൗലവി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു വ്യക്തിയുമായി അകലുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടതോ ആലോചിക്കേണ്ടതോ ഒക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ പറയുന്നു, നബിയെ, ഞാൻ അവരോട് നല്ല നിലക്ക് പെരുമാറുന്നു, അവരെന്നോട് മോശമായി പ്രതികരിക്കുന്നു, ഞാൻ അവരോട് എന്താ പറയുക പിന്നെ ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നു, അവരെൻ്റെ അടുത്ത് നിന്ന് ബന്ധം മുറിച്ചു പോകുന്നു, കുടുംബ ബന്ധം മുറിച്ചു പോകുന്നു, ഇങ്ങനെ നല്ലത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അവരെന്നോട് മോശമായി ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്, നീ ആ ഒരു പിന്നെ നന്മകളിൽ തന്നെ തുടരുമ്പോൾ നിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു മലക്കിൻ്റെ സാന്നിധ്യമുണ്ട്, സഹായം നിനക്കുണ്ടാകും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ ആശയം എല്ലാവരുമായും നല്ല ബന്ധങ്ങൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക തന്നെയാണ് വേണ്ടത് എന്നത് തന്നെയാണ്. എന്നാൽ ഇവരെടുത്ത് ബന്ധപ്പെടുമ്പോഴൊക്കെ നമ്മളോട് മോശമായി പെരുമാറുന്നു, അല്ലെങ്കിൽ ആ ഇടപെടലുകളിൽ പ്രയാസങ്ങളുണ്ട് എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നം അതിലുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. നമ്മളോട് മാത്രമേ ഉള്ളൂ അവരങ്ങനെ, അതല്ല പൊതുവായിട്ട് അവരങ്ങനെയാണോ, പൊതുവായിട്ടെല്ലാവരോടും അവരങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇനി നമ്മളോട് മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്കതിലെന്തെങ്കിലും റോളുണ്ടോ, നമ്മുടെ രീതിയോ ശൈലിയോ അതിൽ ബുദ്ധിമുട്ടാകുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ പ്രശ്നം നമ്മൾ കാണുകയില്ല. അത് കുറച്ചും കൂടിയും സ്വയം ഒരു വിമർശനാത്മകമായി തന്നെ വിലയിരുത്തിയാലേ അത് കിട്ടുള്ളൂ. ഇനി അതല്ല, നമ്മളടുത്തൊരു പ്രശ്നമല്ല, നമ്മൾ ക്ലീനാണ്, വളരെ വ്യക്തമാണ് ഒരു വിഷയമല്ലെങ്കിൽ, അവരടുത്ത് മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹദീസ് നമ്മൾക്ക് വളരെ വ്യക്തമായി വരികയാണ്. മാത്രമല്ല ആ ഒരു സബറിന് അർഹമായ പ്രതിഫലം കിട്ടും. എന്തായാലും മിണ്ടാതിരിക്കുക എന്നുള്ളത് പരിഹാരമല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരോടുള്ള അറ്റാച്ച്മെൻറ്റ്, അവരോടുള്ള അടുപ്പത്തിൻ്റെ തോത് അതൊക്കെ നമുക്ക് ചുരുക്കാം. എല്ലാവരോടും ഒരേപോലെ എപ്പോഴും നമ്മൾ ഇടപെടില്ലല്ലോ. ഓരോരുത്തരോടും നമുക്ക് ചില ആളുകളോട് ഒരു ഇൻറ്റിമസി തോന്നാം, തോന്നാതിരിക്കാം, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഒരാളോടും മിണ്ടാതിരിക്കുകയോ അകലുകയോ ചെയ്തുകൂടാ. കാരണം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. 3 രാത്രിയും 3 പകലും, അല്ലെങ്കിൽ 3 രാത്രിയിലധികം മിണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ പിന്നീട് അവൻ മരണപ്പെടുകയും ചെയ്താൽ ഫദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. 1 വർഷത്തോളം ആണ് ആ പിണക്കം നീണ്ടതെങ്കിൽ അന്നമ സഫക ദമഹു, അവൻ്റെ രക്തം ഒഴുക്കിയവനെ പോലെയാണ്, അവനെ രക്തമൊഴുക്കിയവനെ പോലെയാണ്, അവൻ്റെ നേരെ ആക്രമണം നടത്തി രക്തമൊഴുക്കിയവനെ പോലെയാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല, എല്ലാ തിങ്കളും വ്യാഴവും അള്ളാഹുവിങ്കിലേക്ക് അമലുകൾ ഉയരും. ആ സമയത്ത് രണ്ടാളുടെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ ലഹരി ബാധിതരോ, അവർ ലഹരി ഉപയോഗിക്കുന്നവരോ, വ്യഭിചാരികളോ, മദ്യപാനികളോ, പലിശക്കാരോ ഒന്നും ആയിട്ടല്ല. നേരെ മറിച്ച് ഫക്കാന ബൈനഹു ബൈന അഖീഹി ഷഹ്നാഉ, അവനും അവൻ്റെ കൂട്ടുകാരനുമിടയിൽ ചില ശത്രുതകൾ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ കാരണമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ ശരിയാകുന്നത് വരെ അവർ തമ്മിലുള്ള ബന്ധം ശരിപ്പെടട്ടെ എന്നിട്ട് നോക്കാമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുള്ളത്. അള്ളാഹു അങ്ങനെയാണ് പറയാമെന്നാണ് പ്രവാചക തിരുമേനി നമ്മെ ഓതി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരിസ്മലി പറഞ്ഞതുപോലെ അവർ പിന്നെ മിണ്ടാതെ നടക്കുന്ന രീതി നിർബന്ധമായി അവസാനിപ്പിക്കണം. എത്ര സമയം മിണ്ടണം, എത്രത്തോളം ഇടപെടണം എന്നതൊക്കെ അവരുടെയും കൂടി ഒരു ഇഷ്ടമാണ്. എന്തായാലും കൂടുതൽ ഇടപെടാനും അടുക്കാനും ഒക്കെ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതിൽ തിരിച്ച് മോശമായി പ്രതികരിച്ചാലും നമുക്ക് വേറെയും അതിൽ ദീനിയായ ഗുണങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കി പോകുമ്പോൾ തീർച്ചയായും കുറച്ചുകൂടി ഗുണപരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു സഹോദരി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കുറേ കൂട്ടുകാരികൾ സ്ത്രീകൾ ഒരുമിച്ചുകൂടൽ സംഘടിപ്പിച്ചു, ഒരു മീറ്റപ്പ് വെച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ ദൂരത്താണ് ഈ പ്രോഗ്രാം. എൻ്റെ ഭർത്താവ് എന്നെ ആ വിഷയത്തിൽ പറഞ്ഞു വിട്ടില്ല, അദ്ദേഹത്തിനതിൽ മടി. കാരണം ഒരു മഹറമില്ലാതെ എങ്ങനെ പോകുമെന്നതാണ് അദ്ദേഹം ഉന്നയിച്ച സംശയം. അന്യരുമായി അനാവശ്യമായി ഇടപഴകുവാൻ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. പക്ഷേ എനിക്കതിൽ പങ്കെടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടില്ല. എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ, അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ വിലക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് അവരുടെ ഒരു സംശയം. നമുക്ക് ആദ്യം ആരിസ് മൊലിവേ എന്ന് കേൾക്കാം.
3: നമ്മുടെ ഈ സഹോദരി ചോദിച്ച ചോദ്യം അനുസരിച്ച് എന്താ സ്ത്രീകൾ മാത്രമുള്ള ഒരു ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിലിപ്പോൾ എന്തിനപ്പോൾ തടസ്സം പറയേണ്ട കാര്യം, പങ്കെടുക്കാലോ. പിന്നെ കുറഞ്ഞ ഒരു വഴിദൂരാണുള്ളത്, അവിടേക്ക് ഒന്നും പോകണമെങ്കിൽ ഒരു മഹറമ കൂടെ ഉണ്ടായാലേ പറ്റൂ എന്ന് നിർബന്ധം പറയേണ്ട കാര്യമില്ല. ഈ ചോദിച്ച ചോദ്യപ്രകാരം പ്രശ്നമല്ല, പക്ഷെ എന്തുകൊണ്ട് ഭർത്താവ് അത് അനുവദിക്കുന്നില്ല എന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് അനുവദിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ഗാർഡിയൻ ഉണ്ട്, ഒരു രക്ഷിതാവ് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്. അരിജാല കവ്വാമുൻ അൽ നിസാ. പൊതുവെ സ്ത്രീകൾക്ക് പുരുഷന്മാരാണ് രക്ഷാധികാരി, അത് വാപ്പയാവാം, ജ്യേഷ്ഠനാവാം, ഭർത്താവാകാം. അപ്പോൾ അവരൊരു പെർമിഷൻ തരുന്നില്ലെങ്കിൽ അതിന് പിന്നീടൊരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിപ്പോകുന്നതിൽ നമുക്കെന്തെങ്കിലും സുരക്ഷിത പ്രശ്നങ്ങളുണ്ടാവാം, നമ്മളെ വിശ്വാസക്കുറവുണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതെന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കലായിരിക്കും ഏറ്റവും നല്ല ഒരു പരിഹാരം എന്നാണ് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഒരു മുടക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ നീ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോകണ്ട പറഞ്ഞാൽ ഇപ്പം ഞാൻ പോകാതൊക്കെയോട് ഇപ്പം എന്തൊരു പ്രശ്നമുള്ളത്, ഒരു വിഷയമല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സമ്മതമല്ലെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കാൻ പറ്റുമെങ്കിൽ അതിനും കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലായ അനുസരിച്ച് മറുപടിയാണ് ഈ പറയുന്നത്. വിശദമായി പറയുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ.
2: അതെ, ഇതിൽ എന്തുകൊണ്ട് അദ്ദേഹം വിലക്കുന്നു എന്നതിന് അദ്ദേഹത്തിനൊരു സൈഡ് ഉണ്ടാകും, സ്വാഭാവികമായൊരു സൈഡ് ഉണ്ടാകും. അതൊരു മഹറമിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ മഹറമ ഇല്ലാതെ യാത്ര ചെയ്യാവുന്നൊരു ദൂരപരിധി അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒറ്റക്കങ്ങനെ യാത്ര പോകാത്ത ആളോ, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റക്ക് യാത്ര പോയാൽ ഇന്നൊരു പ്രശ്നം ഉണ്ടാകും എന്ന് ഭർത്താവ് ഭയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്തരം ചില തടസ്സവാദങ്ങൾ പറയാനുള്ള ന്യായമുണ്ട്. എന്തായാലും ഇവിടെ പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇത് വളരെ ചെറിയ ദൂരമാണ്, ആ ദൂരത്ത് ഭാര്യയെ വിട്ട് ആ സമയം കഴിയുമ്പോൾ പോയി എടുത്താൽ മതി, ഇതൊക്കെ നേരത്തെ അനൗൺസ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അതല്ല ഇനി കൂടെ പോകാൻ ഭർത്താവിന് പറ്റില്ല, അദ്ദേഹം വിദേശത്താണ് അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ്, ഈ സഹോദരിയുടെ ആങ്ങളമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അങ്ങനെയും പ്ലാൻ ചെയ്യാം. പലപ്പോഴും പരസ്പരം ഒന്ന് ധാരണയാക്കി പ്രായോഗികമായ രൂപങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളിന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കല്യാണം കഴിഞ്ഞ 5 വർഷം 4 വർഷമൊക്കെ ആയി നിൽക്കുന്ന ആളുകൾ വളരെ പരാജയമാണെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്താണ്, വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന വാശി പിടിക്കുന്ന സാഹചര്യം. ഇപ്പം ഇതുതന്നെ ഈ ഭർത്താവ് അതങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് ഉപരിക്ക് ഇഷ്ടമല്ല വേണ്ട എന്ന് വിചാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ, അതൊരിക്കലും ഒരു പോകാൻ പറ്റില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യത്താൻ വന്ന് പറഞ്ഞുതരാം. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്, എൻ്റെ കൂടെ 7-ാം ക്ലാസ് പഠിച്ച മറ്റേ അവർ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, അവൾ വരുന്നു, അന്നെന്ത് ഇതായിരുന്നു ഇങ്ങനെ. അപ്പം അതുകൊണ്ട് എന്തായാലും പോകാത്തത്, എന്തായാലും സമ്മതിക്കാത്തത്, പിന്നെ അയാൾക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണ്ടല്ലോ, നിനക്ക് പോകണമെങ്കിൽ സമ്മതം ചോദിക്കണമല്ലോ, അതെന്താ അങ്ങനെ, ഇതൊക്കെ ശൈത്താൻ്റെ പരിപാടിയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ അതിനെ പ്രായോഗികമായി സമീപിക്കുക എന്നുള്ളത് കൂടി ഇതിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്നത് തീർച്ചയായും പറയേണ്ടതാണ് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള പ്രതികരണമായി പറയാൻ തോന്നുന്നത്. മറ്റൊന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. തൗഹീദിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ മാലമൗലിദുകൾ, അതുപോലെ തന്നെ ഖബറുകൾ തേടിയുള്ള യാത്രകൾ, ഇങ്ങനെയുള്ള മരണാനന്തര ചടങ്ങുകളിലെ ചില ഇസ്ലാമികമല്ലാത്ത രീതികൾ, ഇതൊക്കെ ഉള്ളൊരു കുടുംബത്തിലേക്ക് എൻ്റെ വിവാഹം ആലോചിച്ചിരിക്കുന്നു, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ പറ്റുമോ, ഇതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണെന്നുള്ളതാണ് ഈ ചോദ്യവും ഈ ചോദ്യകർത്താവിനോടുള്ള പ്രതികരണവും ഒക്കെ പീസ്റേഡോ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊതുവായി എല്ലാവരെയും ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് നമ്മളത് നേരത്തെ നൽകിയ മറുപടി ആർക്കേവ്സിൽ നിന്ന് സ്നേഹക്കൂടിൽ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ലഭ്യമാക്കുകയാണ്. നമുക്ക് ആരിസ് മൗലവിയെ കേൾക്കാം.
3: വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്, അതായത് വിവാഹ സമയത്ത് നമുക്കുണ്ടാകുന്ന വിയോജിപ്പുകൾ നമ്മുടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കും. അതായത് നമ്മളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വിയോജിപ്പ്, ഒരു ആശങ്ക ഉണ്ടാകും. ആ കുടുംബം ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബമാണോ, ആ കുടുംബം വെറുതെ നമ്മളൊരു സ്നേഹമില്ലാത്ത കുടുംബം, ഇതേപോലുള്ളൊരു പ്രശ്നം തന്നെയാണ്. എന്താ അറിയോ, ഒരു അന്ധവിശ്വാസവും അനാചാരവും ഉള്ളൊരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ എൻ്റെ ജീവിതം എങ്ങനെ പ്രായോഗികമായി വിജയിക്കും എന്നൊരാശങ്കയോടുകൂടെ ആ വിവാഹത്തിലേക്ക് ഇറങ്ങാതെക്കുന്നാൽ, ഒരാൾ ചിലപ്പോൾ തൻ്റെ ആദർശത്തിന് വിരുദ്ധമായ സ്ഥലത്ത് എത്തിപ്പെടുമ്പോൾ തൻ്റെ ആദർശം കാത്തു സൂക്ഷിക്കുക മറ്റുള്ളവരെ ആദർശത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ അപൂർവമായി ഉണ്ടായേക്കാം. പക്ഷെ ഇത്തരമൊരു കുടുംബത്തിൽ എത്തിപ്പെട്ടാൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിക്കോളുന്നില്ല. ഇനി നിന്നാൽ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, അത്തരം മദ്രസകളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസവും ആദർശവും നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് വേറെ എന്ത് നമ്മൾ ഉപേക്ഷിച്ചാലും ആദർശപരമായ കാര്യങ്ങളുടെ യോജിപ്പ് വിവാഹത്തിൽ ഏറ്റവും ഒന്നാമതായി പരിഗണിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആദർശം നമ്മൾ ഒരിക്കലും പണയം വെക്കില്ലെന്നും മാറ്റിവെക്കില്ലെന്നുമുള്ള ശക്തമായ നിബന്ധന മുന്നിൽ വെച്ചുകൊണ്ട് അത് പാലിച്ചു പോകാൻ നമുക്ക് മാനസികമായി കരുത്തുണ്ടെങ്കിൽ നമുക്കങ്ങനെ പറ്റും. വിവാഹം കഴിക്കുന്ന ആൾ എന്തായിരുന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരാളാകുന്നതാണ് നിങ്ങൾക്ക് ഭാവിക്ക് നല്ലത്.
2: തീർച്ചയായും ഇത് പലപ്പോഴും ഈ കല്യാണം അത് കാണുക സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ വെറും ഒരു ചടങ്ങായി പോകുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. 2-3 രീതികളാണ്. ഒന്ന്, പ്രണയത്തിൻ്റെ പേരിൽ കാലങ്ങളോളം അവിശുദ്ധമായ രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. 2, വളരെ പൊടുന്നനെ ഒരു വീട്ടിൽ ചെല്ലുന്നു, പേര് ചോദിക്കുന്നു, സ്ഥലം ചോദിക്കുന്നു, പഠിച്ച മാർക്ക് ചോദിക്കുന്നു, ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഓക്കെ റെഡി എന്ന് പറയണേ. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ 5 ദിവസത്തിന് വന്ന് പാഞ്ഞു വന്ന് പെട്ടെന്ന് ഓടിപ്പോയി കണ്ട്, ഇങ്ങനെ ഇത്തരം ഈ ഈ രണ്ട് രീതികളിലും തീർച്ചയായും വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത് അനിസ്ലാമികമാണ്, അധാർമികമാണ് എന്ന ഗൗരവം അതിനുണ്ട് എന്നതോടൊപ്പം തന്നെ, രണ്ടാമത്തതിൽ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ചു അപകടങ്ങളുണ്ട്. ഇവിടെ ആരിസ് മൗലവി പറഞ്ഞ ലാസ്റ്റ് ഭാഗം

0: കാര്യങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല പറുതിടുന്നൊരു കുട്ടിയാണ്, എനിക്ക് പർദ്ദയിൽ തന്നെ തുടരണം എന്ന് ഇന്ന് പറയേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമികമായി ഇങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, എൻ്റെ ഭാര്യ പർദ്ദ ധരിക്കുന്നൊരു കുട്ടിയാകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയാക്കേണ്ടതാണ്. ജോലി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പരസ്പരം പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ധാരണയാക്കേണ്ടതാണ് അല്ലേ? ഇല്ലെങ്കിൽ പിന്നീടത് വലിയ പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് തുറന്ന സംസാരത്തിന്, പറയാനുള്ളത് പറയുന്ന തുറന്ന സംസാരത്തിന് ഈ പെണ്ണ് കാണൽ നമ്മൾ പറയുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃത്യമായി പറയാനും സംസാരിക്കാനും ധാരണയാക്കാനൊക്കെ പറ്റും. മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രൂപമാണ് തീർച്ചയായും നമുക്ക് ഗുണപരമാകുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹക്കൂടലാണെങ്കിലും അല്ലിജാബയിലെ ഇത്തരം ചോദ്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ കൗൺസിലിംഗിലാണെങ്കിലും ഒക്കെ കേവലമായ മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കുറേ പ്രശ്നങ്ങളെ ചുരുക്കി അവതരിപ്പിച്ച് ആ കേൾവിയിൽ നിന്നും ആ വായനയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ആത്യന്തികമായ ഒരു ഉത്തരമായി അതിനെ കാണുന്നതിന് പകരം ആ ഉത്തരം കേട്ട് അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ച് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്ഷമാപൂർവം അത് അയച്ച് അത് കിട്ടുന്നത് വരെ കാത്തിരുന്ന് അതല്ല അത്രയും അത്യാവശ്യമാണ് പൊടുന്നനെ കിട്ടേണ്ടതാണെങ്കിൽ വളരെ അർജൻ്റാണെന്നുള്ളത് ചോദ്യത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈയൊരു സന്ദേശം, ഈയൊരു പീസ് റേഡിയോ എന്നുള്ള ഈയൊരു വലിയ ദൗത്യം, അത് നമുക്ക് എത്ര പേർക്ക് എത്തിക്കാൻ കഴിഞ്ഞു? നമ്മുടെ കുടുംബത്തിൽ, ബന്ധത്തിൽ, സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: റേഡിയോ വൈബ്സ് തുടരുകയാണ്. സ്നേഹക്കൂടിന് ശേഷം നമ്മൾ ഇനി പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ അൽ ഉസൂൽ. ഇൻഷാല്ലാ അൽ ഉസൂലിലേക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൽ കഴിഞ്ഞ പാഠങ്ങളിൽ നിന്ന് നാം പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ഹദീസുകൾ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിച്ചത്, അതിന് നിദാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണാനന്തരം സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ, അതുപോലെ താബിഉകളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രചരിച്ചത്, സ്വഹാബത്ത് ഏതു പ്രകാരമാണ് പ്രവാചകൻ്റെ ഹദീസുകളെ സംരക്ഷിച്ചത്, താബിഉകൾ എങ്ങനെയാണ് പ്രവാചകൻ്റെ ഹദീസുകളുടെ സംരക്ഷകരായി മാറിയത് എന്നിങ്ങനെയുള്ള ചില സംഗതികളാണ് ഇൻഷാ അല്ലാ നാം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ഖുർആനുമുണ്ട്, പ്രവാചകൻ്റെ ഹദീസുകളും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ സ്വഹാബത്ത് ഹദീസുകൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ദീനിൻ്റെ സംശയങ്ങൾ അവർക്ക് വന്നാലും പ്രവാചകൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് അവർ സംശയ നിവാരണം വരുത്തുകയും ചെയ്യാറുണ്ട്. ചില സ്വഹാബിമാരാകട്ടെ പ്രവാചകനിൽ നിന്ന് പഠിക്കുന്ന മൊഴിമുത്തുകൾ, ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ അവർ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രവാചകൻ്റെ ജീവിതകാലഘട്ടത്തിലെ അവസ്ഥയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു, ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്കും ആ സന്ദർഭത്തിൽ

0: ത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മുന്നിൽ രണ്ട് പ്രമാണങ്ങൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് എത്തിച്ചു കൊടുത്തിട്ടുള്ള ഖുർആൻ സഹാബത്തിൻ്റെ മുന്നിലുണ്ട്. അതുപോലെ പ്രവാചകൻ്റെ ജീവിതചര്യകളാകുന്ന ഹദീത്തുകൾ സഹാബത്തിൻ്റെ മുന്നിലുണ്ട്. കുറച്ച് ലിഖിത രൂപത്തിലുണ്ട്, അധികവും അലിഖിത രൂപത്തിലും ഉണ്ട്. ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അഥവാ പ്രവാചകൻ്റെ മരണശേഷവും വിശുദ്ധ ഖുർആൻ പോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകളും നിലനിൽക്കേണ്ടതാണ്, അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ പ്രവാചകൻ്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ വഴി തെറ്റുകയില്ല. അബദ്ധമായ ധാരണകൾ നിങ്ങളെ പിടികൂടുകയില്ല. പിഴച്ച വാദങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയില്ല. വ്യതിയാന കക്ഷികളുടെ വ്യതിയാനങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുകയില്ല. എന്താണ് നിബന്ധന? മാ തമസ്സക്തും ബിഹിമ, ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം. അതേതൊക്കെയാണ്? കിതാബുല്ലാഹ് വസുന്നത്തി, അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വസുന്നത്തി, രണ്ടാമത്തെ കാര്യം എൻ്റെ സുന്നത്തുമാണ്. ഈ രണ്ട് കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വഴികേടുകൾ ഉണ്ടാവുകയില്ല, പിഴച്ച കക്ഷികളുടെ സ്വാധീനമുണ്ടാവുകയില്ല, വഴി അറിയാതെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയുണ്ടാവുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടു കാര്യങ്ങൾ നമ്മളിൽ വിട്ടേച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്, ഹദീസുകൾ കൊണ്ടും ചരിത്രം കൊണ്ടും. ഈ ഖുർആൻ സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസുകളും സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാം ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുർത്തദ്ദുകളുമായി അഥവാ മതഭ്രഷ്ടരുമായി യുദ്ധത്തിന് തയ്യാറെടുത്തപ്പോൾ മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ് സേനാ നായകനാക്കി തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഖാലിദ് ബിനു വലീദിനെ സേനാ നായകനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഖാലിദ് ബിനുൽ വലീദിൻ്റെ മഹത്വം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ് അദ്ദേഹത്തെ ഈ ഒരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. എന്താണ് വചനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമ അബ്ദുല്ലാഹ് വഅഖുൽ അശീറ ഖാലിദ് ബിനുൽ വലീദ്, എത്ര നല്ല അള്ളാഹുവിൻ്റെ അടിമയും അതുപോലെ തന്നെ കൂട്ടുകാരനുമാണ്, സഹോദരനുമാണ് ഖാലിദ് ബിനുൽ വലീദ്. വസൈഫും മിൻ സുയൂഫില്ലാഹി സല്ലല്ലാഹു അസ്സ വജൽ അൽ കുഫാരി വൽ മുനാഫിഖീൻ, കപടവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഊരി വച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു വാളാകുന്നു യഥാർത്ഥത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥാപിക്കുന്നു, പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ഹദീസുകൾ സ്വീകരിച്ചതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം സ്വഹാബത്ത് അപ്പടി അത്തരം ഹദീസുകൾ പിന്തുടർന്നു വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി പരിശോധിക്കാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാചകമുണ്ട്. എന്താണത്? മക്കം ഫത്ഹിന്റെ അന്ന് അഥവാ മക്ക വിജയിച്ചടക്കിയ, മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയ ആ ദിവസത്തിൻ്റെ അന്ന് കഅബയെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ വലതു കൈയിൻ്റെ തോൾഭാഗം, മസിൽ, അത് പുറത്തേക്കു കാണിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ആദ്യത്തെ മൂന്ന് ചുറ്റ് കുറച്ച് ചാടി ചാടി ആ ഒരു ധൃതി കാണിച്ചുകൊണ്ടു തന്നെ നിങ്ങൾ ചെയ്യണം എന്നും പ്രവാചകൻ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയത്? മദീനയിലേക്ക് പലായനം ചെയ്ത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ശക്തി ക്ഷയിച്ചുപോയിട്ടുണ്ട് എന്ന ശത്രു ആരോപണത്തെ പ്രതിരോധിക്കുവാനും, ഇല്ല, മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി. ആരോഗ്യത്തോടുകൂടി തന്നെ ഞങ്ങളിവിടെ നിലകൊള്ളുന്നു എന്ന ആ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. പക്ഷേ സംഭവം അവിടെയല്ല ഉള്ളത്. ഇത് കഴിഞ്ഞ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കം ഫത്ഹ് കഴിഞ്ഞു. പിന്നീട് അവിടെ മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ ഇത് തുടരേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കുകയും അതൊരു ഇഷ്കാലായി, ഒരു സംശയമായി ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തപ്പോൾ രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തവാഫ് ചെയ്തപ്പോൾ നാം ഇത് ചെയ്തിട്ടുള്ളത് സ്വഹാബത്ത് ശോഷിച്ചിട്ടില്ല, അവർ ശക്തരാണ് എന്നത് കാഫിറുകളായ ആളുകളെ കാണിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണെങ്കിൽ ഇന്ന് അവിടെ അത് കാണുവാനോ മനസ്സിലാക്കുവാനോ ഒറ്റ കാഫിറായ മനുഷ്യനും ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നൊരു വാചകം നോക്കൂ. ലാ നദഉ ശൈഅൻ കുന്ന നഫ്അലുഹു അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നാം ചെയ്തിരുന്ന ഒരു കാര്യവും നാം ഉപേക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ സ്വഹാബത്ത് എത്രമാത്രം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു, അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നുള്ളതിനൊക്കെയുള്ള തെളിവുകളാണ് ഇവ്വിഷയകമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി ചോദിക്കുന്നു, ഹജറുൽ അസ്വദിനെ മുത്തുന്നതുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നു, റായ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തലിമുഹു വയുഖബ്ബിലു, പ്രവാചകൻ അതിനെ ചുംബിക്കുകയും അല്ലെങ്കിൽ അതിനെ തൊടുകയും എന്നിട്ട് കൈ ചുംബിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സുന്നത്ത് അദ്ദേഹത്തിന് പഠിപ്പിച്ചു. അപ്പോൾ ഇത് കേട്ട വ്യക്തി ചോദിക്കുന്നു, അറായിത്ത ഇൻ ജഹംത, അവിടെ തിരക്കുണ്ടായാൽ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് അവിടെ തിരക്കുണ്ടായാൽ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫഖാല ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്അൽ അറായിത്ത ബിൽ യമൻ, നിന്റെ അറായിത്ത നീ യമനിൽ വെച്ചോളൂ, അഥവാ അങ്ങനെയായാൽ ഇങ്ങനെയാവും, ഇങ്ങനെയായാൽ അങ്ങനെയാവും, അപ്പോൾ എന്താകും ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ നീ യമനിൽ വെച്ചോളൂ. റായിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എസ്തലിമു യഖബ്ബലു. നബി അതിനെ ചുംബിക്കുന്നതും തൊട്ടുമുത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സഹാബത്ത് പ്രവാചകൻ്റെ ഹദീസുകൾ സ്വീകരിക്കുന്നതിലും അത് നടപ്പിൽ വരുത്തുന്നതിലും എത്രമാത്രം ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളിൽ ചില തെളിവുകളാണ് നാം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ പൂർണ്ണമായ സംരക്ഷണം അവക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടി തെളിവുകളാണ് നാം പറഞ്ഞത്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം, വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
1: ما شاء الله. പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ, ഹദീസുകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അൽ ഉസൂലിൽ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമ്മളിനി ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. കനപ്പെട്ട കേൾവികൾ സമർപ്പിച്ചുകൊണ്ട് റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്ത ദിനം മോർണിംഗ് ലൈവും റേഡിയോ വൈബ്സുമായി പതിവ് പോലെ നമുക്ക് ഓരോ ദിനവും കേൾക്കാൻ കഴിയട്ടെ. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ വി ടി അബ്ദുൽ സലാം, കൂടെ ജസീൽ സാറുമാണ് ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

0: റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ, ഖുർആനിന്റെ വെല്ലുവിളി. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം നുബുവത്തിൻ്റെ തെളിവുകൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിലവസാനമായി നമ്മൾ സംസാരിക്കുന്നത് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ നുബുവത്തിൻ്റെ തെളിവായ പരിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ഈ പരിശുദ്ധ ഖുർആനിൽ അനേകം തെളിവുകളുണ്ട് നബി തിരുമേനി സത്യദൂതനാണ് എന്ന് തെളിയിക്കുന്നത്. അതിലൊരു കാര്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ്റെ വെല്ലുവിളി, അതവർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. ആ വെല്ലുവിളി സ്വീകരിക്കുന്നതിന് പകരം പിന്നെ അവർ ചെയ്യുന്നത് വേറെ ചില വഴികളാണ്. കാരണം അവർക്ക് വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയില്ല, എന്നാൽ ജനങ്ങളെ തടുത്തു വെക്കും പോകണം. കാരണം അത് കേട്ടാൽ ജനങ്ങളതിൽ ആകൃഷ്ടരാകുന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അതിൽ നിന്ന് തെറ്റുക, വേറെ വഴി സ്വീകരിക്കുകയാണ്. അതിന് എന്ത് മനസ്സിലാക്കാം? ഒരിക്കലും വെല്ലുവിളി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി. പിന്നെ അവർ ചെയ്യുന്ന വഴിയാണ്, ഒന്ന്, ഹജ്ജിൻ്റെ സമയം വന്നപ്പോൾ അവർ അടിയന്തരമായ മീറ്റിംഗ് കൂടി. കാരണം ഹജ്ജിൻ്റെ സമയത്ത് പല നാട്ടിൽ നിന്നും ആൾക്കാർ വരും, അവിടെയൊക്കെ റസൂൽ തിരുമേനി ചെല്ലും, എന്നിട്ട് ഖുർആൻ ഓതും. അപ്പോൾ അവർക്കത് ആകർഷണീയമായി തോന്നും. അവർ തൽക്കാലം സമൂഹത്തെ പേടിച്ചിട്ട് അദ്ദേഹത്തെ പിന്തുടരുന്നില്ലെങ്കിലും അവസരം അനുകൂലമായി വന്ന അവരൊക്കെ പിന്തുടരും. കാരണം മാനസികമായ പിന്തുണ നബി തിരുമേനി അവർക്കുണ്ടാക്കി വെക്കും. അപ്പം ഇങ്ങനെയുള്ള ഭയത്തിലാണ് ഖുറൈശികൾ. അതുകൊണ്ട് അവരെ പ്രധാനികളൊക്കെ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചു. പിന്നെ വലീദ് ബിൻ മുഗീറ എന്ന വ്യക്തി അവരുടെ കാര്യപ്പെട്ട ഒരു നേതാവാണ്, സാഹിത്യകാരനാണ്, അയാളുടെ അടുത്താണ് ഇവർ സമ്മേളിച്ചത്. അപ്പോൾ അവരുടെ വിഷയം എന്താണ്? ജനങ്ങൾ വരുമ്പോൾ മുഹമ്മദ് ഖുർആൻ ഓതും, അതുകൊണ്ട് ആ ഖുർആനെതിരെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ജനങ്ങളെ തടുത്തു വെക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് എന്ത് പറയണം, ഖുർആനെ പറ്റി എന്ത് പറയണം, അത് കേട്ടാൽ ജനങ്ങളത് കേൾക്കരുത്, അത് കള്ളമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ അത്ര സമർത്ഥമായൊരു വാക്കാണ് അവർക്ക് കിട്ടേണ്ടത് ഖുർആനെ പറ്റി. അങ്ങനെ അവരെ നേതാവ്, ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, അജ്മിഉ അൻതും അലാ കലാമിൻ വാഹിദ്, എല്ലാവരും ഐക്യകണ്ഠേൻ ഒരു കാര്യം തീരുമാനിച്ചോളൂ, പിന്നെ ഓരോരുത്തരും മാറ്റി മാറ്റി പറയരുത്. മറ്റു പ്രദേശങ്ങളിൽ ജനങ്ങൾ ഹജ്ജിന് വരുമ്പോൾ പറയാൻ, അവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളൊരു വാക്ക് എന്താണ്, എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പറയൂ, നിങ്ങളാണല്ലോ ഇതിന് യോഗ്യൻ. പക്ഷെ അദ്ദേഹത്തിനൊന്നും പറയാൻ അറിഞ്ഞൂട, അതുകൊണ്ട് അദ്ദേഹം വീണ്ടില്ല, അനത്തും നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെന്ത് പറയാനാ, നിങ്ങൾ തന്നെ പറയണം. അവസാനം അവരും ഓരോന്ന് പറഞ്ഞു നോക്കി. എന്നാൽ നമുക്ക് ഈ ഖുർആൻ ഓതുന്ന മുഹമ്മദ് എന്ന വ്യക്തിയെപ്പറ്റി കാഹിൻ, ജ്യോത്സ്യൻ എന്ന് പറയാം. അപ്പോൾ വലീദ് ബിൻ മുഗീറ ഇടപെട്ടിട്ട് പറഞ്ഞു, അത് പറ്റില്ല, കാരണം ജ്യോത്സ്യരെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എന്നിട്ട് വരുന്നവരോട് ജ്യോത്സ്യനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവർ ആലോചിക്കൂലേ, ജ്യോത്സ്യൻ്റെ ഒരു ലക്ഷണമില്ലാത്തൊരു മനുഷ്യനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ നമ്മളായിരിക്കും തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് പറഞ്ഞ് പെടുന്നതൊന്നും പറയണ്ട. അപ്പോൾ അവർ ശരി, അത് ഒഴിവാക്കാം. എന്നാൽ പിന്നെ മജ്നു എന്ന് പറയാം. ഇവർ പറഞ്ഞതൊക്കെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നബി തിരുമേനിയെ പറ്റി അവർ പിന്നെ വ്യക്തിഹത്യ നടത്തുക ചെയ്യണ്. അപ്പോൾ ഭ്രാന്തൻ എന്നാണ് മജ്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ആദ്യം തന്നെ അയാൾ പറഞ്ഞു, വലീദ് പറഞ്ഞു, അതെന്ത് സംസാരമാണ്, അതാ പറഞ്ഞ ആൾക്കും യോജിപ്പൊന്നും ഉണ്ടാവില്ല. നല്ലൊരു മീറ്റിംഗ് കൂടുമ്പോൾ എൻ്റെ വകന്തെന്ന് പറയേണ്ടത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും. ആ കൂട്ടത്തിലാണ് നബി തിരുമേനിയെ പറ്റി ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൂടെ എന്ന് പറയുന്നത്. ഉടനെ എതിർത്തു എല്ലാവരും, അതൊന്നും പറ്റില്ല, കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ജനങ്ങൾ വരും, ഒരു ഭ്രാന്തനെ കാണാനുള്ളവർക്കായിരിക്കും ചിലപ്പം വരിക. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യം കേട്ടാലേ പിന്നെ അദ്ദേഹത്തിൻ്റെ അല്ല ഭ്രാന്തി, പറഞ്ഞവർക്കാണ് ഭ്രാന്ത് എന്നിട്ട് തെറ്റിദ്ധരിച്ചാലോ. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഷായർ, നമുക്ക് കവി എന്ന് പറയാം, അതെങ്ങനെയുണ്ട്? അപ്പൊ വലിയത് ഇടപെട്ടു. അദ്ദേഹത്തിന് കവിതയെ പറ്റിയൊക്കെ നല്ല വിവരണ്ടേ. നിങ്ങൾ എന്താ സംസാരം, എന്ത് കവിത? വിശുദ്ധ ഖുർആൻ കവിതയാണോ, അത് ഗദ്യമാണോ, കവിതയാണോ? അങ്ങനെ ചോദിച്ചാൽ അതൊന്നും അല്ലത്, അത് ഇന്ന് വരെ ഒരാൾക്കും പരിചയമില്ലാത്തൊരു ശൈലിയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ, അതോ നമ്മുടെ ഭാഷ അങ്ങനെയല്ലല്ലോ, ഭാഷയിലും ഖുർആൻ ആയത്തോന്നും പോലെ അല്ലല്ലോ പറയാറില്ല. റസൂൽ തിരുമേനിയുടെ സംസാരം അങ്ങനെയല്ല. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ അത് കവിത എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ വേറൊരുത്തൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, സാഹിർ അദ്ദേഹം ജ്യോത്സ്യക്കാരനാണ്, സിഹിർ ചെയ്യുന്ന ആളാണ്, മാരണക്കാരനാണ് എന്ന് പറയാമെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതും പറയാൻ പറ്റില്ല, ഇതൊന്നും സിഹിറുമായിട്ട് ബന്ധമല്ല. നമുക്കറിയാലോ ഈ നാട്ടിൽ സിഹിറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഒരു ബന്ധുവില്ല, മുമ്പ് ഇങ്ങനെ സിഹിറിനെ പറ്റി ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ്? മൂസാ അലൈഹി ഇസ്ലാമിനെ പറ്റി ഫിറോവും പറഞ്ഞു സിഹിറാണ്, അദ്ദേഹം കൊണ്ടുവന്ന മൂജിസത്തിലൊക്കെ സിഹിറാണ്, അതുകൊണ്ട് അതിലും വലിയ സിഹിർ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഫിറോവൻ. അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ സാഹിറീങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോലും കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയണം. അതിലേറ്റവും മികച്ചു നിൽക്കുന്ന സിഹിറന്മാർ, മാരണക്കാർ, മൂസാ നബിയുടെ മൂജിസത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന അവർ, അവരുടെ കയറും വടിയിട്ടപ്പോഴോ കാണുന്നവർക്ക് തോന്നി പാമ്പുകളായി ഇഴയുന്നുണ്ട്. മൂസാ നബിക്കും തോന്നി, കാരണം അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹം ഭയപ്പെട്ടു, എൻ്റെ വടിയിട്ടാൽ തന്നെയല്ലേ വരാൻ പോണ്. പക്ഷെ അല്ല പറഞ്ഞു, താങ്കൾ താങ്കളുടെ വടിയിട, അവരിതൊക്കെ അത് വിഴുങ്ങും. അപ്പോൾ ഇതൊരു വലിയ സർപ്പമായി. അപ്പോൾ ഇത് സിഹറല്ല എന്ന് ആദ്യം ബോധ്യമായത് ആ സാഹചര്യങ്ങൾക്കായിരുന്നു. ഫിറോൻ അതോടുകൂടി അയാൾക്ക് അബദ്ധം ബോധ്യം ചെയ്ത് അവരാദ്യം തന്നെ ഫൗൽഖിയ സഹറത്ത് സുജ്ജത, ആ സാഹിറുകൾ സുജൂത് ചെയ്ത് വീണു. എന്നിട്ട് അവർ പറഞ്ഞു, ഹാറൂൺ നബിയുടെ മൂസാ നബിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇത് കള്ളപ്രവാചകനല്ല, കാരണം സിഹിറിനെ പറ്റി എല്ലാ യാഥാർത്ഥ്യവും ഞങ്ങൾക്കറിയാം, ഇത് സിഹിറുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ വലിയത് ഇവിടെ എന്താണ്, ഇവർ പറഞ്ഞു മുഹമ്മദ് ഓതുന്നത് സിഹിറാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കില്ല, ഒക്കെ ആൾക്കാരായി മാറും. ഇതൊക്കെ പറഞ്ഞാൽ അവരടുത്തുള്ളതൊക്കെ തീർന്നു, ഇനി ഞങ്ങൾക്കൊന്നും പറയല്ല, ഇനി നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞു നാം. അപ്പോൾ വലിയത് പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇത് പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന വിഷയമല്ല, ഇരുന്ന് ആലോചിക്കേണ്ട വിഷയമാണിത്. നിങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും എനിക്ക് നന്നായി ഒന്നും പറ്റൂല. നിങ്ങൾ പറഞ്ഞു കാഹിൻ എന്ന് പറയാം, മജ്നു എന്ന് പറയാം, അതുപോലെ ഷായർ എന്ന് പറയാം, അതുപോലെ സാഹിർ എന്ന് പറയാം, ഇതൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും ഫിറ്റല്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. പക്ഷെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അതിന് നല്ലത് സാഹിർ എന്നാണ്. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ വീട്ടിൽ പോയി ഉറക്കം ഒഴിവാക്കി ആലോചിക്കുകയാണ്. അയാളുടെ ആലോചനയെപ്പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ ചിന്തിച്ചു കണക്ക് കൂട്ടി. അവനിങ്ങനെ പറഞ്ഞാൽ അവിടെ എതിർപ്പ് വരും, അപ്പം അത് പറ്റില്ല. മറ്റേ രൂപത്തിൽ പറഞ്ഞാൽ അവിടെ പ്രശ്നം വരും, അപ്പം അത് പറ്റില്ല. ഇങ്ങനെ ഓരോന്ന് കണക്കാക്കുകയാണ്. പക്ഷേ എന്തിനാണ് ചിന്തിക്കുന്നതും കണക്കാക്കുന്നതും? ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് നല്ല ഇറക്കിയ സന്ദേശത്തെ എതിർക്കാനാണ് ഇത്ര വലിയ തിന്മയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഫഖുത്തിലക്കൈ ഫഖദ്ദർ, അവൻ കൊല്ലപ്പെടട്ടെ, ശപിക്കപ്പെട്ടിരിക്കുന്നു. അതാ സുമ്മ ഖുത്തിലക്കൈ ഫഖദ്ദർ, എങ്ങനെയാണ് അവൻ ഉറക്കൊഴിവാക്കി ചിന്തിക്കുന്നത്? അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട്, അള്ളാഹു കൊടുത്ത ചിന്ത കൊണ്ട് റബ്ബിനു വേണ്ടി ചിന്തിക്കുന്നതിന് പകരം ആ സ്രഷ്ടാവിനെതിരെ ചിന്തിക്കുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഭയപ്പെടേണ്ട വിഷയമാണ്. സുമ്മ നദർ, വീണ്ടും അവൻ ചിന്തിച്ചു നോക്കി. സുമ്മ അബസ്, അവൻ മുഖം ചുളിച്ചു. അപ്പം എന്താ ഓരോന്ന് ആലോചിക്കുകയാണ്, അത് പറ്റില്ല, അത് പറ്റില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട്. സുമ്മ അദ്ബർ വസ്തക്ബർ, അവൻ അഹങ്കരിച്ചു, പിന്തിരിഞ്ഞു. എന്നിട്ട് അവസാനം അവനും പറയാണ്, ഒന്നും ആലോചിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഇനി നമുക്ക് ഒറ്റ കാര്യം പറയാം, ഇൻ ഹാദ ഇല്ല സിഹുറുൻ യൂസർ, ഇത് തിരഞ്ഞെടുക്കപ്പെട്ടൊരു സിഹുറാണ്, സാധാ സിഹുറൊന്നുമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട സിഹുറാണ് മുഹമ്മദ് പാരായണം ചെയ്യുന്ന ഈ ഖുർആൻ, അതല്ലാതെ ദൈവികമല്ല, അള്ളാഹു ഇറക്കിക്കൊടുത്തതല്ല. ഇൻ ഹാദ ഇല്ല ഖൗലുൽ ബഷർ, ഇത് മനുഷ്യൻ്റെ വാക്ക് മാത്രമാണ്, നമുക്കിങ്ങനെ പറയാം. ഇതാണ് പിന്നെ അവസാനം അയാൾ ചെയ്തത്. ഈ ഖുർആൻ്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകുമെന്നല്ല ചെയ്യുന്നത്, ഖുർആനൊന്ന് ഇടിച്ചു താഴ്ത്താൻ പറ്റുമോ? അത് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, മീറ്റിംഗ് കൂടിയിട്ടും കിട്ടുന്നില്ല. അവസാനം മീറ്റിങ്ങിൽ പറഞ്ഞൊരു അഭിപ്രായം തന്നെയായിട്ടാണ് ഇവിടുത്തെ വലിയ നേതാവ് വരുന്നത്. എന്നിട്ട് പിന്നെ അവർ നടപ്പിലാക്കുകയാണ്. ഇനി ഹജ്ജിന് വരുമ്പോൾ മക്കയുടെ ഓരോ കവാടത്തിലും ആൾക്കാർ പോയിരുന്നിട്ട് പറയാണ് ഓരോ ഹാജിമാരോടും, നിങ്ങൾ മക്കയിൽ ചെല്ലുമ്പോൾ ഒരാൾ കാണും മുഹമ്മദ് എന്നാണ് പേര്, അയാൾ ഖുർആനാണെന്ന് പറഞ്ഞ് ചിലത് ഓതും, കേട്ട ആകർഷണീയമായി തോന്നും, ദൈവികമാണെന്ന് പറയും, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം അത് സിഹ്റാണെട്ടോ, സിഹ്റാണെട്ടോ. വാസ്തവത്തിൽ ഇവർ ഇസ്ലാമിനെതിരെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥത്തിനെതിരെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഭവിച്ചതെന്താണ്? നബി തിരുമേനിക്ക് വലിയ പരസ്യം കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും അങ്ങനെയാണ്. ഒരു കവി ഒരുക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇതാ അറാദല്ലാഹു നശ്റ ഫളീലത്തിൻ, ഒരു നന്മ പ്രചരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, അത്താഹലഹ ലിസാന ഹസു, അതിനോട് വലിയ അസൂയം ദേഷ്യമുള്ള ആളുടെ നാവിനെ ശരിയാക്കുന്ന ആ നാവ് പിന്നെ അത് ഏറ്റെടുത്തോളും. ഇതുപോലെ ഇസ്ലാമിനെ എപ്പോൾ അതിശക്തമായി എതിർക്കാൻ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ടോ, അത് തന്നെ ദൈവത്തിനുള്ള ഒരു സംഭവമാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റും. നബി തിരുമേനി ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവർ പോലും, നബി തിരുമേനി പറയുന്നത് കേൾക്കാത്തവർ ഈ പരസ്യം കൊണ്ട് എന്താണെന്ന സിഹറെങ്കി സിഹറൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ചു പോയി അത് വലിയൊരു പ്രചാരമായി എന്നാണ് ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഈ പദ്ധതി അത് ശരിയായിട്ടില്ല, അത് അവർക്ക് തിരിച്ചാണ് വന്നത്. കാരണം സിഹറിനെ പറ്റി അറിയുന്നവരാണ് അന്നത്തെ അറബികൾ. നബി തിരുമേനി പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനും സിഹറും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് പലരുടെയും മനസ്സിനെ അപ്പോൾ തന്നെ അത് കീഴടക്കിയിട്ടുണ്ട്. ഇനി പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? വെല്ലുവിളി സ്വീകരിക്കുന്നതിന് പകരം അവർ അബൂ ത്വാലിബിനെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ, അദ്ദേഹം മുസ്ലിമായിട്ടില്ല പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ വല്ലാതെ അവർക്ക് നബി തിരുമേനി മർദ്ദിക്കാൻ വയ്യ. കാരണം അവരുടെ കൂട്ടത്തിലുള്ള അവരുടെ തന്നെ വലിയ ഷറഫുള്ള മഹത്വമുള്ള ഒരു വ്യക്തിയാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മറികടന്ന് വല്ലാതെ ആക്രമിക്കാൻ വയ്യ, ശാരീരികമായിട്ടും മർദ്ദിക്കാൻ വയ്യ. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും വിശുദ്ധ ഖുർആനോട് ജനങ്ങളുടെ മനസ്സടുത്തുകൊണ്ടിരിക്കുന്നു, ഇത് അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകും എന്നവർക്ക് ബോധ്യമായപ്പോൾ അവരെന്തു ചെയ്തു? അബൂ ത്വാലിബിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്നലൊക്കെ സിന്നനോ ഷറഫനോ മനസ്സിലെത്തൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുണ്ട്, പ്രായമുള്ളവരാണ് നിങ്ങൾ, ഉന്നത സ്ഥാനമുള്ള ആളാണ്, മഹത്വമുള്ള ആളാണ്. വൈനാഖത് ഇസ്തൻഹൈനാക്ക മിൻ ഇബ്നി അഖീക, ഞങ്ങൾ നിങ്ങളോട് വിലക്കിയിരുന്നു, നിങ്ങളെ സഹോദര പുത്രൻ തൻ്റെ ഈ പ്രബോധന പ്രവർത്തനം നിർത്തിവെക്കണം, നിങ്ങളൊന്ന് പറയൂ, അയാളെ നിങ്ങൾ വിലക്കണമെന്ന് പലവട്ടം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവനത് നിർത്തുന്നില്ല, നിങ്ങൾ വിലക്കൊന്നുമില്ല. പലവട്ടം അബൂ ത്വാലിബിൻ്റെ അടുത്ത് ഇവർ വന്നിട്ട് ഇത് അല്പം ഭീഷണിയോടു കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ പറഞ്ഞു ഇനി ഞങ്ങൾ സഹിക്കില്ല, ഞങ്ങൾ പലതും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അബൂ ത്വാലിബ് നബി തിരുമേനിയെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ മോനെ, അവർ വന്നിരുന്നു, പ്രധാനികളൊക്കെ വന്നിട്ടുണ്ട്, അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസൂലിന് ബോധ്യമായ ആ വാക്കിൽ തൻ്റെ പിതൃവിന് താനൊരു ഭാരമാകുന്നുണ്ട്, അപ്പോൾ തൻ്റെ സംരക്ഷണം പിൻവലിക്കാനൊക്കെ ആയിരിക്കാം ഈ പറയുന്നത്. അതുകൊണ്ട് നബി തിരുമേനി തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട്, ഞാനിത് ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ആ ഉറച്ച തീരുമാനത്തിൻ്റെ മുമ്പിൽ അബൂ ത്വാലിബും കീഴടങ്ങി. അദ്ദേഹം പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ചെയ്തോളൂ, നിന്നെ ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ റിപ്പോർട്ടിനെ പറ്റി ഒരു ദുർബലത പറയുന്നുണ്ട് പണ്ഡിതന്മാർ, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ എന്ന് പറയുന്ന വാചകം. പക്ഷേ അതിൻ്റെയൊക്കെ ആശയത്തിനൊരു കുഴപ്പമില്ല, ആരൊക്കെ വിലക്കിയാലും നബി ഇത് പറയുന്നത് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ ഇവർ ചെയ്യുന്നൊരു കാര്യമാണ് അബൂ ത്വാലിബിനെ കണ്ടിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുക, അതല്ലാതെ ഖുർആൻ്റെ വെല്ലുവിളിക്ക് മറുപടി ഇല്ല. അവരുടെ മുമ്പിൽ 13 വർഷം മുഴച്ചു നിൽക്കുന്ന, അവരുടെ ഹൃദയത്തിൽ മുഴങ്ങി നിന്ന ഒരു വെല്ലുവിളിയായിരുന്നു. ആവർത്തിച്ച് ആദ്യം ഖുർആൻ സമാനമായത് കൊണ്ടുവരൂ, ഇനി അതിന് കഴിയില്ലെങ്കിൽ 10 എണ്ണം കൊണ്ടുവരൂ, അതിന് കഴിയില്ല ഒന്നെങ്കിലും കൊണ്ടുവരൂ, എന്തൊരു വഷളത്തരമാണ്, ഒന്നിനു പോലും മറുപടി കൊടുക്കാൻ കഴിയാതെ അവർ വഴി മാറി സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള ചില സഞ്ചാരങ്ങൾ കൂടി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.
0: മാഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഖുർആനിൻ്റെ വെല്ലുവിളി. വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പണ്ട് ഒരു മുയലച്ഛനും മുയലമ്മയും ഉണ്ടായിരുന്നു. ആ ഒരു കഥയാണ് ഇവിടെ. അപ്പോൾ അവർ തമ്മിൽ തെറ്റി, രണ്ടുപേരും തമ്മിൽ തെറ്റിയെന്ന് മാത്രമല്ല ഭയങ്കര അടി പിടി കച്ചറ. അങ്ങനെ പരിസരം നോക്കാതെ അവർ പുറത്തിറങ്ങി. കച്ചറ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തിറങ്ങി. എങ്ങോട്ടോ നടക്കുന്നുണ്ട്, അതിനിടയിൽ സംസാരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീട്ടിലിട്ട്, മാളത്തിലിട്ടിട്ടാണ് പോരുന്നത്. അതൊന്നും ഇവരുടെ ശ്രദ്ധയിലില്ല. അപ്പം അവസാനം അടിപിടി എത്തി നിൽക്കുന്ന ഏത് വിഷയത്തിലാണെന്ന് വെച്ചാൽ, ഇവർക്ക് ഏഴ് മക്കളുണ്ട്. ഈ ഏഴ് മക്കളിൽ പകുതിയും പകുതി ആക്കണമല്ലോ, കാരണം രണ്ടുപേരും വഴക്കിട്ട് പിരിയാൻ നിൽക്കുകയാണ്. മുയലച്ഛനും മുയലമ്മയാണ്,
6: കുട്ടികളുടെ ഉത്തരവാദിത്തം പകുതിയാക്കിയിട്ട്
5: പകുതി പേരെ. അപ്പൊ ഏഴ് പേരായതുകൊണ്ട് മൂന്നരയും മൂന്നരയാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നാല് മൂന്നേ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ രണ്ടുപേർക്കും നാല് മക്കളെ വേണം, മൂന്നാർക്കും വേണ്ട. എനിക്ക് നാല് പേരെ വേണം എന്നുള്ള തർക്കത്തിലാണ് രണ്ടുപേരുള്ളത്. അപ്പൊ അങ്ങനെ കുറെ സമയം വഴക്കും വക്കാണക്കായി നിന്ന സമയത്താണ് ഒരു പുലി പതുങ്ങി പതുങ്ങി വരുന്നത്. അപ്പൊ രണ്ട് മുയലുകളെ കണ്ടപ്പോ പുലി വളരെ ആവേശത്തിലാണ്, രണ്ടുപേരെ ഒന്നിച്ച് കിട്ടുകയാണ്. അങ്ങനെ ഈ പുലി മെല്ലെ വന്ന്, ഇത് വരുന്നോന്ന് ഇവർ അറിയുന്നില്ല, ഇവർ അതിലേറെ വലിയ തർക്കത്തിലല്ലേ. അങ്ങനെ വന്ന് വന്ന് അടുത്ത് എത്തിയപ്പോഴും ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ തൊട്ടടുത്തെത്തി പുലി ഒന്ന് ശബ്ദമുണ്ടാക്കിയ സമയത്താണ് മുയലച്ഛനും മുയലമ്മയും അടുത്ത് വന്ന് നിൽക്കുന്ന പുലിയാണെന്ന് അറിഞ്ഞത്. അപ്പോഴും ഇവരെ മനസ്സിലെന്തേ ഉള്ളൂ, തർക്കേ ഉള്ളൂ. ഇവരെ സ്വന്തം ബോഡി രക്ഷപ്പെടുത്തണമെന്നോ അങ്ങനൊന്നുമില്ല, അതൊന്നുമില്ല. അതങ്ങനെയല്ലേ, ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും പരിസരം ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏതായാലും മുയലച്ഛനും മുയലമ്മയും പുലിയോട് പറഞ്ഞു, പുലി ഞങ്ങൾ ഒരാളെ കാത്തുക്കായിരുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരാൻ ഞങ്ങൾ ഒരാളെ കാത്തുക്കായിരുന്നു, എന്തായാലും പുലി വന്നത് നന്നായി എന്ന് പറയാണ് ഈ രണ്ട് മുയലുകളും. അപ്പൊ പുലിയും തന്നെ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടാണ് ഒരു മുയലൊക്കെ മുന്നിലെത്തിയിട്ട് എന്നെ കാത്തു നിൽക്കായിരുന്നു എന്ന് ഒരു പുലിയോട് പറയുന്നത്. പുലി ഏതായാലും ഭയങ്കര സന്തോഷത്തിലായി, എന്നെ കാത്തു നിൽക്കുകയാണല്ലോ, എന്തായാലും ഇവരെ വിഷയങ്ങൾ എന്താണെന്ന് അറിയാലോ. അപ്പോൾ പുലിയോട് ഇവർ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അല്ല, എന്താണിപ്പോൾ പ്രശ്നം ചോദിച്ചു. മുയലച്ഛനും മുയലമ്മയും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേർപിരിയണം, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളെ വീതിച്ചെടുക്കുന്ന വിഷയത്തിലാണ് തർക്കം, ഞങ്ങൾക്ക് ഏഴ് മക്കളുണ്ട്, എനിക്ക് നാല് മക്കളെ വേണം എന്ന് മുയലച്ഛൻ പറയുന്നു, അല്ല എനിക്കാണ് വേണ്ടതെന്ന് മുയലമ്മയും പറയുന്നു. അപ്പോൾ എന്നിട്ട് ഇവർ പുലിയോട് പറയാണ്, പുലി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മാളത്തിലേക്ക് വരണം, അവിടെ വെച്ചിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. അപ്പോൾ പുലി ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, രണ്ട് വലിയ മുയലുകളും ഏഴ് കുഞ്ഞു മുയലുകളും, ഇന്നത്തെ ഷാപ്പാട് എന്തായാലും ഉഷാറായി എന്ന് വിചാരിക്കുകയാണ് പുലി. അങ്ങനെ ഏതായാലും ആയിക്കോട്ടെ, പുലി എന്ത് ചെയ്തു, തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞ് ഈ രണ്ട് മുയലുകളുടെ കൂടെ മാളത്തിലേക്ക് പോവാണ്. അങ്ങനെ മാളത്തിനടുത്തെത്തി ആദ്യം മുയലമ്മയോട് പോയി അകത്ത് പോയി കുട്ടികൾ എന്താ ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് മുയലമ്മ പുറത്തു വരുന്നില്ല. അപ്പോൾ മുയലച്ചൻ പുലിയോട് പുറത്തുനിന്ന് പറയാണ്, ആ മുയലമ്മ അവിടെ കുട്ടികളെ പോയി വശീകരിക്കുകയായിരിക്കും, അവളുടെ കൂടെ എല്ലാവരും നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഞാനൊന്ന് അകത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മുയലച്ചനും അകത്ത് പോയി. അങ്ങനെ സത്യത്തിൽ അവിടെ എത്തിയ സമയത്താണ് ഇവർ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും, അല്ല പുറത്തു നിൽക്കുന്നൊരു പുലിയല്ലേ, നമ്മുടെ മക്കളെ ഏഴ് മക്കളെയും കൂടി ആ പുലിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോഴാണ് അവർ മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച്, ഈ ഒരു പുലി എന്നുള്ള വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിൽ വെച്ച് അവർ മറ്റു ചിന്തകളൊക്കെ മറന്നു. അങ്ങനെ അവർ ഒന്നിച്ചു, മക്കളോടൊക്കെ സാരല്ല നമ്മളൊക്കെ ഒരു ഫാമിലി തന്നെയാണെന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചു. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന മാളത്തിനുള്ളിലേക്ക് കയറാൻ പുലിക്ക് കഴിയില്ലല്ലോ, ചെറിയ മാളം,
6: ചെറിയ മാളാണ്.
5: അതുകൊണ്ട് പുലിയോട് പുറത്തേക്ക് വിളിച്ച് പറഞ്ഞു, ഏതായാലും പുലി ഞങ്ങളെ പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്ന് പുലിയോട് പറഞ്ഞു. ഇതാണ് കഥ. പുലി എളുഭ്യനായി തിരിച്ചു പോയി എന്നുള്ളതാണ് കഥയിൽ അവസാനം പറയുന്നത്. അപ്പോൾ ഈ കഥ പറയാൻ തോന്നിയ എന്താ അറിയോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതായിരിക്കും വലിയ പ്രശ്നം. എന്നാൽ മറ്റൊരു അതിനേക്കാൾ വലിയ പ്രശ്നം വരുമ്പോഴാണ് ഇതൊന്നും അത്ര പ്രശ്നമല്ലായിരുന്നു കേട്ടോ എന്ന് നമുക്ക് തോന്നുക. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ കുറേയധികം പ്രശ്നങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നീങ്ങുമ്പോഴായിരിക്കും ഒരുപക്ഷെ വലിയ അസുഖങ്ങളോ മാരകമായ അസുഖങ്ങളൊക്കെ വരിക. അപ്പോഴാണ് മനസ്സിലാവുക ഇതുവരെ ഉണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു കാരണങ്ങളൊക്കെ പറഞ്ഞ് കച്ചറുണ്ടാക്കിയതും അതൊന്നും ഒന്നുമല്ലായിരുന്നു, ജീവിതത്തിൽ അസ്വസ്ഥമായതൊന്നും ഒന്നുമല്ലായിരുന്നു, അതിനപ്പുറത്ത് ഇതൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് അപ്പോഴാണ് മനസ്സിലാവുക.
6: അതെ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ തന്നെ മാത്രം കെട്ടിത്തിരിഞ്ഞ് നിൽക്കാതെ കണ്ണു തുറന്ന് കാണാനും പുറത്തൊക്കെ കേൾക്കാനും ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്കൊരുപാട് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടും, അതിനൊരു പരിഹാരമുണ്ടാവും. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അതിലും വലിയൊരു പ്രശ്നം അവിടെ അപ്പുറത്ത് അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ടാവാം, നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇതേ വിഷയത്തിൽ തന്നെ ഒരു പരിഹാരം ഒരു പക്ഷേ നമുക്ക് കിട്ടാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ പുലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ചില ആളുകൾ അനാവശ്യമായിട്ട് ചില കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് എളിബരായി തിരിച്ചു പോകുന്ന കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണപാഠം കൂടി അതിനകത്ത്
5: പുലിയുടെ അത്യാഗ്രഹം ഈ രണ്ടുപേരെ പിടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു, ഏഴാളെയും കൂടി കിട്ടുമല്ലോ വിചാരിച്ചിട്ട്, അങ്ങനെ ഒരു ഗുണപാഠം ഉണ്ടല്ലോ അല്ലേ.
7: മധുരം ഖുർആനിലേക്ക് പോവുകയാണ് ഇൻഷാല്ലാ, മധുരമായ ഖുർആനെ കേട്ട് തിരിച്ചു വരാം.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആലുവാൾ ഇമ്രാനിലെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. ശരിക്കും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ഭൂമിക്ക് മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആകാശം കണ്ട് അതിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ളൊരു ശക്തിയെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയും ഈ ദൃഷ്ടാന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു റിസർച്ച്, ഒരു ഗവേഷണാത്മക നിലക്കുള്ള ഒരു പഠനം നടത്തുകയും ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ ഇത് വെറുതെ സ്വയംഭൂവായതല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന മുറക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാസമയം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അതല്ലാത്ത മറ്റ് അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ള ഒരു തേട്ടമാണ് ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് എന്ന് മാത്രവുമല്ല അവൻ പറഞ്ഞു പോകുമെന്നാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ, ഏഴാകാശങ്ങളും ഏഴ് ഭൂമികളുമൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ആ സൃഷ്ടാവ് എത്രമാത്രം പരിശുദ്ധനാണ്, അള്ളാഹുവെ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനാ മനസ്സ് വരെ അവന് ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെക്കുറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കാതെ പോയാൽ, മനസ്സിലാക്കാതെ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ അവൻ മഹാ അക്രമിയായി മാറുമെന്നും അവന് വമ്പിച്ച ശിക്ഷയുണ്ടെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു എന്നതോടൊപ്പം തന്നെ ബോധ്യപ്പെട്ട ആളുകൾ ശരിക്കും സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ റബ്ബിലേക്ക് ക്ഷണിക്കുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ കൊത്ത് ജീവിക്കുകയും റബ്ബിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും മനസ്സിൽ എപ്പോഴും അള്ളാഹുവിനോട് ആ സൃഷ്ടിച്ച നാഥനോടുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഉരുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നീ മൂടിവെച്ച് മഹാപ്പാക്കി തരികയും ചെയ്യണമേ, ആ നിലക്ക് ഞങ്ങളെല്ലാം പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ പക്കൽ നിന്ന് ഉയരുന്നതോടൊപ്പം അള്ളാഹുവേ നിൻ്റെ പക്കൽ നിൻ്റെ അടുത്തേക്ക് മരണശേഷം ബർദഖിയ ജീവിതം കഴിഞ്ഞ് മഹ്ഷറിൽ വിചാരണ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ അവിടെ വെച്ച് നീ അപമാനിതനാക്കരുത്, ഉയർത്തി നിൽപ്പിൻ്റെ നാളെ നീ അപമാനിക്കരുത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പ്രാർത്ഥനാ മനസ്സ് അവനുണ്ടാകണം എന്നുമുള്ള കൃത്യമായ ബോധ്യങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് സൂറ ആൽ ഇംറാനിൽ നിന്ന് നമ്മളിന്ന് മദ്രം ഖുർആനിലൂടെ കേട്ടത്. ഈ ഷെയ്ഖ് ഖലീഫ തുനൈജിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ?
1: നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു കാര്യമാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയതയും അതുപോലെ തന്നെ വളരെ മനോഹരമായ ശൈലിയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരിഗളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ മധുരമാർന്ന ഖുർആൻ പാരായണം കേൾക്കാൻ ഇനിയും നമുക്ക് സാധ്യമാകട്ടെ, അല്ലാഹു അതിൻ്റെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധം വെക്കണം, അതുമൂലം അള്ളാഹുവിൻ്റെ ആളുകളായി മാറാൻ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമെന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ് നാം മനസ്സിലാക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൻ്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറയുന്ന ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ യർജൂന തിജാരതൻ ലൻ തബൂർ എന്ന ആയത്ത്. അതിൻ്റെ രണ്ടാമതായി കൊണ്ട് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുമ്പോൾ, അതിൽ രണ്ടാമതായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് വഅഖാമുസ്സല, കൃത്യമായി കൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ. നമ്മുടെ ഫർളായ 5 നേരത്തെ നമസ്കാരം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എപ്രകാരമാണോ അതുപോലെ സമയബന്ധിതമായി കൊണ്ട് നമസ്കരിക്കുവാൻ, അതിനോടൊപ്പം തന്നെ സുന്നത്ത് നമസ്കാരങ്ങളും ജീവിതത്തിൽ അധികരിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ധാരാളം റവാത്തിബ് നമസ്കാരം പോലെ, ലൊഹാ നമസ്കാരം പോലെ, രാത്രി നമസ്കാരം, തഹിയ്യത്ത് നമസ്കാരം പോലെ കഴിയുന്നത്ര സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമ്മെക്കൊണ്ട് കഴിയണം എന്നുള്ളതാണ്. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് മുക്തനാവണം എന്ന ആഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എങ്കിൽ അതിനുപറ്റി ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ചാണിന് ചാണായി പിൻപറ്റിയവൻ എന്ന് അറിയപ്പെടുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് വഹുവ യുസല്ലി ഖദ് അത്വല സലാതഹു വഅത്നബ ഫീഹ, ആ വന്ന മനുഷ്യൻ ദീർഘമായി കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി. അയാളുടെ റുക്കുഉകളും സുജൂദുകളും അയാളിങ്ങനെ ദീർഘിപ്പിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മയ്യ അരിഫു ഹാദ, ആരാണ് ഇയാൾ, ഇയാളെ ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ അറിയുന്ന ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇത് ഇന്ന വ്യക്തിയാണ്, എനിക്ക് പരിചയമുള്ള ആളാണ് എന്ന് അവിടുന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ വ്യക്തി ഇങ്ങനെ ദീർഘിപ്പിക്കുന്ന നമസ്കാരമില്ലേ, ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ സുജൂദുകളും റുക്കോവുകളുമെല്ലാം ഇങ്ങനെ ദീർഘിപ്പിക്കുന്നതിൻ്റെ മഹത്വം അയാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ സമയം അയാൾക്ക് ദീർഘിപ്പിക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. ഇന്നല അബ്ദ, ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ഖാമ യുസല്ലി, അവൻ നമസ്കാരത്തിന് നിന്നു കഴിഞ്ഞാൽ, ഉതിയ ബിദുനൂബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ തിന്മകളെല്ലാം അവിടേക്ക് കൊണ്ടുവരുന്നതാണ്, ഫവളഅത് അലാ റസ്ഹി ഔ ആതിഖി, അവൻ്റെ പിരടിയിലും അവൻ്റെ തലയിലുമായിക്കൊണ്ട് അവൻ്റെ പാപങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് വെക്കും. ഫകുല്ലമാ റക്അ ഔ സജദ, അവൻ സുജൂദിലേക്കും റുക്കുഇലേക്കും പോകുമ്പോൾ, തസാഖത അൻഹു, അവനിൽ നിന്ന് ആ തിന്മകളൊക്കെ ചാടിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു സുജൂദും ഒരു റുക്കുഉം നമുക്കൊരിക്കലും വെറുതെയാവാൻ പാടില്ല. നമ്മൾ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ജമാഅത്ത് തുടങ്ങി ഒന്നോ രണ്ടോ റക്കാത്തൊക്കെ കഴിഞ്ഞ് ഇമാമ് സുജൂദിലൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നമ്മളിൽ പലരും അവിടെ ആ സുജൂദിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് സുജൂദുകൾ നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, ഒരു സുജൂദ് പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നാം കയറി ചെല്ലുമ്പോൾ ഇമാമ് ഏതൊരവസ്ഥയിലാണോ നിൽക്കുന്നത്, റുക്കുഇലാണെങ്കിൽ റുക്കുഇലേക്ക്, സുജൂദിലാണെങ്കിൽ സുജൂദിലേക്ക്, അപ്പോൾ തന്നെ അതിലേക്ക് കൂടാൻ, ഒന്നിച്ച് നമസ്കരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറ്റൊരു കാര്യം, മൂന്നാമതായി കൊണ്ട് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ. വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ, നാം കൊടുത്തതിൽ നിന്ന് കൃത്യമായി രഹസ്യമായും പരസ്യമായും നൽകിയ, ദാനം ചെയ്ത ആളുകൾ, ചിലവഴിച്ച ആളുകൾ. സഹോദരങ്ങളെ, രഹസ്യമായി നന്മകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം ദാനധർമ്മത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ നമുക്ക് കാണാം സിറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും കൊടുക്കണമെന്ന്. സഹോദരങ്ങൾ, എന്താണ് അതിൻ്റെ കാരണം? പ്രിയമുള്ളവരെ, അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവണം, അതൊരു പ്രോത്സാഹനമാവണം. താൻ കൊടുക്കുന്നത് കണ്ട് മറ്റുള്ളവർക്കും കൊടുക്കാൻ തോന്നുന്ന അവസ്ഥയുണ്ടാകണം എന്നാണ് വഅലാനിയ, പരസ്യമായി ദാനം ചെയ്യണമെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ മനസ്സറിഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ദാനധർമ്മം ചെയ്യാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഖസത് സദഖത്തുൻ മിൻമാൽ, ദാനം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല, അവൻ ഒരിക്കലും തുലഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഖുദസിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അൻഫിഖ് ഉൻഫിഖ് അലൈക, നീ ചിലവഴിക്ക്, നിനക്ക് വേണ്ടി ഞാൻ അതിന് പകരമായി നൽകും. നീ ദാനം ചെയ്യ്, നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അസ്സദഖത്തു ബുർഹാനുൻ, സ്വദക്ക എന്നുള്ളത് ഒരു തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ബുർഹാനുൻ അലാ സിഹത്തിഹി ഈമാനിൽ അബ്ദ്, ഒരു അടിമയുടെ ഈമാൻ നല്ല ഈമാനാണ്, അവനൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്നതിനുള്ള അടയാളമാണ്, തെളിവാണ് അവൻ ചെയ്യുന്ന ദാനധർമ്മം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാത് വഅഖറല്ലാഹു ഖർലൻ ഹസന, ചിലവഴിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമില്ലേ, അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളില്ലേ, യുദാഅഫു ലഹും, അവർക്ക് അതിനുള്ള പ്രതിഫലം ഇരട്ടിയായിക്കൊണ്ട് നൽകുന്നതാണ്, വലഹും അജ്റുൻ കരീം, അവർക്ക് മാന്യമായ പ്രതിഫലവുമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നാം ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നമ്മൾ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം അള്ളാഹു തന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹു നമ്മെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച സമ്പത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒരു പങ്ക് മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് നൽകാൻ, എത്തീമായിട്ടുള്ള മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്പോട്ട്ലൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിൽ വടകരയിൽ മത്സരിച്ചപ്പോൾ ആ ഇലക്ഷൻ സമയത്ത് വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു ഒരു കാഫിർ സ്ക്രീൻഷോട്ട് മെസ്സേജ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കുറ്റം ചെയ്ത ആളുകൾക്കുള്ള അന്വേഷണവും മറ്റുമൊക്കെ നടന്നെങ്കിലും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന ഒരു യുവ DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായ ആ ഒരു ഇലക്ഷൻ സമയത്ത്, ഇലക്ഷന് ശേഷവും റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് പ്രകടനങ്ങളും മറ്റുമൊക്കെ ഒരുപക്ഷെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് വളരെയധികം നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം ബാക്കിയൊക്കെ ഉണ്ടായ ഒരു മെസ്സേജ്. അതിന് ചുറ്റിപ്പറ്റി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് അതിന് ജാമ്യം കിട്ടിയതിന് ശേഷം വൻ സ്വീകരണം ഒരുക്കിയുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രതിയായി ആരോപിക്കപ്പെട്ട് ജയിലിൽ കടന്ന് ജാമ്യത്തിലിറങ്ങിയ ആളുകൾക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അമീദ് മാഷ് നമുക്ക് എന്താണ് പറയാനുള്ളത്?
3: 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് എതിരായതുകൊണ്ട് തന്നെ തിരിച്ച് പ്രതിപക്ഷത്ത് ഇരിക്കുകയാണ് ഇപ്പോഴും LDF. സ്വാഭാവികമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്, പാർട്ടിക്കകത്തും പുറത്തുമൊക്കെയായിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്, പാർട്ടിക്ക് എന്ത് തെറ്റുപറ്റി എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, വളരെ വസ്തുനിഷ്ഠമായ തലത്തിൽ ഇതിനെ വിശകലനം ചെയ്യാനും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയ അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കിയ കാരണങ്ങൾ മനസ്സിലാക്കി ഒരു തിരുത്തലിന് എത്രയും പെട്ടെന്ന് പാർട്ടി മുന്നോട്ട് വരുമെന്നുള്ളതാണ്. പക്ഷേ പഴയ ചില സ്വഭാവങ്ങളോ സംസ്കാരങ്ങളൊക്കെ മാറ്റി നിർത്താൻ പ്രയാസകരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചത്. എന്നുവെച്ചാൽ ഈ നരോത്തം പാട്ടിയ കൂട്ടക്കൊല നമുക്കറിയാം. ഗുജറാത്തിൻ്റെ ഒരു ഈ വംശീയ ഈ കൂട്ടക്കൊലയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായൊരു അധ്യായമാണത്. ആ പ്രതികൾ ഇപ്പോൾ അലഹബാദിലെ ഒരു സ്പെഷ്യൽ കോർട്ട് എന്ത് ചെയ്തു, അവരെ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ട സമയത്ത് അവർക്ക് വലിയ സ്വീകരണം കൊടുത്തു. അപ്പോൾ ആ സ്വീകരണം കൊടുത്ത സമയത്ത് അതിനെക്കുറിച്ച് ഈ 2 BJP നേതാക്കളാണ് ഇവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് കൊടുത്തിരുന്നത്. അതിനകത്ത് ഒരാളുടെ പേര് CK റൗൾജി എന്നാണ്, MLA ആണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, അവർ നല്ല സംസ്കാരത്തിൻ്റെ, സനാതന സംസ്കാരം എന്നാണ്, സംസ്കാരത്തിൻ്റെ ഉടമകളായ ബ്രാഹ്മണന്മാരാണ് ഈ പ്രതികളെന്നാണ്. അപ്പോൾ ഇവരെ പുറത്തുവിട്ട സമയത്ത് ഈ ഒരു നമ്മുടെ ചാനൽ ചർച്ചയ്ക്കകത്ത് പഴയ നിർഭയ കേസിൽ ആ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ ആരാണ് ചീത്ത സംസ്കാരത്തിൻ്റെ ആളുകൾ, ഏതാണ് ആ സംസ്കാരമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പടുത്ത് നമ്മുടെ ഇക്കഴിഞ്ഞ മെയ്യിൽ സുശീൽ പ്രജാപതി എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവവാഹിനി നേതാവ്, അദ്ദേഹം ഒരു LLB-ക്കാരിയായ പെൺകുട്ടിക്ക് ബലാത്സംഗം ചെയ്തതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെടുകയും 8 മാസം ജയിലിൽ കിടക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ മാസീവായിട്ടുള്ള ഒരു സ്വീകരണമാണ് നൽകുന്നത്. അതുപോലെ നമ്മൾ ഈ ബിഷപ്പ് ഫ്രാങ്കോ മുലക്കൽ, അദ്ദേഹം ഒരു നണ്ണനെ റേപ്പ് ചെയ്ത കേസിൽ ചെയ്തു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോഴും അദ്ദേഹത്തിന് എന്താണ് വലിയ സ്വീകരണം. ഇത് പല കേസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്താ തോന്നുന്നു, ഇത്രയും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നികൃഷ്ടമായ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അവർ വെച്ചു പുലർത്തുന്ന സംസ്കാരത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണോ ഈ സ്വീകരണം കൊടുക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തായാലും കർണാടകയിൽ എന്താ വെച്ചാൽ സമാനമായൊരു കേസിൽ എന്താണ് അതിൻ്റെ പേര്, ഹവേരി ഗ്യാങ് റേപ്പ് കേസ്. അതിനകത്ത് ഇതുപോലെ തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആളുകൾ വട്ടം കൂടി. പക്ഷെ അപ്പം തന്നെ അവരെന്ത് ചെയ്തു, പിടിച്ചിങ്ങാണ്ട് കൊണ്ടും ജയിലിൽ കൊണ്ടുപോയിട്ട് ആക്കുകയുണ്ടായി. എന്തായാലും ഈ സാധാരണ നമ്മൾ നാട്ടിലൊക്കെയുള്ള ഒരു പൊതുവെയുള്ള ചൊല്ലാണ് യുദ്ധം ജയിക്കാൻ എന്ത് തന്ത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ഈ പ്രത്യക്ഷമായി തന്നെ വർഗീയതയൊക്കെ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നന്നായാൽ മതി, അല്ലെങ്കിൽ മാർഗം എന്ത് ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇൻ വാർ ആൻഡ് ലവ് എവറിത്തിങ് ഈസ് ഫെയർ എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് നമ്മുടെയൊക്കെ പൊതുജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടായിട്ട് മാറുകയാണെങ്കിൽ അത് എത്രമാത്രം ഭീകരമായൊരു അനന്തരഫലമാകാരം ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾക്കറിയാം പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ശരിക്കും ഇത് അത്ര വലിയ ക്രൈമായിട്ടെങ്കിലും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഈ കൃപേഷ് ലാൽ വധക്കേഷിൽ പ്രതികൾ അവർ ജാമ്യം മറ്റേ ഇത് ഈ പുറത്തു വന്ന സമയത്ത് വമ്പിച്ച സ്വീകരണമാണ് കൊടുത്തത്. എനിക്കൊണ്ട് അതിനകത്ത് പി ജയരാജൻ എന്ത് ചെയ്തിരുന്നു, അതിൽ പങ്കെടുത്തിരുന്നു. ഇതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ, അതുപോലെ നമ്മുടെ അരീന ഷുക്കൂർ, ഷുഹൈബ് ഫസൽ വധക്കേസിലെ പ്രതികൾ, അദ്ദേഹം പുറത്തു വന്നപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എം വി ജയരാജൻ തന്നെ പോയിട്ട് സ്വീകരിച്ചിരുന്നു. അപ്പോൾ കൊലപാതക കേസിലെ പ്രതികൾക്കും ഇപ്പോൾ കരായി സഹോദരന്മാർക്കും ഒക്കെ എം എൽ എ സ്ഥാനത്തിലേക്ക് അവർ എന്ത് ചെയ്തു എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതിന് കരുതുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ ഇത് നേരത്തെ വ്യാപകമായിട്ട് നടക്കുകയും വലിയ വിമർശനങ്ങളും ഒടുവിൽ പാർട്ടിയെ ജനങ്ങൾ തള്ളിക്കളയുന്നതിലേക്കൊക്കെ എത്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു വലിയ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന ഒരു ഹീറോയിസമുണ്ട്. ഒരു വ്യക്തി പാർട്ടി ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മനുഷ്യത്വമോ നീതിയോ അല്ലെങ്കിൽ സാധാരണ പൊതു നിയമങ്ങളൊന്നും ബാധകമല്ല. അദ്ദേഹത്തെ എന്ത് ചെയ്യാം, എന്താണോ പാർട്ടി പറഞ്ഞുവെച്ചാൽ അത് ചെയ്യാമെന്നുള്ളതാണ്. ഇതിലേക്ക് പോകുന്നതിലൂടെ എന്താ വെച്ചാൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പുരോഗതിക്ക്, സുസ്ഥിര വികസനത്തിന്, മൊത്തത്തിലൊരു ഒരു സാമൂഹ്യക്രമത്തെ നന്നായി മാറ്റിമറിക്കുന്നതിലൊന്നാണ്. ഇത് നമ്മൾ മറന്നു പോവുകയും ജനങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിന് പകരം വർഗീയവൽക്കരിക്കുക, ക്രിമിനൽ മറ്റേ ക്രിമിനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വംശവെറി കുത്തിച്ചേർത്തുക, ജാതിവെറി കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രാദേശികവാദം കൊണ്ടുവരിക, ഭാഷാവെറി കൊണ്ടുവരിക, ഇതൊക്കെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള പല ഈ നികൃഷ്ട വികാരങ്ങളും കുത്തിച്ചെലുത്തി ജനങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ഇവിടുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സംസ്കാരം ഇവിടുണ്ട്. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് പുരോഗമന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കാരണം അവരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു മറ്റേ ലോകരാഷ്ട്രീയത്തിൽ തന്നെ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചവരാണ്. ഇപ്പോൾ ക്യാപിറ്റലിസത്തിനെതിരെ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾക്കെതിരെയൊക്കെയുള്ള ആഗോളതലത്തിലുള്ള സമരത്തിൽ ചെറിയൊരു തിരി വെളിച്ചെങ്കിലും കൊണ്ടു നടക്കുന്നവരാണല്ലോ. അപ്പോൾ ഇവിടെയാണ് ഈ പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ജനത്തിനും എടുത്തുക്കണം, ഈ ഒരു ഹീറോയിസം ജനത്തിനും എടുത്തിരിക്കുന്നു പോലെ മനസ്സിലാക്കണ്ടേ. അത് ഈ വീണ്ടും ഈ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ പാർട്ടിക്ക് നഷ്ടമാണ് ഉണ്ടാക്കുക. രണ്ടെന്താ വെച്ചാൽ ഈ നമ്മൾ സാധാരണ ഈ നമ്മുടെ നാട്ടിലെ നാസ്തികരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ശരി തെറ്റുകൾ ആപേക്ഷികമാണ്. അപ്പോൾ അതിപ്പോൾ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ. ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രയോഗിക്കുന്ന തത്വം എന്താണ്, ശരി തെറ്റുകളൊക്കെ ആപേക്ഷികമാണ്. ആപേക്ഷിക്കുന്ന വാക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ അടിവരയിട്ട് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്നതാണ് എന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഇസ്ലാം ആലോചിച്ചു, ഇവിടെ കാഫിർ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായത് യഥാർത്ഥത്തിൽ മുസ്ലിം വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാളെ എന്ത് ചെയ്യാൻ പറ്റൂല, കാഫിർ എന്ന് വിളിക്കാൻ പറ്റൂല. മുർത്തദെന്നോ കാഫിറെന്നോ മുഷ്രിക്കെന്നോ ഒന്നും വിളിക്കാൻ ഒരു വ്യക്തിക്ക് അവകാശമില്ല. കുഫ്ർ എന്നതാണെന്ന് പറയാം, ഷിർക്ക് എന്നതാണെന്ന് പറയാം, പക്ഷേ എന്തല്ല, എനിക്കോ അങ്ങക്കോ എന്തില്ല, പരസ്പരം കുഫ്ർ ആരോപിക്കാനോ ഒന്നുമുള്ള അവകാശമില്ല. അത് അല്ലാഹുവിൽ നിക്ഷിപ്തമായ അധികാരമാണെന്നാണ് എന്ത് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം ഒരു മുസ്ലിം പോലും ചെയ്യുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുസ്ലിം ചെയ്യാൻ പാടില്ല, ചെയ്യുകയുമില്ല എന്നാണ് അത് വിശ്വസിക്കുന്നത്. ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലാണെങ്കിലോ അതൊരു ഉന്നതകാര സമിതി ഉണ്ടാവും, അവരാണ് കേസൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലൊരാളെ പ്രയോഗം അങ്ങനെ വന്നോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ഒരു പ്രത്യേക പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം സ്വമേധയാ ചെയ്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജി വധിക്കപ്പെട്ടു. ഗാന്ധിജി വധിക്കപ്പെട്ടപ്പോൾ അവസാനം ആരാ പ്രതിയാവുന്നത്? ഒരു ഗോത്സ്യം വരെ രണ്ടാളുമാണ്. അപ്പോൾ അവരെ അതിലേക്ക് നയിച്ച ഒരു രാഷ്ട്രീയ പരിസരം, അതിലേക്ക് നയിച്ച രാഷ്ട്രീയ ആശയം, അതിന് സഹായിച്ച ഗ്രന്ഥങ്ങൾ, അവരെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികൾ, ഇതൊക്കെ പിറകിലും ചെയ്തു മറഞ്ഞു നിൽക്കുകയും ഈ പറഞ്ഞ ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് മാത്രമായി കേസ് ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സത്യം ആയിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? തള്ളി പറയുകയാണ് വേണ്ടത്. ഞങ്ങൾ ഈ ആശയത്തിൻ്റെ ആളുകളല്ല, ഞങ്ങൾ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത് വെച്ചാൽ ഇത് തള്ളിക്കളയുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഇതിനെ എൻഡോസ് ചെയ്യുന്നതിലൂടെ, സ്വീകരണം കൊടുക്കുന്നതിലൂടെ, ഒരു സമൂഹ മനസാക്ഷി എന്താഗ്രഹിക്കുന്നില്ലയോ അതിലേക്ക് വീണ്ടും വീണ്ടും ഒരു പാർട്ടി ഒരു പിന്നെ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെയാണ്. എന്തായാലും ജനങ്ങളിതൊക്കെ മറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്നുള്ളതും അതൊരു ബാലൻസ് ചെയ്ത് കേരളത്തിൻ്റെ സമൂഹത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് ആരോഗ്യകരം ഗുണകരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷേ ഇത്തരം പ്രവണതകൾ ഒരു പക്ഷേ ഇതിനേക്കാൾ സഹായിക്കുക മറ്റു ചില ഈ രാഷ്ട്രീയ മുന്നേറ്റങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടി കുറേ കൂടെ വിശാലമായ അർത്ഥത്തിലുള്ള ഒരു വിചിന്തനത്തിന് തയ്യാറാവുകയും ഇത്തരത്തിലുള്ള ആശയങ്ങളിലൊന്നും ഇനി പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അത്തരം സമ്മതിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകരുതെന്ന് നമുക്ക് പറയാനുള്ളത്.
0: പീസ് റേഡിയോ ശ്രോതാക്കളെപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. മഴക്കാല രോഗപ്രതിരോധം. മഴക്കാല രോഗപ്രതിരോധം ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ നിലാർ മുഹമ്മദ്,
3: കൂടെ പീസ് റേഡിയോ പ്രതിനിധി അഷ്റഫ് മടത്തൊടി.
4: ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അവയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആണ് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത് ഏതാനും ഭാഗങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർ ഭാഗം എന്ന നിലയ്ക്ക് ഇന്നും നമ്മോടൊപ്പമുള്ളത് ബഹുമാന്യനായ ഡോക്ടർ നിലാർ മുഹമ്മദാണ്. അദ്ദേഹത്തെ ആരോഗ്യജാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: ഡോക്ടർ, നമ്മൾ മുമ്പ് എപ്പിസോഡ് 1 ചർച്ച ചെയ്തതിൻ്റെ ബാക്കി. മഴക്കാലവും രോഗങ്ങളും കുട്ടികളുടെ അവസ്ഥയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മഴക്കാലത്ത് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഡ്രസ്സ് അലക്കിയാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാത്തൊരവസ്ഥ. സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും ഒക്കെ പലപ്പോഴും ഇങ്ങനെ പലപ്പോഴും പൂർണ്ണമായി ഉണങ്ങാത്ത ഡ്രസ്സ് കുട്ടികൾ യൂണിഫോം ആയാലും മറ്റും ധരിച്ച് സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികളെ രോഗമായി എത്രമാത്രം ബന്ധമുണ്ട്, ഇങ്ങനെ നനഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണമായി നനഞ്ഞതല്ലെങ്കിലും അല്പം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കുട്ടികൾക്കുണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്?
5: ഈ മഴക്കാലം നമുക്കറിയാം, കുട്ടികൾക്ക് ഇപ്പോൾ കുട കൊടുത്തു വിട്ടാൽ തന്നെ കുട്ടികൾ മഴയും കൊണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ടാവുള്ളൂ. ഇത്തരം സന്ദർഭങ്ങളില്ല, അല്ലെങ്കിൽ നമ്മൾ കഴുകി തുണി കഴുകിയിട്ട് ഉണങ്ങിയാലും ഉണക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയമാണ്, ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ ഈർപ്പം ഒരു നനഞ്ഞ വസ്ത്രം ധരിക്കാൻ പ്രധാനമായിട്ടാണ്, ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യത. പ്രത്യേകിച്ച് ഈ കക്ഷത്തും അതേപോലെ തന്നെയുള്ള ഭാഗങ്ങളിലൊക്കെ കാലിൻ്റെ അഴയിലൊക്കെ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വളരെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ആളുകൾ കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൗഡർ, കാൻഡിഡ് പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് പൗഡർ അവൈലബിൾ ആണ്. ഡ്രസ്സ് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ഇട്ടുകൊടുക്കുന്ന ഒരു പരിധി വരെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികളിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലാവും കളിക്കുന്നത്, ചെളിവെള്ളത്തിലാണ് ഫുട്ബോൾ കളിക്കുന്ന പല കുട്ടികളിപ്പോൾ ചെളിവെള്ളത്തിലൊക്കെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരലിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരോട് പറയേണ്ടത് ഇത്തരം കളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ഈർപ്പമുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവർ കളി കഴിഞ്ഞിട്ട് നല്ലോം ശുദ്ധവെള്ളത്തിൽ നല്ലോം കഴുകി വൃത്തിയാക്കി വിരലിൻ്റെ ഇടകൾ നമ്മൾ തുണി കൊണ്ട് നല്ലോം തുടച്ച് എടുക്കണം. അപ്പം അതിന് ശേഷം നമുക്ക് ഈ ഫംഗൽ ആൻറ്റി ഫംഗൽ പൗഡർ, കാൻഡിഡ് പൗഡറൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
4: മഴക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്?
5: നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മഴക്കാലങ്ങൾ കുട്ടികൾക്ക്, കാരണം എപ്പോഴും മഴക്കാലമാകുമ്പോൾ എപ്പോഴും ഭക്ഷണമൊക്കെ വളരെ തണുത്തിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഈ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണമായിരിക്കും എടുത്തു കൊടുക്കുന്നത്. അത് ചൂടാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ എപ്പോഴും നശിക്കണമെന്നില്ല. ഇത്തരം തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ വയറിളക്കങ്ങൾ, ഈ ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും വയറിളക്കം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളും അതും ഈ ഭക്ഷണത്തിലൂടെയാണ് പകരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചൂടുള്ള നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കുട്ടികൾക്ക് നൽകാവൂ. അതോടൊപ്പം തന്നെ ഈ ശീതളപാനീയങ്ങളും ഈ ബോട്ടിൽ ഡ്രിങ്ക്സ്, ഈ കുപ്പിയിലാക്കിയിട്ടുള്ള ഒരു ശീതളപാനീയങ്ങളും കുട്ടികൾക്ക് നൽകരുത്. എപ്പോഴും ഫ്രഷായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്ത് കഴുകണം. പ്രത്യേകിച്ച് ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, കാബേജ് അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും നല്ലോം വെള്ളത്തിലിട്ട് ഉപ്പിട്ട് നല്ല വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടായ പാചകം ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ.
4: കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ധാരാളമായി.
5: അതെ അതെ.
4: കുട്ടികൾ കൈ കഴുകുന്ന ശീലം പൊതുവെ കുറവാണ്. ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയോട് കൈ കഴുകുമെന്ന് ചോദിച്ചാൽ വാഷ് ബേസിൽ പോയി ജസ്റ്റ് വാട്ടർ ടാപ്പൊന്ന് തുറന്ന് കൈ കാണിച്ച് പോരാ എന്നൊരു കവിഞ്ഞ് കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നേരത്തെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡോക്ടർ സൂചിപ്പിക്കേണ്ടേ? അത് പ്രത്യേകിച്ച് എത്ര എങ്ങനെ ചെയ്യണം, എങ്ങനെ അത് സോപ്പോ മറ്റോ കാര്യങ്ങളോ നിർദ്ദേശം ഒന്ന് കൊടുത്താൽ എങ്ങനെ അതിൻ്റെ ഒരു
5: അല്ല, എപ്പോഴും നമ്മൾ അവരോട് ശീലിപ്പിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അതിന് ശേഷവും എപ്പോഴും സോപ്പിട്ട് കൈ കഴുകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടായിരിക്കണം.
4: അത്
5: നമ്മളൊരു പണ്ടൊക്കെ നമ്മളെ ഈ ഇത് വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും കൈ കഴുകാൻ പഠിപ്പിച്ചിരുന്നു. അത് ഒരു 7 സ്റ്റെപ്പുള്ള കൈ കഴുകലായിരുന്നു, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞത് ഒരു 7 സ്റ്റെപ്പ് ആയിരുന്നത്. അത്രത്തോളം വേണ്ടെങ്കിലും നമ്മളെന്തായാലും ഈ പ്രത്യേകിച്ച് ഈ സന്ദർഭം, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് സോപ്പിട്ട് കഴുകാനുള്ള ഒരു ശീലം കൈ കഴുകാനുള്ള ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം.
4: മഴയത്ത് കുട്ടികൾ കളിക്കരുത് എന്ന് പറയാൻ ശരിയല്ല, അവർ കളിക്കണം. മഴയത്ത് കുട്ടികൾ കളിച്ച ശേഷം പിന്നെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ്. പ്രത്യേകിച്ച് നേരത്തെ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ പറഞ്ഞു.
5: നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത് മിക്കവാറും ചെളിവെള്ളത്തിലായിരിക്കും കുട്ടികൾ കളിച്ചിട്ട് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർ നല്ല സോപ്പിട്ട് കഴുകണം,
4: സോക്സും
5: കാര്യങ്ങളൊക്കെ മാറ്റി സോക്സ് ഡെയിലി കഴുകണം അവരടുത്ത്. അതോടൊപ്പം തന്നെ ശരീരവും ഒക്കെ നല്ല സോപ്പിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. അതോടൊപ്പം നഖം വെട്ടൽ നേരത്തെ പറഞ്ഞതാണ് എപ്പിസോഡിൽ, നഖം എപ്പോഴും ട്രിം ചെയ്ത് വൃത്തിയായിട്ടിരിക്കണം. കാരണം നമ്മൾ ഈ ചെളിവെള്ളത്തിൽ കളിക്കുമ്പോൾ ചെളിയൊക്കെ കയറി ഈ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നഖം വെട്ടിക്കൊടുക്കണം. അവരെ
4: മഴക്കാലത്ത് സാധാരണ വരുന്ന ഏറ്റവും ആദ്യം വരെ എന്തായാലും ഒരു പനി, ഇങ്ങനെ ഒരു പനി വന്നാൽ പ്രാഥമികമായി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് മെഡിസിൻ അല്ല എന്താ ചെയ്യാൻ കൊടുത്തു വെക്കാൻ പറ്റും?
5: അല്ല, പനി വന്നാൽ ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, ഒരു 2-3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പനി വന്നാൽ ചിലപ്പോൾ ഫിറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായി ചെയ്യേണ്ടത് കുട്ടികളെ വെള്ളം മുക്കി തുടച്ച് സാധാരണ ടാപ്പ് വാട്ടറിൽ, അല്ല തണുത്ത വെള്ളത്തിലല്ല ചൂടുവെള്ളത്തിലല്ല, സാധാ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞെടുത്ത് മേല് തുടച്ചു കൊടുക്കാം. ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഓരോ ദിവസം, ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ചെറിയ പനിക്കൊക്കെ പാരസെറ്റമോൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാരസെറ്റമോൾ കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും.
4: ഈ തുണി നനച്ച് തുടക്കുക എന്നത് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അല്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഒരു കാര്യങ്ങൾ.
5: അതെ, പെട്ടെന്ന് പനി കുറയാന്ന് കുറക്കാന്നുള്ളതാണ്, ശരീരത്തിന്റെ ഊഷ്മാവ് കുറക്കാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
4: ഇങ്ങനെ ചിലപ്പോഴൊക്കെ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് നിലക്ക് പല വീട്ടിലും പാരസെറ്റമോളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെ സ്വയം മരുന്ന് കൊടുക്കുന്നതിലുള്ള അപാകതയുണ്ടോ?
5: അല്ല, സ്വയം മരുന്ന് ട്രീറ്റ് ചെയ്യുന്നത് അപാകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്നോ രണ്ടോ ഡോസ് കൊടുത്തതിന് ശേഷം പനി മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4-5 ദിവസം ഇങ്ങനെ പാരസെറ്റമോളും കഴിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പനിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലത്.
4: നേരത്തെ നമ്മൾ ആന്റിബയോട്ടിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. പലപ്പോഴും മുമ്പൊരു പ്രാവശ്യം പനിയുണ്ടായപ്പോൾ ഡോക്ടറെ കാണിച്ചിരുന്നു, ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയിരുന്നു, അന്നങ്ങനെ സുഖമായി. പിന്നീട് ഒരു പനി ഉണ്ടായപ്പോൾ ആ ആന്റിബയോട്ടിക് തന്നെ വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത ചിലരിലെങ്കിലും കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക്?
5: അല്ല, ഒരു പനി എന്ന് പറഞ്ഞത് ഒരുപാട് കാരണങ്ങളുണ്ട് പനിക്ക്. അതായത് പനി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തല മേലെ മുതൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, തണ്ടയിൽ വായിലായിരിക്കാം, ചിലപ്പോൾ ടോൺസിലായിരിക്കാം, ഫൈറിഞ്ചൈറ്റിസ് ആയിരിക്കാം, ചിലപ്പോൾ ചെസ്റ്റിലാണെന്നുവെച്ചാൽ നമ്മളെ കഫക്കെട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം, വയറിലാണെന്നുവെച്ചാൽ ജി ഐ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലെ, അല്ലെങ്കിൽ ഗാസ്ട്രോഎൻടെറൈറ്റിസ്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പനി വരാൻ വേണ്ടിയിട്ട്. ഒരു മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും പനി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ ഇത്തരം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും പല അണുക്കളാണ് അത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അതേ അണു തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ യൂറിനറി ട്രാക്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാക്കുന്നത്, അതേ അണു തന്നെ ആയിരിക്കില്ല നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, അതേ ആയിരിക്കില്ല ചിലപ്പോൾ ചെവിടിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ ഓർഗാനിസം ഉണ്ട്, ഓരോന്നിനും ഓരോ അസുഖങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ അണുക്കളാണ്. ഈ ഓരോ അണുവിനും വ്യത്യസ്തമായ ആൻറ്റിബയോട്ടിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷന് വേണ്ട ഉപയോഗിക്കുന്ന, നമുക്ക് വയറിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. വയറിലുണ്ടാകുന്ന ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഉണ്ട്.
4: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പനിക്ക് അന്നൊരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതുന്നു ഇത്രയും വിശദമായൊന്നും അവർ ചിന്തിക്കാതെ അത് കഴിക്കുന്നത് തികച്ചും അപകടകരമാണ്.
5: അത് അപകടകരമാണത്, കാരണം വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പനി ഉണ്ടാവുന്നത്. എപ്പോഴും ഒരേ കാരണമായിരിക്കില്ല അത്. അപ്പോൾ ഓരോ സമയത്തും ഉണ്ടാകുന്ന വ്യത്യസ്ത കാരണങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ ആന്റിബയോട്ടിക്കുകൾ വേണ്ടിവരും.
4: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം പനി പാരസെറ്റമോളോ മറ്റോ കൊടുത്ത് നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ട് എന്താണ് ഈ പനിക്ക് കാരണം എന്ന് താങ്കളുടെ സംസാരത്തിൽ പറഞ്ഞ പോലെ ആ ഇൻഫെക്ഷൻ.
5: തീർച്ചയായും പനി മാത്രമേ ഉള്ളൂ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. പക്ഷെ പനിയോടൊപ്പം കൂടെ അതിന് ഛർദിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫിറ്റ്സ് പോലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡോക്ടറെ അന്ന് തന്നെ കാണിക്കണം. ചെറിയൊരു പനി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പക്ഷെ പനിയോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങളുണ്ട്, ഛർദി അല്ലെങ്കിൽ തലകറക്കം, ഫിറ്റ്സ് അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോറിയന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
4: തീർച്ചയായും
5: ഡോക്ടറെ കാണിക്കണം.
4: തീർച്ചയായിട്ടും. മറ്റൊന്ന് ORS, ഈ വയറിളക്കം ഛർദിയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം, പിന്നെ വാട്ടർ കണ്ടന്റ് ശരീരത്തിന് നഷ്ടപ്പെടുകയും പിന്നെ അങ്ങനെ ക്ഷീണം പറ്റുന്നുണ്ടല്ലോ, ആ സമയത്ത് സാധാരണ ഗതി കൊടുക്കുന്ന ഒരു ഇതാണല്ലോ ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്. ഇതിൻ്റെ പ്രാധാന്യവും ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വാങ്ങി കൊടുക്കേണ്ടത് എങ്ങനെ അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ
5: നമുക്കറിയാം. ഈ ഡയറിയൊക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ഈ വയറിളക്കം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണമാണ്. ഡീഹൈഡ്രേഷനാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ. അതിനെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഓറസ് അല്ലെങ്കിൽ മേടിക്കുന്ന ഓറസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മളെ ശരീരത്തിലെ വാട്ടർ റെസ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ ഈ ഓറസ് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ഓറസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാം. അതായത് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട്, അത് ഏറ്റവും നല്ലൊരു ഓറസ് ആണ്. കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് കൊടുക്കുക, അത് നല്ലൊരു ഓറസ്. അതല്ലെങ്കിൽ നമ്മളെ നമുക്ക് വീട്ടിൽ ഓറസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒരു സ്കൂപ്പ് ഓഫ് ഷുഗർ
4: പഞ്ചസാര
5: അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും ഇത് ചേർത്താൽ നല്ലൊരു ഓറസ്. അത് കൂടെ വേണം ചെറുനാരം കൂടെ പിഴിഞ്ഞു വെച്ചാൽ നല്ലൊരു ഓറസ് ആണ്. നമുക്ക് ഹോം മെയ്ഡ് ഓറസ് ആണത്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ട് അത് നല്ലൊരു സാധനമാണ്. അപ്പൊ ഇത് ഈ സാധനങ്ങൾ കൊടുത്താലും മതി.
4: ഇതിനെക്കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത രക്ഷിതാവ് ഈ നിർജ്ജലീകരണം എങ്ങനെ തിരിച്ചറിയാം? എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഓറസ് കൊടുക്കേണ്ടതുണ്ട്, നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ
5: ഉണ്ടല്ലോ
4: ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ.
5: അതായത് ഇത് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുണ്ട് ഡീഹൈഡ്രേഷനെ. അത് മൈൽഡൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര തേഴ്സ്റ്റ്, ദാഹം കൂടും, ശരീരത്തിലെ വെള്ളം പോകുമ്പോൾ ദാഹം കൂടും. പിന്നെ ഇപ്പോൾ കുറേ നല്ല ഡയറി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹം അങ്ങനെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. ദാഹം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ കണ്ണുകളെ കുഴിയും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ ടെൻഷൻ കുറയും. നമ്മളെ സ്കിന്നൊക്കെ വലിയ ലൂസായിരിക്കും, തൊലി ലൂസായിട്ട് വരും. നമ്മൾ പിഞ്ച് ചെയ്താൽ ഇങ്ങനെ സ്ലോലി റിട്രാക്ട് ചെയ്യുള്ളൂ, ഇങ്ങനെ ബാക്ക് സൈഡിൽ പോകും. അതേമാതിരി മൂത്രത്തിൻ്റെ അളവ് കുറയും. പിന്നെ സിവിയർ ആകുമ്പോൾ ഈ റിട്രാക്ഷൻ നമ്മളിങ്ങനെ തൊലി പിടിച്ചാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ,
4: തിരിച്ചു
5: പോകാത്തൊരവസ്ഥയിൽ വരും. പിന്നെ മൂത്രം തീരെ പോകില്ല, കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കും, ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവും. അതായത് മോഡറേറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ ഇത്ര തലച്ചോറിനൊക്കെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ലവണങ്ങളൊക്കെ നഷ്ടപ്പെടും, സോൾട്ട് നഷ്ടപ്പെടും, ഹൈപ്പോനട്രീമിയ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സോഡിയം കുറയും. അപ്പോൾ ഇതുകൊണ്ട് കുട്ടിക്ക് ബോധക്ഷയം ഉണ്ടാവും, ഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതിൻ്റെ.
4: പൊതുവേ വയറിളക്കവും ഛർദിയും കൂടി ഒന്നിച്ചു വന്നാൽ പലപ്പോഴും ഈ ഓറസ് കൊടുക്കുമ്പോഴും ഛർദിച്ചു വരുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക?
5: ഇതിപ്പോൾ രണ്ട് ഇപ്പോൾ ഓറസ് കൊടുത്തിട്ടും ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ഫ്ലൂ, ആ ഗ്ലൂക്കോസ് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ടി വരും.
4: ഛർദി
5: രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല. വെള്ളം കുടിച്ചാലും കുടിക്കുന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് തന്നെ നിവൃത്തിയുള്ളൂ.
4: മഴക്കാലത്ത് കുട്ടികളും മുതിർന്നവരുമൊക്കെ ആരോഗ്യനില, ആരോഗ്യകരമായ ഒരു ദിനചര്യ, ഡെയിലി റൂട്ടീൻ നമുക്ക് എങ്ങനെ നിലനിർത്താം? അതുമായി ബന്ധപ്പെട്ട് പി സി റേഡിയോ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
5: അല്ല, ഇതിപ്പോ നേരെ നമ്മളിപ്പോ ഇത്രയും നേരം സെർച്ച് ചെയ്തതിന്റെ രാഗം മൊത്തമാണ് ഇപ്പൊ പറയേണ്ടത്. പ്രധാനമായിട്ടും നമ്മളെ ഏറ്റവും ഒന്നാദ്യം നമ്മളെ പരിസര ശുചീകരണമാണ്. കാരണം പരിസരത്തുള്ള നമ്മളെ വീടും പരിസരമൊക്കെ ശുചീകരിക്കുക, വേസ്റ്റ് ഡിസ്പോസൽ ഒഴിവാക്കുക. കാരണം അവിടെ കൊതുക് വരുന്നതും ഈച്ച വരുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ള പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സോഴ്സുകളൊക്കെ, കാരണം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കുക, വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന് നമ്മൾ ഫുഡ്, ഭക്ഷണത്തിൻ്റെ രീതി, അതായത് തിളപ്പിച്ചാറിയ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ഭക്ഷണങ്ങൾ കൂടുതൽ നേരം അടച്ചു വെക്കാതിരിക്കുക, ഉപയോഗിച്ച ഭക്ഷണം വീണ്ടും തണുപ്പിച്ച് ചൂടാക്കി വീണ്ടും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം ഭക്ഷണ ശീലങ്ങൾ നമ്മൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുനടക്കണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെന്താ പറയുക, ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ കുറച്ച് ഉണങ്ങിയ തുണികൾ ഇവിടെ ഉപയോഗിക്കാതിരിക്കുക, നല്ല ഉണങ്ങിയ തുണികൾ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ഒരു ആകമൊത്തം നമ്മൾ വർഷക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൊതുകൾ ഉണ്ടാവും, നേരത്തെ പറഞ്ഞു കൊതുകൾ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്.
4: ഈ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാക്സിൻ പലപ്പോഴും അതിലൊരു റോള് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറൽ അസുഖങ്ങൾക്ക് മെഡിസിൻ പൊതുവെ കുറവാണ് എന്ന ഡോക്ടർ സംസാരത്തിൽ വന്നല്ലോ. ഇതിന് പല രോഗങ്ങൾക്കും വാക്സിൻ കേട്ട് വരുന്നുണ്ട് ഈ വൈറൽ ഇതിനുമായി. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പി സിയുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ?
5: വാക്സിൻ അവൈലബിൾ ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ ഉണ്ടാവുന്നത് ഈ ഫ്ലൂ ജലദോഷം ഫ്ലൂ ആണത്. അപ്പൊ അതിന് ഇൻഫ്ലുവൻസ ബി വാക്സിൻ എന്നിട്ട് അവൈലബിൾ ആണ്. അത് എല്ലാ വർഷവും ഓരോ ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് തുടക്കത്തിൽ മുതലേ ഇപ്പോൾ 3 ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, 1.5 വയസ്സിലും അതേപോലെ തന്നെ 2 വയസ്സിലൊക്കെ ആയിട്ട്, 1 മാസത്തെ ഗ്യാപ്പിലും 6 മാസത്തെ ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് മുതിർന്നവരിലും എല്ലാ കൊല്ലം ഇത്തരം ഫ്ലൂ വാക്സിൻസ് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ജലദോഷപ്പനിയൊക്കെ കുറഞ്ഞു കാണുന്നുണ്ട്.
4: ഏതായാലും നമുക്ക് അനുഭവിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഉപകാരപ്രദമായ മഴക്കാലവും കുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നത് അള്ളാഹു നമ്മിനും സ്വീകരിക്കുമാറാവട്ടെ. ആളുകൾക്ക് വളരെ ഉപകാരപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യാൻ ഇൻഷാല്ല കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം.
5: അള്ളാഹു
4: സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ളാഹി.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. മഴക്കാല രോഗപ്രതിരോധം, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ നീലാർ മുഹമ്മദ്.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ജമാഅത്തിനൊപ്പം നിൽക്കുക. വിഷയം അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന 191-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1070-ാമത്തെ ഹദീസ്. വഅൻ അബിദ്ദർദാഇ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ما من ثلاثة في قرية ولا بدو لا تقام فيهم الصلاة إلا قد استحوذ عليهم الشيطان فعليكم بالجماعة فإنما يأكل الذئب من الغنم القاصية رواه أبو داود بإسناد حسن. سهودرن غلي مهانا يا أبو الدرداء رضي الله عنه إلن الله حديثان أدهم برينو അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ, മൂന്നാളുകൾ ഒരു നാട്ടിലുണ്ട്. വല ബദുവിൻ, അല്ലെങ്കിൽ ഒരു ബദുക്കളുടെ പ്രദേശം, അതായത് താഴ്വര ഒരു നാട്, അങ്ങനെയുള്ള സ്ഥലത്തിൽ ആ ചുക്കാമു ഫിഹിം സ്വലാത്തു, അവർ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ, ഇഖാമത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ഇല്ലാ ഖദിസ്തഹവദ അലൈഹിമു ഷൈത്വാൻ, ഷൈത്വാൻ അവരെ അതിജയിക്കാതിരിക്കുകയില്ല. ഫഅലൈക്കുംബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കണം. ഫ ഇന്നമായ അക്കുലു ദിഅബു മിനൽ ഗനമിൽ ഖാസിയ, കൂട്ടത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ഒറ്റപ്പെട്ട ആട്ടിൻ കുട്ടിയെയാണ് ചെന്നായ തിന്നുക എന്ന്. സഹോദരങ്ങളെ, നമസ്കാരം അത് ദീനിൻ്റെ തൂണുകളിൽപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ റുക്നുകളിൽ, അർക്കാനുൽ ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് ആ നമസ്കാരം നിർവഹിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവണം, താൽപ്പര്യമുള്ളവരാവണം, അതിൽ ധൃതിപ്പെടണം. ജമാഅത്തുകളിൽ നിന്ന് പിന്തി നിൽക്കാൻ പാടില്ല. ജമാഅത്തിന് ലഭിക്കുന്നതായ പ്രതിഫലം ഏറെയാണ്, ഇരട്ടി ഇരട്ടിയാണ്. ഒരിക്കലും തന്നെ പിശാച്ച് നമ്മെ അതിജയിക്കാൻ പാടില്ല. ഒറ്റപ്പെട്ടവരെയാണ്, ജമാഅത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകളെയാണ് പിശാച്ച് വഴിതെറ്റിക്കുന്നത്. ഒരുപാട് ഫായിദകൾ നമുക്ക് പകർന്നു നൽകുന്ന ഈ ഒരു ഹദീസ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നു. മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ബദുവിൻ, മൂന്നാളുകൾ ഒരു ഗ്രാമത്തിൽ, ഒരു നാട്ടിൽ, വല ബദുവിൻ, വല ബാദിയ, ബദുവ് എന്ന് പറഞ്ഞാൽ ബാദിയ, ബദുക്കളൊക്കെ താമസിക്കുന്ന താഴ്വരകളും മറ്റുമൊക്കെയാണ്. കാട്ടറബികളൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങൾക്കൊക്കെ ബദു അത്ര സംസ്കാരവും മറ്റു കാര്യങ്ങളൊന്നും നേടിയിട്ടില്ലാത്തതായ ഉൾപ്രദേശങ്ങൾ. അവർ അവിടെ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാതിരുന്നാൽ പിശാച്ച് അവരെ അതിജയിക്കും. അന്നഹു ഇദാ കാന സലാസത്തും ഫി ഖറിയത്തിൻ, ഒരു നാട്ടിൽ മൂന്നാളുകളെയെങ്കിൽ അവർ ജമാഅത്ത് നിർവഹിക്കുന്നില്ല എങ്കിൽ, അവർ ജമാഅത്ത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരെ പിശാച്ച് അതിജയിക്കും. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അന്നഹു ലാ യജൂസു ഇദാ കാനു സലാസൻ ഫ അക്സർ, മൂന്നും മൂന്നിൽ കൂടുതലും ആളുകളുണ്ടെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. വേറെയും ഹദീസുകൾ നമ്മെ അറിയിക്കുന്നുണ്ട് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് രണ്ടു മതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ. എന്നാൽ ജുമാഅക്ക് മൂന്നാളുകളും അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ ആണ് അവർക്ക് നിർബന്ധമായിട്ടുള്ളത്. കടലിൽ യാത്ര ചെയ്യുന്ന ആളുകളല്ല എങ്കിൽ അവർക്ക് ജുമാഇല്ല. എന്നാൽ നാടുകളിൽ, ഗ്രാമങ്ങളിൽ അവർക്ക് ജുമാഇയുണ്ട്, അവർ മൂന്നാളുകളുണ്ടെങ്കിൽ. നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, അത് ജമാഅത്തായി നിർവഹിക്കുന്നതിൻ്റെ മഹത്വം, പ്രാധാന്യം, അതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളിൽ നിന്നുള്ള മൂന്ന് പുരുഷന്മാർ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ്. സ്ത്രീകളെയല്ല, പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നിൽ കൂടുതലുണ്ടെങ്കിൽ എന്തായിരുന്നാലും നിർബന്ധമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു നാട്ടിൽ മൂന്നാളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ജമാഅത്തിൻ്റെ ആ ഒരു പൂർണ്ണതയാണത്. ഇനി രണ്ടാളാണെങ്കിലോ? രണ്ടാളാണെങ്കിലും ജമാഅത്തായി നമസ്കരിക്കണം എന്നതാണ്. സഹോദരങ്ങളെ, മരുഭൂമിയിൽ ബാദിയത്തു സഹറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായി

ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക. ഇൽസമു സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഷെയ്ത്താൻ അതിജയിക്കാതിരിക്കാൻ നിങ്ങൾ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക, ജമാഅത്തായി നമസ്കരിക്കണം. എന്നിട്ടൊരു കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണർത്തുകയാണ്, ഫഇന്നമാ യഅകുലു ദിഅ്ബുൽ ഖാസിയ, നിശ്ചയമായും അദ്ദേബുൽ ഖാസിയ, ഫൈന്നമായ അക്കുൽ, നിശ്ചയമായും ഭക്ഷിക്കുന്നത്, അദ്ദേബു ചെന്നായ ഭക്ഷിക്കുന്നത്, അൽ ഖാസിയ, അൽ ഖാസിയത്ത് എന്നുള്ളത് അഷാത്തൽ ബഈദത്ത് മിനൽ അഗ്നാം, ആടുകളിൽ നിന്ന്, ആട്ടിൻ കൂട്ടങ്ങളിൽ നിന്ന്, ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന ആടിനെയാണ് ചെന്നായ പിടിക്കുന്നത്. ലിബുഅദിഹ അൻ റാഇഹ, ആ ആട്ടിടയനിൽ നിന്ന് ദൂരെ ഒറ്റപ്പെട്ട ആടിനെ ചെന്നായ പിടിക്കുന്നത് പോലെ, അന്ന ഷൈത്താന യതസല്ലതു അലാ താരിഖിൽ ജമാഅ അല്ലദീ ഇഅതാദ സ്വലാ, നമസ്കാരം പതിവായി അത് ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കുന്നില്ല എങ്കിൽ ആട്ടിൻകുട്ടിയെ ചെന്നായ പിടിക്കുന്നത് പോലെ ഷെയ്ത്താൻ ഈ മനുഷ്യനെ പിടിക്കുമെന്നാണ്, വഴിതെറ്റിക്കുമെന്നാണ്. അപ്പോൾ എല്ലാവിധ ബറക്കത്തും ഖൈറും നന്മയും പ്രതിഫലവുമെല്ലാം ലഭിക്കുന്നത് ജമാഅത്തിൻ്റെ കൂടെയാണ്. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കണമെന്ന് ഇതറിയിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് നമസ്കരിക്കുന്നവൻ, ജമാഅത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നവൻ പിശാച്ച് ഒരുക്കുന്ന കെണിയിൽപ്പെടാനും പിശാച്ച് വഴിതെറ്റിക്കാനും അവൻ വഴിതെറ്റാനും ഏറെ കാരണമാകും എന്നുള്ളതും ഇവിടെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഉണർത്തുകയാണ്, ദലീൽ അല അന്നഹു ലാ യംബഗീ ലിൽ മുസ്ലിമീൻ അൽ ഇഫ്തിറാഖ് വൽ ഇഖ്തിലാഫ്, ഭിന്നിച്ചു പോകുന്നതും വേർപെട്ടു പോകുന്നതും മുസ്ലിമീങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി കാണണം. വന്നഹു വാജിബുൻ അലൈഹിമുൽ ഇജ്തിമാ, ഒരുമിച്ച് ചേരുക, സംഘമായി നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. വ അന്ന ഷുറൂദ അനിൽ ജമാഅത്തി സബബുൽ ലിൽ ഹലാക്, കൂട്ടത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നും സംഘത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നത് നാശത്തിനുള്ള കാരണമാണ്. ലിഅന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷബ്ബഹ ദാലിക ബിൽ ഖാസിയത്തി മിനൽ ഗാനമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സാദൃശ്യപ്പെടുത്തിയത് ആടുകളുടെ കൂട്ടങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ആടിനോടാണ്. അൽ ബഈദ മിനൽ ഗാനമിൽ ബഈദ യഅകുലുഹാ അദ്ദിഅ്ബു ഫതഹ്ലിക്കു, ആട്ടിൻ പറ്റത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആടിനെ ചെന്നായ പിടിച്ചതിനെ ഭക്ഷിക്കുന്നു, അത് നശിച്ചു പോകുന്നു, അപകടം സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഫഹാക്കതല്ലതി യഷിദ്ദു അനിൽ ജമാഅ ഹച്ചാ ബിറഈൻ മുൻ യംഫരിദു ബിഹി, ഇവിടെ ജമാഅത്ത് നമസ്കാരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സംഘം, ഒരു വിഭാഗം, ഒരു ജമാഅത്ത്, ഒരു ആൾക്കൂട്ടം അവിടെ ഒന്നിച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം കൂടി അറിയിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒറ്റപ്പെട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിനെയും, മതപരമായ വിഷയങ്ങളാണെങ്കിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നും ജംഹൂറുൽ ഉലമാഇന്റെ അഭിപ്രായമെന്താണ് എന്നതൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഒറ്റപ്പെട്ടതായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അയാൾ ഫൽ വാജിബ് അലൈഹി അൻ യുഈദ അന്നദറ മറത്തൻ ഉഖ്ര, തൻ്റെ അഭിപ്രായം ഒന്നുകൂടി അയാൾ പരിശോധിക്കണം, ജംഹൂറിന് എതിരായിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ ഇദ്ലാ യുംകിനു അയ്യക്കൂൻ അൽ ജംഹൂർ ഹുമുല്ലദീന തവഹമു വാൻസല്ലദി അസബത്ത, ആ ജംഹൂർ നബർ വിചാരിച്ചത് അവർക്ക് ലഭിക്കും, നീ വിചാരിച്ചത് നിനക്ക് കിട്ടും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നിശ്ചയമായും ചില ആളുകൾ ബസറയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൂന്ന് പള്ളികളിലല്ലാതെ ഇഅ്തികാഫ് ഇരിക്കരുത്, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും മസ്ജിദുൽ അക്സയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലഅല്ലഹും അസ്ഹാബു, അവർക്കത് കിട്ടിയിട്ടുണ്ടാകും, വഖ്തത്തു, ഞാൻ തെറ്റ് സംഭവിച്ചു, വദക്കറു വനസീത്തു, അവർ മറന്നു ഞാൻ ഓർത്തു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് ഈ ഹദീസിനെ ഒരു ഹുക്കുമും റിവായത്തുമായി കൊണ്ടാണ് എടുത്തത്. മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്, ഇഅ്തികാഫ് എല്ലാ മസ്ജിദിലും ശരിയാവുമെന്നുള്ളത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ശരിയാണെങ്കിൽ അത് നിർബന്ധമാക്കപ്പെടും. അതിൻ്റെ അർത്ഥം പൂർണ്ണമായ ഇഅ്തികാഫ് ഈ മൂന്ന് പള്ളികളിലല്ലാതെ ലഭിക്കുകയില്ല എന്നതാണ്. വഇല്ല ഫലാ യുംകിനു അൻ യുഖാതിബ അല്ലാഹു, ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന ചെയ്ത് പറയുകയില്ല. ഖുർആനിൽ ഉമ്മത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക സമൂഹത്തിന് അഭിസംബോധന ചെയ്ത് പറഞ്ഞത് വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ ഇഅ്തികാഫ് നിർവഹിക്കുമ്പോൾ ആ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല എന്നുള്ളത്.

0: പിന്നെ നമ്മൾ പറയുന്നു മൂന്ന് പള്ളികളിലല്ലാതെ ഏത്തിക്കാഫ് പാടില്ല എന്ന്. എന്നിട്ട് പിന്നെ ഒരാളും വരില്ല, മുസ്ലിമികളുടെ നൂറിൽ നിന്നൊരാളും ഏത്തിക്കാഫിനും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഖിലാഫ്, എതിര് നിൽക്കുക എന്നുള്ളത്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റപ്പെട്ടു പോകുന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ, അതല്ല ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുക, ഭിന്നതയല്ല ഉണ്ടാവേണ്ടത് എന്നത് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ ജമാഅത്തിനോട് ചേർന്ന് നമസ്കാരങ്ങളിലും മറ്റുമെല്ലാ സന്ദർഭങ്ങളിലും ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുക, സംഘത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഒരു ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാളു സ്വാലിഹീൻ, ജമാഅത്തിനൊപ്പം നിൽക്കുക. ഈ വിഷയത്തിൽ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: يا من يرى ما في الضمير ويسمع انت
3: المدينيله മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
5: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുഹമ്മദ് ഇസ്മായിൽ ചിറക്കൽപ്പടി.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയെ, ഈ വരികൾക്ക് ഈണം നൽകിയത് മുഹമ്മദ് ഇസ്മായിൽ ചിറക്കൽപ്പടി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഇൻസൈറ്റ്, ജീവനും സുരക്ഷയും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം. ഈ വിഷയത്തിൽ ഇൻസൈറ്റിൽ അബ്ദുർ റഊഫ് അൽ ഹൈക്കമി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിന മുഹമ്മദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മറ്റു മനുഷ്യരെ, നമ്മുടെ ഈ ടി വി ചാനൽ ചർച്ചകളിലെല്ലാം ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒരു പൊതു നയം ഇന്ന് അധികമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു റീഡിംഗ്. അവിടെ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഒരല്പം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയിലൊക്കെയും, അതല്ലെങ്കിൽ നിലവിൽ അത്തരം പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഇസ്ലാമിനെ ഒന്നുകിൽ ഒരു തീവ്രവാദമാക്കണം, ഭീകരവാദമാക്കണം, അല്ലെങ്കിൽ മുസ്ലിം വേഷം ധരിച്ചവരെല്ലാം അവർ തീവ്രവാദ പിന്നെ റോളാണ് അവർക്ക് കൊടുക്കുന്നത്. തീവ്രവാദവും ഭീകരവാദവും അല്ലെങ്കിൽ കണ്ടാൽ പേടിപ്പിക്കാനും അറപ്പിക്കാനും കഴിയുന്ന രൂപത്തിലുള്ള റോളുകൾ കൊടുത്ത് അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മീഡിയകൾ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. ഏത് പ്ലാറ്റ്ഫോം ആകട്ടെ, ഇസ്ലാമിനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ തകർക്കാൻ കഴിയുമോ ആ രൂപങ്ങളെല്ലാം മെനഞ്ഞ് കണ്ടുപിടിച്ച് അതിനെ ഗവേഷണം ചെയ്ത് ഏതെല്ലാം മാർഗത്തിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഒരു വചനം ഞാനിവിടെ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എത്ര കണ്ട് ഈയൊരു ദീനിനെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും വല്ലാഹു മുത്തിമ്മു നൂരിഹി, അവൻ്റെ ആ ഒരു പ്രകാശത്തെ കെടുത്താൻ കഴിയാതെ അള്ളാഹു അതിനെ, അത് ഏറ്റവും പൂർണ്ണർത്ഥത്തിൽ അതിനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഇവർ വാദിക്കുന്ന വാദങ്ങൾ, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം അത് ഭീകരവാദത്തിൻ്റെ മതമാണ്, തീവ്രവാദവും ഭീകരവാദവുമാണ് അവരുടെ പ്രവാചകനായ മുഹമ്മദ് പഠിപ്പിച്ചത്, കൊലപാതകം അവരുടെ ഹരമാണ്, യുദ്ധം അത് കൊതിയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങളാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും വിഷയത്തിൽ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ ഇതര മതസ്ഥരുടെ മനസ്സുകളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ഇമേജ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? ഇസ്ലാമിൻ്റെ ആശയം എന്താണ്? ഇത് മീഡിയകളാണോ തീരുമാനിക്കേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ സ്റ്റോറിയാണോ അത് പറയേണ്ടത്? ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഇസ്ലാമിൻ്റെ വക്താക്കളാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് തന്നെയും പറയേണ്ടത്. ചില ആളുകൾ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പലതും സോഷ്യൽ മീഡിയകളിൽ വന്ന് പറയാറുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ. ഞാൻ മുസ്ലിമാണ്, പക്ഷേ എനിക്ക് തട്ടയിടാൻ എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ പലതും പറഞ്ഞു എന്ന് വരാം. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് പറയേണ്ടതാരാ? ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കേണ്ടതാരാ? അത് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്താ? ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ പ്രമാണത്തിൽ എന്താണുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണം പറയാൻ, ഇസ്ലാമിക പ്രമാണത്തിനു പറയാൻ എന്താണുള്ളത് എന്ന് നിങ്ങൾ പഠിക്കുന്നിടത്താണ് ഇതിൻ്റെ വിമർശനങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതായത്, ഇസ്ലാം തീവ്രവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഒരിക്കലും ടി വി ചർച്ചകളിൽ അല്ലെങ്കിൽ രാത്രിയുള്ള ന്യൂസിലെ അന്തി ചർച്ചകളിലല്ല, മറിച്ച് ഇസ്ലാം തീവ്രവാദമാണോ ഭീകരവാദമാണോ എന്ന് പഠിക്കേണ്ടത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ്. ഇസ്ലാമിന് തുറന്നുവച്ച പുസ്തകമാണ് വിശുദ്ധ ഖുർആൻ. ഇസ്ലാമിൻ്റെ അധ്യാപനം പ്രവാചക ജീവിതമാണ്, സഹാബത്ത് കാണിച്ചു തന്ന മാതൃകയാണ്. ഇതിൽ നിങ്ങൾ തിരയൂ. ഇത് തിരഞ്ഞിട്ട് നിങ്ങൾ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കൂ, അത് ന്യായമായ വിമർശനവും കൂടിയായിരിക്കണം എന്നതുകൂടി സൂചിപ്പിക്കണം. ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം. മനുഷ്യജീവന് അത്യുന്നതമായ മൂല്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഒരിക്കലും മനുഷ്യനെ ഹനിക്കണമെന്നോ ഒരിക്കലും ഇതര മതസ്ഥരെ കണ്ടടത്ത് വച്ച് കൊല്ലണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത ചില വാചകങ്ങൾ മാത്രമാണ്. അതായത് കണ്ടടത്ത് വച്ച് കൊല്ലുക എന്ന വാചകം കൊണ്ടുവന്നത് യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. കാരണം യുദ്ധത്തിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഈ ഇവൻ ഒരു അമുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് അവൻ്റെ മുമ്പിൽ പൂവിട്ട് പൂജിക്കൂലല്ലോ. പരസ്പരം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തിൻ്റെതായ നിയമങ്ങളാണ് അവിടെ ബാധകമാകുന്നത്. അതേസമയം അതല്ലാതെ നിർഭയത്വത്തോടുകൂടി കഴിയുന്ന സമയത്തോ വിശുദ്ധ ഖുർആൻ വലിയ മൂല്യവത്തായ അധ്യാപനം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാതെ വീട്ടിൽ തന്നെ നിർഭയത്വത്തോടുകൂടി കഴിയാനും സാഹചര്യം ഒരുക്കിത്തരുന്നവരോട് അൻ തബറൂഹും വത്തുഖിസ്തു ഇലൈഹിം, അവരോട് ബിർറ് കാണിക്കണം എന്നാണ്, പുണ്യം കാണിക്കണം എന്നാണ്, നന്മ വർത്തിക്കണം എന്നാണ്. എന്നിട്ട് അവരോട് നല്ല രൂപത്തിൽ മാന്യമായി ഇടപെടാനും മാന്യമായ രൂപത്തിൽ അവരുടെ വിഷയത്തിൽ ഇടപെടാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോട് നല്ല രൂപത്തിൽ സമീപിക്കാനുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവന് നൽകിയ വില ഇസ്ലാം നൽകിയ വില എന്ന് വേണം നമുക്ക് പ്രത്യേകം അടിവരയിടേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ്റെ ജീവന് നൽകിയ വില വിശുദ്ധ ഖുർആനിലുടനീളം കാണാൻ സാധിക്കും. ആ മനുഷ്യരെ ആദരിച്ച മതമാണ് ഇസ്ലാം. ഓരോ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു തആല ആദരിച്ചിട്ടുണ്ട് എന്നാണ്. വലഖദ് കറംന ബനി ആദം, അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ അമാനത്താണ് എന്നുവരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മറ്റു സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നതോടൊപ്പം മറ്റു ആളുകളുടെ ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയേറ്റവരാണ് മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും നല്ലൊരു അധ്യാപനം മറ്റു ഇതര ദർശനങ്ങളിലൊന്നും കാണാൻ സാധിക്കാത്ത ഏറ്റവും സുപ്രധാനമായ ഒരു അധ്യാപനമാണ് സൂറത്തു മാഇദയിലെ 32-ാം അധ്യായം. വിമർശിക്കുന്നവരും കൂടി ഈ ആയത്തുകളൊന്ന് പരിശോധിക്കണം എന്നാണ്. സൂറത്തുൽ മാഇദ എന്ന് പറയുമ്പോൾ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ മനോഹരമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ഹേയ്, പറയുന്നതെന്നറിയോ, ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിക്കഴിഞ്ഞാൽ, കലാപങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഫക്ക അന്നമ ഖതല നാസ ജമീഅ, ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിന് തുല്യമാണ് എന്നാണ്. അവിടെ മുസ്ലിമാണോ കാഫിറാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫക്ക അന്നമ ഖതല നാസ ജമീഅ, അവിടെ ജനങ്ങൾ എന്നാണ് പറഞ്ഞത്, ജനങ്ങളെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ആശയം വേറൊരു ദർശനത്തിനും വേദഗ്രന്ഥത്തിനും എടുത്തു കാണിക്കുക സാധ്യമല്ല. അവിടെയാണ് ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് ആളുകൾക്കിടയിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇത്രയും നല്ല ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളെ അന്യായമായി കൊല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമുണ്ടാക്കലും കൊല്ലലുമെല്ലാം, കൊലപാതകമെല്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന് എങ്ങനെയാണ് തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കാൻ കഴിയുക? ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം തന്നെ, അതായത് മത നിയമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പ്രധാന ലക്ഷ്യങ്ങൾ 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഹിഫാദത്തുൻ നഫ്സ്, അല്ലെങ്കിൽ ഹിഫ്ദുൻ നഫ്സ്, തൻ്റെ ജീവ സംരക്ഷണം എന്നുള്ളത്. 5 കാര്യങ്ങളുണ്ട്: മതം സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം, ബുദ്ധി സംരക്ഷിക്കണം, സമ്പത്ത് സംരക്ഷിക്കണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അവിടെ അതിന് കോട്ടം സംഭവിക്കുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും അകന്നു നിൽക്കുകയും വേണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകം പാടില്ല എന്നും സ്വയം ആത്മഹത്യ പാടില്ല എന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ഇസ്ലാം കൃത്യമായ നിലപാടെടുക്കുകയും മറ്റുള്ളവരുടെ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ പോലും കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മഹത്യയും അനാവശ്യമായ അപകടങ്ങളിൽ ചാടുകയും ഇസ്ലാം കർശനമായ വിമർശനങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തഖ്തുലു അൻഫുസക്കും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളുടെ സ്വദേഹത്തെ പോലും കൊല്ലരുത് എന്നാണ്. ആത്മഹത്യ ചെയ്യരുത്, അതുപോലെ തന്നെ അപകടങ്ങൾ വരുത്തിവെക്കരുത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇസ്ലാം സുരക്ഷയ്ക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്, മനുഷ്യ ജീവൻ അത്ര തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വന്തത്തിനു മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിന് പോലും പ്രാധാന്യം നൽകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റായുള്ള മരണങ്ങൾ, അതുപോലെ തന്നെ ആത്മഹത്യകൾ, ഇതെല്ലാം വലിയ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായ മാർഗദർശനവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നതിനപ്പുറം അപകടത്തിൽ അല്ലെങ്കിൽ അശ്രദ്ധയിലൂടെ അല്ലെങ്കിൽ ബോധപൂർവമല്ലാത്ത രൂപത്തിൽ കൊല്ലുന്ന വിഷയത്തിൽ പോലും കൃത്യമായ നടപടിക്രമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ എന്താ കാണുന്നത്? ലാ ളററ വലാ ളിറാർ, സ്വന്തത്തിനു മാത്രമല്ല അക്രമം വരുത്തരുത് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് അപ്പുറത്തുള്ള ആളുകൾ മറ്റുള്ളവർക്കും ഉപദ്രവം വരുത്തരുത് എന്ന ചെറിയ വാചകത്തിലൂടെ വലിയ ആശയങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഈ ഒരൊറ്റ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വലിയ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതായത്, സ്വന്തം വീട്ടിൽ സ്വന്തം പറമ്പിൽ നിൽക്കുന്ന ഒരു വൃക്ഷം, അത് വളർന്നു പന്തലിച്ച് അതിൻ്റെ ഇലകൾ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മരത്തെ മുറിച്ചു കളയണം. എത്ര കായ്ക്കുന്ന മരമാണെങ്കിലും ശരി, എത്ര വിലപിടിപ്പുള്ള മരമാണെങ്കിലും ശരി, അത് മുറിച്ചു കളയേണ്ടതാണ്. കാരണം എന്നറിയോ? അയൽവാസിയുടെ വിഷയത്തിൽ ഇസ്ലാം ഇടപെട്ടതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് സംരക്ഷണമേകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് എങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ സാധിക്കും? അന്യായമായി ഒരിക്കലും ഒരു ഉപദ്രവം പോലും ഉണ്ടാക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നവരോട് തിരിച്ചെങ്ങനെ പ്രതികരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്? ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്. ഇങ്ങോട്ട് കച്ചറുണ്ടാക്കാൻ വന്നു, അതിനേക്കാൾ ഇരട്ടിയായിക്കൊണ്ട് തിരിച്ച് കച്ചറുണ്ടാക്കുക എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കണം എന്നാണ്, ഏറ്റവും നല്ല രൂപത്തിൽ. ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്, നമ്മെക്കുറിച്ച് മോശമായി ചെയ്ത അല്ലെങ്കിൽ മുൻഗാമികളുടെ വിഷയത്തിൽ മോശമായി പ്രതികരണങ്ങൾ അറിയിച്ച ആളുകൾക്ക് അങ്ങോട്ട് സമ്മാനങ്ങൾ കൊണ്ടുകൊടുത്തു എന്ന് വായിക്കാൻ കഴിയും. ചരിത്രത്തിൽ അത്ര കണ്ട് മാന്യരായ ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന അതാണ്. എത്രത്തോളം മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം കാരുണ്യം കാണിക്കണം എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് എന്താ? മനുഷ്യരെ കണ്ടടത്ത് വെച്ച് കൊല്ലണം, മതം അല്ലെങ്കിൽ ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ്, ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിനില്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും അത് കെട്ടിവച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും അവർ തന്നെയാണ് ഇളിഭ്യരായി പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾ എഴുതിവിടുന്നത് മുസ്ലിമീങ്ങളെ കണ്ടാൽ പേടിക്കണം, താടിയും തൊപ്പിയും വെച്ചവനെ കണ്ടാൽ പേടിക്കണം എന്നൊക്കെയാണ്. ഞാൻ താടി വച്ചിട്ടുണ്ട്, ഞാൻ തൊപ്പി വച്ചിട്ടുണ്ട്. ഈ താടിക്കെന്ത് വികാരമുള്ളത്? ഈ തൊപ്പിക്കെന്ത് വികാരമുള്ളത്? ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണിതുള്ളത്. അതല്ലാതെ ഈ താടിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയോ? തൊപ്പിക്ക് ബോംബ് പൊട്ടിക്കാൻ കഴിയോ? അതെല്ലാം ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരം ഒരു നിലവാരം കുറഞ്ഞ ഒരു ചിന്തയിലേക്ക് മാറിപ്പോയി എന്നതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും ഇസ്ലാം ഗൗരവമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പൂച്ചയെ കെട്ടിയിട്ട ചരിത്രം ഇസ്ലാം പഠിപ്പിച്ചു തന്നത്, ആ പൂച്ചയെ കെട്ടിയിട്ട് വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നതിൻ്റെ പേരിൽ ആ കെട്ടിയിട്ട വ്യക്തി നരകത്തിലാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു മൃഗത്തിൻ്റെ വിഷയത്തിൽ പോലും, ഒരു മിണ്ടാപ്രാണിയുടെ വിഷയത്തിൽ പോലും ഇസ്ലാം ഇത്രയും കണിശമായ നിലപാടുകളും അധ്യാപനങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റുമുണ്ട്. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ, തിന്മകളിൽ മുഴുകി ജീവിച്ച മനുഷ്യന് എല്ലാം പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങളെ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി കൃത്യമായി ആദർശത്തെ മനസ്സിലാക്കാനും ഇസ്ലാമിനെ തിരിച്ചറിയാനും ഇസ്ലാമിൻ്റെ നന്മകളെ ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജീവനും സുരക്ഷയും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇൻസൈറ്റിൽ അബ്ദുർ റഊഫ് അൽ ഹൈക്കമി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഏറ്റവും മനോഹരമായ പ്രോഗ്രാമുകളിലൊന്നായ തിരുവഴികൾ.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ദിവസവും ഓരോ പ്രവാചക വചനവുമായി നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ അതിഥിയായ തിരുമൊഴികൾ ഇന്ന് ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയും എന്ന ആശയത്തിലുള്ള ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് നമ്മളുടെയൊക്കെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ റജുലി മിൻ ബനീ സുലൈം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അല്ലാഹ തബാരക വതആല യബ്തലി അബ്ദഹു ബിമാ അഅതാഹു ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാരകല്ലാഹു ലഹു ഫീഹി വവസഅഹു വമൻ ലം യർദ ലം യബാരിക ലഹു ഫീഹ്. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്തു സ്വഹീഹയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം ബൈഹഖി എന്നിവരെല്ലാം സ്വഹീഹ എന്ന നിലക്ക് ഇത് എടുത്തു കൊടുത്തിട്ടുമുണ്ട്. ബനു സുലൈം ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വതആല യബ്തലി അബ്ദഹു ബിമാ അഅതാഹു. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമയെ അവൻ നൽകിയതുമൂലം പരീക്ഷിക്കും. അള്ളാഹു അവന് നൽകിയ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയതിൽ, അവന് നൽകിയ അവൻ്റെ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ, ബാറകല്ലാഹു ലഹു ഫീഹി, അള്ളാഹു അവനതിൽ അനുഗ്രഹം ചൊരിയും. വവസ്സഅഹു, അതവന് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും. ഒമല്ലം യർദ്ദ, എന്നാൽ അവന് ലഭിച്ച അവിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ, ലം യുബാരിക് ലഹു ഫീഹി, അള്ളാഹു അവനതിൽ അനുഗ്രഹം ചൊരിയുകയില്ല, ബറക്കത്ത് ചൊരിയുകയില്ല. പ്രിയമുള്ളവരെ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ റബ്ബ് അനുഗ്രഹം ചൊരിയുമെന്ന വലിയൊരു സന്ദേശമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് പരീക്ഷണമെന്നാണ്. യബ്തലി അബ്ദഹു, തൻ്റെ അടിമയെ അവൻ പരീക്ഷിക്കും. ബിമാ അഅതാഹു, അവൻ നൽകിയതിൽ. അപ്പോൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. കൂടുതൽ കൊടുക്കുന്നതും കൂടുതൽ നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. ആ ഒരു ചിന്ത വിശ്വാസിക്കേണ്ടവണം. പരീക്ഷണം എന്നാൽ പ്രയാസങ്ങളിലോ ദാരിദ്ര്യത്തിലോ മാത്രമല്ല, സുഖ സൗകര്യങ്ങളും അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളുടെ വർദ്ധനവും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അതും പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് ഈ ഹദീസ് നൽകുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, ഫമൻ റളിയ ബിമാ ഖസമ അല്ലാഹു അസ്സ വജല്ല ലഹു ബാറകല്ലാഹു ലഹു ഫീഹി വവസ്അഹു എന്ന് പറഞ്ഞല്ലോ. തനിക്ക് ലഭിച്ചത് തന്നെ അധ്വാനിക്കുന്നു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷെ തനിക്ക് ലഭിക്കുന്നത് പലപ്പോഴും തൻ്റെ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെ ഇല്ല, അത്ര കിട്ടുന്നില്ല എങ്കിൽ അവനതിൽ, ആ ലഭിച്ചതിൽ അത് അല്ലാഹു നൽകിയതാണ് എന്ന ചിന്തയോടുകൂടി അതിൽ തൃപ്തിപ്പെടുകയും സംതൃപ്തി ഉണ്ടാവുകയും, ഖനാഅത്ത് എന്ന് പറയുമല്ലോ, എങ്കിൽ റഹ്മാനായ റബ്ബ് ഉള്ളതിൽ വല്ലാത്ത അനുഗ്രഹം ചൊരിയും, ബറക്കാത്തുകൾ ചൊരിയും, അവനതിൽ സന്തുഷ്ടനായിരിക്കും. മാത്രമല്ല അള്ളാഹു അവന് വിശാലത നൽകും എന്നുകൂടിയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ലഭിച്ചത് അത് അതിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവുക, റബ്ബ് തൃപ്തിപ്പെടുന്നതിൽ ഉപയോഗിക്കുക, ലഭിച്ചയിൽ തൃപ്തിയുണ്ടാവുക, എങ്കിൽ അള്ളാഹു വീണ്ടും വർദ്ധിപ്പിക്കും, സന്തോഷം നൽകും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മറിച്ചാണെങ്കിലോ, അവൻ തൃപ്തിപ്പെടുന്നില്ല, അവൻ അസംതൃപ്തനാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹു അവന് ഉള്ള ബർക്കത്തിന് ഊരിക്കളയുകയാണ് ചെയ്യുക, ബർക്കത്തില്ലാത്തൊരവസ്ഥയാണ് അവന് ലഭിക്കുക. അള്ളാഹു നൽകുന്നതിൽ ബറക്കാത്തുകൾ ഇല്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. എത്ര ഉണ്ടെങ്കിലും അതുകൊണ്ട് ഒരു ഫലവുമില്ലാത്ത അവസ്ഥയാണ് മനുഷ്യനിലുണ്ടാവുക. അതുകൊണ്ടാണ് ലഭിച്ചതിൽ ബർക്കത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അള്ളാഹു നീ എനിക്ക് നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണേ എന്ന് അള്ളാഹു റസൂൽ പ്രാർത്ഥിച്ചതും, മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ബറക്കല്ലാഹു ലക് അലി ബറക്കല്ലാഹു ഫീഖ് ബറക്ക അള്ളാഹു മുബാരിക് ലഹും ഫിമാ റസഖതഹും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് വേണ്ടി പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കാത്തുകളും ഖൈറുകളും ലഭിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായിട്ടാണ് റഹ്മാനായ റബ്ബിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ലഭിച്ചതിൽ, ഉള്ളതിൽ, കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അതിൽ സംതൃപ്തനായി, പരാതിയില്ലാതെ, അസൂയയില്ലാതെ, നന്ദികെട്ട വാക്കുകൾ പ്രയോഗിക്കാതെ നന്ദിയുള്ളവനായി ജീവിക്കുക എന്നത്. അപ്പോൾ ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പരീക്ഷണം അത് ഷറിലുണ്ടാകുന്നത് പോലെ ഖൈറിലുമുണ്ടാകാം. അള്ളാഹു പറഞ്ഞതല്ലോ, ഫഅമൽ ഇൻസാൻ ഈദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിച്ചു, അങ്ങനെ അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ്. അവിടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിച്ചവനെയും പറഞ്ഞത് ആ രൂപത്തിൽ അവനെ പരീക്ഷിച്ചു എന്നാണ്. അപ്പോൾ വിശാലതയും ലഭ്യതയും പരീക്ഷണമാണ്, ഷെറിലുണ്ടാകുന്ന പരീക്ഷണ പോലെ തന്നെ എന്ന് മനസ്സിലാക്കുക. സൂറത്തുൽ അംബിയാ 35 വനബലുവുക്കും ബിശ്ശരി വൽ ഖൈറി ഫിത്ന, ഷെറു മൂലവും ഖൈറു മൂലവും നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ റബ്ബ് നൽകിയിൽ തൃപ്തിയുണ്ടായാൽ ബർക്കത്തും വിശാലതയും ലഭിക്കാനത് കാരണമാകും. ഖനാഅത്തുണ്ടാകണം എന്നതാണ് മറ്റൊരു സന്ദേശം. തൃപ്തിയില്ലായ്മയും കിട്ടിയതിലെ അതൃപ്തിയോടൊപ്പം നന്ദികെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ബർക്കത്തുകളില്ലാതെയാക്കും എന്നതും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിക്കുന്നതെല്ലാം പരീക്ഷണമാണ്, എല്ലാറ്റിലും പരിശോധനയുണ്ടെന്ന തിരിച്ചറിവും ഉണ്ടാകേണ്ടതുണ്ട് എന്നതും ഈ വചനം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ റഹ്മാനായ റബ്ബ് അവൻ കണക്കാക്കിയതിനനുസരിച്ചാണ് ലഭിക്കുക. അപ്പൊ ലഭിച്ചതിൽ തൃപ്തിയോടെ മുന്നോട്ടു പോകാനും നന്ദിയോടെ ആ ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കാനും ഒരു വ്യക്തിക്കാകേണ്ടതുണ്ട്. ശിഷ്യ ഒരു വിശ്വാസി ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവൻ്റെ ഗശനാ വലുതാണ്, അവനോട് കൂടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എങ്കിലും അള്ളാഹു കണക്കാക്കിയതാണല്ലോ ലഭിക്കുക, അതിൽ തൃപ്തനായി സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസിക്കാകണം. അതിലാണ് ഖൈറും ബർക്കത്തുമുള്ളത് എന്ന തിരിച്ചറിവുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറത്തുൽ റഅദിലെ 10-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുക്കുന്നത്. ഹസൻ അൻസാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താൽപ്പര്യവും ഉഹ്റവിയായ ലോകത്ത് അവൻ ഇഷ്ടപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 10 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് ആദ്യമായിട്ട് നമുക്കൊന്ന് ഓതി നോക്കാം.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ.
1: കഴിഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതിൻ്റെ ഒരു ബാക്കിയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആയത്തിൻ്റെ ആശയമൊന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് 10-ാമത്തെ ആയത്തിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതെന്താണ്? തൊട്ടു മുമ്പിലെ ആയത്തിൽ പറഞ്ഞതെന്താണ്? അള്ളാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ. എല്ലാ സ്ത്രീകളും ഗർഭിണിയാകുന്നത് അള്ളാഹു അറിയുന്നു. വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദു. ഗർഭാശയം കുറവ് വരുത്തുന്നതും അധികമാക്കുന്നതും അള്ളാഹു അറിയുന്നു. എല്ലാ വസ്തുക്കളും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. എന്നിട്ട് പറഞ്ഞു, ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ. അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായിട്ടുള്ളവനാണ് എന്നതാണ് കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ.
2: സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ.
1: എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, സവാഉം മിൻകും. എന്താ സവാഉമാന? സവാഉമാന ഒരുപോലെയാണ്. മിൻകും നിങ്ങളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് സമമാണ്, ഒരുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുകയാണ് ആരാണ് തുല്യമായവൻ. മൻ ഒരുത്തൻ. എന്താ അവൻ്റെ പ്രത്യേകത? അല്ലാഹു പറയണ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ. അവൻ എന്താണ്? അല്ലാഹുവിൻ്റെ അടുക്കൽ സമമായവനാണ്. എന്താ അവൻ ചെയ്ത കാര്യം? അസറൽ കൗല. കൗലിനെ, എന്താ കൗല്? കൗലുമായ വാക്ക്. വാക്കിനെ അവൻ സിറാക്കി. എന്താ സിറാക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി. അപ്പോൾ ഒന്നിച്ചർത്ഥം പറയുമ്പോൾ, വാക്കിനെ രഹസ്യമാക്കിയവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ സ്വകാര്യം പറഞ്ഞവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാണ്. തീർന്നില്ല. വമൻ ജഹറ ബിഹി. ഇനിയോ, വമൻ ഒരുത്തൻ. എന്താണ് അവൻ്റെ പ്രത്യേകത? ജഹറ ബിഹി. ജഹറ, ജഹ്റാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജഹ്റാക്കുക എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക, ഉറക്കയാക്കുക. അപ്പൊ വാക്കിനെ ഉറക്കെ പറഞ്ഞവനും വാക്കിനെ രഹസ്യമാക്കിയവനും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാണെന്നാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവൻ്റെ അടുക്കൽ സമമാകുന്നു. സവാ ഉമ്മിൻകും മൻ അസറൽ കൗല വമൻ ജഹറ ബിഹി, വാക്കിനെ ജഹറാക്കിയവനും വാക്കിനെ സിറാക്കിയവനും അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാകുന്നു. പിന്നെയോ വമൻ ഒരുത്തൻ, എന്താ അവൻ്റെ പ്രത്യേകത? ഹുവ അവൻ, മുസ്തഖ്ഫിൻ അവൻ ഖഫായിലാണ്. എന്താ ഖഫ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നവനാണ്. എവിടെ? ബില്ലയിലി, രാത്രിയിൽ. അപ്പം അള്ളാഹു രണ്ട് ആശയങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. വാക്ക് രഹസ്യമാക്കിയവനും പരസ്യപ്പെടുത്തിയവനും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാണ്. പിന്നെയോ രാത്രി ഒളിച്ചിരുന്നവനും, വസാരിബുൻ, സാരിബുമാന വെളിയിൽ വരുന്നവൻ, പ്രത്യക്ഷത്തിൽ വന്നവനും, എവിടെ? ബിന്നഹാർ, പകലിൽ. അപ്പൊ പകലിൽ പ്രത്യക്ഷത്തിൽ വന്നവനും അതേപോലെ തന്നെ രാത്രി ഒളിച്ചിരിക്കുന്നവനും അള്ളാഹുവിൻ്റെ അടുക്കൽ തുല്യമാണ്. എന്തൊരു വലിയൊരു ആശയമാണ് പ്രിയപ്പെട്ടവർ. അള്ളാഹു പറയാണ് സവാ ഉം മിൻകും, നിങ്ങളിൽ നിന്ന് തുല്യമാണ്. മൻ അസറൽ കൗലവമൻ ജഹറ ബിഹി, വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവൻ്റെ അടുക്കൽ സമമാകുന്നു. വമൻ ഹുവ മുസ്തഖ്ഫിം ബില്ലൈലി വസാരിബും ബിന്നഹാർ, യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്ക് വരുന്നവനും സമമാണ്. അപ്പം ഇവിടെ അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ്? രഹസ്യപരസ്യം എന്ന വ്യത്യാസം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രഹസ്യവും പരസ്യവും അത് നമുക്കേയുള്ളൂ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവൻ്റെ അടുക്കൽ സമമാണ്. അവൻ ആരാണ്? തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞല്ലോ, അൽ കബീറുൽ മുത്തആൽ, മഹത്വത്തിൻ്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നു, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ, മഫാത്തിഹുൽ ഗൈബ്, അതാണ് ഹദീസിലെ പ്രയോഗം. ഗൈബിൻ്റെ താക്കോലുകൾ അത് അഞ്ചെണ്ണമാണ്. നാളെ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. അതേപോലെ തന്നെ ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നത് എന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മൂന്നാമത് പറഞ്ഞത്, മഴ എപ്പോഴാണ് വരിക, അത് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. നാലാമത് പറഞ്ഞത്, ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അഞ്ചാമത് പറഞ്ഞത്, അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം എന്താണ്? ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ, സകല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ചു മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നതാണ് ഈ ആയത്ത് വിളംബരം ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആയത്തിലേക്ക് മടങ്ങി നോക്കിയാലോ. സവാ ഉമ്മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. സവാ ഉമ്മിൻകും, നിങ്ങളിൽ നിന്ന് സമമാണ്. മൻ അസറ സ്വകാര്യമാക്കിയവൻ, അൽ ഖൗല വാക്കിനെ, വമൻ ജഹറ ബിഹി അതിനെ പരസ്യമാക്കിയവനും, വമൻ ഒരുത്തനും, ഹുവ അവൻ, മുസ്തഖ്ഫിം ബില്ലൈലി രാത്രിയിൽ അവൻ മറഞ്ഞിരിക്കുന്നവനാണ്, വസാരിബും ബിന്നഹാർ പകലിൽ അവൻ വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. നിങ്ങളിൽ നിന്ന് വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അള്ളാഹുവിൻ്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്ക് വരുന്നവനും സമമാണ് എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രഹസ്യവും പരസ്യവും ഇരുട്ടും വെളിച്ചവും അത് സൃഷ്ടികളായ നമുക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരതിരില്ല. രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, അത് രണ്ടും അള്ളാഹുവിന് ഒരുപോലെയാണ്. അതേപോലെ തന്നെ രാത്രിയാകട്ടെ പകലാകട്ടെ, അതും അള്ളാഹുവിന് ഒരുപോലെയാണ് എന്ന് വളരെ കൃത്യമായി ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ഉറ്റാലോചിപ്പിക്കുന്ന ഒരായത്താണ് ഓതി വച്ചത്. അള്ളാഹു അവൻ്റെ സർവജ്ഞാനം, അവൻ്റെ സൂക്ഷ്മജ്ഞാനം അത് ഈ ആയത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, ഏത് കല്ലിൻ്റെ മറവിലാണ് നമ്മൾ ഒളിച്ചിരിക്കുക, ഏത് രഹസ്യ അറയിലാണ് നമുക്ക് ഒളിച്ചിരിക്കാൻ കഴിയുക, നമ്മളെ സംരക്ഷിക്കുന്ന മണ്ണോ വെണ്ണോ ഇല്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതെ അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് സംഭവിച്ച അബദ്ധങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, റബ്ബനാ ലലംനാ അംഫുസന വ ഇല്ലം തഗ്ഫിർലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് നമ്മുടെ പ്രിയ പിതാവ് ആദൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ, അള്ളാഹുവെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ കാണിച്ചു, പുറത്തു തന്നില്ലെങ്കിൽ, കരുണ പെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവെ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകുമെന്ന പ്രാർത്ഥനാവാചകത്തിൻ്റെ ആശയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയും മാറാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് യാചിക്കുകയും അബദ്ധങ്ങളും വീഴ്ചകളും പുറത്തു തരാൻ വേണ്ടി കരുണാമയനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ അമലുകളെ കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തുർ റഅദിലെ 10-ാമത്തെ വചനമാണ്. ഇന്ന് നാം പഠിച്ചത് അദൃശ്യത്തിൻ്റെ താക്കോലുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഹസൻ അൻസാരിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
3: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: കഴിഞ്ഞ ദിവസം ഞാൻ FB ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നതാണ് ഖുർആനിലെ ഓരോ വചനവും. എന്നാൽ ചില വചനങ്ങൾ, ചില സൂറത്തുകൾ, അവ പ്രത്യേകം കാരുണ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അവ മൂലമുള്ള നന്മകൾ, നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നവയുമാണ്. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ബക്കറയിലെ അവസാന രണ്ടായത്തുകൾ, അഥവാ ആമന റസൂലു എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. റഹ്മാനായ റബ്ബ് നൽകിയ മഹാ അനുഗ്രഹങ്ങളിലൊന്നായി മഹത്വമേറിയ ആ വചനങ്ങളെ നമുക്ക് കാണാനാകണം. നന്മകൾ നിറഞ്ഞ ആ വചനങ്ങൾ നാം നിത്യവും പാരായണം ചെയ്യുകയും വേണം. ആ വചനങ്ങളുടെ ചില മഹത്വങ്ങളെ നമുക്ക് പരിശോധിക്കാം, ശ്രേഷ്ഠതകളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫത്താഹു. വരൽ രാത്രിയിൽ സൂറത്തുൽ ബഖറയുടെ അവസാന രണ്ടായത്തുകൾ പാരായണം ചെയ്താൽ അവന് അത് മതിയാകും. ഈ വചനം വിശദീകരിച്ച് പണ്ഡിതന്മാർ ധാരാളം നന്മകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവയിലൊന്ന്, ധാരാളം ഖുർആൻ ഓതിയുള്ള രാത്രി നമസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ മാത്രം മഹത്വമേറിയതെന്നാണ്. മറ്റൊന്ന്, പിശാചിൽ നിന്നും സംരക്ഷണം ലഭിക്കും എന്നതുമാണ്. ദോഷങ്ങളിൽ നിന്നും, ഭയാശങ്കകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ഇത് എന്നതാണ് മറ്റൊരു വിശദീകരണം. ഈ വചനത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്കത് ലഭിച്ചത് അർശിന്റെ താഴെ നിന്നാണ്. മറ്റൊരു ഹദീസിന്റെ താല്പര്യം ഇങ്ങനെ, ജിബ്രിൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മുമ്പൊന്നും തുറക്കാത്ത ആകാശവാതിലിലൂടെ, മുമ്പൊന്നും ഇറങ്ങി വരാത്ത ഒരു മലക്കിലൂടെ ലഭിച്ച സന്തോഷ വാർത്തയായിട്ടാണ് ഇത് നാം വായിക്കുന്നത്. മറ്റൊരു നബിക്കും

0: മൂന്ന് രാത്രിയിൽ ഇവ പാരായണം ചെയ്താൽ അവിടെ പിശാജ് അടുക്കുകയില്ല. പിശാജ് പ്രവേശിക്കാത്ത ഭവനമാകാൻ ഇവ പാരായണം ചെയ്യൽ പതിവാക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റ മിഅ്റാജ് യാത്രയിൽ സിദ്റത്തുൽ മുന്തഹയുടെ അടുക്കൽ വെച്ച് മറ്റൊരു നബിക്കും കിട്ടാത്ത മൂന്നെണ്ണം റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, മറ്റൊന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കൽ എന്ന തിന്മയൊഴികെയുള്ള മറ്റെല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുക എന്നതുമാണ്. ആ മൂന്ന് പ്രത്യേകതകൾ, ആ മൂന്ന് കാര്യങ്ങൾ ഇവയാണ്. ജുബൈർ ഇബ്നു നഫീ റഹ്മഹുള്ള പറയുന്നു, നിങ്ങൾ ഇവ പാരായണം ചെയ്യണം. അതായത് ഈ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നിങ്ങൾ പതിവായി പാരായണം ചെയ്യണം. മക്കളെയും സ്ത്രീകളെയും പഠിപ്പിക്കുകയും വേണം. കാരണം അത് ഖുർആനാണ്, നമസ്കാരമാണ്, പ്രാർത്ഥനയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വായിക്കുന്നു, ഒരാളും ഉറങ്ങുന്നതിന് മുമ്പായി ഇവ പാരായണം ചെയ്യാതിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാത്രിയുടെ തുടക്കത്തിൽ തന്നെ പാരായണം ചെയ്യലാണ് ഉത്തമമെന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയും പ്രത്യേകം പറഞ്ഞതായിട്ട് കാണാം. ഈ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ വലിയ നേട്ടമാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതെന്നും ഇതിലെ പ്രാർത്ഥന സ്വഹാബികളുടെ തേട്ടത്തിനുള്ള ഉത്തരമായിരുന്നുവെന്നും പിന്നെ ഈ ദുആയിലൂടെ അവർക്ക് ഉത്തരം കിട്ടിയെന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പ്രസ്താവിച്ചിട്ടുമുണ്ട്. ഈ വചനങ്ങൾ അവതരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ ഓതിയപ്പോൾ ഓരോ വാക്യത്തിന്റെയും ഉടനെ നാം എന്നോ കദ് ഫഅൽതു, തീർച്ചയായും ഞാനിതാ അത് ചെയ്തിരിക്കുന്നു എന്ന രൂപത്തിലും പറയപ്പെട്ടതായും സഹീഹ് മുസ്ലിമിൽ നാം കാണുന്നുണ്ട്. ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞിരുന്നതായും വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരാളുടെ വിശ്വാസവും ഭക്തിയും അനുസരണവും പ്രഖ്യാപിക്കുന്നതും എന്നും പ്രസക്തമായ പ്രാർത്ഥനാ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണല്ലോ ഇവ. ഈ പ്രാർത്ഥനകളാകട്ടെ നമുക്ക് ഉത്തരം കിട്ടേണ്ടവയാണ്, അവ നമ്മുടെ പ്രതീക്ഷയുമാണ്. അതുകൊണ്ട് ആശയമറിഞ്ഞ് മഹത്വം മനസ്സിലാക്കി പ്രതിഫലങ്ങളെല്ലാം ആഗ്രഹിച്ച് ഇതുമൂലമുള്ള നന്മകളെല്ലാം കൊതിച്ച് ഇവ പാരായണം ചെയ്യുക, പാരായണം പതിവാക്കുക. റബ്ബ് നമുക്കായി നൽകിയ ഈ പ്രകാശത്തെ അണയാതെ സൂക്ഷിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ സവിശേഷം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അധിനിവേശ സസ്യങ്ങൾ എങ്ങനെ ഭീഷണിയാകുന്നു? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുസ്സലാം വീട്ടി, കൂടെ അലീം യൂസഫ് എൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ അധിനിവേശ സസ്യങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തി ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള അലീം യൂസഫ് എന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ ഈ ഒരു എപ്പിസോഡിലും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തേ. അസ്സലാമു അലൈക്കും സർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ സംസാരിച്ച് വന്നിരുന്നു അധിനിവേശ സസ്യങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ. ഇങ്ങനെ ആകെ ഇങ്ങനെ എല്ലായിടത്തും ആൾ ചില ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധമല്ല, ഇതെന്താണെന്നറിയില്ല. അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അതിന് എന്താണ്, അതിനെ നശിപ്പിക്കാൻ വേണ്ട മാർഗങ്ങളൊന്നും നോക്കാറുമില്ല, അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോവുകയാണ്. സാർ ഈ വിഷയത്തിലാണ് റിസർച്ച് നടത്തി ഇതൊരു എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടെ സംസാരിക്കുന്നു. അങ്ങനെ തന്നെയാണ് സാറിൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോടിലാണല്ലോ, അപ്പോൾ അവിടുത്തെ സീനിയർ സ്കോളറാണ്, റിസർച്ച് സ്കോളറാണല്ലോ. എന്താണ് ഈ റിസർച്ച്, ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു സാധ്യത, അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു?
2: റിസർച്ച് ഇപ്പോൾ കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസിലാണ് PhD ചെയ്യുന്നത്.